നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇന്ന് ശകവർഷം 1948, വൈശാഖം 26, കൊല്ലവർഷം 1201, ഇടവം 2, 2026 മെയ് 16, ശനിയാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:40. 102.3 മെഗാഹെഡ്സിൽ എഫ് എം ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: ഇന്നത്തെ സുഭാഷിതത്തിൽ മഹാത്മാഗാന്ധിജിയും ഗാന്ധിജിയുടെ പ്രാർത്ഥനാ സങ്കല്പവും നമുക്ക് ഓർക്കാം. പ്രാർത്ഥന മതത്തിൻ്റെ ആത്മാവും സാരവുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യുക്തിയുടെ ഉദ്ധതയിൽ മതവുമായി തങ്ങൾക്കൊരിടപാടുമില്ലെന്ന് ചിലർ പ്രഖ്യാപിക്കാറുണ്ട്. മൂക്കില്ലാതെ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു എന്നു പറയുന്നത് പോലെയാണിത്. പ്രാർത്ഥന പുലരിയുടെ താക്കോലും അന്തിയുടെ താഴുമാണ്. പ്രാർത്ഥന എങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ച് ക്ലേശിക്കേണ്ടതില്ല. ഈശ്വരനോട് നമ്മെ ബന്ധിപ്പിക്കുന്നതായാൽ മതി. ചുണ്ടുകൾ പ്രാർത്ഥന ഉരുവിടുമ്പോൾ മനസ്സ് ചുറ്റിത്തിരിയരുത്. ആത്മനിയന്ത്രണം ബലപ്രയോഗമല്ല. ആത്മനിയന്ത്രണം വേണ്ടെന്നു വയ്ക്കുന്നവൻ വികാരങ്ങളുടെ അടിമയാണ്. ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം സൂര്യചന്ദ്ര താരകങ്ങളടക്കം എന്തും ചില നിയമങ്ങളെ അനുവർത്തിക്കുന്നു. ഈ നിയമങ്ങളുടെ നിയന്ത്രണം ഇല്ലെങ്കിൽ ലോകം ഒരു നിമിഷം പോലും പ്രവർത്തിക്കുകയില്ല. ചില ശിക്ഷണങ്ങൾ സ്വയം സ്വീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ തകർന്നതുതന്നെ. പ്രാർത്ഥന ആവശ്യമായ ഒരു ആത്മീയ ശിക്ഷണമാണ്. ഈ ശിക്ഷണ നിയന്ത്രണങ്ങളാണ് നമ്മെ മൃഗങ്ങളിൽ നിന്നും വേർതിരിക്കുന്നത്. നമ്മുടെ യുവജനങ്ങളുടെ വിശ്വാസം ബുദ്ധിയുടെ വ്യായാമമാണ്, ആത്മാനുഭവമല്ല. ജീവിതായോധനത്തിൽ ബുദ്ധിക്കും ഇത്തിരി മാത്രമേ നമ്മെ നയിക്കാനാവൂ. ജീവിതത്തിൻ്റെ ദുർഘടസന്ധികളിൽ ബുദ്ധിക്ക് നമ്മെ രക്ഷിക്കാനാവില്ല. അതിനതീതമാണ് വിശ്വാസം. ചക്രവാളം കനത്തിരുണ്ട് ഭീഷണമാകുമ്പോൾ, മനുഷ്യൻ്റെ യുക്തിവൈഭവം നിലം പൊത്തി തകരുമ്പോൾ, വിശ്വാസം ജ്വലിക്കുന്ന പ്രകാശമായി നിന്ന് നമ്മെ രക്ഷിക്കുന്നു. നമ്മുടെ വലിപ്പവും ബുദ്ധിരാക്ഷസത്വവുമെല്ലാം എത്ര മികച്ചതാണെങ്കിലും ഈ മഹാപ്രപഞ്ചത്തിൽ നമ്മൾ വെറുമൊരു ധൂളി മാത്രമാണെന്ന് അറിയുവാനുള്ള വിനയം നമുക്കുണ്ടാകട്ടെ. ഈ സത്യം ബുദ്ധിക്ക് പിടികിട്ടുന്നതല്ല. പക്ഷേ ഇതുമാത്രമേ നമുക്ക്

0: നമുക്ക് തൃപ്തി തരൂ. ധനം കൊണ്ട് വാങ്ങാവുന്ന എല്ലാ സൗഭാഗ്യങ്ങളും നമ്മെ ചൂഴ്ന്നിരിക്കുമ്പോഴും മറ്റുള്ളവരിൽ നിന്നും എല്ലാ സ്നേഹവാത്സല്യങ്ങളും അനുഭവിക്കുമ്പോഴും ഉത്കടമായ വ്യാകുലത അനുഭവപ്പെടുന്ന ഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പോഴാണ് നമ്മെ അനുപദം നയിക്കുന്ന ഈശ്വരൻ്റെ ഈഷത് ദർശനം നമുക്ക് കൈവരുന്നത്. രാഷ്ട്രീയ ചക്രവാളത്തിൽ നൈരാശ്യം ഉരുണ്ടുകൂടി എന്നെ തുറിച്ചു നോക്കി നിൽക്കുമ്പോഴും എൻ്റെ മനഃശാന്തി എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഇത് കണ്ട് അസൂയപ്പെട്ടവരെ എനിക്കറിയാം. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രാർത്ഥനയിൽ കൂടിയാണ് ഈ ശാന്തി ഞാൻ നേടിയത്. ഞാനൊരു പണ്ഡിതനല്ല, ഒരു പ്രാർത്ഥകൻ മാത്രമാണെന്ന് വിനയപൂർവ്വം അവകാശപ്പെടുന്നു. എൻ്റെ തെളിവ് ഞാൻ തന്നുകഴിഞ്ഞു. ഇത് എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കട്ടെ. എങ്കിൽ ദൈനംദിന പ്രാർത്ഥന കൊണ്ട് അവർക്ക് ജീവിതത്തിൽ പുതിയൊരു ശക്തി കൈവന്നതായി അനുഭവപ്പെടും. ഈ ശക്തി മറ്റൊന്നിനോട് ഉപമിക്കാൻ ആവാത്ത ഒന്നായിരിക്കും. ഇതായിരുന്നു പ്രാർത്ഥനയെക്കുറിച്ചിട്ടുള്ള ഗാന്ധിയുടെ ചിന്തകൾ, അനുഭവങ്ങൾ. ഉപഭോഗ സംസ്കാരത്തിൻ്റെ ആസുരതകളിൽ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ജീവിതസന്ധികളിൽ എത്രമാത്രം ഗാന്ധിജിയുടെ പ്രാർത്ഥന നമുക്ക് താങ്ങും തണലുമായി മാറുമെന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് കെ.ജി. ജഗദീശൻ.

0: ആകാശവാണി FM വാർത്തകൾ.
1: വിദേശയാത്രയ്ക്ക് നികുതിയോ സെസ്സോ സർചാർജോ ഈടാക്കുമെന്ന മാധ്യമ റിപ്പോർട്ടുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിഷേധിച്ചു. റിപ്പോർട്ട് അടിസ്ഥാനരഹിതമാണെന്നും ഇത്തരം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ലെന്നും പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമക്കുറിപ്പിൽ വ്യക്തമാക്കി. സിക്കിമിന്റെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് സിക്കിമിലെത്തും. ഉപരാഷ്ട്രപതിയായി സ്ഥാനമേറ്റെടുത്ത ശേഷം അദ്ദേഹത്തിന്റെ ആദ്യ സിക്കിം സന്ദർശനമാണിത്. പെട്രോൾ കയറ്റുമതിക്ക് കേന്ദ്ര ഗവൺമെന്റ് 3 രൂപ പ്രത്യേക അധിക എക്സൈസ് ഡ്യൂട്ടി ചുമത്തി. അതേസമയം ഡീസലിന്റെയും വ്യോമയാന ഇന്ധനത്തിന്റെയും എക്സൈസ് ഡ്യൂട്ടി കുറയ്ക്കുകയും ചെയ്തു. നീറ്റ് UG പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാൻ NTA ഔദ്യോഗിക ചാനലുകളെ മാത്രം ആശ്രയിക്കണമെന്ന് ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. വ്യാഴാഴ്ച വരെ ഉദ്യോഗാർത്ഥികൾക്ക് നിലവിലെ വിലാസവും പരീക്ഷാ കേന്ദ്രങ്ങളുടെ തിരഞ്ഞെടുപ്പും പുതുക്കാമെന്നും NTA അറിയിച്ചു. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാനായി ഇന്നും UDF നേതൃയോഗം ചേരും. നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് ഇന്നലെ വൈകിട്ട് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ഊഷ്മള സ്വീകരണം നൽകി. കോഴിക്കോട് പേരാമ്പ്ര ചെറുവണ്ണൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് യാത്രക്കാരി മരിച്ചു. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിന് ജയം.
0: ആകാശവാണി FM വാർത്തകൾ.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോഴുള്ള അറിയിപ്പുകൾ. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:30 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ, 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, മുല്ലനേഴി നീലകണ്ഠൻ നമ്പൂതിരിയുടെ കണ്ണാടി എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 മുതൽ FM ഡയറി, ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം, മഹിത മലയാളം, ഉപഭോക്താക്കൾ അറിയാൻ ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ശനിദശ. 7:25 വാർത്തകൾ, 7:35 FM ഡയറി തുടരും. സമകാലികത്തിൽ അന്താരാഷ്ട്ര പ്രകാശദിനം, നോവൽ പാരായണത്തിൽ UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം, എന്തു പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 യുവവാണിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ അസ്ത്ര ഡാൻസ് ഗ്രൂപ്പിലെ അംഗങ്ങൾ പങ്കെടുക്കുന്നു, ആദ്യഭാഗം. 8:30 ചലച്ചിത്രഗാനങ്ങൾ, 8:40 തപസ്യ ഹോമിയോ FM ഹെൽത്ത് ലൈൻ, തലകറക്കത്തിന് ഹോമിയോപ്പതി ചികിത്സ, ഡോക്ടർ ഏബിൾ ജോസുമായി അഭിമുഖം. 9:00 FM മോർണിംഗ് സെലക്ഷൻസ്. 10:00 നേർവഴി, 10:15 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ.

0: 10:25 സേവന വാർത്തകൾ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് സംഗീത ലഹരി, 10:55 നാട്ടുവിശേഷം, 11:00 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഉച്ചയ്ക്ക് 12:00 ആകാശവാണി എഫ് എം വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം, തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, 12:50 വാർത്തകൾ, 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം 2026, കണ്ണൂർ നിലയം അവതരിപ്പിച്ച നാടകം മൌനസാക്ഷി. 11:55 സേവന വാർത്തകൾ, 2:00 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് ആത്മസഖി ആകാശവാണി, ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:00 ഗസൽ, 3:30 കൊച്ചി വേവ്സ്, 4:00 ആകാശവാണി എഫ് എം വാർത്തകൾ 4 മണിപ്പൂക്കൾ, 4:55 സേവന വാർത്തകൾ, 5:00 ആകാശവാണി എഫ് എം വാർത്തകൾ ചലച്ചിത്രഗാനങ്ങൾ, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 ചലച്ചിത്രഗാനങ്ങൾ, 6:50 കിസാൻ വാണി. പാലിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കാലടി പിരാരൂരിലുള്ള സിന്ധു ഷിജോയെ പരിചയപ്പെടാം. ഓണവിരുന്നിന് കർഷകന്റെ കൈത്താങ്ങ്. ഓണത്തിന് മുന്നോടിയായി പച്ചക്കറി കൃഷി ആരംഭിച്ച എരൂരിലുള്ള എം എ മോഹനനെ പരിചയപ്പെടുത്തുന്നു. 7:20 വിപണി, 7:35 വാർത്തകൾ, 7:35 എഫ് എം ഇവനിംഗ്, ഇതിൽ സമകാലികം, 7:55 ഒരിടത്തൊരിടത്ത് അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലേ.
3: ആകാശവാണി, ദി ന്യൂസ് റെഡ് ബൈ ശഗുൻ ചോപ്ര. Prime Minister Narendra Modi arrived in the Netherlands late last night on the second leg of his five-nation tour aimed at deepening India's strategic and economic ties with European nations. Mr. Modi was received by the Dutch Foreign Minister Toon Berendsen upon his arrival at Amsterdam Airport. Mr. Modi reached the Netherlands after a brief stopover in the United Arab Emirates, where he held talks with UAE President Mohammed bin Zayed Al Nahyan in Abu Dhabi. At the hotel in The Hague, the Prime Minister was accorded a grand welcome with cultural and musical performances by the Indian diaspora. Dutch troops also greeted him ceremonially. Our correspondent covering the Prime Minister's Netherlands visit has filed this report. During the visit, the Prime Minister will hold bilateral talks with Dutch Prime Minister Rob Jetten and will call on their majesties, the King and the Queen. The visit carries significance beyond bilateral ties and is expected to shape broader India-EU relations following the recently concluded India-Europe Free Trade Agreement. On Saturday, PM Modi will address the Indian community and meet CEOs of leading Dutch companies. Several important agreements are expected to be signed, particularly in the fields of semiconductor chips and AI, where the Netherlands stands as a global leader. After concluding his visit to the Netherlands, Prime Minister Modi will travel to Gothenburg in Sweden tomorrow on the third leg of his five-nation tour. Mr. Modi will hold bilateral talks with his Swedish counterpart Ulf Kristersson. The government has imposed a special additional excise duty of 3 rupees per litre on export of petrol. According to official gazette notifications issued by Ministry of Finance yesterday, the special additional excise duty on diesel exports has been brought down to 16 rupees 50 paise per litre from 23 rupees. The special additional excise duty on aviation turbine fuel has also been reduced to 16 rupees from 33 rupees a litre. The revised rates will remain in force for the next fortnight beginning today. There has been no change in the existing excise duty rates for petrol and diesel for domestic consumption. Prime Minister Narendra Modi has reiterated government's commitment to improving ease of doing business and ease of living for the countrymen. In a social media post, Mr. Modi rejected a media report on imposing cess, tax or surcharge on foreign travel. He said the report is completely false and there is not an iota of truth in it. The Prime Minister said there is no question of imposing any such restrictions on foreign travel. Central Board of Secondary Education has issued a notice outlining post-result declaration facilities for Class 12 students, reaffirming its commitment

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: പ്രഭാതഗീതത്തിൽ അടുത്ത ഗാനം പീലിയില പാടിയത് രചന ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി, സംഗീതം GS ശ്രീകൃഷ്ണൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിപൂർണ പരിശോധ ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: പ്രഭാതഗീതമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മധു ബാലകൃഷ്ണൻ പാടിയത്, രചന S. സതീദേവി, സംഗീതം ബിജി പാൽ.

ചില്ലുജാലകം. ഓർമ്മയുടെ നനുത്ത മഞ്ഞുതുള്ളികളെ ചേർത്തു പിടിച്ച് പതുക്കെ മുട്ടി വിളിക്കുന്ന തെന്നലിനായി പാതിചാരിയ പാട്ടിൻ്റെ ജാലകം. ചില്ലുജാലകം ചൊവ്വാഴ്ചകളിൽ രാവിലെ 10:30-നും ബുധനാഴ്ചകളിൽ രാത്രി 10:30-നും.

ആകാശവാണി കൊച്ചി എഫ് 102.3 സമയം 6 മണി കഴിഞ്ഞ് 27 മിനിറ്റ്. കാർഷിക വാർത്തകൾ. തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ BV380 ഇനം കോഴിക്കുഞ്ഞുങ്ങൾക്ക് 175 രൂപ നിരക്കിൽ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചു. 9400483754 എന്ന നമ്പറിൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെയുള്ള സമയങ്ങളിൽ വിളിച്ച് ബുക്ക് ചെയ്യാം. 9400483754. തെങ്ങ് വെള്ളീച്ച ആക്രമണം താഴത്തെ നിരയിലുള്ള ഓലകളുടെ മുകൾ ഭാഗത്ത് കൂട്ടം കൂട്ടമായി കാണുന്നു. മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ സന്തുലിത വളപ്രയോഗം അവലംബിക്കുക. അയർ സൂക്ഷ്മ മൂലക മിശ്രിതം 500 ഗ്രാം വീതം തെങ്ങുകൾക്ക് തടത്തിൽ ചേർത്ത് കൊടുക്കുക. നാളികേര വികസന ബോർഡ് നടപ്പിലാക്കുന്ന സുസ്ഥിര ഉൽപാദനക്ഷമത വർദ്ധനവിനുള്ള സമഗ്ര കേര വികസന പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ഈ പദ്ധതിയിലേക്ക് അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 22. അപേക്ഷാ ഫോറത്തിനും കൂടുതൽ വിവരങ്ങൾക്കും https://coconutboard.gov.in സന്ദർശിക്കുക. https://coconutboard.gov.in. കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസസ് സർവകലാശാലയുടെ പൂക്കോ

റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വിംഗ് ഓഫീസിലേക്ക് വിവിധ പദ്ധതികളുടെ നടത്തിപ്പിലേക്കായി താൽക്കാലിക ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റയും യോഗ്യതയും പ്രവൃത്തി പരിചയവും മറ്റ് അനുബന്ധ യോഗ്യതകളും തെളിയിക്കുന്ന രേഖകൾ നാളെ വൈകുന്നേരം 5 മണിക്ക് മുൻപ് IDW ഓഫീസ് PKT@KVASU.AC.in എന്ന ഇമെയിലിലേക്ക് സ്വയം തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. IDW ഓഫീസ് PKT@KVASU.AC.in. കേരള കാർഷിക സർവകലാശാലയുടെ തൃശൂർ മണ്ണുത്തിയിലെ കാർഷിക സാങ്കേതിക വിജ്ഞാന കേന്ദ്രത്തിൽ വർഗവിളകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0487-237054. 0487-237054. വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിലെ ഫലവർഗ വിഭാഗത്തിന്റെ കീഴിൽ ആഞ്ഞിലിച്ചക്കയുടെ ഗുണമേന്മയും വ്യാവസായികാടിസ്ഥാനത്തിലുള്ള സാധ്യതകളെയും കുറിച്ചുള്ള ഒരു പഠനം നടത്തുവാൻ ഉദ്ദേശിക്കുന്നു. കർഷകരുടെ പുരയിടങ്ങളിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ആഞ്ഞിലി മരങ്ങളുടെ ചക്കയുടെ ഗുണമേന്മ സംബന്ധിച്ചിട്ടുള്ള പഠനമാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അത്തരം ആഞ്ഞിലി മരങ്ങൾ വളർത്തുന്ന കർഷകർ 9995155346 എന്ന നമ്പറിൽ വിളിക്കുക. 9995155346. മണർകാട് റീജിയണൽ പൗൾട്രി ഫാമിൽ ഒരു ദിവസം പ്രായമായ നല്ലയിനം ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക്. പൊതുജനങ്ങൾക്കും അംഗീകൃത എഗർ നഴ്സറികൾക്കും മുൻകൂർ ബുക്കിംഗ് അടിസ്ഥാനത്തിൽ ലഭ്യതയനുസരിച്ച് എല്ലാ ചൊവ്വാഴ്ചകളിലും ഒരു ദിവസം പ്രായമായ ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങൾ ഫാമിലെ കൌണ്ടറിൽ വിൽക്കപ്പെടുന്നതാണ്. ബുക്ക് ചെയ്യുന്നതിനായി 0481-237310 എന്ന നമ്പറിൽ വിളിക്കുക. 0481-237310. വെള്ളായണി കാർഷിക കോളേജിൽ വിവിധ വിഷയങ്ങളിൽ ഈ മാസം 18 മുതൽ 30 വരെ നടത്തുന്ന പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്: 88-91-54-07-78 88-91-54-07-78. ഇനി വിപണിയിലേക്ക്. വെളിച്ചെണ്ണ ക്വിൻറ്റലിന് 24,600 രൂപ, കൊപ്ര 14,700, കുരുമുളക് ഗാർബിൾഡ് 72,800, അൺഗാർബിൾഡ് 70,800 രൂപ, റബ്ബർ RSS 4 26,200, RSS 5 25,800. കാർഷിക വാർത്തകൾ സമാപിക്കുന്നു.

0: ആകാശവാണി കൊച്ചി എഫ് 102.3. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 32 മിനിറ്റ്. പ്രധാന പത്രവാർത്തകൾ. സംസ്ഥാനത്ത് SSLC പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. 30,514 പരീക്ഷാർത്ഥികളാണ് ഫുൾ A+ നേടിയത്. ചോദ്യക്കടലാസ് ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് UG പരീക്ഷ June 21 നടക്കും. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് ഇന്ധനവില ഉയർത്തി. പെട്രോൾ ലിറ്ററിന് 3.27 രൂപ ഉയർന്ന് 108.76 രൂപയിലെത്തി. ഡീസലിന് 3.16 രൂപ ഉയർന്ന് 97.94 രൂപയുമായി ഉയർന്നു. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ ഇന്ധനം ലാഭിക്കണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് വെർച്വൽ മോഡിലേക്ക് മാറാൻ സുപ്രീംകോടതി തീരുമാനം. എല്ലാ ആഴ്ചയിലും തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ പൂർണ്ണമായും വീഡിയോ കോൺഫറൻസ് വഴിയുള്ള ഓൺലൈൻ വാദമായിരിക്കും. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ലക്നൌ സൂപ്പർ ജയന്റ്സിന് വിജയം. തായ്ലാന്റ് ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് ചിരാഗ് ഷെട്ടി സഖ്യം ഡബിൾസ് സെമിഫൈനലിലേക്ക്. നിങ്ങൾ കേട്ടത് പ്രധാന പത്രവാർത്തകൾ.
1: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊച്ചി.
1: ആരോഗ്യക്കുറിപ്പുകൾ ചൊവ്വ വ്യാഴം
0: രാവിലെ 7:15 മെഹറിങ്ങിലൂടെ കൃത്യതയാർന്ന എർത്തിംഗ് സംവിധാനം.
1: ഫോൺ 9497745 7970.
2: സമയം 6:33.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
4: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
6: കാവ്യധാര.
7: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ

നിത്യമാണല്ലോ പ്രപഞ്ചപ്രണയം, എല്ലാം തിളക്കും വെളിച്ചം, വെളിച്ചമാണല്ലോ സനാതനസത്യം.

കേട്ടു. അണുവും ഞാനും ഭൂവും സൂര്യനും ഗോളങ്ങളും അനന്തപ്രപഞ്ചത്തിൻ തേജസ്സു തിരയുമ്പോൾ

ദീപ്തമാം മുഖം, ദീപ്തദീപ്തമാം മുഖങ്ങളെ ശബ്ദമാക്കിടും കഥ.

കാരുണ്യമൊരു തുള്ളിയില്ലാത്ത കഴുകന്മാർ അവർ തൻ മിഴികളിൽ കാണുന്ന തിളക്കത്തിൻ

0: കാവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത് മുല്ലനേഴി നീലകണ്ഠൻ നമ്പൂതിരി എഴുതിയ കണ്ണാടി എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം ശ്രീയുക്ത വർമ്മ.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
5: എന്നും രാവിലെ 10:30
4: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
5: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
6: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.

0: കമ്പബ്ജചക്രശരചാപഗദാസി ചർമ്മ വക്രേർഹിരണ്മയഭുജൈരിവ കർണികാര.
1: എറണാകുളം ഗവൺമെന്റ് UPS ഫോർ ഗേൾസിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ മറക്കാതെ കേൾക്കുക നാളെ രാവിലെ 8:05.
2: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം, യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05, ശനിയാഴ്ചകളിൽ രാവിലെ 8:05. ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
3: ഇന്ന് രാവിലെ 8:05 യുവവാണിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ അസ്ത്ര ഡാൻസ് ഗ്രൂപ്പിലെ അംഗങ്ങൾ പങ്കെടുക്കുന്നു ആദ്യ ഭാഗം. ഇന്ന് രാവിലെ 8:05 യുവവാണിയിൽ

രാത്രി 8:00 രാജഗിരി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. സ്ത്രീകളിൽ കാണുന്ന രോഗങ്ങൾക്കുള്ള ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയകൾ. മിനിമൽ ഇൻവേസീവ് ഗൈനക് സർജറി വിഭാഗം സീനിയർ കൺസൾട്ടന്റും മേധാവിയുമായ ഡോക്ടർ ഹാംബൽ അഹമ്മദുമായി അഭിമുഖം ഇന്ന് രാത്രി 8:00. എട്ട് 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, മഹിത മലയാളം, ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9, 9:15 നാടകഗാനങ്ങൾ. ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026. കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം കാൺക കടലിനെ കൺതുറക്കാതെ. രചനാ സംവിധാനം കെ വി ശരത്ചന്ദ്രൻ. നിർവഹണ സഹകരണം ബോബി സി മാത്യു. ശബ്ദം നൽകിയവർ പുഷ്പ, വിജയൻ കാരന്തൂർ, ഗംഗാധരൻ ആയടത്തിൽ, രാഘവൻ പുറക്കാട്, ദാമോദർ രാധാകൃഷ്ണൻ.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 6 മണി കഴിഞ്ഞ് 43:48. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 മുതൽ കേൾക്കാം FM ഡയറി.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-2-1-0-5 2-3-2-5-1-4-2.
2: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട, ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
3: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ UDF മന്ത്രിസഭ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. അന്തിമ തീരുമാനമെടുക്കാൻ UDF നേതൃയോഗം ഇന്നും ചേരും. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാത്രി വൈകി നെതർലൻഡ്സിലെത്തി. വിദേശയാത്രയ്ക്ക് നികുതിയോ സെസോ സർചാർജോ ഈടാക്കുമെന്ന മാധ്യമ റിപ്പോർട്ടുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിഷേധിച്ചു. CBSE 12-ാം ക്ലാസ് പരീക്ഷയിലെ ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭ്യമാക്കാനും പുനർമൂല്യനിർണയത്തിനും പ്രത്യേക നടപടികൾ ആവിഷ്കരിച്ചു. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 90 റൺസിന് തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. കേരളത്തിൽ UDF മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനമെടുക്കാനായി ഇന്നും UDF നേതൃയോഗം ചേരും. BD സതീശന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലക്കർ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കും. കോൺഗ്രസിലെ മന്ത്രിമാരെ സംബന്ധിച്ച ചർച്ചകൾ ഇന്നലെ തിരുവനന്തപുരത്ത് തുടങ്ങി. UDFലെ മറ്റ് കക്ഷികളുടെ മന്ത്രിമാരെ സംബന്ധിച്ച ധാരണയും ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയവരെ ക്ഷണിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: വിവിധ ഘടകകക്ഷികൾക്കുള്ള മന്ത്രിമാരെക്കുറിച്ചും വകുപ്പുകളെക്കുറിച്ചും ഇന്നും ചർച്ചകൾ തുടരും. വൈകിട്ടോടെ അന്തിമ തീരുമാനത്തിലെത്താനാണ് ശ്രമമെന്ന് UDF തിരുവനന്തപുരത്ത് അറിയിച്ചു. ഇതോടൊപ്പം തന്നെ സ്പീക്കറെ സംബന്ധിച്ച ചർച്ചകളും നടക്കുന്നുണ്ട്. തിങ്കളാഴ്ച VD സതീശനോടൊപ്പം മുഴുവൻ മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനു മുൻപായി UDFലെ ഓരോ കക്ഷികൾക്കിടയിലുള്ള ചർച്ചകളും പൂർത്തിയാക്കേണ്ടതുണ്ട്. തിങ്കളാഴ്ച നടക്കുന്ന സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വ്യാഴാഴ്ച നിയമസഭാ സമ്മേളനം ചേരാനാണ് ഉദ്ദേശിക്കുന്നതെന്നും UDF അറിയിച്ചു.
3: നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ഇന്നലെ വൈകിട്ട് ഊഷ്മള സ്വീകരണം നൽകി. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിനുശേഷം ആദ്യമായാണ് സ്വന്തം ജില്ലയിൽ അദ്ദേഹം എത്തുന്നത്. എറണാകുളം ജില്ലയിലെ MPമാരും MLAമാരും ജനപ്രതിനിധികളും കോൺഗ്രസ് നേതാക്കളും DCC സംഘടിപ്പിച്ച സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു. സിക്കിമിന്റെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ഗാംഗ്ടോക്കിലെത്തും. ഉപരാഷ്ട്രപതിയായി സ്ഥാനമേറ്റ ശേഷം രാധാകൃഷ്ണന്റെ ആദ്യ സിക്കിം സന്ദർശനമാണിത്. സിക്കിമിലെ പ്രധാന സ്ഥലങ്ങളും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാത്രി വൈകി നെതർലൻഡ്സിലെത്തി. ഡച്ച് വിദേശകാര്യമന്ത്രി ടോം ബ്രൻസൺ ആംസ്റ്റർഡാം വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രിയെ വരവേറ്റു. UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സയ്യദ് അൽ നഹ്യാനുമായി അബുദാബിയിൽ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് സന്ദർശനത്തിന്റെ 2-ാം പാദത്തിൽ മോദി നെതർലൻഡ്സിലെത്തിയത്. നെതർലൻഡ്സ് പ്രധാനമന്ത്രി റോബ് ജെറ്റിനുമായും രാജാവും രാജ്ഞിയുമായും നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ച നടത്തും. തുടർന്ന് നെതർലൻഡ്സിലെ ഇന്ത്യൻ സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. സെമി കണ്ടക്ടർ, നിർമ്മിത ബുദ്ധി എന്നിവയടക്കം മേഖലകളിൽ ഇരു രാജ്യങ്ങളും കരാറുകൾ ഒപ്പുവച്ചേക്കും. നെതർലൻഡ്സ് സന്ദർശനത്തിനുശേഷം

പ്രധാനമന്ത്രി നാളെ സ്വീഡനിലേക്ക് യാത്ര തിരിക്കും. വിദേശയാത്രയ്ക്ക് നികുതിയോ സെസ്സോ സർചാർജോ ഈടാക്കുമെന്ന മാധ്യമ റിപ്പോർട്ടുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിഷേധിച്ചു. തികച്ചും അടിസ്ഥാനരഹിതമാണ് റിപ്പോർട്ടെന്നും വാസ്തവത്തിന്റെ കണിക പോലും അതിലില്ലെന്നും അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ വ്യക്തമാക്കി. വിദേശയാത്രയ്ക്ക് ഇത്തരം നിയന്ത്രണം ഏർപ്പെടുത്തുന്ന പ്രശ്നമില്ലെന്നും നരേന്ദ്രമോദി അറിയിച്ചു. നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് മുഖ്യ സൂത്രധാരനെന്ന് കരുതുന്നയാളെ സിബിഐ പിടികൂടി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച കെമിസ്ട്രി അധ്യാപകൻ പി വി കുൽക്കർണിയാണ് പൂനെയിൽ നിന്ന് അറസ്റ്റിലായത്. ചോദ്യപേപ്പർ ലഭിക്കാൻ ഇയാൾക്ക് അവസരമുണ്ടായിരുന്നുവെന്ന് സിബിഐ കണ്ടെത്തി. ഇയാളിൽ നിന്ന് നിരവധി രേഖകളും ഇലക്ട്രോണിക് സാമഗ്രികളും മൊബൈൽ ഫോണുകളും കണ്ടെത്തി. നേരത്തെ അഞ്ചുപേർ കേസിൽ അറസ്റ്റിലായിരുന്നു. നീറ്റ് യുജി പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് എൻടിഎയുടെ ഔദ്യോഗിക ചാനലുകളെ മാത്രം ആശ്രയിക്കണമെന്ന് ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി ഉദ്യോഗാർത്ഥികളോടും രക്ഷിതാക്കളോടും അഭ്യർത്ഥിച്ചു. വ്യാഴാഴ്ച വരെ പരീക്ഷാർത്ഥികൾക്ക് നിലവിലെ വിലാസവും ഒന്നും രണ്ടും പരീക്ഷാ നഗരങ്ങളുടെ തെരഞ്ഞെടുപ്പും ഇഷ്ടാനുസരണം പുതുക്കാമെന്നും എൻടിഎ അറിയിച്ചു. ജൂൺ 21-നാണ് പുനഃപരീക്ഷ. മെയ് 3-ലെ പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ സാഹചര്യത്തിലാണ് വീണ്ടും പരീക്ഷ നടത്തുന്നത്. സിബിഎസ്ഇ 12-ാം ക്ലാസ് പരീക്ഷയിലെ ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭ്യമാക്കാനും പുനർമൂല്യനിർണയത്തിനും പ്രത്യേക നടപടികൾ ആവിഷ്കരിച്ചു. രണ്ട് തലങ്ങളിൽ ഉത്തരക്കടലാസുകൾ വിദ്യാർത്ഥികൾക്ക് പരിശോധിക്കാൻ അവസരം നൽകുന്ന രീതിയാണ് നടപ്പാക്കുന്നത്. ആദ്യഘട്ടത്തിൽ മൂല്യനിർണയം ചെയ്ത ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭ്യമാക്കാനും രണ്ടാം ഘട്ടത്തിൽ മാർക്കിലെ പൊരുത്തക്കേടുകൾ പരിശോധിക്കാനും പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാനും കഴിയും. ഉത്തരക്കടലാസ് പകർപ്പുകൾക്കായി ഈ മാസം 19 മുതൽ 22 വരെ അപേക്ഷ നൽകാം. പുനർമൂല്യനിർണയത്തിന് മെയ് 26 മുതൽ 29 വരെയാണ് അപേക്ഷിക്കേണ്ടത്. പെട്രോൾ കയറ്റുമതിക്ക് കേന്ദ്ര ഗവൺമെന്റ് ലിറ്ററിന് 3 രൂപ പ്രത്യേക അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി ചുമത്തി. അതേസമയം ഡീസൽ കയറ്റുമതിയുടെ നികുതി ലിറ്ററിന് 23 രൂപയിൽ നിന്ന് 16.50 രൂപയായി കുറച്ചു. വിമാന ഇന്ധനത്തിന്റെ നികുതി ലിറ്ററിന് 33 രൂപയിൽ നിന്ന് 16 രൂപയായും കുറച്ചിട്ടുണ്ടെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. പുതുക്കിയ നിരക്കുകൾ ഇന്നു മുതൽ അടുത്ത 2 ആഴ്ചത്തേക്ക് പ്രാബല്യത്തിലുണ്ടാകും. ആഭ്യന്തര വിപണിയിലെ പെട്രോൾ ഡീസൽ എക്സൈസ് ഡ്യൂട്ടി നിരക്കുകളിൽ മാറ്റമില്ല. ഇന്ധന വിലവർദ്ധനയ്ക്കെതിരെ ഇന്ന് കേരളത്തിൽ കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കും. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടിയെന്ന് കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇന്നലെ തിരുവനന്തപുരത്ത് അറിയിച്ചിരുന്നു. ഹോർമസ് കടലെടുക്ക് തുറക്കുമെന്നും ഇറാനെ ആണവായുധം നിർമ്മിക്കാൻ അനുവദിക്കില്ലെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ശരിയെന്ന് തോന്നുന്ന നടപടിയെടുക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഐക്യരാഷ്ട്ര സംഘടനയുമായി ഇറാൻ ഇപ്പോൾ നടത്തുന്ന ചർച്ചകളെയും അമേരിക്കൻ പ്രസിഡന്റ് വിമർശിച്ചു. കരാർ വ്യവസ്ഥകളെ മാനിക്കാത്ത രാജ്യമാണ് ഇറാനെന്ന് ട്രംപ് കുറ്റപ്പെടുത്തി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത. റാഗിംഗ് പരാതികൾ കൈകാര്യം ചെയ്യുന്ന സംവിധാനങ്ങൾ കോളേജ് അധികൃതർ ശക്തിപ്പെടുത്തണമെന്നും വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടപടിയെടുക്കണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടു. അധ്യാപകരും കോളേജ് അധികൃതരും വിദ്യാർത്ഥികളോട് മാനുഷിക സമീപനം പാലിക്കുന്നതിന് പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്നും ഉത്തരവിൽ പറയുന്നു. പത്തനംതിട്ട ജില്ലാ ഡാൻസ് ഓഫ് ടീമും പന്തളം പോലീസും അടൂർ സ്വദേശികളായ 2 യുവാക്കളിൽ നിന്ന് 400 ഗ്രാമോളം MDMA പിടികൂടി. ഷംനാദ്, മുഹമ്മദ് ഷാൻ എന്നിവരാണ് അറസ്റ്റിലായത്. വാഹന പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. 100 ഗ്രാമിലേറെ MDMAയുമായി മറ്റൊരു യുവാവ് കൊല്ലത്തുനിന്നും പിടിയിലായി. മൈത്രിനഗറിലെ വിഷ്ണുലാലാണ് കൊറിയറിലെത്തിച്ച MDMAയുമായി അറസ്റ്റിലായത്. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ FC ബംഗളൂരു FCയെ നേരിടും. വൈകിട്ട് 5-ന് ചെന്നൈയിലാണ് മത്സരം. മറ്റൊരു മത്സരത്തിൽ ഒഡീഷ FC പഞ്ചാബ് FCയെ നേരിടും. രാത്രി 7:30 ഭുവനേശ്വറിലാണ് മത്സരം. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 90 റൺസിന് തകർത്തു. ലക്നൌവിലായിരുന്നു മത്സരം. ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ വൈകിട്ട് 7:30 മത്സരം. കൊല്ലത്ത് സ്വകാര്യ ഗ്യാസ് ഏജൻസിയിൽ അനധികൃതമായി സൂക്ഷിച്ച 2000-ത്തോളം വാണിജ്യ പാചകവാതക സിലിണ്ടറുകൾ പിടികൂടി. സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ പരിശോധനയിലാണ് മുഖത്തല കണിയാൻതോട്ടുനിന്ന് 1937 വാണിജ്യ ഗ്യാസ് സിലിണ്ടറുകൾ കണ്ടുകെട്ടിയത്. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ തിരക്ക് പരിഗണിച്ച് ഇത്തവണ കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുമെന്ന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK വാസു പറഞ്ഞു. ഏതാനും ദിവസങ്ങൾക്കകം ഒരുക്കങ്ങൾ പൂർത്തിയാക്കും. ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ കൊട്ടിയൂരിൽ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ മാസം 28-ന് നെയ്യാട്ടത്തോടെയാണ് വൈശാഖോത്സവത്തിന് തുടക്കമാകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഹരിതചട്ടപാലനത്തിൽ കോഴിക്കോട് ജില്ലയിലെ മികച്ച പ്രവർത്തനത്തിന് ജില്ലാ ശുചിത്വ മിഷൻ പുരസ്കാരങ്ങൾ ജില്ലാ കളക്ടർ സ്നേഹിൽകുമാർ സിംഗ് വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ കോഴിക്കോടും നഗരസഭാതലത്തിൽ രാമനാട്ടുകരയുമാണ് മികച്ച പ്രകടനം കാഴ്ചവച്ചത്.
ഭാരതമാതാവിന് ജയഘോഷം മുഴങ്ങുന്നത്.

0: ആധരത്തിൽ നിന്നല്ല ഹൃദയത്തിൽ നിന്നാണെന്ന് പ്രശസ്ത തമിഴ് സാഹിത്യകാരനും പത്മശ്രീ ജേതാവുമായ ആർ എൻ ജോ ഡിക്രൂസ് പറഞ്ഞു. കോഴിക്കോട്ട് തപസ്യ കലാ സാഹിത്യവേദിയുടെ സുവർണ ജയന്തി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തപസ്യ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പ്രൊഫസർ പി ജി ഹരിദാസ് അധ്യക്ഷനായിരുന്നു. ഡോക്ടർ സ്വപൻ മുഖോപാധ്യായ മുഖ്യാതിഥിയായി. ആർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ പരീക്ഷയിൽ കേരള കലാമണ്ഡലം ആർട്ട് ഹയർ സെക്കൻഡറിയിലെ 74 വിദ്യാർത്ഥികളിൽ 73 പേരും വിജയിച്ചു. 98.64% വിജയം. എറണാകുളം ജില്ലയിൽ സ്കൂൾ ബസ്സുകളുടെ സുരക്ഷാ പരിശോധന അടുത്ത ബുധൻ വെള്ളി ദിവസങ്ങളിൽ നടത്താൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചു. കുട്ടികൾക്കായി വാടകയ്ക്കെടുക്കുന്ന വാഹനങ്ങളിൽ ഓൺ സ്കൂൾ ഡ്യൂട്ടി എന്ന് വ്യക്തമായി എഴുതിയ ബോർഡ് പ്രദർശിപ്പിക്കണമെന്ന് വകുപ്പ് നിർദ്ദേശം നൽകി. കോഴിക്കോട് പേരാമ്പ്ര ചെറുവണ്ണൂരിൽ ഇന്നലെ രാത്രി ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് യാത്രക്കാരി മരിച്ചു. കക്രമുക്ക് സ്വദേശിനി സോനയാണ് താലൂക്ക് ആശുപത്രിയിൽ മരിച്ചത്. പരിക്കേറ്റ ഭർത്താവ് ലാലുവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേരളത്തിൽ യുഡിഎഫ് മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. അന്തിമ തീരുമാനമെടുക്കാൻ യുഡിഎഫ് നേതൃയോഗം ഇന്നും ചേരും. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാത്രി വൈകി നെതർലൻഡ്സിലെത്തി. വിദേശയാത്രയ്ക്ക് നികുതിയോ സെസ്സോ സർചാർജോ ഈടാക്കുമെന്ന മാധ്യമ റിപ്പോർട്ടുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിഷേധിച്ചു. സിബിഎസ്ഇ 12 ക്ലാസ് പരീക്ഷയിലെ ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭ്യമാക്കാനും പുനർമൂല്യനിർണയത്തിനും പ്രത്യേക നടപടികൾ ആവിഷ്കരിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 90 runs തകർത്തു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി കൊച്ചി FM 102.3.

ചിന്താശകലം: പരാജയം കൊണ്ട് നശിക്കുന്നതിനേക്കാൾ വിജയം കൊണ്ട് നശിക്കുന്നവരാണ് കൂടുതലെന്ന് ഞാൻ കരുതുന്നു. പരാജയം കൊണ്ട് നശിക്കുന്നതിനേക്കാൾ വിജയം കൊണ്ട് നശിക്കുന്നവരാണ് കൂടുതലെന്ന് ഞാൻ കരുതുന്നു. എലിനോർ റൂസ്വെൽറ്റ്. ഈ ചിന്തയോടെ നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ FM ഡയറി. ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക്. ചോദ്യം ഇതാണ്: ബദൽ നൊബേൽ സമ്മാനം എന്നറിയപ്പെടുന്നത് ഏത് അവാർഡാണ്? ചോദ്യമൊരിക്കൽ കൂടി: ബദൽ നൊബേൽ സമ്മാനം എന്നറിയപ്പെടുന്നത് ഏത് അവാർഡ് ആണ്? ഉത്തരം പറയാം പതിവ് പോലെ FM ഡയറിയുടെ അവസാന ഭാഗത്ത്, അതായത് 8:30 തൊട്ടുമുൻപ്.

നാട്ടുവിശേഷം. ഓർഗാനിക് കേരള ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരുക്കുന്ന ജൈവ ഉൽപ്പന്ന സായാഹ്ന നാട്ടുചന്ത കാക്കനാട് ഓണം പാർക്കിൽ ഇന്ന് വൈകിട്ട് 4 മണിക്ക്.

കെഎസ്ഇബി അറിയിപ്പ്. ഇടപ്പള്ളി സെക്ഷൻ പരിധിയിൽ അപകടകരമായ രീതിയിൽ പോസ്റ്റിൽ കെട്ടിയിരിക്കുന്ന ടെലിവിഷൻ നെറ്റ്വർക്ക് കേബിളുകൾ അഴിച്ചുമാറ്റുന്നതിനാൽ ബാലകൃഷ്ണ മേനോൻ റോഡിൽ രാവിലെ 8:30 മുതൽ വൈകിട്ട് 5 മണിവരെ വൈദ്യുതി മുടങ്ങും. ചേരാനല്ലൂർ സെക്ഷൻ പരിധിയിൽ കോതാട് റിസോർട്ട്, കോതാട് കപ്പേള, കോരമ്പാടം, പനമറ്റം അമ്പലം, കാഞ്ഞിരക്കാട് ജെട്ടി എന്നിവിടങ്ങളിലും, എരൂർ സെക്ഷൻ പരിധിയിൽ മട്ടലിപ്പറമ്പ്, മന്ദാനം, പാലത്തിങ്കൽ ലൈൻ, മാരാന, പറമ്പ

പത്ത് പാമ്പാടിത്താഴം എന്നിവിടങ്ങളിലും രാവിലെ 8 മുതൽ വൈകിട്ട് 5 മണിവരെ വൈദ്യുതി ഭാഗികമായി മുടങ്ങും. പാലാരിവട്ടം സെക്ഷൻ പരിധിയിൽ PAC റോഡ്, നന്ദാനത്ത് കൊച്ചാക്കോ റോഡ്, പുതിയ റോഡ് എന്നിവിടങ്ങളിൽ രാവിലെ 9:30 മുതൽ വൈകിട്ട് 5 മണിവരെ വൈദ്യുതി മുടങ്ങും.

0: സേവനവാർത്ത. കേരള വനിതാ കമ്മീഷനിൽ അസിസ്റ്റന്റ് തസ്തികയിൽ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ നിയമനത്തിനായി സർക്കാർ സർവീസിൽ സമാന തസ്തികയിൽ ജോലി ചെയ്യുന്നവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ നിശ്ചിത ഫോറത്തിലുള്ള അപേക്ഷയും നിരാക്ഷേപ പത്രവും മേലധികാരി മുഖേന മെമ്പർ സെക്രട്ടറി കേരള വനിതാ കമ്മീഷൻ പി എം ജി പട്ടം പി ഒ തിരുവനന്തപുരം 6950 എന്ന വിലാസത്തിൽ ഈ മാസം 25 സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0471-230-3659. 0471-230-3659. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി. ഇപ്പോൾ സമയം 7:00.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ.
3: സഞ്ചാര സാഹിത്യം. ദേശാന്തരങ്ങളിലൂടെ യാത്ര നടത്താൻ മിക്കവർക്കും ഇഷ്ടമാണ്. അതിന് കഴിയാത്തവർ യാത്ര നടത്തിയവർ നൽകുന്ന വിവരണങ്ങളിലൂടെ ദേശങ്ങളെ മനസ്സിലാക്കാൻ താൽപ്പര്യമെടുക്കുന്നു. താൻ നടത്തിയ യാത്രകളെക്കുറിച്ച്, ആ നാടുകളുടെ സവിശേഷതകളെക്കുറിച്ച് വായനാ സമൂഹത്തിന് പകർന്നുകൊടുക്കാൻ ഒരാൾ ശ്രമിക്കുമ്പോൾ ഒരു യാത്രാവിവരണം രൂപം കൊള്ളുന്നു. ലോകത്തെ മിക്ക ഭാഷകളിലെയും സമ്പന്നമായ ഒരു സാഹിത്യശാഖയാണ് യാത്രാവിവരണം. ഈ സാഹിത്യശാഖയ്ക്ക് ഇവിടെ തുടക്കം കുറിക്കുന്നത് പാറേമാക്കൽ തോമാക്കത്തനാർ രചിച്ച വർത്തമാന പുസ്തകം എന്ന കൃതിയോടെയാണ്. അദ്ദേഹവും കരിയാറ്റിൽ യൗസേപ്പ് മൽപ്പാൻ എന്ന വൈദികനും ചേർന്ന് റോമിലേക്ക് നടത്തിയ യാത്രയുടെ വിശദീകരണമാണ് ഈ കൃതി. 1785 1798 മധ്യേയാണ് ഈ ഗ്രന്ഥം രചിക്കപ്പെട്ടത്. വർത്തമാന പുസ്തകത്തിന് ശേഷം മലയാളത്തിലുണ്ടായ ആദ്യ യാത്രാവിവരണം കടുയാട്ട് ഗോവിന്ദമേനോന്റെ കാശി യാത്രാ റിപ്പോർട്ട് ആണ്. 1872 ആണ് രചനാകാലം. തുടർന്ന് ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്ത രചിച്ച ഊർസ്ലോം യാത്രാവിവരണം, ബാരിസ്റ്റർ ജി പി പിള്ള രചിച്ച ലണ്ടനും പാരീസും, മാനവിക്രമ ഏട്ടൻ രാജായുടെ കാശി യാത്രാചരിതം, കെ പി കേശവമേനോന്റെ ബിലാത്തി വിശേഷം, അമ്മാളു അമ്മയുടെ ഒരു തീർത്ഥയാത്ര തുടങ്ങി നിരവധി കൃതികൾ പിൽക്കാലത്ത് രചിക്കപ്പെട്ടു. മലയാളത്തിലെ സഞ്ചാര സാഹിത്യകാരന്മാരിൽ പ്രഥമ ഗണനീയനാണ് എസ് കെ പൊറ്റക്കാട്. ഒരു കവിയുടെ ഹൃദയത്തോടെ താൻ പോകുന്ന പ്രദേശങ്ങളെയും അവിടുത്തെ സംസ്കാരത്തെയും മനുഷ്യരെയും നോക്കിക്കണ്ട പൊറ്റക്കാട് കാവ്യാത്മക ഭാഷയിലാണ് യാത്രാവിവരണങ്ങൾ എഴുതിയത്. ആഫ്രിക്കയെക്കുറിച്ചുള്ള കാപ്പിരികളുടെ നാട്ടിൽ, കാശ്മീരിനെക്കുറിച്ചുള്ള കാശ്മീർ, യാത്രാസ്മരണകൾ, സിംഹഭൂമി, നൈൽ ഡയറി, മലനാടുകളിൽ, മാറുന്ന യൂറോപ്പ്, സോവിയറ്റ് ഡയറി, പാതിരാസൂര്യന്റെ നാട്ടിൽ, ബാലിദ്വീപ്, ഹിമാലയൻ സാമ്രാജ്യത്തിൽ തുടങ്ങി നിരവധി കൃതികൾ സഞ്ചാര സാഹിത്യശാഖയ്ക്കായി പൊറ്റക്കാട് സമ്മാനിച്ചു. പൊറ്റക്കാടിന് ശേഷവും സഞ്ചാര സാഹിത്യശാഖ മുമ്പോട്ടു കുതിക്കുകയാണ്. ആയിരക്കണക്കിന് കൃതികളിലായി ഈ വിശാല ലോകത്തെക്കുറിച്ചുള്ള അറിവുകൾ മലയാള സാഹിത്യത്തിൽ ചിതറിക്കിടക്കുന്നു. സാഹിത്യപ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ, യുവജനങ്ങൾ തുടങ്ങി മിക്കവരും സഞ്ചാര സാഹിത്യരചനയിൽ പ്രവേശിക്കുകയും നല്ല നല്ല കൃതികൾ മലയാളിക്ക് സംഭാവന നൽകുകയും ചെയ്യുന്നു. ദേശ സംസ്കാരത്തെക്കുറിച്ചുള്ള പുതിയ ബോധ്യങ്ങൾ നേരിട്ട് കണ്ട് അനുഭവിച്ചറിഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ പകർന്നുകിട്ടുമ്പോൾ സഞ്ചരിക്കാൻ സാധിക്കാത്തവർക്ക്

0: അവയെല്ലാം പുതിയ അറിവുകളായി പരിണമിക്കുന്നു. ആ രീതിയിൽ നോക്കുമ്പോൾ സഞ്ചാര സാഹിത്യം അഥവാ യാത്രാവിവരണ സാഹിത്യം നൽകുന്ന സംഭാവന ഏറെ വലുതാണ് എന്ന് നിസ്സംശയം പറയാം.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.

സഹകരണ വകുപ്പിന് കീഴിലുള്ള IMT പുന്നബ്ര MBA കോളേജിൽ 2026-28 അധ്യയന വർഷത്തെ KMAT രണ്ടാംഘട്ട പ്രവേശന പരീക്ഷയ്ക്കായുള്ള സൌജന്യ ഓൺലൈൻ പരിശീലനം ഈ മാസം 20 മുതൽ ആരംഭിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9188067601 9188067601.

0: ഉപഭോക്താക്കൾ അറിയാൻ.
1: വീട് നിർമ്മാണം പാതിവഴിയിൽ ഉപേക്ഷിച്ച കരാറുകാരന് ഉപഭോക്തൃ കോടതി 73,000 രൂപ പിഴ ചുമത്തി. കരാർ ഏറ്റെടുത്തതിനു ശേഷം വീട് നിർമ്മാണം പൂർത്തിയാക്കാതിരുന്ന എതിർകക്ഷിയുടെ നടപടി സേവനത്തിലെ ന്യൂനതയും അധാർമികമായ വ്യാപാര രീതിയുമാണെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കോടതി ഉത്തരവിട്ടു. എറണാകുളം കൂവപ്പാടത്തുള്ള രാജേശ്വരി സമർപ്പിച്ച പരാതിയിലാണ് കോടതിയുടെ നിർദ്ദേശം. പരാതിക്കാരിയുടെ വീടിനോട് ചേർന്ന ഒരു മുറിയും അടുക്കള ഭാഗവും വലുതാക്കാനായി എറണാകുളം സ്വദേശി കെനി ഫെർണാണ്ടസിനെ സമീപിച്ചു. 369,000 രൂപയുടെ എസ്റ്റിമേറ്റ് എതിർകക്ഷി തയ്യാറാക്കി. 110,000 രൂപ പരാതിക്കാരി നിർമ്മാണത്തിനായി എതിർകക്ഷിക്ക് നൽകുകയും ചെയ്തു. എന്നാൽ വീടിന്റെ നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിച്ച് എതിർകക്ഷി കടന്നുകളഞ്ഞു എന്നാണ് പരാതിക്കാരി പറയുന്നത്. പല പ്രാവശ്യം ഫോൺ ചെയ്തിട്ടും പോലീസിൽ പരാതി നൽകിയിട്ടും നിർമ്മാണം പൂർത്തിയാക്കാൻ എതിർകക്ഷി കൂട്ടാക്കിയില്ല. തുടർന്ന് വനിതാ കമ്മീഷനിൽ പരാതി സമർപ്പിച്ചപ്പോൾ 35,000 രൂപ എതിർകക്ഷി പല തവണകളായി തിരികെ നൽകി. ബാക്കി ലഭിക്കേണ്ട 65,000 രൂപ എതിർകക്ഷിയിൽ നിന്ന് ഈടാക്കി നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പരാതിക്കാരി കോടതിയെ സമീപിച്ചത്. അധാർമികമായ വ്യാപാര രീതിയും സേവനത്തിലെ ന്യൂനതയും എതിർകക്ഷിയുടെ ഭാഗത്ത് കണ്ടെന്ന് കോടതി അഭിപ്രായപ്പെട്ടു. പരാതിക്കാരി അനുഭവിച്ച മനക്ലേശത്തിനും ബുദ്ധിമുട്ടുകൾക്കും എതിർകക്ഷി ഉത്തരവാദിയാണെന്ന് ഡി ബി ബിനു പ്രസിഡന്റും വി രാമചന്ദ്രൻ, ടി എൻ ശ്രീവിദ്യ എന്നിവർ അംഗങ്ങളുമായ ബെഞ്ച് വിലയിരുത്തി. പരാതിക്കാരിക്ക് ബാക്കി നൽകുവാനുള്ള 65,000 രൂപ, നഷ്ടപരിഹാരമായി 5,000 രൂപ, കോടതി ചെലവിനത്തിൽ 3,000 രൂപ എന്നിവ 45 ദിവസത്തിനകം എതിർകക്ഷി പരാതിക്കാരിക്ക് നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചു.
0: ഉപഭോക്താക്കൾ അറിയാൻ തയ്യാറാക്കിയത് അഡ്വക്കേറ്റ് പി എൽ ശിവരാമൻ.

0: കേരള സർക്കാർ സ്ഥാപനമായ കെൽട്രോണിന്റെ തൊടുപുഴ നോളജ് സെന്ററിൽ ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ പ്രീ സ്കൂൾ ടീച്ചർ ട്രെയിനിംഗ് എന്നീ കോഴ്സുകളിലേക്ക് വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9061898235 9061898235.
1: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിലകളിൽ ഇഷ്ടം പോലെ വാങ്ങുവാൻ സിറ്റി സിൽക്സിലേക്ക് വരൂ.
2: ആഘോഷങ്ങൾ ഏതായാലും എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.

കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ വ്യക്തിഗത ഗ്രൂപ്പ് വിദ്യാഭ്യാസ വായ്പകൾക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ അക്ഷയ സെന്റർ, ഇന്റർനെറ്റ് സേവാ കേന്ദ്രം മുഖേന എന്നിവ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9496015008. 9496015008.

0: ബി പാർട്ട് ഓഫ് ഹോട്ടൽ ടെക് കേരള 2026 കേരളത്തിലെ പ്രീമിയർ ഫുഡ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി എക്സിബിഷൻ. ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലെ ലേറ്റസ്റ്റ് ട്രെൻഡ്സും ഇന്നൊവേഷൻസും എക്സ്പ്ലോർ ചെയ്യാനൊരവസരം. മെയ് 15th മുതൽ 17th വരെ ഗോകുലം കൺവെൻഷൻ സെന്റർ കലൂർ കൊച്ചിയിൽ നടക്കുന്നു. രജിസ്റ്റർ യുവർ സെൽഫ് നൗ അറ്റ് ഹോട്ടൽ ടെക് കേരള ഡോട്ട് കോം.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. FM ഡയറിയിൽ ഇനി കേൾക്കൂ.
2: ഈ ഗാനം ഇന്നത്തെ ഗാനം. സത്യനന്ദിക്കാടിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ, ശ്രീനിവാസൻ, മുരളി, രേവതി എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് 1989 പുറത്തിറങ്ങിയ ചിത്രമാണ് വരവേൽപ്പ്. ഇതിന്റെ കഥയും തിരക്കഥയും സംഭാഷണവും നിർവഹിച്ചത് ശ്രീനിവാസനാണ്. ഈ ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ജോൺസൺ, പാടിയത് യേശുദാസ്.

0: ആരോഗ്യക്കുറിപ്പുകൾ.
1: പ്രമേഹം കുറേ വർഷങ്ങൾ ഒരു രോഗിക്ക് ഉണ്ടാകുമ്പം അവരുടെ ശരീരത്തിൽ കുറേ മെറ്റബോളിക് ചേഞ്ചസ് ഉണ്ടാകും. ഉദാഹരണത്തിന് നമ്മൾ കണ്ണിൽ റെറ്റിനോപ്പത്തി എന്ന് പറയും. റെറ്റിനോപ്പത്തി കാരണം കാഴ്ച ചെറുപ്പം കുറച്ച് കുറയും. അതുപോലെ കിഡ്നിയിൽ ഡയബറ്റിക് കിഡ്നി ഡിസീസ്, അത് കാരണം യൂറിനിൽ പ്രോട്ടീൻ്റെ അളവ് കൂടും. അതേപോലെ തന്നെ കാല് നമ്മൾ ദേഹത്തിൻ്റെ ഒരു ഭാഗമാണ്, പക്ഷേ കാലിൽ തന്നെ പല പല പാർട്സ് ഉണ്ട്. അപ്പോൾ ഓരോ പാർട്സിലും ഇങ്ങനെ മെറ്റബോളിക് ചേഞ്ച് കാരണം അത് അസുഖം വരാനും മുറിവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏതൊരു പ്രമേഹ രോഗിക്കും കാലിന് മുറിവുണ്ടായാൽ ആ മുറിവ് പിന്നെ കൂടിക്കൂടി കാല് ഒരു അപകട അവസ്ഥ വരാനുള്ള സാധ്യതയുണ്ട്. അതിനാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പല പാർട്സ് ഉണ്ട് നമ്മളുടെ ഒരു കാലിൽ. കാലിൽ ബേസിക് സ്ട്രക്ചർ കൊടുക്കുന്നത് അതിൻ്റെ എല്ലാണ്. എല്ലിന് ഫംഗ്ഷൻ കൊടുക്കുന്ന മസിൽസും ടെൻഡൻസാണ്. അതിന് കവറേജ് കൊടുക്കുന്ന സ്കിന്നും അതിൻ്റെ ഫാറ്റാണ്. അതുപോലെ അതിന് പോഷണം കൊടുക്കുന്ന രക്തക്കുഴലുകൾ, അതുപോലെ ഫംഗ്ഷൻ കൊടുക്കുന്ന നെർവ്സ്, ഇതെല്ലാം ബാധിക്കുമ്പം കാലിന് പല പല ചേഞ്ചസ് ഉണ്ടാകാറുണ്ട്. അപ്പം അതിൽ ഞാൻ ഡയബറ്റിക് ഫുഡ് എന്ന് പറയുന്നത് ബേസിക്കലി മൂന്ന് കാര്യങ്ങൾ ഫണ്ടമെൻ്റലി ഒത്തൊരുമിച്ച് വരുമ്പം അങ്ങനെ വരുന്ന ഒരു അസുഖമാണ്. ആ മൂന്ന് കാര്യങ്ങൾ ഞാൻ ബ്രീഫായിട്ട് ഞാൻ പറയാം. അതിൽ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ ന്യൂറോപ്പത്തി എന്ന് പറയും, ഡയബറ്റിക് ന്യൂറോപ്പത്തി. കാലിലെ ഞരമ്പുകൾ ബാധിക്കുമ്പം അതിൽ പല ടൈപ്പ് ചേഞ്ചസ് ഉണ്ടാകാറുണ്ട്. നെർവ്സ് തന്നെ പലതരത്തിൽ നെർവ്സാണ്. ആദ്യത്തെ നെർവ്സ് സെൻസറി ന്യൂറോപ്പത്തി എന്ന് പറയും. പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് പ്രമേഹ രോഗികളുടെ കാലുകൾക്ക് അവർക്ക് മരവിച്ച പോലെ തോന്നും, അല്ലെങ്കിൽ നടക്കുമ്പം പഞ്ഞിമേൽ നടക്കുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവും. ചിലപ്പം ഷൂസിനുള്ളിൽ ഒരു ചെറിയ കല്ല് കുടുങ്ങിയാൽ അവർ അറിയില്ല, അല്ലെങ്കിൽ പാദരക്ഷകളില്ലാതെ നടക്കുമ്പം അവർ സൂചനമേളിൽ നിന്നാൽ അറിയില്ല. ഇതെല്ലാം കാരണം കാലിന് മുറിവുകൾ ഉണ്ടായാൽ പോലും രോഗികൾ അത് അറിയില്ല. ഇതാണ് സെൻസറി ന്യൂറോപ്പത്തി, ലോസ് ഓഫ് പ്രൊട്ടക്റ്റീവ് സെൻസേഷൻ എന്ന് പറയും. നെക്സ്റ്റ് മോട്ടോർ ന്യൂറോപ്പത്തി. നമ്മുടെ കാലിലെ ചെറിയ ചെറിയ മസിൽസിന് സപ്ലൈ ചെയ്യുന്ന നെർവ്സാണ് മോട്ടോർ നെർവ്സ്. അത് ബാധിക്കപ്പെടുമ്പോൾ കാലിൻ്റെ മസിൽസിന് ഇംബാലൻസ് ഉണ്ടായിട്ട് കാലിന് ചെറിയ ചെറിയ ഡീഫോർമിറ്റീസ് ഉണ്ടാവും. അങ്ങനെ ഡീഫോർമിറ്റീസ് ഉണ്ടാകുമ്പോൾ കാലിൻ്റെ പ്രഷർ പോയിൻറ്സ് ഒക്കെ മാറി ലോ പ്രഷർ ഏരിയാസിൽ ഹൈ പ്രഷറായിട്ട് മാറിയിട്ട് ആ ഏരിയാസൊക്കെ മുറിവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
2: ഈ വിവരങ്ങൾ പങ്കുവച്ചത് എൻഡോവാസ്കുലർ സർജൻ ഡോക്ടർ പ്രദീപ് അബ്രഹാം.

മൂന്നാർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അധ്യയന വർഷം ലൈബ്രറിയൻ, കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ എന്നീ തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ മാസം 19-ാം തീയതി രാവിലെ 10:30 MRS സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 62-38-59-96-60, 62-38-59-96-60.

IHRD കീഴിൽ എറണാകുളം, ചെങ്ങന്നൂർ, അടൂർ, കരുനാഗപ്പള്ളി, കല്ലൂപ്പാറ, ചേർത്തല, ആറ്റിങ്ങൽ, കൊട്ടാരക്കര, മൂന്നാർ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് ഈ അധ്യയന വർഷത്തിൽ NRI സീറ്റുകളിൽ ഓൺലൈൻ വഴി പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 19-ാം തീയതി രാവിലെ 10 മണി മുതൽ ജൂൺ 8, അടുത്ത മാസം 8-ാം തീയതി വൈകിട്ട് 4 മണി വരെ അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാനുള്ള നമ്പർ ഇതാണ്: 8547005000.

ഇതാണ് 8547005000. 8547005000.

0: ശനി
1: ശനിദശ.
2: അല്ല എന്താ ബാബു ഇന്ന് സൈക്കിളിലൊക്കെ, ഇന്ന് വണ്ടി എടുത്തില്ലേ?
3: അല്ല, ഈ പെട്രോൾ ഉപയോഗം കുറക്കണമെന്നല്ലേ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കണത്? അപ്പൊ ചെറിയ യാത്രയൊക്കെ ഇനി സൈക്കിളിലാക്കാന്ന് കരുതി.
4: അതെന്തായാലും നന്നായി, പറയാനൊരു കാരണമായി. അല്ലാതെ പെട്രോൾ വില കൂടുമെന്ന് കരുതിയല്ല, പുതിയ ശീലം അല്ലേ.
5: ഈ അജി എന്താ ഇങ്ങനെ കൊതുകിനെ പോലെ?
3: ഏ, ഇവൻ കൊതുകൊന്നുമല്ല, ചെള്ളെന്നാണ് ഇവനെ വിളിക്കേണ്ടത്.
5: അല്ല, കവി പറഞ്ഞത് ക്ഷീരമുള്ളോരഴിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. നല്ലൊരു കാര്യം കണ്ടാലും അതിൽ തെറ്റു ചൂണ്ടിക്കാണിക്കുന്ന സ്വഭാവത്തെയാ ഞാൻ പറഞ്ഞത്.
2: അജി, നിന്റെ ഈ വിടക്ക് സ്വഭാവം ഇവിടെ തന്നെ ഉപേക്ഷിച്ച് പോകുന്നതാ നിനക്ക് നല്ലത്. അവിടെ ജർമ്മനിയിലെ ഇതൊന്നും ചെലവാകത്തില്ല കേട്ടോ.
4: അതെന്താ സാർ ഉദ്ദേശിച്ചത്?
2: അവിടെ ആളുകളൊക്കെ വലിയ മാന്യന്മാരാ, അവർ ഒന്നും പാഴാക്കില്ല. ഇന്ധനമാണെങ്കിലും പ്രകൃതി വിഭവങ്ങളാണെങ്കിലും എന്തിന്, ഭക്ഷണം പോലും വേണ്ടത് മാത്രം വാങ്ങി കഴിക്കേണ്ടി വരും, വെറുതെ കളയാനൊന്നും പറ്റില്ല.
4: അല്ല, എനിക്ക് മനസ്സിലാകാഞ്ഞിട്ട് ചോദിക്കുക, എന്റെ പോക്കറ്റിലെ പണം കൊണ്ട് ഞാൻ വാങ്ങി എന്ത് ചെയ്താൽ ആർക്കാ ചേതം?
3: അതൊരുമാതിരി അഹങ്കാരം പിടിച്ച ചോദ്യമല്ലേ ജി?
2: ആ, പണം നിന്റെ ആകാം, എന്നാലേ റിസോഴ്സസ് എല്ലാവരുടെയും, അതാണ് അവിടുത്തെ നിയമം. നിനക്ക് വാങ്ങി നശിപ്പിക്കാനും പറ്റില്ല, മനഃപൂർവ്വം പാഴാക്കാനും പറ്റില്ല.
5: ആ നിയമമൊക്കെ ഇവിടെയും വേണം. ഇവിടെ എന്തെല്ലാം സമര ആഭാസങ്ങളാണ് പലരും നടത്തുന്നത്, എത്ര ഭക്ഷണ വിഭവങ്ങളാണ് പാഴാക്കുന്നത്.
4: അതിപ്പോ ഇവിടെ സിനിമാ ഷൂട്ടിങ്ങിലൊക്കെ എന്തൊക്കെയാ തച്ചുടയ്ക്കുന്നത്, അതൊന്നും ആർക്കും ഒരു പ്രശ്നവുമില്ലല്ലോ.
3: അത് തന്നെയാണ് പറഞ്ഞത്, ഇവിടെ അതൊക്കെ പറ്റും. ഈ ഐഡിയയുമായി നീ അങ്ങോട്ട് ചെന്നേക്കരുതട്ടാ, നിന്റെ ലൈഫ് കുളമായി പോവും.
5: ആ, എന്തായാലും ബാബു സൈക്കിളിൽ വന്നത് നന്നായി. ഉണ്ണിയപ്പൻ തിന്നാ രണ്ടുണ്ട് കാര്യം എന്ന് പറയും പോലെ.
4: അതെന്താ ചേച്ചി?
5: ഒന്ന്, പെട്രോള് ലാഭം, എന്ന് വെച്ചാ പൈസ ലാഭം. രണ്ട്, പരിസ്ഥിതിക്ക് ഗുണം, പുകയുണ്ടാകില്ലല്ലോ സൈക്കിളല്ലേ.
3: ചേച്ചി എന്നാ കേട്ടോ, മൂന്നാമത് നല്ലൊരു വ്യായാമമാണിത്. എന്റെ ഈ കുടവയറ് കുറഞ്ഞത് കണ്ടില്ലേ?
4: ഒരു ദിവസം സൈക്കിൾ ചവിട്ടിയത് കൊണ്ടോ?
3: ഒന്നൊന്നുമല്ല, ഒരാഴ്ച ഞാനിത് തുടങ്ങിയിട്ട്.
2: ആ, അതെന്തായാലും നന്നായി. ഈ ബുദ്ധി എല്ലാവർക്കും ഒന്ന് തോന്നിയിരുന്നെങ്കിലോ? ഇതെന്താണ് അജി നീ തടിച്ച കിതാബുകളുമായിട്ട്?
4: ഇതാണ് പഴഞ്ചൽ പ്രപഞ്ചം. പോകും മുമ്പേ ചില ലേഖനങ്ങൾ, പ്രസംഗങ്ങൾ ഒക്കെ ഉണ്ട്. സ്വീകരണത്തിനൊക്കെ തകർക്കാമല്ലോ.
5: ആ, അപ്പൊ പഴഞ്ചൊല്ല് തെരഞ്ഞു നടക്കുക ഇപ്പോ അല്ലേ?
4: അല്ല, എപ്പോഴാ ആവശ്യം വരിക എന്നറിയില്ലല്ലോ. അതുകൊണ്ടേ ചിലത് പഠിച്ചു വെക്കാമെന്ന് കരുതി. ലേഖനത്തിന് തലക്കെട്ടുമാകുമല്ലോ.
2: എന്നിട്ട് അജി ഇപ്പൊ എന്തൊക്കെ പഠിച്ചു നീ ഒന്ന് പറഞ്ഞേ.
4: മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി.
3: കൊള്ളാല്ലാടാ അജി, ഇത് ശരിക്കും ഇപ്പൊ ആലോചിക്കാൻ പറ്റിയ പഴഞ്ചൊല്ല് തന്നെ.
2: അതിപ്പോ കാത്തു സൂക്ഷിച്ച ഒരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞതിന് സമമല്ലേ?
5: അതൊരു സിനിമാ പാട്ടല്ലേ, പഴഞ്ചൊല്ലല്ലോ.
4: സിനിമാ പാട്ടായാലുവേ, പാടിപ്പാടി അതൊരു പഴഞ്ചൊല്ലായില്ലേ. ഇനിയും ഉണ്ടോ സാറേ ഇത്തരം? വേണ്ടി വന്നേക്കൊന്നേ.
3: അല്ല, ഇത് തന്നെയല്ലേ ചക്കിന് വെച്ചത് കൊക്കിന് കിട്ടിയെന്ന് പറയണത്?
5: അതിന് ചില അർത്ഥവ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ. ഒരാൾക്കായി മാറ്റി വെച്ചത് വേറൊരാൾക്ക് കിട്ടി എന്നല്ലേ അർത്ഥം വരൂ.
4: ആ, എന്നാ വേറൊന്നുണ്ട്. തല്ല് മുഴുവൻ ചെണ്ടയ്ക്ക് പണം വാങ്ങാൻ മാരാരും, ഇതെങ്ങനെയുണ്ട്?
2: ആ, ഒരു പ്രശ്നമുണ്ട് അജി. നിന്റെ പഴഞ്ചൊല്ലുകളൊക്കെ കൊള്ളാം, പക്ഷേ ചില പ്രത്യേക സാഹചര്യത്തിൽ ഇതൊക്കെ പറഞ്ഞാലേ നിന്റെ തടി ചിലപ്പോൾ കേടാകും.
3: അതെ സാറേ, അടി ചെയ്യും ഗുണം, അണ്ണൻ തമ്പിയും ചെയ്യില്ല, അത് തന്നെ.
6: ശബ്ദം നൽകിയവർ മാർട്ടിൻ കുമ്പളങ്ങി, വിനോദ് കുര്യാപ്പള്ളി, പ്രീതി, GS പിള്ള. രചന MV ശശികുമാർ.

ആകാശവാണി കൊച്ചി എഫ് 102.3 സമയം 7 മണി കഴിഞ്ഞ് 24:30. ഇനി 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ എഫ് എം ഡയറി തുടർന്ന് കേൾക്കാം 7:35.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെതർലാൻഡ്സിൽ. ഡച്ച് പ്രധാനമന്ത്രി റോബ് യേറ്റനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഹോർമൂസ് കടലിടുക്കിലൂടെ സുരക്ഷിതവും സുഗമവുമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കാനുള്ള ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ച് പ്രധാനമന്ത്രി. പെട്രോൾ കയറ്റുമതിക്ക് ലിറ്ററിന് 3 രൂപ പ്രത്യേക അധിക എക്സൈസ് തീരുവ ചുമത്തി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. യുഡിഎഫ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. ഡൽഹിയിൽ SIR നടപടികൾ June 30 ആരംഭിക്കും. അർഹരായ എല്ലാവരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ലക്നൌ സൂപ്പർ ജയന്റ്സിന് 7 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. 6 ദിവസത്തെ വിദേശ പര്യടനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാത്രി നെതർലാൻഡ്സിലെത്തി. യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരവും സാമ്പത്തികവുമായ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് സന്ദർശനം. ആംസ്റ്റർഡാം വിമാനത്താവളത്തിൽ ഡച്ച് വിദേശകാര്യമന്ത്രി ടോം ബറേൻസൻ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ സന്ദർശനത്തിന് ശേഷമാണ് ശ്രീ മോദി നെതർലാൻഡ്സിലെത്തിയത്. വിശദാംശങ്ങളിലേക്ക്.
1: സന്ദർശനവേളയിൽ ഡച്ച് പ്രധാനമന്ത്രി റോബ് യേറ്റനുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡച്ച് രാജാവിനെയും രാജ്ഞിയെയും സന്ദർശിക്കും. ഇന്ന് അദ്ദേഹം ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയും പ്രമുഖ ഡച്ച് കമ്പനികളുടെ CEOമാരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. നെതർലാൻഡ് സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നാളെ സ്വീഡനിലെ ഗോഥൻബർഗിലേക്ക് പോകും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സന്ദർശനത്തിന്റെ 4ാം പാദത്തിൽ പ്രധാനമന്ത്രി തിങ്കളാഴ്ച നോർവേയിലെത്തും. നോർവീജിയൻ പ്രധാനമന്ത്രിയോടൊപ്പം ഇന്ത്യ നോർവേ ബിസിനസ് ആന്റ് റിസർച്ച് ഉച്ചകോടിയെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. 3ാമത് ഇൻഡോ നോർഡിക് ഉച്ചകോടിയിലും ശ്രീ മോദി പങ്കെടുക്കും. തുടർന്ന് ചൊവ്വാഴ്ച ഇറ്റലിയിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് സെർജിയോ മാറ്ററെല്ലയുമായും പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായും കൂടിക്കാഴ്ച നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഹോർമൂസ് കടലിടുക്കിലൂടെ സുരക്ഷിതവും സുഗമവുമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കാനുള്ള ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അബുദാബിയിൽ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ഉന്നതതല ചർച്ച നടത്തുകയായിരുന്നു അദ്ദേഹം. UAEയിൽ അടുത്തിടെയുണ്ടായ ആക്രമണങ്ങളെ പ്രധാനമന്ത്രി ശക്തമായി അപലപിച്ചു. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് ഇന്ത്യയ്ക്ക് പ്രധാന പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്ത ശേഷം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹോർമൂസ് കടലിടുക്കിലൂടെ ഇന്ത്യൻ കപ്പലുകളെ കടത്തിവിടാൻ ഇറാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. പെട്രോൾ കയറ്റുമതിക്ക് ലിറ്ററിന് 3 രൂപ പ്രത്യേക അധിക എക്സൈസ് തീരുവ ചുമത്തി കേന്ദ്ര സർക്കാർ. അതേസമയം ഡീസൽ കയറ്റുമതിയുടെ പ്രത്യേക അധിക എക്സൈസ് ഡ്യൂട്ടി 23 രൂപയിൽ നിന്ന് 16.50 രൂപയായി കുറച്ചതായി ധനമന്ത്രാലയം ഇന്നലെ പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നു. ഏവിയേഷൻ ടർബൈൻ ഇന്ധനത്തിന്റെ പ്രത്യേക അധിക എക്സൈസ് തീരുവ ലിറ്ററിന് 33 രൂപയിൽ നിന്ന് 16 രൂപയായും കുറച്ചു. പുതുക്കിയ നിരക്കുകൾ ഇന്ന് മുതൽ അടുത്ത 2 ആഴ്ചത്തേക്ക് പ്രാബല്യത്തിലുണ്ടാകും. ആഭ്യന്തര ഉപയോഗത്തിനുള്ള പെട്രോളിന്റെയും ഡീസലിന്റെയും നിലവിലുള്ള എക്സൈസ് ഡ്യൂട്ടി നിരക്കുകളിൽ മാറ്റമില്ല. വിദേശയാത്രകൾക്ക് സെസ് നികുതി സർചാർജ് എന്നിവ ചുമത്തുന്നത് സംബന്ധിച്ച മാധ്യമ റിപ്പോർട്ട് നിരസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശയാത്രകൾക്ക് അത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുക, വ്യവസായ സംരംഭങ്ങളിൽ ഏർപ്പെടുന്നത് ലളിതമാക്കുക തുടങ്ങിയവയ്ക്കുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത പ്രധാനമന്ത്രി ആവർത്തിച്ചു. ഹോർമൂസ് കടലിടുക്ക് തുറക്കുമെന്നും ആണവായുധം സ്വന്തമാക്കാൻ ഇറാനെ അനുവദിക്കില്ലെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പശ്ചിമേഷ്യൻ പ്രതിസന്ധി അവസാനിപ്പിക്കാനുള്ള കരാറുകൾ ഇറാൻ പാലിക്കുന്നില്ലെന്ന് ഒരു ടെലിവിഷൻ ചാനൽ നൽകിയ അഭിമുഖത്തിൽ ട്രംപ് ആരോപിച്ചു. അതിനിടെ ചൈന സന്ദർശനവേളയിൽ അമേരിക്കയും ചൈനയും പ്രധാന വ്യാപാര കരാറുകളിൽ ഒപ്പുവച്ചതായി US പ്രസിഡന്റ് അറിയിച്ചു. ഇസ്രായേലും ലെബനനും തമ്മിലുള്ള വെടിനിർത്തൽ കാലാവധി 45 ദിവസത്തേക്ക് കൂടി നീട്ടാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചതായി US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്. വാഷിംഗ്ടണിൽ നടന്ന ചർച്ചകൾക്കൊടുവിലാണ് തീരുമാനം. June 2-3 തീയതികളിൽ തുടർ ചർച്ചകൾ നടക്കുമെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ്

0: ഭംഗം. ദഗ്ഗുബാട്ടി പുരന്തേശ്വരിയെ സമിതി അധ്യക്ഷയായി നിയമിച്ചു. ലോക്സഭയിൽ നിന്ന് 18 പേരും രാജ്യസഭയിൽ നിന്ന് 10 പേരും ഉൾപ്പെടെ 28 പേരാണ് സമിതിയിലുള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെതർലാൻഡ്സിൽ. ഡച്ച് പ്രധാനമന്ത്രി റോബ് എറ്റനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതവും സുഗമവുമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കാനുള്ള ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ച് പ്രധാനമന്ത്രി. പെട്രോൾ കയറ്റുമതിക്ക് ലിറ്ററിന് 3 രൂപ പ്രത്യേക അധിക എക്സൈസ് തീരുവ ചുമത്തി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. ഡൽഹിയിൽ SIR നടപടികൾ June 30 ആരംഭിക്കും. അർഹരായ എല്ലാവരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ലക്നൌ സൂപ്പർ ജയന്റ്സിന് 7 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:35.

0: പ്രിയ ശ്രോതാക്കളെ, എഫ് എം ഡയറിയിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യം കേൾക്കൂ.
1: എല്ലാ വർഷവും മെയ് 16 അന്താരാഷ്ട്ര പ്രകാശ ദിനമായി ആചരിക്കുന്നു. വിജ്ഞാനം, വിദ്യാഭ്യാസം, സാമൂഹികം, സാങ്കേതികം ഈ രംഗങ്ങളിൽ പ്രകാശത്തിന്റെ പ്രാധാന്യം മുൻനിർത്തിയാണ് ഈ ദിനാചരണം. അതിന്റെ ഭാഗമായി ലോകമെമ്പാടും വിദ്യാഭ്യാസ പ്രദർശനങ്ങൾ, ശാസ്ത്രീയ പ്രകടനങ്ങൾ, പൊതുപ്രഭാഷണങ്ങൾ തുടങ്ങിയവ സംഘടിപ്പിക്കുന്നു. മെയ് 16 ലോക പ്രകാശ ദിനമായി തെരഞ്ഞെടുക്കാൻ ഒരു കാരണമുണ്ട്. അതായത്, 1960 മെയ് 16 ലേസർ സാങ്കേതിക വിദ്യ ആദ്യമായി പ്രമുഖ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ തിയഡോർ മെൻ ആക്ടിവേറ്റ് ചെയ്തത്. 2026 അന്താരാഷ്ട്ര പ്രകാശദിന സന്ദേശം സുസ്ഥിര ഭാവിയിലേക്കുള്ള വെളിച്ചം എന്നതാണ്. പ്രകാശാധിഷ്ഠിത സാങ്കേതിക വിദ്യകളും ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളും സുസ്ഥിരത, ഹരിത ഊർജം, കൃഷി, UN വികസന ലക്ഷ്യങ്ങൾ എന്നിവയിൽ എങ്ങനെ സംഭാവന ചെയ്യുന്നു എന്നതാണ് പ്രമേയത്തിന്റെ ഉള്ളടക്കം. ദൈനംദിന ജീവിതത്തിൽ പ്രകാശത്തിന്റെ പ്രാധാന്യം പങ്കുവയ്ക്കുകയാണ് ഇന്നത്തെ സമകാലികത്തിൽ.
2: ഇന്ന് ഇന്റർനാഷണൽ ഡേ ഓഫ് ലൈറ്റ് അഥവാ അന്താരാഷ്ട്ര പ്രകാശ ദിനമാണ്. പ്രകാശം എന്നത് നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കൾ കാണാൻ സഹായിക്കുന്ന ഒരു ഊർജമാണ്.
1: ഫിസിക്സ് അധ്യാപകൻ ഡോക്ടർ വിപുൽ മുരളി.
2: ശാസ്ത്രത്തിൽ പ്രകാശത്തെ ഒരു എനർജി അഥവാ ഊർജ രൂപമായിട്ടാണ് വിശദീകരിക്കുന്നത്. പ്രകാശം തരംഗങ്ങളായി സഞ്ചരിക്കുന്നു. പ്രകാശമില്ലെങ്കിൽ നമ്മുടെ കണ്ണുകൾക്ക് വസ്തുക്കളെ കാണാൻ കഴിയില്ല. നമ്മുടെ ഏറ്റവും വലിയ പ്രകാശ ഉറവിടം എന്ന് പറയുന്നത് സൂര്യനാണ്. സൂര്യപ്രകാശമില്ലാതെ ഭൂമിയിൽ ജീവൻ നിലനിൽക്കില്ല. ചെടികൾ സൂര്യപ്രകാശം ഉപയോഗിച്ച് സ്വന്തം ഭക്ഷണം നിർമ്മിക്കുന്നു. ഇതിനെ ഫോട്ടോസിന്തസിസ് എന്ന് നമ്മൾ പറയുന്നു. ഈ പ്രക്രിയയിലൂടെയാണ് മനുഷ്യർക്കും മൃഗങ്ങൾക്കും ജീവിക്കാൻ ആവശ്യമായ ഭക്ഷണവും ഓക്സിജൻ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രകാശം ജീവന്റെ അടിസ്ഥാനമാണ് എന്ന് പറയാം. നമ്മുടെ ദിവസേനയുള്ള ജീവിതത്തിലും പ്രകാശം വളരെ പ്രധാനമാണ്. രാവിലെ സൂര്യോദയം മുതൽ രാത്രി വീടുകളിലെ വിളക്കുകൾ വരെ എല്ലായിടത്തും പ്രകാശത്തിന്റെ സാന്നിധ്യമുണ്ട്. ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും പ്രകാശത്തിന്റെ പങ്ക് വളരെ വലുതാണ്. മൈക്രോസ്കോപ്പുകൾ പ്രകാശം ഉപയോഗിച്ച ചെറുജീവികളെ കാണാൻ സഹായിക്കുന്ന പോലെ ടെലസ്കോപ്പുകൾ വഴി ബഹിരാകാശത്തിലെ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും പഠിക്കാൻ കഴിയും. സൗരോർജം സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന ശുദ്ധമായ ഊർജമാണ്. ഇന്നത്തെ ഇന്റർനെറ്റ് സംവിധാനത്തിലും ഫൈബർ ഓപ്റ്റിക് സാങ്കേതിക വിദ്യയിലും പ്രകാശം ഉപയോഗിക്കുന്നു. പ്രകാശം വെറും വെളിച്ചമല്ല, അത് അറിവിന്റെയും ശാസ്ത്രത്തിന്റെയും പുരോഗതിയുടെയും പ്രതീകമാണ്. ഈ അന്താരാഷ്ട്ര പ്രകാശ ദിനത്തിൽ ശാസ്ത്രത്തെ കൂടുതൽ സ്നേഹിക്കാനും പ്രകൃതിയെ സംരക്ഷിക്കാനും ഊർജം പാഴാക്കാതെ ഉപയോഗിക്കാനും നമ്മൾ എല്ലാവർക്കും ശ്രമിക്കാം.
3: മനുഷ്യ വംശത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വഴി തെളിച്ചത് വെളിച്ചമാണ് എന്ന് പറയാം.
1: കവിയും എഴുത്തുകാരിയുമായ VM ഗിരിജ.
3: തീയും വെളിച്ചവും, അതുകൊണ്ട് തന്നെ എല്ലാ പ്രാചീന സംസ്കാരങ്ങളിലും സാഹിത്യത്തിലും കലകളിലൊക്കെ ഈ വെളിച്ചത്തിന്റെ ഒരു സാന്നിധ്യമുണ്ട്. തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതംഗമയ. തമസിൽ നിന്ന് ഞങ്ങൾ ജ്യോതിസിലേക്ക് പോകുമാറാകട്ടെ, മൃത്യുവിൽ നിന്ന് അമൃതത്തിലേക്ക്, അങ്ങനെയുള്ള ഉപനിഷത്ത് വചനങ്ങളൊക്കെ പ്രശസ്തമാണല്ലോ. ഭാഗവതത്തിന്റെ തുടക്കത്തില് എപ്പോഴും സൂതനാണല്ലോ കഥ പറയുന്നത്. സൂതനോട് ശൗനകമുനി പറയാണ്, അജ്ഞാനത്വാന്ത

0: കോടി സൂര്യ സമപ്രഭ സൂദാഖ്യാഹി അങ്ങനെയാണ് പറയുന്നത്. അജ്ഞാനമാകുന്ന ധ്വാന്തത്തിനെ, അതായത് ഇരുളിനെ അകറ്റുന്ന കോടി സൂര്യന്മാരുടെ സമപ്രഭയുള്ളവനെ. അപ്പൊ എപ്പോഴും നമ്മുടെ ആഖ്യാനങ്ങള്, പുരാണങ്ങള്, ഇതിഹാസങ്ങള്, വേദങ്ങള്, അത് ഇന്ത്യ എന്ന് വിളിക്കപ്പെടുന്ന ഈയൊരു, ഇപ്പോൾ വിളിക്കപ്പെടുന്ന ഈയൊരു ഭൂഖണ്ഡത്തിലെ ഉണ്ടായ സാഹിത്യ കൃതികളെ പറ്റി എല്ലാം പറയാവുന്നതാണ്. എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയായിരിക്കും. കാരണം ഇരുട്ട് വന്നാൽ പിന്നെ എന്താണെന്ന് അറിയില്ലല്ലോ. ഇരുട്ടില് വളരെയധികം പതുങ്ങി നിൽക്കുന്ന എന്തൊക്കെയോ അപകടങ്ങളുണ്ട്. അതായിരുന്നല്ലോ ആദ്യത്തെ ഒരു പേടി മനുഷ്യവംശത്തിന്റെ തന്നെ. അപ്പൊ ഇരുട്ട് മാഞ്ഞു പോകുന്നതായിരുന്നു ഏറ്റവും അധികമുള്ളൊരു സാന്ത്വനം. അതുകൊണ്ടാണ് ഉഷസ്സിനെ വർണ്ണിക്കുന്ന ഇത്രയധികം ഒരുപാട് ഋക്കുകളുണ്ട്. ഋക്ക് എന്ന് പറഞ്ഞാൽ ഋഗ്വേദത്തിലെ സൂക്തം. ആ ഇരുട്ടുമായിട്ടാണ് നമ്മളുടെ അറിവില്ലായ്മയെ തത്വചിന്തയിലായാലും മതത്തിലായാലും എല്ലാം ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഇപ്പൊ ഗുരു എന്ന് പറഞ്ഞാൽ ഇരുട്ടിൽ നിന്ന് നയിക്കുന്നവനാണ്, വെളിച്ചത്തിലേക്ക് നയിക്കുന്നവനാണെന്ന് പറയുമല്ലോ. ഇന്ത്യയിലെ എല്ലാ ആഘോഷങ്ങളും എടുത്തപ്പോഴും നമ്മളെപ്പോഴും പറയുന്ന തിന്മയിൽ നിന്ന് നന്മയിലേക്കും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും നയിക്കുന്ന ഒരു ഉത്സവമാണ് ഇത് എന്ന് പറയും. ഇപ്പൊ ദീപാവലിയെ കുറിച്ച്, അങ്ങനെ മിക്ക ഉത്സവങ്ങളെ കുറിച്ചും നമ്മൾ അങ്ങനെ പറയും. അത് നമ്മളുടെ മനസ്സിന്റെ ആദിമമായിട്ടുള്ളൊരു പേടിയും ആദിമമായിട്ടുള്ളൊരു സന്തോഷവുമാണ് ഇരുട്ടും വെളിച്ചവും. ആ ദ്വന്ദ്വത്തിനെ സംബോധന ചെയ്ത് മാത്രമേ സംസ്കാരത്തിന് പോവാൻ പറ്റിയിട്ടുള്ളൂ. അതാണ് ഈ വെളിച്ചത്തിന്റെ ഒരു പ്രാധാന്യം. വെളിച്ചം വന്നപ്പോ, വൈദ്യുതി വിളക്കുകൾ വന്നപ്പോ, യക്ഷികളും ഭൂതങ്ങളും ചെകുത്താന്മാരും ഭേദങ്ങളും ഒക്കെ ഇല്ലാതായെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ഇരുട്ടുണ്ടാക്കുന്ന പേടിയാണ് അതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നർത്ഥം.
1: സൂര്യപ്രകാശം അല്ലെങ്കിൽ വെളിച്ചം മനുഷ്യന്റെ ശാരീരിക മാനസിക ആരോഗ്യത്തെ വളരെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്.
2: സൈക്കോളജിസ്റ്റ് CBA.
1: അതിന്റെ ഒരു ശാസ്ത്രീയ വശം പറയുകയാണെങ്കിൽ, നമ്മുടെ കണ്ണുകളിലൂടെ വെളിച്ചം തലച്ചോറിലേക്ക് എത്തുന്നു. ഇത് നമ്മുടെ തലച്ചോറിനെ സജീവമാക്കുന്നു. നാം നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കായി പ്രാപ്തരാകുന്നു, ഉന്മേഷഭരിതരാകുന്നു. ഇതിന്റെ അർത്ഥം സൂര്യപ്രകാശം നമ്മുടെ സ്വാഭാവികമായ ജൈവ കടികാരത്തെ വളരെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ സൺലൈറ്റ് ഒരു നാച്ചുറൽ തെറപ്പിയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇത് സെറട്ടോണിൻ വർദ്ധിപ്പിക്കുന്നു, ഇമോഷണൽ സ്റ്റെബിലിറ്റിയും സന്തോഷവും നമുക്ക് തരുന്നു. സെറട്ടോണിൻ, ഡോപ്പമിൻ തുടങ്ങിയവയൊക്കെ ഹാപ്പി ഹോർമോൺസ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഇവയെല്ലാം നമ്മുടെ മോട്ടിവേഷൻ കൂട്ടുന്നു, നമ്മളെ ഫോക്കസ്ഡ് ആകുന്നു, നമ്മുടെ ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കുന്നു. മെലറ്റോണിൻ എന്ന് പറയുന്നത് ശരിയായ ഉറക്കത്തെ ഉറപ്പാക്കുന്ന ഒന്നാണ്. ഉറക്കം ശരിയായാൽ മെന്റൽ ഹെൽത്ത് നന്നാകുന്നു, നമ്മൾ സ്വയം മെച്ചപ്പെടാൻ തുടങ്ങുന്നു. ഇനി മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയാണ്. ഇന്നത്തെ കാലത്ത് പലരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഇത്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം മതിയായ സൺലൈറ്റ് എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ നമ്മുടെ ജീവിത ശൈലി വളരെ വലിയ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും യുവതലമുറയിൽ ആൻസൈറ്റി, ഡിപ്രഷൻ, സ്ട്രെസ് എന്നീ പ്രശ്നങ്ങൾ കൂടുതലായി കാണുന്നത് ഈ ജീവിത ശൈലി പിന്തുടരുന്നത് മൂലമാണ്. വളരെ വൈകിയുള്ള ഉറക്കം, വൈകിയുള്ള ഉണരൽ, ഇൻഡോർ ആക്ടിവിറ്റീസ്, ഇതൊക്കെയാണ് ഇതിന്റെ മേജർ ആയിട്ടുള്ള റീസൺസ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇപ്പൊ കുട്ടികളുടെ കാര്യമൊക്കെ എടുക്കുകയാണെങ്കിൽ വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂളിലാണ് ഈ കുട്ടികൾ പോകുന്നത്. വളരെ നേരത്തെ തന്നെ ട്യൂഷനും മറ്റും ആരംഭിക്കുന്നു, പിന്നീട് ബസ്സിലും മറ്റും കയറി സ്കൂളിലേക്ക് എത്തുന്നു. അവിടെയും ഒരു ഡയറക്റ്റ് സൺലൈറ്റ് എക്സ്പോഷർ കുഞ്ഞുങ്ങൾക്ക് കുറയുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപോലെ മോട്ടിവേഷൻ, ഉത്സാഹം, ഇതിനെയെല്ലാം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. കാരണം സൺലൈറ്റ് ഡയറക്റ്റ് ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നില്ല. നമ്മളിപ്പോ സൺലൈറ്റിനെ കുറിച്ച് ഇത്രയും ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും പൊതുസമൂഹത്തിൽ വെളിച്ചത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് വളരെയധികം ചർച്ചകൾ ഇനിയും ആവശ്യമാണ്. അത് നമ്മുടെ മാനസിക ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒന്നാണ് എന്നുള്ളത് എല്ലാവരും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു.
3: പ്രകാശത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സംസ്കൃത ഭാഷയിൽ പ്രകാശം എന്ന പദത്തിന് പലതരത്തിലുള്ള അർത്ഥങ്ങളുണ്ട്.
2: തൃപ്പൂണിത്തുറ ഗവൺമെന്റ് സംസ്കൃത കോളേജ് സാഹിത്യ വിഭാഗം മേധാവി പ്രൊഫസർ ഡോക്ടർ സരിതാ മഹേശ്വരൻ.
3: വെളിച്ചം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരർത്ഥം, തമസിന്റെ അഭാവം, ഇരുട്ടില്ലായ്മ എന്നൊരർത്ഥം, അതോടൊപ്പം തന്നെ എല്ലാവരും കാണുന്ന വിധത്തിൽ, എല്ലാവരും അറിയുന്ന വിധത്തിൽ എന്നൊരർത്ഥമുണ്ട്. അതിൽ നിന്ന് പുറപ്പെടുക, പുറത്തേക്ക് വരിക, ഒഴുകി വരിക തുടങ്ങിയിട്ടുള്ള അർത്ഥങ്ങളൊക്കെയുള്ള ഒരു നാനാർത്ഥക പദമാണ് പ്രകാശം. അതുപോലെ സംസ്കൃതത്തിലെ പല ഗ്രന്ഥങ്ങൾക്കും, പ്രത്യേകിച്ച് ചില കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ടതായിട്ടുള്ള ഗ്രന്ഥങ്ങൾ, പുതിയ ഗ്രന്ഥങ്ങളല്ല, പുതിയ പുസ്തകങ്ങൾക്ക് അങ്ങനെ പേരുകള്, ഇത്തരത്തിലുള്ള പ്രകാശം എന്ന പേരൊന്നും ചേർത്ത് കാണാനില്ല. പഴയ കാലഘട്ടങ്ങളില് ഏതാണ്ടൊരു 1000 AD

0: അതുപോലെ 1500 AD വരെയുള്ള കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ടതായ പുസ്തകങ്ങളിൽ പലതിനും പ്രകാശം എന്നുള്ള പേര് കൂട്ടിച്ചേർത്ത് അങ്ങനെ പേരിട്ടിരിക്കുന്നതായിട്ട് കാണാറുണ്ട്. അതിൽ ചില പേരുകളാണ് കാവ്യപ്രകാശം, ശൃംഗാരപ്രകാശം, ന്യായപ്രകാശം, സത്യാർത്ഥപ്രകാശം, ശില്പപ്രകാശം തുടങ്ങി ധാരാളമുണ്ട്. ഇതുപോലെ ഈ പ്രകാശം എന്നുള്ള ഒരു ഭാഗം കൂടി ചേർത്തുകൊണ്ട് പുസ്തകങ്ങൾക്ക് പേരിടുന്നതിന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് പ്രകാശം എന്നുള്ള പദത്തിന് കേവലം വെളിച്ചം ഏതെങ്കിലും വിളക്കുകളിൽ നിന്നോ അല്ലെങ്കിൽ സൂര്യനിൽ നിന്നോ ചന്ദ്രനിൽ നിന്നോ ഒന്നും മാത്രമല്ലാതെ പ്രകാശ പദത്തിന് അറിവ് എന്നുള്ള അർത്ഥമുണ്ട് എന്നുള്ളത് കാണിക്കാൻ തന്നെയായിരിക്കണം അങ്ങനെ പേരിട്ടത്. പുസ്തകങ്ങളുടെ അധ്യായം ആയിട്ട് വിഭജിക്കുന്നതിനും പ്രകാശം എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നു. അതുപോലെ വ്യാഖ്യാനങ്ങൾക്ക് പ്രകാശം എന്ന് പേര് കൊടുക്കുന്ന ഒരു പതിവുണ്ട്. സംസ്കൃത നാട്യ വിഷയങ്ങളെക്കുറിച്ച് എഴുതിയ ദശരൂപകം എന്ന പേരുള്ള പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗ്രന്ഥമുണ്ട്. ആ പുസ്തകത്തിന്റെ വ്യാഖ്യാനത്തിനും കൊടുത്തിരിക്കുന്ന പേര് പ്രകാശം എന്ന് തന്നെയാണ്. തത്വചിന്താമണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനത്തിന്റെ പേര് ദീധിതി പ്രകാശം എന്നാണ്. അപ്പോ ഇവിടേക്ക് എടുത്തു നോക്കുമ്പോഴും പ്രകാശത്തിന് അറിവ് എന്നുള്ള ഒന്നുകൂടി വ്യക്തമാക്കി തരിക എന്നുള്ള ഒരർത്ഥം കാണാൻ പറ്റും. ഇനി അതല്ലാതെ മറ്റൊരു തരത്തില് പ്രകാശം എന്ന പദം ഒരു സാങ്കേതിക പദമായിട്ട് നാടകങ്ങളിൽ ഉപയോഗിക്കുന്നതായിട്ടും കാണാനുണ്ട്. അറിവ് എന്നുള്ള അർത്ഥത്തെ ദ്യോതിപ്പിക്കുന്നതായിട്ടുള്ള ധാരാളം വരികൾ നേരിട്ട് പ്രകാശം എന്നുള്ള വാക്കിലല്ല എങ്കിലും പ്രകാശത്തിന് അറിവ് എന്നുള്ള അർത്ഥമുണ്ട് എന്ന് കാണിക്കുന്ന ധാരാളം സൂക്തികൾ സംസ്കൃതത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇതമന്ധം തമകൃത്സ്നം ജായേത ഭുവനത്രയം യതി ശബ്ദാഹ്വയം ജ്യോതി ആ സംസാരം ന ദീപ്യതേ എന്ന്. ഈ പ്രപഞ്ചം മുഴുവനും ഇരുട്ടിലാണ്ടു പോയേനെ ശബ്ദം എന്ന് പേരുള്ള ആ വെളിച്ചം സഞ്ചരിച്ചില്ലായിരുന്നുവെങ്കിൽ എന്ന് പറയുന്ന ആചാര്യ ദണ്ഡിയുടെ ഒരു സൂക്തിയുണ്ട്. അതുപോലെ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള സൂക്തികളാണ് തമസോമാ ജ്യോതിർഗമയ അസതോമാ സദ്ഗമയ മൃത്യോർമാ അമൃതം ഗമയ എന്നുള്ളത്. അവിടെയും തമസോമാ ജ്യോതിർഗമയ എന്നുള്ള ആ വരിക്ക് ഇരുട്ടിൽ നിന്നും ഞങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. അവിടെയും ഇരുട്ടും വെളിച്ചവും എന്നുള്ളത് കേവലം വാച്യാർത്ഥത്തിലല്ല, ഇരുട്ട് എന്നുള്ളതിന് അജ്ഞാനമെന്നും വെളിച്ചം എന്നുള്ളതിന് അറിവ് വിജ്ഞാനം എന്നുള്ള അർത്ഥവുമാണ് വരണത്. ഇനി ഇതുപോലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഗായത്രി മന്ത്രം എടുത്താല് അവിടെയുണ്ട് ഓം ഭൂർഭുവസ്വ തത്സവിതുർവരേണ്യം ഭർഗോദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത് എന്ന് പറയുന്ന ആ മന്ത്രം. ഇവിടെ ആദിത്യദേവനോടുള്ള പ്രാർത്ഥന എങ്ങനെയാണോ ആദിത്യൻ വളരെ തെളിഞ്ഞ് ശോഭയോടുകൂടി നിൽക്കുന്നത്, അതേപോലെ തന്നെ നമ്മുടെ ബുദ്ധിയെ ആരാധിക്കുന്നവരുടെയൊക്കെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുമാറാകട്ടെ എന്ന് പറയുന്ന പ്രാർത്ഥന. ഇങ്ങനെ നോക്കിയാല് പ്രകാശം എന്ന് പറഞ്ഞ പദത്തിന് വളരെ ഉദാത്തമായിട്ടുള്ള ഒരു അർത്ഥമാണ് സംസ്കൃത ഭാഷയിൽ കൊടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ പ്രകാശ പദം ചേർത്തിട്ടുള്ളതായ ചില വാക്കുകൾ കൂടി സൂചിപ്പിക്കാം. പ്രകാശക്രയം എന്ന് പറയുമ്പോൾ എല്ലാവരും കാണുക വളരെ പ്രത്യക്ഷമായി നടത്തുന്നതായ ക്രയവിക്രയങ്ങള് വ്യാപാരങ്ങള് അതിനെ പ്രകാശക്രയം എന്ന പേരില് പറഞ്ഞു കാണുന്നുണ്ട്. അതുപോലെ പ്രസിദ്ധമായിട്ടുള്ള മറ്റൊരു വാക്കാണ് പ്രകാശനാരി എന്നുള്ളത്. അവിടെ പ്രകാശം എന്നുള്ളതിന് ഇത് തന്നെയാണ്, എല്ലാവരുടെ മുമ്പിലും നിൽക്കുന്ന അല്ല ചങ്കൂറ്റമുള്ള എന്നുള്ള അർത്ഥത്തിലാണ് പ്രകാശനാരി പബ്ലിക് വുമൺ എന്നുള്ള അർത്ഥത്തില് അതിന്റെ പര്യായമായിട്ട് പറഞ്ഞു കാണുന്ന ഒരു വാക്കാണ്. അതില് ആ ഒരു വാക്കിന് ഗണിക എന്നുള്ള അർത്ഥവും അതുപോലെ തന്നെ ദേവദാസി എന്നുള്ള അർത്ഥവും ഒക്കെ പറഞ്ഞു കാണാനുണ്ട്. നല്ല മിടുക്കുള്ള സമൂഹത്തിലേക്ക് ഇറങ്ങി വരാൻ ശക്തിയുള്ള ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പ്രകാശനാരി എന്നുള്ള വാക്കൊക്കെ പ്രയോഗിക്കുന്നത്. വിഷ്ണു സഹസ്രനാമത്തിൽ എടുത്തു നോക്കിയാലുണ്ട് പ്രകാശാത്മാ പ്രതാപന എന്ന് പറയണതെങ്കില് പ്രകാശാത്മാവായിട്ടാണ് എന്നുള്ള ആ ഒരു വാക്ക്, അതായത് ആത്മാവിനെ പ്രകാശിപ്പിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലൊക്കെ വരുന്ന പദങ്ങൾ ധാരാളമായിട്ട് കാണാൻ പറ്റും. വേദാന്തം പോലെയുള്ള ദർശനങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ പ്രപഞ്ചത്തിന് ആധാരഭൂതമായിട്ടുള്ള ആ തത്വത്തിനെ അതിനെയും പ്രകാശമായിട്ട് ഉള്ളിലെ അറിവ് ആകുന്ന പ്രകാശമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രകാശം എന്നുള്ള പദം വളരെ ജാജ്വല്യമാനമായി വളരെ ശോഭായമാനമായി നിൽക്കുന്ന ഒരു പദമാണ്, സംസ്കൃത പദമാണത്. പ്രകാശ എന്നാണ് ആ വാക്ക് വരുന്നത്. അതിൽ നിന്ന് മലയാളത്തിലേക്ക് വരുമ്പോഴാണ് പ്രകാശം എന്ന ഒരു പദമായിട്ട് മാറുന്നത്.
1: പ്രകാശം എന്നത് കാഴ്ചയ്ക്കുതകുന്ന ഒന്നായി മാത്രം ചുരുങ്ങുന്നില്ല. ഭൂമിയിലെ ജീവനും അവയുടെ ശരിയായ വളർച്ചയും ശാസ്ത്രവും ചികിത്സാരംഗവും കലയും എഴുത്തും സംസ്കാരവുമെല്ലാം പ്രകാശം കൊണ്ടാണ് പുരോഗതി പ്രാപിച്ചത്. ഈ അന്താരാഷ്ട്ര പ്രകാശ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നതും അതുതന്നെയാണ്.
2: നിർവഹണം റിയ, സഹകരണം ഹസീന.

0: വെഡിങ് ഫിക്സ് ചെയ്തോലെ, എങ്കി ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
1: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.

അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഇന്ന് രാത്രി 9:30 കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം കാൺക കടലിനെ കൺതുറക്കാതെ. രചനാ സംവിധാനം KV ശരത്ചന്ദ്രൻ. നിർവഹണ സഹകരണം ബോബി സി മാത്യു. ശബ്ദം നൽകിയവർ പുഷ്പ, വിജയൻ കാരന്തൂർ, ഗംഗാധരൻ ആയാടത്തിൽ, രാഘവൻ പുറക്കാട്, ദാമോദർ രാധാകൃഷ്ണൻ. ഇന്ന് രാത്രി 9:30.

0: കക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: അന്നേരമാണ് രാമറിന് മറ്റൊരാശയം തോന്നിയത്. നാട്ടിൽ തന്നെ നാടകത്തിൽ അഭിനയിക്കുവാൻ തയ്യാറാവുന്ന പെൺകുട്ടികളും ഉണ്ടാവില്ലേ? അവന് പെട്ടെന്ന് ഓർമ്മയിൽ വന്നത് മരം വെട്ടുകാരൻ കോമന്റെ മോളെയാണ്. ഇടവഴിയിലൂടെ പോകുമ്പോൾ അവളെ കണ്ടിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള പെണ്ണ്, എല്ലാവരോടും വർത്തമാനം പറയുന്ന ശീലക്കാരിയാണെന്നും തോന്നിയിട്ടുണ്ട്. നാടകത്തിൽ അഭിനയിക്കുവാൻ വിളിച്ചാൽ അവൾ വരാതിരിക്കില്ലെന്ന് രാമർ വിചാരിച്ചു. ഇക്കാര്യം കുഞ്ഞിക്കേളുവിനോട് പറഞ്ഞപ്പോൾ അയാളത് കേട്ടപാടെ പൊട്ടിച്ചിരിച്ചു. എന്റെ വങ്ക എന്ന് പറയുന്നത് പോലെ രാമറിനെ തറപ്പിച്ചൊന്ന് നോക്കുകയും ചെയ്തു. എന്നിട്ട് രണ്ടു കൈയും തമ്മിൽ കൂട്ടിയിടിച്ചു പറഞ്ഞു, നല്ല കാര്യായി. ഓക്കെന്താ കുഴപ്പം, കാണാൻ ഭംഗിയില്ലേ? രാമർ ചോദിച്ചു. അതിന് മറുപടിയായി കുഞ്ഞിക്കേളു ശബ്ദം താഴ്ത്തി പറഞ്ഞു, അതാണ് കുഴപ്പായത്. എടോ, ഓൾ അടയാളം വെച്ച പെണ്ണാണ്. അരുതാത്തത് എന്തോ പറയുന്ന നിഗൂഢതയുടെ സ്വഭാവം അയാളുടെ ശബ്ദത്തിലുണ്ടായിരുന്നു. രാമർ അങ്ങനെയൊരു വാചകം ആദ്യമായി കേൾക്കുകയായിരുന്നു. അവൻ ചോദിച്ചു, അടയാളം വെച്ച പെണ്ണോ? എന്താ അത്? അത് പിന്നെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് കുഞ്ഞിക്കേളു നിരത്തിലേക്ക് ഇറങ്ങി. നിരത്തിൽ തിരക്ക് കുറവായിരുന്നു. എന്നാലും പലയിടങ്ങളിലായി നാട്ടുമുഖ്യന്മാരിരുന്ന് ഉച്ചത്തിൽ സംസാരിക്കുന്നത് കാണാമായിരുന്നു. മറുപടി പറയാതിരിക്കാനായിരിക്കണം കുഞ്ഞിക്കേളു ധൃതി വെച്ച് വീട്ടിലേക്ക് നടന്നു. ചിലപ്പോൾ നാടകം അത്രമാത്രം അയാളെ ആവേശിച്ചിട്ടുണ്ടാകും. രാത്രി മുഴുവൻ രാമർ ആലോചിച്ചത് കുഞ്ഞിക്കേളു പറഞ്ഞ വാചകത്തെക്കുറിച്ചായിരുന്നു. അടയാളം വെച്ച പെണ്ണ്, അതിൽ എന്തെല്ലാമോ ദുരർത്ഥങ്ങളുള്ളതായി രാമറിന് തോന്നി. അല്ലെങ്കിൽ കുഞ്ഞിക്കേളു അപ്പോൾ തന്നെ പറഞ്ഞു തരുമായിരുന്നു. പെണ്ണിനെ എങ്ങനെയാണ് അടയാളം വയ്ക്കുക? മറ്റാരും സമീപിക്കാൻ പാടില്ലാത്ത അദൃശ്യമായ എന്തോ ഒരു വിലക്ക് അടയാളം വെച്ച പെണ്ണിനുള്ളതായും രാമർ മനസ്സിലാക്കി. നാട്ടിൽ ഇതുപോലെ പെൺകുട്ടികൾ വേറെയും ഉണ്ടാകുമോ? കുഞ്ഞിക്കേളു മറുപടി പറയാൻ വിസമ്മതിച്ചതുകൊണ്ട് ഇനി ഇതേക്കുറിച്ച് അയാളോട് ചോദിക്കുകയില്ല. എങ്കിലും ആ വാചകത്തിന്റെ അർത്ഥമെന്താണെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കണ്ടെത്തുക തന്നെ ചെയ്യും. രാത്രി നിശബ്ദമാണ്. ആന്തൂരാന്മാരുടെ വീടുകളും അതിനിടയിലുള്ള പണിശാലകളും ശാന്തം. ആ ശാന്തതയിൽ മുഖമമർത്തി ഉറങ്ങാനുള്ള ശ്രമത്തിലായിരുന്നു. പിന്നീട് എപ്പോഴോ പാതിരാത്രിയുടെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് ഒരു ശബ്ദം എവിടെ നിന്നോ പിറന്നു വീണു. ഭാരത് മാതാ കീ ജയ്! വെള്ളക്കാർ ഇന്ത്യ വിടുക! ജന്മികൾ നശിക്കട്ടെ! ചെകുത്താൻ ചൂട്ടുകൾ പോലെ ആ ശബ്ദം ഉയരുന്നതും പിന്നെ പലയിടങ്ങളിൽ വെച്ച് പലതായി ചിതറിപ്പോവുന്നതും രാമർ അറിഞ്ഞു. ആരാണ് ഈ പാതിരാ നേരത്ത്? എടുക്കുവാൻ പോകുന്ന തീരുമാനത്തെക്കുറിച്ച് രാമറിന് തന്നെ സംശയങ്ങൾ ധാരാളമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാവാം കുഞ്ഞിക്കേളുവുമായിട്ട് പോലും ഇതിനെപ്പറ്റി സംസാരിക്കുവാൻ രാമർ തുനിഞ്ഞില്ല. അതേസമയം തന്റെ ഉള്ളിലുള്ള ആശയങ്ങളെക്കുറിച്ച് ആരോടെങ്കിലും തുറന്ന് സംസാരിക്കണമെന്നും അഭിപ്രായങ്ങൾ ആരായണമെന്നും അവൻ ആഗ്രഹിച്ചു. അതിന് അവൻ കണ്ട ഒരേ ഒരു മാർഗം കുതിരകളുമായി സംസാരിക്കുക എന്നതായിരുന്നു. നേരത്തെയും രാമർ കുതിരകളുമായി സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്രാവശ്യം അവൻ അറിയേണ്ടത് തന്റെ മനസ്സിലെ ചില പ്രശ്നങ്ങൾക്കുള്ള പ്രതിവിധിയാണ്. അതിന് ഒരു പ്രതികരണം മാത്രമുണ്ടായാൽ മതിയാകും. കുതിരകൾ അപ്പോൾ പന്തിയിൽ എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. കാലത്ത് മുഴുവൻ നിർത്താതെ ഓടിയതിന്റെ കിതപ്പ് അവയുടെ മേലാസകലം പുതഞ്ഞു കിടപ്പുണ്ടായിരുന്നു. വായിൽ നിന്നും വെളുത്ത നൂര താഴോട്ട് ഒലിച്ചുകൊണ്ടിരുന്നു. നേർത്ത ചൂട് രോമങ്ങളെ പൊതിഞ്ഞിരിക്കുന്നു. കണ്ണുകളെ മറച്ചുപിടിക്കുന്ന ജീനുകൾ അഴിച്ചുമാറ്റി മൂലയിൽ നിക്ഷേപിച്ചു. പഞ്ഞിക്കുരു കലക്കിയ വെള്ളം അവയ്ക്ക് മുമ്പിൽ കൊണ്ടുവച്ചു.

0: കുതിരകൾ അത് ആർത്തിയോടെ കുടിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കെ രാമർ അവയുടെ ദേഹത്ത് തടവിക്കൊണ്ടിരുന്നു. പരിചിത സൗഹൃദത്തിന്റെ പ്രതികരണമെന്നോണം കുതിരകൾ രാമറോട് ചേർന്ന് നിന്നു. കുതിരകളെ പന്തിയിലാക്കിയതിനു ശേഷം ഇമ്പിച്ചൻ താന്നിച്ചുവട്ടിലുള്ള കള്ളിഷാപ്പിലേക്ക് പോയി. മോന്തി നന്നേ കറുത്ത ശേഷമായിരിക്കും ഇനി മടങ്ങിയെത്തുക. പതുക്കെ താളമിട്ടുകൊണ്ട് അയാൾ നടന്നു വരുന്നത് ദൂരത്തുനിന്നേ അറിയാൻ കഴിയും. കാലുകൾ കൊണ്ട് നിരത്തിലെ കല്ലുകൾ ചുറ്റുപാടേക്കും ചിതറിത്തെറിപ്പിച്ച് നീട്ടിത്തുപ്പി തലയിലുള്ള തോർത്ത് വലിച്ചെടുത്ത് വലതുകൈയിൽ അമർത്തി ആഞ്ഞു വീശി വരുമ്പോൾ തെല്ലൊരമ്പരപ്പുണ്ടാകുമെങ്കിലും ഇമ്പിച്ചന്റെ മനസ്സ് കളിമണ്ണ് പോലെ മിനുസപ്പെടുന്നത് അപ്പോഴാണെന്ന് രാമറിനറിയാം. അയാളോട് സംസാരിക്കുവാൻ പറ്റിയ സമയമതാണ്. ഓരോരുത്തരോടും സംസാരിക്കുവാൻ പറ്റിയ ചില പ്രത്യേക അവസരങ്ങളുണ്ടെന്ന് രാമർ ഇതിനകം മനസ്സിലാക്കിയിരുന്നു. അത് കണ്ടെത്തുക എന്നതാണ് പ്രധാനം. കുതിരകൾ വെള്ളം കുടിച്ച ശേഷം മുഖം രാമറുടെ നേരെ നീട്ടി. കുതിരകളോട് സംസാരിക്കുവാൻ പറ്റിയ അവസരം ഇതാണ്.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.

പുതുപരിയാരം CBKM GHSS സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ്, മലയാളം, സംസ്കൃതം, പൊളിറ്റിക്കൽ സയൻസ്, കെമിസ്ട്രി തുടങ്ങിയ തസ്തികകളിലേക്കുള്ള അഭിമുഖം അടുത്ത മാസം 2ാം തീയതി രാവിലെ 10 മണി മുതൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പറുണ്ട് 9496153095 9496153095.

ആലപ്പുഴ ചെറിയ കലവൂരിലെ കേരള സർക്കാരിന്റെ ഉന്നത വിദ്യാഭ്യാസ സംരംഭമായ അസാപ് കേരള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് പദ്ധതിയിൽ ഒബിസി വിഭാഗക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് സ്റ്റൈപ്പൻഡോടെ സൌജന്യ പരിശീലനത്തിന് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. കോഴ്സ് ദൈർഘ്യം 6 മാസം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9495999682 9495999682.

കോട്ടയം പട്ടികജാതി വികസന വകുപ്പിന്റെ നിയന്ത്രണത്തിൽ കുറിച്ചിയിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികളുടെ പ്രീ മെട്രിക് ഹോസ്റ്റലിൽ ട്യൂട്ടർമാരെ തെരഞ്ഞെടുക്കുന്നു. ഇംഗ്ലീഷ്, കണക്ക്, ഹിന്ദി, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ് വിഷയങ്ങളിലേക്കാണ് ഒഴിവുകൾ. ഹോസ്റ്റലിന് സമീപം താമസിക്കുന്ന വനിതകൾക്കാണ് അപേക്ഷിക്കാനാവുക. അപേക്ഷകൾ ഈ മാസം 30-ാം തീയതി വൈകിട്ട് 5-ന് മുൻപ് വടവാതൂരിലെ പള്ളം ബ്ലോക്ക് പട്ടികജാതി ഓഫീസിൽ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 8547630609. 8547630609.

0: എന്ത് പഠിക്കണം, എന്താകണം?
1: കരിയർ ഗൈഡൻസ്.
0: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
2: ഹലോ,
3: സ്തുതി ബബുരാജ്, പുതിയകാവ്. സാർ, എനിക്ക് സുവോളജിയാണ് താല്പര്യം. അപ്പോ ടീച്ചിങ് ഫീൽഡ് അല്ലാണ്ട് എന്തൊക്കെ വഴികൾ?

0: കോളേജിൽ പഠിച്ചിട്ട് ടീച്ചിങ് ഫീൽഡ് അല്ലാണ്ട് പോണെങ്കിൽ ഒന്ന് മാറ്റി ചിന്തിക്കണതാണ് നല്ലത്. ബയോടെക്നോളജി കേട്ടിട്ടുണ്ടോ? സുവോളജിയിൽ പ്ലസ് ടു പഠി ബയോടെക്നോളജി ഉണ്ടായില്ലേ? ഡി എൻ എ ആർ എൻ എ ഒക്കെ രസമല്ലേ പഠിക്കാൻ, പ്രോട്ടീൻ സിന്തസിസ് എന്നൊക്കെ പറഞ്ഞ് കേട്ടോ. ബയോടെക്നോളജിയിൽ നമുക്ക് റിസർച്ച് ചെയ്യാൻ സ്കോപ്പ് കൂടുതലാണ്. ബയോ കെമിസ്ട്രി എത്രയുണ്ട് കെമിസ്ട്രി പ്ലസ് ടുവില്?
1: പ്ലസ് വണ്ണില് കിട്ടിയ പ്ലസ് ഉണ്ട്.
0: അപ്പൊ ഇടിക്കല്ലേ, നല്ല മാർക്കല്ലേ. ടീച്ചിങ്ങിന് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ സുവോളജി എടുക്കും. റിസർച്ചിന് പോകണം, ഇൻഡസ്ട്രി പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ മൂന്നാല് സബ്ജക്റ്റിന് ചോയ്സ് കൊടുക്കുക. എന്താണ്? ബയോടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്സ്, ബയോ കെമിസ്ട്രി, മൈക്രോബയോളജി. ഈ നാലെടുക്കുക. ഒറ്റയടിക്ക് വേണമെങ്കിൽ ഇപ്പൊ എം എസ് സി ഇന്റഗ്രേറ്റഡ് വന്നിട്ടുണ്ട്. ബി എസ് സി പഠിക്കാണ്ട് നമുക്ക് നേരിട്ട് എന്ത് പഠിക്കാം? എം എസ് സി പഠിക്കാം. അതാകുമ്പോൾ റിസ്ക്കും കുറയും, ചാൻസസും കൂടും. സൈറ്റ് പറഞ്ഞു കുറിച്ചു, www.dbt.com. അത് നോക്കും. ഇപ്പൊ കുറച്ച് കോളേജുകൾ ലിസ്റ്റ് കിട്ടും ഇന്റഗ്രേറ്റഡ് എം എസ് സിയുടെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്.
2: സമയം 8 മണി.
3: ആകാശവാണി FM വാർത്തകൾ.
2: കേരളത്തിൽ UDF മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനമെടുക്കാനായി UDF നേതൃയോഗം ഇന്നും ചേരും. ഹോർമുസ് കടലിടുക്ക് തുറക്കുമെന്നും ഇറാനെ ആണവായുധം നിർമ്മിക്കാൻ അനുവദിക്കില്ലെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ശരിയെന്ന് തോന്നുന്ന നടപടിയെടുക്കുമെന്നും ട്രംപ് പറഞ്ഞു. റാഗിംഗ് പരാതികൾ കൈകാര്യം ചെയ്യുന്ന സംവിധാനങ്ങൾ കോളേജ് അധികൃതർ ശക്തിപ്പെടുത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ്. അധ്യാപകരും കോളേജ് അധികൃതരും വിദ്യാർത്ഥികളോട് മാനുഷിക സമീപനം പാലിക്കുന്നതിന് പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്നും കമ്മീഷൻ ഉത്തരവിൽ പറഞ്ഞു. ഇന്ധന വിലവർദ്ധനയ്ക്കെതിരെ ഇന്ന് കോൺഗ്രസ് സംസ്ഥാനവ്യാപകമായി പ്രതിഷേധിക്കും. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടി. ഭാരതമാതാവിന് ജയഘോഷം മുഴങ്ങുന്നത് അധരത്തിൽ നിന്നല്ല, ഹൃദയത്തിൽ നിന്നാണെന്ന് പ്രശസ്ത തമിഴ് സാഹിത്യകാരനും പത്മശ്രീ ജേതാവുമായ ആർ എൻ ജോ ഡിക്രൂസ്. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ തിരക്ക് പരിഗണിച്ച് ഇത്തവണ കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുമെന്ന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒ കെ വാസു. ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കൊട്ടിയൂരിൽ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പത്തനംതിട്ട ജില്ല ഡാൻസ് ഓഫ് ടീമും പന്തളം പോലീസും അടൂർ സ്വദേശികളായ രണ്ടു യുവാക്കളിൽ നിന്ന് 400 ഗ്രാമോളം MDMA പിടികൂടി.
3: ആകാശവാണി FM വാർത്തകൾ.

0: സുമേഷേ, എടാ സുമേഷേ, ഡേ ഓടണ്ട, വണ്ടി വന്നിട്ടില്ല.
1: ഇല്ലേ, ഓ ഞാൻ ഓടി ചാവാറായി.
0: ഓ യുവർ പാൻറ്റിങ്. റിലാക്സ് റിലാക്സ്.
1: നേരാ സാറേ, ഓട്ടത്തിൻ്റെ ഇടയിലെ പാൻ്റ് അഴിഞ്ഞുപോയി, ഒന്ന് കയറ്റി വിടട്ടെ.
0: ഹാ, അതല്ലടേ പാൻറ്റിങ്, PANTING. നീ വല്ലാതെ കിതയ്ക്കുന്നുണ്ടെന്ന്. നീ വീട് മുതൽ സ്പ്രിന്റ് ചെയ്യുമായിരുന്നില്ലേ?
1: ഏയ് ഇല്ല സാറേ, ഞാൻ വീട്ടിൽ നിന്ന് ഓടിപ്പാഞ്ഞു വരിക. അതിൻ്റെ ഇടയിൽ
0: അത് തന്നെ സ്പ്രിന്റ്, വേഗത്തിൽ ഓടുക.
1: ഓ അപ്പോൾ പയ്യെ ഓടുന്നതിന് വേറെ വാക്കുണ്ടോ?
0: ഓ യെസ്, വേഗതയനുസരിച്ച് വാക്ക് മാറും. സ്പീഡ് ഏറ്റവും കുറഞ്ഞതെന്ന് തുടങ്ങാം. നമ്മൾ ഈ മടി പിടിച്ച് കാലഴച്ചഴച്ച് നടക്കത്തില്ലയോ?
1: തിങ്കളാഴ്ച രാവിലെ ഓഫീസിൽ ചെന്ന് കയറുമ്പോഴുള്ള ആ നടപ്പ്.
0: ആ, ഇതിലും നല്ല ഉദാഹരണം സ്വപ്നങ്ങളിൽ മാത്രം. ആ നടപ്പാണ് ഷഫ്ലിംഗ്, SHUFFLING, ഷഫ്ലിംഗ്. പിന്നെ നമ്മൾ ചിലപ്പോ വലിയ ലക്ഷ്യബോധമൊന്നും ഇല്ലാതെ അലസമായി നടക്കാറില്ലേ?
1: ആ, ഈ പാർക്കിലും ബീച്ചിലും പൂരപ്പറമ്പിലൊക്കെ നടക്കണ പോലെ.
0: എക്സാക്ട്ലി, ദാറ്റ്സ് കോൾഡ് സ്ട്രോളിംഗ്, STROLLING.
1: അങ്ങനെയാണെങ്കിലേ, പണ്ട് നമ്മളൊക്കെ ഈ തേരാപ്പാര നടന്ന് സെക്കൻഡ് ഷോയൊക്കെ കണ്ടിട്ട് അച്ഛനും അമ്മയും അറിയാതെ പമ്മി പമ്മി വീട്ടിൽ കയറൂലേ?

0: ഈ കാലിൻ്റെ പെരുവിരൽ മാത്രം നിലത്ത് കുത്തി അതിനെന്ത് പറയും?
1: മനസ്സിലായി മനസ്സിലായി. അത് കൃത്യമായി പറയാൻ ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ട്, ടിപ്റ്റോ, TIPTOE.
0: കള്ള് പിടിച്ചിട്ട് കാലിറക്കാതെ നടക്കുന്നതിന് വല്ല പേരും ഉണ്ടോ?
1: ഉണ്ടല്ലോ, അതാണ് സ്റ്റാഗർ, STAGGER.
0: കുറച്ച് മുടന്തി നടക്കുന്നതിന്
1: ലിംപ്, LIMP. മുടന്തുന്നതിന് ലിംപ് എന്ന് പറയും.
0: അപ്പൊ കുറച്ച് വേഗത്തിൽ നടക്കുന്നതിനോ? ഫോർ എക്സാമ്പിൾ, മൂത്തൊഴിക്കാനൊക്കെ മുട്ടിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലൂല്ലേ?
1: ആ, അതാണ് ബ്രിസ്ക് വാക്കിംഗ്, BRISK. പിന്നെ വാക്കിംഗ്, ബ്രിസ്ക് വാക്കിംഗ്.
0: കുറച്ചുകൂടെ സ്പീഡ് കൂട്ടിയ എന്ത് പറയും?
1: ഇനി കുറച്ചുകൂടെ സ്പീഡ് കൂട്ടിയാ ഓട്ടോ ആയി പോവും. അങ്ങനെ മെല്ലെ ഒരു വേഗത്തിൽ ഓടുന്നതിന് ജോഗിംഗ് എന്ന് പറയും, JOGGING. മിക്കവാറും വ്യായാമത്തിന് വേണ്ടിയാണ് ആ ഓട്ടം.
0: ഓ, ഐ സി. എന്നാ കുറച്ചും കൂടെ സ്പീഡ് കൂട്ട, നല്ല വേഗത്തിൽ ഓടിയാലോ.
1: നിന്റെ ബസ് ഇപ്പൊ പോവും, അല്ലെങ്കിൽ വിസ്തരിച്ച് പറയായിരുന്നു.
0: അയ്യാ പോലേ, ഞാൻ ഓടട്ടെ.
1: ആഹാ, നല്ല വേഗത്തിലുള്ള ഓട്ടം, ഇതാണ് അസൽ സ്പ്രിന്റ്.
2: English matters.

0: പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഒരു ഉഗ്രൻ ഡാൻസ് പെർഫോമൻസിലൂടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ അസ്ത്ര ഡാൻസ് കമ്പനിയിലെ രണ്ടംഗങ്ങളാണ് ഇന്ന് യുവവാണിയിലെത്തിയിരിക്കുന്നത്. ആര്യ, അനുഗ്രഹ എന്നിങ്ങനെയാണ് അവരുടെ പേരുകൾ. ഒപ്പം അവരുടെ കൊറിയോഗ്രഫറും ഒരുപാട് റിയാലിറ്റി ഷോകളുടെ കൊറിയോഗ്രഫറുമായ അരുണും നമ്മോടൊപ്പമുണ്ട്. ഇവരുടെ വിശേഷങ്ങൾ കേൾക്കാൻ എല്ലാ ശ്രോതാക്കളെയും യുവവാണിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം ആര്യ, അനുഗ്രഹ, അരുൺ മൂന്ന് പേർക്കും യുവവാണിയിലേക്ക് സ്വാഗതം. നമ്മുടെ അതിഥികൾ അവരെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തും ആദ്യം.
1: ഞാൻ ആര്യ.
2: ഞാൻ അനുഗ്രഹ.
0: ഓക്കെ, ആര്യയും അനുഗ്രഹയും ഉണ്ട്. പിന്നെ നമ്മുടെ കൂടെയുള്ളത്
3: അരുൺ.
0: അരുൺ കൊറിയോഗ്രാഫറാണ്.
3: അതെ അതെ.
0: അസ്ത്ര ഡാൻസ് കമ്പനിയിലാണല്ലോ നിങ്ങളെല്ലാം ഡാൻസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ അസ്ത്ര ഡാൻസ് കമ്പനി, എപ്പോഴാണ് തുടങ്ങിയത്, എങ്ങനെ നിങ്ങൾ അതിലേക്ക് വന്നു എന്ന ഒരു ആമുഖത്തോടെ നമുക്ക് ഈ പരിപാടി തുടങ്ങാം. അരുണാണ് നമ്മളോട് ആ കഥ പറയാൻ പോകുന്നത്.
3: 26 വർഷമായിട്ട് ഇപ്പോൾ അസ്ത്ര എന്ന് പറയുന്ന സ്ഥാപനം നിലവിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ മാഷ് ഗോകുൽദാസ് ആണ് ഞങ്ങളുടെ മാഷ്. അപ്പോൾ ആളാണ് ഇത് ആദ്യം തുടങ്ങുന്നത്. ആളതിന് മുന്നേ വർഷങ്ങളായിട്ട് ഒരു 1996 മുതൽ ആള് പഠിക്കുന്നത് മാഷന്മാരുടെ കീഴിൽ കളിക്കുന്നുണ്ട്. 2000 സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2-ാമത്തെ ബാച്ചിലാണ് ഞങ്ങൾ. ഇപ്പോൾ എൻ്റെ ബാച്ചിൽ ഒരു 6 പേരുണ്ടായിരുന്നു. ഞങ്ങൾ 6 പേര് ചെല്ലുന്നത്. അങ്ങനെ തുടങ്ങി. ഞങ്ങൾ സിനിമാറ്റിക്കിൻ്റെ മത്സരങ്ങൾ, ഈ ഓൾ കേരള മത്സരങ്ങളായിരുന്നു നമ്മൾ ആദ്യം ചെയ്തതെന്ന് വെച്ചത്. അങ്ങനെ കളിച്ച വേദികളിൽ ഫസ്റ്റ് പ്രൈസ് അന്നും അതുപോലെ അത്യാവശ്യം ഫസ്റ്റ് പ്രൈസുകൾ കിട്ടുമായിരുന്നു. കേരളത്തിൽ അത്യാവശ്യം സ്ഥലങ്ങളിൽ നമ്മൾ പോയി കളിക്കും, നല്ലപോലെ പ്രൈസും കാര്യങ്ങളൊക്കെ വരുമായിരുന്നു. അങ്ങനെയാണ് ടീം പതിയെ അറിയപ്പെടാൻ തുടങ്ങിയത്. അതിനുശേഷം കുറേ കുട്ടികൾ ഇതുപോലെ പുതിയ കുട്ടികൾ വന്നു, ആൺകുട്ടികളായിട്ടും പെൺകുട്ടികളായിട്ടും. ഇപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും മിക്സഡായിട്ട് തന്നെ ഏകദേശം ഒരു 32-34 പേരോളം വലിയ കുട്ടികളുണ്ട്. ബാക്കി ഇതുപോലെ ചെറിയ കുട്ടികളും ഡിഗ്രിക്കും 10-9 ക്ലാസ്സൊക്കെ പഠിക്കുന്ന കുട്ടികൾ വേറെ ബാച്ച് കുട്ടികളുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് നിലവിൽ ഈ 2 വർഷമായിട്ടുള്ളൂ, നമ്മളിപ്പോൾ 1.5 വർഷമായിട്ടുള്ളൂ കൈവെട്ടിക്കളി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. അത് ഈ നമ്മുടെ ഗോകുൽദാസ് മാഷ് തന്നെയാണ് നമ്മളെ ട്രെയിൻ ചെയ്യിക്കുന്നതും ഞങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും കൂടി നിൽക്കുന്നതും.
0: ശരി, അപ്പോൾ കൈകൊട്ടിക്കളിയിലേക്ക് വരാം. അതിനു മുൻപ് അസ്ത്രയുടെ ഒരു ഡാൻസ് പെർഫോമൻസ് വളരെ വൈറലായിരുന്നു. അതായത് ഒരു മത്സരവേദിയായിരുന്നു അല്ലേ, മത്സരവേദിയിൽ സമ്മാനം കിട്ടിയ ശേഷം നിങ്ങൾ നടത്തിയ ഒരു പെർഫോമൻസ് വളരെയധികം വൈറലായിരുന്നു. അപ്പോൾ ആ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ആര്യയാണ് മറുപടി പറയാൻ പോകുന്നത്. എന്തായിരുന്നു ആ ഒരു മൊമെന്റ്?
1: സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആ പ്രോഗ്രാം കഴിഞ്ഞ റീലൊക്കെ ഇറങ്ങിയല്ല. അപ്പൊ ഞങ്ങൾ സത്യം പറഞ്ഞ ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഇത് ഇത്രയും വൈറലാകുമെന്ന് പോലും പ്രതീക്ഷിച്ചില്ല.
0: എവിടെ വെച്ചായിരുന്നു ആ ഒരു ഡാൻസ്?
1: ആ പ്രോഗ്രാം ഒരു കോമ്പറ്റീഷൻ തൃശ്ശൂര് വെച്ചിട്ടായിരുന്നു. അപ്പോ അവിടെ ഞങ്ങൾ ഒന്ന് കളിച്ചതാണ്. എന്ന് വെച്ചാല് പ്രാക്ടീസ് ഒന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെ വെറുതെ സ്പോട്ടിൽ കളിച്ചതാണ്. പഠിച്ചങ്ങനെ കളിച്ചു.

0: ആണ്. പക്ഷെ അത് 1 മില്യൺ കേറുമെന്നൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല.
1: അതാ കിട്ടിയ സന്തോഷത്തിൽ നിങ്ങൾ അങ്ങ് ചെയ്തതാണ്?
0: അതെ അതെ.
2: അത് ആക്ച്വലി അന്ന് സംഭവിച്ചതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് തന്നെ 2 മത്സരങ്ങൾ നടന്നിരുന്നു. അപ്പോൾ ആദ്യത്തെ മത്സരം ഞങ്ങൾ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ 2-ാമത്തെ മത്സരത്തിൽ ഇതുപോലെ ഞങ്ങൾ കുറച്ച് ലേറ്റായി എത്തിയപ്പോൾ, അപ്പോൾ ഓൾറെഡി മറ്റുള്ള ടീമുകൾ കളിക്കാനായിട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നല്ലോ, ചില ലേറ്റായിട്ട് വന്നേക്കുന്നത് കൊണ്ടിട്ട് അവിടെ കമ്മിറ്റിയുടെ ഒരു ഇത് കൊണ്ടിട്ടാണ് അവർ ഞങ്ങളെ ചെയ്യാനായിട്ടൊരു പറഞ്ഞ് ഞങ്ങളങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് 2-ാം സ്ഥാനമാണ് നമുക്ക് പ്രൈസ് വീണത്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് 2 സ്ഥലത്തും പ്രൈസ് കിട്ടി എന്നുള്ളതാണ് നമുക്ക് സന്തോഷം. അപ്പോൾ ഇവർ ഞങ്ങളിപ്പോൾ 2 ദിവസം തൊട്ട് പ്ലാൻ ചെയ്യേണ്ടത് നമുക്ക് എന്തെങ്കിലും ചെയ്യണോ, വെറൈറ്റിയായിട്ട് എന്തെങ്കിലും ചെയ്യണോ അല്ലാതെ ഇവർ വണ്ടിയിൽ പോകുമ്പോഴും ഇങ്ങനെ പറയും. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു, നമുക്ക് ഇന്ന് ഗ്യാപ്പുണ്ട്, നമുക്ക് എന്തെങ്കിലും ചെയ്താലാന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പോൾ പ്രൈസ് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ജസ്റ്റ് ബാക്ക് സ്റ്റേജിൽ ചെന്നു, ഞങ്ങൾ ഒരു 8-9 മിനിറ്റിനുള്ളിൽ തന്നെ അത് വെറുതെ ചെയ്തു,
1: ഒരു കൊറിയോഗ്രാഫി തയ്യാറാക്കി.
2: അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ഇൻട്രസ്റ്റോടെ ചെയ്തു. നേരെ വന്ന് അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ അവർ മൈക്കെല്ലാം ഊരി, മൈക്കൊന്നും ഇല്ല നമുക്ക് ചെയ്യാൻ, ഇപ്പോൾ സൗണ്ട് ഇല്ല. അനൗൺസ് ചെയ്യുന്ന ചേട്ടൻ പറഞ്ഞു മൈക്ക് തരാം. അപ്പോൾ ഞാൻ ഫോണിൽ പാട്ട് വെച്ചിട്ട് മൈക്ക് വെച്ചു കൊടുത്തു. സൗണ്ട് 10:30 കഴിഞ്ഞതിന് ശേഷം സൗണ്ട് വെക്കാനുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ടാണ് ഇവർ കളിക്കുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് കളിച്ച് അപ്പോൾ അത് ആ ഒരു നമ്മൾ നോർമലി ഡാൻസ് ഒരു ക്ലാസ്സിൽ കളിക്കുന്ന പോലെ ഞങ്ങൾ കളിച്ചങ്ങോട്ട് വിട്ടുപോയി. കളി കഴിഞ്ഞപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അത് നോർമലി എപ്പോഴും നടക്കുന്ന പോലെ നടന്നു. നേരെ വെളുത്തപ്പോഴാണ് പല കോൾസ് വരുന്നു, മെസ്സേജുകൾ വരുന്നു. അപ്പോൾ എന്താണെന്ന് ആദ്യം മനസ്സിലായില്ല. അപ്പോൾ ഈ സന്ദീപ് എന്ന് പറയുന്ന നമ്മുടെ ഫ്രണ്ടുണ്ട്, സന്ദീപ് കൊത്താണി എന്ന് പറഞ്ഞിട്ട് പുള്ളി ഈ വീരനാട്യത്തിനൊക്കെ കൂടുതൽ കോൺട്രിബ്യൂഷൻ നൽകേണ്ട ആളാണ്. അപ്പോൾ ആള് രാവിലെ വിളിച്ചു, ഇങ്ങനെ വീഡിയോ കയറുന്നുണ്ട്, ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ വീഡിയോ ഒരു 500K മേളിൽ വ്യൂവേഴ്സ് വന്നു. അപ്പോൾ അത്രയും മെസ്സേജ് അത്രയും ആയപ്പോൾ തന്നെ നല്ല കോളുകളും മെസ്സേജുകളും വരാൻ തുടങ്ങി. അപ്പോൾ ഇവരെല്ലാവരും എന്നെ വിളിക്കുന്നുണ്ട്, എല്ലാവരും വിളിച്ചേട്ടാ അത് കയറി, ഇവർ ഇത് കയറിയിട്ട് എല്ലാവരും വിളിക്കുന്നുണ്ട്,
1: ഷെയർ ചെയ്ത് പോയത് വേറെ പോകുന്നുണ്ട്.
2: അപ്പോൾ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജുകളും കുറേ വരുന്നുണ്ട്. ഞാൻ ഈ മെസ്സേജുകളെല്ലാം നോക്കുമ്പോൾ നമുക്ക് സെലിബ്രിറ്റീസൊക്കെ അത്യാവശ്യം നമുക്ക് മെസ്സേജുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുഞ്ചാക്കോ ബോബൻ സാറാണെങ്കിൽ നമുക്കതിന് ലൈക്ക് ചെയ്തൊരു സ്റ്റാറ്റസ് ഇട്ടു ആള്, പിന്നെ ഈ സോങ് എഴുതിയ സിംഗ് ചെയ്ത ആളും ഇതുപോലെ
0: സ്റ്റോറി
2: ഇട്ടു, ആള് സ്റ്റോറി ഇടുകയും ചെയ്തു. പിന്നെ അത്യാവശ്യം സെലിബ്രിറ്റീസൊക്കെ അത്യാവശ്യം ഇതുപോലെ സ്റ്റോറിയും നമുക്ക് അറിയാവുന്നവരൊക്കെ നമ്മൾ വിളിച്ചും ചോദിച്ചായിരുന്നു, നല്ല പെർഫോമൻസ് ആണ്. പിന്നെ അതുപോലെ അത്യാവശ്യം നെഗറ്റീവുകൾ വന്നു, നെഗറ്റീവുകൾ അത്യാവശ്യം നല്ലപോലെ വന്നു. അത് ആര്യക്ക് നല്ലപോലെ നെഗറ്റീവ് കിട്ടി ആദ്യമേ തന്നെ. പക്ഷെ അതൊക്കെ നല്ല രീതി, ഞങ്ങൾക്കെല്ലാം നല്ല പോസിറ്റീവായിട്ടാണ് ഞങ്ങൾ എടുത്തുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മത്സരങ്ങൾ കളിക്കാൻ ചെല്ലുമ്പോൾ എല്ലായിടത്തും എല്ലാവരും നമ്മളെ കൊണ്ട് ജയിപ്പിക്കാറുണ്ട്. അത് ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും. ഞങ്ങൾ ഹാപ്പി. ഇപ്പൊ പ്രൈസ് ഒരു സ്ഥലത്ത് കളിക്കാൻ പോയി കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് വിഷമമില്ല, ഒരു വിഷമമില്ല. കാരണം ഇവര് കളി കിട്ടിയില്ലെങ്കിലും കാരണം ഇവര് ഹാപ്പിയാണ്, കാരണം ഓഡിയൻസിന്റെ ഭാഗത്ത് നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്, നല്ല റെസ്പോൺസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോ ഒരു ഡിസംബർ മുതൽ ഈ കഴിഞ്ഞ ദിവസം വരെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ ബിസിയായി, നേരത്തെ പഠിക്കാൻ പോകണം, പ്രാക്ടീസിന് വരണം, പിന്നെ നമ്മൾ കോർപ്പറേറ്റ് ഷോസ് ഇവൻറ്റ് ഷോസ് ഒക്കെ ചെയ്യണം. അത് ഇവരുടെ ക്ലാസ്സിൻ്റെ ടൈമും കാര്യങ്ങളും നോക്കിയിട്ട് ചേട്ടനെ എടുക്കുള്ളൂ, അല്ലെങ്കിൽ ചേട്ടൻ സമ്മതിക്കില്ല വർക്കെടുക്കാൻ. ക്ലാസ് പഠിത്തം കഴിഞ്ഞിട്ടോ മതി എന്നേ പറയുള്ളൂ. അപ്പോൾ പക്ഷെ ഇപ്പം അങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്നില്ല, ഡെയിലി പ്രോഗ്രാം ചെയ്യുന്നുണ്ട്,
1: എല്ലാവരും
2: ക്ലാസ്സിൽ പോകുന്നുണ്ട്, എക്സാമിന് പോകുന്നുണ്ട്. പ്രോഗ്രാം വണ്ടി വരുമ്പോൾ വണ്ടിയിലിരുന്ന് പഠിക്കുന്നുണ്ട്, അവിടെ ചെന്നിട്ടായ സ്പേസ് സമയം കിട്ടി അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്, പ്രോഗ്രാം കഴിഞ്ഞിട്ട് വരുമ്പോഴും ഇരുന്ന് പഠിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ സമയം കണ്ടെത്താൻ പറ്റുന്നുണ്ട്, എൻ്റെ ഇടയിൽ തന്നെ പഠിക്കാനുള്ള സമയം ഒരു കണ്ടെത്താൻ പറ്റുന്നുണ്ട്. എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എക്സാമും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് വന്ന് പറയാറുണ്ട്. അപ്പോൾ എല്ലാവരും അത്യാവശ്യം എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്.
1: അനുഗ്രഹ വീട് എവിടെയാണ്?
0: എന്റെ വീട് വാച്ചാക്കല്, എറണാകുളം തന്നെ. വൈപ്പിൻ വാച്ചാക്കൽ.
1: നിങ്ങൾ എല്ലാരും വൈപ്പിൻ
0: സൈഡ് തന്നെയാണ്
1: അല്ലേ? നമ്മുടെ അസ്ത്ര ഡാൻസ് കമ്പനിയും വൈപ്പിനി എന്നാണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഓക്കെ, അപ്പോ എത്ര കാലമായി അനുഗ്രഹ ഇവിടെ പഠിക്കാൻ തുടങ്ങി?
0: ഇപ്പൊ 8 വർഷം.
1: 8 വർഷമായി. എങ്ങനെയുണ്ട്?
0: ഒന്നും പറയാനില്ല, അത്ര അടിപൊളി. എന്തായാലും ഇവിടെ വന്ന് വിട്ടത് എന്റെ ഭാഗ്യൂട്ടി ഞാൻ കരുതാണ്. ഈ ഡാൻസ് ക്ലാസ് വന്ന് വിട്ടത്.
1: ഇപ്പൊ എന്താ ചെയ്യുന്നത്?
0: ഇപ്പൊ ഡിഗ്രിക്ക് പഠിക്കണം.
1: ആര്യ?
3: എന്റെ വീട് വൈപ്പിൻ.
1: വൈപ്പിൻ തന്നെയാണ്. എത്ര കാലമായി ഇവിടെ അസ്ത്രയില്?
3: ഞാനിപ്പോ 13 വർഷമായി.
1: 13 വർഷമായിട്ട് അവിടെ പഠിക്കുകയാണ്. ഓക്കെ, അപ്പൊ സീനിയർ സ്റ്റുഡന്റ് ആണ്. ശരി, അപ്പോ

0: ആര്യയ്ക്ക് നെഗറ്റീവ്സ് ഒക്കെ കിട്ടിയെന്നും പറഞ്ഞു ഇവിടെ നേരത്തെ അരുൺ സാർ പറഞ്ഞു. ഈ നെഗറ്റീവ്സ് ഒക്കെ ആദ്യം കിട്ടിയപ്പോ ഒരു ആദ്യമൊക്കെ സങ്കടമൊക്കെ ഫീൽ ചെയ്ത്
1: കാണും,
0: പിന്നെ അതെങ്ങനെ പോസിറ്റീവായി മാറിയ ഒരു നമുക്കത്
1: കേട്ട് കേട്ട് ഇതായി. അതുകൊണ്ട്
0: കേട്ട് കേട്ടായത്
2: ഒരു ദിവസം എന്നെ രാവിലെ വിളിച്ചു, ഒരു 7:30 വിളിച്ചിട്ട്, കോളേജിൽ പോണതിന് മുന്നേ 7:30 വിളിച്ചിട്ട് കരയണേണ് നല്ലോണം. എന്താണ് അരിയെ, ഒരാള് മോശമായിട്ട് എന്തോ സംസാരിച്ചു, അതുപോലെ അത് ഡയറക്റ്റ് കമ്പനിന്റെ പേഴ്സണലിൽ മെസ്സേജ് അയച്ചു. അപ്പോ ഞാൻ പറഞ്ഞു അത് നോക്കണ്ട, നമുക്കത് ശരിയാക്കാം. അപ്പൊ വീട്ടിലും അമ്മ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ മോനെ, എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? അപ്പൊ ഞാൻ പറഞ്ഞു അതൊന്നും നോക്കണ്ട,
0: നമുക്ക്
2: നേരിട്ട് ചെന്ന് കണ്ട് സംസാരിച്ചു. ഞാൻ ചേട്ടനും കൂടി വീട്ടിൽ ചെന്നു, കാര്യങ്ങൾ സംസാരിച്ചു. അപ്പൊ അവരോട് പറഞ്ഞു നമ്മള് സോഷ്യൽ മീഡിയയിൽ നമുക്ക് നമ്മളൊന്നും പേഴ്സണലായിട്ട് നമ്മൾ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, ഏത് രീതിയിലും പ്രതികരണങ്ങൾ വരാം. അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ് ഓരോരുത്തരുടെ കമൻറ്റ് പറയുക എന്നുള്ളത്, അത് പല രീതിയിലും വരാം. നമ്മൾ നമ്മുടെ ബെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചെയ്യുക, അതിൽ പലരും പല അഭിപ്രായക്കാരുണ്ടാവും. അവരെന്ത് പറഞ്ഞാലും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാത്രം ചെയ്യാം. അതിനുശേഷം ഇതുവരെ എല്ലാം പോസിറ്റീവ്. ആരെന്ത് ചീത്ത പറഞ്ഞാലും ചിരിച്ചു നിൽക്കും, എന്ത് ചീത്ത പറഞ്ഞാലും അത് ചിരിച്ചു നിൽക്കും, നല്ലോണം പെർഫോം ചെയ്യും, ഒരു കുഴപ്പമില്ല. ആള് ഫുൾ റേഞ്ചാണ് സ്റ്റേജിൽ കയറി, രണ്ട് രണ്ടുപേരെ ആണെങ്കിലും ബാക്കിയുള്ളവരെല്ലാവരും ആണെങ്കിലും 14 പേരും ഫുൾ പവറാണ്. 2.5 മണിക്കൂർ പവർ പാക്കാണ്. അത് അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം, കാരണം ഞങ്ങള് ഇവരെ പ്രാക്ടീസ് സെക്ഷനൊക്കെ അതുപോലെ തന്നെയാണ്.
0: അല്ല, പെർഫോമൻസ് ചെയ്യുന്ന എല്ലാരോടും പറയാനുള്ളത് അത് തന്നെയാണ് അല്ലെ, പെൺകുട്ടികളോടൊക്കെ ആണെങ്കിലും. ഇതേപോലെ നെഗറ്റീവ് വന്നാലും നമ്മള് ചെയ്യുന്നതിൽ നിന്ന് മാറാതിരിക്കുക, നമ്മള് ചെയ്തു പോവുക. അപ്പോൾ ഇനി നിങ്ങളുടെ ഒരു ഡാൻസിന്റെ പെർഫോമൻസിൽ എപ്പോഴും കാണാറുണ്ട് ഒരു യൂണിഫോം, അത് ഒരു മഞ്ഞ ചോപ്പ്, അതെങ്ങനെയാ വന്നത്?
2: അപ്പോ ഞാനും ചേട്ടനും കൂടിയാണ് കോസ്റ്റ്യൂമിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടിരിക്കുന്നത്. അപ്പൊ അതില് ഈ കോസ്റ്റ്യൂം എടുക്കാൻ വേണ്ടി ഞങ്ങൾ ചെന്നപ്പോ രണ്ട് കളർ ഇതുപോലെ തന്നെ വൈറ്റും ബ്ലൂ ഉണ്ടായിരുന്നു, അതുപോലെ ഈ കളർ ഉണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ട് കൺഫ്യൂഷനിലേക്കാണ് എന്ത് ചെയ്യണം. അപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ നേരം നോക്കിയിട്ട് വൈറ്റിൽ ആദ്യം വെച്ച്, പക്ഷെ വൈറ്റ് വെച്ചിട്ട് ഞങ്ങൾ തൃപ്തിയാകുന്നില്ല,
0: അടിച്ചു നിൽക്കുന്നില്ല.
2: വൈറ്റ് വരുമ്പോ നമ്മുടെ മനസ്സിൽ ഒരു കിട്ടുന്ന ഒരു അട്രാക്ഷൻ ഞങ്ങൾക്ക് കിട്ടണില്ല. പിന്നെ എന്തായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ അത് തന്നെ ചൂസ് ചെയ്തു. അത് സാധനം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് രണ്ടാമത് നമ്മൾ ഓർഡർ ചെയ്ത് ഒരു 3 ആഴ്ച വെയിറ്റ് ചെയ്തിട്ടാണ് ഈ സാധനം ഞങ്ങളുടെ കയ്യിൽ കിട്ടും. ഈ സാധനം അത് കഴിഞ്ഞ് ഞങ്ങൾ അടിച്ചു. ഒരു 3 ദിവസത്തിനുള്ളിൽ തന്നെ മത്സരത്തിന് ഞങ്ങൾ ഇറങ്ങി. ആദ്യത്തെ മത്സരത്തിന് തന്നെ കോസ്റ്റ്യൂം ഇട്ടിട്ട് ഫസ്റ്റ് പ്രൈസ് വന്നു.
0: അപ്പോൾ ഭാഗ്യ
2: കോസ്റ്റ്യൂം. ആ കോസ്റ്റ്യൂം ഇട്ട് കളിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 8 കോമ്പറ്റീഷൻസ് അടുപ്പിച്ച് ഫസ്റ്റ് പ്രൈസ് വന്നു. അതായിരുന്നു നമുക്ക് നല്ല രീതിയിൽ ഹൈപ്പ് കിട്ടിയത്. പിന്നെ ഈ കോസ്റ്റ്യൂമാണ് ഇപ്പൊ സത്യം പറഞ്ഞ ഐഡന്റിറ്റി. ആ കോസ്റ്റ്യൂമാണ്
1: അതിട്ട് നിന്ന് കഴിഞ്ഞാൽ അറിയും നമ്മൾ ആൾക്കാർ.
2: ഇപ്പൊ കോസ്റ്റ്യൂം നമ്മൾ വേറെ ഒരു ഗ്രീൻ കോസ്റ്റ്യൂം ഉണ്ട് കയ്യില്, പക്ഷേ നമ്മൾ അത് പ്രോഗ്രാമിൽ ഇടട്ടെന്ന് ചോദിച്ചാലും സമ്മതിക്കാറില്ല. അത് മതി, ഓഡിയൻസിന് അത് മതി. ഓഡിയൻസ് നമ്മൾ വേറെ ഇടാന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് വേണ്ട, നിങ്ങൾ മറ്റേ തന്നെ യൂസ് ചെയ്താൽ മതി, അതാണ് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് തന്നെ ഇടിക്കും.
0: എന്തായാലും നിങ്ങൾ അങ്ങ് വൈറലായി കഴിഞ്ഞു, ഫേമസ് ആയി കഴിഞ്ഞു, അസ്ത്ര തന്നെ വേണം എന്ന് ചോദിച്ചു വരുന്നവരുണ്ടോ?
2: ഉണ്ട്. ഇപ്പൊ എനിക്കൊരു ദിവസം അത്യാവശ്യം ഒരു 30-35 കോൾ ഒരു ദിവസം പ്രോഗ്രാമിന് വേണ്ടിട്ട് വിളിക്കുന്നുണ്ട്. അത് ഞാൻ ഒരു ഡേറ്റിൽ തന്നെ 2 പ്രോഗ്രാമോ 3 പ്രോഗ്രാമോ ഒക്കെ വിളിക്കുമ്പോഴും നമ്മൾ ഒഴിവാക്കാൻ നോക്കിയാൽ അവര് സമ്മതിക്കില്ല. അവർക്ക് നമ്മൾ തന്നെ ചെയ്യണം എന്നുള്ള ഭയങ്കര വീട്ട് പ്രഷർ ചെയ്യുന്നുണ്ട്. എന്നാലും നമുക്ക് ഒരു വാക്ക് നമ്മൾ ആദ്യം പറഞ്ഞവരോട് നമ്മൾ ഇതുവരെ നമ്മൾ മാറ്റി പറയാനുള്ള ഒരവസ്ഥ വന്നിട്ടില്ല. ഒരു ദിവസം ഒരു ക്ലാഷ് വന്നു, ഒരു ദിവസം 2 പ്രോഗ്രാമിൻ്റെ കേസ് ഇഷ്യൂ വന്നിട്ട് അത് ഡീലായി. അത് അവർ തന്നെ അവർക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു, അതങ്ങനെ ക്ലിയർ ചെയ്ത് ദൈവാനേശം കൊണ്ട് മാറി. ഇതുവരെ അങ്ങനത്തെ കമ്മിറ്റി സംഘാടകർക്ക് ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ഇന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല.
0: നിങ്ങളുടെയൊക്കെ വീടുകളിൽ നിന്നുള്ള പ്രതികരണം എന്തായിരുന്നു ആദ്യം ഇങ്ങനെ വൈറലായപ്പോഴല്ല, അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഡാൻസിനോട് ഇൻട്രസ്റ്റ് ഉണ്ട്, ആ ഡാൻസ് രംഗത്ത് നിൽക്കാൻ താല്പര്യമുണ്ട്, ഇതേപോലെ കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട്, പെർഫോമൻസിന് താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക്
1: വീട്ടുകാർക്ക് 100% സപ്പോർട്ടാണ്. വീട്ടിൽ നിന്ന് വീട്ടുകാർക്ക് കുഴപ്പമൊന്നുമില്ല, യാതൊരു കുഴപ്പമില്ല, എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പൊ പ്രോഗ്രാമിൽ എല്ലാത്തിനും സപ്പോർട്ടാണ് വീട്ടിൽ നിന്ന്, അവര് തന്നെയാണ് നമ്മള് വിടണത് ഇങ്ങോട്ട്.
0: അതുകൊണ്ട് വൈറലായി കഴിയുമ്പോ ഒന്നുകൂടെ സന്തോഷം.
1: അതെ.
0: ഓക്കെ, കൂട്ടുകാരൊക്കെയോ?
1: കൂട്ടുകാരൊക്കെ എല്ലാരും വൈറലായാലോ അങ്ങനെയാണ്. എല്ലാവർക്കും ഭയങ്കര എല്ലാരും സപ്പോർട്ടാ, സ്കൂളിലായാലും വീട്ടിലാണെങ്കിലും എല്ലായിടത്തും ഭയങ്കര സപ്പോർട്ടാണ്.
0: തിരിച്ചറിഞ്ഞു തുടങ്ങിയ ആളുകളൊക്കെ
1: അതെ നമ്മൾ.

0: ചിലപ്പോ എവിടെങ്കിലും വെച്ച് കണ്ടാല് അസ്ത്രയില് പേര് ചോദിച്ചില്ലെങ്കിലും അസ്ത്രയിലുള്ള കുട്ടിയല്ലേ, അങ്ങനെ ചോദിക്കും.
1: എന്താണ് അനുഗ്രഹം?
2: എല്ലാരും അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മ വഴി കൂടി പോകണെങ്കിൽ ഇങ്ങനെ ചോദിക്കും, അസ്ത്രയെ കളിക്കണല്ലേ, അസ്ത്രയെ കളിക്കണല്ലേ, അങ്ങനെ ചോദിക്കുന്ന നമുക്കൊരു സന്തോഷം, അങ്ങനെ അറിയപ്പെടുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോ ഒരു സന്തോഷം.
1: അതായത് ഇപ്പോഴത്തെ കുട്ടികളുടെ ഇടയിൽ നിങ്ങളൊരു താരമായി കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ. ആ വീഡിയോ മാത്രമല്ല, ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ താല്പര്യം അനുസരിച്ച് പിന്നെയും വീഡിയോകൾ വന്നുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങളുടെ വീഡിയോ ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു വീഡിയോ ഒരു ദിവസം ഉണ്ടാകും എന്തായാലും നമ്മുടെ സജഷനിൽ അല്ലേ. അതൊരു സന്തോഷമാണ്.
3: കഴിഞ്ഞ ഒക്ടോബറിലാണ് നമ്മളുടെ ഫസ്റ്റ് വീഡിയോ കേറുന്നത്. അതിനുശേഷം നമ്മള് ഒന്ന് മൂന്നാലഞ്ച് റീൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല റെസ്പോൺസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ ഒരു മത്സരത്തിന് ഞങ്ങൾ പിന്നെ അവിടെ കമ്മിറ്റി സമ്മതിക്കുന്നുണ്ടായില്ല, ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് അവർ നിർബന്ധിച്ച് കളി ചെയ്തതാണ്. പക്ഷെ അതന്ന് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇപ്പൊ ഇന്നലെ രാത്രി കൊണ്ട് തന്നെ 11 മില്യൺ ആ വീഡിയോ കയറിയിട്ടുണ്ട്. അതൊരു യൂട്യൂബർ മഹേഷ് ത്രിപ്രിയാർ എന്ന് പറയുന്ന യൂട്യൂബറിന്റെ വീഡിയോ ആണ്. ഏകദേശം 11 മില്യൺ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി കംപ്ലീറ്റ് ആയിട്ട് കേറി. ഭയങ്കര ഹാപ്പിയാണ്, ആള് ഭയങ്കര ഹാപ്പി, ഞങ്ങൾ ഹാപ്പി. അതിന് ശേഷം നല്ല പോലെ എൻക്വയറീസ് വരുന്നുണ്ട്, കുട്ടികൾ ഓരോരുത്തരുടെയും ചോദിച്ചു, ഓരോരുത്തരുടെയും ചോദിച്ച് വിളിക്കുന്നുണ്ട്. ഫാൻസ് രണ്ടു കുട്ടികളുടെ ഫാൻസിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ചെയ്തല്ല, അവരായിട്ട് വന്ന് പറഞ്ഞ് ചെയ്യുന്നതാണ് പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് എല്ലാവർക്കും ആരാധകരായി നല്ല പോലെ.
1: നിങ്ങൾ ആ ഗ്രൂപ്പിൽ 14 പേരുണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞത്? അവരുടെ പേരൊക്കെ ഒന്ന് പറയാമോ? നിങ്ങളിപ്പോ രണ്ടുപേരെ ഇവിടെ വന്നിട്ടുള്ളൂ, നമ്മൾ അവരുടെ പേരൂടെ ശ്രോതാക്കൾക്കായിട്ട് പറയണോ?
2: സാനിയ, സാന്ത്വന, അശ്വനി, അശ്വതി, വൈഗ, അശ്വതി അരുൺ, നന്ദന, അലൻ, ഗൗതം, ആര്യ, അനുഗ്രഹ, സ്നിഗ്ധ, അക്ഷയ, ഉണ്ണിക്കുട്ടൻ, ലച്ചു, കല്ലു, ഇത്രയും പേരാണ് ഉള്ളത്.
1: ശരി. അപ്പൊ നിങ്ങൾ ഈ പാട്ടുകൾ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് ഈ പരിപാടിയിലേക്ക്?
3: പാട്ടുകളെല്ലാം പാട്ടുകളെല്ലാം സെലക്ഷനും കാര്യങ്ങളെല്ലാം. അപ്പോ മിക്സിംഗ് എല്ലാം ഞങ്ങൾ തന്നെ, മിക്സിംഗ് എല്ലാം ഞാനാ ചെയ്യുന്നത്. അപ്പോ നമ്മളൊരു മത്സരത്തിന്റെ ഒരു സ്ക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോ ആള് രാത്രിയാണ് പരിപാടി കംപ്ലീറ്റ്. രാത്രി ഒരു 11 മണി കഴിയുമ്പോ ഇരിക്കും, എന്നിട്ട് എന്നെ വിളിക്കും, അതിന്റെ പാട്ടുണ്ട്, ഇന്നതുപോലെ ചെയ്യാം. അപ്പൊ ഞാൻ സ്പോട്ടില് പാട്ടെടുത്തിട്ട് അതിന് വേണ്ട ആവശ്യങ്ങളായിട്ടുള്ള സാധനങ്ങൾ മിക്സ് ചെയ്തിട്ട് അഴിച്ചു കൊടുക്കും, കേൾപ്പിച്ചു കൊടുത്തിട്ട് അങ്ങനെയാ
1: തിരുത്തലുകളൊക്കെ നടത്തി.
3: രണ്ടു മൂന്ന് ദിവസം കൊണ്ട് തന്നെ നമ്മളത് ഫൈനൽ ഔട്ട് ആക്കും, പിന്നെയാണ് ഇവരിലോട്ട് എത്തിക്കുന്നത്. അതിനൊരു സ്ക്രിപ്റ്റ് റെഡിയാക്കിയതിന് ശേഷമാണ് ഇവരിലോട്ട് നമ്മള് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്.
1: ഈ 2.5 മണിക്കൂറല്ലേ നിങ്ങൾ പെർഫോം ചെയ്യുന്നത്, അപ്പോ അതിനുള്ള ഒരു തയ്യാറെടുപ്പ് എങ്ങനെയാണ്? നല്ല എനർജി വേണം ഒന്നാമത്തെ കാര്യം, ഇത് കാണുമ്പോഴേ അറിയാം നല്ല എനർജി വേണ്ട ഒരു പെർഫോമൻസ് ആണ്. പലപ്പോഴും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഉറക്കം തന്നെ ഉണ്ടാവാറില്ല
2: എന്നൊക്കെ.
1: എങ്ങനെയാണ് ആ തയ്യാറെടുപ്പൊക്കെ എന്ന് പറയാമോ?
0: ഞങ്ങൾ രാവിലെ പ്രാക്ടീസിന് വരും. ഇപ്പൊ കോമ്പറ്റീഷൻ ആണെങ്കിൽ നാളെയാണ് കോമ്പറ്റീഷൻ എങ്കിൽ ഒരു ദിവസം ഫുൾ ഉണ്ടാവും, നാളെ വരെ ഉണ്ടാവും വേണമെങ്കിൽ പ്രാക്ടീസ്. നല്ല കഠിനമായിട്ടുള്ള പ്രാക്ടീസ് ആയിരിക്കും എല്ലാവരും,
2: നല്ല ഇനി റിസൾട്ട്
0: ഉണ്ടാവും. പിന്നെ അതല്ലാണ്ട് പിന്നെ ഷോ ആയിട്ട് ഈ ഇപ്പൊ ചെയ്തോണ്ടിരിക്കണ ഷോ പ്രോഗ്രാം ആണെങ്കിലും ഇതേപോലെയൊക്കെ തന്നെയാണ്, എല്ലാ ദിവസവും പ്രാക്ടീസും ഉണ്ട് പ്രോഗ്രാമും ഉണ്ട്. അങ്ങനെ
1: ഈ 2.5 മണിക്കൂറൊക്കെ കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ഷീണം എന്താണെന്ന് അറിയില്ല?
0: ക്ഷീണം ഇല്ല, കുഴപ്പമൊന്നുമില്ല.
2: സപ്പോർട്ട് ഉണ്ടാവുമ്പോൾ നമുക്ക് ആ ഒരു ക്ഷീണം അറിയില്ല,
0: ക്ഷീണം അറിയില്ല.
1: അഡ്രിനാലിൻ അതൊക്കെ ഏറി അങ്ങ് നിൽക്കുകയായിരിക്കും.
3: പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആണ് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. അപ്പോൾ കാരണം നമ്മൾ വൈകിട്ട് ഒരു പെൺകുട്ടികളാണ് വീട്ടിൽ, സാഹചര്യം കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. എന്നാലും പോലും നമ്മൾ വൈകുന്നേരം 6 മണിയാകുമ്പോഴേക്കാണ് വന്നെങ്കിൽ വന്നു കഴിഞ്ഞാലും ഞങ്ങൾ എത്ര നേരം ചെയ്യാൻ പറയുന്നു അത്രയും നേരം നിന്ന് ചെയ്യും. അപ്പോൾ ഞാൻ എപ്പോഴും സെൻറ്ററിലുണ്ടാവും. അപ്പോൾ ഞാൻ ഇരിക്കാൻ പറയാണ്ട് ഇരിക്കൂല,
1: അനുസരണയുള്ള കുട്ടികളാണ്.
3: അതെ, ഞാൻ ഫോൺ വന്ന് പോയാലും അവിടെ നിൽക്കണേ അവിടെ തന്നെ നിൽക്കും ഞാൻ വരുന്നവരെ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ പ്രാക്ടീസ് ചില ദിവസങ്ങളിൽ 2 മണി 3 മണി വരെയൊക്കെ പ്രാക്ടീസ് പോകാറുണ്ട്. അപ്പോൾ ഫുഡ് നമ്മൾ അവിടെ തന്നെ അറേഞ്ച് ചെയ്തിട്ട് ഈ പറയുന്ന പോലെ എത്ര ലേറ്റ് നൈറ്റ് ആണെങ്കിലും ഭയങ്കര ആവേശമാണ്, ചെയ്യാൻ വേണ്ടി എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നിന്ന് ചെയ്യാൻ വേണ്ടി ഭയങ്കര ഇൻട്രസ്റ്റാണ്. അത് പുതിയതായിട്ട് കൊറിയോഗ്രാഫി ചെയ്യുമ്പോഴാണ് ഇൻട്രസ്റ്റ് പെട്ടെന്ന് അടുത്തത് ചെയ്യും, പെട്ടെന്ന് ചെയ്യണം എന്നുള്ള ഒരു ആവേശവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഹാർഡ് വർക്ക് ചെയ്യണതിന്റെ റിസൾട്ട് കിട്ടുന്നുണ്ട്, നല്ല പോലെ റിസൾട്ട് കിട്ടുന്നുണ്ട്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സോഷ്യൽ മീഡിയയിലെ വൈറൽ താരങ്ങളായ അസ്ത്ര ഡാൻസ് ഗ്രൂപ്പിന്റെ വിശേഷങ്ങൾ. പങ്കെടുത്തത് ഗ്രൂപ്പിലെ അംഗങ്ങളായ അനുഗ്രഹ, ആര്യ എന്നിവർ, ഒപ്പം കൊറിയോഗ്രാഫർ അരുൺ. ഈ പരിപാടിയുടെ തുടർഭാഗം അടുത്ത യുവവാണിയിൽ.
1: കൊച്ചി ആകാശവാണിയുടെ യുവവാണി പരിപാടിയിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ? 18-നും 35-നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം. യൂത്ത് ക്ലബ്ബുകൾക്കും പങ്കെടുക്കാം. ഇതിനായി നിങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി 9447562212 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയയ്ക്കാം. സന്ദേശങ്ങൾ യുവവാണി എന്ന തലക്കെട്ടോടെ വേണം അയയ്ക്കാം. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 9447562212. 9447562212. യുവവാണി എന്ന തലക്കെട്ട് കൊടുക്കാൻ മറക്കരുത്.
2: ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം പ്രിയ.
3: യുവവാണി സമാപിക്കുന്നു.

ഇന്ന് രാവിലെ 8:40 തപസ്യ ഹോമിയോ FM ഹെൽത്ത് ലൈൻ. തലകറക്കത്തിന് ഹോമിയോപ്പതി ചികിത്സ. ഡോക്ടർ ഏബിൾ ജോസുമായി അഭിമുഖം. 10:00 നേർവഴി, 10:15 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 10:25 സേവന വാർത്തകൾ, 10:55 നാട്ടുവിശേഷം, 11:00 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം. ഉച്ചയ്ക്ക് 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം 2026. കണ്ണൂർ നിലയം അവതരിപ്പിച്ച നാടകം മൗനസാക്ഷി. 1:55 സേവന വാർത്തകൾ.

ഉച്ചയ്ക്ക് 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ആത്മസഖി ആകാശവാണി, ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് 4 മണിപ്പൂക്കൾ. വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ പാലിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കാലടി പിരാരൂരിലുള്ള സിന്ധു ഷിജോയെ പരിചയപ്പെടാം. ഓണവിരുന്നിന് കർഷകന്റെ കൈത്താങ്ങ്. ഓണത്തിന് മുന്നോടിയായി പച്ചക്കറി കൃഷി ആരംഭിച്ച എരൂരിലുള്ള MA മോഹനനെ പരിചയപ്പെടുത്തുന്നു. ഇന്ന് വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ.

രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം കാണുക കടലിനെ കൺതുറക്കാതെ. രചനാ സംവിധാനം KV ശരത്ചന്ദ്രൻ. ഇന്ന് രാത്രി 9:30. പ്രിയ ശ്രോതാക്കളെ, FM ഡയറിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാനുള്ള സമയമാണ്. ചോദ്യമിതായിരുന്നു, ബദൽ നൊബേൽ സമ്മാനം എന്നറിയപ്പെടുന്നത് ഏത് അവാർഡാണ്? ഉത്തരം, 1980 ഏർപ്പെടുത്തിയ റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡ്. 1980 ഏർപ്പെടുത്തിയ റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡാണ് ബദൽ നൊബേൽ സമ്മാനം എന്ന് അറിയപ്പെടുന്നത്.

നശിക്കുന്നതിനേക്കാൾ വിജയം കൊണ്ട് നശിക്കുന്നവരാണ് കൂടുതൽ എന്ന് ഞാൻ കരുതുന്നു. പരാജയം കൊണ്ട് നശിക്കുന്നതിനേക്കാൾ വിജയം കൊണ്ട് നശിക്കുന്നവരാണ് കൂടുതൽ എന്ന് ഞാൻ കരുതുന്നു. എലിനോർ റൂസ്വെൽറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ FM ഡയറി ഇവിടെ പൂർണ്ണമാവുന്നു. FM ഡയറി വീണ്ടും നാളെ രാവിലെ 6:55 മറക്കാതെ കേൾക്കും. എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.

ആകാശവാണി കൊച്ചി എഫ് 102.3. സമയം 8 മണി കഴിഞ്ഞ് 30:12. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വിനീത് ശ്രീനിവാസൻ പാടിയത്, ചിത്രം തട്ടത്തിൻ മറയത്ത്. ഗാനരചന വിനീത് ശ്രീനിവാസൻ, സംഗീതം ഷാൻ റഹ്മാൻ.

0: രാജഗിരി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. സ്ത്രീകളിൽ കാണുന്ന രോഗങ്ങൾക്കുള്ള ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയകൾ. മിനിമൽ ഇൻവേസീവ് ഗൈനക് സർജറി വിഭാഗം സീനിയർ കൺസൾട്ടന്റും മേധാവിയുമായ ഡോക്ടർ ഹാംബൽ അഹമ്മദുമായി അഭിമുഖം ഇന്ന് രാത്രി 8:05. ആകാശവാണി കൊച്ചി FM 102.3. സമയം 8:00 കഴിഞ്ഞ് 40:08.
1: തപസ്യ ഹോമിയോപ്പതി FM ഹെൽത്ത് ലൈൻ.

0: തപസ്യ ഹോമിയോപ്പതി FM ഹെൽത്ത് ലൈൻ. ഈ പരിപാടിയുടെ പ്രായോജകർ തപസ്യ ഹോമിയോപ്പതി.
1: അനാരോഗ്യവും അസുഖവും ഒരു സമസ്യയെങ്കിൽ ആരോഗ്യവും സൗഖ്യവും ഇവിടെ
0: തപസ്യ ഹോമിയോപ്പതി.
1: പ്രതിരോധത്തിന്റെ പ്രത്യക്ഷ വഴികളിൽ പ്രത്യാശയുടെ പ്രകാശമാണിവിടെ തപസ്യ ഹോമിയോപ്പതി. PJ ആന്റണി റോഡ്, പാലാരിവട്ടം, കൊച്ചി, തോട്ടക്കാട്ടുകര, ആലുവ.
0: തപസ്യ ഹോമിയോപ്പതി,
1: കളമശ്ശേരി, മറ്റൂർ, കാലടി.
0: ഫോൺ 7902922111. 7902922211.
1: തപസ്യ ഹോമിയോപ്പതി.
2: ഇന്ന് ഈ പരിപാടിയിൽ വെർട്ടിഗോ അഥവാ തലകറക്കത്തിന് ഹോമിയോപ്പതി ചികിത്സ. ഈ വിഷയത്തെക്കുറിച്ച് പാലാരിവട്ടം തപസ്യ ഹോമിയോപ്പതിയിലെ ഡോക്ടർ ഏബിൾ ജോസുമായി അഭിമുഖം.
3: ഇന്ന് FM ഹെൽത്ത് ലൈൻ ചർച്ച ചെയ്യുന്നത് വെട്ടിഗോ അഥവാ തലകറക്കം എന്ന അസുഖത്തെക്കുറിച്ചാണ്. തലകറക്കം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്ക് ചുറ്റുമുള്ളതെല്ലാം കറങ്ങുന്നതായിട്ടാണ് സാധാരണ അനുഭവപ്പെടുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഡോക്ടർ?
4: തലകറക്കം അഥവാ വെർട്ടിഗോ എന്ന വാക്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചുറ്റുഭാഗം കറങ്ങുന്ന പോലെയോ അതല്ലെങ്കിൽ നമ്മുടെ തല തന്നെ കറങ്ങുന്ന പോലെയോ അല്ലെങ്കിൽ നമ്മൾ ചുറ്റുവട്ടത്ത് നിന്ന് കറങ്ങുന്ന പോലെയോ ഉള്ളൊരു തോന്നലിനെയാണ് തലകറക്കം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വെർട്ടിഗോ അല്ലെങ്കിൽ തലകറക്കം അല്ലെങ്കിൽ തലചുറ്റൽ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഡയഗ്നോസിസ് അല്ല, അതൊരു രോഗലക്ഷണമാണ്. ഈ ഒരു ലക്ഷണം വരാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ ചെവി സംബന്ധമായ ബുദ്ധിമുട്ടുകളാണ്. നമുക്കറിയാം നമ്മുടെ ചെവിക്ക് രണ്ട് ഫംഗ്ഷനാണ് ഉള്ളത്. ഒന്ന് നമുക്ക് കേൾവി, രണ്ടാമത്തെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ബാലൻസിനെ കറക്റ്റാക്കുക എന്നുള്ളതാണ് ചെവിയുടെ ഒരു പ്രധാന ഉത്തരവാദിത്വം. അത് ചെവി മാത്രമല്ല ഈ ബാലൻസിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്, കൂടെ നമ്മുടെ കണ്ണുകളും നമ്മുടെ സന്ധികളും കഴുത്തും കാലുകളും ഇവിടുന്നെല്ലാം ഉള്ള ഒരു കളക്റ്റീവായിട്ടുള്ള വിവരങ്ങളെ നമ്മുടെ ബ്രെയിൻ അതിനെ ഏകീകരിച്ച് അങ്ങനെയാണ് നമ്മുടെ ഒരു സന്തുലനാവസ്ഥ, അതായത് നമ്മുടെ ഒരു ബാലൻസിനെ റെഡിയാക്കുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞ ഈ ചെവിയിലാണെങ്കിലും കഴുത്തിലാണെങ്കിലും കാലിലാണെങ്കിലും കണ്ണിലാണെങ്കിലും ഉള്ള ബുദ്ധിമുട്ടുകൾ എന്ത് തന്നെയാണെങ്കിലും ഒരു പക്ഷേ അതൊരു തലചുറ്റലോ തലകറക്കോ എന്നുള്ള രീതിയിലേക്ക് മാറാനായിട്ട് സാധ്യതയുണ്ട്. പലപ്പോഴും നമുക്ക് ഈ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ചെറിയൊരു പനിയോ ഒരു വൈറൽ ഇൻഫെക്ഷനോ എന്തെങ്കിലും വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ കുറച്ച് നേരത്തേക്ക് മാത്രം ഒരു ചെറിയൊരു ബോധക്ഷയം പോലെയോ തലയ്ക്കൊരു ക്ഷീണം പോലെയൊക്കെ തോന്നും. അത് നമ്മൾ ശരിക്കും ഈ ഒരു വെർട്ടിഗോൻ്റെ ഗണത്തിൽ നമ്മൾ പെടുത്താറില്ല. ശരിക്കും വെർട്ടിഗോ എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള വസ്തുക്കളോ നമ്മൾ തന്നെയോ കറങ്ങുന്ന പോലെ ഉള്ളൊരു ഫീല് ഉണ്ടാവണം, അപ്പോഴാണ് നമ്മൾ വെർട്ടിഗോ എന്നുള്ള ഉദ്ദേശിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇതിനകത്തുള്ള റീസൺ 80% നമ്മുടെ ചെവിയിലുള്ള പ്രശ്നങ്ങളാണ്. അതിനകത്ത് ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ബിനൈൻ പാരോക്സിസ്മൽ പൊസിഷണൽ വെർട്ടിഗോ എന്ന് പറയുന്ന കണ്ടീഷനാണ്. പ്രായം ഒരു മധ്യവയസ്സ് കഴിഞ്ഞ, പ്രത്യേകിച്ച് ഒരു 50 കഴിയുന്നവർ, അത് കൂടുതലും സ്ത്രീകളിൽ, അതൊരു മെനോപ്പോസൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് പലപ്പോഴും ഈ തേയ്മാനത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നവരൊക്കെ ഒരുപാട് പേരുണ്ടാവും. അതുപോലെ തന്നെ ചെവിയുടെ ഉള്ളിൽ നമ്മുടെ ആന്തരിക കർണത്തിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് കാൽഷ്യം ക്രിസ്റ്റൽസ് ഉണ്ട്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇക്വിലിബ്രിയം കറക്റ്റ് ആവണം, അതിൻ്റെ പൊസിഷൻസ് കറക്റ്റ് ആവണം. അപ്പോഴാണ് നമ്മുടെ തലച്ചോറിന് അവിടെ നിന്നെടുക്കുന്ന വിവരങ്ങൾ എടുത്തിട്ട് നമ്മുടെ ബാലൻസ് കറക്റ്റായിട്ട് നിർത്താനുള്ള ഒരു കഴിവ് കിട്ടുന്നത്. അപ്പോൾ ചെവിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അത് എടുക്കുന്നത്. ചെവി മാത്രമല്ല, കണ്ണിൽ നിന്നുള്ള വിവരങ്ങളുണ്ട്, ശരീരത്തിൻ്റെ മറ്റ് സന്ധികളിൽ നിന്നുള്ളതുണ്ട്, കഴുത്തിൽ നിന്നുള്ളതുണ്ട്. ഏറ്റവും കൂടുതൽ എടുക്കുന്നത് ചെവിയിൽ നിന്നുള്ളതാണ്. അപ്പോൾ ആ ചെവിയിൽ നിന്ന് വന്ന വിവരങ്ങളും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയ വിവരങ്ങളും തമ്മിൽ ഒരു ബന്ധമില്ലാത്ത രീതിയിലേക്ക് ആവുമ്പോൾ നമ്മുടെ ബ്രെയിന് ആ ഒരു ബാലൻസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടിലേക്ക് വരും. അപ്പം അത് നമ്മുടെ ഇന്നർ ഇയറിൻ്റെ ചെറിയ എന്തെങ്കിലും

0: ബുദ്ധിമുട്ടുകളോ ഉണ്ടോ, ചിലപ്പോൾ പ്രായാധികം വരുമ്പോഴൊക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് കേൾവി കുറവോ, ചില ജോലി സംബന്ധമായിട്ടുള്ളതോ, അങ്ങനെ പല ചെവിക്ക് വരുന്ന ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, നേർക്കെട്ടോ അല്ലെങ്കിൽ അലർജി കൊണ്ട് വരുന്ന ബുദ്ധിമുട്ടുകളോ, അല്ലെങ്കിൽ പതുക്കെ പതുക്കെ ചെവിയുടെ ഉള്ളിലുണ്ടാകുന്ന ഞരമ്പിന് വരുന്ന പ്രശ്നങ്ങളോ, അല്ലെങ്കിൽ ഈ ചെവിയുടെ ഉള്ളിൽ കുറച്ച് കാൽഷ്യം ക്രിസ്റ്റൽസ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു സ്ഥാനഭ്രംശം വരുന്നതോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് കൂടുതലും ഈ ഒരു ബിനൈൻ പരോക്സിസ്മൽ പൊസിഷണൽ വെർട്ടിഗോ എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് വരുന്നത്. ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് കാണുന്നത്. ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ, പെട്ടെന്ന് നമ്മുടെ പൊസിഷൻസ് ചേഞ്ച് ആകുമ്പോൾ, അത് നമ്മൾ ഇരിക്കുന്നവർത്ത് നിന്ന് പെട്ടെന്ന് എഴുന്നേക്കാം, അപ്പോൾ നമ്മൾ കാലത്ത് ഉറങ്ങി എഴുന്നേക്കുന്ന പൊസിഷൻ പെട്ടെന്നുള്ളൊരു ചേഞ്ചാണത്. അപ്പോൾ പെട്ടെന്ന് ആ ചേഞ്ച് വരുമ്പോൾ അത് നമ്മുടെ ബോഡിക്ക് അനലൈസ് ചെയ്യാനും അതിനനുസരിച്ച് കറക്റ്റായിട്ട് പൊസിഷൻ ആക്കി വെക്കാനും പറ്റില്ല. കാരണം ചെവിയുടെ ഉള്ളിലെ ബാലൻസിങ് സിസ്റ്റം കുറച്ച് ഔട്ടായിട്ടിരിക്കുന്ന സമയമാണ്. അതൊരു വലിയൊരു സിവിയർ പ്രശ്നമല്ല, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിന് കുറേ എക്സസൈസുകളും മെഡിസിൻസും ഹോമിയോപ്പതിയിലും ഉണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ളവർ എഴുന്നേക്കുമ്പോൾ ഒന്ന് നിന്ന് ഒരു 5 സെക്കൻഡ് അല്ലെങ്കിൽ 10 സെക്കൻഡ് ഒന്ന് ഏത് പൊസിഷനിൽ നിന്നാണോ മാറുന്നത് ആ പൊസിഷനിൽ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് നടക്കാനോ ബാക്കി ജോലികൾ ചെയ്യാനോ പാടുള്ളൂ. അതാണ് ഈ ഒരു വെർട്ടിഗോയില് മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത്.
1: ഇത് കൂടാതെ മറ്റ് അസുഖങ്ങളുടെ ഭാഗമായിട്ടും ചിലപ്പോൾ തലകറക്കം ഉണ്ടാകാറുണ്ടല്ലോ. ഇപ്പോൾ ഹൈപ്പർ ടെൻഷൻ കൊണ്ട് അത് കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ തലകറക്കം വരാം, അതല്ലെങ്കിൽ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയുമ്പോൾ ഡയബറ്റീസ്.
0: അതെ, ശരിയാണ്. ഇങ്ങനെയുള്ള കണ്ടീഷൻസും അതിനകത്ത് അസോസിയേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. ഏറ്റവും കൂടുതൽ കാണുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്, ചെവിയുടെ ആ ഒരു പൊസിഷണൽ വെർട്ടിഗോ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ ഇപ്പോൾ ബി പിയിലെ വേരിയേഷൻ, ബി പി കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും ചിലവർക്ക് പ്രശ്നം വരും. ഹൈപ്പോഗ്ലൈസീമിയ, അതായത് ഷുഗർ ലെവൽ കുറഞ്ഞ പ്രശ്നം വരും ചിലവർക്ക്, ചിലർക്ക് കൂടിയ പ്രശ്നം വരും. പിന്നെ ബാക്കി ചില അസുഖങ്ങൾ, മരുന്ന് കഴിക്കുന്നവർക്ക് പ്രശ്നം വരും, ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങൾ, അതായത് ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈയുടെ അളവ് കുറയുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്, അങ്ങനെയുള്ളപ്പോൾ അങ്ങനെ പ്രശ്നം വരും. അപ്പോൾ കൈ പൊക്കുമ്പോഴോ ജോലി ചെയ്യുമ്പോഴോ ഫിസിക്കലായിട്ട് എക്സസൈസ് ചെയ്യുമ്പോഴോ ഒക്കെ തലകറക്കം വരുന്നവരുണ്ട്. പിന്നെ വരുന്ന കണ്ടീഷനാണ് മീനസ് ഡിസീസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ട്. അതും ഒരു ഒരു ചെവിയും ബന്ധപ്പെട്ടതാണ്. അതും ഒരു ഓൾഡ് ഏജ് വരുമ്പോഴാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത് ചെവിയിലൊരു മൂളൽ, മൂളൽ നമുക്ക് എപ്പോഴും, ചിലപ്പോൾ ഒരു ചെവിയിലായിരിക്കാം, ചിലപ്പോൾ 2 ചെവിയിലായിരിക്കാം. ചില പേഷ്യൻസ് വരും, അപ്പോൾ അവർക്ക് രാത്രി ഉറങ്ങാൻ പറ്റില്ല ഈ ചെവിയിലെ മൂളൽ കാരണം. അപ്പോൾ അതൊരു ഒരു മീനസ് ഡിസീസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ്. അത് നമ്മുടെ ഒരു എന്താ പറയുക, ഒരു പ്രായാധിക്യം കൊണ്ടോ അല്ലെങ്കിൽ ചെവിയുടെ ഉള്ളിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ ഒക്കെ വരുന്ന ആ ഒരു സെൻസറി പ്രശ്നങ്ങളാണ് അതിൻ്റെ മെയിൻ റീസൺ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മൂളലും അതിൻ്റെ കൂടെ തലകറക്കവും നന്നായിട്ട് കയറി വരാറുണ്ട്. അപ്പോൾ അതും ഒരു നമ്മുടെ ബാലൻസിനെ ഇഷ്യൂ ആക്കുന്ന പ്രശ്നമാണ്. അവർക്ക് പെട്ടെന്ന് പ്രത്യേകിച്ച് പ്രായമായി കഴിയുമ്പോൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ ഈ സൗണ്ടും കൂടി ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ നമ്മുടെ ആ ഒരു ഞരമ്പ്, നമ്മുടെ ചെവിയുടെ ഉള്ളിലുള്ള ശ്രവണ നാഡിക്ക് ഉണ്ടാകുന്ന വീക്കം, അതും ഒരു പ്രായത്തിൻ്റെ എന്തെങ്കിലും കൊണ്ട് ചിലപ്പോൾ വരുന്നത്. കൂടുതലും ഇതൊക്കെ കണ്ടുവരുന്ന സ്ത്രീകളിൽ മെൻസസൊക്കെ നിന്ന് കഴിഞ്ഞിട്ടുള്ള പ്രായത്തിലാണ് കൂടുതലും ഇങ്ങനെയുള്ളത് കണ്ടിട്ടുള്ളത്. പിന്നെ ഈ ലാബ്രിന്ത് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് നമ്മുടെ ചെവിയുടെ ഉള്ളിൽ, ഇന്നർ ഇയറിൽ, അതിന് ചിലപ്പോൾ ഇൻഫ്ലമേഷൻ വരുന്നൊരു കണ്ടീഷൻ, അതായത് എന്തെങ്കിലും ചെറിയ അണുബാധ ചെറിയ രീതിയിൽ. അപ്പോൾ ആ ഒരു അണുബാധ വരുമ്പോൾ അവിടെ നേർക്കെട്ട് വരാം. ചിലർക്ക് ചെവിയിൽ വെള്ളം കിട്ടുന്നു എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടാവാറുണ്ട് ചിലർക്ക്, അതും ഈ ഒരു വെർട്ടിഗോ എന്നുള്ള കണ്ടീഷനിലേക്ക് മാറി വരാറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ചെവിയുടെ ഭാഗമായിട്ട് പ്രധാനമായിട്ടും കാണുന്നത്. അതായത് പൊസിഷണൽ വെർട്ടിഗോയും പിന്നെ മീനസ് ഡിസീസും ഈ ലാബറിന്തറൈറ്റിസും പിന്നെ നമ്മുടെ നെർവിൻ്റെ ന്യൂറൈറ്റിസും അങ്ങനെ കണ്ടീഷൻസ് ഒക്കെ. പിന്നെ വരുന്നതാണ് നമ്മുടെ കഴുത്തിൻ്റെ. ഈ കഴുത്തിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതൊരു നമുക്കറിയാം നമ്മുടെ തേയ്മാനം എന്തായാലും എല്ലാവർക്കും അത് വരും. നമ്മുടെ പ്രായം കൂടുന്തോറും നമ്മുടെ ഓരോ ഭാഗത്തിൻ്റെ ഇതിനനുസരിച്ച് നമ്മുടെ ആരോഗ്യം അനുസരിച്ചൊക്കെ നമ്മുടെ ജോലി അനുസരിച്ചൊക്കെ തേയ്മാനങ്ങൾ വരും. അപ്പോൾ ഈ കൂടുതൽ നേരം ഈ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നവർ, കഴുത്ത് ഒരുപാട് നേരം ഫോക്കസ് ചെയ്ത് നിൽക്കേണ്ടി വരുന്ന ജോലി ചെയ്യുന്നവർ, ഈ തയ്ക്കുന്നവർ, നമ്മുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ, കഴുത്തിന് സപ്പോർട്ടില്ലാതെ കൂടുതൽ നേരം ചെയ്യുന്നവർ, പ്രത്യേകിച്ച് എക്സസൈസ് വേറൊന്നും ചെയ്യാത്ത ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ കൂടി കൂടെ വരുമ്പോൾ കഴുത്തിൻ്റെ മസിൽസിന് വീക്കാവുകയും അവിടെ തേയ്മാനത്തിൻ്റെ പ്രശ്നങ്ങളും, പിന്നെ നമ്മുടെ ഇപ്പോൾ സെർവിക്കൽ സ്പോണ്ടൈലോസിസ് എന്ന് പറയും, അതിന് ചിലപ്പോൾ സ്പോണ്ടൈലൈറ്റിസ് ആവും, ഇൻഫ്ലമേഷൻ എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് ചിലപ്പോൾ പോകാറുണ്ട്. അങ്ങനെ വരുമ്പോഴും ഈ പറഞ്ഞ പോലെ നമ്മുടെ പൊസിഷനിങ് കറക്റ്റ് ആവില്ല, ബാലൻസിങ് കറക്റ്റ് ആവില്ല. അപ്പം അങ്ങനെയും വെർട്ടിഗോ വരുന്ന കണ്ടീഷൻസ് ഉണ്ട്. പിന്നെ തലയുടെ നമ്മുടെ തലച്ചോറിന് ബാധിക്കുന്ന ചില ഇൻഫ്ലമേഷൻസ്, മെനിഞ്ചൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ വരുന്നത് മൈഗ്രെയിൻ ആണ് കൂടുതലും. മൈഗ്രെയിൻ ഉള്ളവർക്ക് കൂടുതലായിട്ടുള്ള ഭയങ്കര സിവിയർ ആയിട്ടുള്ള മൈഗ്രെയിൻ, ഇടയ്ക്കിടയ്ക്ക് വരുന്നവർ, അല്ലെങ്കിൽ ശക്തമായ തലവേദന വരുന്നവർ, ചില മെഡിസിൻസ് കഴിച്ചാലും ചിലപ്പോൾ കുറയാത്തവർക്ക് ചിലപ്പോൾ ഈ മൈഗ്രെയിൻ്റെ കൂടെ ഈ ഒരു തലകറക്കവും കോമൺ ആയിട്ട് വരാറുണ്ട്. പിന്നെയുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻസ്, അതായത് നമ്മുടെ ബ്രെയിനിൽ

0: എന്തെങ്കിലും ട്യൂമർ പോലെയുള്ള കണ്ടീഷൻസോ അങ്ങനത്തെ എന്തെങ്കിലും കുറച്ച് കോംപ്ലിക്കേഷൻ ആയിട്ടുള്ളതോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അതിന് വേറൊരു സ്റ്റൈൽ ഓഫ് ട്രീറ്റ്മെൻറ്റാണ് അങ്ങനെ വരുമ്പോൾ. അപ്പോൾ അതൊക്കെയാണ് ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത്. പിന്നെ ചിലർ സ്ട്രോക്ക് ഉണ്ട്, സ്ട്രോക്ക് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണെന്ന് വെച്ചാൽ അത് നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ സ്ട്രോക്ക് നമുക്ക് മനസ്സിലാവാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നമ്മുടെ കൈകാലും അനക്കാനുള്ളൊരു പ്രശ്നം ബുദ്ധിമുട്ട് വരും. ഒരു സൈഡൊക്കെ ചിലപ്പോൾ കുറച്ച് കോടിപ്പോവും, സംസാരിക്കാൻ പറ്റില്ല, ചിലപ്പോൾ ഒരു സൈഡിലെ കാഴ്ച പോവും. അങ്ങനെയൊക്കെ പെട്ടെന്ന് വരുന്ന സിംപ്റ്റംസാണ്. അതിൻ്റെ കൂടെയും ഈ വെർട്ടിഗോ വരും ചിലപ്പോൾ, അതും അതിൻ്റെ ഒരു അസോസിയേറ്റഡ് സിംപ്റ്റം ആണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്നുള്ളൊരു എമർജൻസി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ വെറുതെ ഒരു തലകറക്കാണെന്നും പറഞ്ഞാൽ വെർട്ടിഗോ എന്നും പറഞ്ഞുകൊണ്ടിരിക്കരുത്.
1: സാധാരണ നമുക്ക് ഈ ലക്ഷണങ്ങളിൽ നിന്ന് ഇത് എന്തുകൊണ്ടാണ് ഈ വെർട്ടിഗോ എന്ന് മനസ്സിലാക്കാൻ കഴിയുമോ?
0: ഇത് പൊതുവേ അതിന് നമുക്ക് കുറച്ച് ഇൻവെസ്റ്റിഗേഷൻസ് നോർമൽ രീതിയിലുള്ളത് ENT ഹോസ്പിറ്റലിൽ ചെന്ന് നമുക്ക് കറക്റ്റായിട്ടും അതിനുള്ള വെസ്റ്റിബുലാർ ഫംഗ്ഷൻ ടെസ്റ്റുകളുണ്ട്. അപ്പം അങ്ങനെയുള്ളത് നമുക്ക് ബേസിക് ആയിട്ടുള്ള ചെറിയ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാം. പിന്നെയുള്ളത് MRI അല്ലെങ്കിൽ CT ഒക്കെ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചെടുക്കാം. അപ്പോൾ കഴുത്തിൻ്റെ MRI CT അനുസരിച്ചെടുക്കാം, പിന്നെ ബ്രെയിനിൻ്റെ എടുക്കാം. അപ്പോൾ അതിൻ്റെ ആവശ്യങ്ങളുണ്ടെങ്കിൽ അതനുസരിച്ച് സസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പം അതിനനുസരിച്ച് ഇനീഷ്യലി ഒരു ചെറിയ ഒരു ഈ പറഞ്ഞ പൊസിഷണൽ ചേഞ്ച് ചെയ്യുമ്പോൾ ഒക്കെ ഉള്ളൊരു വെർട്ടിഗോ ആണ് പ്രശ്നങ്ങൾ. പിന്നെ ചെവിയിൽ ഈ സൗണ്ട് കേൾക്കലൊക്കെ ഉണ്ട്, കേൾവി കുറവുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് തന്നെ നമുക്ക് ആദ്യം തന്നെ മനസ്സിലാവുന്ന ഇങ്ങനെ പ്രശ്നങ്ങളാണ്. പക്ഷെ അതിനകത്തും മെഡിസിൻ കൊടുത്തിട്ടും നമുക്ക് അതിനകത്ത് ഒരു റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഫർദർ ഇൻവെസ്റ്റിഗേഷൻസിലേക്ക് നിർബന്ധമായിട്ടും പോകണം. പിന്നെ ചിലവർക്ക് ഈ ട്രാവൽ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് ഉള്ളവരുണ്ട്. ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കണ്ണിൻ്റെ വിഷനും നമ്മൾ ചെയ്യുന്ന ഇരിക്കുന്ന പൊസിഷനും അതിൻ്റെ മൂവ്മെൻറ്റ്സും വരുമ്പോൾ കൂടുതലും തർക്കത്തിലേക്ക് പോകുന്നവരുണ്ട്. പിന്നെ ചിലവർക്ക് ഈ ആങ്സൈറ്റി കൂടുമ്പോൾ തലകർക്കം വരുന്നവരുണ്ട്. ഒരുപാട് ആങ്ഷ്യസ് ആയിട്ടുള്ളവർ, ഒരുപാട് കാര്യങ്ങൾ എടുത്ത് ചെയ്യാനുള്ള ഒരു പക്വത കാണിക്കാൻ പറ്റാത്ത ചില ആങ്സൈറ്റി ഡിസോർഡേഴ്സൊക്കെ ഉള്ള വരുമ്പോഴും ചിലപ്പോൾ ഈ ഒരു വെർട്ടിഗോൻ്റെ സിംപ്റ്റംസ് കാണിക്കാറുണ്ട്. പിന്നെ മെയിനായിട്ടുള്ളത് ഞാൻ പറഞ്ഞ പോലെ ഈ പനിയും കൂടുതൽ എക്സേഷൻ, അതുപോലെ കൂടുതൽ എക്സസൈസ്, അത് ഓവറായിട്ട് ചിലവർ എക്സസൈസൊക്കെ ചെയ്യുന്ന സമയത്തും ഈ വെർട്ടിഗോൻ്റെ സിംപ്റ്റം കാണാറുണ്ട്. അതൊക്കെ ചിലപ്പോൾ കുറച്ച് നേരത്തേക്കാണ് ആ ഒരു സിംപ്റ്റം ഉണ്ടാവുള്ളൂ, അത് കഴിയുമ്പോൾ മിക്കവാറും അതെല്ലാം സബ്സൈഡ് ആവുന്ന രീതിയിലേക്കാണ് പോകുന്നത്. പക്ഷേ ഈ ആദ്യം പറഞ്ഞ ഒരു കണ്ടീഷൻസ്, അത് പൊസിഷനൊക്കെ മാറുമ്പോൾ വരുന്നതാണെങ്കിൽ അതെന്തായാലും ശ്രദ്ധിക്കണം. അത് കൂടുതൽ നാൾ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് കൂടി കൂടി വരുള്ളൂ. അതിനൊരു മെഡിസിനൽ സപ്പോർട്ടോ അതല്ലെങ്കിൽ ഒരു എക്സസൈസോ അങ്ങനത്തെ കാര്യങ്ങൾ എന്തായാലും അതിന് വേണ്ടിവരും.
1: ഇത്തരം തലകർക്കങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ശരിക്കും നമ്മളൊരു ചികിത്സ തേടിയില്ലെങ്കിൽ അതിൻ്റെ ഒരു റിക്കറൻസ് എങ്ങനെയാണ്?
0: ഇത് ഏത് തലകറക്കമാണെങ്കിലും നമ്മളത് ആദ്യം അത് തലകറക്കം വരുമ്പോൾ തന്നെ അത് എന്താണ് അതിൻ്റെ റീസൺ എന്നുള്ളത് കണ്ടുപിടിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഈ പറഞ്ഞ ഇതെല്ലാം അതിൻ്റെ കാരണങ്ങളാണ്. വെർട്ടിഗോ ഒരു സിംപ്റ്റം മാത്രമാണ്. അപ്പോൾ ഈ സിംപ്റ്റം വരാനായിട്ട് അതിൻ്റെ ബാക്കിലോ ഒന്നില്ലെങ്കിൽ ചെവിയിൽ ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെങ്കിൽ കഴുത്തിൽ ബുദ്ധിമുട്ടുണ്ടാവാം, അതല്ലെങ്കിൽ കണ്ണിൻ്റെ കാഴ്ചയിൽ വിഷയം ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ജോയിൻസിനൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ബ്രെയിൻ സ്റ്റെമ്മിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളാവാം, ബ്ലഡ് സപ്ലൈയിലെ പ്രശ്നങ്ങളാവാം, ചിലപ്പോൾ മൈഗ്രെയിൻ ആവാം, ചിലപ്പോൾ സൈനസ് ഇൻഫെക്ഷൻ ആവാം, ഇങ്ങനെയുള്ള പല കാരണങ്ങളുണ്ടാവും. അപ്പോൾ ഇത് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു കേസ് ടേക്കിംഗ് ഇതിന് ആവശ്യമാണ്. ഇതിൻ്റെ സിംപ്റ്റംസ് എല്ലാം മനസ്സിലാക്കണം. പിന്നെ ആവശ്യമാണെങ്കിൽ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസ് നോക്കണം. അപ്പോൾ ഇതിനകത്ത് എന്തിനോടാണോ കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് ഓരോരുത്തർ നമ്മൾ സിംപ്റ്റം പറയുമ്പോൾ അതിനനുസരിച്ച് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ ബാക്കി നമ്മുടെ ബ്ലഡ് ടെസ്റ്റുകളും ബാക്കി കാര്യങ്ങളും നോക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായ പ്രശ്നങ്ങൾ മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ച് മെഡിസിൻ കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് കുറയുന്നുണ്ടെങ്കിൽ അതിനൊന്നും നമുക്ക് വിഷയമില്ല. പക്ഷെ അത് കുറയുന്നില്ല എന്ന് വേണമെങ്കിൽ ഫർദർ MRIയോ CTയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്ത് നോക്കേണ്ടി വരും. അതിന് വേറെ എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടോ എന്താണെന്ന് നമുക്ക് അറിഞ്ഞാൽ അതിനനുസരിച്ച് വേണം നമ്മൾ ചികിത്സ നടത്താനായിട്ട്. അപ്പോൾ എപ്പോഴും ഇതിൻ്റെ ലക്ഷണങ്ങൾ വരുമ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്ത് ദിവസമാണെങ്കിലും ലക്ഷണങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ പ്രധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ചുറ്റുമുള്ള കാര്യങ്ങൾ, ചുറ്റുമുള്ള നമ്മുടെ എന്താണെങ്കിലും നമ്മൾ റൂമിൽ ബെഡിലിരിക്കുകയാണെങ്കിൽ ആ മുറിയിലുള്ള സാധനങ്ങളെല്ലാം ചുറ്റുന്ന ഒരു ഫീല്, അല്ലെങ്കിൽ നമ്മൾ നടക്കിരുന്ന് നമ്മൾ എല്ലാം അങ്ങനെ കറങ്ങുന്ന ഒരു ഫീല്, അത് ഒരുപാട് പേര് അനുഭവിച്ചവരുണ്ടാവും. അപ്പം ആ സമയത്ത് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാനോ നടക്കാനോ ഒന്നും നമുക്ക് പറ്റില്ല. ഇതാണ് അതിൻ്റെ മെയിൻ സിംപ്റ്റം വരുന്നത്. ഇതിൻ്റെ കൂടെ വരുന്ന കാര്യം മിക്കവാറും പേർക്ക് ഛർദി ഉണ്ടാവും. അതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് പറ്റുന്ന വെച്ചാൽ നിർത്താതെയുള്ള ഛർദിയാണ്, അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് നമ്മൾ ചിലപ്പോൾ കഴിച്ച ഭക്ഷണവും പിന്നെ അവസാനം ഈ മഞ്ഞവെള്ളം എന്ന് പറയുന്ന പോലെയുള്ള അത്രയും ചിലപ്പോൾ വോമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ പെട്ടെന്ന് ശരീരം വിയർക്കും, ഭയങ്കര തളർച്ച, പിന്നെ കേൾവി കുറവുണ്ടാവും ചിലർക്ക്, ചിലർ കാഴ്ചയ്ക്ക് ഒരു മങ്ങൽ പോലെ ഫീൽ ചെയ്യുന്നവരുണ്ട്, പിന്നെ ചെവിയിൽ മൂളൽ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ചെവി ഇങ്ങനെ കുത്തിപ്പിടിച്ചുകൊണ്ടിരിക്കും. ചിലർക്ക് ചെവി ചൊറിച്ചിലായിരിക്കും ചിലപ്പോൾ കൂടുതലുണ്ടാവണേ. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ചെവിയുടെ ഉള്ളിൽ വെള്ളം നിറഞ്ഞിരിക്കുന്ന ഒരു ഫീല് പോലെ, അതൊരു നിർക്കെട്ട് പോലെയുള്ള ഒരു ഫീല് പോലെയാണ് അങ്ങനെ തോന്നുന്നത്. പിന്നെ തലവേദന, പിന്നെ ഉള്ളത് നമുക്ക് കണ്ണിലൊക്കെ ചില ഇരുട്ട് കയറുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ചിലപ്പോൾ ചെവിയിലൊരു മൂളൽ

0: പോലെ കേൾക്കുന്നുണ്ട്, എവിടെ നിന്നൊരു സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ അവർ വിചാരിക്കുന്നത് ചിലപ്പോൾ പുറത്ത് എന്തെങ്കിലും വേറെ എന്തെങ്കിലും മൂളുന്നതോ ആയിരിക്കാം എന്നുള്ള വിചാരമൊക്കെ ചെയ്യുന്നവരുണ്ട്, പക്ഷെ അതിൽ അങ്ങനെ ആവണം നിർബന്ധമില്ല. അപ്പോൾ ഈ ഒരു ലക്ഷണങ്ങൾ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു എന്തെങ്കിലും ഒരു തല അത് ചുറ്റുന്ന പോലെ വരുന്നതും അതിൻ്റെ കൂടെ ഒരു ഛർദിയോ അല്ലെങ്കിൽ ഒരു ഓക്കാനം വരലോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അതിൻ്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഈ തലകറക്കം വരുമ്പോൾ അത് ചെറുതാണെങ്കിൽ പോലും തൽക്കാലത്തേക്കേ ഉള്ളൂ ഇപ്പം മാറിക്കൊള്ളൂ എന്ന് വിചാരിച്ച് നിൽക്കരുത്. അത് തന്നെ മാറുന്ന ഒരു കണ്ടീഷൻ മിക്കവാറും ഉണ്ടാവില്ല, കൂടി കൂടി വരലായിരിക്കും. കൂടുതൽ നാൾ നിൽക്കും തോറും അത് പിന്നെ മാറ്റിയെടുക്കാനുള്ള സമയവും പിന്നെ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ മരുന്നുകളോ കൂടുതൽ നാൾ മരുന്നുകളോ കഴിക്കേണ്ട രീതിയിലേക്ക് വരും. അപ്പോൾ തുടക്കം തന്നെയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ മരുന്ന് കഴിച്ചത് കുറയ്ക്കാവുന്ന കാര്യങ്ങളാണ്.
1: ഇപ്പോൾ ഡോക്ടർ പറയുന്ന ഈ കാൽസ്യം ക്രിസ്റ്റലുകളുടെ വ്യത്യാസം കൊണ്ടായിരിക്കാം ചിലപ്പോൾ തലകറക്കം ഉണ്ടാകുന്നത്. ഇത് നമുക്ക് ഹോമിയോപ്പതിയിൽ മരുന്നിലൂടെ മാറ്റാൻ കഴിയുമോ? സാധാരണ ഇത്തരം അസുഖങ്ങൾ വരുമ്പോൾ ഒരു ശസ്ത്രക്രിയ അതിനൊരു നിർദ്ദേശിക്കാറുണ്ടോ?
0: ആ പൊതുവേ വെർട്ടിഗോ ഈ ചെവിയുടെ സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ടാണെന്നുണ്ടെങ്കിലും, അതും പ്രത്യേകിച്ച് ഈ ഒരു പൊസിഷണൽ വെർട്ടിഗോ എന്ന് പറയുന്ന BPPV എന്ന് പറയുന്ന കണ്ടീഷൻസ് വരുമ്പോൾ പൊതുവേ ഇതൊരു സർജറിയിലേക്ക് പോകൽ കുറവാണ്, അത്രയും ഒരു കോംപ്ലിക്കേഷനിലേക്ക് വരാറില്ല. അത് ഒട്ടും പറ്റുന്നില്ല എന്നുള്ളൊരു കണ്ടീഷനൊക്കെ വരാണെങ്കിൽ മാത്രമേ ഇത് ചെയ്യാറുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് ഹോമിയോപ്പതിയിൽ അതിന് മാറ്റാവുന്ന മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ ഹോമിയോപ്പതിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻ്റ് ആണ് ഏറ്റവും കൂടുതൽ. അതായത് എല്ലാവർക്കും ഒരുപോലെ അല്ല സിംപ്റ്റംസ്, ഓരോ വ്യക്തിക്കും സിംപ്റ്റംസിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ അത് വരുന്ന രീതി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരാൾക്ക് തലകറക്കം വരുമ്പോൾ ആൾക്ക് മുന്നോട്ട് വീഴുന്ന ഒരു ഫീലിംഗ് ആണെങ്കിൽ ചിലർക്ക് അത് മുന്നോട്ടല്ല സൈഡിലേക്ക് പോകുന്ന പോലെ, ചിലർക്ക് ഒരു സൈഡിലേക്ക് മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ റൈറ്റ് സൈഡ് ആവാം ചിലപ്പോൾ ലെഫ്റ്റ് സൈഡ് ആവാം കൂടുതൽ പ്രശ്നം കാണിക്കുന്നത്. പിന്നെ ചിലർക്ക് കിടക്കുന്ന പൊസിഷനിൽ മാത്രമേ വരുന്നുണ്ടാവുള്ളൂ, ചിലർക്കാണെങ്കിൽ കിടന്നിട്ട് എഴുന്നേക്കുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ ആ ഒരു വ്യക്തിയുടെ ഒരു പ്രത്യേകതകളാണ് ഇതൊക്കെ വരുന്നത്. പിന്നെ ചിലർ പറയും നമ്മളിങ്ങനെ പറന്ന് നടക്കുന്ന പോലത്തെ ഒരു ഫീലാണ്. അതുപോലെ തന്നെ ചിലവർ പറയുന്നത് എന്നെ ആരും ബാക്കിൽ നിന്ന് പിടിച്ച് ഉന്താണ്, അപ്പോൾ അങ്ങനത്തെ ഒരു ഫീലാണ് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഓരോരുത്തർക്കും വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് മെഡിസിൻസും മാറും, അതിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന സിംപ്റ്റംസ് ഛർദിയോ. ചിലർ ആ സമയത്ത് ചിലപ്പോൾ ബോധം പോകുന്നവരുണ്ടാവും, ചിലവർക്ക് അതല്ലാതെ ചിലപ്പോൾ കുറേ നേരത്തേക്ക് പിന്നെ പരിസരബോധമില്ലാതെ ചിലപ്പോൾ ചെയ്യുന്നവരുണ്ടാവാം. അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനനുസരിച്ച് ഉള്ള അതനുസരിച്ച് എടുക്കണം. പിന്നെ ഇത് കൂട്ടുന്ന കണ്ടീഷൻസ് ഉണ്ട്, ചിലവർക്ക് ഇത് കുറേ നേരം വെയിലും ഉണ്ടാകും, ചിലപ്പോൾ തണുപ്പ് കൂടുതലടിച്ചു കഴിഞ്ഞാൽ AC കൂടുതൽ നേരം ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശബ്ദങ്ങൾ എന്തെങ്കിലും ചിലപ്പോൾ കൂടുതൽ ഇതിനകത്ത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, പിന്നെ ചിലവർക്ക് എന്തെങ്കിലും തുമ്മലോ അല്ലെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും അക്യൂട്ടായിട്ട് വരുന്ന എന്തെങ്കിലും അണുബാധ ഓർത്തു കഴിഞ്ഞാൽ ഒക്കെ ഇത് ചിലപ്പോൾ ഇത് പെട്ടെന്ന് ട്രിഗർ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു കണ്ടീഷനും കൂടി അതിനകത്തേക്ക് നോക്കിയിട്ട് കവർ ചെയ്തിട്ട് വേണം നമുക്ക് മെഡിസിൻ സെലക്ട് ചെയ്യാനായിട്ട്. പിന്നെ ആ വ്യക്തിയുടെ ഒരു പ്രകൃതം, ആളുടെ ഒരു സ്വഭാവവും പിന്നെ ആളുടെ ഉറക്കത്തിൻ്റെ രീതികൾ, ശരീരപ്രകൃതി, പിന്നെ ഒരു മാനസികമായ സ്റ്റെബിലിറ്റി, പിന്നെ ആളുടെ ഒരു ഭക്ഷണക്രമം, പിന്നെ തണുപ്പും ചൂടും ഒക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, പിന്നെ ഇങ്ങനെ തുടങ്ങിയ ഓരോ കാര്യങ്ങളും നമ്മൾ ചോദിച്ചിട്ടാണ് അതിനകത്ത് നമ്മൾ മെഡിസിനിലേക്ക് എത്തുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളൂ അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് നന്നായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. മാറുന്നില്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ എന്തായാലും ചെയ്ത് നോക്കണം. ബാക്കി എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്താണെന്നുള്ളത് നമ്മൾ എന്തായാലും ശ്രദ്ധിച്ചിട്ട് വേണം.
1: ദീർഘനാൾ ഹോമിയോപ്പതി മരുന്ന് കഴിക്കേണ്ടി വരുമോ ഇത്തരം അസുഖങ്ങളൊക്കെ?
0: അതൊരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഒരു മാസം രണ്ട് മാസം കൊണ്ടൊക്കെ മാക്സിമം അത് കംപ്ലീറ്റ് ചിലപ്പോൾ ക്യൂർ ആവാറുണ്ട്. പിന്നെ ചിലവർക്ക് ഈ ഒരു ചെവിയിൽ ഒരു ആ ഞരമ്പിൻ്റെ ബലക്ഷയമൊക്കെ വരുന്നവർക്കൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ നാൾ മെഡിസിൻസ് കഴിക്കേണ്ട വരും. അതുപോലെ ചെവിയിൽ മൂളൽ വരുന്ന അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മെഡിസിൻസ് കഴിക്കേണ്ട വരും. പിന്നെ ബാക്കി അതിനോട് കൂടെ പിന്നെ വേറെ എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ BP കുറയുന്ന ആൾക്കാരാണെങ്കിൽ അത് ശ്രദ്ധിക്കണം, BP കൂടുന്നതാണെങ്കിൽ അതിൻ്റെ മെഡിസിൻസ് വേണം, പിന്നെ ഡയബറ്റിക് ആണെങ്കിൽ അതിൻ്റെ ശ്രദ്ധിക്കണം, ഇടയ്ക്കിടയ്ക്ക് ചെവിയിൽ ഇൻഫെക്ഷൻ വരുന്നതോ ചെവിയിൽ പഴുപ്പ് വരുന്നതായിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം, സൈനസിലെ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ അതിൻ്റെ ഡ്യൂറേഷൻ നമ്മൾ നോക്കുന്നത്. ഈ അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഇപ്പോഴും ഞാൻ പറഞ്ഞു വെർട്ടിഗോ ഒരു സിംപ്റ്റമാണ്, ആ സിംപ്റ്റത്തിനെ മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. ആ കോസ് ട്രീറ്റ് ആയി കഴിഞ്ഞാൽ സിംപ്റ്റം മാറിക്കോളും.
1: നമുക്ക് നേരത്തെ കൂട്ടി ചികിത്സ തുടങ്ങുകയാണെങ്കിൽ ഹോമിയോപ്പതിയിലൂടെ ഇത് പൂർണ്ണമായും മാറ്റിയെടുക്കാനും കഴിയുമെന്നാണ് ഡോക്ടർ പറയുന്നത് അല്ലേ?
0: അതെ,
1: തീർച്ചയായും. വെർട്ടിഗോ അഥവാ തലകറക്കം അതുണ്ടാകാവുന്ന കാരണങ്ങളും അതിന് ഉള്ള ചികിത്സയും കുറിച്ച് ഇത്രയും സമയം FM ഹെൽത്ത് ലൈനിൽ പ്രതിപാദിച്ചതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
0: ഓക്കെ, താങ്ക് യു.
2: വെർട്ടിഗോ അഥവാ തലകറക്കത്തിന് ഹോമിയോപ്പതി ചികിത്സ, ഈ വിഷയത്തെക്കുറിച്ച് പാലാരിവട്ടം തപസ്യ ഹോമിയോപ്പതിയിലെ ഡോക്ടർ ഏബിൾ ജോസുമായി ഇതുവരെ സംസാരിച്ചത് MV ശശികുമാർ.
3: തപസ്യ ഹോമിയോപ്പതി
2: FM ഹെൽത്ത് ലൈൻ.

0: തപസ്യ ഹോമിയോപ്പതി FM ഹെൽത്ത് ലൈൻ. ഈ പരിപാടിയുടെ പ്രായോജകർ തപസ്യ ഹോമിയോപ്പതി.
1: അനാരോഗ്യവും അസുഖവും ഒരു സമസ്യയെങ്കിൽ ആരോഗ്യവും സൗഖ്യവും ഇവിടെ
0: തപസ്യ ഹോമിയോപ്പതി.
1: പ്രതിരോധത്തിന്റെ പ്രത്യക്ഷ വഴികളിൽ പ്രത്യാശയുടെ പ്രകാശമാണിവിടെ തപസ്യ ഹോമിയോപ്പതി. PJ ആന്റണി റോഡ്, പാലാരിവട്ടം, കൊച്ചി, തോട്ടക്കാട്ടുകര, ആലുവ.
0: തപസ്യ ഹോമിയോപ്പതി,
1: കളമശ്ശേരി, മറ്റൂർ, കാലടി.
0: ഫോൺ 7902922111. 7902922211.
1: തപസ്യ ഹോമിയോപ്പതി.
2: ആകാശവാണി കൊച്ചി FM 102.3.

എഫ് എം മോർണിംഗ് സെലക്ഷൻസ്. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ എഫ് എം മോർണിംഗ് സെലക്ഷൻസിലേക്ക്. ആദ്യ ഗാനം ചിത്രപാടിയത് ചിത്രം കുലം. ഗാനരചന വി മധുസൂദനൻ നായർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

എം ജി ശ്രീകുമാറും ശ്രേയ ഘോഷാലും പാടിയത് ചിത്രം മരക്കാർ അറബിക്കടലിന്റെ സിംഹം. പ്രഭാവർമ്മയുടെ രചനയ്ക്ക് റോണി റാഫേലിന്റെ സംഗീതം.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോട്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: FM മോർണിംഗ് സെലക്ഷൻസ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രപാടിയ ഗാനം ചിത്രം എഴുപുന്നതരകൻ. ഗാനമൊരുക്കിയത് ഗിരീഷ് പുത്തഞ്ചേരി, വിദ്യാസാഗർ.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: ചിത്രം പെരുമഴക്കാലം. പാടിയത് മധുബാലകൃഷ്ണൻ, ചിത്ര കല്യാണി മേനോൻ. കൈതപ്രത്തിന്റെ വരികൾക്ക് MJ ചന്ദ്രന്റെ സംഗീതം.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.

ചിത്രം ഈ പുഴയും കടന്ന്, പാടിയത് എം ജി ശ്രീകുമാർ, ചിത്ര സുജാത. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: FM മോർണിംഗ് സെലക്ഷൻസ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗിരീഷ് മുത്തഞ്ചേരി രചിച്ച് ജെറി അമൽദേവ് ഈണമിട്ട ഗാനം. ചിത്രം നമ്പർ 1 സ്നേഹതീരം, ബാംഗ്ലൂർ നോർത്ത്. പാടിയത് യേശുദാസ്.

ചിത്രപാടിയ ഗാനം ചിത്രം കാക്കക്കുയിൽ. ഗാനരചന ഗിരീഷ് പത്തഞ്ചേരി, സംഗീതം ദീപൻ ചാറ്റർജി.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ജേക്സ് ബിജോയ് സംഗീതം നൽകിയത്. ചിത്രം അയ്യപ്പനും കോശിയും. പാടിയത് കോട്ടയ്ക്കൽ മധു.

0: ആകാശവാണി കൊച്ചി എഫ് 102.3.
1: ആകാശവാണി FM വാർത്തകൾ.
0: സിക്കിം സംസ്ഥാന രൂപീകരണ ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ഇന്ത്യയുടെ വികസനത്തിൽ സിക്കിം നൽകുന്ന സംഭാവനകൾ ഏറെ വിലമതിക്കപ്പെടുന്നതാണെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 2047 മയക്കുമരുന്നരഹിത ഇന്ത്യ എന്ന ദേശീയ ലക്ഷ്യം കൈവരിക്കാൻ ഇന്ത്യ ദൃഢനിശ്ചയം ചെയ്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ ആറിൻകാവോ സ്മാരക പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. CBSE 12-ാം ക്ലാസ് പരീക്ഷയിലെ ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭ്യമാക്കാനും പുനർമൂല്യനിർണയത്തിനും പ്രത്യേക നടപടികൾ ആവിഷ്കരിച്ചു. 2 തലങ്ങളിൽ ഉത്തരക്കടലാസുകൾ വിദ്യാർത്ഥികൾക്ക് പരിശോധിക്കാൻ അവസരം നൽകുന്ന രീതിയാണ് നടപ്പാക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര പ്രകാശദിനം. ഭാരതമാതാവിന് ജയഘോഷം മുഴങ്ങുന്നത് അധരത്തിൽ നിന്നല്ല, ഹൃദയത്തിൽ നിന്നാണെന്ന് പ്രശസ്ത തമിഴ് സാഹിത്യകാരനും പത്മശ്രീ ജേതാവുമായ ആർ എൻ ജോഡി ക്രൂസ്. കോഴിക്കോട്ട് തപസ്യ കലാസാഹിത്യവേദിയുടെ സുവർണ ജയന്തി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ധന വിലവർദ്ധനയ്ക്കെതിരെ ഇന്ന് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കും. കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടിയെന്ന് KPCC പ്രസിഡന്റ് ഇന്നലെ തിരുവനന്തപുരത്ത് അറിയിച്ചിരുന്നു. SSLC സേ പരീക്ഷ അടുത്തമാസം ആദ്യവാരം നടത്തും. പരമാവധി 3 വിഷയങ്ങൾക്ക് വരെ സേ പരീക്ഷ എഴുതാം. തായ്ലന്റ് ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് ചിരാഗ് ഷെട്ടി സഖ്യം സെമിയിൽ. വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ PV സിന്ധു പുറത്തായി.
1: ആകാശവാണി FM വാർത്തകൾ.

ഇന്നുച്ചയ്ക്ക് 1 മണിക്ക് അഖില കേരള റേഡിയോ നാടകോത്സവം 2026 കണ്ണൂർ നിലയം അവതരിപ്പിച്ച നാടകം മൗനസാക്ഷി ഇന്നുച്ചയ്ക്ക് 1 മണിക്ക്. രാത്രി 9:30 കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം കാൺക കടലിനെ കൺതുറക്കാതെ. രചനാ സംവിധാനം KV ശരത്ചന്ദ്രൻ. ആകാശവാണി കൊച്ചി FM 102.3. ഇനി 10 മണിക്ക് നേർവഴി തിരുവനന്തപുരം റിലേ. നേർവഴി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് നേർവഴിയിൽ കാഴ്ച പരിമിതരായ വിദ്യാർത്ഥികളുടെ പഠനവും സഹായ സാങ്കേതിക വിദ്യയും ഇന്റർനാഷണൽ സെന്റർ ഫോർ ഫ്രീ ആന്റ് ഓപ്പൺ സോഴ്സ് സൊല്യൂഷൻസ് അസിസ്റ്റീവ് ടെക്നോളജി വിഭാഗം മേധാവി ജയദേവ് ജിയുമായി ദിലീപ് എം കെ നടത്തുന്ന അഭിമുഖ സംഭാഷണം കേൾക്കാം.
1: പ്രിയ ശ്രോതാക്കളെ, നേർവഴിയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. നേർവഴിയിൽ ഇന്ന് നമ്മളോടൊപ്പം ഇന്റർനാഷണൽ സെന്റർ ഫോർ ഫ്രീ ആന്റ് ഓപ്പൺ സോഴ്സ് സൊല്യൂഷൻസ് അഥവാ ICFOS സഹായ സാങ്കേതിക വിഭാഗം അതായത് അസിസ്റ്റീവ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിന്റെ മേധാവിയായ ശ്രീ ജയദേവ് ജി. സർ, നേർവഴിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: നമുക്കറിയാം, സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് കാഴ്ച പരിമിതിയുള്ള ആളുകളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പ്രത്യേകിച്ച് അവരുടെ ജീവിതത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്ന ഒന്നായിട്ടാണ് നമ്മൾ പൊതുവെ നമ്മുടെ ശ്രോതാക്കൾക്ക് സാങ്കേതിക വിദ്യയെ പരിചിതമായിട്ടുള്ളത്. ആ മേഖലയിലുള്ള ശ്രദ്ധേയമായ പ്രവർത്തനമാണ് ICFOS എന്ന സ്ഥാപനം കാഴ്ചവെക്കുന്നത്. നമുക്ക് ICFOS കുറിച്ച് ലഘുവായി ഒന്ന് പറയാമോ?
2: ICFOS അഥവാ ഇന്റർനാഷണൽ സെന്റർ ഫോർ ഫ്രീ ആന്റ് ഓപ്പൺ സോഴ്സ് സൊല്യൂഷൻസ് കേരള സർക്കാരിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് IT വകുപ്പിൻ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വയംഭരണ സ്ഥാപനമാണ്. കാര്യവട്ടത്തുള്ള ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ഡോക്ടർ സുനിൽ TT ആണ് സ്ഥാപനത്തിന്റെ ഡയറക്ടർ. ICFOS പ്രധാന പ്രവർത്തന മേഖലകളിലൊന്നാണ് സഹായ സാങ്കേതിക വിദ്യ. ഇതിന്റെ ഭാഗമായി കാഴ്ച വെല്ലുവിളി നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പഠനം മെച്ചപ്പെടുത്തുന്നതിലേക്കുള്ള പ്രവർത്തനങ്ങൾ ICFOS സഹായ സാങ്കേതിക വിഭാഗം നടത്തി വരുന്നു.
1: നമ്മൾ അസിസ്റ്റീവ് ടെക്നോളജി എന്നുള്ള വാക്കിപ്പോ നമുക്ക് ആവശ്യമില്ലാത്തൊരു പദമാണ്. അസിസ്റ്റീവ് ടെക്നോളജി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്?
2: അസിസ്റ്റീവ് ടെക്നോളജി എന്നതുകൊണ്ട് വെല്ലുവിളി നേരിടുന്ന സമൂഹത്തിന് വേണ്ടി അവർക്ക് സഹായപ്രദമായി അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും അവർക്ക് തനതായ രീതിയിൽ ഉപയോഗിക്കുന്നതിനും വേണ്ടിയുള്ള സോഫ്റ്റ്വെയറുകളും ഉപകരണങ്ങളും വികസിപ്പിക്കുന്ന ഒരു ടെക്നോളജിയാണ്.
1: ഇത്തരത്തിൽ ഏറ്റവും അധികം അസിസ്റ്റീവ് ടെക്നോളജി ആവശ്യമായി വരുന്ന ഒരു വിഭാഗമാണല്ലോ കാഴ്ച പരിമിതിയുള്ള ആളുകൾ. കാഴ്ച പരിമിതിയുള്ള ആളുകളുടെ ഏതൊക്കെ തരത്തിലുള്ള വെല്ലുവിളികളെയാണ് അസിസ്റ്റീവ് ടെക്നോളജി കൊണ്ട് നമുക്ക് തരണം ചെയ്യാനായിട്ട് സാധിക്കുക?
2: ഇപ്പൊ കാഴ്ച വെല്ലുവിളിയുള്ള സമൂഹത്തിന് വേണ്ടി അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തികൾ ചെയ്യുവാനും അറിവ് തനതായ രീതിയിൽ ഇഫക്റ്റീവായിട്ട് മനസ്സിലാക്കാനും ആശയവിനിമയം നടത്താനും അതുപോലെ തന്നെ അവരുടെ പ്രവർത്തന മേഖലകളിൽ മികവ് പ്രകടിപ്പിക്കുവാനും സഹായ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുന്നു.
1: ഏത് മേഖലയിലാണ് ICFOS ഗവേഷണ വിഭാഗം പ്രവർത്തിക്കുന്നത്?
2: ICFOS സഹായ സാങ്കേതിക വിഭാഗം പ്രവർത്തിക്കുന്നത് കാഴ്ച വെല്ലുവിളിയുള്ള വിദ്യാർത്ഥികളുടെ പഠനം മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തികളിലാണ്. അതിന്റെ ഭാഗമായിട്ട് സോഫ്റ്റ്വെയറുകളും ഒരുപാട് നിലവിലുണ്ട് വായനയ്ക്കായിട്ടുള്ളത്. പക്ഷേ അതുകൂടാതെ പ്രൈമറി സെക്കൻഡറി തലത്തിലുള്ള വിദ്യാഭ്യാസം നടത്തുമ്പോൾ സയൻസ്, ഗണിതം, ജോഗ്രഫി തുടങ്ങിയ വിഷയങ്ങളിൽ കൂടുതലായും വരുന്നത് കാഴ്ച ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ആ ആശയങ്ങൾ ഫലപ്രദമായി മനസ്സിലാക്കാൻ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്.
1: അതിനെന്തെങ്കിലും ഒരു ഉദാഹരണം പറയാമോ? ഉദാഹരണത്തിന് മഴവെല്ലിന്റെ നിറം, അതിനെ ഏത് തരത്തിലാണ് അസിസ്റ്റീവ് ടെക്നോളജി സമീപിക്കുന്നത്?
2: ഇപ്പം പ്രകാശ പ്രകീർണനം അല്ലെങ്കിൽ ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്, ഒരു പ്രിസത്തിലൂടെ പ്രകാശം കടന്ന് പുറത്തേക്ക് വരുമ്പോൾ 7 വ്യത്യസ്ത വർണ്ണങ്ങളായി രൂപാന്തരപ്പെടുന്നു. ആ 7 വ്യത്യസ്ത വർണ്ണങ്ങൾ ഒരു കാഴ്ച വെല്ലുവിളിയുള്ള വിദ്യാർത്ഥിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഏറ്റവും പ്രയോജനം ചെയ്യുന്നത് പലതരത്തിലുള്ള ടെക്സ്ചറുകളാണ്. ടെക്സ്ചറുകളും ബ്രെയിൽ വിവരണവും കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മഴവില്ലിന്റെ നിറങ്ങൾ, അതായത് പ്രകാശ പ്രകീർണനം നടത്തി 7 വ്യത്യസ്ത വർണ്ണങ്ങളായി തരംതിരിയുന്നു എന്നുള്ളത് അവർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. നിറങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് ഇതുപോലുള്ള ടെക്സ്ചറുകൾ വെച്ചിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് ഫലപ്രദമായിരിക്കും.
1: താങ്കൾ ബ്രെയിൽ വിവരണം എന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെയാണ് സാധ്യമാകുന്നത്?
2: ബ്രെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ഡോട്ടുകളുടെ ഒരു സിസ്റ്റമാണ്. ആ 6 ഡോട്ടുകൾ ഓരോ ക്യാരക്ടറിനും വ്യത്യസ്ത പാറ്റേണിലായിരിക്കും. ഒരു ബ്രെയിൽ ഡോട്ട് ഉയർന്നു നിൽക്കും, ബാക്കിയുള്ള ഡോട്ടുകൾ താഴ്ന്നു നിൽക്കും. ആ പാറ്റേണുകൾ ഉപകരണങ്ങളിൽ ഉൾപ്പെടുത്തിയാൽ അവർക്ക് തൊട്ടറിഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അത് ഏതാണ്.

0: ഇപ്പൊ വയലറ്റ്, വയലറ്റിന് വേണ്ടി വി എന്നൊരു അക്ഷരം കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ബ്രെയിൽ പാറ്റേൺ ഉൾപ്പെടുത്തിയാൽ അവർക്ക് തൊട്ടറിഞ്ഞ് നോക്കുമ്പോൾ കൃത്യമായും അത് വി ആണെന്നും വയലറ്റ് ആണെന്നും മനസ്സിലാക്കാനും പറ്റും.
1: ഇപ്പൊ ഇത്തരത്തിലുള്ള ധാരാളം ഉപകരണങ്ങൾ ലഭ്യമാണ്. പക്ഷെ ഇത്തരം ഉപകരണങ്ങളൊക്കെ ഒന്നുകിൽ വിദേശത്ത് നിർമ്മിച്ചതോ നമ്മുടെ ആളുകളുടെ പ്രശ്നങ്ങളെ ശരിയായി മനസ്സിലാക്കാത്ത വണ്ണം ഉണ്ടാക്കിയിട്ടുള്ളതോ ഒക്കെ ആവുമല്ലോ. അവയ്ക്കുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
0: കൂടുതലും ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുന്നുണ്ടെങ്കിലും പ്രയോജനപ്രദമായിട്ടുള്ള ഉപകരണങ്ങൾ വളരെ ഷോർട്ടേജ് ഉണ്ട്. അതുപോലെ തന്നെ ഉള്ള ഉപകരണങ്ങൾക്ക് ഒരുപാട് പോരായ്മകളുമുണ്ട്. അതിന്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഈ ഉപകരണങ്ങൾ നിർമ്മിക്കുമ്പോൾ തന്നെ ഇതിന്റെ ബെനിഫിഷ്യറീസ് അതായത് അധ്യാപകരും വിദ്യാർത്ഥികളുടെയും നിരന്തരമായ വിലയിരുത്തലുകളിലൂടെ ആകണമെന്നില്ല ഉപകരണങ്ങൾ നിർമ്മിക്കുന്നത്. അതിന്റെ പോരായ്മകൾ അധ്യാപകർക്ക് കൃത്യമായും മനസ്സിലാക്കാൻ പറ്റും. ഈ പോരായ്മ മനസ്സിലായാലും ഇത് പിന്നീട് അത് റീവർക്ക് ചെയ്യാനും ഉള്ള ബുദ്ധിമുട്ട് ഇങ്ങനെയുള്ള പ്രശ്നത്തിന് കൂട്ടുന്നുണ്ട്.
1: ആ ഒരു പരിമിതി ഒരുപക്ഷെ ഈ പറഞ്ഞ ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള സൊല്യൂഷൻസുകൾക്ക് മറികടക്കാനായിട്ട് സാധിക്കുമല്ലേ?
0: അതെ അതെ, ഓപ്പൺ സോഴ്സ് എന്ന് മാത്രമല്ല ഇതുപോലുള്ള അഡാപ്റ്റീവ് ഉപകരണങ്ങൾ ഐഡിയ രൂപീകരണം മുതൽ എല്ലാ ഘട്ടങ്ങളിലും ആശയനിർമ്മാണം, പ്രോട്ടോടൈപ്പുകൾ നിർമ്മിക്കുക, ഫൈനൽ ബേസ് പ്രോഡക്റ്റിൽ എത്തിക്കുക, അങ്ങനെയുള്ള ഓരോ ഘട്ടങ്ങളിലും ഇതിന്റെ യഥാർത്ഥ ബെനിഫിഷ്യറികളുമായി സംവദിക്കുകയും വിലയിരുത്തലുകളും നടത്തിയെങ്കിൽ മാത്രമേ ഒരു ഉപകരണം പുറത്തിറങ്ങുമ്പോൾ അത് വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ എൻഡ് യൂസേഴ്സിനും ഫലപ്രദമായി തീരുകയുള്ളൂ.
1: ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് കാഴ്ച പരിമിതിയുള്ളവരുടെ അധ്യാപകരായിരിക്കും അല്ലേ? കാരണം അവർ പലപ്പോഴും കുട്ടികളെ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് അവരുടേതായ ചില സംഗീതങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പൊ ഇതിന്റെ ഒരു തുടക്കത്തിൽ കാഴ്ച പരിമിതരായ കുട്ടികളുടെ അധ്യാപകരെ ഉൾപ്പെടുത്തിയിട്ടുള്ള എന്തെങ്കിലും സെഷനുകൾ ഉണ്ടായിരുന്നു, അതെങ്ങനെയായിരുന്നു?
0: 2021 ICFO സഹായ സാങ്കേതിക വിഭാഗം കാഴ്ച വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ പഠനം മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആദ്യ പടിയായി ബ്രെയിൽ അധിഷ്ഠിത പദപ്രശ്ന ഉപകരണം, മൂന്നക്ഷര വാക്കുകൾ പഠിക്കാനുള്ള ഒരു പദപ്രശ്ന ഉപകരണത്തിന്റെ ആദ്യ രൂപം നിർമ്മിക്കുകയുണ്ടായി. അപ്പോൾ അത് ഗവൺമെന്റ് ബ്ലൈൻ സ്കൂൾ വഴുതക്കാടിലെ അന്നത്തെ പ്രധാനാധ്യാപകനായ ശ്രീ അബ്ദുൾ ഹക്കീം സാറിനെ കാണിക്കുകയും സ്പർശനവും ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഉപകരണങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണെന്നും ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ നിലവിൽ ലഭ്യം അല്ല എന്നുള്ളതും അതുകൊണ്ട് ഈ ഒരു പ്രവർത്തനം ലാർജ് സ്കെയിലിൽ നടത്തി മുന്നോട്ട് പോകണമെന്നും എന്നുള്ളതും നിർദ്ദേശിക്കുകയുണ്ടായി. അതുപോലെ തന്നെ സാറിന്റെ നിർദ്ദേശപ്രകാരം കേരളത്തിലുള്ള വിവിധ കാഴ്ചപരിമിതർക്കായിട്ടുള്ള സ്കൂളുകളിലെ അധ്യാപകരുടെ കൂട്ടായ്മ രൂപീകരിച്ച് ഒരു പാനൽ രൂപീകരിച്ച് അതിൽ ഇങ്ങനെയുള്ള ആവശ്യങ്ങളും മനസ്സിലാക്കി അത് പ്രയോറിറ്റൈസ് ചെയ്ത് അതുപോലെ തന്നെ ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ട പരിഹാരങ്ങൾ നിർമ്മിക്കുന്നത് അധ്യാപകരുടെയും ഇതിന്റെ എക്സ്പേർട്സിന്റെയും മേൽനോട്ടത്തിൽ നടത്തണമെന്നും അതുകൊണ്ട് ഇത് ഒരു വ്യക്തി എന്നുള്ള രീതിയിലുള്ള വിലയിരുത്തലിന് ഉപരി അധ്യാപകരുടെയും എക്സ്പേർട്സിന്റെയും കൂട്ടായ്മയുടെ വിലയിരുത്തലിനെ ബേസ് ചെയ്ത് മുന്നോട്ട് പോകണമെന്നും നിർദ്ദേശിക്കുകയും അങ്ങനെ വള്ളിക്കാപ്പട്ട ബ്ലൈൻഡ് സ്കൂളിന്റെ ഹെഡ്മാസ്റ്ററായ ശ്രീ യാസിർ എ കെ സാറിനെയും അബ്ദുൽ ജലീൽ സാറിനെയും ബന്ധപ്പെടുത്തുകയും അപ്പൊ അതുവഴി കേരളത്തിലുള്ള എല്ലാ ബ്ലൈൻഡ് സ്കൂളുകളുടെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തി ഒരു പാനൽ രൂപീകരിച്ച് അധ്യാപകർക്ക് അവരുടെ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ വളരെ കൃത്യമായും പറഞ്ഞു തരാനും ആ ആവശ്യങ്ങൾ കൃത്യമായ രീതിയിൽ പ്രയോറിറ്റൈസ് ചെയ്യാനും സാധിക്കും. ഇങ്ങനെയുള്ള ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ മനസ്സിലാക്കി അതിന് പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോവുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്.
1: പലപ്പോഴും നമ്മൾ പ്രാഥമികമായി ചെറിയ ക്ലാസ്സിലെ പഠനങ്ങൾക്ക് ബ്രെയിൽ ലിപി പഠിക്കേണ്ടതായിട്ട് വരുമല്ലോ. ഇത്തരത്തിൽ ബ്രെയിൽ ലിപി സ്വന്തമായി പഠിക്കാനും അത് ഉപയോഗിക്കാനും അത്തരത്തിലുള്ള എന്തെങ്കിലും ഉപകരണങ്ങൾ വികസിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ?
0: ഞങ്ങളുടെ ആദ്യത്തെ രണ്ട് ഉപകരണങ്ങൾ, ഒന്ന് ഒരു പദപ്രശ്ന ഉപകരണവും കൂടാതെ ബ്രെയിൽ ലിപിയുടെ ഘടനയും അതിന്റെ ബാക്കി അറിവുകളും അതായത് പ്രീ ബ്രെയിൽ പഠനത്തിന് ഉപയോഗിക്കുന്ന ബ്രെയിലിന്റെ അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിലവിൽ ഉപയോഗിക്കുന്ന ടൂളുകൾ അത് കുട്ടികൾക്ക് കാര്യങ്ങൾ വ്യക്തമായും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ്. ഞങ്ങൾ ചെയ്യുന്നത് അധ്യാപകരും എക്സ്പേർട്സും അടങ്ങുന്ന വിദഗ്ധരുടെ ശില്പശാലകൾ എല്ലാ വർഷവും നടത്താറുണ്ട്. ICFOസിന്റെ സഹായ സാങ്കേതിക വിഭാഗം നടത്തുന്ന ശില്പശാലകൾ കൂടാതെ കേരളത്തിലെ സമഗ്ര ശിക്ഷ കേരളയും കേരള സയൻസ് ആൻഡ് ടെക്നോളജി കൌൺസിലും നടത്തുന്ന കൺസെപ്ച്വലൈസേഷൻ ശില്പശാലകളിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങളും ആവശ്യങ്ങളും ഉൾക്കൊണ്ട് അതും ഉള്ള പരിഹാരങ്ങളും ICFO സഹായ സാങ്കേതിക വിഭാഗം ചെയ്യാറുണ്ട്. 2021 ശില്പശാലയിൽ ഇതുപോലുള്ള

0: ഒരു ആവശ്യം ഉന്നയിക്കുകയുണ്ടായി. അതായത് ബ്രെയിലിന്റെ ഘടന പഠിക്കാൻ വേണ്ടി സിമ്പിളായിട്ടുള്ള ഒരു ഉപകരണം, കുട്ടിക്ക് കയ്യിലൊതുങ്ങുന്ന ബട്ടൺ പ്രസ് രീതിയിലുള്ള ചെറിയ ഒരു ഉപകരണം ഡെവലപ്പ് ചെയ്യാൻ, അങ്ങനെ ഞങ്ങൾ 6-ഡോട്ട് ബ്രെയിൽ സിസ്റ്റം അതിന്റെ ഘടനയും മനസ്സിലാക്കാനുള്ള ഒരു ഉപകരണം ഡെവലപ്പ് ചെയ്തു. അപ്പോൾ അതും ഇതുപോലുള്ള വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ്. അതായത് ഞങ്ങളുടെ തന്നെ ഐഡിയ ഡെവലപ്പ് ചെയ്ത് പ്രോട്ടോടൈപ്പ് ചെയ്യുമ്പോഴും എല്ലാം ഈ ഒരു വിദഗ്ധരുടെ വിലയിരുത്തലുകളുടെ അടിസ്ഥാനമായിട്ടാണ് ഞങ്ങൾ ഈ ഉപകരണവും വികസിപ്പിച്ചത്.
1: ശാസ്ത്രം, ഗണിതം തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഓരോ പാഠഭാഗങ്ങളിലും ഓരോ തരം കൺസെപ്റ്റുകൾ, ഓരോ തരം ആശയങ്ങൾ. അപ്പം അതിനോടുള്ള ഒരു സമീപനം എങ്ങനെയാണ്? കോമൺ ആയിട്ടൊരു ഡിവൈസ് ആണോ, അല്ലെങ്കിൽ ഓരോ ആശയങ്ങൾക്ക് ഓരോ ഉപകരണങ്ങൾ എങ്ങനെയാണ് ഇതിന്റെ ഒരു?
0: അതായത് ഈ അധ്യാപകർ തന്നെ നിർദ്ദേശിച്ചത് സിമ്പിൾ ടു കോംപ്ലക്സ് മെത്തഡോളജിയാണ്. അതായത് കോംപ്ലക്സിറ്റി ആദ്യം കൊണ്ടുവരാതെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് കോംപ്ലക്സിറ്റിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ മാത്രമേ അവർക്ക് പഠനം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർക്ക് തോന്നത്തുള്ളൂ. അവരുടെ നിർദ്ദേശവും ഇങ്ങനെ തന്നെയായിരുന്നു. ഒന്നിൽ കൂടുതൽ കൺസെപ്റ്റുകൾക്ക് ഒരു ഉപകരണമല്ല, ഒരു കൺസെപ്റ്റിന് ഒരു ഉപകരണം. ആ ഉപകരണം പക്ഷേ ഇൻക്ലൂസീവ് ആയിരിക്കണം, അതായത് എല്ലാവർക്കും ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഉപകരണമായിരിക്കണം. ആ രീതിയിലാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്.
1: ഇത്തരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കാഴ്ച പരിമിതര് കൂടെ ഉൾപ്പെടുത്തുന്ന തരത്തിൽ നമ്മുടെ കരിക്കുലത്തിലൊക്കെ മാറ്റം ഉണ്ടാകുന്നുള്ളു. ആ ഒരു മേഖലയിൽ ഉണ്ടാകുന്ന പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്?
0: കരിക്കുലത്തിൽ ആശയങ്ങൾ പലപ്പോഴും സയൻസ്, ഗണിതം, ജ്യോഗ്രഫി തുടങ്ങിയ വിഷയങ്ങളിലെ ആശയങ്ങൾ അഡാപ്റ്റീവ് രീതിയിൽ ഉൾപ്പെടുത്തിയാൽ മാത്രമേ ഈ മേഖലയിലുള്ള കാഴ്ച വെല്ലുവിളി നേരിടുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ആ ആശയങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അതിനുവേണ്ട പ്രവർത്തനങ്ങൾ ഇപ്പം നിലവിൽ നടന്നു വരുന്നുണ്ട്. അഡാപ്റ്റീവ് കരിക്കുലത്തിന്റെ രൂപീകരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും കേരള SERT പ്രവർത്തിച്ചു വരുന്നുണ്ട്. അധ്യാപകരുടെ തന്നെ എക്സ്പേർട്സിന്റെയും ഒക്കെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് കരിക്കുലം അഡാപ്റ്റേഷൻ നടത്താനുള്ള സെഷനുകളും ഒക്കെ SERT നടന്നു വരുന്നുണ്ട്.
1: എന്തായാലും നമ്മുടെ പാഠപുസ്തകങ്ങളിലൊക്കെ തന്നെ ഇപ്പോ നമുക്ക് ഓരോ പാഠത്തിനനുബന്ധിച്ച് ഒരു IT അനുബന്ധ പ്രവർത്തനം ഉള്ളതുപോലെ കാഴ്ച പരിമിതിയുള്ള ആളുകൾക്ക് കൂടി ഈ ആശയം മനസ്സിലാക്കാവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉടനെ തന്നെ വന്നു തുടങ്ങുമെന്ന് തന്നെയാണ്.
0: തീർച്ചയായിട്ടും അങ്ങനെ പ്രതീക്ഷിക്കാം.
1: താങ്കളുടെ വിലയേറിയ സമയം നേർവഴി പരിപാടിയിൽ അതിഥിയായി പങ്കെടുത്ത് ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള താങ്കളുടെ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ശ്രോതാക്കളുമായി പങ്കുവച്ചതിന് നന്ദി.
0: നന്ദി. നമസ്കാരം.

കാഴ്ച പരിമിതരായ വിദ്യാർത്ഥികളുടെ പഠനവും സഹായ സാങ്കേതിക വിദ്യയും. ഇന്റർനാഷണൽ സെന്റർ ഫോർ ഫ്രീ ആന്റ് ഓപ്പൺ സോഴ്സ് സൊല്യൂഷൻസ് അസിസ്റ്റീവ് ടെക്നോളജി വിഭാഗം മേധാവി ജയദേവ് ജിയുമായി ദിലീപ് എം കെ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: നേർവഴി. ആകാശവാണി കൊച്ചി എഫ് 102.3. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 14 മിനിറ്റ്. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ആമിർ ഖാൻ, അൽക യാഗ്നിക് എന്നിവർ പാടിയത്, ചിത്രം സർഫറോഷ്.
1: അജയ്, ഡോണ്ട് മൈൻഡ്, ലേക്കിൻ ഇത്നാ അച്ഛാ മൗസം ഹൈ ഔർ തുമ് ഇൻ ബിമാരിയോ കേ അലാവാ ഔർ കുച്ച് നീ സൂചതാ? ഗുൽഫാം സാഹബ് കേ ഫാൻ ഹോ? കോയി ശായരി വാരി നീ ആതി ക്യാ?
2: ബിൽകുൽ ആതി ഹൈ. സുനോ.
1: സുനാ.
2: അർസ് ഹൈ, ദവാ ഭീ കാം നാ ആയേ, കോയി ദുആ നാ ലഗേ. ദവാ ഭീ കാം നാ ആയേ, കോയി ദുആ നാ ലഗേ. മേരേ ഖുദാ കിസി കോ പ്യാർ കി ഹവാ നാ ലഗേ. ആദാബ്.

ആകാശവാണി കൊച്ചി എഫ് 102.3 സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റ്. സേവന വാർത്തകൾ. കോട്ടയത്ത് മത്സ്യങ്ങളുടെ പ്രജനന കാലത്ത് ഉൾനാടൻ ജലാശയങ്ങളിലെ നിയമം ലംഘിച്ചുള്ള മീൻപിടുത്തത്തിനെതിരെ

0: കർശന നടപടി സ്വീകരിക്കും. പ്രജനനകാലത്ത് മീനുകളുടെ സഞ്ചാരപഥത്തിന് തടസ്സം വരുത്തി അവയെ പിടിക്കുന്നതും കൂടടിച്ചിൽ, പത്തായം മുതലായ അനധികൃത മാർഗങ്ങളിലൂടെ മീൻ പിടിക്കുന്നതും കേരള ഉൾനാടൻ മത്സ്യബന്ധന നിയമപ്രകാരം നിരോധിച്ചിട്ടുണ്ട്. വിലക്ക് ലംഘിച്ച് ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർക്ക് പിഴയും തടവും ശിക്ഷ ലഭിക്കാം. കോട്ടയം ക്ഷീരപരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 26-ാം തീയതി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി യുപി വിഭാഗം ചിത്രരചന, ഹൈസ്കൂൾ വിഭാഗം പ്രബന്ധരചന, ഹയർ സെക്കൻഡറി വിഭാഗം പ്രശ്നോത്തരി എന്നീ മത്സരങ്ങൾ സംഘടിപ്പിക്കും. ചിത്രരചനയും പ്രബന്ധരചനയും രാവിലെ 10:30 മുതൽ 11:30 വരെയും പ്രശ്നോത്തരി 11:30 മുതൽ 12:30 വരെയും നടക്കും. പങ്കെടുക്കുന്നവരുടെ പേര് ഈ മാസം 23-ാം തീയതി വൈകിട്ട് 5 മണിക്ക് മുൻപ് രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0481-2302-223 0481-2302-223. സ്കോൾ കേരള മുഖേന 2026-27 അധ്യയന വർഷത്തെ ഹയർ സെക്കൻഡറി കോഴ്സ് 2-ാം വർഷ പ്രവേശനത്തിനും പുനഃപ്രവേശനത്തിനും അപേക്ഷ ക്ഷണിച്ചു. നിർദ്ദിഷ്ട യോഗ്യതയുള്ളവർക്ക് www.skolkerala.org എന്ന വെബ്സൈറ്റ് മുഖേന ഈ മാസം 30 വരെ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. വിശദവിവരങ്ങൾ സ്കോൾ കേരള വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള വിജ്ഞാപനത്തിലും മാർഗരേഖയിലും നൽകിയിട്ടുണ്ട്. ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത അപേക്ഷയുടെ കോപ്പിയും നിർദ്ദിഷ്ട രേഖകളും എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്കോൾ കേരള വിദ്യാഭവൻ പൂജപ്പുര PO തിരുവനന്തപുരം 6950012 എന്ന മേൽവിലാസത്തിൽ നേരിട്ടോ സ്പീഡ് രജിസ്റ്റേർഡ് തപാൽ മാർഗമോ ജൂലൈ 2-നകം എത്തിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9496-09-4157 9496-09-4157. വിലാസം എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്കോൾ കേരള വിദ്യാഭവൻ പൂജപ്പുര PO തിരുവനന്തപുരം 6950012.
1: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിലകളിൽ ഇഷ്ടം പോലെ വാങ്ങുവാൻ സിറ്റി സിൽക്സിലേക്ക് വരൂ.
2: ആഘോഷങ്ങൾ ഏതായാലും എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷന്റെ കോട്ടയം ക്യാമ്പസ് നടത്തുന്ന ഏകവർഷ മലയാളം ജേർണലിസം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 18 വരെ നീട്ടി. ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. പരീക്ഷാഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. അപേക്ഷാ ഫോറത്തിനും വിശദവിവരങ്ങൾക്കും www.iimc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ കോട്ടയം പാമ്പാടിയിലുള്ള IMMC ക്യാമ്പസ് സന്ദർശിക്കുകയോ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 91-88-94-18-31 9188-94-18-31.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കേരള മീഡിയ അക്കാദമിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന PG ഡിപ്ലോമ കോഴ്സ് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ജേർണലിസം, പബ്ലിക് റിലേഷൻസ് ആൻഡ് അഡ്വർടൈസിംഗ് എന്നീ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സുകൾക്ക് ഈ മാസം 20 വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. കോഴ്സ് സംബന്ധിച്ച വിശദവിവരങ്ങൾക്കും ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനും മീഡിയ അക്കാദമിയുടെ www.kma.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾ അക്കാദമി ഓഫീസിൽ നിന്നും ലഭിക്കും. ഫോൺ നമ്പർ 0484-242-2275 0484-242-2275. വെബ്സൈറ്റ് www.kma.ac.in.
5: സേവന വാർത്തകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. സമയം 10:30.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
7: പ്രായോജികർ
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
7: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്.

0: കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
1: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില: സ്വർണം ഗ്രാമിന് 90 രൂപ കുറഞ്ഞ് 14,385 രൂപയും പവന് 115,080 രൂപയുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
0: പ്രായോജികർ:
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
0: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.

0: ആകാശവാണി കൊച്ചി FM 102.3 സമയം 10 മണി കഴിഞ്ഞ് 31 മിനിറ്റും 45 സെക്കൻഡും. ഇപ്പോൾ
1: സംഗീതലഹരി.
0: ഇന്ന് സംഗീതലഹരിയിൽ സിത്താരോമേ ഹിത്തു എന്ന ആൽബത്തിൽ യേശുദാസ് ആലപിച്ച ഗാനങ്ങൾ.

0: സിത്താരോമേ തൂഹി എന്ന ആൽബത്തിൽ യേശുദാസ് ആലപിച്ച ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ഇന്നത്തെ സംഗീതലഹരി സമാപിക്കുന്നു.
0: ആകാശവാണി കൊച്ചി FM 102.3 നാട്ടുവിശേഷം. ഓർഗാനിക് കേരള ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരുക്കുന്ന ജൈവ ഉൽപ്പന്ന സായാഹ്ന നാട്ടുചന്ത കാക്കനാട് ഓണം പാർക്കിൽ ഇന്ന് വൈകിട്ട് 4 മണിക്ക്. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം.
2: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
3: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
2: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന്

0: കീറിയ പഴയ നോട്ടുകൾ മാറ്റിവാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
1: കോട്ടയം ജില്ലയിൽ അനധികൃത ലഹരി ഉപയോഗം കണ്ടെത്തുന്നതിനും തടയുന്നതിനും വിവിധ വകുപ്പുകളുടെ സംയുക്ത പരിശോധന നടത്തും. പോലീസ്, എക്സൈസ്, റെയിൽവേ സുരക്ഷാ സേന, ഡ്രഗ് കൺട്രോൾ യൂണിറ്റ്, വിദ്യാഭ്യാസ വകുപ്പ് എന്നിവയെ ഏകോപിപ്പിച്ചാണ് പരിശോധന. ഇതിനായി വകുപ്പുകളിൽ നോഡൽ ഓഫീസർമാരെ ചുമതലപ്പെടുത്തും. സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ചുള്ള ലഹരി ഉപയോഗം തടയാൻ കർശന നടപടികളെടുക്കും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 500 മീറ്റർ പരിധിയിൽ ലഹരി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും ഉപയോഗവും നടക്കുന്നില്ലെന്ന് ഉറപ്പാക്കും. വിദ്യാർത്ഥികൾക്കായി വൈദ്യപരിശോധനാ ക്യാമ്പുകളും ബോധവൽക്കരണ ക്ലാസുകളും നടത്തും. കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയാൽ കൌൺസിലിംഗ് നടക്കും. ലഹരിയിൽ നിന്ന് മോചിതരാകാനുള്ള സഹായവും നൽകും.
2: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
1: അട്ടപ്പാടി അഗളി കോ ഓപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റിയുടെ കീഴിൽ ചിണ്ടക്കയിൽ പ്രവർത്തിക്കുന്ന അട്ടപ്പാടി ആദിവാസി ഹൈസ്കൂളിലേക്ക് അധ്യാപകരെ നിയമിക്കുന്നു. HST ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, ബയോളജി, ഗണിതശാസ്ത്രം, ഫിസിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഇൻഫർമേഷൻ ടെക്നോളജി ഇൻസ്ട്രക്ടർ എന്നിവയിൽ ഓരോ ഒഴിവും പ്രൈമറി വിഭാഗം ടീച്ചർ തസ്തികയിൽ 3 ഒഴിവുമാണുള്ളത്. PSC അംഗീകൃത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. പട്ടികവർഗ ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന ലഭിക്കും. താൽപ്പര്യമുള്ളവർ ഈ മാസം 18 മുൻപായി സെക്രട്ടറി, അട്ടപ്പാടി കോ ഓപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റി, അഗളി, പാലക്കാട് 67 85 81 എന്ന വിലാസത്തിൽ അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 90 61 54 01. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 90 61 54 01.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
1: കോട്ടായി ഗവൺമെന്റ് പ്രീമെട്രിക് ഹോസ്റ്റലിലേക്ക് മേട്രൺ കം റെസിഡന്റ് ട്യൂട്ടർ നിയമനത്തിലുള്ള അപേക്ഷ ക്ഷണിച്ചു. കരാറടിസ്ഥാനത്തിലാണ് നിയമനം. വൈകിട്ട് 4 മുതൽ 8 വരെയാണ് ട്യൂട്ടറുടെ പ്രവൃത്തി സമയം. ബിരുദവും BEDഉമാണ് യോഗ്യത. അപേക്ഷകർ കുഴൽമന്ദം ബ്ലോക്ക് പരിധിയിൽ സ്ഥിരതാമസക്കാരായിരിക്കണം. അപേക്ഷകൾ ഈ മാസം 22 വൈകിട്ട് 5 വരെ കുഴൽമന്ദം ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 85 47 63 01 27. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 85 47 63 01 27. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്.

0: ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാര. തലകറക്കത്തിന്റെ കാരണങ്ങളും ഹോമിയോ ചികിത്സയും. ഡോക്ടർ താഹിറ സംസാരിക്കുന്നു. മറക്കാതെ കേൾക്കൂ, ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാര. ആകാശവാണി കൊച്ചി FM 102.3. സമയം 11 കഴിഞ്ഞ് 10 സെക്കൻഡ്.
1: ആകാശവാണി FM വാർത്തകൾ.
0: സിക്കിം സംസ്ഥാന രൂപീകരണ ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു ജനങ്ങൾക്ക് ആശംസ നേർന്നു. സിക്കിമിന്റെ മനോഹരമായ പ്രകൃതി ഭംഗിയും സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും സംസ്ഥാനത്തെ സുസ്ഥിര വികസനത്തിന്റെ മാതൃകയാക്കുന്നുവെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ദേശീയ ഡെങ്കിപ്പനി ദിനത്തോടനുബന്ധിച്ച് ഡെങ്കിപ്പനി പ്രതിരോധത്തെക്കുറിച്ച് അവബോധം വളർത്തണമെന്നും പരിസരം ശുചിയായി സൂക്ഷിക്കണമെന്നും കേന്ദ്രമന്ത്രി JP നദ്ദ. ഡെങ്കിപ്പനി നിയന്ത്രണ പ്രവർത്തനങ്ങൾ

0: ഗവൺമെന്റ് കൂടുതൽ ശക്തമാക്കുകയാണെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നീറ്റ് യു ജി ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് മുഖ്യസൂത്രധാരൻ എന്ന് കരുതുന്നയാളെ സിബിഐ പിടികൂടി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച കെമിസ്ട്രി അധ്യാപകൻ പി വി കുൽക്കർണിയാണ് പൂനെയിൽ നിന്ന് അറസ്റ്റിലായത്. കൊട്ടിയൂർ വൈശാഖോത്സവത്തിന്റെ തിരക്ക് പരിഗണിച്ച് ഇത്തവണ കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുമെന്ന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒ കെ വാസു. ഈ മാസം 28-ന് നെയ്യാട്ടത്തോടെയാണ് വൈശാഖോത്സവത്തിന് തുടക്കമാകുന്നത്. തിരുവനന്തപുരം ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ 42-ാമത് വാർഷിക ബിരുദദാന ചടങ്ങ് രാവിലെ നടത്തി. 130 സീനിയർ റെസിഡന്റുമാരും വിദ്യാർത്ഥികളും ബിരുദവും ഡിപ്ലോമയും ഏറ്റുവാങ്ങി. സംസ്ഥാനത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ഈ മാസം 26-ന് തുടങ്ങുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 720 രൂപ കുറഞ്ഞ് 115,080 രൂപയായി. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ വൈകിട്ട് 7:30-ക്കാണ് മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 11 കഴിഞ്ഞ 2:40. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം നായകൻ എന്ന ചിത്രത്തിൽ ഇളയരാജ, കമലഹാസൻ എന്നിവർ ആലപിച്ചത്. രചന പുലമേപ്പിതൻ, സംഗീതം ഇളയരാജ.

ശങ്കർ മഹാദേവൻ, മാലതി ലക്ഷ്മൺ എന്നിവർ ആലപിച്ച ഗാനം തിരുടാ തിരുടി എന്ന ചിത്രത്തിൽ നിന്നും. രചന യുഗഭാരതി, സംഗീതം ദീന.

0: என்ன கணக்கு பண்ணேண்டா.
1: അമർക്കളം എന്ന ചിത്രത്തിൽ എസ് പി ബാലസുബ്രഹ്മണ്യം, സുജാത എന്നിവർ ആലപിച്ച ഗാനം. വൈരമുത്തുവിന്റെ വരികൾ, ഭരദ്വാജിന്റെ സംഗീതം.

ചിത്രം പൂവേ ഉനക്കാക. രചന പളനി ഭാരതി. സംഗീതം എസ് എ രാജ്കുമാർ. പി ഉണ്ണികൃഷ്ണൻ ആലപിച്ച ഗാനം.

സിത് ശ്രീറാം ആലപിച്ച മറ്റൊരു ഗാനം കൂടെ ശ്രേയാ ഘോഷാൽ, എൻ ജി കെ എന്ന ചിത്രത്തിൽ നിന്നും. വരികൾ ഉമാദേവി, സംഗീതം യുവൻ ശങ്കർ രാജാ.

ഇമൈക്കനൊടികൾ. ഈ ചിത്രത്തിൽ രഘു ദീക്ഷിത്, സത്യപ്രകാശ്, ജിതിൻ രാജ് എന്നിവർ ആലപിച്ച ഗാനം. വരികൾ കപിലൻ, സംഗീതം ഹിപ്ഹോപ്പ് തമിഴ.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3, സമയം 12 മണി.
1: ആകാശവാണി FM വാർത്തകൾ.
0: നെതർലൻഡ്സിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന്റെ ഊഷ്മള സ്വീകരണം ഏറെ ശ്രദ്ധേയമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ ശാസ്ത്രീയ നൃത്തരൂപങ്ങളും ഗർഭാനൃത്തവും ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച സ്വീകരണത്തിന്റെ ദൃശ്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സ്പോസ്റ്റിൽ പങ്കുവച്ചു. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. എല്ലാ തർക്കങ്ങളും പരിഭവങ്ങളും പരിഹരിച്ച് ചർച്ച ശുഭകരമായി അവസാനിക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് തിരുവനന്തപുരത്ത് പറഞ്ഞു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് 2 സീറ്റിന് അർഹതയുണ്ടെന്ന് പാർട്ടി നേതാവ് മോൻസ് ജോസഫ്. UDFൽ ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെന്നും മുന്നണി അതിന് തയ്യാറായേക്കുമെന്നും മോൻസ് ജോസഫ് അഭിപ്രായപ്പെട്ടു. സഹകരണ വകുപ്പിലെയും ആരോഗ്യവകുപ്പിലെയും ഏറ്റവും ഒടുവിലിറക്കിയ സ്ഥലം മാറ്റങ്ങൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്റ്റേ ചെയ്തു. പുതിയ ഗവൺമെന്റ് അധികാരത്തിലേൽക്കുന്നതിന് മുൻപ് തന്നെ ഭരണാനുകൂല സംഘടനകളുടെ സമ്മർദ്ദം മൂലമായിരുന്നു സ്ഥലം മാറ്റമെന്ന് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ

0: സംസ്ഥാന കമ്മിറ്റി തിരുവനന്തപുരത്ത് കുറ്റപ്പെടുത്തി. എറണാകുളം ജംഗ്ഷൻ യാർഡിൽ രാത്രിയിലെ ട്രാക്ക് അറ്റകുറ്റപ്പണികളെ തുടർന്ന് ഈ മാസം 27 മുതൽ ജൂൺ 3 വരെ ഏതാനും ട്രെയിനുകളുടെ സമയത്തിലോ റൂട്ടിലോ മാറ്റം വരുത്തി. ഗുരുവായൂർ ചെന്നൈ എക്മൂർ എക്സ്പ്രസ് 27, 28, 29, 30 ജൂൺ 1, 2, 3 തീയതികളിൽ എറണാകുളത്ത് നിന്ന് കോട്ടയം വഴിയായിരിക്കും സർവീസ് നടത്തുക. കോഴിക്കോട്ട് ജില്ലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന രണ്ടുപേരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ്. ഇവർ കനാലിൽ കുളിച്ചതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് പൊതുജലാശയങ്ങളിൽ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇന്ധന വിലവർദ്ധനവിനെ തുടർന്ന് ഡെലിവറി ഗതാഗത തൊഴിലാളികൾക്ക് കിലോമീറ്ററിന് കുറഞ്ഞത് 20 രൂപ നിരക്ക് അനുവദിക്കണമെന്ന് ഗിഗ് ആൻഡ് പ്ലാറ്റ്ഫോം സർവീസ് വർക്കേഴ്സ് യൂണിയൻ. ഇന്ന് ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 5 വരെ രാജ്യവ്യാപകമായി ആപ്പ് അധിഷ്ഠിത സേവനങ്ങൾ നിർത്തിവെക്കാനും യൂണിയൻ ആഹ്വാനം ചെയ്തു. തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് സെമിഫൈനൽ ഇന്ന്. പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യം മലേഷ്യയുടെ നൂർ ഇസുദ്ദീനെയും ഗോസെഫയെയും നേരിടും.
1: ആകാശവാണി FM വാർത്തകൾ.

സമയം 12 മണി കഴിഞ്ഞ് 3:25. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര. തലകറക്കത്തിന്റെ കാരണങ്ങളും ഹോമിയോ ചികിത്സയും. ഡോക്ടർ താഹിറ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1 മണിക്ക് അഖില കേരള റേഡിയോ നാടകോത്സവം 2026. കണ്ണൂർ നിലയം അവതരിപ്പിച്ച നാടകം മൗനസാക്ഷി. തിരുവനന്തപുരം റിലേ. 1:55 സേവന വാർത്തകൾ. 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ആത്മസഖി ആകാശവാണി. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടിയിൽ വേദാമൃതാനന്ദപുരി പങ്കെടുക്കുന്നു. 3 മണിക്ക് ഗസലുകൾ. 3:30 കൊച്ചി വേവ്സ്. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. 4:55 സേവന വാർത്തകൾ. 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ. തുടർന്ന് മധുരം ഗീതം ലളിതഗാനം സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 കിസാൻ വാണി. പാലിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കാലടി പിരാരൂരിലുള്ള സിന്ധു ഷിജോയെ പരിചയപ്പെടുത്തുന്നു. തുടർന്ന് ഓണവിരുന്നിന് കർഷകന്റെ കൈത്താങ്ങ്. ഓണത്തിന് മുന്നോടിയായി പച്ചക്കറി കൃഷി ആരംഭിച്ച എരൂരിലുള്ള MA മോഹനനെ പരിചയപ്പെടുത്തുന്നു. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം അന്താരാഷ്ട്ര പ്രകാശദിനം. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെറ്റ പന്തിരുകുലം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 രാജഗിരി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. സ്ത്രീകളിൽ കാണുന്ന രോഗങ്ങൾക്കുള്ള ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയകൾ. മിനിമൽ ഇൻവേസീവ് ഗൈനക് സർജറി വിഭാഗം സീനിയർ കൺസൾട്ടന്റും മേധാവിയുമായ ഡോക്ടർ ഹാംബൽ അഹമ്മദുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. തുടർന്ന് ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 നാടകഗാനങ്ങൾ. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026. കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം കാൺക കടലിനെ കൺതുറക്കാതെ. രചനാ സംവിധാനം KV ശരത്ചന്ദ്രൻ. നിർവഹണ സഹകരണം ബോബി സി മാത്യു. ശബ്ദം നൽകിയവർ പുഷ്പ.

0: വിജയൻ കാരന്തൂർ, ഗംഗാധരൻ ആയാതടത്തിൽ, രാഘവൻ പുറക്കാട്, ദാമോദർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ. 10:30 ചലച്ചിത്രഗാനങ്ങൾ, 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടത്.
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
2: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കാവാലം ശ്രീകുമാർ പാടിയത്, രചന S. രമേശൻ നായർ, സംഗീതം VC ജോർജ്.

ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. സേവന വാർത്തകൾ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷന്റെ കോട്ടയം ക്യാമ്പസ് നടത്തുന്ന ഏകവർഷ മലയാളം ജേർണലിസം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 18 വരെ നീട്ടി. ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. പരീക്ഷാഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. പൊതുവിഭാഗത്തിൽ അപേക്ഷകന് 25 വയസ്സ് കവിയരുത്. കോട്ടയത്ത് പാമ്പാടിയിലുള്ള ക്യാമ്പസിൽ ഈ മാസം 23 പ്രവേശനം.

0: പരീക്ഷ നടക്കും. അപേക്ഷാ ഫോറത്തിനും വിശദവിവരങ്ങൾക്കും www.iimc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ കോട്ടയം പാമ്പാടിയിലുള്ള IIMC ക്യാമ്പസ് സന്ദർശിക്കുകയോ ചെയ്യുക. oa.iimckottayam@gmail.com എന്ന മെയിലിലേക്കും ബന്ധപ്പെട്ട രേഖകൾ സഹിതമുള്ള അപേക്ഷകൾ അയയ്ക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9188-94-18-31 എന്ന നമ്പറുമായി ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9188-94-18-31.
1: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിലകളിൽ ഇഷ്ടം പോലെ വാങ്ങുവാൻ സിറ്റി സിൽക്സിലേക്ക് വരൂ.
2: ആഘോഷങ്ങൾ ഏതായാലും എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കേരള മീഡിയ അക്കാദമിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന PG ഡിപ്ലോമ കോഴ്സ് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ജേർണലിസം, പബ്ലിക് റിലേഷൻസ് ആൻഡ് അഡ്വർടൈസിംഗ് എന്നീ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സുകൾക്ക് ഈ മാസം 20 വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. കോഴ്സ് സംബന്ധിച്ച വിശദവിവരങ്ങൾക്കും ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുവാനും മീഡിയ അക്കാദമിയുടെ www.kma.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04842-42-75, 04842-42-75.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
6: എന്നും രാവിലെ 10:30.
5: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
6: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: കേരള സർക്കാർ സ്ഥാപനമായ കെൽട്രോണിന്റെ ചെങ്ങന്നൂർ, കരുനാഗപ്പള്ളി നോളജ് സെന്ററുകളിൽ ലോജിസ്റ്റിക്സ്, വെയർഹൌസ് മാനേജ്മെന്റ് മേഖലകളിൽ മികച്ച സാധ്യതകളുള്ള പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, സർട്ടിഫിക്കറ്റ് ഇൻ വെയർഹൌസ് ആൻഡ് ഇൻവെന്ററി മാനേജ്മെന്റ് എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷകൾക്കും ചെങ്ങന്നൂർ, കരുനാഗപ്പള്ളി, കെൽട്രോൺ നോളജ് സെന്ററുകളുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 81-36-80-23-04. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 81-36-80-23-04. ചിൽഡ്രൻസ് ലൈബ്രറിയിൽ പ്രവർത്തിക്കുന്ന SBI ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ തൊഴിൽ രഹിതരായ കോട്ടയം ജില്ലക്കാരായ യുവതികൾക്കായി ഈ മാസം 22 മുതൽ ആർട്ടിഫിഷ്യൽ ജ്വല്ലറി മേക്കിംഗ് കോഴ്സും യുവതീ യുവാക്കൾക്കായി 2-വീലർ മെക്കാനിക് കോഴ്സും ആരംഭിക്കുന്നു. പരിശീലനം സൗജന്യം. ബാങ്ക് വായ്പ ലഭിക്കുന്നതിനുള്ള സാങ്കേതിക സഹായവും നൽകും. 18 മുതൽ 49 വരെ പ്രായമുള്ളവർക്ക് പങ്കെടുക്കാം. ഫോൺ നമ്പർ 04812-30-33-07. നമ്പർ കൂടി പറയാം, 04812-30-33-07. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. ഇനി അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ, തുടർന്ന് പ്രകാശധാര, തിരുവനന്തപുരം.
7: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം തുടരുന്നു. ഡച്ച് പ്രധാനമന്ത്രി റോബ് എറ്റനുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച. സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ ഊർജ്ജിതം. UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. ദേശീയ ആരോഗ്യനയത്തിന്റെ ഭാഗമായി പ്രാഥമിക ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്തുന്ന നടപടികളാണ് രാജ്യത്ത് പിന്തുടരുന്നതെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ. ഡെങ്കി നിയന്ത്രണത്തിൽ സാമൂഹിക പങ്കാളിത്തം ഉറപ്പാക്കണമെന്ന സന്ദേശവുമായി ഇന്ന് ദേശീയ ഡെങ്കിപ്പനി പ്രതിരോധ ദിനം. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡച്ച് പ്രധാനമന്ത്രി റോബ് യെറ്റനുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഡച്ച് രാജാവിനെയും രാജ്ഞിയെയും സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. 6 ദിവസത്തെ വിദേശ പര്യടനത്തിന്റെ ഭാഗമായി ഇന്നലെ രാത്രിയാണ് അദ്ദേഹം നെതർലാൻഡ്സിലെത്തിയത്. യൂറോപ്യൻ

0: രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരവും സാമ്പത്തികവുമായ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് സന്ദർശനം. പ്രധാനമന്ത്രി നാളെ സ്വീഡനും തിങ്കളാഴ്ച നോർവേയും സന്ദർശിക്കും. പര്യടനത്തിന്റെ അവസാനഘട്ടത്തിൽ ഇറ്റലിയിലെത്തുന്ന പ്രധാനമന്ത്രി ചൊവ്വാഴ്ച പ്രസിഡന്റ് സെർജിയോ മാറ്ററെല്ലയുമായും പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായും കൂടിക്കാഴ്ച നടത്തും. ഹോർമൂസ് കടലിടുക്കിലൂടെ സുരക്ഷിതവും സുഗമവുമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കാനുള്ള ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അബുദാബിയിൽ യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ഉന്നതതല ചർച്ച നടത്തുകയായിരുന്നു അദ്ദേഹം. തന്ത്രപ്രധാനമായ പെട്രോളിയം ശേഖരം, ദീർഘകാല എൽപിജി വിതരണം, പ്രതിരോധ സഹകരണം എന്നിവ സംബന്ധിച്ച സുപ്രധാന കരാറുകളിൽ ഇന്ത്യയും യുഎഇയും ഒപ്പുവച്ചു. പെട്രോൾ കയറ്റുമതിക്ക് ലിറ്ററിന് 3 രൂപ പ്രത്യേക അധിക എക്സൈസ് തീരുവ ചുമത്തി കേന്ദ്ര സർക്കാർ. ഡീസൽ കയറ്റുമതിയുടെ പ്രത്യേക അധിക എക്സൈസ് ഡ്യൂട്ടി 23 രൂപയിൽ നിന്ന് 16.50 രൂപയായി കുറയ്ക്കുകയും ചെയ്തു. ഏവിയേഷൻ ടർബൈൻ ഇന്ധനത്തിന്റെ പ്രത്യേക അധിക എക്സൈസ് തീരുവ ലിറ്ററിന് 33 രൂപയിൽ നിന്ന് 16 രൂപയായും കുറച്ചു. പുതുക്കിയ നിരക്കുകൾ ഇന്നു മുതൽ അടുത്ത 2 ആഴ്ചത്തേക്ക് പ്രാബല്യത്തിലുണ്ടാകും. സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ ഊർജിതമായി തുടരുന്നു. ഇന്നത്തെ യുഡിഎഫ് നേതൃയോഗത്തിൽ മന്ത്രിമാരും വകുപ്പുകളും തീരുമാനിക്കുമെന്നാണ് സൂചന. തിങ്കളാഴ്ചയാണ് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യുഡിഎഫ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയവർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ക്ഷണപ്രകാരം ബിജെപി എംഎൽഎമാർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് നിയുക്ത എംഎൽഎയും ബിജെപി സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. ഇന്ന് ദേശീയ ഡെങ്കിപ്പനി പ്രതിരോധ ദിനം. കൊതുകുകൾ വഴി പകരുന്ന രോഗങ്ങളെ തടയുന്നത് സംബന്ധിച്ച അവബോധം വളർത്തുന്നതിനാണ് എല്ലാ വർഷവും മെയ് 16 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. മൺസൂൺ ആരംഭിക്കുന്നതിന് മുൻപ് കൊതുകുകളുടെ ഉറവിട നശീകരണം പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. ഡെങ്കിപ്പനിക്കെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും വൃത്തിയുള്ളതും സുരക്ഷിതവുമായ ചുറ്റുപാടുകൾക്കായി കൂട്ടായ പ്രവർത്തനം ആവശ്യമാണെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ദിനാചരണ സന്ദേശത്തിൽ പറഞ്ഞു. ഡെങ്കി നിയന്ത്രണത്തിനായി സാമൂഹിക പങ്കാളിത്തം, പരിശോധിക്കുക, ശുചിയാക്കുക, അടച്ചു സൂക്ഷിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഈഡിസ് ഇനത്തിൽപ്പെട്ട കൊതുകുകൾ പരത്തുന്ന വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഏറ്റവും മികച്ച ചികിത്സാ പ്രതിരോധമാണെന്നും മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ അവഗണിക്കരുതെന്നും കോഴിക്കോട് സർക്കാർ മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രജശി ആർ എസ് ആകാശവാണി വാർത്തകളോട്.
1: ഡെങ്കിപ്പനി നേരത്തെ ചികിത്സിച്ചില്ലെങ്കിൽ ജീവന് തന്നെ ഭീഷണിയാകാം. കഠിനമായ വയറുവേദന, തുടർച്ചയായ ഛർദി, വായ, മൂക്ക് എന്നിവയിൽ നിന്ന് രക്തസ്രാവം, ഛർദിയിലോ മലത്തിലോ രക്തം, ശ്വാസമെടുക്കാൻ പ്രയാസം, മയക്കം അല്ലെങ്കിൽ അസ്വസ്ഥത, മൂത്രത്തിന്റെ അളവ് വളരെ കുറയുക. ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ രോഗിയെ ആശുപത്രിയിൽ എത്തിക്കണം. ഡീഹൈഡ്രേഷൻ തടയുന്നതിനായി വെള്ളം ധാരാളമായി കുടിക്കുക, ആവശ്യത്തിന് വിശ്രമം എടുക്കുക, പാരസെറ്റമോൾ മാത്രം ഉപയോഗിക്കുക.
0: ദേശീയ ആരോഗ്യ നയത്തിന്റെ ഭാഗമായി പ്രാഥമിക ആരോഗ്യമേഖലയെ ശക്തിപ്പെടുത്തുന്ന നടപടികളാണ് രാജ്യത്ത് പിന്തുടരുന്നതെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ. രാജ്യത്തെ എല്ലാ പൌരന്മാർക്കും ആരോഗ്യകരമായ ദീർഘജീവിതം ഉറപ്പാക്കുകയാണ് ആയുഷ്മാൻ ഭാരതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും ആരോഗ്യ സെക്രട്ടറി പറഞ്ഞു. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആന്റ് ടെക്നോളജിയിലെ 42-ാമത് വാർഷിക ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ.
2: Apart from focusing on reproductive and child health as well as communicable diseases, there has been a shift where there is a lot of screening going on for non-communicable diseases, for mental health care and for palliative care and geriatric care as well. So one part of this entire Ayushman Bharat is the Ayushman Arogya Mandir or the health and wellness centers. The second is with the Pradhan Mantri Jan Arogya Yojana. Over 600 million citizens are covered under this initiative.
0: ചടങ്ങിൽ 130 സീനിയർ റെസിഡന്റുമാരും വിദ്യാർത്ഥികളും ബിരുദവും ഡിപ്ലോമയും ഏറ്റുവാങ്ങി. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്രസിംഗ് വീഡിയോ സന്ദേശത്തിലൂടെ ബിരുദദാന ചടങ്ങിന് ആശംസകൾ അറിയിച്ചു. ലോകോത്തര നിലവാരമുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ കുറഞ്ഞ ചിലവിൽ തദ്ദേശീയമായി വികസിപ്പിക്കുന്നതിൽ ശ്രീചിത്ര സുപ്രധാന സംഭാവനകൾ നൽകുന്നതായി അദ്ദേഹം പറഞ്ഞു. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന ബ്ലോക്കിലൂടെ നിരവധി പേർക്ക് ചികിത്സാ സഹായം നൽകി വരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിഡന്റ് സേനാപതി ക്രിസ് ഗോപാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് ജില്ലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുള്ള 2 പേരുടെയും ആരോഗ്യനില തൃപ്തികരം. ഫറോക്ക് സ്വദേശിയായ 19-കാരനും കോട്ടൂർ സ്വദേശിയായ 9 വയസ്സുള്ള കുട്ടിയുമാണ് ചികിത്സയിലുള്ളത്. ഇവർ കനാലിൽ കുളിച്ചതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് പൊതുജലാശയങ്ങളിൽ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ

0: ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. നൈപുണ്യ വികസന രംഗത്ത് പുതിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പിഎം വികാസ് പദ്ധതിയിൽ എൻഐടി കാലിക്കറ്റിൽ തുടക്കമാകുന്നു. മറ്റന്നാൾ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും നിർവഹിക്കും. എൻഐടിയിലെ സെന്റർ ഫോർ കണ്ടിന്യൂയിംഗ് എഡ്യൂക്കേഷൻ ആന്റ് സ്കിൽ ഡെവലപ്മെന്റിന്റെ നേതൃത്വത്തിലാണ് പരിപാടി. താങ്ങുവിലയിലെ വർധന നെല്ലിന്റെ വിലയിൽ പ്രതിഫലിക്കുമെന്ന പ്രതീക്ഷയിൽ കർഷകർ. നിലവിൽ താങ്ങുവില വർധനയുടെ പ്രയോജനം കർഷകരിൽ കൃത്യമായി എത്തുന്നില്ലെന്ന് പാലക്കാട്ടെ കർഷകർ പറയുന്നു. കേന്ദ്ര സർക്കാർ താങ്ങുവില വർദ്ധിപ്പിച്ചെങ്കിലും സംസ്ഥാനത്തിന്റെ നിലവിൽ

0: കർഷകർ പറയുന്നു. കേന്ദ്ര സർക്കാർ താങ്ങുവില വർദ്ധിപ്പിച്ചെങ്കിലും സംസ്ഥാനത്തിന്റെ നിലവിലുള്ള പ്രോത്സാഹന വിഹിതം കുറയ്ക്കുന്നതാണ് ഇതിന് കാരണമെന്ന് കർഷകർ വ്യക്തമാക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: കഴിഞ്ഞ ദിവസം നെല്ലിന്റെ താങ്ങുവില കേന്ദ്ര സർക്കാർ 72 രൂപ വർദ്ധിപ്പിച്ചതോടുകൂടി ഒരു ക്വിന്റൽ നെല്ലിന് 2441 രൂപയായി ഉയർന്നിരിക്കുകയാണ്. കേന്ദ്ര താങ്ങുവില അതേപടി കർഷകർക്ക് ലഭ്യമാക്കിയാൽ കേരളത്തിൽ നെല്ലിവില കിലോയ്ക്ക് 30.72 രൂപയായി ഉയരും. പക്ഷേ വർധനയുടെ പ്രയോജനം ലഭിക്കണമെങ്കിൽ സംസ്ഥാനത്തിന്റെ പ്രോത്സാഹന വിഹിതം കുറയ്ക്കാതിരിക്കണമെന്നാണ് കർഷകർ പറയുന്നത്. കേരളത്തിൽ നിലവിൽ കിലോയ്ക്ക് 30 രൂപ നിരക്കിലാണ് സപ്ലൈകോ കർഷകരിൽ നിന്ന് നെല്ലെടുക്കുന്നത്.
0: സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതേസമയം കാലവർഷം ഈ മാസം 26-നെത്താൻ സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി രൂപപ്പെട്ട ശക്തമായ ന്യൂനമർദ്ദത്തിന്റെ ഫലമായി ലക്ഷദ്വീപ് മേഖലയിൽ ശക്തമായ കാറ്റിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. മത്സ്യത്തൊഴിലാളികൾ യാതൊരു കാരണവശാലും കടലിൽ പോകരുതെന്ന് ലക്ഷദ്വീപ് ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചിട്ടുണ്ട്. തീരദേശവാസികളും കപ്പൽ യാത്രക്കാരും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ രാത്രി 7:30 മത്സരം. ആകാശവാണി 90-ാം വാർഷികങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം സംഘടിപ്പിക്കുന്ന സൈക്ലത്തോൺ നാളെ നടക്കും. രാവിലെ 7:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്ക് ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വീഥി, നിയമസഭാ മന്ദിരം, സ്റ്റാച്യു വഴി ആകാശവാണി വരെയാണ് സൈക്ലത്തോൺ. സ്വർണ്ണവില കുറഞ്ഞു. പവന് 720 രൂപ കുറഞ്ഞ് 115,080 രൂപയും ഗ്രാമിന് 14,385 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ തിരക്ക് പരിഗണിച്ച് കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുമെന്ന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒ കെ വാസു. വൈശാഖോത്സവത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കൊട്ടിയൂരിൽ യോഗം ചേർന്നു. ഈ മാസം 28 നെയ്യാട്ടോടെയാണ് വൈശാഖോത്സവത്തിന് തുടക്കമാവുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം തുടരുന്നു. ഡച്ച് പ്രധാനമന്ത്രി റോബ് യെറ്റനുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച. സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ ഊർജ്ജിതം. യുഡിഎഫ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. ദേശീയ ആരോഗ്യ നയത്തിന്റെ ഭാഗമായി പ്രാഥമിക ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്തുന്ന നടപടികളാണ് രാജ്യത്ത് പിന്തുടരുന്നതെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ. ഡെങ്കി നിയന്ത്രണത്തിൽ സാമൂഹിക പങ്കാളിത്തം ഉറപ്പാക്കണമെന്ന സന്ദേശവുമായി ഇന്ന് ദേശീയ ഡെങ്കിപ്പനി പ്രതിരോധ ദിനം. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി. തലകറക്കത്തിന്റെ കാരണങ്ങളും ഹോമിയോ ചികിത്സയും. തിരുവനന്തപുരം ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ ഓർഗനോൺ ഓഫ് മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ത്വാഹിറ സംസാരിക്കുന്നു.
3: നമ്മുടെ നിത്യജീവിതത്തിൽ പലരെയും അലട്ടുന്ന എന്നാൽ പലപ്പോഴും കൃത്യമായ കാരണം തിരിച്ചറിയാതെ പോകുന്ന ഒരു ശാരീരിക അസ്വസ്ഥതയാണ് തലകറക്കം അഥവാ വെർട്ടിഗോ. ആധുനിക ശരീരശാസ്ത്രമനുസരിച്ച് നമ്മുടെ ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് തലച്ചോറും ഉൾച്ചെവിയുമാണ്. ഉൾച്ചെവിയിലെ ദ്രാവങ്ങൾക്കും അവിടുത്തെ സൂക്ഷ്മമായ ഞരമ്പുകൾക്കും ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ കഠിനമായ തലകറക്കത്തിലേക്ക് നയിക്കും. തലകറക്കത്തിനെ പെരിഫറൽ വെർട്ടിഗോ, സെൻട്രൽ വെർട്ടിഗോ എന്നിങ്ങനെ രണ്ടായി തരംതിരിക്കാം. പെരിഫറൽ വെർട്ടിഗോ ആന്തരിക കാരണത്തിലോ വെസ്റ്റിബുലാർ നാഡിയിലോ ഉണ്ടാകുന്ന തകരാറുകൾ മൂലമുണ്ടാകുന്ന തലകറക്കമാണ് പെരിഫറൽ വെർട്ടിഗോ. ഉദാഹരണങ്ങൾ ബിനൈൻ പരോക്സിസ്മൽ പൊസിഷണൽ വെർട്ടിഗോ, മിനിയസ് ഡിസീസ്, ലാബിറിന്തൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടൈലോസിസ്. സെൻട്രൽ വെർട്ടിഗോ തലച്ചോറിലെ ബ്രെയിൻ സ്റ്റെം, സെറിബെല്ലം എന്നിവയിലെ തകരാറുകൾ മൂലമുണ്ടാകുന്ന തലകറക്കമാണ് സെൻട്രൽ വെർട്ടിഗോ. ഉദാഹരണങ്ങൾ സ്ട്രോക്ക്, മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്, മസ്തിഷ്കമുഴകൾ, മൈഗ്രെയിൻ. ബിനൈൻ പരോക്സിസ്മൽ പൊസിഷണൽ വെർട്ടിഗോ തലകറക്കത്തിന്റെ ഏറ്റവും സാധാരണമായ കാരണങ്ങളിലൊന്നാണ് BPPV അഥവാ ബിനൈൻ പരോക്സിസ്മൽ പൊസിഷണൽ വെർട്ടിഗോ. തലയുടെ ചലനങ്ങൾക്കനുസരിച്ച് പെട്ടെന്നുണ്ടാകുന്നതും എന്നാൽ ചുരുങ്ങിയ സമയം മാത്രം നീണ്ടു നിൽക്കുന്നതുമായ കഠിനമായ തലകറക്കമാണ് ഇത്. നമ്മുടെ ആന്തരിക കർണത്തിൽ ബാലൻസ് നിലനിർത്താൻ സഹായിക്കുന്ന സെമി സർക്കുലാർ കനാലുകളുണ്ട്. ഇതിനുള്ളിൽ ദ്രാവകവും ചെറിയ കാൽഷ്യം കാർബണേറ്റ് തരികളും അടങ്ങിയിരിക്കുന്നു. സാധാരണഗതിയിൽ ഈ തരികൾ യൂട്രിക്കിൾ എന്ന ഭാഗത്താണ് ഇരിക്കുക. എന്നാൽ പ്രായമാവുമ്പോൾ അല്ലെങ്കിൽ അണുബാധ, തലയ്ക്ക്

ഏൽക്കുന്ന ആഘാതം എന്നീ കാരണങ്ങളാൽ ഈ തരികൾ അവിടെ നിന്ന് മാറി ബാലൻസ് നിയന്ത്രിക്കുന്ന കനാലുകളിലേക്ക് വീഴുന്നു. തല തിരിക്കുമ്പോൾ ഈ തരികൾ ദ്രാവകത്തിൽ ചലിക്കുകയും അത് തലച്ചോറിലേക്ക് തെറ്റായ സന്ദേശങ്ങൾ അയക്കുകയും ചെയ്യുന്നു. ഇതാണ് തലകറക്കത്തിന് കാരണമാവുന്നത്. പ്രധാന ലക്ഷണങ്ങൾ: പെട്ടെന്നുണ്ടാകുന്ന തലകറക്കം. കട്ടിലിൽ കിടന്നുകൊണ്ട് ചരിയുമ്പോഴോ മുകളിലേക്ക് നോക്കുമ്പോഴോ കുനിയുമ്പോഴോ ആണ് ഇത് അനുഭവപ്പെടുന്നത്. സാധാരണയായി തലകറക്കം ഒരു മിനിറ്റിൽ താഴെ മാത്രമേ നീണ്ടു നിൽക്കൂ. ചിലപ്പോൾ ഛർദിക്കാനുള്ള തോന്നൽ, നിൽക്കുമ്പോഴോ നടക്കുമ്പോഴോ വീഴാൻ പോകുന്നത് പോലെയുള്ള തോന്നൽ എന്നിവയുണ്ടാകാം. ചികിത്സ: വ്യക്തിഗത ലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ഹോമിയോപ്പതി മരുന്നുകളോടൊപ്പം ബാലൻസ് മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രത്യേക വ്യായാമങ്ങൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യണം. മിനിയേഴ്സ് ഡിസീസ്: മിനിയേഴ്സ് ഡിസീസ് എന്നത് ഉൾച്ചെവിയെ ബാധിക്കുന്ന ഒരു ദീർഘകാല രോഗമാണ്. ശരീരത്തിന്റെ ബാലൻസിനെയും കേൾവിയെയും ഇത് ഒരുപോലെ ബാധിക്കുന്നു. പ്രധാന ലക്ഷണങ്ങൾ: തലകറക്കം. പെട്ടെന്നുണ്ടാകുന്നതും കഠിനവുമായ തലകറക്കം. ഇത് മിനിറ്റുകൾ മുതൽ മണിക്കൂറുകൾ വരെ നീണ്ടു നിൽക്കാം. കേൾവിക്കുറവ്: പ്രത്യേകിച്ച് താഴ്ന്ന ഫ്രീക്വൻസിയുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ പ്രയാസം അനുഭവപ്പെടാം. ചെവിയിൽ മൂളലോ ഇരമ്പലോ അനുഭവപ്പെടുക, ചെവി അടയുന്നത് പോലെ തോന്നൽ എന്നിവയാണ് മറ്റ് പ്രധാന ലക്ഷണങ്ങൾ. നമ്മുടെ ചെവിക്കുള്ളിലെ എൻഡോലിംഫ് എന്ന ദ്രാവകത്തിന്റെ അളവ് കൂടുന്നതാണ് ഈ രോഗത്തിന് പ്രധാന കാരണമായി കരുതപ്പെടുന്നത്. ഈ ദ്രാവകം പുറത്തേക്ക് ഒഴുകിപ്പോകുന്നതിലെ തടസ്സങ്ങൾ, രോഗപ്രതിരോധ വ്യവസ്ഥയിലെ അസ്വാഭാവികതകൾ, ജനിതക കാരണങ്ങൾ, വൈറൽ അണുബാധകൾ, അലർജി എന്നിവ ഇതിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളാണ്. രോഗിയുടെ ലക്ഷണങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടാണ് പ്രധാനമായും രോഗനിർണയം നടത്തുന്നത്. ഇതിനായി ഓഡിയോമെട്രി, ബാലൻസ് പരിശോധനകൾ, MRI അല്ലെങ്കിൽ CT സ്കാൻ എന്നീ പരിശോധനകൾ നടത്താറുണ്ട്. ശരിയായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ലക്ഷണങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കും. ഉപ്പിന്റെ ഉപയോഗം കുറയ്ക്കുന്നത് ചെവിക്കുള്ളിലെ ദ്രാവകം കുറയ്ക്കാൻ സഹായിക്കും. ചായ, കാപ്പി, മദ്യം, പുകയില എന്നിവ ഒഴിവാക്കണം. വെസ്റ്റിബുലാർ ന്യൂറൈറ്റിസ്: നമ്മുടെ ശരീരത്തിന്റെ ബാലൻസ് നിലനിർത്താൻ സഹായിക്കുന്ന ആന്തരിക കർണത്തിലെ നാഡിയാണ് വെസ്റ്റിബുലാർ നാഡി. ഈ നാഡിയിൽ ഉണ്ടാകുന്ന വീക്കത്തെ വെസ്റ്റിബുലാർ ന്യൂറൈറ്റിസ് എന്ന് വിളിക്കുന്നു. ഇത് പെട്ടെന്നുണ്ടാകുന്ന കഠിനമായ തലകറക്കത്തിന് കാരണമാകുന്നു. പ്രധാന ലക്ഷണങ്ങൾ: പെട്ടെന്ന് തുടങ്ങുന്നതും ദീർഘനേരം നീണ്ടു നിൽക്കുന്നതുമായ തലകറക്കം. ചുറ്റുമുള്ളവ കറങ്ങുന്നതായി അനുഭവപ്പെടും. തലകറക്കത്തിനോടൊപ്പം ശക്തമായ ഓക്കാനവും ഛർദിയും ഉണ്ടാകാം. നിൽക്കാനോ നടക്കാനോ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ഒരു വശത്തേക്ക് ചരിഞ്ഞു പോവുകയും ചെയ്യുന്നു. ചിലപ്പോൾ കണ്ണുകൾ പെട്ടെന്ന് ഒരു വശത്തേക്ക് ചലിക്കുന്നത് കാണാം. കേൾവി ശക്തിക്ക് തകരാറോ ചെവിയിൽ മുഴക്കമോ ഉണ്ടെങ്കിൽ അത് ലാബിരിന്തൈറ്റിസ് എന്ന അവസ്ഥയാകാം. മിക്കവാറും സന്ദർഭങ്ങൾ ഒരു വൈറൽ ഇൻഫെക്ഷൻ, അതായത് ജലദോഷം, ഇൻഫ്ലുവൻസ തുടങ്ങിയവയ്ക്ക് ശേഷമാണ് ഇത് കണ്ടുവരുന്നത്. ഈ വൈറസുകൾ വെസ്റ്റിബുലാർ നാഡിയെ ബാധിക്കുകയും അവിടെ വീക്കം ഉണ്ടാക്കുകയും ചെയ്യുന്നു. രോഗനിർണയം: ഡോക്ടർമാർ കണ്ണിന്റെ ചലനങ്ങൾ പരിശോധിക്കുന്നു. കേൾവി ശക്തിക്ക് മാറ്റമുണ്ടോ എന്നറിയാൻ ഹിയറിംഗ് ടെസ്റ്റ് ആവശ്യമായി വരാം. തലകറക്കത്തിന് മറ്റ് ഗൌരവമായ കാരണങ്ങൾ ഇല്ലെന്ന് ഉറപ്പുവരുത്താൻ MRI, CT സ്കാൻ തുടങ്ങിയ പരിശോധനകളും നിർദ്ദേശിക്കാം. രോഗലക്ഷണങ്ങൾ കുറയ്ക്കാനും നാഡിയുടെ വീക്കം മാറ്റാനുമാണ് ചികിത്സ നൽകുന്നത്. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ പൂർണ്ണ വിശ്രമം ആവശ്യമാണ്. തലകറക്കം മാറിയതിനു ശേഷം ബാലൻസ് വീണ്ടെടുക്കാൻ സഹായിക്കുന്ന പ്രത്യേക വ്യായാമങ്ങളും ആവശ്യമായി വരും. കഠിനമായ ലക്ഷണങ്ങൾ സാധാരണയായി 2 മുതൽ 3 ദിവസം വരെ നീണ്ടു നിൽക്കും. എന്നാൽ പൂർണ്ണമായി പഴയ അവസ്ഥയിലേക്ക് മാറാൻ ആഴ്ചകളോ മാസങ്ങളോ എടുത്തേക്കാം. സെർവിക്കോജെനിക് വെർട്ടിഗോ: സെർവിക്കൽ സ്പോണ്ടൈലോസിസ് അഥവാ കഴുത്തിലെ അസ്ഥികൾക്കും തരുണാസ്ഥികൾക്കും തേയ്മാനം സംഭവിക്കുന്നത് കാരണം ഉണ്ടാകുന്ന തലകറക്കമാണ് സെർവിക്കോജെനിക് വെർട്ടിഗോ. നമ്മുടെ കഴുത്തിലെ കശേരുക്കൾക്ക് ഇടയിലുള്ള ഡിസ്കുകൾ പ്രായം കൂടുന്തോറും അല്ലെങ്കിൽ തെറ്റായ രീതിയിലുള്ള ഇരിപ്പ് അല്ലെങ്കിൽ കിടപ്പ് മൂലം തേയ്മാനം സംഭവിക്കാം. ഇത് കഴുത്തിലെ നാഡികളെയോ രക്തക്കുഴലുകളെയോ സമ്മർദ്ദത്തിലാക്കുമ്പോൾ തലച്ചോറിലേക്ക് ബാലൻസ് നിലനിർത്താൻ പോകുന്ന സിഗ്നലുകളിൽ തടസ്സമുണ്ടാകുന്നു. പ്രധാന ലക്ഷണങ്ങൾ: പെട്ടെന്ന് കഴുത്ത് വെട്ടിക്കുമ്പോഴോ ഒരു വശത്തേക്ക് തിരിക്കുമ്പോഴോ ആണ് തലകറക്കം അനുഭവപ്പെടുക. കഴുത്തിന് പുറകിൽ വേദന, പേശികൾ വലിഞ്ഞു മുറുകുന്നതായ തോന്നൽ, നിൽക്കുമ്പോഴോ നടക്കുമ്പോഴോ വീണുപോകാമെന്നുള്ള തോന്നൽ, തലയുടെ പിൻഭാഗത്തു നിന്ന് തുടങ്ങുന്ന വേദന, തോളുകളിലേക്കും കൈകാലുകളിലേക്കുമുള്ള വേദനയും തരിപ്പും എന്നിവയാണ് മറ്റ് പ്രധാന ലക്ഷണങ്ങൾ. കാരണങ്ങൾ: കഴുത്തിലെ തേയ്മാനം കാരണം തലച്ചോറിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളിൽ സമ്മർദ്ദമുണ്ടാവുകയും രക്തയോട്ടം കുറയുകയും ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിന്റെ ബാലൻസ് സംബന്ധിച്ച വിവരങ്ങൾ നാഡികൾ വഴി തലച്ചോറിലെത്തുന്നു. കഴുത്തിലെ വീക്കം കാരണം തെറ്റായ സിഗ്നലുകൾ തലച്ചോറിലേക്ക് പോകുമ്പോൾ തലകറക്കം അനുഭവപ്പെടുന്നു. കഴുത്തിലെ പേശികൾ അമിതമായി മുറുകുന്നത് ബാലൻസിനെ ബാധിക്കുന്നു. രോഗനിർണയം: ഡോക്ടർമാർ കഴുത്തിന്റെ ചലനശേഷിയും ബാലൻസും പരിശോധിക്കുന്നു. കശേരുക്കളിലെ തേയ്മാനത്തിന്റെ ആഴം മനസ്സിലാക്കാൻ എക്സ്റേ, MRI സ്കാൻ തുടങ്ങിയ പരിശോധനകൾ ആവശ്യമായി വരാം.
കഴുത്തിലെ പ്രശ്നം പരിഹരിക്കുന്നതിലൂടെ മാത്രം.

0: മെയ് തലകറക്കം പൂർണ്ണമായി മാറ്റാൻ സാധിക്കൂ. രോഗിയുടെ വ്യക്തിഗത ലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ഹോമിയോപ്പതി മരുന്നിനോടൊപ്പം കഴുത്തിലെ പേശികളെ ബലപ്പെടുത്താനുള്ളതും കഴുത്തിന്റെ ചലനശേഷി വർദ്ധിപ്പിക്കാനുള്ളതുമായ വ്യായാമങ്ങളും ആവശ്യമാണ്. കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും ഉപയോഗിക്കുമ്പോൾ കഴുത്ത് കുനിച്ചു പിടിക്കാതെ നേരെ ഇരിക്കുക. ഉറങ്ങുമ്പോൾ അധികം ഉയരമുള്ളതോ വല്ലാതെ താഴ്ന്നതോ ആയ തലയിണ ഒഴിവാക്കുക. കഴുത്തിന് അമിത ആയാസം നൽകുന്ന ജോലികൾ ഒഴിവാക്കുക എന്നിവയും ശ്രദ്ധിക്കണം. സെൻട്രൽ വെർട്ടിഗോ. സെൻട്രൽ വെർട്ടിഗോ എന്നാൽ തലച്ചോറിലെ പ്രധാന ഭാഗങ്ങളിലുണ്ടാകുന്ന തകരാറുകൾ മൂലം അനുഭവപ്പെടുന്ന തലകറക്കമാണ്. ഇത് കൂടുതൽ ഗൌരവകരമാണ്. തലച്ചോറിലെ സെറിബെല്ലം, ബ്രെയിൻ സ്റ്റെം എന്നീ ഭാഗങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് സെൻട്രൽ വെർട്ടിഗോയ്ക്ക് കാരണം. ശരീരത്തിന്റെ ബാലൻസ് നിയന്ത്രിക്കുന്നതിൽ ഈ ഭാഗങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു. സെൻട്രൽ വെർട്ടിഗോ പലപ്പോഴും ഇനി പറയുന്ന ആരോഗ്യ പ്രശ്നങ്ങളുടെ ലക്ഷണമാകാം. സ്ട്രോക്ക്. തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് കാരണം തലകറക്കം അനുഭവപ്പെടുന്നു. സെറിബെല്ലത്തിലോ ബ്രെയിൻ സ്റ്റെമിലോ ഉണ്ടാകുന്ന മുഴകൾ. മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്. ഇത് നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ്. മൈഗ്രെയിൻ. കടുത്ത തലവേദനയോടൊപ്പം തലകറക്കവും അനുഭവപ്പെടാം. അപകടങ്ങൾ മൂലം തലച്ചോറിനുണ്ടാകുന്ന ക്ഷതം മറ്റൊരു പ്രധാന കാരണമാണ്. പെരിഫറൽ വെർട്ടിഗോയെ അപേക്ഷിച്ച് ഇതിന്റെ ലക്ഷണങ്ങൾ കൂടുതൽ കാലം നീണ്ടു നിൽക്കാം. പ്രധാന ലക്ഷണങ്ങൾ ഇവയാണ്. സ്ഥിരമായ തലകറക്കം. പെട്ടെന്നുണ്ടായി മാറുന്നതിന് പകരം ദീർഘനേരം നീണ്ടു നിൽക്കുന്ന തലകറക്കം. നടക്കുമ്പോഴുള്ള ബാലൻസ് കുറവ്. നേരെ നടക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. കാഴ്ചയിലെ മാറ്റങ്ങൾ. വസ്തുക്കൾ രണ്ടായി കാണുക, അല്ലെങ്കിൽ കണ്ണ് നിയന്ത്രിക്കാൻ കഴിയാതെ വരിക. വാക്കുകൾ കുഴഞ്ഞു പോവുക. കൈകാലുകൾക്കോ മുഖത്തോ അനുഭവപ്പെടുന്ന ബലക്കുറവ്. കേൾവിക്കുറവോ ചെവിയിൽ മുളലോ സാധാരണയായി സെൻട്രൽ വെർട്ടിഗോയിൽ ഉണ്ടാകാറില്ല. സെൻട്രൽ വെർട്ടിഗോയുടെ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ CT, MRI തുടങ്ങിയ പരിശോധനകൾ ആവശ്യമായി വരാം. കാരണം കണ്ടെത്തി അതിനനുസരിച്ചുള്ള ചികിത്സയാണ് നൽകേണ്ടത്. ഹോമിയോപ്പതിയിൽ തലകറക്കം ഒരു രോഗമായല്ല, മറിച്ച് ശരീരത്തിലെ ആന്തരിക അസന്തുലിതാവസ്ഥയുടെ ഒരു ലക്ഷണമായാണ് കണക്കാക്കുന്നത്. തലകറക്കം അനുഭവപ്പെടുന്ന ഓരോ രോഗിക്കും അവരുടേതായ പ്രത്യേകതകളുണ്ട്. ഓരോ രോഗിക്കും തലകറക്കം അനുഭവപ്പെടുന്നത് വ്യത്യസ്ത കാരണങ്ങളാലും വ്യത്യസ്ത സാഹചര്യങ്ങളിലുമായിരിക്കും. ഈ പ്രത്യേകതകളോടൊപ്പം ആ രോഗിയുടെ മാനസികവും ശാരീരികവുമായ ഘടകങ്ങൾ കൂടി കണക്കിലെടുത്താണ് ഹോമിയോപ്പതി മരുന്ന് നിശ്ചയിക്കുന്നത്.
1: തലകറക്കത്തിന്റെ കാരണങ്ങളും ഹോമിയോ ചികിത്സയും. തിരുവനന്തപുരം ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ ഓർഗനോൺ ഓഫ് മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ത്വാഹിറ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇനി 12:50 വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നെതർലൻഡ്സിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡച്ച് പ്രധാനമന്ത്രി റോബ് എട്ടനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. രാജ്യത്തെ വൈദ്യശാസ്ത്ര മേഖലയുടെ വികസനത്തിൽ നിർണായക പങ്കാണ് ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് വഹിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. ഇന്ന് ദേശീയ ഡെങ്കിപ്പനി പ്രതിരോധ ദിനം. വൃത്തിയുള്ളതും സുരക്ഷിതവുമായ ചുറ്റുപാടുകൾക്കുമായി പൌരന്മാർ ഒത്തുചേരണമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. 6 ദിവസത്തെ വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നെതർലൻഡ്സിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡച്ച് പ്രധാനമന്ത്രി റോബ് എട്ടനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഡച്ച് രാജാവിനെയും രാജ്ഞിയെയും അദ്ദേഹം സന്ദർശിക്കും. ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന അദ്ദേഹം പ്രമുഖ ഡച്ച് കമ്പനികളുടെ സിഇഒമാരുമായി കൂടിക്കാഴ്ചയും നടത്തും. പ്രധാനമന്ത്രി നാളെ സ്വീഡനിലെ ഗോഥൻബർഗിലേക്ക് പോകും. സന്ദർശനത്തിന്റെ 4-ാം പാദത്തിൽ പ്രധാനമന്ത്രി തിങ്കളാഴ്ച നോർവേയിലെത്തും. ചൊവ്വാഴ്ച ഇറ്റലിയിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് സെർജിയോ മാറ്റെറില്ലയുമായും പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായും കൂടിക്കാഴ്ച നടത്തും. സിക്കിം സംസ്ഥാന രൂപീകരണ ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. സിക്കിമിന്റെ പ്രകൃതി ഭംഗിയും സാംസ്കാരിക പൈതൃകവും പരിസ്ഥിതി സംരക്ഷണത്തോടുള്ള ശക്തമായ പ്രതിബദ്ധതയും രാജ്യത്തിന്റെ സുസ്ഥിര വികസനത്തിന് മാതൃകയാണെന്ന് രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു.

0: വികസനത്തിൽ സിക്കിം നൽകുന്ന സംഭാവനകൾ ഏറെ വിലപ്പെട്ടതാണെന്ന് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച സന്ദേശത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് സിക്കിം സന്ദർശിക്കും. ഉപരാഷ്ട്രപതിയായതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സിക്കിം സന്ദർശനമാണിത്. ഗാംഗ്ടോക്കിൽ നടക്കുന്ന സിക്കിമിന്റെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. വടക്കുകിഴക്കൻ മേഖലാ വികസന മന്ത്രാലയത്തിന്റെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും അദ്ദേഹം നിർവ്വഹിക്കും. വിദേശയാത്രയ്ക്ക് സെസ് നികുതി സർചാർജ് എന്നിവ ചുമത്തുന്നതിനെക്കുറിച്ചുള്ള മാധ്യമ റിപ്പോർട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തള്ളിക്കളഞ്ഞു. രാജ്യത്ത് ബിസിനസ് ചെയ്യുന്നതും ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതും കൂടുതൽ ലളിതമാക്കാനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത പ്രധാനമന്ത്രി ആവർത്തിച്ചു. അതേസമയം വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമ സ്ഥാപനം വാർത്ത ഔദ്യോഗികമായി പിൻവലിക്കുകയും സംഭവിച്ച വീഴ്ചയിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. തിരുവനന്തപുരത്തെ ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിർമ്മിക്കുന്ന തദ്ദേശീയവും ലോകോത്തര നിലവാരമുള്ളതുമായ മെഡിക്കൽ ഉപകരണങ്ങൾ രാജ്യത്തെ വൈദ്യശാസ്ത്ര മേഖലയുടെ വികസനത്തിൽ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്. ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആന്റ് ടെക്നോളജിയിലെ 42-ാമത് വാർഷിക ബിരുദദാന ചടങ്ങിൽ നൽകിയ വീഡിയോ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്.
1: യുണീക് ഫോക്കസ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദി മേക്കിംഗ് ഓഫ് മെഡിക്കൽ ഡിവൈസസ് വിച്ച് ആർ വേൾഡ് ക്ലാസ്, ഹൈലി ഇഫക്റ്റീവ്, അറ്റ് ദി സെയിം ടൈം ഇൻഡിജിനസ് ആൻഡ് കോസ്റ്റ് ഇഫക്റ്റീവ്. ഇറ്റ് ഇസ് ഓൾസോ സാറ്റിസ്ഫൈങ് ടു നോട്ട് ദാറ്റ് നിയർലി 7-8 ടെക്നോളജീസ് ആർ ബീങ് ട്രാൻസ്ഫേർഡ് എവറി ഇയർ ബൈ ദിസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ആൻഡ് ഈവൻ ദിസ് ഇയർ ദെർ ആർ അറ്റ്ലീസ്റ്റ് 7 ടെക്നോളജീസ് വിച്ച് ആർ ഗോയിങ് ടു ബി ട്രാൻസ്ഫേർഡ് ടു ദി ഇൻഡസ്ട്രി.
0: ദേശീയ ആരോഗ്യ സംരക്ഷണ ചട്ടക്കൂട് കൃത്യമായി മനസ്സിലാക്കി വേണം ഓരോ വിദ്യാർത്ഥിയും വൈദ്യശാസ്ത്ര സേവനത്തിലേക്ക് ചുവടുവയ്ക്കാനെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ. ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആന്റ് ടെക്നോളജിയിലെ 42-ാമത് വാർഷിക ബിരുദദാന ചടങ്ങിലും 9-ാമത് ജി പാർത്ഥസാരഥി സ്മാരക പ്രഭാഷണത്തിലും പങ്കെടുക്കുകയായിരുന്നു അവർ. ശ്രീ ചിത്രയിൽ നിന്ന് ബിരുദം നേടുന്നത് മികച്ച നേട്ടമാണെന്നും രോഗി പരിചരണത്തിൽ സഹാനുഭൂതിയും അനുകമ്പയും പരിശീലിക്കാൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണമെന്നും ശ്രീമതി പുണ്യ സലില ശ്രീവാസ്തവ പറഞ്ഞു. വികസിത ഭാരതത്തിന്റെ ദർശനം എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് ആരോഗ്യ സംരക്ഷണത്തിൽ സേവനത്തിലൂടെ മാത്രമേ സാക്ഷാത്കരിക്കാൻ കഴിയൂ എന്നും അവർ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. UDF നേതൃയോഗം ഇന്ന് ചേരും. VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയവർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. ഉത്തർപ്രദേശിലും രാജ്യത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിലും കൊടുങ്കാറ്റിലും ജീവഹാനി സംഭവിച്ചതിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സമൂഹമാധ്യമക്കുറിപ്പിലൂടെ അനുശോചനമറിയിച്ച അദ്ദേഹം പ്രതികൂല കാലാവസ്ഥ ബാധിച്ച സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുന്നുണ്ടെന്ന് പറഞ്ഞു. കേരളത്തിൽ കാലവർഷം മെയ് 26-ിനെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപിൽ തീരദേശവാസികളും കപ്പൽ യാത്രക്കാരും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. കോഴിക്കോട് ജില്ലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുള്ള 2 പേരുടെയും ആരോഗ്യനില തൃപ്തികരം. ഫറോക്ക് സ്വദേശിയായ 19-കാരനും കോട്ടൂർ സ്വദേശിയായ 9-കാരനുമാണ് ചികിത്സയിലുള്ളത്. കനാലിൽ കുളിച്ചതായി വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി പൊതുജലാശയങ്ങളിൽ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ തുടങ്ങി. ഇന്ന് ദേശീയ ഡെങ്കിപ്പനി പ്രതിരോധ ദിനം. രോഗത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും കാലവർഷത്തിന് മുന്നോടിയായുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിനുമായാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഈ ദിനം ആചരിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
3: ഡെങ്കിപ്പനി പ്രതിരോധത്തിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും വൃത്തിയുള്ളതും സുരക്ഷിതവുമായ ചുറ്റുപാടുകൾ നിലനിർത്തുന്നതിനും പൌരന്മാർ ഒത്തുചേരണമെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ജെ പി നഡ്ഡ ആഹ്വാനം ചെയ്തു. മെച്ചപ്പെട്ട നിരീക്ഷണം, പരിശോധന, ചികിത്സാ സൌകര്യങ്ങൾ, വ്യാപകമായ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ എന്നിവയിലൂടെ സർക്കാർ ഡെങ്കു നിയന്ത്രണ ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുന്നത് തുടരുകയാണെന്ന് ശ്രീ നഡ്ഡ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഡെങ്കിപ്പനി നിയന്ത്രണത്തിന് പൊതുജന പങ്കാളിത്തം, പരിശോധിക്കാം, വൃത്തിയാക്കാം, മൂടിവെക്കാം എന്നതാണ്

0: ഈ വർഷത്തെ പ്രമേയം ഡെങ്കിപ്പനി പടരുന്നത് തടയുന്നതിനുള്ള പ്രീ മൺസൂൺ അവബോധ പ്രവർത്തനങ്ങളുടെ പ്രധാന മാസമായി മെയ് മാസത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇന്ന് അന്താരാഷ്ട്ര പ്രകാശ ദിനം. 1960 ഭൌതിക ശാസ്ത്രജ്ഞനും എഞ്ചിനീയറുമായ തിയോഡോർ മൈമാൻ നടത്തിയ ആദ്യത്തെ ലേസർ പ്രവർത്തനത്തിന്റെ വിജയത്തിന്റെ സ്മരണയ്ക്കായി എല്ലാ വർഷവും മെയ് 16 പ്രകാശ ദിനമായി ആചരിക്കുന്നു. സുസ്ഥിര ഭാവിയിലേക്കുള്ള വെളിച്ചം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ രാത്രി 7:30 മത്സരം. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവും പാർലമെന്റ് അംഗവുമായ അഭിഷേക് ബാനർജിക്കെതിരെ പോലീസ് കേസെടുത്തു. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പ്രകോപനപരമായ പരാമർശം നടത്തി എന്ന പരാതിയിലാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ ആർജികർ മെഡിക്കൽ കോളേജിൽ പീഡനത്തിനിരയായി വിദ്യാർത്ഥി കൊല ചെയ്യപ്പെട്ട കേസ് അന്വേഷണത്തിലെ വീഴ്ചകളുമായി ബന്ധപ്പെട്ട് മുൻ കൊൽക്കത്ത പോലീസ് കമ്മീഷണർ വിനീത് ഗോയൽ ഉൾപ്പെടെ 3 മുതിർന്ന IPS ഉദ്യോഗസ്ഥരെ പശ്ചിമബംഗാൾ സർക്കാർ സസ്പെൻഡ് ചെയ്തു. പെട്രോൾ കയറ്റുമതിക്ക് ലിറ്ററിന് 3 രൂപ പ്രത്യേക അധിക എക്സൈസ് തീരുവ ചുമത്തി കേന്ദ്ര സർക്കാർ. അതേസമയം ഡീസൽ കയറ്റുമതിയുടെ പ്രത്യേക അധിക എക്സൈസ് ഡ്യൂട്ടി 23 രൂപയിൽ നിന്ന് 16.50 രൂപയായി കുറച്ചതായി ധനമന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നു. പുതുക്കിയ നിരക്കുകൾ ഇന്നു മുതൽ അടുത്ത 2 ആഴ്ചത്തേക്ക് പ്രാബല്യത്തിൽ ഉണ്ടാകും. ആഭ്യന്തര ഉപഭോഗത്തിനുള്ള പെട്രോളിന്റെയും ഡീസലിന്റെയും നിലവിലുള്ള എക്സൈസ് ഡ്യൂട്ടി നിരക്കുകളിൽ മാറ്റമില്ല. CBSE 12-ാം ക്ലാസ് പരീക്ഷാഫലത്തിൽ തൃപ്തരല്ലാത്ത വിദ്യാർത്ഥികൾക്ക് 2 ഘട്ടങ്ങളായുള്ള പുനഃപരിശോധനാ സംവിധാനം ഏർപ്പെടുത്തിയതായി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. 1-ാം ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് മൂല്യനിർണ്ണയം കഴിഞ്ഞ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾക്കായി ഈ മാസം 19 മുതൽ 22 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ഒരു വിഷയത്തിന് 700 രൂപയാണ് ഫീസ്. 2-ാം ഘട്ടത്തിൽ മാർക്കുകളിലെ വ്യത്യാസങ്ങൾ പരിശോധിക്കുന്നതിനോ വീണ്ടും മൂല്യനിർണ്ണയം നടത്തുന്നതിനോ ഈ മാസം 26 മുതൽ 29 വരെ അപേക്ഷ നൽകാമെന്നും CBSE അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നെതർലൻഡ്സിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡച്ച് പ്രധാനമന്ത്രി റോബ് എട്ടനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. രാജ്യത്തെ വൈദ്യശാസ്ത്ര മേഖലയുടെ വികസനത്തിൽ നിർണായക പങ്കാണ് ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് വഹിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. ഇന്ന് ദേശീയ ഡെങ്കിപ്പനി പ്രതിരോധ ദിനം. വൃത്തിയുള്ളതും സുരക്ഷിതവുമായ ചുറ്റുപാടുകൾക്കുമായി പൌരന്മാർ ഒത്തുചേരണമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: സമയം 1 മണി. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൌനസാക്ഷി. നാടകരചന, സംവിധാനം വിനോദ് ബാബു H. ശബ്ദം പകർന്നവർ യു പ്രസന്നകുമാർ, ബാലമുരളി ചിറക്കൽ, പ്രജിൻ സി കണ്ണൻ, മെഹമൂദ് കുറുവ, കമ്പിൽ പി രാമചന്ദ്രൻ, മോഹനൻ രാമന്തളി, അനീഷ് പെരുന്താറ്റിൽ, രാമകൃഷ്ണൻ പഴശ്ശി, ജസ്ന ജയരാജ്, സജി സെബാസ്റ്റ്യൻ, ബാബുരാജ് പെരിയ. മലയാള പരിഭാഷ KS സിംഗ്.
3: മഹാരാജൻ, മഹാരാജൻ, അങ്ങും എന്താണ് ഇത്രയും ചിന്താകുലനായിരിക്കുന്നത്?
4: വന്നാലും മന്ത്രി, നമ്മുടെ ചിന്ത മുഴുവൻ നാടിനെക്കുറിച്ചല്ലാതെ മറ്റെന്താണ്? വേറെ ഒന്നുമില്ല.
3: അങ്ങ് എപ്പോഴും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ മാറ്റങ്ങൾ സംഭവിക്കുമോ? ഇങ്ങനെ പോയാൽ അവിടെ നിന്റെ ആരോഗ്യസ്ഥിതി എന്താകും?
4: മന്ത്രി, ഈ നാടിന്റെ നന്മ മാത്രമാണ് നമ്മുടെ ആരോഗ്യത്തെക്കാൾ നമുക്ക് മുഖ്യം.
3: മഹാരാജൻ, ഞാൻ പറയുന്നത് എന്തെന്നാൽ.
4: നിർത്തൂ മന്ത്രി. ഇന്നലെ നമ്മൾ ചേർന്ന സഭയിൽ നിങ്ങളും ഉപമന്ത്രിമാരും ചേർന്ന് ആലോചിച്ച് നല്ലൊരു തീരുമാനം ഇന്ന് അറിയിക്കാമെന്ന് പറഞ്ഞിരുന്നില്ലേ? അതെന്തായി? നല്ല തീരുമാനം വല്ലതും ഉണ്ടായോ?
3: മഹാരാജൻ, എന്നോടങ്ങൊരു കാര്യം അരുളി ചെയ്താൽ ഞാൻ അത് നിറവേറ്റാതിരിക്കുമോ? ഒരു നല്ല തീരുമാനത്തിലെത്തിയിരിക്കുന്നു മഹാരാജൻ. അത് അങ്ങൊന്നിനെ അറിയിക്കാൻ വേണ്ടിയാണ് അങ്ങയുടെ വിശ്രമ സമയം പോലും നോക്കാതെ ഞാൻ വന്നിരിക്കുന്നത്. എന്നോട് ക്ഷമിച്ചാൽ
4: മന്ത്രി. നമ്മുടെ നാടിനെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നതുവരെ നമുക്ക് വിശ്രമമില്ല.

0: സമയം പാഴാക്കാതെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വേഗം പറയും.
1: ഉത്തരവ് മഹാരാജ.
0: ആ ഒരു നിമിഷം, ഇന്നലത്തെ സഭയിൽ നമ്മുടെ രാജ്യോപദേശകൻ അഭിമന്യു പങ്കെടുത്തിരുന്നുവോ?
1: ക്ഷമിച്ചാലും മഹാരാജ, ഇന്നലത്തെ സഭയിൽ അഭിമന്യു പങ്കെടുത്തിരുന്നില്ല.
0: എന്ത്? അഭിമന്യു പങ്കെടുത്തില്ലെന്നോ? നാം സഭയിൽ നിന്നും തിരിക്കുന്നതിന് മുന്നേ നിങ്ങളോട് പറഞ്ഞിരുന്നതല്ലേ ചർച്ചയിൽ കർശനമായും അഭിമന്യു പങ്കെടുക്കണമെന്ന്? എന്നിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? അഭിമന്യുവിനെ നിങ്ങൾ സഭ കൂടുന്ന വിവരം അറിയിച്ചിരുന്നില്ലേ?
1: മഹാരാജൻ, അവിടുന്ന് അറിയാത്തതായി ഒന്നും തന്നെ ഇല്ലല്ലോ. അഭിമന്യു ഏതൊരു സഭയിലും എന്തു നല്ല തീരുമാനത്തിനും തടസ്സം നിൽക്കും. അതുമാത്രമല്ല, ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിന് ഒരു വിലയും കൽപ്പിക്കാതെ സ്ഥിരമായി തർക്കിക്കുകയും എതിർക്കുകയും ചെയ്യുന്നത് അഭിമന്യു പതിവാക്കിയിരിക്കുന്നു. രാജ്യത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രശ്നങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നല്ലൊരു തീരുമാനം കൈക്കൊള്ളേണ്ടതാണ്. അത് അനിവാര്യമാണ്. അങ്ങനോട് ക്ഷമിക്കണം. ഈ കാരണങ്ങളാലാണ് ഞാൻ അഭിമന്യുവിനെ സഭയിലേക്ക് ക്ഷണിക്കാതിരുന്നത്.
0: തെറ്റാണ് മന്ത്രി, നിങ്ങളുടെ ഊഹം തെറ്റ്. ഭൂരിപക്ഷ അഭിപ്രായത്തിൽ നിന്നും വ്യത്യസ്തമായി ഒരു നിർദ്ദേശമോ നിലപാടോ അഭിമന്യു എടുക്കുന്നുവെങ്കിൽ അത് നമ്മൾ നിസ്സാരമായി തള്ളരുത്. അതീവ ഗൌരവത്തോടെ അതിനെ വിശകലനം ചെയ്യേണ്ടതുണ്ട്. ചിലപ്പോൾ അതായിരിക്കും ഏറ്റവും നല്ല തീരുമാനം.
1: അങ്ങനെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്നാൽ,
0: കൂടുതൽ വിശദീകരണം എനിക്ക് ആവശ്യമില്ല. എത്രയും പെട്ടെന്ന് അഭിമന്യുവിനെ വിവരമറിയിക്കുക. നാളെ നടക്കുന്ന രാജ്യസഭയിൽ തീർച്ചയായും അഭിമന്യു ഉണ്ടായിരിക്കണം. ഇതെന്റെ ആജ്ഞയാണ്.
1: ഉത്തരവ്. മഹാരാജാവ് നീണാൾ വാഴട്ടെ.
0: മന്ത്രി, എന്താ ഇത്? ഞാൻ ഇത്രയും പറഞ്ഞിട്ടും അഭിമന്യു സഭയിലെത്തിയില്ലല്ലോ. ഒരു ഉപദേശകന് വേണ്ടി നാം കാത്തിരിക്കണമെന്നാണോ? അല്ല, അഭിമന്യു ഇന്നും സഭയിൽ പങ്കെടുക്കേണ്ട എന്ന് നിങ്ങൾ വീണ്ടും തീരുമാനിച്ചോ?
1: ഇല്ല അങ്ങനെ. അവിടുന്ന് ഉത്തരവിനെ ഞാൻ എങ്ങനെ അനുസരിക്കാതിരിക്കും? മാത്രമല്ല, അതങ്ങയുടെ ആജ്ഞയായിരുന്നു. ഞാനത് ശിരസാവഹിച്ച് അഭിമന്യുവിനെ ധരിപ്പിക്കുകയും ചെയ്തതാണ്. വിവരങ്ങൾ കൃത്യമായി അറിയിക്കുകയുണ്ടായി എന്നും ദൂതൻ എന്നോട് പറഞ്ഞു.
0: എന്നിട്ട് എന്തുകൊണ്ട് അഭിമന്യു സഭയിലെത്തിയില്ല? ഇന്ന് ചേരുന്ന സഭയുടെ പ്രാധാന്യം അറിയിപ്പിൽ വിവരിച്ചിരുന്നോ?
1: എന്റെ ദൈവമേ, ഈ അഭിമന്യു എന്റെ തലയ്ക്ക് വില പറയുമെന്ന് തോന്നുന്നല്ലോ. അവിടുന്ന് കോപിക്കരുത്. അഭിമന്യു സഭയിൽ എത്താത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അവിടുന്നാണ് സത്യം. എന്നെ വിശ്വസിക്കണം.
0: അങ്ങനെയാണെങ്കിൽ
2: മഹാരാജാവ് നിനാൾ വഴട്ടെ. ക്ഷമിക്കണം മഹാരാജൻ, ഞാൻ അല്പം വൈകി.
1: മഹാരാജൻ കൃത്യസമയത്ത് സഭ ചേരുമെന്ന് അറിയിച്ചിട്ട് പോലും അഭിമന്യു വൈകിയെത്തിയിരിക്കുന്നു. മഹാരാജാവേ, അങ്ങയുടെ ഉത്തരവിനെ അവഗണിച്ചിരിക്കുകയാണ്. മാത്രമല്ല, സഭയെയും അപമാനിക്കുന്ന ഈ പ്രവൃത്തിക്ക് തക്കതായ ശിക്ഷ അഭിമന്യുവിന് നൽകണമെന്ന് അങ്ങയോട് ഞാൻ അപേക്ഷിക്കുകയാണ്.
2: മഹാരാജൻ, അവിടുന്ന് കോപിക്കരുത്. അവിടുത്തെ കൽപ്പന എപ്പോഴെങ്കിലും ഞാൻ മാനിക്കാതിരുന്നിട്ടുണ്ടോ? അപ്പോൾ ഞാൻ വൈകിയതിന്റെ കാരണം അങ്ങ് അറിയേണ്ടതുണ്ട്.
1: വൈകിയതിന് എന്ത് കാരണമാണ് പറയാൻ പോകുന്നത്? ഉത്തരവിന് ബഹുമാനിച്ചില്ല. ഇതിനും വലിയ കാരണം എന്താ?
0: മന്ത്രി, സമാധാനിക്കൂ. അഭിമന്യുവിനെ പറ്റി നമുക്കറിയാത്തതല്ലോ. നമ്മുടെ നാടിനെ സ്നേഹിക്കുന്നവൻ, നമ്മുടെ സഭയുടെ ഉപദേശകൻ. അഭിമന്യുവിന് പറയാനുള്ളത് പറയട്ടെ.
2: നന്ദി മഹാരാജൻ, നന്ദി. ഇന്ന് സഭ കൂടുമെന്ന് എനിക്ക് ദൂത് കിട്ടിയപ്പോൾ തന്നെ ഞാൻ കൊട്ടാരത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. പക്ഷേ
1: ഇടയിൽ വെച്ച് കുതിരയെ കാണാതായി.
0: മന്ത്രി, അഭിമന്യു പറയട്ടെ.
2: മഹാരാജൻ, കൊട്ടാരത്തെ ലക്ഷ്യമാക്കിയുള്ള യാത്രക്കിടയിൽ പെട്ടെന്നൊരു ശബ്ദം കേട്ടു.
3: ഇത് അന്യായമാണ്, എന്റെ പശുവിനെ വിട്ടുവരൂ
2: എന്നാണ് ഞാൻ കേട്ടത്. എന്തോ പ്രശ്നം നടക്കുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായി. പ്രശ്നം എന്തെന്നാൽ,
1: കണ്ടോ, മഹാരാജന്റെ പ്രശ്നത്തെക്കാൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്കാണ് അഭിമന്യു പ്രാധാന്യം കൊടുക്കുന്നത്.
2: മറ്റുള്ളവരുടെ പ്രശ്നമായിട്ടല്ല, നാടിന്റെ തന്നെ പ്രശ്നമായാണ് ഞാനിതിനെ കാണുന്നത്. നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മഹാരാജാവിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് എന്റെ കടമയിൽപ്പെടും. മഹാരാജന്റെ സന്നിധിയിൽ ഇന്ന് ഇങ്ങനൊരു സഭ ചേരുന്നത് നാടിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ വേണ്ടി തന്നെയല്ലേ? ചെറിയ പ്രശ്നങ്ങൾ എന്ന് നമ്മൾ കരുതുന്നവ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. പിന്നീടത് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ എത്താറുമുണ്ട്.
0: അഭിമന്യു, താങ്കൾ തുടർന്നാലും.
2: നന്ദി മഹാരാജൻ. ബഹളം കെട്ട സ്ഥലത്തേക്ക് ഞാൻ ചെല്ലുമ്പോൾ,
4: അടിയൻ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇയാളിൽ നിന്നും പണം കടം വാങ്ങിയാണ് ഈ പശുവിനെ വാങ്ങിയത്. മാസം തോറും തെറ്റാതെ പലിശ കൊടുത്തു പോന്നിരുന്നു. അപ്പോഴാണ് കഴിഞ്ഞ വർഷം നമ്മുടെ നാട്ടിൽ പകർച്ചവ്യാധി പടർന്നു പിടിച്ചത്. അതിൽ എന്റെ ഭാര്യയും മക്കളും ഒരുപാട്

0: ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു. അവരുടെ ചികിത്സക്കായി എന്റെ കയ്യിലെ പണം മുഴുവനും ചെലവായി. ദൈവാനുഗ്രഹം കൊണ്ട് അവർക്കൊന്നും സംഭവിക്കാതെ ഞങ്ങൾ രക്ഷപ്പെട്ടു. അതിനുശേഷം എന്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായി. ജീവിത ചെലവിന് പോലും എന്റെ വരുമാനം തികയാതെ വന്നു. കടം വീട്ടാൻ കരുതിയിരുന്ന പണം പോലും ചെലവായി. ഇപ്പോൾ എന്റെ ഏക വരുമാനം ഈ പശുവിന്റെ പാൽ മാത്രമാണ്. എന്റെ കഷ്ടപ്പാട് മനസ്സിലാക്കാതെ മുതലും പലിശയും കിട്ടാത്തതിനാൽ ഇദ്ദേഹം പശുവിനെ കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. എത്ര അപേക്ഷിച്ചിട്ടും എന്റെ സാഹചര്യം ഇദ്ദേഹം മനസ്സിലാക്കുന്നില്ല. രാജോപദേശകനായ അങ്ങ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം.
1: എന്റെ അയൽക്കാരനായ പാൽക്കാരന്റെ അവസ്ഥ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. എങ്ങനെയെങ്കിലും അയാളെ ഇതിൽ നിന്ന് രക്ഷിക്കണമെന്ന നിലയിൽ ഞാൻ പലിശക്കാരനുമായി സംസാരിച്ചു തുടങ്ങി.
2: അങ്ങ് എന്താണ് പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. എന്നോട് ക്ഷമിക്കണം, അതനുസരിക്കാൻ എനിക്ക് സാധിക്കില്ല. ഇയാളെന്റെ കയ്യിൽ നിന്നും വാങ്ങിയ മുതലോ പോട്ടെ, 6 മാസമായി പലിശയില്ല.
1: അയാൾ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? പകർച്ചവ്യാധി വന്നതുകൊണ്ടാണ് അയാൾക്ക് പലിശ തരാൻ കഴിയാതിരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ, ഈ വ്യാധി നാം എല്ലാവരെയും ബാധിച്ചതാണ്. ഇതിനെ ഭയന്ന് നമ്മൾ എല്ലാവരും അവരവരുടെ വീടിനുള്ളിൽ ഒതുങ്ങിയതല്ലേ? നമ്മുടെ എല്ലാവരുടെയും ദൈനംദിന ജീവിതത്തെ അത് സാരമായി ബാധിക്കുകയുണ്ടായി.
2: എന്താണ് നിങ്ങൾ പറയുന്നത്? നമ്മുടെ എല്ലാവരും ജീവിതമോ? ഈ വ്യാധി എന്നെ പോലുള്ള സാധാരണക്കാരായ കർഷകരെയും തൊഴിലാളികളെയുമാണ് ബാധിച്ചത്. എന്നാൽ നിങ്ങളെ പോലുള്ള കൊട്ടാരം സേവകർ വീട്ടിൽ അടച്ചിരുന്നാലും കൃത്യമായ വരുമാനം കിട്ടിയവരല്ലേ? ചുരുക്കത്തിൽ ഞങ്ങളുടെ ജീവിതം തെരുവിലായി.
1: നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല.
2: അവിടുന്ന് കൃത്യമായി മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഞാനൊന്ന് പറയാം. എന്റെ തീരുമാനത്തിന് മാറ്റമില്ല. മുതലും പലിശയും കിട്ടാത്ത സ്ഥിതിക്ക് ഈ പശുവിനെ ഞാൻ കൊണ്ടുപോവുകയാണ്.
0: നിങ്ങൾ ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കൂ. എന്റെ ജീവിത മാർഗം ഈ പശു മാത്രമാണ്. ഇതിനെ നിങ്ങൾ കൊണ്ടുപോയാൽ എന്റെ കുടുംബം പട്ടിണിയിലാകും. കുറച്ച് സമയം കൂടി നിങ്ങൾ അനുവദിക്കൂ. ഞാൻ നിങ്ങളുടെ പണം എങ്ങനെയെങ്കിലും തിരിച്ചു തരാം.
1: ഇങ്ങനെയൊക്കെ അപേക്ഷിക്കുമ്പോൾ അയാൾക്ക് കുറച്ചുകൂടി സമയം കൊടുത്തൂടെ?
2: അങ്ങുന്നനെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, അങ്ങിതിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്.
1: നിങ്ങളുടെ തീരുമാനത്തിൽ മാറ്റമില്ലാത്ത സ്ഥിതിക്ക് ഞാനൊരു തീരുമാനം പറയട്ടെ.
2: എന്ത് തീരുമാനം? പശുവിനെ കൊണ്ടുപോകുന്നത് തന്നെയാണ് ഏറ്റവും നല്ല തീരുമാനം.
1: രണ്ടാൾക്കും പ്രയോജനകരമായ രീതിയിൽ ഒരു തീരുമാനം എന്റെ കയ്യിലുണ്ട്.
2: കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ആ തീരുമാനം ഒന്ന് കേൾക്കട്ടെ.
1: ഇങ്ങനൊരു സന്ദർഭത്തിൽ മുതൽ തിരിച്ചു നൽകാൻ കഴിയില്ല. പക്ഷേ
2: പക്ഷേ എന്താണൊരു പക്ഷേ?
1: പറയാം, പലിശ മാത്രം മുടങ്ങാതെ കിട്ടുന്നതിന് ഒരു വഴിയുണ്ട്.
2: പലിശ കിട്ടാൻ വഴിയോ? എന്തു വഴി?
1: ധൃതി വെക്കല്ലേ, പറഞ്ഞുതരാം. ദിവസം തോറും ഈ പശുവിന്റെ പാൽ പലിശയായി നിങ്ങൾക്ക് കൊണ്ടുപോകാം.
3: മഹാരാജൻ കേട്ടില്ലേ നമ്മുടെ ഉപദേശകന്റെ ബുദ്ധിപരമായ ഉപദേശം? ഈ ചെറിയ പ്രശ്നത്തിൽ അഭിമന്യു ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഈ പ്രശ്നം താനേ തീർന്നേനെ. നമ്മുടെ ഉപദേശകന്റെ അതിബുദ്ധിയിൽ ഉദിച്ച തീരുമാനപ്രകാരം പാൽക്കാരന്റെ ദിവസ വരുമാനവും നിലച്ചുപോയി. ഇങ്ങനെയുള്ള ബുദ്ധിമാനെയാണ് മഹാരാജാവ് പ്രശ്നങ്ങൾ തീർക്കാൻ രാജസഭയിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്.
4: അഭിമന്യു, മന്ത്രി പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഈ തീരുമാനം എങ്ങനെയൊരു നല്ല തീരുമാനമാകും? നിങ്ങളുടെ തീരുമാനം പാവം പാൽക്കാരനെ വല്ലാത്തൊരവസ്ഥയിലെത്തിച്ചു.
1: മഹാരാജൻ, ഇപ്പോൾ നമ്മുടെ മന്ത്രി ചിരിച്ചതുപോലെ ആ പലിശക്കാരനും ചിരിച്ചു. ആ പാവം പാൽക്കാരൻ ദുഃഖിതനായി. വിഷമിക്കേണ്ട, പശു നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് ഞാൻ അയാളെ ആശ്വസിപ്പിച്ചു.
4: അവസാനം എന്താണ് അവിടെ നടന്നത്?
1: എന്ത് നടക്കാൻ? ദുഷ്ടനായ പലിശക്കാരൻ ഇന്ന് തന്നെ അയാളുടെ പലിശ വസൂലാക്കുകയാണെന്ന് പറഞ്ഞ് പാൽ കറന്നുകൊടുക്കാൻ ഉത്തരവിട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദിവസവും കിട്ടുന്ന പാൽ മാത്രമാണ് നിനക്ക് സ്വന്തം. പാൽക്കാരനോട് പാൽ കറക്കാൻ ഉത്തരവിടാൻ യാതൊരുവിധ അധികാരവും നിനക്കില്ല.
3: എന്നിട്ട് പറയൂ.
1: പറയാം. പാൽ കറക്കുന്നത് ഇത്ര വലിയ ജോലിയോ? ഇന്നത്തെ പലിശ ഇപ്പോൾ തന്നെ വസൂലാക്കുമെന്ന് പറഞ്ഞ് പലിശക്കാരൻ പശുവിനെ കറക്കാൻ തയ്യാറായി.
3: ഒന്ന് വേഗം പറയൂ, എന്താണ് അവസാനം ഉണ്ടായത്?
1: ഒരിക്കൽ പോലും പാൽ കറക്കാത്തവൻ പശുവിന്റെ അകിടിൽ കൈവച്ചാൽ എന്ത് സംഭവിക്കും? അത് സംഭവിച്ചു. പശു കാലുകൊണ്ട് ഒരു തൊഴി കൊടുത്തു.
3: അയ്യോ,
1: ഇതുപോലെയാ അവിടെ കൂടിയിരുന്ന ജനങ്ങൾ പതറിപ്പോയത്.
4: ആ പലിശക്കാരനോ?
1: പലിശക്കാരന് തന്റെ തെറ്റ് മനസ്സിലായി. മുതലും പലിശയും വേണ്ട എന്ന് പറഞ്ഞ് വന്ന വഴി ഓടിപ്പോയി.
4: സബാഷ്. അഭിമന്യു, നിങ്ങളുടെ ബുദ്ധിയിൽ നമുക്ക് അഭിമാനമുണ്ട്. കണ്ടോ മന്ത്രി, നമ്മുടെ അഭിമന്യു തക്ക സമയത്ത് ഇടപെട്ട് കൃത്യം

0: മായ തീരുമാനത്തിലാണ് എത്തിയത്. ഇപ്പോൾ മന്ത്രിക്ക് മനസ്സിലായി കാണും നാം എന്തുകൊണ്ടാണ് നിർബന്ധമായും അഭിമന്യു നമ്മുടെ സഭയിൽ ഉണ്ടാകണമെന്ന് പറയുന്നതെന്ന്.
1: മഹാരാജൻ, പാൽക്കാരനുണ്ടായ പ്രശ്നങ്ങൾ പോലെ തന്നെയാണ് നമ്മുടെ രാജ്യത്ത് ജനങ്ങളിൽ പലർക്കും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്.
0: നിങ്ങൾ പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണണം. അന്നുകൂടിയ രാജ്യസഭയിൽ എടുത്ത തീരുമാനങ്ങൾ ചർച്ച ചെയ്യുവാൻ വേണ്ടിയാണ് വീണ്ടും സഭ കൂടിയിരിക്കുന്നത്. രാജ്യസഭ ആരംഭിക്കട്ടെ. മന്ത്രിയും മറ്റംഗങ്ങളും കൂടി ആലോചിച്ചെടുത്ത തീരുമാനം നമുക്കും അഭിമന്യുവിനും കൂടി ഒന്ന് വിശദീകരിച്ചാലും.
2: ഉത്തരവ് മഹാരാജൻ. ഇന്നും ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞ നമ്മുടെ രാജ്യം കുറച്ചു കാലമായി വരൾച്ച, പകർച്ചവ്യാധി, കൊല, കൊള്ള തുടങ്ങിയവ കൊണ്ട് വളരെയേറെ ബുദ്ധിമുട്ടുകയാണ്. തന്മൂലം ജനങ്ങൾ വളരെയധികം കഷ്ടതകൾ അനുഭവിക്കുകയാണ് മഹാരാജൻ.
0: ഈ പ്രശ്നങ്ങൾ മുൻനിർത്തി എത്രയും പെട്ടെന്ന് ജനങ്ങളുടെ വിഷമങ്ങൾ തീർക്കും വിധം ഒരു തീരുമാനമെടുക്കുവാനുള്ള ചർച്ചയ്ക്ക് വേണ്ടി സഭാംഗങ്ങളോട് നാം ഉത്തരവിട്ടിരുന്നു.
2: മഹാരാജന്റെ കൽപ്പനപ്രകാരം എന്റെ നേതൃത്വത്തിൽ മറ്റംഗങ്ങളോടുകൂടി ആലോചിച്ച് ഒരു നല്ല തീരുമാനം എടുത്തിരിക്കുന്നു. അവിടുന്ന് സമ്മതിച്ചാൽ ഈ തീരുമാനം നടപ്പിലാക്കാവുന്നതാണ്.
1: മന്ത്രി, ധൃതി വെക്കാതെ തീരുമാനം എന്തെന്നറിയിച്ചാൽ മഹാരാജനും നിങ്ങളും ഞാനും ചേർന്ന് ചർച്ച ചെയ്ത് ഇത് നടപ്പിലാക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞതിൽ തെറ്റില്ലല്ലോ അങ്ങുന്നേ?
0: ഇതിലെന്താണ് തെറ്റ്? സഭയിലെടുക്കുന്ന ഓരോരോ തീരുമാനങ്ങളും പലവട്ട ചർച്ചകൾക്കൊടുവിൽ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നടപ്പിലാക്കുന്നത്. അതാണ് നമ്മുടെ കീഴ്വഴക്കം.
2: മഹാരാജൻ, നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ദേവീക്ഷേത്രം വേണ്ട രീതിയിൽ നടത്തിപ്പില്ലാത്തതിന്റെ ഭാഗമായി വളരെ മോശം അവസ്ഥയിലായിരിക്കുന്നു. ഒരു രാജ്യത്തിന്റെ ഐശ്വര്യത്തിന് ദൈവാനുഗ്രഹം പ്രധാനമാണ്. ദേവിയുടെ ആചാരാനുഷ്ഠാനങ്ങൾ മുടങ്ങാതെ കൃത്യതയോടെ ചെയ്യേണ്ടതാണ്. പക്ഷേ നമ്മൾ രാജ്യകാര്യങ്ങളിൽ മാത്രം ഒഴുകിയതിനാൽ ക്ഷേത്രകാര്യങ്ങളിൽ ശ്രദ്ധിക്കുവാൻ കഴിയാതെ പോയി. അതിന്റെ ഫലമായി ദേവി കോപാകുലയാണ്. ദേവി കോപത്താൽ നമ്മുടെ രാജ്യത്ത് പല പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തന്മൂലം ജനങ്ങൾ കഠിന ദുഃഖത്തിലാണ്. ജനങ്ങളുടെ ദുഃഖത്തിന് പരിഹാരമുണ്ടാകണമെങ്കിൽ ഉടനടി ക്ഷേത്ര പുനരുദ്ധാരണവും പരിഹാരങ്ങളും നടത്തി പുനഃപ്രതിഷ്ഠ നടത്തേണ്ടതാണ്. ഇതാണ് മന്ത്രിസഭാ തീരുമാനം.
0: മന്ത്രി, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ദേവി വിഗ്രഹം മാറ്റി പുതിയ വിഗ്രഹം പ്രതിഷ്ഠിക്കണമെന്നോ?
2: അതേ മഹാരാജൻ, ഇത് സഭയുടെ തീരുമാനം മാത്രമല്ല, പണ്ടുകാലം മുതൽ നമ്മുടെ നാട്ടിലെ നന്മ തിന്മകൾ കൃത്യമായി ഗണിച്ചു തന്നിട്ടുള്ള മഹാജ്യോതിഷികളുടെ അഭിപ്രായം കൂടിയാണ്.
0: അഭിമന്യു, ഇക്കാര്യത്തിൽ താങ്കളുടെ അഭിപ്രായം?
1: ക്ഷമിച്ചാലും മഹാരാജൻ, ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഒരു ഊഹം മാത്രമാണ്. ഇത് പ്രശ്നപരിഹാരത്തിനുള്ളൊരു തീരുമാനമായി അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്.
2: ക്ഷമിക്കണം മഹാരാജൻ, ഭൂരിപക്ഷം ചേർന്ന് ആലോചിച്ചെടുത്ത ഒരു നല്ല തീരുമാനത്തെ വെറും ഒരു ഊഹം എന്ന് പറഞ്ഞ് മന്ത്രിസഭയെ അഭിമന്യു അപമാനിച്ചിരിക്കുന്നു. ഇത് മഹാരാജനെ അപമാനപ്പെടുത്തുന്നതിന് തുല്യമാണ്. ഇതിനെ ശക്തിയുക്തം ഞാൻ എതിർക്കുന്നു.
0: മന്ത്രി സമാധാനപ്പെടും, അഭിമന്യു തന്റെ അഭിപ്രായത്തെ മുഴുമിപ്പിക്കട്ടെ.
1: നന്ദി മഹാരാജൻ. നമ്മുടെ രാജ്യത്ത് പല വിധത്തിലുമുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരേ ഒരു പ്രതിവിധിയായി മന്ത്രി കാണുന്നത് ദേവീക്ഷേത്രമാണ്. ഇത് അംഗീകരിക്കുവാൻ കഴിയില്ല.
0: നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്?
1: പറയാം മഹാരാജൻ. ജനങ്ങൾക്ക് അസുഖം വന്നാൽ വൈദ്യനുമായി ചർച്ച ചെയ്ത് രോഗം എങ്ങനെ ഭേദമാക്കണമെന്ന് ആലോചിക്കേണ്ടതാണ്. വരൾച്ച വന്നാൽ കൃഷിക്കാർക്കും ജനങ്ങൾക്കും ഉണ്ടായ നഷ്ടം കണ്ടെത്തി നഷ്ടപരിഹാരം നൽകുകയും വീണ്ടും നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുകയും വേണം. അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. നാട്ടിൽ കൊല, കൊള്ള എന്നിവയൊക്കെ കാരണം ഭയപ്പെട്ട് ജീവിക്കുന്ന ജനങ്ങൾക്കായി കാവൽപ്പടയെ കൂടുതൽ ശക്തിപ്പെടുത്തണം. ഇതുപോലെ ഓരോ പ്രശ്നങ്ങൾക്കും വെവ്വേറെ പരിഹാരങ്ങളുള്ളപ്പോൾ
2: അഭിമന്യുവിന്റെ സംസാരത്തിൽ പ്രശ്നങ്ങളെല്ലാം മനുഷ്യന്മാർക്ക് തന്നെ തീർക്കാൻ പറ്റുമെന്നാണോ? ദൈവങ്ങളെ തൊഴുന്നതും ദുഃഖങ്ങൾ ദൈവത്തിൽ സമർപ്പിക്കുന്നതും അനാവശ്യമായ നേരം പോക്കായിട്ടാണ് അഭിമന്യു കാണുന്നത്. ഇത് മാത്രമല്ല, ദേവിയിലുള്ള വിശ്വാസത്തെ കളിയാക്കുന്നത് പോലെയാണ് അഭിമന്യുവിന്റെ സംസാരം.
1: ഇല്ല, മന്ത്രി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഞാൻ ദൈവവിശ്വാസത്തിന് എതിരല്ല. എന്റെ അഭിപ്രായം നിങ്ങൾക്ക് തെറ്റായി തോന്നിയതിൽ എന്നോട് ക്ഷമിക്കൂ. മാനുഷിക ശക്തിക്കപ്പുറം ഒരു ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ.
0: നിങ്ങളുടെ രണ്ടുപേരുടെയും നിർദ്ദേശങ്ങൾ നാം മനസ്സിലാക്കുന്നു. ഈ രാജ്യത്തിന്റെ രാജാവ് എന്ന നിലയിൽ ഇവിടെ എന്തു ചെയ്യുമ്പോഴും ദേവിയുടെ അനുഗ്രഹം വേണമെന്ന് നാടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നാം മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ക്ഷേത്ര പുനരുദ്ധാരണവും

0: ദേവീ വിഗ്രഹ പുനഃപ്രതിഷ്ഠയും നടത്താനുള്ള മന്ത്രിസഭയുടെ തീരുമാനത്തെ അംഗീകരിച്ചു അത് നടപ്പിലാക്കാനുള്ള ഉത്തരവിടും.
1: മഹാരാജൻ നീനാൾ വാഴട്ടെ. നാടിന്റെ ഐശ്വര്യത്തിന് വേണ്ടി മഹാരാജാവ് എടുത്ത ഈ തീരുമാനത്തിന് കാലം സാക്ഷിയാകട്ടെ. സഭയുടെ തീരുമാനം നടപ്പിലാക്കുവാൻ ഇന്ന് തന്നെ എന്റെ ജോലി തുടങ്ങുകയാണ്.
0: അഭിമന്യു, എന്താ ഒരു മൗനം? നമ്മുടെ തീരുമാനത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ?
2: അങ്ങയുടെ തീരുമാനത്തെ ഞാൻ മാനിക്കുന്നു. മഹാരാജൻ നീനാൾ വാഴട്ടെ, വളരട്ടെ നമ്മുടെ നാട്. മഹാരാജന്റെ ഉത്തരവ് പ്രകാരം എല്ലാം നന്നായി നടക്കട്ടെ. ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും.
0: മന്ത്രി, ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തിനും മറ്റും വേണ്ട ചെലവുകൾ എത്രയെന്ന് ഉടനെ അറിയിക്കുക. ഇക്കാര്യത്തിൽ യാതൊരുവിധ കുറവുകളും ഉണ്ടാകാൻ പാടില്ല.
1: ഉത്തരവ് മഹാരാജ.
0: മന്ത്രി, മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ദേവിയുടെ വിഗ്രഹം പണിയാൻ ആരെയാണ് ഏൽപ്പിക്കുന്നത്?
1: അതിലൊരു വിധത്തിലുള്ള ആശങ്കയും വേണ്ട മഹാരാജൻ. നമ്മുടെ ക്ഷേത്രങ്ങൾ, അരമനകൾ ഇവയെല്ലാം പാരമ്പര്യമായി ചെയ്തു വരുന്ന വിശ്വകർമ്മികളുടെ മകൻ ഒരാളുണ്ട്, ശില്പി കൂടിയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ക്ഷേത്രത്തിലെ ഇപ്പോഴുള്ള ദേവീ വിഗ്രഹം ഉണ്ടാക്കിയ ആളുടെ മകൻ.
0: മന്ത്രി, നിങ്ങൾ പറയുന്നത്?
1: അതേ മഹാരാജൻ, അവിടുന്ന് ഊഹിക്കുന്നത് ശരിയാ. ഞാൻ പറഞ്ഞത് ഗൗതമനെ കുറിച്ചാണ്.
0: ഓ, ഗൗതമനോ? കഴിവുറ്റ ശില്പിയാണ്, ക്ഷേത്രവിധികളിലും ശില്പശാസ്ത്രത്തിലും പരിജ്ഞാനമുള്ളവൻ. അദ്ദേഹത്തിന്റെ ഓരോ ശില്പവും വേറിട്ട കലാസൃഷ്ടികളാണ്. ആ ശില്പങ്ങൾ നമ്മുടെ രാജ്യത്ത് മാത്രമല്ല മറ്റു രാജ്യങ്ങളിലും പ്രശസ്തമാണ്. പക്ഷേ മന്ത്രി,
1: മഹാരാജൻ,
0: ഗൗതമന്റെ പ്രായം ഇതിനെല്ലാം സമ്മതിക്കുമോ? ഉത്തരവാദിത്വം നിറഞ്ഞ പണിയല്ലേ ഇത്? അഥവാ ഏറ്റെടുത്താൽ പോലും നമ്മൾ ഉദ്ദേശിക്കുന്ന കാലയളവിനുള്ളിൽ പണി തീർത്തു തരുവാൻ അദ്ദേഹത്തിന് കഴിയുമോ?
1: തെല്ലും സംശയം വേണ്ട മഹാരാജൻ. ഗൗതമന് വയസ്സായെങ്കിലും അദ്ദേഹത്തിന്റെ കലാവാസനയ്ക്ക് വയസ്സായിട്ടില്ല. അദ്ദേഹത്തെ പോലെ കണക്കും ശാസ്ത്രവും ഒപ്പിച്ച് വിഗ്രഹം ഉണ്ടാക്കുന്ന ഒരാൾ ഇന്ന് ഈ തലമുറയിൽ കാണുക പ്രയാസമാണ് മഹാരാജൻ.
0: ഇത്രയും നേരം ഞാനും മന്ത്രിയും തമ്മിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അഭിമന്യു അഭിപ്രായമൊന്നും പറഞ്ഞില്ല.
2: ഗൗതമൻ കഴിവുറ്റ ഒരു ശില്പിയാണ്, ഒരു സംശയവുമില്ല. വാർദ്ധക്യം എന്ന കാരണം പറഞ്ഞ് അദ്ദേഹം നിരാകരിക്കില്ല. പക്ഷേ
0: എന്താണൊരു പക്ഷേ?
2: കലാകാരന്മാർ അവരുടെ കഴിവുകൾ വെളിപ്പെടുത്തുന്നത് കലകളിലൂടെയാണ്. സൃഷ്ടിയുടെ സമയത്ത് അവർ മറ്റൊരു ചിന്തയിലേക്കും പോകാതെ അതിൽ മാത്രമായിരിക്കും ശ്രദ്ധ. കുടുംബം, പണം, ഒന്നിനെയും കുറിച്ച് ചിന്തിക്കില്ല. അവരുടെ ജീവിതം കലയ്ക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ചതാണ്. പക്ഷേ വാർദ്ധക്യകാലത്താണ് അവർ കടന്നുവന്ന ജീവിത നഷ്ടങ്ങളെക്കുറിച്ച് ഓർക്കുന്നത്.
1: മഹാരാജൻ ചോദിച്ച കാര്യങ്ങൾക്ക് അഭിമന്യു പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു.
2: മഹാരാജൻ, പരസ്പര ബന്ധമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത്. വാർദ്ധക്യത്തിലെത്തിയ കലാകാരന്മാരെ സമൂഹം മാത്രമല്ല ഭരണത്തിലിരിക്കുന്നവരും അംഗീകരിക്കാറില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം ദുരിതപൂർണമാണ്. ഗൗതമന്റെ കാര്യം തന്നെ നോക്കൂ. ഒരു കാലത്ത് പേരും പ്രശസ്തിയും ഉണ്ടായിരുന്ന ആ മികച്ച കലാകാരന് തന്റെ മകളുടെ വിവാഹം നടത്താനുള്ള കഴിവ് പോലും ഇപ്പോഴില്ല. ഇതുപോലെ ഒരുപാട് കലാകാരന്മാർ നമ്മുടെ രാജ്യത്തുണ്ട്. ഇത്തരം കലാകാരന്മാരെ സഹായിക്കുന്നതിനായി സ്ഥിരമായൊരു വരുമാന പദ്ധതി കൂടി നമുക്ക് നടപ്പിലാക്കേണ്ടതുണ്ട്.
0: തീർച്ചയായും, നമ്മുടെ രാജ്യത്തിന്റെ കലാ സാംസ്കാരിക പ്രശസ്തി ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് ഇത്തരത്തിലുള്ള കലാകാരന്മാരുടെ പ്രയത്നത്തിന്റെ ഫലമാണ്. അതിന്റെ പ്രതിഫലം തീർച്ചയായും അവരിലെത്തിച്ചേരേണ്ടതാണ്. അവരുടെ ദുരിതം അത് നമ്മയും കൂടി ബാധിക്കുന്നതാണ്. അതിന് നാം ഒരിക്കലും ഇടവരുത്തില്ല. അഭിമന്യു, നാളെ തന്നെ നാം ഗൗതമന്റെ വീട്ടിൽ ചെന്ന് പ്രശ്നങ്ങൾക്ക് വേണ്ട പരിഹാരം കാണണം.
1: മഹാരാജൻ, ഒരു ശില്പിയുടെ വീട്ടിൽ അങ്ങൊന്ന് പോകണമോ?
0: അതിലെന്താണ് തെറ്റ്? ഇത് സാധാരണ കാര്യങ്ങൾ പോലെയല്ല, ക്ഷേത്ര പുനർനിർമ്മാണ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഗൗതമന്റെ വീട്ടിൽ പോകുന്നതിൽ ഒരു തെറ്റുമില്ല. അങ്ങനെ ചെയ്യുന്നതാണ് ഉചിതവും.
1: ഉത്തരവ് മഹാരാജൻ, അങ്ങനെയാവാം.
3: അച്ഛാ, അച്ഛനെ കാണാൻ മഹാരാജാവ് എഴുന്നള്ളുന്നു.
4: എന്ത്, മഹാരാജൻ നമ്മുടെ വീട്ടിലേക്കോ?
3: അതെ അച്ഛാ.
4: എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. രാജാവിന് ഒരാളെ കാണണമെന്നുണ്ടെങ്കിൽ അയാൾ കൊട്ടാരത്തിലേക്ക് ചെല്ലണം, അതല്ലേ പതിവ്? എന്നാൽ മഹാരാജാവ് നമ്മുടെ ഭവനത്തിലേക്ക് വരുന്നു. എന്തായാലും ശരി, ഞാൻ അദ്ദേഹത്തെ സ്വീകരിക്കട്ടെ. നീ അകത്തേക്ക് ചെല്ലു.
3: ശരി അച്ഛാ.
4: മഹാരാജൻ നിണാൾ വാഴട്ടെ. ഈ പാപപ്പെട്ട പ്രജയെ കാണാൻ അവിടുന്ന് അടിയന്റെ ഭവനത്തിലേക്ക് എഴുന്നള്ളുന്നത് അടിയൻ ഭാഗ്യമായി കാണുന്നു. അങ്ങയെ അടിയൻ താഴ്മയോടെ

0: വരവേൽക്കുന്നു. മഹാരാജൻ ഒരോല കൊടുത്തയച്ചിരുന്നുവെങ്കിൽ അടുത്ത നിമിഷം അടിയൻ കൊട്ടാരത്തിൽ എത്തുമായിരുന്നല്ലോ.
1: ഗൗതമ, തലമുറകളായി താങ്കളും താങ്കളുടെ കുടുംബവും ചെയ്തിട്ടുള്ള ക്ഷേത്രപ്പണികളും ശില്പങ്ങളും നമുക്ക് വിലമതിക്കാൻ കഴിയാത്തവയാണ്. കാലങ്ങൾ കഴിഞ്ഞിട്ടും താങ്കളുടെ കലാസൃഷ്ടികൾ പുറം രാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്തിന്റെ യശസ് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ളൊരു കലാകാരനെ നമ്മുടെ അരമനയിൽ വിളിച്ചു വരുത്തി സംസാരിക്കുന്നത് മര്യാദകേടായി നാം കാണുന്നു. അതുമാത്രമല്ല, ഒരാളുടെ സഹായം ചോദിക്കുമ്പോൾ നമ്മൾ ചെന്ന് ചോദിക്കുക, അതാണല്ലോ മുറ.
0: എന്റെ ദൈവമേ, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? മഹാരാജാവിന് അടിയന്റെ സഹായമോ? സഹായം ചെയ്യാൻ അടിയന്റെ കയ്യിൽ എന്താണുള്ളത്?
2: ഗൗതമ, ഭയപ്പെടാതെ. മഹാരാജൻ ഇന്ന് നിങ്ങളുടെ ഭവനം തേടി വന്ന് ആവശ്യപ്പെടുന്ന സഹായം നിങ്ങൾക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്.
0: അങ്ങയുടെ വാക്കുകൾ അടിയനെ കൂടുതൽ പരിഭ്രാന്തനാക്കുന്നു.
3: താങ്കളിൽ പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ നിങ്ങൾക്ക് വിശദമായി പറഞ്ഞുതരാം. അതായത്, നമ്മുടെ നാട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനുള്ള ഒരേയൊരു മാർഗം നമ്മുടെ ക്ഷേത്ര പുനരുദ്ധാരണമാണെന്ന് രാജ്യസഭ ചേർന്ന് ഒരേ സ്വരത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നു. മഹാരാജനും അതിന് സമ്മതം തന്നിരിക്കുന്നു. ക്ഷേത്ര പുനർനിർമ്മാണവും അതോടൊപ്പം പുതിയ ദേവി വിഗ്രഹവും നിങ്ങൾ ഉണ്ടാക്കി തരണം. അത് നിങ്ങൾ നാടിന് ചെയ്യുന്ന വലിയ ഉപകാരമായിരിക്കും. അത് പറയുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഭവനത്തിലെത്തിയിരിക്കുന്നത്.
1: നാം പറയാനുദ്ദേശിച്ച കാര്യങ്ങൾ അഭിമന്യു വിശദീകരിച്ചു കഴിഞ്ഞു. ഇപ്പോ ഗൗതമന് കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എന്തു പറ്റി ഗൗതമ, എന്താ മിണ്ടാതിരിക്കുന്നത്?
0: ആ, ക്ഷമിക്കണം മഹാരാജൻ. ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചെറുപ്പത്തിൽ അച്ഛൻ ഇപ്പോഴത്തെ ദേവി വിഗ്രഹം ഉണ്ടാകുന്ന രംഗം അറിയാതെ അടിയന്റെ മനസ്സിലൂടെ കടന്നുപോയി. ശില്പവിദ്യയിൽ അടിയന്റെ ആരംഭ കാലഘട്ടമായിരുന്നു അത്. ആ വിഗ്രഹം ഉണ്ടാകുമ്പോൾ അതിന്റെ കണക്കുകൾ അപ്പോഴേ എനിക്കും പഠിപ്പിച്ചു തരുമായിരുന്നു. വെറുമൊരു കല്ലിനെ എല്ലാവരും തൊഴുന്ന ദൈവമാക്കി മാറ്റാമെന്ന് അച്ഛനിൽ നിന്ന് ഞാൻ അന്നേ പഠിച്ചു. അന്നുമുതൽ അടിയനുണ്ടാക്കിയ ശില്പങ്ങൾക്കും നമ്മുടെ ക്ഷേത്രത്തിലെ ദേവി വിഗ്രഹത്തിനും തമ്മിൽ ചിരകാല ബന്ധമുണ്ട്.
2: ആ ബന്ധമറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ അച്ഛൻ നിർമ്മിച്ച ദേവി വിഗ്രഹത്തിന് കാലപ്പഴക്കത്താലും പ്രകൃതി ദുരന്തങ്ങളാലും കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു. രാജ്യത്തെ പ്രശ്നങ്ങൾക്ക് ഇതുമൊരു കാരണമായി കാണുന്നു. അതുകൊണ്ട് നാടിന്റെ നന്മയ്ക്കായി ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണവും പ്രതിഷ്ഠയും ഉടനെ തന്നെ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്.
0: അങ്ങെന്താണ് ഈ പറയുന്നത്? വിഗ്രഹ നിർമ്മാണം പെട്ടെന്ന് ചെയ്തു തീർക്കുവാൻ പറ്റിയ ഒരു പണിയല്ല, അതൊരു ഉപാസനയാണ്. ശില്പശാസ്ത്ര വിധി പ്രകാരം കഠിന വ്രതാനുഷ്ഠാനങ്ങളോടെയാണ് ദേവി വിഗ്രഹം നിർമ്മിക്കുന്നത്. അപ്പോൾ മാത്രമേ ദേവീരൂപം ശില്പിയുടെ മനസ്സിൽ തെളിയൂ. നിർമ്മാണ സമയത്ത് വിഗ്രഹത്തിന് ചെറിയ പിഴവ് സംഭവിച്ചാൽ പോലും അത് നമ്മുടെ രാജ്യത്തിന് വലിയ ദോഷമായി മാറും.
2: ഇതെല്ലാം അറിയുന്നതുകൊണ്ടല്ലേ നിങ്ങളെ തന്നെ കാണുവാൻ ഞങ്ങൾ വന്നത്. ശില്പകലയിൽ ലോകപ്രശസ്തി നേടിയ നിങ്ങളിൽ നിന്നും എങ്ങനെയാണ് പിഴവ് സംഭവിക്കുക?
0: അതൊക്കെ ഒരു കാലം. പക്ഷേ ഇപ്പോൾ അടിയന് വാർദ്ധക്യം പിടികൂടിയിരിക്കുന്നു. കണ്ടില്ലേ അടിയന്റെ കൈകൾ വിറച്ചുകൊണ്ടിരിക്കുന്നത്? ഈ കൈകൊണ്ട് ഉളിപിടിച്ച് കല്ലു ചെത്താൻ പറ്റുമോ? എനിക്കൊരു മകനാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഈ ക്ഷണം ഞാൻ ശിരസാ വഹിച്ചേന്. എനിക്കുള്ളത് ഒരു മകളാണ്. അടിയന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം അടിയൻ മരിക്കുന്നതിന് മുൻപ് അവളെ വിവാഹം ചെയ്ത് അയക്കണമെന്നാണ്. ക്ഷമിക്കണം, വീട്ടിൽ വന്നവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന വിധം സംസാരിക്കണം എന്ന് വിചാരിച്ചതല്ല. ക്ഷേത്ര നിർമ്മാണം നടത്താൻ ഞാൻ എന്നും കടപ്പെട്ടവനാണ്. പക്ഷേ ഇപ്പോഴത്തെ എന്റെ അവസ്ഥയിൽ.
2: അപ്പോ രാജ്യസഭാ തീരുമാനം നിരസിക്കുന്നത് മഹാരാജനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അതി രാജ്യത്തെ
0: ദേവി മഹാമായെ, ഇവരെന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. മഹാരാജനെ അപമാനപ്പെടുത്തണമെന്ന് അടിയന്റെ ചിന്തയിൽ പോലും വന്നിട്ടില്ല. അടിയനെ കൊണ്ട് നാടിനൊരു അപമാനം സംഭവിച്ചാൽ ആ ക്ഷണം അടിയൻ ജീവൻ വെടിയും. എന്നാൽ മന്ത്രി അദ്ദേഹം കേട്ടോളൂ, ദേവി വിഗ്രഹം നിർമ്മിക്കാൻ അടിയന് സമ്മതമാണ്. മഹാരാജന്റെ ആഗ്രഹപ്രകാരവും രാജ്യത്തിന്റെ നന്മയും മുൻനിർത്തി അടിയൻ അത് ഏറ്റെടുക്കുകയാണ്. ഈ നിമിഷം മുതൽ അതിനുവേണ്ടിയുള്ള ജോലികൾ അടിയൻ തുടങ്ങുകയാണ്. മഹാരാജൻ തീരുമാനിച്ച ദിവസം

0: തന്നെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടന്നിരിക്കും. അങ്ങേക്ക് അടിയൻ തരുന്ന വാക്കാണിത്.
1: തീർച്ചയായും ഇത് നിങ്ങൾ ചെയ്തു തരുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. ഗൗതമന്റെ ഇപ്പോഴത്തെ ആശങ്കകളൊക്കെ നീങ്ങിയല്ലോ. ഇനി തടസ്സങ്ങളൊന്നുമില്ലാതെ പണി പൂർത്തിയാക്കുവാൻ ദേവി അനുഗ്രഹിക്കട്ടെ. മന്ത്രി, വിഗ്രഹ നിർമ്മാണത്തിന് ഗൗതമൻ ആവശ്യമായ പൊന്നും പണവും ഉൾപ്പെടെ സകല കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് മന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്.
2: ഉത്തരവ് മഹാരാജൻ.
1: മന്ത്രി, ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതുവരെയായി?
2: എല്ലാ പണികളും നല്ല രീതിയിൽ ദ്രുതഗതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു മഹാരാജൻ.
1: പിന്നെ വിഗ്രഹ നിർമ്മാണം ഏതുവരെയായി? ഗൗതമനെ പോയി കണ്ടിരുന്നോ? പ്രതിഷ്ഠാദിനം അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്.
2: ഒന്നുകൊണ്ട് പേടിക്കണ മഹാരാജൻ, പറഞ്ഞ ദിവസം പറഞ്ഞ മുഹൂർത്തത്തിൽ തന്നെ പ്രതിഷ്ഠ നടക്കുമെന്ന് ഗൗതമൻ ഉറപ്പു തന്നിരിക്കുന്നു.
1: അങ്ങനെയാവട്ടെ. എല്ലാം നല്ല നിലക്ക് നടന്ന് ദേവിയുടെ അനുഗ്രഹത്താൽ ഈ നാടിന് ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാവട്ടെ.
3: മാന്യമഹാജനങ്ങളെ, നിങ്ങളെ അറിയിക്കുന്നത് എന്തെന്നാൽ, മഹാരാജന്റെ ഉത്തരവ് പ്രകാരം നമ്മുടെ ദേവീക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം കഴിഞ്ഞ് നാളെ പുനഃപ്രതിഷ്ഠാകർമ്മം നടത്തുന്ന വിവരം സന്തോഷപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു. ഈ മഹത് ഉദ്യമത്തിൽ പങ്കെടുത്ത് എല്ലാ നല്ലവരായ ജനങ്ങളും ദേവീകടാക്ഷവും അനുഗ്രഹവും വാങ്ങണമെന്ന് അറിയിക്കുന്നു.
1: അമ്മേ ദേവി, എന്തൊരു ചൈതന്യം! ദേവിയുടെ മുഖം കാണുന്ന ഈ നിമിഷത്തിൽ നമ്മുടെ മനസ്സിൽ സങ്കടങ്ങൾ മാറി സന്തോഷം അലയടിച്ചു തുടങ്ങി. പ്രിയപ്പെട്ട പ്രജകളെ, അമ്മയുടെ മുഖത്ത് നവ്യമായൊരു ചൈതന്യം ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ചൈതന്യം ഉണ്ടാവാൻ നമ്മുടെ ഗൗതമൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ പ്രായത്തിലും നമ്മുടെ ആഗ്രഹത്തിന് തടസ്സം പറയാതെ ദേവി വിഗ്രഹം പരിപൂർണ ചൈതന്യത്തോടെ പൂർത്തീകരിച്ചു. ഇതൊരു വിഗ്രഹം മാത്രമല്ല, ഇതിൽ ജീവൻ തുടിക്കുന്നു. അത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. നമ്മുടെ പ്രജകൾക്ക് വേണ്ടി ഒന്നുകൂടി ഗൗതമനെ നമ്മുടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ രാജ്യത്തിന്റെ രാജാവായ നാം വാക്കു നൽകുന്നു, ക്ഷേത്രത്തിന്റെ എല്ലാ കാര്യങ്ങളും സമയാസമയങ്ങളിൽ വിധിപ്രകാരം നടത്തുന്നതാണ്. നമ്മുടെ പിൻതലമുറയും ആചാരാനുഷ്ഠാനങ്ങൾ ക്ഷേത്രകാര്യങ്ങളിൽ പാലിക്കേണ്ടതാണ്. ഇത് ഒരു വാക്കുമാത്രമായി കാണരുത്, ഇത് നമ്മുടെ ഉത്തരവാണ്. ദേവിയുടെ അനുഗ്രഹത്താൽ നമ്മുടെ നാടിനും പ്രജകൾക്കും സർവൈശ്വര്യങ്ങളും ഉണ്ടാകട്ടെ.

0: മന്ത്രി, ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം കഴിഞ്ഞിട്ട് നാളു കുറച്ചായില്ലേ? എന്തെങ്കിലും മാറ്റങ്ങൾ? ഇപ്പോൾ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താണ്? ജനങ്ങൾ സന്തോഷത്തിലല്ലേ?
1: മഹാരാജൻ, അതായത്?
0: എന്താണ് മന്ത്രി പറയാൻ മടിക്കുന്നത്? എന്തുപറ്റി? പറയൂ.
2: ക്ഷമിക്കണം മഹാരാജൻ, ഞാനൊന്ന് പറയട്ടെ. നമ്മുടെ നാട്ടിലെ വിശേഷങ്ങൾ അറിയുന്നതിന് മന്ത്രിയോട് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് ചാരന്മാരുടെ അധിപനോട് ചോദിക്കുന്നതാണ്.
0: എന്ത്? മന്ത്രിയുള്ളപ്പോൾ നാം എന്തിനും ചാരന്മാരോട് ചോദിക്കണം? എന്താ ഇവിടെ നടക്കുന്നത്? നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. മന്ത്രി, എന്തുകൊണ്ടാണ് നിങ്ങൾ മൌനം പാലിക്കുന്നത്? ഈ മൌനത്തിന്റെ അർത്ഥം ഇനിയും രാജ്യത്തെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എന്നല്ലേ? ആരവിടെ? ചാരന്മാരുടെ അധിപനോട് ഉടനെ സഭയിലേക്ക് വരാൻ പറയൂ.
2: ഉത്തരവ് മഹാരാജൻ.
0: ക്ഷേത്ര പുനരുദ്ധാരണത്തിന് ശേഷം നാട്ടിലെ പ്രശ്നങ്ങളെല്ലാം തീർന്നുവെന്നാണ് നാം കരുതിയിരുന്നത്. എന്നാൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സഭയിലേവരും മൌനം പാലിക്കുകയാണ്. നമ്മിൽ നിന്നും എന്തോ മറയ്ക്കുന്നതുപോലെ തോന്നുന്നു.
2: മഹാരാജൻ, രഹസ്യാന്വേഷണ തലവൻ വന്നിരിക്കുന്നു.
3: മഹാരാജാവ് നീണാൾ വാഴട്ടെ.
0: പറയൂ, നാടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്?
3: ക്ഷമിക്കണം മഹാരാജൻ, നാട്ടിലുണ്ടായിരുന്ന ഒരു പ്രശ്നവും ഇതുവരെ തീർന്നിട്ടില്ല. ദിനം പ്രതി പ്രശ്നങ്ങൾ ഒന്നിനുമേലെ ഒന്നായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രജകൾ വളരെ കഷ്ടത്തിലാണ്. രാജഭരണം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വിശ്വസിച്ച ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് പ്രശ്നപരിഹാരത്തിന് നടപടി കൈക്കൊള്ളാത്ത പക്ഷം ജനങ്ങൾ ഭരണത്തിനെതിരാവും.
0: മന്ത്രി കേട്ടില്ലേ? രഹസ്യാന്വേഷണ വിവരങ്ങൾ. പ്രജകൾ ഭരണത്തിന് നേരെ തിരിയാൻ പോകുന്നു. മന്ത്രിയുടെ വാക്ക് കേട്ട് നാം എടുത്ത തീരുമാനത്തിന്റെയും പ്രവൃത്തിയുടെയും ഫലമായി നാടിന്ന് ഈ അവസ്ഥയിലെത്തിയിരിക്കുന്നു.
1: മഹാരാജൻ, അങ്ങ് ദേഷ്യപ്പെടാതെ സമാധാനിക്കൂ.
0: എന്താ പറഞ്ഞത്? സമാധാനമായിരിക്കുവാനോ? നിങ്ങളുടെ വാക്കുകൾ കേട്ട് നാം സമാധാനമായിരുന്നാൽ നമ്മുടെ നാടില്ലാതാകും. എല്ലാത്തിനും നാം തന്നെ തീരുമാനമെടുക്കുകയാണ്.

0: മഹാരാജൻ നീണാൾ വാഴട്ടെ. മഹാരാജനെ മുഖം കാണിക്കാൻ നമ്മുടെ ക്ഷേത്ര പൂജാരി വന്നിരിക്കുന്നു.
1: എന്ത് പൂജാരിയോ? പൂജാരിക്ക് നമ്മെ കാണേണ്ട ആവശ്യം എന്താണ്? ആ ശരി, വരാൻ പറയും.
0: ഉത്തരവ് മഹാരാജൻ.
2: മഹാരാജൻ, മഹാരാജൻ നീണാൾ വാഴട്ടെ. നമ്മൾ ഭക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഈ നാടിന്റെ രക്ഷകനായ അങ്ങയെ കബളിപ്പിച്ചിരിക്കുന്നു. മഹാരാജാവിന്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ പ്രജകളുടെ അവസ്ഥ എന്തായിരിക്കും? അമ്മേ, അമ്മേ ദേവി, ആലോചിക്കുമ്പോഴേ പേടിയാകുന്നു.
1: എന്ത്, നമ്മെ കബളിപ്പിച്ചെന്നോ? ഒന്ന് തെളിച്ചു പറയൂ, നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കരുത്. കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ പറയൂ.
2: അത് പിന്നെ ക്ഷമിക്കണം മഹാരാജൻ. ഞാൻ പതിവ് പോലെ അമ്പലത്തിൽ പൂജകൾ ചെയ്തുകൊണ്ടിരിക്കവേ അർച്ചനയ്ക്ക് ആവശ്യമായ വസ്തുക്കൾ എടുക്കുമ്പോ അതിലൊന്ന് ദുസ്സഗുണം എന്നോണം ദേവിയുടെ വിഗ്രഹത്തിൽ വീണു. വീണിടും വിഗ്രഹത്തിൽ ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോ വിഗ്രഹത്തിന്റെ ആ ഭാഗത്ത് ഒരു വിള്ളൽ വീണിരിക്കുന്നു. ദേവി, എന്താ ഈ അവസ്ഥ? വിള്ളൽ കണ്ട ഉടനെ എന്റെ മനസ്സിൽ ഒരു സംശയം ഉദിച്ചു മഹാരാജൻ.
1: പറയൂ, എന്താണ് ആ സംശയം?
2: അത് മഹാരാജൻ പറയുന്നതിൽ ക്ഷമിക്കണം. വിഗ്രഹം തീർത്തിരിക്കുന്നത് ശുദ്ധമായ സ്വർണത്തിൽ തന്നെയാണോ എന്നൊരു സംശയം.
1: എന്താണ് നിങ്ങൾ പറയുന്നത്? വിഗ്രഹമുണ്ടാക്കാൻ നാം ഗൗതമൻ കൊടുത്തത് പരിശുദ്ധമായ സ്വർണമാണ്, തനിത്തങ്കം. അതിൽ സംശയം പ്രകടിപ്പിക്കുന്നത് നമ്മെ സംശയിക്കുന്നതിന് തുല്യമാണ്.
2: അയ്യോ അയ്യോ മഹാരാജൻ, അങ്ങേ സംശയിക്കാനോ? എന്റെ ദേവി, മഹാരാജാവിനെതിരായ ഒരനീതി ചൂണ്ടിക്കാണിക്കാൻ വന്ന് എനിക്ക് ഇങ്ങനെ ഒരു പരീക്ഷണമോ? മഹാരാജൻ, കാലാകാലങ്ങളായി ദേവിയുടെ സ്വർണ്ണാഭരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതിനാൽ സ്വർണം കണ്ടാൽ മനസ്സിലാക്കാൻ എനിക്ക് കഴിയും. എന്നിട്ടും എന്റെ സംശയം തീർക്കുന്നതിന് വേണ്ടി ഒരു തട്ടാനെ കൊണ്ടുവന്ന് പരിശോധിച്ച് ഉറപ്പു വരുത്തി.
1: നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നാട്ടിലെ ദുഃഖദുരിതങ്ങൾ തീരുവാൻ വേണ്ടിയാണ് ക്ഷേത്ര പുനരുദ്ധാരണം നടത്തിയത്. ആ ദൈവിക കാര്യങ്ങളിൽ കൂടി അധർമ്മം കാണിച്ചിരിക്കുന്നു. ആരെയും നാം വെറുതെ വിടില്ല, കടുത്ത ശിക്ഷ തന്നെ നൽകും. മന്ത്രി, ദേവി വിഗ്രഹം പണിതത് ഗൗതമനല്ലേ?
3: അതെ മഹാരാജൻ.
1: അങ്ങനെയാണെങ്കിൽ
4: മഹാരാജൻ, ഈ കാര്യത്തിൽ നമുക്ക് ക്ഷമയോടെ ചിന്തിക്കേണ്ടതുണ്ട്.
1: ചിന്തിക്കാനൊന്നുമില്ല. മന്ത്രി ഇന്ന് തന്നെ ഗൗതമനെ സഭയിൽ കൊണ്ടുവരും. ഉടനെ വേണം, നമ്മുടെ ഉത്തരവാണ്.
3: ഉത്തരവ് മഹാരാജൻ.
5: മഹാരാജാവ് നീണാൾ വാഴട്ടെ. അവിടുന്ന് മുഖം കാണിക്കണമെന്ന് ഉത്തരവ് വന്നിരുന്നു. പറഞ്ഞാലും മഹാരാജൻ,
3: നിങ്ങൾക്ക് അറിയാത്തതൊന്നുമല്ലോ, നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി മഹാരാജാവ് ഒരുപാട് ചിലവ് ചെയ്ത് ക്ഷേത്രം പുനരുദ്ധാരണം നടത്തി. ദേവിയുടെ വിഗ്രഹം നിർമ്മിച്ചതും നിങ്ങളായിരുന്നില്ലേ?
5: അതെ അങ്ങുന്നേ, അടിയൻ തന്നെ.
3: ഇത്രയും ചിലവ് ചെയ്ത് ക്ഷേത്രം ഉണ്ടാക്കിയിട്ടും നാട്ടിലെ ദുഃഖദുരിതങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇതിനുള്ള കാരണം എന്തായിരിക്കും? എന്താണ് ഗൗതമന്റെ അഭിപ്രായം?
1: മന്ത്രി, താങ്കൾ എന്തിനാണ് ഇത്ര വിശദീകരിക്കുന്നത്? നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അത്യാഗ്രഹിയായ ഈ ശില്പി തന്നെയാണ്.
6: എന്റെ ദേവി, എന്താണ് ഈ കേൾക്കുന്നത്? നാട്ടിലെ പ്രശ്നങ്ങൾക്ക് അടിയൻ കാരണമോ? ദുഃഖദുരിതങ്ങളിൽ ജീവിക്കുന്ന ഈ വയസ്സിന് മനസ്സിലാകുന്ന വിധം പറയൂ. പറയൂ മഹാരാജൻ, അടിയൻ എന്ത് തെറ്റാണ് ചെയ്തത്?
1: നീ രാജ്യദ്രോഹി. ദേവി വിഗ്രഹത്തിൽ പൊതിയാൻ തന്ന സ്വർണം നീ അപഹരിച്ചിരിക്കുന്നു. ദൈവത്തിനോട് നീ വഞ്ചന കാട്ടി. ഈ പ്രവൃത്തി കാരണമാണ് നാട്ടിലെ പ്രശ്നങ്ങൾ തീരാത്തത്. കുറ്റസമ്മതം നടത്തി അപഹരിച്ച സ്വർണം തിരികെ നൽകുക, അല്ലെങ്കിൽ രാജ്യസ്വത്ത് അപഹരിച്ചാലുള്ള ഭവിഷ്യത്ത് എന്തായിരിക്കുമെന്ന് നിന്നിലൂടെ ജനങ്ങൾ മനസ്സിലാക്കും.
6: മഹാരാജൻ, അടിയനെ സംശയിക്കുന്നുവോ? എപ്പോൾ ദേവി വിഗ്രഹം ഉണ്ടാക്കുവാൻ സ്വർണം തന്നുവോ, ആ നിമിഷം മുതൽ അത് രാജ്യസ്വത്തായല്ല ദൈവസ്വത്തായാണ് അടിയൻ കണക്കാക്കിയത്. ദൈവത്തിന്റെ സ്വത്ത് അപഹരിച്ചാൽ ആ ദേവി തന്നെ അടിയനെ ശിക്ഷിച്ചുകൊള്ളു.
1: ധിക്കാരി, സ്വർണം അപഹരിച്ചതും പോരാഞ്ഞ് രാജ്യസ്വത്ത് ദൈവസ്വത്ത് എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ആരെവിടെ ഈ അഹങ്കാരിയെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകും. നിനക്ക് 7 ദിവസത്തെ സമയം തരുന്നു.
7: അതിനകം

0: കുറ്റസമ്മതം നടത്തി അപഹരിച്ച മുഴുവൻ സ്വർണവും തിരികെ ഏൽപ്പിക്കണം. അല്ലാത്ത പക്ഷം നിന്റെ തല ഈ ഉടലിലുണ്ടായിരിക്കില്ല. അത് മാത്രമല്ല, നീ ചെയ്ത ദേശദ്രോഹത്തിന് നിന്റെ വംശം ആയുഷ്കാലം മുഴുവൻ അടിമകളായി കൊട്ടാരത്തിൽ പണിയെടുക്കണം. കൊണ്ടുപോകൂ ഈ ദ്രോഹിയെ.
1: മഹാരാജൻ, സഭയിൽ സംസാരിക്കാൻ അനുവദിച്ചാലും?
0: പറയൂ.
1: അങ്ങയുടെ തീരുമാനം തിടുക്കപ്പെട്ടെടുത്തുവോ എന്ന് ഞാൻ സംശയിക്കുന്നു. കുറ്റം നടന്നു എന്നത് തീർച്ചയാണ്, എന്നാൽ അതെങ്ങനെ നടന്നു എന്ന് വിചാരണ ചെയ്യുന്നതിന് മുൻപേ ഗൗതമനെ കുറ്റവാളി എന്ന് മുദ്രകുത്തിയതിൽ എനിക്ക് അഭിപ്രായമില്ല.
0: ഇതിൽ വിചാരണ ചെയ്യേണ്ടതായി എന്താണുള്ളത്? ദേവി വിഗ്രഹമുണ്ടാക്കിയത് ഗൗതമനല്ലേ? പ്രതിഷ്ഠ നടത്തിയതും അവൻ തന്നെ.

0: മഹാരാജൻ, സഭയിൽ സംസാരിക്കാൻ അനുവദിച്ചാലും?
1: പറയൂ.
0: അങ്ങയുടെ തീരുമാനം തിടുക്കപ്പെട്ടെടുത്തുവോ എന്ന് ഞാൻ സംശയിക്കുന്നു. കുറ്റം നടന്നു എന്നത് തീർച്ചയാണ്, എന്നാൽ അതെങ്ങനെ നടന്നു എന്ന് വിചാരണ ചെയ്യുന്നതിന് മുൻപേ ഗൗതമനെ കുറ്റവാളി എന്ന് മുദ്രകുത്തിയതിൽ എനിക്കഭിപ്രായമില്ല.
1: ഇതിൽ വിചാരണ ചെയ്യേണ്ടതായി എന്താണുള്ളത്? ദേവി വിഗ്രഹമുണ്ടാക്കിയത് ഗൗതമനല്ലേ, പ്രതിഷ്ഠ നടത്തിയതും അവൻ തന്നെ. അങ്ങനെയുള്ളപ്പോൾ ദേവി വിഗ്രഹത്തിലെ സ്വർണത്തിൽ കള്ളത്തരമുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വവും ഗൗതമനല്ലേ? മറിച്ച് വേറെ എവിടെ തെറ്റ് സംഭവിച്ചു എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്?
0: മഹാരാജൻ, അങ്ങയുടെ സമ്മതമുണ്ടെങ്കിൽ തെറ്റെവിടെയാണ് സംഭവിച്ചതെന്ന് ഞാൻ കണ്ടുപിടിക്കാം.
1: നാം വിചാരണ നടത്തി വിധിച്ചതിനു ശേഷം നിങ്ങൾ വീണ്ടും അന്വേഷണം നടത്തണമെന്നാണോ?
0: അവിടെ നിന്നെ തെറ്റിദ്ധരിക്കാതെ, കുറ്റം ആരോപിക്കപ്പെട്ടവർക്ക് അവരുടെ ഭാഗം വിശദമാക്കാനുള്ള അവസരം നൽകുന്നത് നമ്മുടെ നാടിന്റെ നിയമവ്യവസ്ഥയിലുണ്ട്. ഈ അടിസ്ഥാനപരമായൊരു അവകാശം പോലും കുറ്റം ചെയ്തവർക്ക് നൽകിയില്ല എന്ന ചീത്തപ്പേര് അങ്ങയുടെ ചരിത്രത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ്.
1: സബാഷ് അഭിമന്യു, സബാഷ്. നിന്നോട് സംസാരിച്ച് ജയിക്കാൻ ആർക്കും പറ്റില്ല എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുന്നു. ശരി, ഗൗതമന് കൊടുത്ത അതേ 7 ദിവസത്തിനുള്ളിൽ വേണ്ട രീതിയിൽ അന്വേഷണം ചെയ്ത് വിവരങ്ങൾ സമർപ്പിക്കൂ. അതിനുവേണ്ട സഹായങ്ങൾ രാജ്യസഭ നിനക്ക് ചെയ്തു തരുന്നതായിരിക്കും.
0: അഭയ, കരയാതെ
2: കരയാതെ എന്ത് ചെയ്യാനാ? എന്റെ അച്ഛൻ മഹാരാജനോട് പറഞ്ഞതല്ലേ ഈ വയസ്സിൽ ദേവി വിഗ്രഹം ഉണ്ടാക്കുന്നത് പ്രയാസമാണെന്ന്? അച്ഛന്റെ അവസ്ഥ മനസ്സിലാക്കാതെ നിങ്ങൾ എല്ലാവരും കൂടി നിർബന്ധിച്ചതിനാലാണ് എന്റെ അച്ഛൻ അതനുസരിച്ചത്. പറഞ്ഞ ദിവസത്തിനുള്ളിൽ പ്രതിഷ്ഠയുൾപ്പെടെ ചെയ്തതിന്റെ ഫലമാണിപ്പോൾ അനുഭവിക്കുന്നത്. 7 ദിവസം കഴിഞ്ഞാൽ വധശിക്ഷ അനുഭവിക്കാൻ പോകുന്ന ദേശദ്രോഹി.
0: അഭയ, നിന്റെ അച്ഛനെ കുറിച്ച് നിന്നെക്കാൾ മുൻപേ എനിക്കറിയാം. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ശില്പി. രാജാവിന്റെ ഈ വിധിയിൽ നമ്മുടെ നാട് ദുഃഖത്തിലാണ്.
2: നിങ്ങളുടെ സഹാനുഭൂതിയൊന്നും എനിക്ക് ആവശ്യമില്ല. നിങ്ങളിപ്പോൾ എന്തിനാണ് വന്നതെന്ന് പറയൂ.
0: നിന്റെ വിഷമം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാരാജൻ എനിക്ക് 7 ദിവസമാണ് തന്നിരിക്കുന്നത്. ഈ ദിവസത്തിനുള്ളിൽ നിന്റെ അച്ഛനെ ഈ പ്രശ്നത്തിൽ നിന്നും മോചിപ്പിക്കണം.
2: എന്റെ അച്ഛനെ മോചിപ്പിക്കുവാനായി എന്റെ ജീവൻ തന്നെ പകരം നൽകാൻ ഞാൻ തയ്യാറാണ്.
0: നിന്റെ അച്ഛൻ തീർത്ത ദേവി വിഗ്രഹം കണ്ട് ഈ നാട് അതിശയിച്ചുപോയി. പക്ഷേ
2: എന്തേ, എന്റെ അച്ഛന് ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു വിഗ്രഹം ഉണ്ടാക്കാൻ എങ്ങനെ കഴിഞ്ഞു എന്ന് സംശയമാണ് എല്ലാവർക്കും, അല്ലേ?
0: നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു.
2: നിങ്ങളെല്ലാവരുമാണ് എന്റെ അച്ഛനെ തെറ്റിദ്ധരിച്ച് കുറ്റം ചുമത്തിയിരിക്കുന്നത്. എന്റെ അച്ഛൻ ചെയ്തത് വിഗ്രഹ നിർമ്മാണമാണ്, അല്ലാതെ കെട്ടിട നിർമ്മാണമല്ല മറ്റൊരാളെ ഏൽപ്പിക്കാൻ. വിചാരണയുടെ പേര് പറഞ്ഞ് എന്റെ അച്ഛനെ വീണ്ടും വീണ്ടും അപമാനിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾക്ക് പോകാം.
0: മഹാരാജൻ,
1: വന്നാലും അഭിമന്യു, വന്നാലും നാം നിങ്ങൾക്ക് തന്ന 7 ദിവസം തീരുവാൻ പോകുന്നു. വിഗ്രഹത്തിൽ കള്ളത്തരം കാണിച്ച ആളെ കണ്ടുപിടിച്ചോ അതോ തോൽവി സമ്മതിക്കുന്നു?
0: രണ്ടുമല്ല മഹാരാജൻ.
3: അഭിമന്യു രാജ്യസഭയെ പരിഹസിക്കുകയാണോ? രാജ്യസഭയുടെ സമയം നഷ്ടപ്പെടുത്തുന്നത് രാജാവിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഇതിന് എന്ത് ശിക്ഷയാണ് ലഭിക്കുക എന്നത് അഭിമന്യുവിന് അറിയാമല്ലോ.
0: രാജാവിന്റെ സമയം വളരെ വിലപ്പെട്ടതാണെന്ന് എനിക്ക് അറിയാവുന്നതുപോലെ തന്നെ മഹാരാജൻ എനിക്ക് തന്ന 7 ദിവസം പാഴാക്കിയുള്ള വിപത്തും എനിക്ക് നല്ല ബോധ്യമുണ്ട്.
3: ആത്മപ്രശംസ നിർത്തിയിട്ട് അന്വേഷണത്തിൽ എന്ത് പുരോഗതിയുണ്ടെന്നത് പറയൂ.
0: ഈ പ്രശ്നത്തിൽ മഹാരാജൻ എനിക്കനുവദിച്ച 7 നാളിനുള്ളിൽ ഇതിന്റെ നിജസ്ഥിതി അങ്ങയുടെ മുന്നിൽ സമർപ്പിക്കുന്നു. അന്വേഷണം നടത്താനുള്ള ഉത്തരവ് കിട്ടിയുടൻ ഞാൻ ആദ്യം ക്ഷേത്രത്തിൽ പോയി ദേവി വിഗ്രഹം പരിശോധിച്ചു.
3: പരിശോധനയിൽ എന്ത് കണ്ടുപിടിച്ചു?
0: പരിശോധനയിൽ ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ ക്ഷേത്രത്തിലുള്ള ദേവി വിഗ്രഹം ഗൗതമനുണ്ടാക്കിയതല്ല എന്നുള്ളതാണ്.
4: നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ആ വിഗ്രഹം ഗൗതമനുണ്ടാക്കിയതല്ലെന്ന്?
0: അതെ മഹാരാജൻ, ആ വിഗ്രഹം യഥാർത്ഥമല്ല. ക്ഷേത്ര പുനരുദ്ധാരണം നടത്തി ഗൗതമൻ പുനഃപ്രതിഷ്ഠ നടത്തിയ വിഗ്രഹമല്ല അതെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
4: അതെങ്ങനെ ഇത്ര ഉറപ്പിച്ചു പറയാൻ കഴിയും? നിങ്ങളുടെ കയ്യിൽ തെളിവ് വല്ലതുമുണ്ടോ?
0: തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതെല്ലാം തൽക്കാലത്തേക്ക് ദേവിയുടെ ഒരു കളിയാണെന്ന് തന്നെ പറയേണ്ടി വരും.
3: ഇതെന്ത് മറിമായ ദേവിയിലുള്ള വിശ്വാസത്തെയാണ് അഭിമന്യു ചോദ്യം ചെയ്യുന്നത്? ഇതെല്ലാം ദേവിയുടെ കളിയല്ല, അഭിമന്യുവിന്റെ കളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് മഹാരാജൻ.
4: അഭിമന്യു, നേരിട്ട് വിഷയത്തിലേക്ക് വരൂ.
0: ഉത്തരവ് മഹാരാജൻ. ക്ഷേത്ര പുനരുദ്ധാരണത്തിന് ശേഷം നമ്മുടെ ഏവരുടെയും സമക്ഷം ഗൗതമൻ ദേവി വിഗ്രഹം

0: പ്രതിഷ്ഠ നടത്തിയപ്പോൾ ആ വിഗ്രഹത്തിൽ ഒരു അസാധാരണമായ കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു.
1: അസാധാരണമായ കാര്യം അതെന്താണ്?
0: ദേവിയുടെ ഒരു കൈയിൽ 6 വിരലുകൾ ഉണ്ടായിരുന്നു.
1: എന്താണ് നിങ്ങൾ പറയുന്നത്? ദേവിയുടെ കയ്യിൽ 6 വിരലുകളും?
0: അതെ മഹാരാജൻ, 6 വിരലുകൾ.
1: എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ശില്പകലയിൽ പുകൾ പെറ്റ ഗൗതമന് എങ്ങനെ ഇത്തരത്തിൽ ഒരു പിഴവ് സംഭവിക്കും? അഭിമന്യു, നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുമെന്ന് നാം കരുതി. പക്ഷേ വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണല്ലോ. മന്ത്രി, അഭിമന്യു പറഞ്ഞില്ലേ 6 വിരലുകളുണ്ടെന്ന്? അത് നിങ്ങൾ ശ്രദ്ധിച്ചു? നിങ്ങൾ കണ്ടിരുന്നോ? മന്ത്രി എന്താ ഒന്നും മിണ്ടാതെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? നാം ചോദിച്ചത് കേട്ടില്ലെന്നുണ്ടോ?
2: മഹാരാജൻ, ക്ഷമിക്കണം, ഞാനും അതിനെപ്പറ്റിയാണ് ആലോചിക്കുന്നത്. എത്ര ആലോചിച്ചിട്ടും ദേവിയുടെ കൈവിരലുകൾ എന്റെ ഓർമ്മയിൽ വരുന്നില്ല.
3: എന്റെ അഭിപ്രായത്തിൽ ഗൗതമനെ രക്ഷിക്കുവാൻ വേണ്ടി അഭിമന്യു ഉണ്ടാക്കിയ ഒരു പുതിയ കഥയാണിതെന്ന് തോന്നുന്നു. ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്തൊരു കാര്യം അഭിമന്യുവിന്റെ ശ്രദ്ധയിൽ മാത്രം എങ്ങനെ വന്നു?
0: മഹാരാജൻ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഗൗതമൻ പ്രതിഷ്ഠിച്ച ദേവി വിഗ്രഹമല്ല ഇന്ന് ക്ഷേത്രത്തിലുള്ളത്. അത് വ്യാജമാണ്. ഇതിന്റെ സത്യമറിയാൻ ഞാൻ ഗൗതമന്റെ മകളെ കാണാൻ പോയിരുന്നു.
4: നിർത്തൂ, വിചാരണ എന്ന പേരിൽ എന്റെ അച്ഛനെ വീണ്ടും വീണ്ടും അപമാനിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല.
0: അഭയ, നിന്റെ അച്ഛനെ അപമാനിക്കണം എന്ന ഉദ്ദേശം എനിക്കില്ല. നമ്മുടെ കയ്യിൽ സമയം വളരെ കുറവാണ്. അതിനുള്ളിൽ നിന്റെ അച്ഛൻ തെറ്റുകാരനല്ല എന്ന് തെളിയിക്കണം. ഞാൻ ഏറ്റെടുത്ത അന്വേഷണത്തിൽ ഒരു ചെറിയ പിഴവ് പോലും വരാൻ പാടില്ല. അതിനുവേണ്ടിയാണ് ഞാൻ നിന്നെ ഇന്ന് കാണാൻ വന്നിരിക്കുന്നത്. പക്ഷേ നീ എന്നെ മനസ്സിലാകുന്നില്ല. ശരി, അപ്പോൾ ഞാൻ ഇറങ്ങുന്നു.
4: നിൽക്കൂ, എന്റെ അച്ഛന്റെ മേൽ അപരാധം ചാർത്തിയ സാഹചര്യത്തിൽ സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങളോട് ദേഷ്യപ്പെട്ടത്. എന്നോട് ക്ഷമിക്കണം. അച്ഛൻ വിഗ്രഹത്തിന്റെ പണി തുടങ്ങി അവസാനിക്കുന്നതുവരെ സഹായിയായി ഞാൻ കൂടെ ഉണ്ടായിരുന്നു. നിർമ്മാണവേളയിൽ നടന്ന ഒരു കാര്യം നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തിനാണ് കണ്ണു നിറയുന്നത്?
5: മോളെ, എത്ര ശ്രമിച്ചിട്ടും ദേവി വിഗ്രഹം ഞാൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ വരുത്തുവാൻ കഴിയുന്നില്ല. ചെറുപ്പം മുതലേ ദേവിയെ കണ്ടു തൊഴുതു വരുന്നതാ. പക്ഷേ ആ വിഗ്രഹം പോലെ ഇതിന് ജീവൻ കൊടുക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. നിശ്ചയിച്ച ദിവസത്തിനുള്ളിൽ തന്നെ പണി പൂർത്തിയാക്കി പ്രതിഷ്ഠ നടത്തിയില്ലെങ്കിൽ മഹാരാജന്റെ അപ്രീതിക്ക് കാരണമാകും. മഹാരാജനോട് എന്തു പറയണമെന്ന് ഒരു നിശ്ചയവുമില്ല. അമ്മേ, ദേവി.
4: ശില്പകലയിൽ ലോകമെങ്ങും അംഗീകരിച്ച അച്ഛൻ ഇങ്ങനെ ദുഃഖിക്കുന്നത് ശരിയല്ല. അച്ഛാ, ദേവി വിഗ്രഹം ഉണ്ടാക്കുവാൻ മഹാരാജനോട് കുറച്ചുകൂടി സമയം ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല.
5: ലോകമെങ്ങും അംഗീകരിച്ച ശില്പിയാണ് ഞാൻ. മഹാരാജാവിന് പറഞ്ഞ സമയത്ത് വിഗ്രഹം കൊടുക്കാത്ത ചീത്തപ്പേര് എനിക്ക് വന്നു ചേരും.
4: മറ്റെന്താണൊരു വഴി?
5: മോളെ, എന്റെ മനസ്സിലുള്ള ദേവി വിഗ്രഹം തീർക്കാൻ നിനക്ക് എന്നെ സഹായിക്കാനാകൂ.
4: എന്റെ സഹായമോ? അച്ഛൻ എന്താണ് ഉദ്ദേശിക്കുന്നത്?
5: മോളെ, ക്ഷേത്രത്തിലുള്ള ദേവി വിഗ്രഹത്തെ പോലെ നീ നിന്നെ രൂപപ്പെടുത്തിയാൽ ഈ ദേവി വിഗ്രഹം ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ പൂർത്തിയാക്കാൻ കഴിയും.
4: അച്ഛൻ എന്താണ് ഈ പറയുന്നത്? ദേവിയെ പോലെ ഞാൻ എന്നെ രൂപപ്പെടുത്താനോ? തെറ്റല്ലേ അത്?
5: അതിൽ തെറ്റൊന്നുമില്ല. അടിസ്ഥാനപരമായി നാം എല്ലാവരും ദേവി സൃഷ്ടിയിൽ പിറന്നവരാണ്. ദേവി ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്. ചില ദേശങ്ങളിൽ ഇതുപോലെ നടപ്പിലാക്കിയിട്ടുമുണ്ട്.
4: അച്ഛന്റെ മനോവേദന മാറ്റാൻ ഇത് മാത്രമാണ് വഴിയെങ്കിൽ അത് നിറവേറ്റുക എന്നത് എന്റെ കടമയാണ്.
0: ഇതാണ് സംഭവിച്ചത്. ഗൗതമൻ സ്വന്തം മകളെ ദേവീരൂപമായി കണ്ടുകൊണ്ടാണ് വിഗ്രഹമുണ്ടാക്കിയത്.
1: അഭിമന്യു നേരത്തെ പറഞ്ഞതുമായി ഇതിനെന്തു ബന്ധം?
0: ബന്ധമുണ്ട് മഹാരാജൻ. ശില്പകലയിൽ അഗ്രഗണ്യനായ ഗൗതമൻ സ്വന്തം മകളെ ദേവിയായി കണ്ട് വിഗ്രഹം നിർമ്മിച്ചപ്പോൾ അഭയക്കുള്ള 6 വിരലുകളും ദേവി വിഗ്രഹത്തിൽ സൃഷ്ടിക്കപ്പെടുകയായിരുന്നു. അത് ഗൗതമന്റെ തെറ്റല്ല. വിഗ്രഹ നിർമ്മാണ സമയത്ത് പൂർണമായും ഗൗതമനിൽ ആവേശിച്ച ദേവിയുടെ ശക്തിയാലാണ് അങ്ങനെ സംഭവിച്ചത്.
1: അഭിമന്യു, യഥാർത്ഥ വിഗ്രഹം കിട്ടുന്നതുവരെ

0: നാം ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല.
1: മഹാരാജൻ, എന്റെ വിശ്വാസപ്രകാരം ഗൗതമൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒന്നു മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദേവി വിഗ്രഹം ക്ഷേത്രത്തിൽ നിന്ന് കളവ് പോയത് സത്യമാണ്. ഇതിനെല്ലാം മൗനസാക്ഷിയായ ദേവി തന്നെ തെറ്റ് ചെയ്തവരെ നമ്മുടെ കൺമുന്നിൽ കൊണ്ടുവന്ന് നിർത്തും.
2: വന്ന് വന്ന് ഞാനുണ്ടാക്കിയ കഥകളെല്ലാം പാഴായി. ആരവിടെ? ചാരന്മാരുടെ അധിപനോട് വരാൻ പറഞ്ഞിരുന്നു, വന്നോ?
3: വന്നിരുന്നു മന്ത്രി. അവിടുന്നിനെ കാണാൻ കാര്യാലയത്തിൽ ഇരിപ്പുണ്ട്.
2: ശരി, വരാൻ പറയൂ.
3: ഉത്തരവ് മന്ത്രി.
2: എന്താധികാരി ക്ഷീണിതനായി കാണുന്നു? രഹസ്യങ്ങൾ അന്വേഷിച്ച് ക്ഷീണിച്ചുപോയോ?
4: അതെ മന്ത്രി, നാട്ടിലെ എല്ലാ രഹസ്യ വിവരങ്ങളും അന്വേഷിച്ച് കണ്ടുപിടിച്ച് മഹാരാജന്റെ മുന്നിൽ എത്തിക്കണ്ടേ?
2: ഓഹോ, അങ്ങനെയോ? ശരി, ഗൗതമന്റെ മേൽ ചുമത്തിയ കുറ്റത്തെപ്പറ്റിയുള്ള അന്വേഷണത്തിന്റെ എന്തെങ്കിലും വിവരമുണ്ടോ?
4: ആ ചുമതല ഇപ്പോ അഭിമന്യുവല്ലേ നോക്കുന്നത്? മഹാരാജൻ കൊടുത്ത 7 ദിവസത്തെ സമയം നാളത്തേക്ക് കഴിയും. ഇതുവരെയും ദേവി വിഗ്രഹത്തിന്റെ വിവരങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഗൗതമന്റെ ശിക്ഷ നാളെ എന്തായാലും നടക്കും, തീർച്ച. മന്ത്രി, അദ്ദേഹം നാളെ അങ്ങയുടെ ഉദ്ദേശങ്ങളും നടക്കാൻ പോകുന്ന ദിവസാ.
2: വിഡ്ഢി, ചിരി നിർത്ത്. ക്ഷേത്രത്തിലുള്ള വിഗ്രഹം യഥാർത്ഥമല്ലെന്ന് അഭിമന്യു രാജാവിനെ അറിയിച്ചിരിക്കുന്നു. ദേവി വിഗ്രഹം മോഷ്ടിച്ച് രാജാവിന് കുഴപ്പവും ജനങ്ങൾക്ക് ദുരിതവും ഉണ്ടാക്കി. ജനങ്ങളെ മഹാരാജനെതിരെ തിരിച്ചുവിട്ട് നാട്ടിൽ കലാപമുണ്ടാക്കി ഭരണം എന്റെ കൈകളിലാക്കാൻ പദ്ധതിയിട്ടിരുന്നു. പക്ഷേ അവസാന നിമിഷം അഭിമന്യു എല്ലാ പദ്ധതികളും പൊളിക്കുമെന്നാ തോന്നുന്നത്. മുൻകൂട്ടി രഹസ്യങ്ങൾ മനസ്സിലാക്കി എന്നെ അറിയിക്കേണ്ട നീ ഇപ്പോ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് ഒരു കഥ കേൾക്കുന്നത് പോലെ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ.
4: മന്ത്രി, അങ്ങ് എന്താണ് ഈ പറയുന്നത്?
2: നിന്റെ അടുത്ത് ആദ്യം മുതൽ വിശദീകരിക്കാൻ എനിക്കിപ്പോ നേരമില്ല. അതെ, പോയി ആ ദേവി വിഗ്രഹം എടുത്തുകൊണ്ടുവാ, എനിക്കതൊന്ന് ശരിക്ക് പരിശോധിക്കണം.
4: ദാ ഇപ്പൊ തന്നെ കൊണ്ടുവരാം.
2: നോക്കട്ടെ. ഓ, അഭിമന്യു പറഞ്ഞത് ശരിയാ. ദേവിയുടെ കയ്യിൽ 6 വിരലുകളുണ്ട്. ഇനിയും ഈ വിഗ്രഹം നമ്മുടെ കയ്യിൽ വെക്കുന്നത് ബുദ്ധിയല്ല. ഇതെങ്ങാൻ മഹാരാജൻ അറിഞ്ഞ നമ്മുടെ കഴുത്തിന്മേലെ തലയുണ്ടാകില്ല. ഗൗതമന് കൊടുത്ത 7 ദിവസം നാളത്തോടെ തീരുക. ഈ വിഗ്രഹം ഒരു കാരണവശാലും അഭിമന്യുവിന്റെ കയ്യിലെത്തുവാൻ പാടില്ല. വിഗ്രഹം എത്രയും വേഗം ഗൗതമന്റെ ഭവനത്തിൽ ഒളിപ്പിച്ചു വെക്കണം. നാളെ ഞാൻ ഗൗതമന്റെ ഭവനം പരിശോധിക്കുവാൻ മഹാരാജന്റെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും അനുമതി വാങ്ങിക്കാം. മഹാരാജന്റെ മുന്നിൽ വെച്ച് തന്നെ ഗൗതമന്റെ വീട്ടിൽ നിന്നും വിഗ്രഹം കണ്ടെടുത്താൽ അതിലും വലിയ തെളിവില്ലല്ലോ. അങ്ങനെ ഗൗതമൻ കുറ്റക്കാരനെന്ന് തെളിയും.
4: മന്ത്രി, നിങ്ങളുടെ ബുദ്ധിയെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു.
2: നിന്റെ പ്രശംസ എനിക്ക് ആവശ്യമില്ല. പറഞ്ഞ കാര്യം വേഗം ചെയ്യാൻ നോക്ക്.
5: നമസ്കാരം മന്ത്രി. അകത്തേക്ക് വരുവാൻ അനുവദിച്ചാലും?
2: വേഗം വിഗ്രഹം ഇവിടുന്ന് മാറ്റൂ. വേഗം ഓട്ടെ.
5: മഹാരാജനിൽ നിന്നും അടിയന്തര അറിയിപ്പുണ്ട്.
2: അടിയന്തര അറിയിപ്പോ? എന്താ അത്? പറയൂ.
5: ക്ഷേത്രത്തിൽ നിന്നും മോഷണം പോയ ദേവി വിഗ്രഹം കിട്ടിയിരിക്കുന്നു. മഹാരാജനും അഭിമന്യുവും കുറ്റക്കാരനായ ഗൗതമനും എല്ലാവരും കൂടി ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. മന്ത്രിയോട് എത്രയും വേഗം ക്ഷേത്രത്തിൽ എത്തുവാൻ മഹാരാജൻ ഉത്തരവിട്ടിരിക്കുന്നു.
2: ശരി, നീ ചെല്ല്.
4: ഇതെന്താ പുതിയ കഥ? യഥാർത്ഥ വിഗ്രഹം ഇവിടെ ഇരിക്കുമ്പോ പിന്നെ ഏത് വിഗ്രഹമാണ് ക്ഷേത്രത്തിൽ കിട്ടിയത്?
2: ഇതെല്ലാം ആ അഭിമന്യുവിന്റെ കളിയാണ്, ഗൗതമനെ രക്ഷിക്കാൻ വേണ്ടി. അധികാരി, ഞാൻ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. പറഞ്ഞതുപോലെ ചെയ്യും.
4: ഉത്തരവ് മന്ത്രി.
2: പ്രഭോ, ക്ഷമിച്ചാലും ഞാൻ കുറച്ച് താമസിച്ചു.
0: നാം ഇന്ന് വളരെ സന്തോഷവാനാണ്. ഇന്നലെ വരെ നമ്മെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾ ഇന്ന് തീരുകയാണ്. ഈ നാടിന്റെ ഭാവി എന്താകുമെന്ന് വിചാരിച്ച് നാം വിഷമത്തിലായിരുന്നു. ഭാഗ്യം കൊണ്ട് ഗൗതമന്റെ പ്രശ്നം ഇന്നൊരു നല്ല തീരുമാനത്തിലെത്തിയിരിക്കുന്നു. മന്ത്രി എന്തിനാണ് ആശ്ചര്യത്തോടെ നോക്കുന്നത്? ഇന്നലെ വരെ ഗൗതമന് ശിക്ഷ നൽകണമെന്ന് വിചാരിച്ച നാം ഇന്ന് ആദരവോടെ സംസാരിക്കുന്നു എന്നതാണോ? മന്ത്രി, പ്രജയായാലും രാജാവായാലും ദൈവത്തിനു മുൻപിൽ സമന്മാരാണ്. അവന്റെ കളിക്കളത്തിൽ നമ്മളെല്ലാവരും വെറും കരുക്കൾ മാത്രം. അങ്ങനെ ഒരു കളിയാണ് ഇന്ന് ഇവിടെ നമ്മുടെ മുൻപിൽ അരങ്ങേറിയിരിക്കുന്നത്. എന്താ മന്ത്രി, നാം പറഞ്ഞത് മനസ്സിലായില്ലേ?
2: അങ്ങ് പറഞ്ഞു വരുന്നത്
0: ഗൗതമൻ

0: നിർമ്മിച്ച യഥാർത്ഥ വിഗ്രഹം കിട്ടിയിരിക്കുന്നു. നാം എല്ലാവരും ഒരുമിച്ച് ദേവിയുടെ മുമ്പിൽ ചെന്ന് പ്രണമിച്ചു നിങ്ങളും ചെന്ന് ദേവിയെ ദർശിച്ചുകൊള്ളും. നിങ്ങളുടെ എല്ലാ മനപ്രയാസവും തീരും.
1: അങ്ങനെയാവട്ടെ മഹാരാജൻ. മഹാരാജൻ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. മനസ്സിൽ എന്തോ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്, അതുമാത്രം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും ആ ദേവി വിഗ്രഹം ഒന്ന് കാണട്ടെ. മഹാരാജൻ, ഇതെന്താ?
0: എന്താ മന്ത്രി, എന്തു പറ്റി?
1: അവിടുന്ന് യഥാർത്ഥ വിഗ്രഹം കിട്ടിയെന്നല്ലേ പറഞ്ഞത്?
0: അതെ, അതിലെന്താ സംശയം?
1: മഹാരാജൻ, ഇതെന്ത് മറിമായ? അന്ന് അഭിമന്യു പറഞ്ഞതല്ലേ ദേവിയുടെ കൈകളിൽ ആറു വിരലുകൾ ഉണ്ടെന്ന്?
0: അതെ, അത് ശരിയാ, ആറു വിരലുകൾ അല്ലേ അഭിമന്യു?
2: അതെ മഹാരാജൻ, ആറു വിരലുകൾ.
1: പക്ഷേ മഹാരാജൻ, ഈ ദേവി വിഗ്രഹത്തിലേക്കൊന്ന് നോക്കൂ. ദേവിയുടെ വലതു കൈയിൽ അഞ്ചു വിരലുകൾ മാത്രമല്ലേ ഉള്ളത്? നോക്കൂ മഹാരാജൻ, നോക്കൂ. ഈ അഭിമന്യു വീണ്ടും വീണ്ടും നമ്മളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ് മഹാരാജൻ. എന്താ എന്താ എല്ലാവരും എന്നെ തുറച്ചു നോക്കുന്നത്?
0: വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത് അഭിമന്യുവല്ല, നിങ്ങളാണ് മന്ത്രി. നിങ്ങൾ നമ്മെയും നമ്മുടെ പ്രജകളെയും ദേവിയുടെ കയ്യിൽ ആറു വിരലുകൾ ഉണ്ടെന്ന് മാത്രമേ അഭിമന്യു പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഏത് കയ്യിലാണ് ആ ആറു വിരലുകൾ എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ദേവിയുടെ വലതു കൈയിൽ ആറു വിരലുകളാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് മാത്രം എങ്ങനെയറിയാം? മന്ത്രിയുടെ ഈ മൗനത്തിന്റെ ഉത്തരമെന്താ?
1: എന്നോട് ക്ഷമിച്ചാലും മഹാരാജ, അധികാരമോഹം തലക്ക് പിടിച്ച് മഹാപാപം ചെയ്തു ഞാൻ കളവു പോയെന്ന് പറയുന്ന ദേവി വിഗ്രഹം എന്റെ കൈവശമാണുള്ളത്. അത് ഞാൻ എത്രയും വേഗം മഹാരാജന്റെ അടുത്ത് എത്തിക്കുന്നതാണ്.
0: അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് കൂട്ടുനിന്ന ചാരന്മാരുടെ അധിപനിൽ നിന്നും അത് കണ്ടെടുത്തു. എപ്പോൾ വേണമെങ്കിലും ദേവി വിഗ്രഹം ക്ഷേത്രത്തിലെത്തിച്ചേരും. മന്ത്രിയുടെ ശിഷ്ടകാലം ഇനി തടവറയിൽ കഴിയാം. ആരവിടെ വലിച്ചുകൊണ്ടുപോ ഈ ദേശദ്രോഹിയെ. ഗൗതമ, നമ്മോട് ക്ഷമിച്ചാലും നാം എടുത്ത തീരുമാനം ശരിയാണെന്നുള്ള അഹന്തയിൽ വിചാരണ ചെയ്യാതെ നിരപരാധിയായി നിങ്ങളെ ശിക്ഷ കൽപ്പിച്ച് വലിയ അനീതിയാണ് നാം ചെയ്തത്. അഭിമന്യു കൃത്യസമയത്ത് ഈ വിഷയത്തിൽ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ നാം കാരണം ഈ നാടിന് ഒരു വലിയ കളങ്കമുണ്ടായേനെ.
3: പ്രഭോ, അടിയനൊരു സാധാരണ പ്രജ, അങ്ങ് ക്ഷമ ചോദിക്കുന്നുവോ? അടിയനുണ്ടാക്കിയ ശില്പങ്ങളെല്ലാം ഒരു കുറവ് പോലുമില്ലാത്തതാണെന്ന ഗർവ് അടിയനെന്നും ഉണ്ടായിരുന്നു. ഇന്ന് അടിയന്റെ സൃഷ്ടിയിൽ സംഭവിച്ച ഒരു ചെറിയ പിഴവ് തന്നെ അടിയന്റെ ജീവൻ കാത്തു. ഇതുവരെ നടന്ന സംഭവങ്ങളിൽ മൗനസാക്ഷിയായി നിലകൊള്ളുന്ന ദേവി നമ്മുടെ എല്ലാ തെറ്റുകളും പുറത്ത് അനുഗ്രഹിക്കട്ടെ.
4: മഹാരാജൻ, വിഗ്രഹപ്രതിഷ്ഠയ്ക്കുള്ള മുഹൂർത്തമായിരിക്കുന്നു. എല്ലാവരും ക്ഷേത്രസന്നിധിയിലേക്ക് വന്നാലും.
5: പ്രഭു, ദേവിയുടെ അനുഗ്രഹത്താൽ നന്മയും സത്യവും പുലരുകയും നമ്മുടെ രാജ്യത്ത് അങ്ങയുടെ പ്രൗഢി വർദ്ധിക്കുകയും ചെയ്തിരിക്കുന്നു. എനിക്ക് പോകുവാൻ അനുവാദം തന്നാലും.
0: നിൽക്കൂ അഭിമന്യു, ദേവി വിഗ്രഹം കടത്തിയവനെ പിടിക്കാൻ ഒരു നാടകം നടത്തണമെന്നും അതിന് നമ്മുടെ പങ്ക് ആവശ്യമുണ്ടെന്നും നിങ്ങളെന്ന് പറഞ്ഞു. അതിന് നാം സമ്മതിച്ചു. പക്ഷേ മന്ത്രിയാണ് കുറ്റവാളിയെന്ന് നിങ്ങളെങ്ങനെ മനസ്സിലാക്കി?
5: മഹാരാജൻ, സത്യമെന്തെന്നാൽ മന്ത്രിയാണ് കുറ്റവാളി എന്നത് എനിക്കറിയില്ലായിരുന്നു. എന്റെ സംശയവലയത്തിൽ അങ്ങുൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു. ആദ്യം മന്ത്രിയുടെ മേൽ പരീക്ഷിച്ചു, അതിൽ തന്നെ സത്യം പുറത്തുവന്നു. മന്ത്രിയാണ് കുറ്റക്കാരനെന്ന് ബോധ്യമായി.
0: എന്ത്, നമ്മയും സംശയിച്ചെന്നോ? അഭിമന്യുവിന്റെ ചിന്താഗതിയോട് നമുക്ക് അഭിമാനം തോന്നുന്നു. താങ്കളെപ്പോലെ സമാധാനപരമായി ചിന്തിച്ചിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഇത്രയും സങ്കീർണമാകുമായിരുന്നില്ല. ഇതിൽ നിന്നും നാം ഒരു പാഠം പഠിച്ചു. ശാന്തമായി ചിന്തിച്ചാൽ മാത്രമേ ശാന്തി ഉണ്ടാവുകയുള്ളൂ. താങ്കൾ പറഞ്ഞതുപോലെ ഇതെല്ലാം ദേവീ പ്രഭാവമായി നാം കരുതുന്നു. ദേവിയുടെ അനുഗ്രഹത്താൽ നമ്മുടെ രാജ്യം സമ്പൽ സമൃദ്ധമായിരിക്കാൻ പ്രാർത്ഥിക്കാം.
6: മൗനസാക്ഷി നാടകം ഇവിടെ പൂർണ്ണമാകുന്നു. നാടകരചന, സംവിധാനം വിനോദ് ബാബു എച്ച്, മലയാള പരിഭാഷ കെ എസ് സിംഗ്, കഥാപാത്രങ്ങളും ശബ്ദം പകർന്നവരും

0: രാജാവ് യു പ്രസന്നകുമാർ, മന്ത്രി ബാലമുരളി ചിറക്കൽ, അഭിമന്യു പ്രജിൻ സി കണ്ണൻ, പാൽക്കാരൻ മെഹമൂദ് കുറുവ, പലിശക്കാരൻ അനീഷ് പെരുന്താറ്റൻ, ഗൌതമൻ കമ്പിൽ പി രാമചന്ദ്രൻ, അഭയ ജസ്ന ജയരാജ്, പൂജാരി മോഹനൻ രാമന്തളി, ചാരന്മാരുടെ തലവൻ രാമകൃഷ്ണൻ പഴശ്ശി, ഭടന്മാർ സജി സെബാസ്റ്റ്യൻ, ബാബുരാജ് പെരിയ. നിർവഹണ സഹായം വിനീത സുമം, കെ വി നിഷ, ലേഖ വിമൽ. സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്. നാടകരചന സംവിധാനം വിനോദ് ബാബു എച്ച്. മലയാള പരിഭാഷ കെ എസ് സിംഗ്. അവതരണം ആകാശവാണി കണ്ണൂർ നിലയം.
1: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 1 മണി കഴിഞ്ഞ 58 മിനിറ്റും 40 സെക്കൻഡും. സേവനവാർത്ത. തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള കിലെ IAS അക്കാദമിയുടെ 2026-27 UPSC പരിശീലനത്തിന് രജിസ്ട്രേഷൻ ആരംഭിച്ചു. 1 വർഷം ദൈർഘ്യമുള്ള കോഴ്സ് June 1 തുടങ്ങും. ക്ഷേമനിധി ബോർഡുകളിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികളുടെ ആശ്രിതർക്ക് 50% ഫീസിളവ് ലഭിക്കും. വിശദാംശങ്ങളും രജിസ്ട്രേഷൻ ലിങ്കും www.kile.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും.
2: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
3: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
2: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
4: ബി പാർട്ട് ഓഫ് ഹോട്ടൽ ടെക് കേരള 2026. കേരളത്തിലെ പ്രീമിയർ ഫുഡ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി എക്സിബിഷൻ. ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലെ ലേറ്റസ്റ്റ് ട്രെൻഡ്സും ഇന്നൊവേഷൻസും എക്സ്പ്ലോർ ചെയ്യാനൊരു അവസരം. May 15 മുതൽ 17 വരെ ഗോകുലം കൺവെൻഷൻ സെന്റർ, കലൂർ, കൊച്ചിയിൽ നടക്കുന്നു. രജിസ്റ്റർ യുവർ സെൽഫ് നൗ അറ്റ് hoteltechkerala.com.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
6: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3.
7: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡച്ച് പ്രധാനമന്ത്രി റോബ് യെറ്റനുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഡച്ച് രാജാവിനെയും രാജ്ഞിയെയും സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജ് ബലാത്സംഗ കൊലപാതക കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുൻ പോലീസ് കമ്മീഷണർ വിനീത് ഗോയൽ ഉൾപ്പെടെ 3 മുതിർന്ന IPS ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. കേസ് കൈകാര്യം ചെയ്യുന്നതിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയതായി തീരുമാനമറിയിച്ച മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പറഞ്ഞു. ദേശീയ ആരോഗ്യനയത്തിൽ പ്രാഥമികാരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്തുന്ന നടപടികളാണ് പിന്തുടരുന്നതെന്ന് ആരോഗ്യമന്ത്രാലയ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ. രാജ്യത്തെ എല്ലാ പൌരന്മാർക്കും ആരോഗ്യകരമായ ദീർഘജീവിതം ഉറപ്പാക്കുകയാണ് ആയുഷ്മാൻ ഭാരതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും ആരോഗ്യ സെക്രട്ടറി പറഞ്ഞു. കോഴിക്കോട് ജില്ലാ സഹകരണ ആശുപത്രിയുമായി ജില്ലാ ഹോമിയോ സഹകരണ ആശുപത്രിയെ ലയിപ്പിക്കുന്നതിന് സഹകരണ വകുപ്പിന്റെ അംഗീകാരം. തലക്കുളത്തൂരിലെ 7.5 ഏക്കറിൽ പരം സ്ഥലവും നഗരത്തിലെ ആശുപത്രി കെട്ടിടവും സബ് സെന്ററുകളും ലയനത്തോടെ കോഴിക്കോട് ജില്ലാ സഹകരണ ആശുപത്രിയുടേതായി മാറും. ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന ദിവ്യാംഗരുടെ ഉന്നമനത്തിനായി കനിവുത്സവം കോഴിക്കോട് ഈ മാസം 21, 22, 23 തീയതികളിൽ തിക്കുടി ഗ്രാമപഞ്ചായത്തിലെ പുറക്കാട് ശാന്തി സദനം ക്യാമ്പസിലാണ് 3 ദിവസത്തെ പരിപാടികൾ. വയനാട് വാളലിൽ വാഹനാപകടത്തിൽ ലീഗൽ മെട്രോളജി ജീവനക്കാരൻ മരിച്ചു. ലീഗൽ മെട്രോളജി വയനാട് അസിസ്റ്റന്റ് കൺട്രോളർ പി ഫിറോസ് ആണ് മരിച്ചത്. തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് സെമിഫൈനലിൽ ഇന്ന് പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് ചിരാഗ് ഷെട്ടി സഖ്യം മലേഷ്യയുടെ നൂർ ഇസുദ്ദീനെയും ഗോസെഫയെയും നേരിടും.
7: ആകാശവാണി FM വാർത്തകൾ.

0: ആകാശവാണി കൊച്ചി FM 102.3 സമയം 2 മണി കഴിഞ്ഞ് 2:45.
1: ആകാശവാണി കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു ആത്മസഖി ആകാശവാണി. പ്രക്ഷേപണത്തിന്റെ 90 സുവർണ വർഷങ്ങൾ പ്രത്യേക പരിപാടി.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ആത്മസഖി ആകാശവാണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമൃതപുരിയിലെ സീനിയറായിട്ടുള്ള സന്യാസിമാരിൽ ഒരാളായ വേദാമൃത ആനന്ദപുരിയാണ് ആത്മസഖി ആകാശവാണിയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത്. നമസ്കാരം സ്വാമിജി.
1: നമസ്കാരം.
0: ഒരു റേഡിയോ ശ്രോതാവ് എന്ന നിലയിൽ എനിക്ക് മനസ്സിലാവുന്നത് അങ്ങ് റേഡിയോ ഇടതടവില്ലാതെ ശ്രവിക്കുന്ന ഒരാളാണ് എന്ന്. പല പ്രാവശ്യവും നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്, റേഡിയോയിലെ ഓരോ പ്രോഗ്രാമും എല്ലാ പ്രോഗ്രാമും നന്നായി അങ്ങ് കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കുട്ടിക്കാലത്തെ റേഡിയോ കേൾക്കുമായിരുന്നോ? എങ്ങനെയാണ് ഇതെങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്തെടുത്തത്? റേഡിയോയിലെ എല്ലാ പ്രോഗ്രാമും കേൾക്കുന്നത് എങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്തെടുത്തത്?
1: അത് വളരെ സന്തോഷകരമായൊരു അനുഭവമാണ്. കാരണം കുട്ടിക്കാലം മുതൽ തന്നെയാണ് അതിൻ്റെ ശ്രവണം ലഭ്യമാവുന്നത്. കാരണം നമ്മൾ ചെറിയ പ്രായത്തിൽ അച്ഛനൊരു കടയുണ്ടായിരുന്നു. ആ കടയിൽ ഇന്നത്തെ പോലെ ടി വി മറ്റുള്ളതൊന്നും ഇല്ലാത്തതുകൊണ്ട് റേഡിയോ മാത്രമായിരുന്നു അവലംബം. അപ്പോൾ റേഡിയോ അന്ന് സ്ഥിരമായിട്ട് തന്നെ അവിടെ ഉണ്ടാവും. അപ്പോൾ റേഡിയോയിൽ കൂടി നിരന്തരം വരുന്നതും പിന്നീട് വീട്ടിലും ചെറിയ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്നതുണ്ട്. അപ്പോൾ അതിൽ മിക്കവാറും തന്നെ എന്നെ ഏറ്റവും ആകർഷിച്ചിട്ടുള്ളത് നാടകങ്ങളായിരുന്നു. കൂടുതലും രാധാമണി അമ്മ, രാമൻകുട്ടി നായർ, അങ്ങനെ പഴയ ആളുകളുടെയൊക്കെ ഇപ്പോഴും ഓർമ്മ നിൽക്കുന്നത്. അപ്പം അങ്ങനെയുള്ള നാടകങ്ങളും കഥാപ്രസംഗം ഇതൊക്കെ വളരെ ആകർഷിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ വയലും വീടും കൃഷി നമ്മുടെ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട പരിപാടികൾ. ഇതിപ്പോൾ മനുഷ്യൻ്റെ എല്ലാവിധ വശങ്ങളെയും സമഗ്രമായിട്ട്, അതുപോലെ സിനിമാ ഗാനങ്ങൾ, ഇതെല്ലാം അപ്പം എല്ലാം ചേർന്നൊരു വലിയൊരു സദ്യയാണ് ആകാശവാണി ഒരുക്കുന്നത്. അപ്പം അതുകൊണ്ട് ചെറിയ കാലത്ത് ഉപബോധ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആ റേഡിയോ കിട്ടുന്ന സമയത്ത് നമുക്ക് എപ്പോഴും കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിലും ഇപ്പം കൂടുതൽ ഫോണിൽ നമുക്ക് കിട്ടും എന്നെങ്കിൽ പോലും പരമാവധി സമയത്ത് പ്രത്യേക പരിപാടി കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അത് ആസ്വദിക്കുന്നുണ്ട്.
0: ഈ റേഡിയോ കാലം എന്ന് പറയുന്നത് ഈ പണ്ട് നമുക്ക് സ്വാമിജി പറഞ്ഞതുപോലെ റേഡിയോ മാത്രമേ ഉള്ളൂ ശരണം. അതിനകത്ത് പല ആൾക്കാരും, പഴയ ആൾക്കാർ ചിന്തകൾ പങ്കുവയ്ക്കുമ്പോൾ എന്നോട് പറയാറുള്ള ഒരു കാര്യം, ഇതിനകത്ത് നിന്ന് ആര് പാടുന്നു എന്ന് ഞാൻ ഇങ്ങനെ നോക്കാറുണ്ട്. അപ്പോൾ ഈ നിലയത്തിൽ ആരാണ് ഇരുന്ന് പാടുന്നതെന്നൊക്കെ പണ്ട് കുട്ടിക്കാലത്ത് ആലോചിച്ചിട്ടുണ്ട് എന്ന് പറയാറുണ്ട്. അങ്ങനെയൊക്കെ ചിന്തകളുണ്ട്.
1: അല്ല, അങ്ങനെ ഒരു ചിന്ത, കാരണം നമ്മളും ഞാനൊക്കെ നമ്മളൊക്കെ പഠിക്കുന്നതും വളരുന്ന ആ സമയത്ത് കുറേയും കൂടി വികസിതമായ ഒരു അവസ്ഥയിലാണ്. കാരണം റേഡിയോ സ്റ്റേഷനിൽ നിന്നാണ് വരുന്നത്, അങ്ങനെ അതിൻ്റെ കലാകാരന്മാരത് റെക്കോർഡ് ചെയ്തിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതാണെന്നുള്ളൊരു ബോധമുണ്ട്. പക്ഷെ അതിന് മുമ്പുള്ള ഒരു തലമുറയെ പറ്റിയായിരിക്കും പക്ഷെ ആദ്യം റേഡിയോ വരുന്നൊരു കാലഘട്ടം ആയിരിക്കും ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പം നമ്മുടെ കാലഘട്ടത്തിൽ കൃത്യമായിട്ട് അറിയാം, ആർട്ടിസ്റ്റുമാരെല്ലാം പരിചിതരാണ്, കേട്ട് കേട്ട് പരിചിതരാണ്. അപ്പോൾ റേഡിയോയിൽ വരുന്ന പരിപാടികളൊക്കെ അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ ഏകദേശം അറിയാൻ പറ്റുന്നൊരു കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ യുവത്വം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് അതിനെ ആസ്വദിക്കാൻ വേറെ വന്ന് ശ്രീലങ്ക ഉണ്ടായിരുന്നു, പിന്നെ വിവിധ ഭാരതി ഉണ്ടായിരുന്നു, അതിൽ കൂടിയൊക്കെ നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് നമ്മൾ തീർച്ചയായിട്ടും ശാസ്ത്രീയമായിട്ട് തന്നെയാണ് റേഡിയോ കണ്ടുകൊണ്ടിരുന്നത്.
0: ഈ സന്യാസ ജീവിതത്തിലേക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് ഇതിലേക്ക് പോകുന്നത്, അമൃതപുരിയിലേക്ക്, അതായത് ഒരു ഒരു കളക്റ്റീവായിട്ട് എത്തിച്ചേരുന്നത് എങ്ങനെയാണ്?
1: അത് ഞാൻ പഠിച്ചതും വളർന്നതും ഒക്കെ എറണാകുളമാണ് എൻ്റെ നഗരം. എറണാകുളത്ത് മരസ് കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ ഒരു ഇടതുപക്ഷ ചിന്താഗതികളിലേക്കാണ് ഞങ്ങൾ പോയിരുന്നത്. പക്ഷെ അങ്ങനെ ഒരു നിരീശ്വരവാദിയൊന്നും അല്ലായിരുന്നു. പക്ഷേ കുറച്ചു കാലം ഗവൺമെൻറ് ജോലിയിൽ പ്രവേശിച്ചു, അത് കഴിഞ്ഞ പക്ഷേ അത് നമ്മുടെ ഒരു വഴിയല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് ഉപേക്ഷിച്ചു. അങ്ങനെ നിൽക്കുമ്പോഴാണ് എറണാകുളത്ത് വെച്ചിട്ട് ആദ്യമായിട്ട് ടി ഡി എം ഹാളിൽ ആദ്യം അന്ന് അത്ര പ്രചാരമില്ല. അമ്മയെപ്പറ്റി അത്ര, അമൃതാനന്ദമയ അമ്മയെപ്പറ്റി അത്ര അറിയില്ല. ഇവിടെ ഒരു 86 കാലഘട്ടത്തിലൊക്കെ പറ്റിയാ പറയുന്നത്. അപ്പോൾ അമ്മ ടി ഡി എം ഹാളിൽ ഒരു വലിയ സ്വീകരണം ഉണ്ടായിരുന്നു. ഇന്നതുപോലെ 10,000 ആൾക്കാരൊന്നുമില്ല, ചുരുങ്ങിയ ആളുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ കുറേ വിദേശികൾ കുറച്ച് പേര് നമസ്കരിക്കുന്നു. അപ്പോൾ എനിക്ക് നമസ്കരിക്കുന്നതിനോടൊന്നും വലിയ പ്രതിപത്തി ഒന്നുമില്ല. ഇവർ അത്ര ഒരു ആകർഷണീയമല്ലാത്തൊരു സാധാരണ സ്ത്രീ, അവരുടെ മുമ്പിൽ കുറേ ആൾക്കാരിങ്ങനെ നമസ്കരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് കാര്യമാക്കാതെ വീണ്ടും നടന്നുപോയി. അന്ന് എൻ്റെയൊക്കെ ആ സമയത്ത് പ്രീ ഡിഗ്രിയൊക്കെ പഠിക്കുന്ന സമയം, ആ

0: സമയത്തൊക്കെ ഇത് കഴിഞ്ഞാൽ നേരെ ടി ഡി ഹാള് കയറി നേരെ എറണാകുളം ശിവക്ഷേത്രത്തിലേക്ക് പോവാം. അപ്പോൾ അവിടെയും കുറേ കൂട്ടുകാരൊക്കെയുണ്ട്, മിക്കവാറും സായം സന്ധ്യകളൊക്കെ തന്നെ എറണാകുളത്ത് നഗരങ്ങളിലാണ്. അപ്പോൾ അവിടെ പോയി അന്ന് അവിടുത്തെ മിക്കവാറും പൂജകളൊക്കെ തൊഴുതിന് ശേഷം മാത്രമേ പോവുള്ളൂ. അപ്പോൾ അങ്ങനെ ആ യാത്രയിലാണ് ആദ്യമായിട്ട് അമ്മയെപ്പറ്റി ഒരു ദൂരദർശനം മാത്രമേ കിട്ടിയിട്ടുള്ളൂ, അടുത്ത് പോയില്ല. പിന്നീട് 2 വർഷം കഴിഞ്ഞിട്ടാണ് എറണാകുളത്ത് തന്നെ ഒരു ഒരു പരിപാടിയിൽ അമ്മയുടെ ഒരു ഡിവോട്ടി ആയിട്ടുള്ള ഒരാൾ നമ്മളെ അങ്ങോട്ട് ക്ഷണിച്ചു കൊണ്ടുപോവുകയാണ്. നമ്മൾ കുടുംബത്തിൽ വന്നിട്ട് എല്ലാവരും ക്ഷണിച്ചു പോയി കണ്ടു. അമ്മ നമ്മൾ പറയുന്ന പോലെ വന്നു കണ്ടു കീഴടങ്ങി എന്ന് പറയുന്ന പോലെ ഒരു ഗുരുവിൻ്റെ മുമ്പിലുള്ള ആദ്യത്തെ ഒരു കീഴടങ്ങലായിരുന്നു അത്. കാരണം നമ്മൾ ഇതുവരെ അനുഭവിക്കാത്ത, നമുക്കൊരു ക്ഷേത്രത്തിലോ എവിടെയെങ്കിലും പോയിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റാത്ത ഒരു ആത്മീയ അനുഭവം അമ്മയുടെ ഒരു സ്പർശനം കൊണ്ട് ലഭിച്ചു എന്നുള്ളതാണ്. നമുക്കൊരു ആ മാതൃസ്നേഹത്തിൻ്റെ, ആ മാതൃവാത്സല്യത്തിൻ്റെ അവാജ്യമായ ഒരു അനുഭൂതി അത് കുറേ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്നതായിരുന്നു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ വീട്ടിലെ അമ്മമാർ പോലും അത്രയും ഒരു ആ ഒരു സ്പർശത്തിന് അത്രയും ഒരു അഗാധത ഉണ്ടോയെന്ന് സംശയിച്ചിട്ടുണ്ട്. ആ അമ്മയുടെ ഒരു വാക്കിലും നോട്ടത്തിലും ആ സ്പർശനത്തിലും ആരെയും കീഴടക്കുന്ന വലിയൊരു മാതൃസ്നേഹത്തിൻ്റെ വലിയൊരു തലങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും. അപ്പം അങ്ങനെ അവിടെ വെച്ചിട്ട് ആദ്യമായിട്ട് അമ്മയോടൊരു ഇഷ്ടം തോന്നി, സ്നേഹം തോന്നി. പിന്നെ അങ്ങനെ അമ്മയുടെ ആശ്രമത്തിൻ്റെ ആദ്യകാലത്ത് ഇവിടെ ഇന്നിപ്പോൾ എറണാകുളത്ത് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, എയിംസ് അമൃത ഹോസ്പിറ്റലുണ്ട്, പല സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ആശ്രമം പോലും ഇല്ലായിരുന്നു ആ സമയത്ത്. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ യുവധർമ്മധാര എന്നുള്ള രീതിയിൽ യുവാക്കളുടെ ഒരു കൂട്ടായ്മ ഉണ്ടായി എറണാകുളം കലൂരിൽ വെച്ചിട്ട്. അപ്പോൾ അവിടെ ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഞങ്ങളിന് ആശ്രമവും അമ്മയോട് നിരന്തരം ബന്ധപ്പെട്ടു. അപ്പോഴും ആശ്രമത്തിൽ ചേരണം അല്ലെങ്കിൽ ഒരു സ്വാമി ആകണമെന്നുള്ള ചിന്ത അന്നുണ്ടായിട്ടില്ല. അപ്പം അമ്മയുള്ള നിരന്തരമായ ബന്ധം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം ഏതെങ്കിലും ഒരു സ്വാർത്ഥ താല്പര്യത്തിനല്ല, അമ്മയെപ്പോൾ ചെയ്യുന്ന വലിയ വലിയ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കും നിസ്വാർത്ഥമായിട്ട് ജീവിക്കാനുള്ള ഒരു വഴി അമ്മ തുറന്നു തരും എന്നുള്ള ആഗ്രഹത്തിൽ, ഒരു പ്രത്യാശ, നമ്മളെക്കൊണ്ട് ലോകത്തിന് പ്രയോജനം ഉണ്ടാകണം എന്ന രീതിയിൽ ഒരു ശരിക്കും പറഞ്ഞ ഗുരുശിഷ്യ ബന്ധം പോലും നമുക്കറിയില്ല. കാരണം പലപ്പോഴും നമ്മൾ ഗുരുവാണോ എന്ന് തിരിച്ചറിയാൻ പോലും പലർക്കും കഴിയാറില്ല. ആ ഗുരുശിഷ്യ ബന്ധമെന്ന് പറഞ്ഞാൽ പലത്തിൻ്റെ പരമ്പരാഗതമായി വലിയൊരു തലങ്ങളുള്ള ഒരു സംഭവമാണ്. ഗുരു ശിഷ്യൻ ഗുരുവിനെ അന്വേഷിച്ചു പോകുന്നതും ഗുരുവിനെ കണ്ടെത്തുന്നതും, ആചാര്യസ്വാമികളൊക്കെ ചെറിയ പ്രായത്തിലാണ് ഗുരുവിനെ അന്വേഷിച്ച് പുറപ്പെടുന്നത്. അപ്പോൾ ഈ ആത്മീയ ഗുരുവിനെ കണ്ടെത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രത്യേകമായിട്ടുള്ള ഒരു തിരിച്ചറിവ്, ആ തിരിച്ചറിവ് അമ്മയെ കണ്ടപ്പോൾ ഉണ്ടായി. അങ്ങനെ നിരന്തരം പിന്നെ അമ്മയോടൊപ്പം യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചു. അതിനിടയ്ക്ക് മറ്റേ സ്കോളേജിൽ വീണ്ടും ചേർന്ന് ഒരു പി ജി എടുക്കുക എന്നുള്ളൊരു ഒരാഗ്രഹം ഉണ്ടായിരുന്നു, അത് ചെയ്തു. അതിനുശേഷം പൂർണ്ണമായിട്ടും ആശ്രമത്തിൽ ചേർന്ന് ഇന്ന് അമ്മയുടെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നു.
1: നമ്മുടെ ആത്മീയത എന്ന് പറയുന്നത് വേറൊരു ലോകമാണ്. എനിക്ക് തോന്നുന്നു പലപ്പോഴും ഞാൻ ആത്മീയ ഗുരുക്കന്മാരെ കണ്ടുമുട്ടുമ്പോഴും സംസാരിക്കുമ്പോഴും എനിക്ക് ധാരാളം ആൾക്കാരെ അറിയാം. ഇങ്ങനെ ആത്മീയത ആയിട്ടുള്ള ബന്ധമുള്ള ആൾക്കാരെ എനിക്ക് നെറ്റ് പരിചയമുള്ള സുഹൃത്തുക്കളുമാണ്. അപ്പം അവർക്ക് ധാരാളം എനിക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, നോളജ്, ഒരു നോളജ് സിറ്റിയാണ് അവർ. ഓരോരുത്തരും അവർ എത്ര വ്യത്യസ്തമായി, എത്ര രസകരമായി അവർ ഓരോ പുസ്തകത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവരെ കേൾവിയെക്കുറിച്ചൊക്കെ എന്നോട് പറയുന്നത്, ഈവൻ പാട്ടിനെക്കുറിച്ചൊക്കെ ഇത്ര രസകരമായിട്ട് സംസാരിക്കുന്നവരുണ്ട്. ഇവർക്ക് അത്രയും നോളജ് കൺസ്ട്രക്ഷൻ ഉണ്ട്, അതെങ്ങനെയാണ് അത് സ്വായത്തമാക്കി എടുക്കുന്നത് എന്ന് ഒന്ന് പറയാമോ?
0: അപ്പം അത് ഇപ്പോൾ സന്യാസി എന്ന് പറയുമ്പോൾ വെറും ആധ്യാത്മികതയും ജപവും കണ്ണടച്ച് ധ്യാനിക്കലും മാത്രമല്ല എന്നുള്ളതാണ് ഇപ്പം അമ്മയിൽ നിന്നുള്ള കിട്ടിയിട്ടുള്ള നമുക്കുള്ളൊരു അനുഭവം. സമഗ്രമായിട്ട്
1: അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക.
0: അതെ, സമഗ്രമായിട്ട് ജീവിതത്തെ സമാശ്ലേഷിക്കാൻ നമുക്ക് കഴിയണം. കാരണം സംഗീതമായിക്കോട്ടെ, സാഹിത്യമായിക്കോട്ടെ, എന്തെല്ലാം നമുക്ക് ആവശ്യമാണ്. സമൂഹത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളെപ്പറ്റി അറിയുകയും അതിനനുസൃതമായിട്ട് നമ്മൾ ചിന്തയെ ഉദ്ദീപിപ്പിക്കുന്ന കൃതികളൊക്കെ വായനയുണ്ട്. അതുപോലെ സംഗീതം എന്ന് പറയുന്നത് അനാദിയായിട്ടുള്ള ഒരു സംഗീത ഭാരതത്തിൻ്റെ ഒരു പാരമ്പര്യമാണ്. അത് ഉത്തരേന്ത്യൻ സംഗീതമായിക്കോട്ടെ, കർണാടക ആയിക്കോട്ടെ, ഇപ്പോൾ നമ്മുടെ ആശ്രമത്തിൽ സംഗീതവും നമുക്ക് ഈശ്വര ഉപാസനയിൽ കൂടി ഈശ്വരനെ ദർശിക്കാൻ കഴിയുന്നതാണ് ത്യാഗരാജ ഭാഗവതർ പോലുള്ള ആൾക്കാർ അനുഭവത്തിൽ കൂടി പറഞ്ഞിട്ടുള്ളത്. അവരെ അനുഭവമാണല്ലോ കൃതികളായിട്ട് വന്നിട്ടുള്ളത്. കർണാടക മ്യൂസിക്കിൽ പല കൃതികളും രാമനെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും അനുഭവിച്ചുകൊണ്ടും എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ നമുക്ക് ഈശ്വരനെ അനുഭവിക്കാൻ കഴിയുന്നതാണ് സംഗീതത്തിൽ കൂടിയും കഴിയും. കണ്ണടച്ച് ഗുഹയിൽ പോയിരിക്കേണ്ട മാത്രം ആവശ്യമില്ല, അല്ലാതെയും കഴിയുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ആശ്രമത്തിലാണെങ്കിൽ അമ്മ ഈ ഭജനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മിക്കവാറും എഴുതുന്നതും ട്യൂൺ ചെയ്യുന്നതും ഒക്കെ നമ്മുടെ സീനിയർ സന്യാസിമാരാണ്. അപ്പോൾ അവർക്ക് സംഗീതത്തെപ്പറ്റി അത്യാവശ്യം അറിയാം. കാരണം കോളേജിലൊക്കെ പഠിച്ച് സംഗീതവും ഇപ്പോൾ ഞങ്ങളുടെ സീനിയർ സ്വാമി തന്നെ, അമൃതസ്വരൂപാനന്ദ സ്വാമി തന്നെ കോളേജിലെ രാഷ്ട്രീയവും അതുപോലെ തന്നെ നാടകവും ഒക്കെ ആയിട്ട് കടന്ന ആളാണ്. അപ്പോൾ അങ്ങനെ പലരും ആ സംഗീതം, ഇപ്പോൾ പല സംഗീതം നന്നായിട്ട് പഠിച്ചവരും ഉണ്ട്. അവർ തന്നെയാണ് ഇപ്പം നമ്മുടെ ആശ്രമത്തിൽ എല്ലാ ഇപ്പോൾ ആയിരക്കണക്കിന് ഭജൻസ് ഉണ്ട്, അതെല്ലാം ട്യൂൺ ചെയ്യുന്നവരാണ്. അപ്പം അതുകൊണ്ട് ചെറിയൊരു അസ്വാരസ്യം പോലും താളപ്പുഴ

0: പോലും ചിലപ്പോഴും പുതിയ ആളുകൾ പാടുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല. അല്ല, അവർ കൃത്യമായിട്ട് കൊണ്ടുപോകുന്നതാണ്. സംഗീതം അമ്മ പറയാറുണ്ട് അതൊരു ദൈവികമായിട്ടുള്ള ഒന്നാണ്, അതിൽ അവസരം വരുമ്പോൾ അത് നമുക്ക് ഗുണകരമല്ല എന്നും പറയാറുണ്ട്. അപ്പോൾ സംഗീതം നമുക്ക് ഈശ്വര സാക്ഷാത്കാരത്തിന് ഉപയുക്തമാകുന്ന ഒരു ഉപാധിയും കൂടിയാണ്, സാധനയുടെ ഒരു ഉപാധിയും കൂടിയായിട്ടാണ് പറയുന്നത്. ബംഗാളിലേക്ക് ബൗൾ സംഗീതമൊക്കെ പാടിപ്പാടി അണക്കമാണ്, അല്ലെങ്കിൽ ഗ്രാമാന്തരങ്ങളിലേക്ക്.
1: അതെ അതെ. ഈ നമ്മുടെ പിന്നെ അമൃത ആശ്രമത്തിനകത്ത് ഇതുപോലുള്ള ഭജൻസ് എല്ലാ ദിവസവും ഉണ്ടോ?
0: എല്ലാ ദിവസവും ഉണ്ട്. എല്ലാ ദിവസവും അമ്മ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ധ്യാനത്തിനോടൊപ്പം തന്നെ ഭജനയ്ക്ക് പ്രാധാന്യമാണ്. അമ്മ ഇന്ന് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നതും ഈ അമ്മയുടെ ഭജനയുടെ ഒരു പ്രത്യേകത തന്നെയാണ്. മിക്കവാറും ഭജനകളൊക്കെ തന്നെ നമ്മുടെ സമ്പ്രദായ ഭജനകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അമ്മ ഇപ്പം മനസ്സേ നിൻ സ്വന്തമായിട്ട് ഒരുത്തരുമില്ലെന്നുള്ള പരമാർത്ഥം അറിയുക, അതും ഈശ്വര പ്രാർത്ഥനയുടെ ഭാഗമാണ്. അപ്പം അങ്ങനെയുള്ള വാക്കുകൾ, ആ കൃതികളാണ് പലതും, പല ഭജൻസും. ഒരു ഈശ്വരനുള്ള പ്രാർത്ഥന, നമ്മൾ ഹൃദയം തുറന്ന് എങ്ങനെയാണ് ഈശ്വരനോട് ഒരു നിഷ്കളങ്കതയോടെ പ്രാർത്ഥിക്കുന്നത്, അല്ലാതെ നമ്മുടെ നാമജപം മാത്രമല്ല. അപ്പം അതും വരുന്നുണ്ട്. ഇതിനെല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു നാമജപം അല്ല. ഇപ്പോൾ അമൃതപുരി ആശ്രമത്തിലാണെങ്കിൽ എല്ലാ ദിവസവും 2 മണിക്കൂർ അമ്മയുടെ വൈകിട്ട് നിർബന്ധമായിട്ടും എല്ലാവരും അറ്റൻഡ് ചെയ്യണം. ഭജനയിൽ അമ്മ തന്നെ നേരിട്ട് വന്നിരിക്കും. അമ്മ പറയാറുണ്ട് ഞാൻ ഈ സന്ധ്യാസമയത്ത് എനിക്ക് എത്ര വയ്യെങ്കിലും ഞാൻ വന്നിരിക്കും. അപ്പം അതുകൊണ്ട് ഒരാൾ അബ്സെൻ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അത് പ്രശ്നമാണ്. കാരണം നമ്മൾ വന്നിരിക്കണം, കാരണം ആ സമയത്താണ് സാധാരണ പ്രാർത്ഥനയുടെ സമയം എന്ന് പറയാറുണ്ട്. അപ്പോൾ ഭജൻസിന് വലിയ പ്രാധാന്യമുണ്ട്, അമ്മ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ അമൃതപുരിയിലെ വിദേശികളായിട്ടുള്ള കുട്ടികൾ വരെ നമ്മുടെ ഭജൻസ് ചൊല്ലും, ട്യൂൺ ചെയ്യും, അവർ തന്നെ പാടും. അതുപോലെ തന്നെ ബ്രഹ്മചാരീസും ബ്രഹ്മചാരിണികളൊക്കെ ഉണ്ട്.
1: പെട്ടെന്നൊരു പാട്ട് നമ്മളെ ശ്രോതാക്കൾക്ക് പറയാൻ പറഞ്ഞാൽ ഏതായിരിക്കും സ്വാമിജി പറയുന്നത്?
0: ഏറ്റവും കൂടുതൽ ചിത്ര ചേച്ചിയുടെ പാട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നതാണെങ്കിലും രാമനെ കുറിച്ചിട്ടുള്ള പാട്ടുണ്ടല്ലോ, അതൊന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു.
1: ജാനകി ജാനേ, രാമ ജാനകി ജാനേ, ആ പാട്ടല്ലേ?
0: അപ്പൊ അത് ഒന്ന് കേൾക്കാം.

0: ഒരു മനുഷ്യ വശത്തിൻ്റെ നമുക്ക് ഇനി കുറച്ച് ഫിലോസഫിക്കൽ ആസ്പെക്ട്സിൽ നമുക്കൊന്ന് നോക്കിയാൽ കൊള്ളാവുന്നുണ്ട്. അത് മനുഷ്യ ഒരായുസിന് എപ്പോഴും നമുക്ക് രണ്ട് ചാലുകൾ നമ്മൾ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും. ഒന്ന് ആത്മീയതയും ഒന്ന് ഹ്യൂമാനിറ്റിയും എന്ന രീതിയിൽ. ഇത് രണ്ടിൻ്റെയും ഒരു സംയോജനമാണ് ഒരു ധ്യാനിയുടേത് അല്ലെങ്കിൽ ഒരു ജ്ഞാനിയുടേത് അല്ലെങ്കിൽ ഒരു ഋഷിയായി ജീവിക്കുന്ന ഒരാളുടെ എന്ന് പറയുന്നത്. ഇതിലേക്ക് അറ്റൈൻ ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളാണ് സന്യാസ ജീവിതത്തിലേക്ക് എല്ലാവരും നോക്കുന്നത്, ഉൾക്കാഴ്ചയുള്ളു. അപ്പം അങ്ങനെയുള്ള ഒരു പാത്തിലേക്ക് പോകുമ്പോൾ എന്താണ് ജീവിതം പഠിപ്പിച്ചത്, സ്വാമിജി ഇതുവരെ പഠിപ്പിച്ചത്?
1: നമ്മളെ ജീവിതം പഠിപ്പിച്ചത്, നമ്മളിപ്പോൾ നമ്മുടെ ഭാരതീയ ശാസ്ത്രങ്ങൾ പറയുന്നത് രണ്ട് വഴികളാണ്, ശ്രേയസിൻ്റെ വഴി, പ്രേയസിൻ്റെ വഴി. പ്രേയസിൻ്റെ വഴി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനിവാര്യമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള വളർച്ച, എൻ്റെ സമ്പത്ത്, അനുഭവങ്ങൾ, സന്തോഷമൊക്കെ നേടാൻ വേണ്ടിയിട്ടുള്ള ഭൗതികമായിട്ടൊരു വഴിയാണ്. ശ്രേയസിൻ്റെ വഴി എന്ന് പറയുന്നത് എന്താണ് മനുഷ്യന് ആത്യന്തികമായിട്ടുള്ള എനിക്ക് സന്തോഷം തരുന്നത്, എനിക്കിത് മതി എന്ന് തൃപ്തനാകുന്ന ഒരു റൂട്ടുണ്ട്. എങ്ങനെയാണ് ശ്രീബുദ്ധൻ ബുദ്ധനായി തീർന്നതിന് ശേഷം എനിക്കിനൊന്നും ആവശ്യമില്ല, ലോകത്തിലേക്ക് മുഴുവൻ അദ്ദേഹത്തിനെ തന്നെ സമർപ്പിക്കുന്ന രീതിയിൽ ഒരു വ്യക്തി പൂർണ്ണമാകുക, ആ പൂർണ്ണതയാണ് ഗുരു പൂർണിമ എന്ന് പറഞ്ഞാൽ, പൂർണ്ണിമയാണ് ഒരു അതൊരു വ്യക്തിയിൽ ഉണ്ടാവുകയാണ്. അപ്പോൾ അതുപോലെ എത്താനും കഴിയുന്ന രണ്ട് വഴികളെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഭൗതികമായിട്ടുള്ള പ്രേയസിൻ്റെ വഴികൾ എപ്പോഴും പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ പോകില്ല, അത് കൂടുതൽ ചിലപ്പോൾ ദുഃഖത്തിലേക്ക് പോകാം, അങ്ങനെ ജീവിതത്തിൻ്റെ സ്വഭാവം അതാണല്ലോ. പക്ഷേ ശ്രേയസിൻ്റെ വഴി എന്ന് പറഞ്ഞ ഒരുത്തൻ അതിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കുകയാണ്. ആ വഴിമാറി സഞ്ചരിച്ചിട്ട് അവന് തീർച്ചയായിട്ടും എത്താൻ പറ്റുന്ന ഒരു മേഖലയിൽ എത്തിപ്പെട്ട ആളുകളുടെ ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. ഇത് നമ്മളിപ്പോൾ പറയാറുണ്ട്, നമ്മൾ ബോംബെയിലേക്ക് നമ്മളൊരു പോയി വന്നൊരാൾ പറഞ്ഞു തരുന്നതും നമ്മൾ റൂട്ട് മാപ്പൊക്കെ നോക്കി പോകുന്നതും ഗൂഗിൾ മാപ്പ് ഇട്ട് പോകുന്നതുമായിട്ട് രണ്ട് വ്യത്യാസം. കാരണം കൃത്യമായ ഒരാൾക്ക് അവിടെ അറിയാം എങ്ങനെ പോകേണ്ടത്, എന്തൊക്കെയാണ് അവിടെ സംഭവം. അതുപോലെ ഗുരു എന്ന് പറയുന്നത് ആത്മജ്ഞാനിയാണ്, എത്തിയ ഒരാളാണ്, എത്തിയ ഒരു അനുഭവത്തിൻ്റെ തലത്തിൽ തികവ് നേടിയ ആളാണ്. അപ്പോൾ ആ ഗുരുവിനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഗുരു നമ്മളെയും ആത്യന്തികമായ ശ്രേയസിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അതേസമയത്ത് തന്നെ ഒരു വ്യക്തിക്ക് ഭൗതിക ജീവിതത്തെ നിരാകരിക്കാനും കഴിയില്ല. കാരണം അവന് ജീവിതത്തിൽ നമ്മൾ സാധാരണ മനുഷ്യൻ്റെ തലത്തിലേക്ക് ഇറങ്ങി വരാതെ ഇതൊന്നും എല്ലാം ബ്രഹ്മമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെയുള്ള ദുഃഖങ്ങളും പ്രയാസങ്ങളും യാതനകളും നമ്മൾ ദിവസവും നമ്മൾ കാണുന്ന എല്ലാം വിദ്യയാണെന്ന് പറയാൻ കഴിയില്ല.
0: അതെ,
1: വിദ്യ എന്ന് പറഞ്ഞാല് ഇല്ല എന്നല്ല അർത്ഥം, ഇല്ലാത്തതാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, സ്വാമിമാർ തന്നെ ഉണ്ട്. ഇല്ല എന്നല്ല, ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതാണെന്ന്, എല്ലാം മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നത് പ്രകൃതിയില്ല, സയൻസ് തന്നെയാണ്. മാറ്റത്തിന് വിധേയമല്ലാത്ത ഒന്നുമില്ല. അപ്പൊ ഒന്നും നമ്മൾ ദുഃഖിച്ചിരിക്കുന്ന ഒരാള് അയാളോടും പറയേണ്ട നമുക്ക് കഴിയുന്നത്, നീ എന്നും ദുഃഖിച്ചിരിക്കേണ്ട വിഷയമില്ല, നീ ദുഃഖം മാറും, ഇന്നാളെ നിനക്ക് സന്തോഷം വരും, അങ്ങനെ പ്രത്യാശ കൊടുക്കുന്ന ഒരു മാർഗമാണ്. പക്ഷെ അതിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ശ്രേയസിലേക്ക്, ആത്മ സാക്ഷാത്കാരത്തിലേക്ക് പോകുമ്പോൾ മാത്രമാണ് പൂർണ്ണമാകുക എന്നുള്ളത്. അപ്പം സന്യാസം അതിനൊരു ഒരു നിമിത്തമാണ്, ഒരു ഘട്ടം. സന്യാസം കൊണ്ട് മാത്രമേ ജ്ഞാനം കൈവരൂ എന്നാണ് ആചാര്യസ്വാമികളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ നാല് ആശ്രമങ്ങളെ പറ്റി പറയും, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. സന്യാസം നാലാമത്തെ ആശ്രമമാണ്. പക്ഷെ പലരും പറയും ഈ ബ്രഹ്മചര്യായിരിക്കുന്ന ജീവിതകാലത്ത് തന്നെ നേരെ സന്യസിക്കാൻ പാടുണ്ടോ, അതൊക്കെ ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കുറേ കഴിഞ്ഞ് കുട്ടികളൊക്കെ

0: കുടുംബമൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ പോരെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഒരു വ്യക്തിക്ക് ഇപ്പൊ ശങ്കരാചാര്യ സ്വാമികളെ പോലുള്ള ആചാര്യന്മാർക്കൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ ആ വിവേകം ഉണ്ടായപ്പോൾ അവർ വിചാരിച്ചു ഞാൻ വേറെ ഒന്നിനും ഉള്ള ആളല്ല തിരിച്ചറിഞ്ഞപ്പോൾ ആ ബ്രഹ്മചര്യ അവസ്ഥയിൽ നിന്ന് തന്നെ നേരെ സന്യാസത്തിലേക്ക് പോവുകയും ചെയ്തു. ഇത് ഒരു പ്രോസസ്സാണ്, ശരിക്കും പറഞ്ഞ മനസ്സിന്റെ ഒരു തലങ്ങൾ തന്നെയാണ്. നമ്മളെ ഒരു വ്യക്തി എപ്പോഴാണ് പരിപൂർണമായി മാനസികമായി പാകപ്പെടുമ്പോഴാണ് അവൻ ഒരു സന്യാസം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തും. ഈ പറയുന്ന ബാഹ്യമായ കാഷായമല്ല, അമ്മ പറയുന്നത് നമ്മുടെ മനസ്സിനെ കാഷായം ധരിപ്പിക്കുക. നമ്മുടെ മനസ്സിൽ ഈ കാഷായം ധരിച്ചിലേക്ക് കാഷായം ത്യാഗമാണല്ലോ, ത്യാഗത്തിന്റെ ഒരു മനോഭാവമാണ്. അഗ്നിയിൽ എങ്ങനെയാണോ നമ്മൾ ഒരു വസ്തുവിനെ ഇട്ട് ആ അഗ്നിയുടെ നിറമാണ് കാഷായം എന്ന് പറയുന്നത്. സകലവും സമർപ്പിക്കുക, എനിക്ക് വേണ്ടിയിട്ടല്ല സമാജത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്ന ഒരു ത്യാഗം സന്യാസി എന്ന ലോകത്തിൻ്റെയാണ്. അപ്പോൾ ആ ഒരു മാനസിക തലത്തിലേക്ക് സ്വാർത്ഥതയുടെ എല്ലാ അതിർവരമ്പങ്ങളെയും കവച്ച് വെച്ചുകൊണ്ട് വേറൊരു തലത്തിലേക്ക് പോവാണ്. അവന് ആരോടും മമത വരുന്നില്ല, കാരണം മമത നമ്മുടെ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവരോടും മമത വരും, നമ്മുടെ കുടുംബം, നമ്മുടെ മക്കളും. സന്യാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ചെല്ലുന്നിടത്തൊക്കെ വസുദൈവ കുടുംബകം, അവരെല്ലാവരും അവൻ്റെ ആയിട്ട് കാണുന്നു. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു മമതയില്ലാതെ പോകാൻ പറ്റുന്നത്. അപ്പോൾ വൈരാഗ്യം വേണം, കാരണം ഇതൊന്നും നമ്മുടെ സ്വന്തമല്ല, നമ്മുടെ കൂടെ വരുന്നതല്ല എന്നുള്ള ബോധം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ആന്തരിക സന്യാസ ഭാവം നമ്മുടെ ഉള്ളിലുണ്ടായാലേ കാര്യമുള്ളൂ. ബാഹ്യമായിട്ട് വേഷം കെട്ടി നടക്കുന്ന ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും. ബാഹ്യമായ വേഷം മാത്രമല്ല, ആന്തരികമായ സംസ്കരണം സംഭവിക്കുമ്പോഴാണ് യഥാർത്ഥ സന്യാസം എന്നാണ് നമ്മൾ പറയാറ്. അതിനു വേണ്ടിയിട്ട് ശ്രമമാണ്. അപ്പോൾ നമ്മുടെ ജീവിത അനുഭവങ്ങൾ എന്ന് പറയുന്നത് എല്ലാത്തിനും പഠിക്കുക എന്നുള്ളതാണ്. എല്ലാത്തിൽ നിന്നും പഠിക്കാനുണ്ടല്ലോ. അപ്പോൾ ആ പഠനത്തിൽ കൂടി നമ്മളാണ് ഉയരുന്നത്, നമ്മുടെ മാനസികാവസ്ഥ ഉയരുകയാണ്. നമ്മളെല്ലാത്തിനെയും ശ്രദ്ധിച്ച് എല്ലാത്തിൽ നിന്നും പഠിക്കുക എന്ന് പറയില്ലേ, ഭാഗവതത്തിൽ 24 ഗുരുക്കന്മാരുടെ കഥ പറയുന്നുണ്ട്. അത് എറുമ്പിൽ നിന്ന് പഠിക്കാം, ആനയിൽ നിന്ന് പഠിക്കാം, പലതിൽ നിന്നും എല്ലാം നമുക്ക് പഠിക്കാൻ കഴിയുന്നതാണ്. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഋഷികളുടെ പാരമ്പര്യം. ഇപ്പോൾ സന്യാസി എന്ന് പറഞ്ഞാൽ വേഷം ധരിച്ചുകൊണ്ടായില്ല, ആ വേഷത്തിൽ കൂടി അവൻ ലോകത്തിൻ്റെ ഭാണ്ഡം ചുമക്കുന്നവനാണ്. അതാണ് മറ്റുള്ളവരുടെ ദുഃഖങ്ങളുടെയും പ്രയാസങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടവനാണെന്നാണ് പറയപ്പെടുന്നത്. എങ്ങനെയാണ് ക്രിസ്തു അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ എങ്ങനെയാണ് ത്യാഗികളായിട്ട് മറ്റുള്ളവരുടെ ദുഃഖത്തിന് വേണ്ടി പരിഹാരത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചത്, അതുപോലെ സന്യാസി പ്രവർത്തിക്കണം, സമാജത്തിന് വേണ്ടി ഇറങ്ങണം. സമാജത്തിൽ അവൻ ജീവിക്കുന്ന തലം വിദ്യയാണ് അത് ബ്രഹ്മമാണ് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ്റെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി കാണുകയാണെങ്കിൽ ആ ഒരു കാരുണ്യത്തെ വളർത്തിയെടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി ശ്രമമാണ് നമ്മുടെ സന്യാസം എന്ന് പറയുന്ന ഈ ബാഹ്യമായിട്ടുള്ള ആചരണങ്ങളൊക്കെ തന്നെ.
1: ഈ റേഡിയോ കേൾക്കുമ്പോൾ എന്താണ് സ്വാമിജിക്ക് തോന്നുന്നത്? ഇതിനുള്ള നോളജ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടോ? അതെങ്ങനെയാണ് തോന്നുന്നത്?
0: ഈ റേഡിയോ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആ ഒരു രംഗം ഇങ്ങനെ വിരിയാണ്, നമ്മുടെ മനസ്സിൽ ഭാവനയിൽ നമുക്ക് കാണാൻ പറ്റുകയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതൊരു അഭ്യാസം കൂടിയാണ്. നമ്മളിപ്പോൾ ഒരു ഏത് വിഷയമായിക്കോട്ടെ, വിഷയം പറയുമ്പോൾ പോലും നമ്മുടെ മനസ്സ് ആ വിഷയത്തിനനുസരിച്ചിട്ടും പല വിഷയങ്ങളിലേക്കും വ്യാപരിക്കുന്നുണ്ട്. നമ്മുടെ അറിവുകളും അദ്ദേഹം പറയുന്ന അറിവുകളും പറ്റി നമ്മൾ പരസ്പരം കൂട്ടിച്ചേർക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ സംഗീതം കേൾക്കുമ്പോൾ ഒരു സിനിമ, നമ്മളിപ്പോൾ ഉദാഹരണത്തിന് സിനിമ നമ്മൾ ശബ്ദരേഖ കേൾക്കാമെന്ന് വിചാരിക്കുക. ശബ്ദരേഖ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് സിനിമ കാണാത്ത ഒരാളാണെങ്കിൽ ഏകദേശം അവൻ ശബ്ദവും അതുകൊണ്ട് അവൻ മനസ്സിൽ കാണുകയാണല്ലോ, രംഗങ്ങൾ
1: കാണുകയാണ്.
0: ഇമാജിനേഷൻ വർദ്ധിപ്പിക്കാൻ റേഡിയോ കഴിയും തന്നെ വിചാരിക്കുന്നത്.
1: വീഡിയോ ആണെങ്കിൽ ഒരു ലിമിറ്റുണ്ട്,
0: അവിടെ
1: അങ്ങ്
0: നിൽക്കുകയാണ്.
1: പക്ഷെ ഇപ്പൊ ഒരു 10 പേര് ആ ഓഡിയോ കേട്ട് കഴിഞ്ഞാൽ 10 രീതിയിലാണ്
0: ചിന്തിക്കുന്നു.
1: എങ്ങനെയാ? അപ്പം
0: ചിന്തിക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുന്നുണ്ട്, ആസ്വാദന ശക്തി വർദ്ധിപ്പിക്കുന്നുണ്ട്. മറ്റത് ജഡമായിട്ട് നമ്മൾ ഇതിൻ്റെ പോയി അവർ തരുന്നതിനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാന്നല്ലാതെ, പക്ഷെ അത് വലിയൊരു വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് എനിക്കാണ് ഈ ആധുനിക കാലത്തും കൂടുതൽ റിലവൻ്റ് ആയിട്ട് വരുന്ന റേഡിയോ കേൾക്കാനുള്ള ശ്രോതാക്കളുടെ എണ്ണം കുറയുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്.
1: അതെ അതെ അതെ. ഇനി ഒരു ഗാനം കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.

0: പല ഭാഗത്തും ഇടുക്കിയിൽ സംഭവിച്ചിട്ട് പല ഭാഗത്ത് നമ്മൾ നിർദ്ദേശിക്കുന്ന പോലെ നമ്മൾ ഓരോ ഭാഗത്തേക്ക് നമ്മൾ സേവനം കൊടുക്കണം. അങ്ങനെയാണ് എൻ്റെ രീതി. ഗുരു എന്താണോ കൽപ്പിക്കുന്നത് അപ്പോൾ നമ്മളത് അനുസരിക്കാൻ തയ്യാറായിരിക്കണം. നമ്മുടെ ഇഷ്ടമില്ല അവിടെ, എനിക്ക് ഇന്നടത്ത് പോകാൻ കഴിയില്ല അല്ലെ എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയാൻ കഴിയില്ല. അത് ട്രെയിനിങ്ങും കൂടിയാണ്
1: അനുസരിക്കാന്നുള്ള
0: ശിഷ്യന്റെ ഒരു
1: അതൊരു അച്ചടക്കത്തിന്റെ ഭാഗം കൂടിയാണ്.
0: അച്ചടക്കം അത് അടിച്ചേൽപ്പിക്കപ്പെടുന്നതല്ല. അച്ചടക്കം എന്ന് പറയുമ്പോൾ ഗുരുശിഷ്യ ബന്ധം അങ്ങനെയാണ്. ഗുരു പൂർണ്ണനാണ്, ശിഷ്യൻ പൂർണ്ണനല്ല എന്നുള്ള ബോധമുള്ള ആളാണ്. അപ്പൊ ആ പൂർണ്ണതയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പൂർണ്ണത എത്തിയ ഒരാൾക്ക് നമ്മൾ ആത്മസമർപ്പണം ചെയ്യണം. അപ്പോൾ മാത്രമേ നമുക്കും പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റൂ. ഗുരു ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു ചെടിയിൽ കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത പൂവിലുണ്ടെങ്കിൽ അടുത്ത ഇതിലേക്ക് പടരാതിരിക്കാൻ നമ്മളതിനെ ചിലപ്പോൾ നുള്ളിക്കളയും. അപ്പോൾ ഗുരു ചെയ്യുന്നത് ഒരു വ്യക്തിയിൽ എങ്ങനെയാണോ അതിന് അഴുക്കുകൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ വേദനിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ്. കാരണം നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമല്ലേ ഈ എന്താ പറയുക, നമ്മളിപ്പോൾ സർജറി ചെയ്യുമ്പോൾ നമ്മൾ ഇത് ചെയ്യാതെ തന്നെ സർജറി ചെയ്യുന്ന പോലൊരു പരിപാടിയാണ്. വേദനിപ്പിക്കുന്ന ഏർപ്പാടാണ്. അത് ഗുരുശിഷ്യ ബന്ധങ്ങളിലൊക്കെ തന്നെ മിൽ റേപ്പിൻ്റെ കഥയിലൊക്കെ പറയാറുണ്ടല്ലോ. മിൽ റേപ്പയുടെ കഥയിലൊക്കെ അങ്ങനെയാണ്. എത്രയോ ത്യാഗം അദ്ദേഹം അനുഭവിച്ചിട്ടാണ് അവസാനം പൂർണ്ണതയിലേക്ക് വരുന്നത്. അപ്പോൾ ഗുരു എന്നുള്ള സമർപ്പണം തന്നെയാണ്. നമ്മൾ ഗുരു നമ്മളെ ഒന്നും അടിച്ചേൽപ്പിക്കപ്പെടുന്നില്ല. നമ്മളെ സ്വമേധയാ നമ്മൾ തിരിച്ചറിയുകയാണ്. ഗുരു പറയുന്നതും ചെയ്യുന്നതും നിയോഗിക്കുന്നതും നമ്മുടെ നല്ലതിന് വേണ്ടിയാണെന്നുള്ള ഒരു ഉറപ്പ്
1: ബോധ്യം
0: ആ ബോധ്യമാണ്. അതാണ് നമ്മൾ കൊണ്ടുപോകുന്നത്.
1: ഇനി ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു ഗാനം വെച്ചു കൊടുത്താലോ?

0: നമുക്കൊരു ഭജൻ പോലത്തെ ഒരു കാര്യം അങ്ങ് ചെയ്തിട്ടുണ്ടോ? അതല്ലെ പാടിയിട്ടുണ്ടോ? എങ്ങനെയാ അത്
1: ഭജന
0: അങ്ങനെ?
1: ഞങ്ങൾ പാടാറുണ്ട്. പിന്നെ എല്ലാവർക്കും ഭജനിൻ്റെ വാസന ഉണ്ടാവണമെന്ന്, വാസന ഉണ്ടാവും, പക്ഷെ അത് ചെയ്യാൻ കഴിയണമെന്നില്ല. അങ്ങനെ ഞാനിത് എഴുതിയിട്ടില്ല, പക്ഷെ കമ്പോസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നില്ല. ഞാൻ ഭജന ആസ്വദിക്കുക മാത്രമേ ഉള്ളൂ, ആസ്വദിക്കാനേ കഴിയാറുള്ളൂ.
0: ഏറ്റവും ഇഷ്ടമുള്ളൊരു വചന ഏതാണ് ഇപ്പം കയ്യിലുള്ള അല്ലെങ്കിൽ കെടുക്കാൻ പറ്റുന്ന ഒരു വചനം നമുക്ക് നമ്മുടെ ശ്രോതാക്കൾക്ക് കേൾപ്പിച്ച് കൊടുക്കാൻ പറ്റുമെങ്കിൽ?
1: ആശ്രമത്തിൻ്റെ ഭജനയാണോ?
0: അതെ,
1: അതെ
0: ആശ്രമത്തിൻ്റെ
1: അതെ അതെ
0: ആയിരുന്നാലും അല്ലെങ്കിൽ പുറത്തുള്ള ഏതെങ്കിലും മതി.
1: അതെ അതെ പറഞ്ഞു, ഞാൻ സംഗീതത്തിൻ്റെ ഒരാളല്ല എങ്കിൽ പോലും പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഭക്തി ഭാവത്തിൽ ഇപ്പം അമ്മ അത് പാടുമ്പോൾ കിട്ടുന്ന ഒരു ഭാവം നമുക്കൊന്നും കിട്ടണമെന്നില്ല.
0: അമ്മ നന്നായി പാടും,
1: അമ്മ അമ്മ നന്നായിട്ട് പാടും. അമ്മയുടെ സൗണ്ടിനത്തിനൊരു ദൈവികതയുണ്ട്. അതൊരു സംഗീതജ്ഞൻ കേൾക്കുമ്പോൾ ചിലപ്പോൾ അത് അങ്ങനെയാണോ തോന്നണമില്ലെങ്കിലും അതിൻ്റെ ഒരു മാസ്മരികതയുണ്ട്. ഒരിക്കൽ നമ്മുടെ സീനിയർ സ്വാമി ആദ്യമായിട്ട് വരുമ്പോൾ വരുമ്പോൾ ഇങ്ങനെ അന്ന് മൈക്കിൽ കൂടിയല്ല പാടുന്ന അമ്മ ഭജൻസ്. അപ്പോൾ കായൽ കടന്ന് വരുമ്പോൾ ഈ അന്തരീക്ഷത്തിൽ ഞങ്ങളൊക്കെ വരുന്ന കാലത്ത് എങ്ങനെ മൈക്കില്ല, വെറും മൈക്കൊന്നും ഇല്ലാതെയുള്ള ഭജൻസാണ്
0: പാടണം.
1: ആ അതെ, ആ സമയത്ത് ഇതിങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ അലയടിക്കുകയാണ്, ഇങ്ങനെ ഒരു പ്രത്യേക വൈബ്രേഷൻ, വേറിട്ടൊരു തരംഗം. അപ്പോൾ അത് അദ്ദേഹത്തിന് കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് അമ്മയുടെ ഒരു ദിവ്യത്വം മനസ്സിലായി എന്ന് പറയാറുണ്ട്. ആ ശബ്ദത്തിൻ്റെ ഒരു ആകർഷണീയത ആരെയും പിടിച്ചിരുത്തുന്നത്. ഭജന നമുക്ക് അതുപോലെ നമുക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഭജന ശ്രമിക്കാം. ഞാനിപ്പോൾ ചൊല്ലുന്ന ഭജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ ആധ്യാത്മിക അനുഭവത്തെപ്പറ്റി എഴുതിയ, അമ്മ മിക്കവാറും ചൊല്ലുന്നൊരു പാട്ടാണ്, വളരെ ഒരു എന്താ പറയുക ഒരു മിസ്റ്റിക്കൽ സോങ്ങാണ് അമ്മയുടെ. അത് രണ്ടുപേര് ഞാൻ പാടാൻ ശ്രമിക്കാം.

0: ഇതിൻ്റെ സംവിധാനങ്ങൾ, അതായത് ഇതിന് തബല ഇൻസ്ട്രുമെൻ്റ് ഒക്കെ ഉണ്ടല്ലോ,
1: അതെ അതെ അതെ
0: ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? സ്വാമിമാർ തന്നെയാണോ?
1: എല്ലാം എല്ലാ ആശ്രമത്തിലെ ആൾക്കാർ തന്നെ. അവിടെ നിന്ന് തന്നെ വന്നിട്ട് അമ്മയുടെ അടുത്ത് വന്നതിന് ശേഷം പഠിച്ച ആളുകൾ, ഹാർമോണിയം ആയിക്കോട്ടെ തബല ആയിക്കോട്ടെ, എല്ലാം നമ്മുടെ വെളിയിൽ നിന്നൊരു ആർട്ടിസ്റ്റ് ഇല്ല നമുക്ക്,
0: ഇല്ല,
1: എല്ലാവരും നമ്മൾ ആർട്ടിസ്റ്റുമാർ തന്നെ അവിടെയുള്ള ആൾക്കാർ. അപ്പം അതുകൊണ്ട് എല്ലാ ദിവസവും പ്രാക്ടീസും ഉണ്ട്, ഭജന പ്രാക്ടീസ് ഉണ്ട്, പുതിയ പുതിയ പാട്ടുകളുണ്ട്. അപ്പം ഇത് അമ്മയുടെ ഭജൻസാണ് ഭക്തന്മാർ. നിങ്ങൾ ലോകത്തിലെവിടെ 200 രാജ്യങ്ങളിൽ പോയാലും ഭക്തന്മാർ അവിടെ ലാംഗ്വേജ് ഒന്നും വിഷയമില്ല, അമ്മയുടെ ഭജൻസ് കാറിലായിക്കോട്ടെ വീട്ടിലായിക്കോട്ടെ ഓഫീസ് സ്ഥലത്തായിട്ട് എല്ലാം പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. മിക്കവാറും എല്ലാ ഭജൻസ് ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ എല്ലാം മിക്കവാറും ഡിവോട്ട്സിൻ്റെ കാറിൽ അമ്മയുടെ ഭജന വെച്ചിട്ട് ഡ്രൈവ് ചെയ്യും. അപ്പോൾ വീട്ടിലാണെങ്കിലും അടുക്കളയിലാണെങ്കിലും ഡിവോട്ട്സ് ഇത് വെച്ചിട്ട് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കും. അതൊരു അവരൊരു അമ്മയുടെ ഒരു പ്രസൻസാണത്. അപ്പോൾ അങ്ങനെയാണ് ഭജൻസിൻ്റെ കാര്യം.
0: ഈ ഇപ്പോൾ സ്വാമിജിയുടെ ഒരു ദിവസം എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ ഒരു ദിനചര്യ ഉണ്ടാവുക? കാരണം ഈ സ്വാമിമാർക്കൊക്കെ ഭയങ്കര ദിനചര്യ ഉണ്ടെന്നാണ് ഞാനിങ്ങനെ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഒരു ദിനചര്യ, സ്വാമിജിയുടെ ഒരു ദിനചര്യ എങ്ങനെയാണ്?
1: ഞങ്ങളുടെ ദിനചര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സന്യാസിയെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്രനാണ് അവൻ, വളയമില്ലാതെ ചാടാൻ കഴിയുമെന്ന് പറഞ്ഞ പോലെ അവൻ്റെ സന്യാസ അവസ്ഥയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ കൃത്യമായ, പക്ഷെങ്കിൽ പോലും നമ്മൾ ചിട്ടകൾ ആധ്യാത്മിക ജീവിതത്തിന് ആവശ്യമെന്ന് പറയാറുണ്ട്. ചിട്ടകളിൽ കൂടിയേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള, ഇപ്പോൾ ഗുരു നൽകിയിട്ടുള്ള മന്ത്രം ഉണ്ടാവും, അത് നമ്മൾ പരമാവധി, അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള മന്ത്രങ്ങളായിരിക്കും. അപ്പോൾ ഓരോ വ്യക്തിക്കും സാധകനും ഗുരു നൽകുന്ന മന്ത്രം അവൻ്റെ മരണം വരെ അവൻ ജീവിക്കേണ്ടതാണ്. അത് ജീവിച്ചുകൊണ്ടേയിരിക്കും, അത് കാറോടിക്കുമ്പോഴായിക്കോട്ടോ നടന്ന് വെറുതെ ഇരിക്കുമ്പോഴായിക്കോട്ടെ. അപ്പോൾ എല്ലാ മനസ്സിന് നമ്മൾ പണി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് ജപം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മനസ്സ് പലതിലേക്ക് പോകും. മനസ്സിന് മരിക്കാനുള്ള ഉപാധിയാണ് മന്ത്രജപം. മനനാൽ ത്രായതേ ഇതി മന്ത്ര. നമ്മൾ നിരന്തരം മനനം ചെയ്ത്

0: ആ മനനം ചെയ്യുന്ന മന്ത്രം അവനെ രക്ഷിക്കുന്ന പറയുന്നത്. അതൊരു ദേവതയുടെ ആയിരിക്കാം, ചിലപ്പോൾ പ്രപഞ്ചത്തിലെ പ്രകൃതിയെ ആസ്വദിച്ചുകൊണ്ടുള്ള മന്ത്രങ്ങളൊക്കെ ആവാം പല രീതിയിലും. അപ്പം മന്ത്രം ഒന്ന്, പിന്നെ ധ്യാനം. ധ്യാനം നമുക്കൊരു പ്രത്യേകമായിട്ട് എല്ലാ ദിവസങ്ങളിലും കൃത്യസമയമുണ്ട്. അത് ഓരോ വ്യക്തിക്കും അവൻ്റെ ശരിക്കും പറയാറ് ബ്രാഹ്മ മുഹൂർത്തത്തിൽ തന്നെ നമ്മൾ എഴുന്നേറ്റ് നമുക്ക് കുളിക്കണമെന്നൊന്നുമില്ല. നമുക്ക് കൃത്യമായ ബാഹ്യ ശൗചവും ആന്തരിക ശൗചവും ഒക്കെ നമുക്ക് ഒരു സാധകം ഉണ്ടാവുമല്ലോ. അപ്പോൾ അവൻ ബ്രഹ്മമുഹൂർത്തത്തിൽ ജപിച്ച് അങ്ങനെ സാവകാശം അവൻ്റെ കൃത്യനിഷ്ഠയോടുകൂടി ജപം ചെയ്യും, ധ്യാനം ചെയ്യും. പിന്നീട് അവൻ കർമ്മം ഒഴിവാക്കാൻ പറ്റില്ലല്ലോ, ഒരു സന്യാസിയായാലും ജോലി ചെയ്യാതിരിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം കർമ്മം എന്ന് പറയുന്നത് ഗുരുസേവയാണ്. അത് ഗുരു നിശ്ചയിച്ചിട്ടുള്ള ജോലികളുണ്ടാവും. ഇപ്പോൾ അമൃതപുരി ആശ്രമത്തിലായിക്കോട്ടെ, അവിടെയാണെങ്കിലും അവിടെ പ്രിൻറ്റിങ് പ്രസ്സുണ്ട്, നമുക്ക് കിച്ചണുണ്ട്, പല സംഗതികളുണ്ട് അവിടെ. അവർക്കെല്ലാം ജോലി അവിടെ എല്ലാം കൃത്യമായ ജോലി നിശ്ചയിച്ചിട്ടുണ്ട്. അവർ ജോലി ചെയ്യും, അതും അത് സാധനയുടെ ഭാഗമായിട്ട് എടുക്കുന്നത്, ജോലിയായിട്ടല്ല, അത് അത് സേവയായിട്ട് എടുക്കുകയാണ്. പിന്നെ അവർ വൈകുന്നേരം കൃത്യമായിട്ട് എല്ലാവർക്കും ജനറലായിട്ട് ഭജൻസ് ഉണ്ട്. പിന്നെ വൈകിട്ട് വീണ്ടും നമുക്ക് ധ്യാനത്തിന് അവനവൻ്റെ ഇഷ്ടപ്രകാരം നമുക്കത് സ്വീകരിക്കാം. കൃത്യമായ ഇത്ര സമയം ഇത്ര ജപ്യം ചെയ്യുമെന്നൊരു നിശ്ചയം നമുക്കുണ്ടാവും. അത് നമ്മൾ പല ഘട്ടങ്ങളിലായിട്ട് പൂർത്തീകരിക്കും. നമ്മൾ കണ്ണടിച്ചിട്ട് മറ്റുള്ളവൻ ഒരു വിഷമം വരുമ്പോൾ നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കലല്ല, അപ്പോൾ അവൻ ദുഃഖം പറഞ്ഞാൽ അത് കേൾക്കുക, അപ്പോഴും അതാണ് സാധന. അല്ലാണ്ട് നമ്മൾ മുഴുവൻ സമയം ബ്രഹ്മത്തിലിരുന്നു കൊണ്ട് നമുക്കാവില്ലല്ലോ. അപ്പം നമ്മൾക്ക് ഈ പ്രപഞ്ചവും പ്രകൃതിയും മനുഷ്യനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാധനയാണ്. നമ്മൾ ഹിമാലയത്തിലിരിക്കുന്ന സാമ്യമല്ലല്ലോ. ഹിമാലയത്തിലിരിക്കുന്ന സാമ്യമാർക്കും ഭവനത്തിലിരിക്കാം, ഉപവാസത്തിലിരിക്കാം, അങ്ങനെ പല രീതിയിലും പോവാം. പക്ഷേ നമ്മൾ സമാജത്തിൽ പ്രവർത്തിക്കുന്ന സമയമ്പോൾ സമാജമായിട്ട് ബന്ധപ്പെട്ട് സമർപ്പിക്കപ്പെട്ട ജീവിതമാണ്. അപ്പോൾ അവന് അവൻ്റെ ഒരു ദുഃഖം കേൾക്കുന്നതോ അല്ലെങ്കിൽ അവൻ്റെ ഒരു വിഷയമോ അവൻ്റെ ഒരു ഫോൺ കോളോ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ പല രീതിയിലൊക്കെ സമാജത്തിൽ ആകുമ്പോൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പം എങ്കിലും നമ്മൾ അവനവൻ്റെ നിഷ്ഠ, വ്യക്തിപരമായൊരു നിഷ്ഠ ഒരു വ്യക്തിക്കുണ്ടാകണം. അതിൽ കൂടി നിഷ്ഠയില്ലാതെ വരുമ്പോഴാണ് പലപ്പോഴും നമ്മൾ വേഷം മാത്രമായിട്ട് പോകുന്നത് സന്യാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് അതുണ്ടാവില്ല. നമ്മൾ കൃത്യമായ നിഷ്ഠ എവിടെ പോയാലും യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾക്കത് തുടർന്നുകൊണ്ടിരിക്കും. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴേ, ബസ്സിൽ യാത്ര ആയിക്കോട്ടെ, ഡ്രൈവ് ചെയ്യായിക്കോട്ടെ, നമ്മളത് സാധന നമുക്ക് നഷ്ടമില്ല അവിടെ, സമയം നഷ്ടമില്ല. നമ്മൾ അനാവശ്യമായിട്ട് നുണയും കുശുമ്പും ഒക്കെ പറഞ്ഞ് മനുഷ്യർ സമയം കളയുന്നുണ്ടല്ലോ. ആ സമയത്ത് നമ്മൾ നല്ല കാര്യം ചെയ്യും, കർമ്മം ചെയ്യുക, അല്ലെങ്കിൽ ആ സമയത്ത് ജപിക്കുക, അല്ലെങ്കിൽ പുസ്തകം വായിക്കുക. അതാണ് ഒരു പ്രധാന ഘടകം. പുസ്തകം വായനയും അതുപോലെ തന്നെ സാധനം തന്നെയാണ്. നമ്മൾ ആത്മീയ പുസ്തകങ്ങൾ വായിക്കുക, ഇതൊക്കെ കാര്യങ്ങൾ. പിന്നെ ശ്രവിക്കുക. അപ്പോൾ ആധുനികമായിട്ട് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ, ക്ലാസ്സുകൾ കേൾക്കാനും. അപ്പം നമുക്കും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു പഠനം പ്രധാന ഘടകം. ഇതും സന്യാസിയുടെ ധർമ്മമാണ്. അവന് സമൂഹത്തിലേക്ക് പറഞ്ഞു കൊടുക്കുക, പഠിപ്പിക്കുക എന്നുള്ളതും സന്യാസിയുടെ ധർമ്മമാണ്. അമ്മ എന്ന് പറയുന്ന മഹാത്ഭുതത്തിൻ്റെ മുമ്പിലേക്ക് വരുന്ന ഒരു 60% ആളുകളും ദുഃഖം കൊണ്ട് വരുന്നത് പ്രയാസങ്ങളാണ്. അതെവിടെയെങ്കിലും ഇറക്കി വെക്കണം, ഒരു അത്താണി. നമുക്കത് അത് പറയാൻ വേണ്ടിയിട്ട് വരുന്ന ആ അമ്മയടുത്ത് പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് അമ്മ ഒന്ന് തലോടി മക്കളെ അമ്മ ആശ്വസിപ്പിച്ചിട്ട് അമ്മ ഒരു വാക്ക് കൊടുക്കുമ്പോണ്ടാകുന്ന ഒരു സാന്ത്വനം, ഒരു ആത്മധൈര്യം. ചിലപ്പോൾ അമ്മ അത് നോക്കാം മക്കളെ ശരിയാവുമെന്ന് പറഞ്ഞാൽ ശരിയായിട്ടുണ്ട്, അങ്ങനെ ഒരു ആത്മധൈര്യം വരും. അപ്പം നമ്മൾ സന്യാസിയാണെങ്കിലും നമ്മൾ അമ്മ പറയുന്നുണ്ട് അവൻ്റെ കണ്ണിൽ കാരുണ്യം ഉണ്ടാകണം, അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടാകണം, അവൻ്റെ സ്പർശനം സാന്ത്വനമാകണം എന്നൊക്കെ അമ്മ ഇങ്ങനെ പറയാറുണ്ട്. അപ്പം നമ്മുടെ എല്ലാം നമ്മൾ ആ ഒരു കാഴ്ചപ്പാടിലാണ്. ഈ കാരുണ്യം അല്ലെങ്കിൽ അനുകമ്പ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഉള്ളിലിങ്ങനെ കല്ലിൻ്റെ അകത്ത് തേനിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് പുറത്തേക്ക് വരണം. അപ്പോൾ സന്യാസി അല്ലെങ്കിൽ ഒരു ആധ്യാത്മിക ജീവി സാധകനാണെങ്കിലും അപ്പോൾ അവന് സ്വാഭാവികമായിട്ട് കുറെ കഴിയുമ്പോൾ ആ ഒരു ഉണർവ് വരുമെന്നാണ്. അവന് അവൻ്റെ തല്ല മനസ്സിന്റെ എക്സ്പാൻഷൻ വരുമ്പോൾ അവന് പിന്നെ മറ്റ് പരിമിതികളൊന്നുമില്ല, അവനങ്ങ് അവൻ്റെ അവന് ഭാഗമായിട്ട് കാണുകയാണ്.
1: കാഴ്ചപ്പാട്
0: അമ്മ പറയാറുണ്ട് അന്യന്റെ ദുഃഖം സ്വന്തം ദുഃഖമായിട്ടും അന്യന്റെ സന്തോഷം സ്വന്തം സന്തോഷമായിട്ടും കാണാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെയാണ് റിയലൈസേഷൻ എന്ന് പറയുന്നത്. ഒരു മഹാത്മാവിന്റെ തലം അങ്ങനെയാണ്, അത് നമുക്ക് കൈവരിക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത് കുറെയെങ്കിലും.
1: ഈ ആത്മീയ ഗുരുക്കളും അതുപോലെ തന്നെ ആത്മീയമായി ചിന്തിക്കുന്ന കുറെ ആൾക്കാരെ ഞാൻ കാണുമ്പോൾ അവർക്കെല്ലാവർക്കും ഈ പാട്ട് കേൾക്കുന്നത് ഭയങ്കര ഒരു കാര്യമാണ്. എങ്ങനെയാണ് സ്വാമിജിക്ക് പാട്ട് കേൾക്കുന്നത് ഇഷ്ടമാണ്? ഇപ്പോഴുള്ള പാട്ടുകളും അതുപോലെ പഴയ പാട്ടുകളാണ് കൂടുതൽ കേൾക്കുന്നത്?
0: പാട്ടുകളെ സംബന്ധിച്ചിടത്തോളം പാട്ടുകൾ ഇപ്പോൾ ആകാശവാണി തന്നെയാണ് ശരിക്കും ആശ്രയം. നമ്മൾ പഴയ പാട്ടുകളുടെ ഒരു സുഖം ശരിക്കും പറഞ്ഞാൽ പുതിയ പാട്ടുകളിൽ കിട്ടുന്നില്ല എന്നുള്ള വാസ്തവം തന്നെയാണ്. അത് ഈ ആകാശവാണിയിൽ പാട്ട് ചോദിക്കുന്ന ആൾക്കാരും പറയാറുള്ളതും അങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം പഴയ പണ്ടൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ദേവരായ മാഷും അങ്ങനെ ഇപ്പോൾ സ്ഥിരം കേൾക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ അന്ന് മനസ്സിലാക്കാത്ത കാര്യങ്ങളാണ്. അതിൻ്റെ മൂല്യം എന്താണ് ശരിക്കും പറഞ്ഞാൽ ദക്ഷിണാമൂർത്തി സ്വാമിയുടെയൊക്കെ പാട്ടുകളുടെയൊക്കെ എൻ്റെ സംഗീതവും അതിൻ്റെ എല്ലാം ഇപ്പോൾ ശ്രീമാരൻ നമ്പിസാറിൻ്റെ പല പാട്ടുകൾ, സുഖമൊരു ബിന്ദു അല്ലേ, ആ ഒരു എത്ര ഫിലോസഫിയാണ്, ഫിലോസഫിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ മനുഷ്യൻ സാന്ത്വനല്ലേ ഉണ്ടാകുന്നത്.

0: അപ്പോൾ ആ ഒരു സംഗീതത്തിന് നമുക്ക് ആകാശവാണി ഒരുപാട് പേർക്ക്, ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് ഈ ആകാശവാണി പ്രത്യേക തിരുവനന്തപുരം നിലയത്തിൽ ഈ പാട്ട് ആവശ്യപ്പെടുന്ന ജനങ്ങൾ മുഴുവൻ, ഒന്നല്ലെങ്കിൽ സാധാരണ ലെവലിലുള്ള തയ്ക്കുന്നവർ, നിത്യം ജോലി ചെയ്യുന്നവർ, അവർ പണിയുടെ ഇടക്കാണ് ഇവർ സംഗീത പാട്ട് ആവശ്യപ്പെടുന്നത്. അപ്പം അവർ മിക്കവാറും എല്ലാം വാച്ച് റിപ്പയർ തുന്നൽക്കാർ. അപ്പൊ അവർ ഈ പണിയെടുക്കുന്നതിന് ഇടക്ക് അവർക്ക് ഇത് കേട്ടുകൊണ്ടാണ് അവർ പണിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഈ ആകാശവാണിയുടെ ഒരു സാന്ത്വനം വലിയൊരു അനുഗ്രഹമായിട്ടാണ് തോന്നാറുള്ളത്.
1: ഇനിയൊരു ഗാനം കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.

0: ഈ റേഡിയോ കേൾക്കുന്ന സ്വാമിമാരെ സ്വാമിജിക്ക് എത്ര പേരെ അറിയാം? കുറേ നമ്മളെ
1: ഒരുപാട് സ്വാമിമാർ മാത്രമല്ല, കുറേ ബ്രഹ്മചാരികളും അവിടെ ജോലിയുള്ള ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ മുറികളിൽ ഞാൻ റേഡിയോ കണ്ടിട്ടുണ്ട്, റേഡിയോ കേൾക്കുന്നവരുണ്ട്. ചിലർ സംഗീത അമിതമായിട്ട് സംഗീതത്തെ സ്നേഹിക്കുന്നവരും കച്ചേരിയുള്ള സമയമുണ്ടല്ലോ. ഇപ്പോൾ തിരുവനന്തപുരം നിലയത്തെ ഞാൻ പറയുന്നത്, കച്ചേരിയുണ്ട്, അതുപോലെയുള്ള സംഗീതമായിട്ട് ബന്ധപ്പെട്ട ചെമ്പൈ സംഗീതോത്സവം, ഇതൊക്കെ നിരന്തരമായിട്ട് സേവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ചിലർ, ഒരു സ്വാമി ഞാൻ സ്ഥിരമായിട്ട് രാവിലെ 5:30 ആകുമ്പോൾ റേഡിയോ ഓൺ ആയിരിക്കും, സുഭാഷിതം. അതും കഴിഞ്ഞ് പിന്നെ കവിത ഇപ്പം ഇതൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ രാവിലത്തെ പാട്ട് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി അടുത്ത കർമ്മത്തിലേക്ക് പോകുള്ളൂ. അപ്പം അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഒരു ഞാനൊരു ദിവസം മുരളീധരൻ തിരക്കര സാറ് എന്നെ വിളിച്ചിട്ട്, മറ്റേ ഗ്രാമീണ ജീവിതത്തിൻ്റെ പരിപാടി ഉണ്ടല്ലോ, ഒരു ആഴ്ചയിലുള്ള പ്രോഗ്രാം, അപ്പം എന്നെ വിളിച്ചിട്ട് ഞാനതിൽ എൻ്റെ ചെറിയ അനുഭവങ്ങളൊക്കെ പങ്കുവച്ചു. അപ്പം ഇത് വീട്ടിൽ ഒരു ബ്രഹ്മചാരി വന്നിട്ട്, സ്വാമി ഞാൻ കേട്ടോ കേട്ടോ, ഒരാളെങ്കിലും ഇത് കേട്ടു എന്നുള്ള വലിയ സന്തോഷം. ഇനി ഒരാളെങ്കിലും

0: റേഡിയോ കേൾക്കുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് കേൾക്കും. പിന്നെ കുറേ പേര് ഫോണിലൊക്കെ വിളിച്ചിരുന്നു, കേട്ടു. അപ്പം അങ്ങനെ ഇത് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം പോകുന്നുണ്ട്,
1: ഫീഡ്ബാക്ക് കിട്ടും,
0: ഫീഡ്ബാക്ക് കിട്ടുന്നു എവിടെന്നെങ്കിലും ഒക്കെ ആയിട്ട് പോകുമ്പോൾ.
1: ഇപ്പം നമ്മൾ ഞാൻ വിചാരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നിന്ന്, അതായത് ഇന്ത്യക്ക് പുറത്ത് നിന്ന് കുറേ ആൾക്കാർ കേൾക്കുന്നുണ്ട് നമ്മുടെ ഈ കൊച്ചി സ്റ്റേഷൻ, അതുപോലെ തിരുവനന്തപുരം സ്റ്റേഷൻ
0: ഇന്റർനെറ്റ് വഴി നമുക്ക്.
1: അത് ഇന്റർനെറ്റ് വഴി ന്യൂസ് ഓൺ എയർ ആപ്പ് എന്നൊരു ആപ്പ് വെച്ചിട്ട് ഇപ്പോൾ അമേരിക്കയിൽ തന്നെ 22,000 പേര് കേൾക്കുന്നുണ്ട്. അവിടെ മലയാളികളുണ്ട്
0: അമേരിക്കയിൽ,
1: അതെ. ഓസ്ട്രേലിയ അതിനേക്കാൾ കൂടുതൽ കേൾക്കുന്നുണ്ട്, ഉഗാണ്ടയിൽ ഇരുന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ആപ്പായതുകൊണ്ട്
0: പ്രശ്നമല്ല,
1: പ്രശ്നമല്ല. ആപ്പായതുകൊണ്ട് എത്ര പേര് കേൾക്കുക, അറ്റ് എ ടൈം എത്ര പേര് കേൾക്കുന്നത് എണ്ണം അറിയാൻ കഴിയും. ഇപ്പൊ അങ്ങനത്തെ ഒരു കാര്യം കൂടെയുണ്ട്, ആപ്പായതുകൊണ്ട് എത്ര പേര് ഇന്ന ഇന്ന രാജ്യം
0: അറിയാൻ പറ്റുമല്ലേ,
1: അറിയാൻ പറ്റും. ആപ്പിനകത്ത് നമുക്ക് എണ്ണം ഇത്ര പേര് കേൾക്കുന്നുണ്ടെന്ന്, ലൈവ് ആയിട്ട് ഇത്ര പേര് കേൾക്കുകയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അത്രയും ആൾക്കാർ ഇന്ത്യക്ക് പുറത്തും കേൾക്കുന്നുണ്ട്.
0: പിന്നെ അത് മാത്രമല്ല, അവർക്ക് നാട്ടിലെ നാടിനൊരു ജൈവ ബന്ധം പുലർത്താനും നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാനും. ഇപ്പൊ ഗൾഫിൽ ജീവിക്കുന്ന,
1: അതെ, ഗൾഫിലുള്ള, ഞാൻ പറഞ്ഞ ഗൾഫിൽ കുറച്ച് കൂടുതൽ ആൾക്കാർ കേൾക്കുന്നുണ്ട് മലയാളികൾക്ക്.
0: അങ്ങനെയുള്ള ഗുണം ആകാശവാണി ശ്രവണം കൊണ്ട് കിട്ടുന്നുണ്ട്.
1: നമ്മളത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഈ നമുക്ക് ഒരു സന്യാസ ജീവിതത്തെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് നമ്മുടെ പുതിയ തലമുറ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സന്യാസ ജീവിതം എന്ന് പറയുന്നത് അവർ പ്രിഫർ ചെയ്യുന്നില്ല. അവർ മറ്റുള്ളവർക്ക് ഒരു സേവനം കൊടുക്കുക എന്നുള്ളത്. ഉദാഹരണം പറഞ്ഞാൽ അതിൻ്റെ ഒരു വേറൊരു തലം പറഞ്ഞു കഴിഞ്ഞാൽ, വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ നമ്മൾ എത്ര മണിക്കൂറാണോ ഒരാളെ പരിചരിക്കുന്നത്, ഒരു ചെറുപ്പക്കാരൻ അവരെത്ര മണിക്കൂറാണോ ഒരാളെ പരിചരിക്കുന്നത്, അത്രയും മണിക്കൂർ അവർ വയസ്സാവുമ്പോൾ അവർക്ക് കിട്ടും. അങ്ങനെ ഒരു സംവിധാനമുണ്ട്. അതായത് ഇപ്പൊ ഞാനിപ്പോ ഒരു ദിവസം 3 മണിക്കൂർ
0: റെക്കോർഡ് ചെയ്യുന്നു,
1: അതെ അതെ, അത് കറക്റ്റ് റെക്കോർഡ് ചെയ്യപ്പെടും. ഞാൻ 3 മണിക്കൂർ ഇന്ന ആളെ പരിചരിക്കാൻ, സേവനം ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചാൽ നിങ്ങൾ വയസ്സാവുമ്പോൾ, ഒരു വയസ്സ് കഴിയുമ്പോൾ വേറെ ആൾക്കാര്, അതായത് പുതിയ തലമുറക്കാര് നിങ്ങളെ സേവിക്കാൻ വേണ്ടി അത്രയും നിങ്ങൾ
0: ചെയ്യാറായിരിക്കും,
1: തയ്യാറായിരിക്കും.
0: അത് വലിയൊരു സംഭവം,
1: അതെ. അത് എനിക്ക് തോന്നുന്നത് ഇതുപോലെ ആചാര്യന്മാരുള്ള സ്ഥലങ്ങളിൽ അത് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവങ്ങളാണ്. അത് ഇന്ത്യയിൽ പോലുള്ള സ്ഥലങ്ങളിൽ വരണമെന്നാണ്. കാരണം എസ്പെഷ്യലി കേരളത്തിൽ വയസ്സായ ആൾക്കാരുടെ എണ്ണം കൂടി കൂടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അവരെ നോക്കാൻ ആളില്ല, ഇവരൊക്കെ ഇവരുടെ മക്കളെല്ലാം പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഒരു നേഴ്സ് വെച്ച് അല്ലെങ്കിൽ പുവർ ഹോം പോലുള്ള ഒരു ഹോം വെച്ച്
0: അവരെന്തെങ്കിലും ഒരുപാട് ആളുകൾക്ക് ആകാശവാണി ഒരു സാന്ത്വനം കൂടി. കാരണം അവരെ വീട്ടിൽ ഇങ്ങനെ വന്നിരിക്കും, വെറുതെ ഇരിക്കുമ്പോൾ
1: അതെ
0: ഈ ആകാശവാണിനെ ആശ്രയം അവർക്ക്,
1: അതെ അതെ,
0: കേൾക്കുന്നത്
1: തീർച്ചയായിട്ടും. അപ്പോൾ ഇത് ഇപ്പോൾ ആശ്രമത്തിലൊക്കെ അങ്ങനത്തെ ഒരു ചിട്ടവട്ടം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെ കുറിച്ചിട്ട്
0: നമ്മൾ ഓൾറെഡി ചെയ്യുന്നുണ്ടോ? നമ്മളിപ്പോൾ അമൃതപുരിയിലെ അമ്മയുടെ ആശ്രമത്തിൽ ഇപ്പോൾ യൂറോപ്യൻസും അമേരിക്ക ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ നിലവിൽ തന്നെയുണ്ട്. അപ്പൊ ഇവരിവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് അവിടെ പ്രായമായ ആൾക്കാർക്ക് സേവനം കൊടുക്കുകയാണ്. പക്ഷെ ഇന്ത്യക്കാർക്ക് പോലും അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നില്ല. വിദേശികൾ വന്ന് മിക്കവാറും ഇവിടെ ഓരോ ഒരു പ്രായമായ ആൾക്കാർ ഒരുപാട് പേരുണ്ടല്ലോ, സന്യാസികളല്ലാത്തവരുണ്ട്, ഗൃഹസ്ഥാശ്രമങ്ങളിലും ഉണ്ട്, പ്രായമായിട്ട് അവിടെ വന്ന് ഇങ്ങനെ വയ്യാതിരിക്കുക, അവരൊക്കെ പരിചരിക്കുക എന്നുള്ള അവർ വളണ്ടിയറായിട്ട് ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ഒരു കൾച്ചർ ഇപ്പോ ക്രിസ്ത്യൻ സഭകളിലൊക്കെ ഉണ്ട്, സേവിക്കുക, അങ്ങനെ സേവിക്കുക എന്നുള്ളത്. അത് നമ്മുടെ ഇതിൽ കുറവാണ്. അപ്പൊ നമ്മളൊക്കെ ഉണ്ടാക്കിയെടുക്കണം ഈ ഒരു കൾച്ചർ. കാരണം നമുക്ക് ഇന്ന് നമ്മൾ കൊടുക്കുന്നത് ഇപ്പൊ ഗവൺമെന്റ് റെക്കോർഡ് ചെയ്തിട്ട് കിട്ടുന്ന അല്ലെങ്കിലും പ്രകൃതിയിൽ നിന്ന് കിട്ടും. നമ്മൾ ചെയ്ത ഏത് കർമ്മവും പ്രകൃതി റെക്കോർഡ് ചെയ്യുന്നുണ്ട്, പ്രകൃതി റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് എവിടെന്നെങ്കിലും നമുക്കത് അതിന്റെ നമ്മൾ ചെയ്ത അതിന് പുണ്യം എന്നൊക്കെ പറയും, നമ്മൾ പാപം എന്ന് പറയും. അതെന്തായാലും നമുക്ക് വേറെ വഴിക്ക് തിരിച്ചു കിട്ടി, ജന്മത്തിൽ തന്നെ കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ അതുകൊണ്ട് തന്നെ നല്ല കർമ്മങ്ങൾ ചെയ്യണം, നമ്മൾ അതിന് പ്രോത്സാഹിപ്പിക്കണമെന്നാണ്. സ്വാർത്ഥതയില്ലാത്ത കർമ്മങ്ങൾ ചെയ്യുക, അത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ജീവിതത്തിൽ സന്തോഷം കിട്ടും. സന്തോഷം എന്നൊരു പ്രധാന ഘടകമുള്ളൂ.
1: അതെ,
0: അത് നമ്മൾ മുറി അടിച്ചിരുന്ന കിട്ടുന്നതല്ല. നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ വേദന കേൾക്കുമ്പോൾ, അവർക്ക് സാന്ത്വനം കൊടുക്കുമ്പോൾ, അവർക്ക് വേണ്ടി നല്ലത് ചെയ്യുമ്പോൾ, അപ്പോൾ കിട്ടുന്ന. ഇപ്പം ഞാൻ ഈ അടുത്ത റേഡിയോ പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ട്, വീട് പണിത് കൊടുക്കുന്ന ഒരു ടീച്ചറുണ്ട്. എത്രയോ വീടുകൾ ഒറ്റയ്ക്കാണ് അവർ ചെയ്യുന്നത്, പക്ഷെ അതിൻ്റെ ഒരു നിർവൃതി അവർക്കുണ്ട്. ഓരോ വീട് കൊടുക്കുമ്പോഴും അവർക്കൊരു നിർവൃതിയുണ്ട്. ആ നിർവൃതിയാണ് നമ്മുടെ ഒരു ആത്മീയത എന്ന് പറയുന്നത്, സന്തോഷം. അത് ഉള്ളിലിരിക്കുന്ന ഒരു ആത്മീയ നിർവൃതി തന്നെയാണ്. അത് നമുക്ക് ഏത് കർമ്മത്തിലും കിട്ടും, അപ്പം അതിനെ പാടുമ്പോൾ കിട്ടുന്ന പോലെ തന്നെ ഇതിലും കിട്ടും. അതുകൊണ്ട് നമ്മുടെ ഒരു സന്യാസിയെ സംബന്ധിച്ചിടത്തുള്ള ഒന്നും അന്യമല്ല എന്നുള്ളതാണ്. അങ്ങനെ പോയാലേ അതിന് കഴിയൂ. ഇന്ന് കാലഘട്ടത്തിൽ പുതിയ ആളുകൾ വരുന്നില്ല എന്ന് പറഞ്ഞാലും ഇത് തിരിച്ചറിഞ്ഞ് വരുന്ന പ്രകൃതിയുടെ നിയോഗം പോലെ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ ഹിമാലയത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് ചെറുപ്പക്കാരെ കാണാറുണ്ട്. അവർ സന്യാസവും ഉണ്ടാവില്ലായിരിക്കും, പക്ഷേ ഒക്കെ അവർ സാധനയായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന മലയാളികളടക്കം
1: ഉണ്ട്
0: പല. നമ്മളിപ്പോൾ അങ്ങ് ഇവിടെ ഏറ്റവും ഉയർന്ന തലത്തിൽ പോകുമ്പോൾ അവിടെയൊക്കെ കാണുന്നുണ്ട് മലയാളികൾ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് ഈ അന്വേഷണം ആത്മാന്വേഷണം തന്നെയാണ്. അത് അഭംഗുരം അനുസ്യൂതം ഇങ്ങനെ ഭാരതത്തിൽ എത്രയോ 1000 വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിന് ഒരു തടസ്സം ഉണ്ടാവില്ല, അത് പ്രകൃതി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിപ്പോൾ അങ്ങനെയുള്ള ആചാര്യന്മാർ വരും, ആചാര്യന്മാരെ പിന്തുടർന്ന ശിഷ്യന്മാർ വരും, ഓരോ സമ്പ്രദായങ്ങൾ വരും, അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പം തന്നെ ഇപ്പം കേരളത്തിൽ തന്നെ

0: അമ്മയെപ്പോലും ആധ്യാത്മിക ഗുരുവുണ്ട്. അതുപോലെ തന്നെ വേറെയും ഒരുപാട് സംഭവങ്ങൾ പൊട്ടിമുളച്ച് വരുന്നുണ്ട്. എല്ലാമല്ല പറയുന്നത്, ജെന്യുവൻ ആയിട്ടുള്ള കേസുകളുണ്ട്. അപ്പോൾ അതൊക്കെ നല്ലൊരു പ്രചോദനമാണ്. അപ്പോൾ ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ, ഇതിൽ കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മൾ തീർച്ചയായും ഭൗതികനായിട്ട് ജീവിച്ചാൽ ഒരിക്കലും മനുഷ്യന് സന്തോഷം കിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു.
1: നമുക്ക് ഇത് അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ ശ്രോതാക്കളോട് ഒരു രണ്ട് വാക്ക് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം.
0: ഏറ്റവും കൂടുതൽ സന്തോഷം ആകാശവാണിയിലും വരുമ്പോൾ ഉള്ളത് ഇങ്ങനെയുള്ള കുറെ മനുഷ്യപ്പറ്റുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്നു എന്നുള്ളത് തന്നെ. അപ്പം അത് നമുക്ക് നമ്മുടെ മനസ്സ് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്കും വേണ്ടി ഒരു കരുതൽ കൊടുക്കുന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്തു എന്ന് നമ്മൾ സ്വയം ആത്മപരിശോധന ചെയ്യുന്ന നല്ലതാണ്. പ്രത്യേകിച്ച് മലയാളികൾ, നമുക്ക് എത്രയോ സമ്പന്നന്മാരായ ആളുകൾ നമ്മൾ കാണുന്നുണ്ട്, എത്രയോ സമ്പത്തുള്ള ആൾക്കാർ, പക്ഷേ അവരാരും ചെറിയൊരു അണു പോലും മറ്റുള്ളവർ സഹായിക്കാൻ തയ്യാറില്ല. അപ്പം നമുക്കൊരുപാട് സമ്പത്തിൻ്റെ കുറവ് കേരളത്തിലില്ല. എത്രയോ പത്തനംതിട്ടയിലേക്ക് എത്രയോ വീടുകൾ പൂട്ടിക്കിടക്കുമെന്ന് പറയും, പക്ഷെ നമ്മൾ നന്മ ചെയ്യാൻ തയ്യാറാകുന്നില്ല. അത് ഏതെങ്കിലും അപ്പം നമുക്ക് സമാജത്തിൽ മറ്റുള്ളവരെയും കൈപിടിച്ചുയർത്തുന്ന രീതിയിൽ ഉള്ളൊരു മനസ്സുണ്ടാക്കിയെടുത്താൽ അത് തന്നെ ആത്മീയത. പ്രത്യേകിച്ച് വേറൊരു സ്വർഗത്തിലും നമ്മൾ പോകണമെന്നില്ല എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ, അന്യന് വേണ്ടിയിട്ട് തപിക്കുന്നൊരു മനസ്സുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
1: ഇത്രയും നേരം വളരെ കൃത്യമായി നമ്മൾ നമ്മളോട് സംസാരിച്ച നല്ല കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നതിന് വളരെയധികം നന്ദി,
0: സന്തോഷം.
2: പ്രിയ ശ്രോതാക്കളെ, ആകാശവാണിയുടെ ദീർഘകാല ശ്രോതാവും അമൃതപുരിയിലെ സീനിയർ സന്യാസിമാരിൽ ഒരാളുമായ ശ്രീ വേദാമൃതാനന്ദപുരി തന്റെ ആകാശവാണി ഓർമ്മകൾ പങ്കുവെക്കുകയായിരുന്നു. ഇതുവരെ നിർവഹണം NS ജയമോഹൻ, സഹായം വിശ്വാസ് ദാസ്.
3: ആത്മസഖി ആകാശവാണി. പ്രക്ഷേപണത്തിന്റെ 90 സുവർണ വർഷങ്ങൾ, പ്രത്യേക പരിപാടി.

ആകാശവാണി കൊച്ചി FM 102.3 സമയം 3 മണി കഴിഞ്ഞ് ക്ഷമിക്കണം 3 മണി കഴിഞ്ഞ് 1 മിനിറ്റും 3 സെക്കൻഡും. ഇപ്പോൾ ജഗ്ജിത് സിംഗ് ആലപിച്ച ഗസലുകൾ കേൾക്കാം.

ജഗ്ജിത് സിംഗ് ആലപിച്ച ഗസലുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3, സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റും 3 സെക്കൻഡും. കൊച്ചി.

0: Waves.
1: ഇന്ന് കൊച്ചി വേവ്സിൽ ബില്ലി ജോയൽ ഗ്രേറ്റസ്റ്റ് ഹിറ്റ് എന്ന ആൽബത്തിലെ ഗാനങ്ങൾ കേൾക്കാം.

0: ബില്ലി ജോയൽ ഗ്രേറ്റസ്റ്റ് ഹിറ്റ്സ് എന്ന ആൽബത്തിലെ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: കൊച്ചി വേവ്സ്.

0: ആകാശവാണി FM വാർത്തകൾ.
1: നെതർലൻഡ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡച്ച് പ്രധാനമന്ത്രി റോബ് എട്ടനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. വില്യം അലക്സാണ്ടർ രാജാവുമായും മാക്സിമ രാജ്ഞിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ IICC ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെയും മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയെയും അവരുടെ തിരുവനന്തപുരത്തെ വസതികളിൽ എത്തി കൂടിക്കാഴ്ച നടത്തി. മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ തിരുവനന്തപുരത്ത് നടക്കുന്ന UDF യോഗത്തിൽ പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്തെ ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയുടെ 42-ാമത് ബിരുദദാന ചടങ്ങ് നടന്നു. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ചടങ്ങിൽ വീഡിയോ സന്ദേശം നൽകി. കൊൽക്കത്ത RG കർ മെഡിക്കൽ കോളേജ് ബലാത്സംഗ കൊലപാതക കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുൻ പോലീസ് കമ്മീഷണർ വിനീത് ഗോയൽ ഉൾപ്പെടെ 3 മുതിർന്ന IPS ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. കേസ് കൈകാര്യം ചെയ്യുന്നതിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയതായി മുഖ്യമന്ത്രി സുവേന്ദു അധികാരി. മൂന്നാർ പഞ്ചായത്ത് സെക്രട്ടറിക്കും അസിസ്റ്റന്റ് സെക്രട്ടറിക്കും സസ്പെൻഷൻ. പദ്ധതി നിർവഹണത്തിൽ ഗുരുതര ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. സെക്രട്ടറി ഉദയകുമാർ GP, അസിസ്റ്റന്റ് സെക്രട്ടറി മനീഷ് ദേവ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയതായി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു. മുൻ ലഫ്റ്റനന്റ് ജനറൽ മനോജ് കുമാർ കത്തിയാറിന്റേതെന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ബംഗാൾ ഉൾക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ലീഗൽ മെട്രോളജി വയനാട് അസിസ്റ്റന്റ് കൺട്രോളർ പി ഫിറോസ് വാഹന അപകടത്തിൽ മരണപ്പെട്ടു. ഇന്ന് പുലർച്ചെ വയനാട് വെണ്ണിയോട് വാളലിന് സമീപം ജീപ്പ് മറിഞ്ഞാണ് അപകടമുണ്ടായത്. റൊമാനിയയിൽ നടക്കുന്ന സൂപ്പർ ബെറ്റ് ചെസ് ക്ലാസിക് ടൂർണമെന്റിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക് ആദ്യ വിജയം.
0: ആകാശവാണി FM വാർത്തകൾ.

പ്രിയ ശ്രോതാക്കളെ, ഇത് നാലുമണിപ്പൂക്കൾ ആകാശവാണി കൊച്ചി എഫ് എം അവതരിപ്പിക്കുന്ന വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. നിങ്ങളുടെ ഇഷ്ട ഹിന്ദി, തമിഴ്, മലയാളം ഗാനങ്ങൾ കേൾക്കുവാനും പ്രിയപ്പെട്ടവർക്ക് സന്ദേശങ്ങൾ കൈമാറുവാനുമായി മെസ്സേജ് അയക്കൂ നാലുമണിപ്പൂക്കളിലേക്ക്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 94 46

നാലുമണിപ്പൂക്കളിലെ ഇന്നത്തെ ആദ്യത്തെ മെസ്സേജ് ആരുടെയാന്ന് നോക്കാം. ഹായ് നാലുമണിപ്പൂവേ, സുഖമാണോ? സുഖായിരിക്കുന്നു. ഒരുപാട് നാളുകൂടിയാണ് നാലുമണിപ്പൂക്കളിലേക്ക് മെസ്സേജ് അയക്കുന്നത്. എന്തുപറ്റി? കുറേ നാളായോ? എന്താ പറ്റിയേ? ഞാൻ അനിരുദ്ധൻ, തൃപ്പൂണിത്തുറയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് നല്ലൊരു പാട്ട് വെച്ചു തരാമോ? തീർച്ചയായും വെച്ചു തരാം. വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിലെ ജീവിതഗാഥകളെ എന്ന സോങ് ആണ് വേണ്ടത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഗാനമാണ്, നല്ലൊരു പാട്ടാണത്. എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കുമായി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അനിരുദ്ധ്. അപ്പോൾ അനിരുദ്ധിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഇതാ നല്ല ഗാനം കേട്ടിട്ട് വരാം നാലുമണിപ്പൂക്കളിലൂടെ.

നല്ലൊരു പാട്ടോടുകൂടി തന്നെ ഇന്നത്തെ നാലുമണിപ്പൂക്കൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ ശ്രോതാക്കളും പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് അയക്കണം. ആദ്യം അയക്കുന്നവരുടെ പാട്ടുകൾ ആദ്യം തരാം. അപ്പോ നാലുമണിപ്പൂക്കളുടെ അടുത്ത മെസ്സേജ് വായിക്കാം. ഹായ് നാലുമണിപ്പൂവെ, ശുഭകരമാകട്ടെ ഇന്നത്തെ സായാഹ്നം. നാട്ടുരാജാവ് എന്ന സിനിമയിലെ മെയ് മാസം മനസ്സിനുള്ളിൽ ഈ ഗാനം എല്ലാ ശ്രോതാക്കൾക്കുമായി കേൾപ്പിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിരിക്കുന്നു ഷൊർണൂരിൽ നിന്ന് ദാസ്. അപ്പൊ നാലുമണിപ്പൂക്കളിലെ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ദാസ് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഗാനം ഇതാ കേട്ടിട്ട് വരാം.

ഇതേ ഗാനം ചോദിച്ചുകൊണ്ട് മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു നാലുമണിപ്പൂക്കളിലേക്ക്. ഹായ് നാലുമണിപ്പൂവേ, ഞാൻ നോർത്ത് പറവൂരിൽ നിന്ന് ജിസ്ന നിർമ്മലാണ്. ഈ മെയ് മാസം എന്റെയും ചേട്ടൻ ജിൻഡോയുടെയും ചേട്ടന്റെ ഭാര്യ ജീവയുടെയും എന്റെ ചേച്ചി ജിൻസിയുടെയും ചേച്ചിയുടെ ഭർത്താവ് റിഫിന്റെയും എന്റെ അനിയൻ നിഖിലിന്റെയും ബർത്ത്ഡേ ആണ്. ഒരു വീട്ടിലെ എല്ലാവരുടെയും ബർത്ത്ഡേ മെയ് മാസത്തിൽ. അത് അടിപൊളിയായിട്ടുണ്ടല്ലോ. ഞങ്ങൾക്ക് നാട്ടുരാജാവ് മൂവിയിലെ മെയ് മാസം എന്ന പാട്ട് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും കേട്ടല്ലോ അല്ലേ, പാട്ട് വെച്ചിരുന്നത് കേട്ടല്ലോ. അപ്പോൾ നിങ്ങൾക്കും കൂടെ വേണ്ടിയാണ് ഞാൻ ആ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ബർത്ത്ഡേ.

നാലുമണിപ്പൂക്കളിലെ അടുത്ത മെസ്സേജ് വായിക്കാം. ഹായ് നാലുമണിപ്പൂവേ, ഗുഡ് ഈവനിംഗ്. എനിക്ക് ഹിന്ദി ഫിലിമായ സനംരെ സിനിമയിലെ സനംരെ എന്ന അർജിത് സിംഗ് പാടിയ ഗാനം വെച്ച് തരാമോ? തീർച്ചയായും വെച്ചാലോ. ഇത് ആരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്? ഞാൻ കുറെ ദിവസമായി മെസ്സേജ് അയക്കുന്നു, ഒന്ന് വെച്ച് തരണേ. തീർച്ചയായും ഇന്ന് വെച്ച് തരാം കേട്ടോ. ഇന്നെങ്കിലും ഈ പാട്ട് വെച്ച് തരാമോ എന്ന് പലതവണയായിട്ട് ചോദിക്കുന്നുണ്ട്. തീർച്ചയായും ഇന്ന് തന്നെ പാട്ട് വെച്ച് തന്നിരിക്കാം. ഇന്ന് തന്നെ വെച്ച് തരുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. കാത്തിരിപ്പ് വെറുതെ ആവില്ല, ഇപ്പൊ കേട്ടോളൂ. ഈ പാട്ട് എന്റെ മക്കൾക്കും എന്റെ ഹസ്ബൻഡിനും ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. മെസ്സേജ് അയച്ചിരിക്കുന്നത് ബീന ബിജു ആണ്, കറുകുറ്റിയിൽ നിന്ന്. അപ്പോൾ കാത്തിരിപ്പ് വെറുതെ ആവില്ല, ഇതാ ഇന്ന് ഇഷ്ടപ്പെട്ട പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം നാലുമണിപ്പൂക്കളിലൂടെ.

സമയം 4 മണി കഴിഞ്ഞ് 21:57 ആയി. 4 മണിപ്പൂക്കളിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 94 46 45 58 88. പെട്ടെന്ന് മെസ്സേജ് അയക്കൂ. മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും തീർച്ചയായും വെക്കണം. അത് വെക്കാൻ ആരും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ 4 മണിപ്പൂക്കളിലെ അടുത്ത മെസ്സേജ് അയക്കാം. ഹായ് 4 മണിപ്പൂവേ, സുഖമല്ലേ? ഞാൻ ഷൈമി വിനയൻ. എന്റെ ആങ്ങളയുടെ മകൾ 10ാം ക്ലാസ്സിൽ നല്ല മാർക്കോടെ പാസ്സായി. ആങ്ങളയുടെ പേര് ഷൈൻ, മകളുടെ പേര് തീർത്ഥ. എന്റെ വീട് കൊടുങ്ങല്ലൂർ ഏറിയാട്ടാണ്. തീർത്ഥമോൾക്ക് വേണ്ടി ഒരു നല്ല ഗാനം വെച്ചു തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായും വെച്ചു തരാം. തീർത്ഥമോൾക്ക് 4 മണിപ്പൂക്കളുടെ വക ഒരു കൺഗ്രാജുലേഷൻ. നല്ല മാർക്കോടുകൂടി തന്നെ പാസ്സായല്ലോ. ഇതേ ആശയം പങ്കുവെച്ചുകൊണ്ട് മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. നമുക്ക് ആ മെസ്സേജ് കൂടെ ഒന്ന് വായിക്കാം. ഹായ്, ഐ ആം കൊച്ചുറാണി ഫ്രം രാമപുരം. മൈ ഡോട്ടർ ഐറിൻ ഗോട്ട് ഫുൾ A+. സോ പ്ലീസ് ഡെഡിക്കേറ്റ് സോങ് എ ബനാനെ, വാഴ എന്ന ചിത്രത്തിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പ്ലീസ് ഓൾ ആർ വെയിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും വെച്ചു തരാം. അപ്പോ തീർത്ഥയ്ക്കും ഐറിനും വേണ്ടി ഇതാ നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം 4 മണിപ്പൂക്കളിലൂടെ.

നാലുമണിപ്പൂക്കളുടെ അടുത്ത മെസ്സേജ് വായിക്കാം. ഹായ് നാലുമണിപ്പൂവേ, സുഖല്ലേ? എന്റെ പേര് കാർത്തിക. എനിക്ക് തുച്ഛേ ദേഖാ തോയി ജാനാസനം എന്ന ഹിന്ദി ഗാനം വെച്ച് തരാമോ? തീർച്ചയായും വെച്ചുതരാം കേട്ടോ. ഡെഡിക്കേറ്റഡ് ടു മൈ ഡിയറസ്റ്റ് അച്ഛൻ, നെയിം രാജേഷ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ്റെ പേര് രാജേഷ് എന്നാണ്. ആൻഡ് ലവ് സോ സോ സോ മച്ച് എന്നാണ് അയച്ചേക്കുന്നത്. തീർച്ചയായും അച്ഛനെ ഇത്രയും സ്നേഹിക്കുന്ന മോൾ ആവശ്യപ്പെട്ട ഗാനം തീർച്ചയായും അച്ഛന് വേണ്ടി വെച്ച് തരാം. പ്ലീസ് റീഡ് ടുഡേ ഇറ്റ് സെൽഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അച്ഛൻ്റെ പിറന്നാളോ മറ്റാണോ? ഇന്ന് തന്നെ വായിക്കാൻ പറഞ്ഞുകൊണ്ട് ചോദിച്ചതാട്ടോ. അപ്പൊ തീർച്ചയായും ഈ പാട്ട് വെച്ച് തരാം. അപ്പൊ ഇഷ്ട ഗാനം കേട്ടിട്ട് വരാം നാലുമണിപ്പൂക്കളിലൂടെ.

നാലുമണിപ്പൂക്കളുടെ അടുത്ത മെസ്സേജ് വായിക്കാം. ഹായ് നാലുമണിപ്പൂവേ, സുഖാണല്ലോ? സുഖാണല്ലോ. എന്റെ പേര് വിസ്മയ, എന്റെ സ്ഥലം അങ്കമാലയാണ്. ഞാനൊരു കടുത്ത വിജയ് ആരാധികയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്.

മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട വിജയ് അണ്ണന് ആശംസകൾ നേർന്നുകൊണ്ട് അഴകിയ തമിഴ് മകൻ എന്ന സിനിമയിലെ ഗാനം വെച്ചു തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായും വെച്ചു തരാം. വിജയെ ഇത്രയധികം ആരാധിക്കുന്ന ആരാധികയുടെ ഡെഡിക്കേഷൻ വിജയ് കേൾക്കുമെന്ന് വിചാരിക്കാം. ഏതായാലും വിസ്മയിക്കു വേണ്ടി അഴകിയ തമിഴ് മകൻ എന്ന ചിത്രത്തിലെ ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം നാലുമണിപ്പൂക്കളിലൂടെ.

നാലുമണിപ്പൂക്കളിലെ അടുത്ത മെസ്സേജ് വായിക്കാം. ഹലോ നാലുമണിപ്പൂവെ, ഇന്നെന്റെ വളരെ അടുത്ത സുഹൃത്തായ ശ്രീനാഥിന്റെ ബർത്ത്ഡേ ആണ്. ഈ ഒരു വർഷം ഒരുപാട് സൌഭാഗ്യങ്ങളും നേട്ടങ്ങളും അവനെ തേടി എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അവന് വേണ്ടി നല്ലൊരു ഹിന്ദി സോങ് പ്ലേ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. മാത്യൂസ് തൃപ്പൂണിത്തുറയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ മാത്യൂസിന്റെ സുഹൃത്തായ ശ്രീനാഥിന് നാലുമണിപ്പൂക്കളുടെ വക ഹാപ്പി ബർത്ത്ഡേ. മാത്യൂസ് ആവശ്യപ്പെട്ട ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം നാലുമണിപ്പൂക്കളിലൂടെ.

നാലുമണിപ്പൂക്കളുടെ അടുത്ത മെസ്സേജ്. ഹായ് നാലുമണിപ്പൂവേ, സുഖമാണോ? ചായ കുടിച്ചോ? ചായ കുടിച്ചിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള ഗാനങ്ങളെല്ലാം വെച്ച് തന്നിട്ട് വേണം ചായ കുടിക്കാൻ. ഞാൻ സന്ധ്യ സുരേഷ്, കടുത്തുരുത്തിയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്കൊരു ചെമ്പനീർ പൂവിർത്തു എന്ന ഗാനം വെച്ച് തരാമോ? ഇത് ഞാൻ ഇഷ്ടപ്പെടുന്ന, എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഒത്തിരി ഇഷ്ടത്തോടെ പ്രതീക്ഷയോടെ നിർത്തുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിർത്തരുത്, തുടർന്നും നാലുമണിപ്പൂക്കളിലേക്ക് മെസ്സേജ് അയക്കണം. നാലുമണിപ്പൂക്കൾ സ്ഥിരമായി കേൾക്കണം കേട്ടോ. അപ്പോ സന്ധ്യ ആവശ്യപ്പെട്ട ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം നാലുമണിപ്പൂക്കളിലൂടെ.

നാലു മണിപ്പൂക്കളിൽ ഒരു മെസ്സേജ് കൂടെ വായിക്കാം. ഹലോ സുന്ദരി, കുറെ ആയി ഒരു പാട്ട് വെച്ചിട്ട്. ഞാൻ നിങ്ങളുടെ ഒരു സ്ഥിരം ശ്രോതാവ് അന്നയാണ്. ഇന്ന് വിവാഹവാർഷികം ആഘോഷിക്കുന്ന എന്റെ മൂത്ത കൊച്ചാപ്പ ജോസഫിനും ഭാര്യ നിഷ ജോസഫിനും ധീര മൂവിയിലെ പഞ്ചസാര ഉമ്മ ഉമ്മ എന്ന ഗാനം വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെച്ചു തരുമോ? തീർച്ചയായും വെച്ചു തരാം. അപ്പൊ വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ജോസഫിനും ഭാര്യ നിഷയ്ക്കും വേണ്ടി ഇതാ അന്നെ ആവശ്യപ്പെട്ട ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം നാലുമണിപ്പൂക്കളിലൂടെ.

0: ഒത്തിരി പേര് നാലുമണിപ്പൂക്കളിലേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാ മെസ്സേജുകളും വായിക്കാനുള്ള സമയമില്ല. ഒരു മെസ്സേജ് ഞാൻ വായിക്കാം. പ്രിയ നാലുമണിപ്പൂക്കളെ നമസ്കാരം. ഇന്നത്തെ നാലുമണിപ്പൂക്കൾ അവതാരകന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കഴിഞ്ഞ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്കും പാസായ എല്ലാ കുട്ടികൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഇഷ്ടമുള്ളൊരു ഗാനം കേൾപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വാഴക്കുളത്ത് നിന്ന് MK അനിക്കുട്ടൻ ചേട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒത്തിരി പാട്ടുകൾ കേൾപ്പിച്ചിട്ടുണ്ട്. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ എല്ലാ വിദ്യാർത്ഥികൾക്കും നാലുമണിപ്പൂക്കളുടെ വക ആശംസകൾ. അപ്പോൾ ഇന്നത്തെ നാലുമണിപ്പൂക്കളുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനിയും എല്ലാ ശ്രോതാക്കളും മുടങ്ങാതെ നാലുമണിപ്പൂക്കൾ കേൾക്കണം. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് നാലുമണിപ്പൂക്കളിലേക്ക് മെസ്സേജ് അയക്കണം. അപ്പോൾ വീണ്ടും നാളെ കാണാം. നാളെ കാണും വരെ ബൈ. ആകാശവാണി കൊച്ചി FM 102.3. സമയം 4:55:50. സേവന വാർത്തകൾ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ 4 വകുപ്പുകളിൽ കരാറടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കമ്പ്യൂട്ടർ സയൻസ് വകുപ്പ്, മാത്തമാറ്റിക്സ് വകുപ്പ്, സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, പോളിമർ സയൻസ് ആൻഡ് റബ്ബർ ടെക്നോളജി വകുപ്പ് എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അടുത്ത മാസം 15 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04842 57 60 30. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 04842 57 60 30.
1: വെഡിംഗ് ഫിക്സ് ചെയ്തല്ലേ, എങ്കിൽ ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
2: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
3: ബി പാർട്ട് ഓഫ് ഹോട്ടൽ ടെക് കേരള 2026, കേരളത്തിലെ പ്രീമിയർ ഫുഡ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി എക്സിബിഷൻ. ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലെ ലേറ്റസ്റ്റ് ട്രെൻഡ്സും ഇന്നൊവേഷൻസും എക്സ്പ്ലോർ ചെയ്യാനൊരു അവസരം. May 15 മുതൽ 17 വരെ ഗോകുലം കൺവെൻഷൻ സെന്റർ, കലൂർ, കൊച്ചിയിൽ നടക്കുന്നു. രജിസ്റ്റർ യുവർ സെൽഫ് നൌ അറ്റ് ഹോട്ടൽ ടെക് കേരള .com.
0: കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ വ്യക്തിഗത, ഗ്രൂപ്പ്, വിദ്യാഭ്യാസ വായ്പകൾക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ അക്ഷയ സെന്റർ ഇന്റർനെറ്റ് സേവാകേന്ദ്രം മുഖേന രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 94 96 01 50 08. 94 96 01 50 08.
4: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
5: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
4: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
0: മൂന്നാർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അധ്യയന വർഷം ലൈബ്രേറിയൻ, കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ എന്നീ തസ്തികകളിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ മാസം 19 രാവിലെ 10:30 MRS സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 62 38 59 96 60. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 62 38 59 96 60.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: ആലപ്പുഴ ചെറിയ കലവൂരിലെ കേരള സർക്കാരിന്റെ ഉന്നത വിദ്യാഭ്യാസ സംരംഭമായ അസാപ് കേരള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് പദ്ധതിയിൽ OBC വിഭാഗക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് സ്റ്റൈപ്പൻഡോടെ സൗജന്യ പരിശീലനത്തിന് ഫുൾ സ്റ്റോക്ക് ഡെവലപ്പർ കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. കോഴ്സ് ദൈർഘ്യം 6 മാസമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 94 95 99 96 82. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 94 95 99 96 82. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്.

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 15 സെക്കൻഡ്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയും നെതർലൻഡ്സും വിശ്വസ്ത പങ്കാളികളായി ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി നെതർലൻഡ്സിലെത്തിയ പ്രധാനമന്ത്രി ഇന്ത്യൻ സമൂഹവുമായി സംവദിച്ചു. നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെയും മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയെയും അവരുടെ തിരുവനന്തപുരത്തെ വസതികളിലെത്തി കൂടിക്കാഴ്ച നടത്തി. മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ തിരുവനന്തപുരത്ത് നടക്കുന്ന UDF യോഗത്തിൽ പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്തെ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയുടെ 42-ാമത് ബിരുദദാന ചടങ്ങ് നടന്നു. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ചടങ്ങിൽ വീഡിയോ സന്ദേശം നൽകി. യുനെസ്കോയുടെ പ്രവർത്തനങ്ങളുടെയും നയപരമായ തീരുമാനങ്ങളുടെയും അവിഭാജ്യ ഘടകമാണ് യുനെസ്കോ ചെയറുകളെന്ന് യുനെസ്കോ ന്യൂഡൽഹി റീജിയണൽ ഓഫീസ് ഡയറക്ടർ ടിം കർട്ടിസ്. അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ നടന്ന ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലെ യുനെസ്കോ ചെയറുകളുടെ 2 ദിവസത്തെ റൌണ്ട് ടേബിൾ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആശാ സമരത്തിന് നേതൃത്വം നൽകിയ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നേതാക്കൾ നിയുക്ത മുഖ്യമന്ത്രിയെ സന്ദർശിച്ചു. കൊൽക്കത്ത RG കാർ മെഡിക്കൽ കോളേജ് ബലാത്സംഗ കൊലപാതക കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുൻ പോലീസ് കമ്മീഷണർ വിനീത് ഗോയൽ ഉൾപ്പെടെ 3 മുതിർന്ന IPS ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. കേസ് കൈകാര്യം ചെയ്യുന്നതിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയതായി മുഖ്യമന്ത്രി സുവേന്ദു അധികാരി. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയതായി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു. ബംഗാൾ ഉൾക്കടലിനും മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടി ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. റൊമാനിയയിൽ നടക്കുന്ന സൂപ്പർ ബെറ്റ് ചെസ് ക്ലാസിക് ടൂർണമെന്റിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ R പ്രജ്ഞാനന്ദയ്ക്ക് ആദ്യ വിജയം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ഗാനം എന്ന ചിത്രത്തിലെ ഗാനം, യേശുദാസും S ജാനകിയും പാടിയത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീത സംവിധാനം V ദക്ഷിണാമൂർത്തി.

അടുത്ത ഗാനം രഥോത്സവം എന്ന ചിത്രത്തിൽ നിന്ന് യേശുദാസും ചിത്രയും ശബ്ദം നൽകിയത്. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, ബേണി ഇഗ്നേഷ്യസ്.

യേശുദാസ് പാടിയ ഗാനം രവീന്ദ്രൻ ചിട്ടപ്പെടുത്തിയത്, രചന ഷിബു ചക്രവർത്തി, ചിത്രം ഒരു അഭിഭാഷകൻ്റെ കേസ് ഡയറി.

കുസൃതിക്കാറ്റ് എന്ന ചിത്രത്തിലെ ഗാനം. ഗായകൻ യേശുദാസ്. ഗാനരചന, സംഗീത സംവിധാനം ടോമിൻ തച്ചങ്കരി.

സുജാത മോഹൻ പാടിയ ഗാനം നോട്ടം എന്ന ചിത്രത്തിൽ നിന്ന്. രചന പൊൻകുന്നം ദാമോദരൻ, ഈണമൊരുക്കിയത് എം ജയചന്ദ്രൻ.

പിന്നലാവ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. യൂസഫലി കച്ചേരിയുടെ രചന, ചിട്ടപ്പെടുത്തിയത് ഇളയരാജ.

മധു ബാലകൃഷ്ണൻ, ജ്യോത്സന രാധാകൃഷ്ണൻ എന്നിവർ പാടിയ ഗാനം പച്ചക്കുതിര എന്ന ചിത്രത്തിൽ നിന്ന്. ഇളയരാജ ഈണമൊരുക്കിയ ഗാനമാണ് ഇതും. രചന ഗിരീഷ് പുത്തഞ്ചേരി.

അടുത്ത ഗാനം പ്രേമലു എന്ന ചിത്രത്തിൽ നിന്ന്, രചന സുഹൈൽ കോയൽ, സംഗീത സംവിധാനം വിഷ്ണു വിജയ്, പാടിയത് മാർക്കോസ്, വിഷ്ണു വിജയ് എന്നിവരും സംഘവും.

ചിത്രം ബൽറാം വേഴ്സസ് താരാദാസ്, പാടിയത് ഡെൽസി നയനാൻ, രചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, സംഗീത സംവിധാനം ജാസി ഗിഫ്റ്റ്. ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക

ചിത്രം മധുചന്ദ്രലേഖ, കാവാലം ശ്രീകുമാർ, സരസ്വതി ശങ്കർ, ചിത്ര അയ്യർ എന്നിവർ ശബ്ദം നൽകിയ ഗാനം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീത സംവിധാനം എം ജയചന്ദ്രൻ.

0: നാളെ രാവിലെ 8:05 വിടരുന്ന മുട്ടുകളിൽ.
1: ശ്യാ.

0: അസ്യ കമ്പബ്ജചക്രശരചാപഗദാസി ചർമ്മ വ്യഗ്രൈർഹിരണ്മയഭുജൈരിവ കർണികാര.
1: എറണാകുളം ഗവൺമെന്റ് UPS ഫോർ ഗേൾസിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ മറക്കാതെ കേൾക്കുക നാളെ രാവിലെ 8:05.
2: ഇനി പ്രേമഗീതങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസും എസ് ജാനകിയും പാടിയത്. രചന ദേവദാസ്, ഈണമൊരുക്കിയത് ജോൺസൺ.
3: സ്വപ്നം വെറുമൊരു സ്വപ്നം, സ്വപ്നം സ്വപ്നം സ്വപ്നം.
4: സ്വപ്നം

അടുത്ത ഗാനം ശുഭ പാടിയത്. രചന ബിച്ചു തിരുമല, സംഗീത സംവിധാനം SP വെങ്കടേഷ്. ചിത്രം മാന്നാർ മത്തായി സ്പീക്കിംഗ്.

0: ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണം ഇപ്പോൾ കേൾക്കാം.
1: സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനും കോവിഡിന് ശേഷമുള്ള തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കോവിഡ് മഹാമാരി സമയത്തെ തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനുമായാണ് കേന്ദ്ര സർക്കാർ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന ABRY പ്രഖ്യാപിച്ചത്. ആത്മനിർഭർ ഭാരത് 3.0 പാക്കേജിന്റെ ഭാഗമായി 2020 ഒക്ടോബർ 1 സ്കീം ഔദ്യോഗികമായി ആരംഭിച്ചത്. പദ്ധതി നടപ്പിലാക്കുന്നതും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും തൊഴിൽ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനാണ്. ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് അക്കൌണ്ടുകളിലേക്ക് സംഭാവന നൽകിക്കൊണ്ട് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് തൊഴിലുടമകൾക്ക് പ്രോത്സാഹനം നൽകുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം. പദ്ധതി പ്രകാരം പുതിയ ജീവനക്കാരുടെ EPF സംഭാവനകൾക്ക് സർക്കാർ സബ്സിഡി നൽകുന്നു. 2 വർഷത്തേക്കാണ് ഈ സബ്സിഡി നൽകുന്നത്. കൂടാതെ പ്രതിമാസം 15,000 രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് EPFലേക്കുള്ള തൊഴിലുടമകളുടെയും ജീവനക്കാരന്റെയും സംഭാവന കേന്ദ്ര സർക്കാർ നൽകുന്നു. അടിസ്ഥാന വേതനത്തിന്റെ 12% ഈ സംഭാവന. ഔപചാരിക മേഖലയിൽ മുമ്പ് ജോലി ചെയ്തിട്ടില്ലാത്ത പുതിയ ജീവനക്കാരെ നിയമിക്കുന്നതിന് പ്രോത്സാഹനം നൽകാനും കോവിഡ് മഹാമാരി മൂലം തൊഴിൽ നഷ്ടം സംഭവിച്ചവർക്ക് തൊഴിൽ ലഭ്യമാക്കാനുമാണ് പദ്ധതിയുടെ പ്രാഥമിക ശ്രദ്ധ. ഔപചാരിക മേഖലയിലെ തൊഴിലുടമകൾക്ക് ഇത്തരം വ്യക്തികളെ നിയമിക്കുന്നതിന് പദ്ധതി പ്രോത്സാഹനം നൽകുന്നു. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് സ്കീമിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും 1,000 താഴെ ജീവനക്കാരുള്ളതുമായ എല്ലാ സ്ഥാപനങ്ങളെയും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. 2020 ഒക്ടോബർ 1 2021 June 30 ഇടയിൽ നിയമിക്കപ്പെട്ട ജീവനക്കാർ സ്കീമിന് യോഗ്യരാണ്. 2020 March 1 2020 September 30 ഇടയിൽ ജോലി നഷ്ടപ്പെടുകയും പിന്നീട് തൊഴിൽ നേടുകയും ചെയ്ത വ്യക്തികൾക്കും പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാകും. അതേസമയം PMRPY അല്ലെങ്കിൽ PMPRPY സ്കീമുകൾക്ക് കീഴിൽ ഗുണഭോക്താക്കളായ ജീവനക്കാരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. കൂടുതൽ തൊഴിലാളികളെ ഔപചാരിക മേഖലയുടെ കീഴിൽ കൊണ്ടുവരുന്നുവെന്ന് ഉറപ്പാക്കാൻ അധിക ധനസഹായത്തോടെ പദ്ധതി വിപുലീകരിക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥ സർക്കാർ 2021 June അവതരിപ്പിച്ചു. കൂടുതൽ ജീവനക്കാരെയും സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി പദ്ധതി 2022 March വരെ സർക്കാർ ദീർഘിപ്പിച്ചു. പദ്ധതി പ്രകാരമുള്ള സർക്കാരിന്റെ സംഭാവന EPFO പരിപാലിക്കുന്ന യോഗ്യരായ ജീവനക്കാരുടെ യൂണിവേഴ്സൽ അക്കൌണ്ട് നമ്പറിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു എന്നത് സ്കീമിന്റെ പ്രത്യേകതയാണ്. എല്ലാ പേയ്മെന്റുകളും സംഭാവനകളും കാര്യക്ഷമമായും സുരക്ഷിതമായും നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് ജീവനക്കാർക്ക് ആധാർ സീഡഡ് UAN ഉണ്ടായിരിക്കണം. EPF സംഭാവനകളുടെ സാമ്പത്തിക ഭാരം കുറച്ചുകൊണ്ട് കൂടുതൽ ജീവനക്കാരെ നിയമിക്കാൻ പദ്ധതി തൊഴിലുടമകളെ പ്രോത്സാഹിപ്പിക്കുന്നു. വർദ്ധിച്ച സാമൂഹിക സുരക്ഷാ കവറേജ് പദ്ധതിയുടെ മറ്റൊരു ഗുണഫലമാണ്. EPF സംവിധാനത്തിൽ കൂടുതൽ ജീവനക്കാരെ എൻറോൾ ചെയ്യുന്നതിലൂടെ തൊഴിലാളികൾക്ക് പെൻഷനും പ്രൊവിഡന്റ് ഫണ്ട് സംഭാവനകളും ഉൾപ്പെടെയുള്ള സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്കുള്ള വഴി ABRY ഉറപ്പാക്കുന്നു. അതുവഴി അവരുടെ സാമ്പത്തിക സുരക്ഷ മെച്ചപ്പെടുന്നു. നിലവിൽ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അതിന്റെ പ്രാരംഭ തൊഴിൽ സൃഷ്ടിക്കൽ ലക്ഷ്യങ്ങളെ മറികടന്നിട്ടുണ്ട്. ഹ്രസ്വകാല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുക മാത്രമല്ല, ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മഹാമാരിക്ക് ശേഷമുള്ള ഇന്ത്യയുടെ വീണ്ടെടുക്കലിലെ ഒരു സുപ്രധാന പദ്ധതിയാണ് ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അഥവാ ABRY. സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്ക് തൊഴിലാളികളെ നയിച്ചുകൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക പുനരുജ്ജീവനത്തെ പിന്തുണയ്ക്കുന്നതിനുമുള്ള ഒരു പ്രധാന സംരംഭമായി ABRY നിലകൊള്ളുന്നു.
0: പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:40 10:30. ഇത് ആകാശവാണി കൊച്ചി FM 102.3 എന്നീ പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി

0: സമയം 6 മണി കഴിഞ്ഞ് 10:45. അറിയിപ്പുകൾ: ഇന്നലത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഇന്നത്തെ പരിപാടി: ഈ അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, തുടർന്ന് സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ.
1: വെഡിങ് ഫിക്സ് ചെയ്തോല്ലേ? എങ്കി ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
2: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: 6:50 കിസാൻ വാണി. പാലിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കാലടി പിരാരൂരിലുള്ള സിന്ധു ശ്രീജോയെ പരിചയപ്പെടാം. ഓണവിരുന്നിന് കർഷകന്റെ കൈത്താങ്ങ്. ഓണത്തിന് മുന്നോടിയായി പച്ചക്കറി കൃഷി ആരംഭിച്ച എരൂരിലുള്ള എം എ മോഹനനെ പരിചയപ്പെടുത്തുന്നു. 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം, അന്താരാഷ്ട്ര പ്രകാശദിനം. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ. പറയിപ്പറ്റ മന്തിരുകുലം.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
4: എന്നും രാവിലെ 10:30.
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണാഭരണങ്ങൾ.
0: 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 രാജഗിരി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. സ്ത്രീകളിൽ കാണുന്ന രോഗങ്ങൾക്കുള്ള ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയകൾ, മിനിമൻ ഇൻവേസീവ് ഗൈനക്സ് സർജറി വിഭാഗം സീനിയർ കൺസൾട്ടന്റും മേധാവിയുമായ ഡോക്ടർ ഹാംബൽ അഹമ്മദുമായി അഭിമുഖം. തുടർന്ന് സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ നോവൽ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം, ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ. 9:15 നാടകഗാനങ്ങൾ. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം കാൺക കടലിനെ കൺതുറക്കാതെ, രചനാ സംവിധാനം KV ശരത്ചന്ദ്രൻ, നിർവഹണ സഹകരണം ബോബി സി മാത്യു, ശബ്ദം നൽകിയവർ പുഷ്പ, വിജയൻ കാരന്തൂർ, ഗംഗാധരൻ ആയാടത്തിൽ, രാഘവൻ പുറക്കാട്, ദാമോദർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ.
5: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
6: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: നാളത്തെ പരിപാടി രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഫാദർ വിൻസെന്റ് വാരിയത്ത്. 6:00 ആകാശവാണി FM വാർത്തകൾ. അറിയിപ്പുകൾ: 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. 6:37 ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. രാമപുരത്ത് വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൽ നിന്ന് ഒരു ഭാഗം. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 മഹിതം മലയാളം, ഉപഭോക്താക്കൾ അറിയാൻ. 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ. തുടർന്ന് ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:25 വാർത്തകൾ തിരുവനന്തപുരം.

0: റിലേ
1: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊച്ചി.
2: ആരോഗ്യക്കുറിപ്പുകൾ ചൊവ്വ വ്യാഴം
1: രാവിലെ 7:15 ഹോസ്പിറ്റലുകളിലെ MRI CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ്.
0: 7:35 FNDR തുടരും. സമകാലികം, ഇനി ടെലിഫോണില്ലാതൊരു ജീവിതം സാധ്യമോ? 7:50 നോവൽ പാരായണം, തട്ടൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയത്. സേവന വാർത്തകൾ എന്ത് പഠിക്കണം എന്താകണം? 8:00 ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 വിടരുന്ന മുട്ടകൾ, എറണാകുളം ഗവൺമെന്റ് UP സ്കൂൾ ഫോർ ഗേൾസിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ അവസാന ഭാഗം. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് സേവന വാർത്തകൾ, ചോദ്യമുത്തരം, ചിന്താശകലം. 8:30 FM മോർണിംഗ് സെലക്ഷൻസ്, ചലച്ചിത്ര ഗാനങ്ങൾ. 9:15 അഭിപ്രായവേദി, ശ്രോതാക്കളുടെ കത്തുകളും അവയ്ക്കുള്ള മറുപടിയും. 9:30 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് FM മോർണിംഗ് സെലക്ഷൻസ്. 10:25 സേവന വാർത്തകൾ, റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില, തുടർന്ന് സ്മൃതിരാഗം. 11:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് സ്മൃതിരാഗം തുടർന്ന് കേൾക്കും. 11:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
3: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
4: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
3: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
0: 12:40 പ്രകാശധാര, തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 കോഴിക്കോട് നിലയം അവതരിപ്പിച്ച കാൺക കടലിനെ കൺ തുറക്കാതെ, രചനാ സംവിധാനം KV ശരചന്ദ്രൻ, നിർവഹണ സഹകരണം ബോബി സി മാത്യു. 2:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഓർമ്മചിന്ത്. 3:00 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4:00 ആകാശവാണി FM വാർത്തകൾ, 4:00 പൂക്കൾ, വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5:00 ആകാശവാണി FM വാർത്തകൾ, പാട്ടിന്റെ നാട്ടുവഴി, അരയൻ കാവ്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. നാളെ വൈകിട്ട് 6:50 കാർഷിക ജീവനം. സമ്മിശ്ര വിളകളും പരിചരണ രീതികളും, അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു അങ്കമാലി പുല്ലാനി സ്വദേശി സുബ്രൻ. വീട്ടാവശ്യത്തിനുള്ള വിവിധ ഇനം പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന പാലച്ചുവടുള്ള ദേവേശൻ നായർ CG പരിചയപ്പെടുത്തുന്നു. 7:20 തമിഴ് ചലച്ചിത്ര ഗാനം. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9:00 വരെ FM ഇവനിംഗ്. ഇതിൽ സമകാലികം, ഇനി ടെലിവിഷൻ ഇല്ലാതൊരു ജീവിതം സാധ്യമോ? ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപ്പറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 യുവവാണി. സോഷ്യൽ മീഡിയയിൽ വൈറലായ അസ്ത്ര ഡാൻസ് ഗ്രൂപ്പിലെ അംഗങ്ങൾ പങ്കെടുക്കുന്നു അവസാന ഭാഗം. തുടർന്ന് സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, തട്ടൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം, സേവന വാർത്തകൾ, ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 അഭിപ്രായവേദി. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു കടങ്കഥയിലെ വിരുന്നുകാരൻ, രചന മുഹമ്മദ് റോഷൻ, സംവിധാനം MV ശശികുമാർ, NS ജയമോഹൻ, പശ്ചാത്തല ശബ്ദവിന്യാസം കൈലാസ് മേനോൻ.

കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ മോഹൻലാൽ, മാലാ പാർവതി, ശിവത, മുത്തുമണി, അദിതി രവി. 10:30 ഗാനമഞ്ജുഷ, 11 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6 കഴിഞ്ഞ് 20:50. ഇപ്പോൾ മധുരം ഗീതം, ലളിതഗാനം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്ന്. ഇന്ന് KS ബീന പാടിയ ഗാനം. രചന കാവനാട് മുരളി, സംഗീത സംവിധാനം KP ഉദയഭാനു.

നിങ്ങൾ കേട്ടത് മധുരം ഗീതം, ലളിതഗാനം ആകാശവാണിയുടെ ലളിതഗാനശേഖരത്തിൽ നിന്ന്. പാടിയത് കെ എസ് ബീന, രചന കാവനാട് മുരളി, സംഗീത സംവിധാനം കെ പി ഉദയഭാനു. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സേവന വാർത്തകൾ. ആലപ്പുഴ ജില്ലയിൽ ഗർഭാശയഗള ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതിന് 14 വയസ്സ് പൂർത്തിയായ പെൺകുട്ടികൾക്ക് സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെ നൽകുന്ന HPV വാക്സിൻ ഈ മാസം 31 വരെ ലഭ്യമാകും. 14 വയസ്സ് പൂർത്തിയായവർ മുതൽ 15 വയസ്സും 3 മാസവുമായ കുട്ടികൾക്ക് വാക്സിൻ എടുക്കാവുന്നതാണ്. വാക്സിൻ ലഭ്യമാകുന്ന തീയതിയും സമയവും അടുത്തുള്ള ആരോഗ്യ പ്രവർത്തകരിൽ നിന്നും അറിയാം. ആധാർ കാർഡ് പോലെയുള്ള ആധികാരിക രേഖകൾ വയസ്സ് തെളിയിക്കുന്നതിന് ഉപയോഗിക്കാവുന്നതാണ്. കലവൂർ ഗവൺമെന്റ് പ്രീ മെട്രിക് ഗേൾസ് ഹോസ്റ്റലിൽ 2026-27 അധ്യയന വർഷത്തെ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 5 മുതൽ +2 വരെയുള്ള ക്ലാസുകളിലേക്കാണ് പ്രവേശനം. കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ ഈ മാസം 27 മുൻപ് അപേക്ഷയോടൊപ്പം തിരിച്ചറിയൽ രേഖകളും സർട്ടിഫിക്കറ്റുകളും സഹിതം ആര്യാട് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ ഹാജരാകേണ്ടതാണ്. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9747293678. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9747293678. കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികളുടെ ആശ്രിതർക്ക് UPSC പരിശീലനത്തിനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന അക്കാദമിക് ഡിവിഷനായ കിലെ IAS അക്കാദമിയിൽ 2026-27 വർഷത്തെ പരിശീലനത്തിനാണ് രജിസ്ട്രേഷൻ ആരംഭിച്ചത്. അടുത്ത മാസം ആദ്യവാരം പുതിയ ബാച്ച് ക്ലാസുകൾ ആരംഭിക്കും. www.kile.kerala.gov.in എന്ന വെബ്സൈറ്റിൽ അപേക്ഷിക്കാം. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 8075 ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 8075 7 5 8 5 3 7. പോപ്പുലർ ഫിനാൻസ് നിക്ഷേപ തട്ടിപ്പ് കേസുകളുടെ വിചാരണയ്ക്കായി ആലപ്പുഴ ഡിസ്ട്രിക്ട് സെന്ററിൽ സംസ്ഥാനം മുഴുവൻ അധികാരപരിധിയായി സ്പെഷ്യൽ കോടതിയിലേക്ക് കരാറടിസ്ഥാനത്തിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. മാസവേതനം 70,000 രൂപയായിരിക്കും. താൽപ്പര്യമുള്ളവർ വിലാസം, ജനനത്തീയതി എന്നിവ തെളിയിക്കുന്ന സാക്ഷ്യപത്രം, എൻറോൾമെന്റ് സാക്ഷ്യപത്രം, വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയവും തെളിയിക്കുന്ന രേഖകൾ, ബാർ കൌൺസിൽ സാക്ഷ്യപത്രം എന്നിവ സഹിതമുള്ള അപേക്ഷ ഈ മാസം 30 വൈകുന്നേരം 5 മണിക്ക് മുമ്പ് ആലപ്പുഴ കളക്ട്രേറ്റിൽ നേരിട്ടോ തപാൽ മുഖേനയോ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്: 0477225166. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0477225166. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പാർവതി വിജയൻ.

0: പ്രധാന വാർത്തകൾ. ആഗോള പ്രതിസന്ധിക്കിടയിലും ഇന്ത്യ അവസരങ്ങളുടെ നാടായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ നെതർലൻഡ്സ് സന്ദർശനം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് പുതിയ മന്ത്രിസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾ യുഡിഎഫിൽ പുരോഗമിക്കുന്നു. പി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. തദ്ദേശീയ മെഡിക്കൽ ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിൽ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റേത് മികച്ച സംഭാവനകളെന്ന് കേന്ദ്രസഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രധാന പ്രതിയെന്ന് സംശയിക്കുന്ന അധ്യാപിക പൂനെയിൽ അറസ്റ്റിൽ. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ആഗോളതലത്തിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് മെച്ചപ്പെട്ട ഒരു വിതരണ ശൃംഖല നിർമ്മിക്കാൻ ഇന്ത്യയും നെതർലൻഡ്സും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നെതർലൻഡ്സിലെ ഹേഗിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 21-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയുടെ വളർന്നുവരുന്ന ആഗോള പങ്കിനെക്കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി അവസരങ്ങളുടെ നാടായി രാജ്യം മാറിയെന്നും പറഞ്ഞു. പകർച്ചവ്യാധി, ഊർജ്ജ പ്രതിസന്ധി എന്നിവയുൾപ്പെടെ ലോകം നേരിടുന്ന പ്രതിസന്ധികൾക്ക് എത്രയും വേഗം പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ജനസംഖ്യയുടെ വലിയൊരു വിഭാഗം ദാരിദ്ര്യത്തിലേക്ക് വീഴുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി.
1: നെതർലൻഡ്സ് കെ സമാജ് ഓർ യഹാ കെ ഇക്കോണമി മേ ജോ കൺട്രിബ്യൂട്ട് കർ രഹേ ഹേ ഉസ് പർ ഹർ ഭാരത്വാസി കോ ഗർവ ഹേ മേ ആജ് ഇസ് അവസർ പർ നെതർലൻഡ് കി ജനത കാ യഹാ കി സർക്കാർ കാ ആഭാര വ്യക്ത കർത്താ ഹൂ മേ യഹാ കി ജനത കോ 140 കറോഡ് ഭാരത്വാസിയോ കി തരഫ് സേ അപ്നി ശുഭകാമനായ ദേതാ ഹൂ.
0: ഹേഗിൽ നെതർലൻഡ്സ് രാജാവ് വില്യം അലക്സാണ്ടറുമായും മാക്സിമ രാജ്ഞിയുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി റോബിയറ്റനുമായും ശ്രീ മോദി ചർച്ച നടത്തും. സംസ്ഥാനത്ത് പുതിയ മന്ത്രിസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾ യുഡിഎഫിൽ പുരോഗമിക്കുന്നു. നാളെ ഉച്ചയോടെ മുഖ്യമന്ത്രിയുടെയും 20 മന്ത്രിമാരുടെയും പട്ടിക ഗവർണർക്ക് സമർപ്പിക്കുമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെയും മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയെയും അദ്ദേഹം അവരുടെ വസതിയിൽ സന്ദർശിച്ചു. തിങ്കളാഴ്ചയാണ് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യുഡിഎഫ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയവർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. നിയുക്ത മുഖ്യമന്ത്രിയുടെ ക്ഷണപ്രകാരം ബിജെപി എംഎൽഎമാർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് നിയുക്ത എംഎൽഎയും ബിജെപി സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ തിങ്കളാഴ്ച രാവിലെ 7 മണി മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്ന എംഎൽഎമാരുടെയും എംപിമാരുടെയും വാഹനങ്ങൾ സെക്രട്ടേറിയറ്റിനകത്ത് പാർക്ക് ചെയ്യണം. ചടങ്ങിനെത്തുന്ന മറ്റുള്ളവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പ്രത്യേകം സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്ര ക്രമീകരിക്കേണ്ടതാണെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് ആശാ സമരത്തിന് നേതൃത്വം നൽകിയ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നേതാക്കൾ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശനെ സന്ദർശിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൌസിലായിരുന്നു കൂടിക്കാഴ്ച. നിയുക്ത മുഖ്യമന്ത്രിയിൽ നിന്ന് തങ്ങൾക്ക് അനുകൂലമായ മറുപടിയാണ് ലഭിച്ചതെന്ന് അസോസിയേഷൻ നേതാക്കൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തിരുവനന്തപുരത്തെ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസിന് ആന്റ് ടെക്നോളജിയുടെ 42-ാമത് ബിരുദദാന ചടങ്ങ് ഇന്ന് നടന്നു. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ചടങ്ങിൽ വീഡിയോ സന്ദേശം നൽകി. ലോകോത്തര നിലവാരമുള്ളതും ചിലവ് കുറഞ്ഞതുമായ തദ്ദേശീയ മെഡിക്കൽ ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിൽ ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് മികച്ച സംഭാവനകളാണ് നൽകിയിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സരീല ശ്രീവാസ്തവ ബിരുദദാന ചടങ്ങിൽ പ്രസംഗം നടത്തി. എല്ലാ പൌരന്മാർക്കും ആരോഗ്യകരവും ദീർഘായുസ്സുമുള്ളതുമായ ജീവിതം ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതി ലക്ഷ്യമിടുന്നതെന്നും അവർ പറഞ്ഞു.
2: During the AI India Impact Summit, which we had recently, we have launched the strategy for AI in healthcare. So this is also an initiative which I would like you to keep a lookout for and tell us how to make it better. And to the students, I would just like to say, but just keep learning because knowledge and technology are evolving rapidly. You will be very busy, but you have such a strong foundation from this institute. So keep learning.
0: നൈപുണ്യ വികസന രംഗത്ത് പുതിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പി എം വികാസ് പദ്ധതിക്ക് എൻഐടി കാലിക്കറ്റ്

0: തുടക്കമാകുന്നു. മറ്റന്നാൾ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും നിർവഹിക്കും. എൻ ഐ ടിയിലെ സെന്റർ ഫോർ കണ്ടിന്യൂയിംഗ് എഡ്യൂക്കേഷൻ ആന്റ് സ്കിൽ ഡെവലപ്മെന്റിന്റെ നേതൃത്വത്തിലാണ് പരിപാടി. നീറ്റ് യു ജി ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രധാന പ്രതിയെന്ന് സംശയിക്കുന്ന അധ്യാപികയെ സിബിഐ പൂനെയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. ബോട്ടണി അധ്യാപികയായ മനീഷ് ഗുരുനാഥ് മന്ധാരെയാണ് അറസ്റ്റിലായത്. നീറ്റ് യു ജി പരീക്ഷ നടപടികളിൽ പങ്കാളിയായിരുന്ന ഇവരെ വിദഗ്ധയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നിയമിച്ചിരുന്നു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഡൽഹി, ജയ്പൂർ, ഗുരുഗ്രാം, നാസിക്, പൂനെ, അഹല്യാനഗർ എന്നിവിടങ്ങളിൽ നിന്നായി ഇതുവരെ 9 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ചുള്ള സൈക്ലത്തോൺ നാളെ തിരുവനന്തപുരത്ത് നടക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: രാജ്യത്തെ ആകാശവാണി നിലയങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായി നടത്തിവരുന്ന ആഘോഷങ്ങളുടെ ഭാഗമായാണ് തിരുവനന്തപുരം നിലയം നാളെ സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നത്. രാവിലെ 7:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയ വിധി പാളയം ബേക്കറി വഴി ആകാശവാണിയിൽ സമാപിക്കും.
0: ബംഗാൾ ഉൾക്കടലിനും മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 5 ദിവസം കേരളത്തിലും മാഹിയിലും മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം തെക്ക് കിഴക്കൻ അറബിക്കടലിന്റെയും ആൻഡമാൻ ദ്വീപുകളുടെയും ചില ഭാഗങ്ങളിൽ ഇന്ന് കാലവർഷമെത്തിയതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് നിർദ്ദേശമുണ്ട്. മധ്യവേനൽ അവധി ആഘോഷിക്കാൻ ഇടുക്കിയിലേക്ക് സഞ്ചാരികളുടെ വൻ ഒഴുക്ക്. 1.5 മാസത്തിനിടെ 5.5 ലക്ഷത്തിലധികം പേർ ഇടുക്കിയിലെ വിവിധ ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: ഡിടിപിസിയുടെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഏപ്രിൽ മാസം 350,321 പേരും മെയ് പകുതിയാകുമ്പോഴേക്കും 270,781 പേരും ഇടുക്കി ജില്ലയിൽ എത്തിക്കഴിഞ്ഞു. മെയ് അവസാന വാരത്തോടെ ഇത് മുൻമാസത്തേക്കാൾ ഇരട്ടിയാകുമെന്നാണ് പ്രതീക്ഷ. തിരക്ക് വർദ്ധിച്ചതോടെ മൂന്നാറിലും വാഗമണ്ണിലും മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്കും പതിവാണ്. ജില്ലയിലെ ഭൂരിഭാഗം ടൂറിസം കേന്ദ്രങ്ങളിലും ഇപ്പോഴും സഞ്ചാരികളുടെ വൻ തിരക്ക് തുടരുകയാണ്.
0: ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. കൊൽക്കത്ത ഈദൻ ഗാർഡൻസിൽ രാത്രി 7:30 മത്സരം. ബിസിനസ് പ്രൊഫഷണൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ഹജ്ജ് തീർത്ഥാടകരുടെ അഭ്യർത്ഥന പ്രകാരം ഹ്രസ്വ ഹജ്ജ് പാക്കേജ് ഒരുക്കി ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി. പ്രധാന ഹജ്ജ് കർമ്മങ്ങൾക്ക് ശേഷം മടങ്ങിവരാവുന്ന രീതിയിലാണ് പാക്കേജ്. പദ്ധതിയിലെ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വിമാനം നാളെ ഉച്ചയ്ക്ക് 12:30 കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഹ്രസ്വ ഹജ്ജിനുള്ള വിമാന സർവീസ് ചെന്നൈ, ഡൽഹി, മുംബൈ, ബംഗളൂരു, ഹൈദരാബാദ്, അഹമ്മദാബാദ് എന്നീ നഗരങ്ങളിൽ നിന്നും കൂടി ഉണ്ടാകും. നാളെ ദുൽഹജ് മാസപ്പിറവി ദൃശ്യമാകുന്നവർ അറിയിക്കണമെന്ന് പാളയം ഇമാം വി പി സുഹൈബ് മൌലവി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള പ്രതിസന്ധിക്കിടയിലും ഇന്ത്യ അവസരങ്ങളുടെ നാടായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ നെതർലൻഡ്സ് സന്ദർശനം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് പുതിയ മന്ത്രിസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾ യു ഡി എഫിൽ പുരോഗമിക്കുന്നു. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. തദ്ദേശീയ മെഡിക്കൽ ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിൽ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റേത് മികച്ച സംഭാവനകളെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. നീറ്റ് യു ജി ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രധാന പ്രതിയെന്ന് സംശയിക്കുന്ന അധ്യാപിക പൂനെയിൽ അറസ്റ്റിൽ. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 7:25.
4: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

അടുത്ത ഗാനം ഇമ്മാനുവേൽ എന്ന ചിത്രത്തിൽ നിന്ന്, രഞ്ജിത് ജയറാം നയിച്ചത്. രചന റഫീഖ് അഹമ്മദ്, സംഗീത സംവിധാനം അഫ്സൽ യൂസഫ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:30, 9:15 നാടക ഗാനങ്ങൾ കേൾക്കും.
1: നാളെ രാവിലെ 8:05 വിടരുന്ന മുട്ടുകളിൽ

0: अस्य കമ്പബ്ജചക്രശരചാഭഗദാസി ചർമ്മ വ്യഗ്രൈർഹിരണ്മയഭുജൈരിവ കർണികാര.
1: എറണാകുളം ഗവൺമെന്റ് UPS ഫോർ ഗേൾസിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ മറക്കാതെ കേൾക്കുക നാളെ രാവിലെ 8:05.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 49:44. കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിൽ സാമാന്യം വ്യാപകമായും ലക്ഷദ്വീപിൽ ചില സ്ഥലങ്ങളിലും മഴയുണ്ടായി. അടുത്ത ദിവസങ്ങളിൽ കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 34.1°C, കുറഞ്ഞ താപനില 23.6°C.
3: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
4: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
3: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

0: എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം.
1: ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന്. ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയ രഹസ്യം.
2: കർഷക സഹോദരരെ, സഹോദരിമാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം.
1: അതെങ്ങനെ?
2: അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ 1800 1801551.
3: ഇത് ആരുടെ നമ്പർ ആയേട്ടാ?
2: കിസാൻ കോൾ സെന്ററിന്റെ. അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ.
1: പിന്നെ വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ടുവേണ്ടേ?
2: തീർച്ചയായും കിട്ടും ഇഷ്ട. വർഷത്തിൽ 365 ദിവസവും കിട്ടും. അതും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ.
3: പക്ഷേ ഏട്ടാ, സംസാരം നീണ്ടാൽ പൈസ ഒരുപാടാവൂലേ?
2: ഒരു പൈസയും വേണ്ട. മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം. ഉപദേശത്തിനും പണം നൽകണ്ട.
4: സത്യം
2: 10.5 മാറ്റു സത്യം.
1: കർഷക സഹോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800 1801551 സൗജന്യമായി ബന്ധപ്പെടൂ. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. പാലിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതുവഴി മെച്ചപ്പെട്ട വരുമാനം നേടിയെടുക്കാം. പാൽ, തൈര്, നെയ്യ്, വെണ്ണ, പനീർ തുടങ്ങിയ നിരവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള സാങ്കേതിക വിദ്യയും പരിശീലനവും ഇന്ന് നമുക്ക് ലഭ്യമാണ്. ശുദ്ധമായ പാലിന്റെ സൂക്ഷിപ്പ് സമയം കുറവായതിനാൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കർഷകർ ശ്രമിച്ചാൽ മികച്ച ആദായം ലഭ്യമാകും. ഇന്ന് പാലിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കാലടി പിരാരൂരിലുള്ള സിന്ധു ഷിജോയെ പരിചയപ്പെടാം. പാലിൽ നിന്നും ഏതൊക്കെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് ഉണ്ടാക്കിയെടുക്കുന്നത്?
5: ഞാൻ ചെയ്യുന്നത് പനീർ, ബട്ടർ, നെയ്യ്, മോര്, തൈര് ഇത്രയാണ് മെയിൻ ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ പേട ഉണ്ടാക്കി കൊടുക്കും.
0: അതിന്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു?
5: പനീർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മൾ പാൽ തിരിച്ചെടുത്ത് ഉണ്ടാക്കുന്ന ഉൽപ്പന്നമാണ്. അതുകൊണ്ട് നമ്മൾ പനീർ മാത്രമല്ല, ഞാൻ അച്ചാറ് കൂടി ചെയ്യുന്നുണ്ട്. പനീർ അച്ചാറ്, അത്യാവശ്യക്കാർ പറഞ്ഞ പോലെ പനീർ കട്ട്ലേറ്റ് ഉണ്ടാക്കി കൊടുക്കും. ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വന്നിട്ട് ആദ്യം തന്നെ എനിക്ക് പാചകത്തോടുള്ള ഒരു താല്പര്യം, അത് മെയിനായിട്ട്. പിന്നെ ഞാനിവിടെ സംഘം സൊസൈറ്റി സെക്രട്ടറിയാണ്, ക്ഷീരസംഘം. അപ്പോ ഇവിടെ വരുന്ന പാലെടുത്തിട്ടാണ് ഞാനിത് ചെയ്യണേ. അപ്പൊ പാലിന് ഇവിടെ ലോക്കൽ സെയിൽ കൂടും, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഞാനിത് ചെയ്യാൻ തുടങ്ങിയത്. 1 വർഷത്തോളമായി ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങിയിട്ട്, ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട്.
0: ഈ പാലിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചത് എങ്ങനെയാണ്?
5: പഠിച്ചത് ചെറുതായി, നമുക്ക് ഡിപ്പാർട്ട്മെന്റ് വക ചെറിയ ചെറിയ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പൊ ആ ക്ലാസ്സിലൊക്കെ പങ്കെടുക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ള ഒരു പ്രേരണ വന്നത്.
0: പഴയ കാലത്തെ അപേക്ഷിച്ച് നമുക്കിപ്പോ പനീറിനൊക്കെ കൂടുതൽ ആൾക്കാർ ഉപയോഗിച്ചു തുടങ്ങിയ ഒരു ഉൽപ്പന്നമാണല്ലോ. അപ്പോ എങ്ങനെയാണ് അതിനുള്ള ഒരു വിപണന സാധ്യത? എങ്ങനെയാണ്
5: വിപണന സാധ്യത? നമ്മള് പല ഗ്രൂപ്പുകൾ, ഇപ്പൊ വാട്സപ്പ് ഗ്രൂപ്പുകൾ അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണ് ഞാൻ കൂടുതലും ചെയ്യുന്നത്. പിന്നെ എനിക്കൊരു ചെറിയൊരു ഷോപ്പുണ്ട്. അപ്പൊ അവിടെ നമ്മള് ഡിസ്പ്ലേ ചെയ്ത് പറഞ്ഞ ആളുകൾ വന്നു കഴിഞ്ഞുമ്പോ അറിഞ്ഞ്, പിന്നെ മൗത്ത് വഴി ഓരോരുത്തർ പറഞ്ഞു കേട്ട് കേട്ട് കേട്ട് ഇങ്ങനെയാണ് എല്ലായിടത്തും വരുന്ന ആൾക്കാർ.
0: നെയ്യ് കൊറേ കാലം നമുക്ക് സൂക്ഷിച്ചു വെക്കാം, അതുപോലെ പറ്റില്ലല്ലോ. അപ്പൊ എങ്ങനെയാണ് അതിനെ കരുതാൻ പറ്റുന്നത്?
5: നമ്മള് നേരത്തെ നമ്മൾ പറയുന്നവർക്കാണ് കൂടുതലും പനീർ ചെയ്ത് കൊടുക്കണേ. നേരത്തെ പിന്നെ ആളുകൾ വിളിച്ചു പറയും, കാരണം നമ്മൾ ഒട്ടും തന്നെ പ്രിസർവേറ്റീവ് ഇല്ലാത്ത രീതിയിലാണ് ഞാനിത് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ദിവസം നമുക്ക് ഫ്രീസറിൽ, ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. ഒരുപാട് നാളെ പ്രിസർവേറ്റീവ് ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് നാളെ സൂക്ഷിക്കാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. പ്രോട്ടീൻ അടങ്ങിയ ഒരു ഇതാണല്ലോ. അപ്പൊ കുട്ടികൾക്ക് കൊടുക്കാനായാലും നല്ലൊരു ഉൽപ്പന്നമാണ് പനീർ. പിന്നെ ഇത് ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രമിക്കുന്നവർക്ക് എളുപ്പമാണിത് ചെയ്യാനായിട്ട്. പിന്നെ ക്ഷീരകർഷകരെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ 1 ലിറ്റർ പാല് പനീറാക്കിയോ നെയ്യാക്കിയോ വെണ്ണയാക്കിയോ കൊടുത്താൽ അവർക്കൊരു 60 രൂപയിൽ മുകളിൽ അവർക്ക് കിട്ടും. പക്ഷെ പലരും അതിലേക്ക് ഇറങ്ങിച്ചിരിക്കുന്നില്ല. അതുകൊണ്ടാണ് അതല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് മെച്ചം തന്നെയാണ് ഇങ്ങനെയുള്ള ഓരോ ഉൽപ്പന്നങ്ങളായിട്ട് വിൽക്കുവാണെങ്കിൽ.
0: പലരും പറയും പശുക്കളെ വളർത്തുന്നത് നഷ്ടമാണ് എന്ന് പറയുമ്പോൾ, ഇത്തരം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ
5: ഉണ്ടാക്കുകയാണെങ്കിൽ അത് ലാഭം തന്നെയാണ്. കാര്യത് ബുദ്ധിമുട്ടാണ് നമ്മൾക്ക്. എനിക്കിപ്പോ സൊസൈറ്റിയിൽ ഇരിക്കുന്നതുകൊണ്ട് അറിയാം അവരുടെ വിഷമങ്ങള്. കാരണം ഒരു പശുവിന് ഒരു അസുഖം വന്നാൽ കഴിഞ്ഞു ആ വീട്ടിലെ അവസ്ഥ. അപ്പോ അതിൽ നിന്നൊക്കെ ഇതും കൂടി ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഇതൊരു ലാഭകരമാക്കി.

0: കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാതെ പാല് സൊസൈറ്റിയിൽ കൊണ്ടുവളർന്ന് ആർക്കും മുന്നോട്ട് പോവാൻ പറ്റില്ല. കാരണം അത്രയും വില കിട്ടുള്ളൂ. പനീറുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അതായത് നമ്മൾ ജസ്റ്റ് പാല് നല്ല കൊഴുപ്പ് അത്യാവശ്യം വൈകുന്നേരത്തെ പാലാണെങ്കിൽ ഇച്ചിരി കൂടുതൽ അളവ് കിട്ടും. അപ്പൊ വൈകുന്നേരത്തെ പാലെടുത്ത് നമ്മൾ കാച്ചി ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ച് ഞാനത് പിരിക്കണേ. അല്ലാതെ വിനാഗിരിയോ മറ്റോ ചേർത്തല്ല. അപ്പൊ ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ചത് പിരിച്ച് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന കാര്യമുള്ളൂ. ഒരു മണിക്കൂർ കൊണ്ട് പനീറായി നമുക്ക് കറി വെക്കാം. അത്രയും എളുപ്പമാണ് പനീർ. എനിക്ക് ചെറിയൊരു ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഷോപ്പിൽ ഞാൻ നമുക്ക് പല സാധനങ്ങൾ ഉണ്ടാക്കിയാലാണ് ഇത് ചിലപ്പോൾ നമുക്ക് ഇത് പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് തന്നെ പാലെടുത്ത് അത് ആദ്യം കുറെ തൈര് ഉണ്ടാക്കി തൈര് കൊടുക്കും. തൈര് നമുക്ക് 100 രൂപയ്ക്ക് ഞാൻ ലിറ്ററിന് കൊടുക്കുന്നത്. അതിൽ നിന്ന് ചെറിയൊരു വരുമാനമായി. ഈ തൈര് ഇട്ടിനി വേനലായി അത് സംഭാരാക്കി കൊടുക്കുമ്പോൾ ലിറ്ററിന് 50 രൂപ വെച്ച് നമ്മളത് കൊടുക്കണേ. അപ്പൊ അത് പിന്നെ ഈ സംഭാരാക്കുമ്പോൾ നമുക്ക് അതിന്റെ നെയ്യ് ശരിക്കും എടുക്കാൻ പറ്റും തിരിച്ച്. അപ്പൊ അത് ബട്ടറായിട്ട് വേണ്ടവർക്ക് ബട്ടറായിട്ട് എനിക്ക് കൊടുക്കാൻ സാധിക്കുന്നു. അതുമാതിരി നെയ്യ് വേണ്ടവർക്ക് നെയ്യായിട്ട് കൊടുക്കാൻ സാധിക്കുന്നു. കൂടാതെയാണ് ഞാൻ ഈ പനീറും കൂടി ചെയ്യുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞിരിക്കും ഒരു ഇപ്പോ 2 ലിറ്റർ പാലിൽ നിന്ന് ഒരു 300 ഗ്രാമിൽ കൂടുതൽ പനീർ കിട്ടും. ഒരു 10 ലിറ്റർ പാലുണ്ടെങ്കിൽ 700 ഗ്രാമിന്റെ അടുത്ത് നെയ്യ് കിട്ടും. അങ്ങനെയൊക്കെ നോക്കുമ്പോ ശരിക്കും ഇത് ഞാൻ 60 രൂപയ്ക്ക് പാലും എടുത്തിട്ട് ഇവിടെ നിന്ന് ചെയ്യുന്നത്. എന്നിട്ട് പോലും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു ക്ഷീര കർഷകന് അവരവരുടെ വീട്ടിൽ തന്നെ ഇത് ചെയ്ത് ഇത് വിപണി കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ അവർക്ക് അത് കൂടുതൽ മെച്ചമായിട്ട് ആയിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: സ്വന്തമായി ഫാം ഇല്ലാത്തവർക്കും ചുറ്റുവട്ടത്തിൽ നിന്ന് ശേഖരിക്കുന്ന ഗുണമേന്മയുള്ള പാൽ ഉപയോഗിച്ച് മൂല്യവർധനവ് നടത്തി ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ച് ലാഭം നേടാം. പാലിനെ സംബന്ധിച്ച് പറയപ്പെടുന്ന ഒരു കാര്യമുണ്ട്, ഓരോ തവണയും മൂല്യവർധനവ് കഴിയുമ്പോൾ ഇരട്ടി എന്ന നിരക്കിലാണ് ലാഭം ഉയരുന്നത്. പാലിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ലാഭമാണ് തൈര്, നെയ്യ്, യോഗർട്ട് എന്നിവ ഉണ്ടാക്കുമ്പോൾ ലഭ്യമാകുന്നത്.
0: ഞാനിപ്പോ വിചാരിക്കില്ല എന്റെ സംഘത്തിലെ നിസാര പാലേ ഉള്ളൂ, അതായത് 250 ലിറ്റർ പാല് കട്ടിയുള്ളൂ. അപ്പോ ലോക്കൽ സെയിലാണെങ്കിൽ 10-40 ലിറ്റർ ഉള്ളൂ. ലോക്കൽ സെയിൽ ഉണ്ടായ മാത്രം സംഘത്തിലേക്ക് വരുമാനം ഉണ്ടായിട്ട് എനിക്ക് ക്ഷീര കർഷകർക്ക് ബോണസ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ലോക്കൽ സെയിൽ ഉണ്ടാവാൻ വേണ്ടിയാണ് ഞാൻ അതിന്റെ ഇടയിൽ ഈ കൂടുതൽ പാലെടുത്ത് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പോ അതുമാതിരി തന്നെ കർഷകരും കുറെയൊക്കെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് മെച്ചമായിരിക്കും. ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ
2: മറ്റെന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്?
0: പനീർ കൊണ്ട് നമുക്ക് നല്ലൊരു കറി ഉണ്ടാക്കാം. ബട്ടർ മസാല അല്ലെങ്കിൽ ബട്ടർ ഉപയോഗിച്ച് അല്ലെങ്കിൽ അല്ലാതെ തന്നെ നമ്മുടെ ചിക്കൻ വെക്കുന്ന പോലെ തന്നെ നല്ല ഭംഗിയായിട്ട് കറി ഉണ്ടാക്കാം. അതിലേറെ നല്ല ടേസ്റ്റിയുള്ള അച്ചാർ ഉണ്ടാക്കാം. അച്ചാർ എനിക്ക് ഈ അച്ചാർ മാത്രമല്ല, എനിക്ക് അച്ചാർ വിപണി ഉള്ളതാണ്. അപ്പൊ കൂട്ടത്തിൽ കൂടെ പനീർ അച്ചാർ ആവശ്യമുള്ളവർക്ക് ഇറച്ചി മീനും കഴിക്കാതെ ഒരുപാട് പേരുണ്ടാവും. അവർക്ക് ഈ പനീർ ഒരുപാട് ഉപകാരമായിട്ട് തീരും. അപ്പൊ അങ്ങനെ അച്ചാർ ഉണ്ടാക്കി നമുക്ക് കൊടുക്കാം. കട്ട്ലേറ്റ് ഒക്കെ പിന്നെ ഇച്ചിരി പണിയുള്ള കൂട്ടത്തിലാണ്. എന്നിരുന്നാലും ഏറ്റവും ഭംഗിയായിട്ട് നമ്മുടെ വീട്ടിലൊരു നേരത്തെ കറിക്കെങ്കിലും ഇത് ശരിക്കും ഉപകാരപ്പെടും. പിന്നെ നമ്മള് വാങ്ങിക്കുന്ന പനീറിനേക്കാളും ഒരുപാട് വ്യത്യാസമുണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന നമ്മുടെ നാടൻ പാല് കൊണ്ട് ഉണ്ടാക്കുന്ന പനീറിന്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാക്കറ്റ് പാൽ അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് അത് ശതമാനം കൂടുതൽ കിട്ടും. അപ്പൊ പക്ഷെ വില കുറച്ച് ചിലപ്പോൾ കൊടുക്കാൻ സാധിക്കുമായിരിക്കും. പക്ഷെ നമുക്ക് അങ്ങനെ വില കുറച്ച് കൊടുക്കാൻ സാധിക്കില്ല. ഞാനിപ്പോ നിലവിൽ കൊടുക്കുന്നത് 1 കിലോ 700 രൂപയ്ക്കാണ്.
1: ഗുണമേന്മയുള്ള പാൽ ശേഖരിച്ച് അതിലെ കൊഴുപ്പ് നീക്കിയതിനു ശേഷം ഉറയൊഴിച്ച് തൈര്, യോഗർട്ട് എന്നിവ ഉണ്ടാക്കി വിപണനം ചെയ്യുന്നത് തുടക്കക്കാർക്ക് ഏറെ യോജിച്ചതാണ്. യന്ത്രങ്ങളുടെ സഹായത്തോടെ നീക്കം ചെയ്യുന്ന കൊഴുപ്പിനെ നെയ്യാക്കി മാറ്റി അധിക വരുമാനം ഉണ്ടാക്കുകയും ആവാം. പാലിൽ നിന്നും നേരിട്ട് കൊഴുപ്പ് നീക്കുന്ന അല്ലെങ്കിൽ ക്രീം വേർതിരിക്കുന്ന യന്ത്രങ്ങൾ ഇന്ന് നമുക്ക് വിപണിയിൽ ലഭ്യമാണ്. കട്ടി കുറഞ്ഞ പാലിൽ നിന്നും വീണ്ടും തൈരും യോഗർട്ടും മിഠായികളും പനീറും എല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഒരു തവണ മൂല്യവർദ്ധനവ് നടത്തിയാൽ പാൽ പോലെ ചീത്തയാകുമെന്ന പേടിയും വേണ്ട.
0: നമ്മൾ നേരിട്ട് കർഷകരിൽ നിന്ന് സംഭരിക്കുന്ന പാല് തന്നെയാണല്ലോ. അപ്പൊ അതിന്റെ ഗുണമേന്മ കൂടും, കറി റേറ്റ് പക്ഷേ കൂടും. പക്ഷെ പലരും എന്റെ അടുത്ത് റേറ്റ് ചോദിക്കുമ്പോ റേറ്റ് പ്രശ്നമല്ല, ഞങ്ങൾക്ക് നല്ല ഉൽപ്പന്നം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് പലരും വാങ്ങണേ. റേറ്റ് പ്രശ്നമല്ല എന്നുള്ളത്, ചിലര് മാത്രമേ റേറ്റ് ഇത്ര കൂടുതലാണെന്ന് ചോദിക്കുള്ളൂ. അറിയാവുന്നവരാരും നമ്മൾ റേറ്റ് കൂടുതലാണെന്ന് പറയില്ല.
1: പശുവിനെ വളർത്തണമെന്ന് തോന്നിയിട്ടില്ലേ?
0: പശുവിനെ വളർത്താനായിട്ട് സമയമില്ല. കാരണം ഞാൻ 6 മണിക്ക് സൊസൈറ്റിയിലേക്ക് വരും. 6 മണിക്ക് സൊസൈറ്റിയിൽ കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു കടയാണ്, കട ഞാൻ തന്നെ നടത്തുന്ന. അവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളെല്ലാം ഹോം മെയ്ഡ് ഉൽപ്പന്നങ്ങളാ. അതായത് ചിപ്സ് ഐറ്റംസ്, സ്നാക്സ് ഐറ്റംസ്, അച്ചാറുകള്, അങ്ങനെ എല്ലാം ഞാൻ ഉണ്ടാക്കുന്ന ഐറ്റമാണ് എന്റെ കടയിൽ വിൽക്കണേ. അതിന്റെ കൂടെയാണ് ഞാനിവിടെ പാല് കൂടുതൽ ചെലവാകാൻ വേണ്ടി ഈ

0: പരിപാടിയും കൂടി ചെയ്യണേ. പിന്നെ എനിക്ക് സമയമില്ല, രാത്രി 10 മണി കഴിയും വീട്ടിലേക്ക് പോകുമ്പോ. കൃഷി ആയിരുന്നു ഞാനിവിടെ ഈ ഡയറിയിൽ ജോലി ചെയ്യുന്നതിന് മുൻപ് ചേട്ടന് കൃഷി പണികൾ ഞങ്ങൾക്ക് ഒരുപാടുണ്ടായിരുന്നു. പയറായാലും നെല്ലായാലും അങ്ങനെ കൃഷി സ്ഥലങ്ങളായിരുന്നു. അതെല്ലാം നിർത്തിയിട്ടാണ് ഞാൻ ഡയറിയിലേക്ക് ഇത് കയറി കഴിഞ്ഞപ്പോ നമ്മൾ അതൊക്കെ നിർത്തിയതാണ്.
1: ഉണ്ടാക്കുന്ന പനീറും തൈരും മോരും ഒക്കെ വിറ്റു പോകുന്നുണ്ടോ?
0: ആ അതൊക്കെ തീരും. നമുക്ക് ഫ്രീസറിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട വരാറില്ല. അതിന് മുൻപേ ഞാൻ ഉണ്ടാക്കുമ്പോ തന്നെ അത് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോ വന്ന് ആവശ്യക്കാർ വന്ന് വാങ്ങിച്ചോളും.
2: പണ്ടൊക്കെ പനീർ ഉപയോഗിക്കുന്നവർ കുറവായിരുന്നെങ്കിലും
0: കുറവായിരുന്നു, അറിയില്ലായിരുന്നു ആളുകൾക്ക് ഇത് എന്താ സാധനം. ഇപ്പോഴും അറിയാത്തവരുണ്ട്. നമ്മളത് പറഞ്ഞ് ഇങ്ങനെ കൊടുക്കുമ്പോ വാങ്ങിച്ചു നോക്കി ടേസ്റ്റ് നോക്കട്ടെ എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നവരുണ്ട്.
2: ഒരു പ്രാവശ്യം വാങ്ങിയവർ വീണ്ടും വീണ്ടും വാങ്ങിക്കോളുമല്ലോ.
0: ആ വാങ്ങിക്കോളും.
1: ഈ പനീർ കൊണ്ട് അച്ചാറും ഉണ്ടാക്കുന്നുണ്ട് അല്ലേ?
0: പനീർ കൊണ്ട് അച്ചാറ്. അച്ചാർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഈ പനീർ ചെറുതായിട്ടൊന്ന് വറക്കണം ജസ്റ്റ്. എന്നാ മാത്രമേ നമ്മൾ കറി വെക്കുമ്പോഴായാലും പനീർ ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്താൽ മാത്രമേ അത് നമുക്ക് കടിക്കാൻ അങ്ങനെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് ഇതായി ലൂസായി പോകും. അപ്പൊ നമ്മൾ ചെറുതായിട്ടൊന്ന് വറക്കണം. വറുത്തതിന് ശേഷം നല്ലവണ്ണം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി, അതാണ് മെയിൻ അച്ചാറിന്റെ ഘടകം. അത് നല്ലവണ്ണം കുറച്ച് നമ്മൾ ടേസ്റ്റ് ആക്കിയും അല്ലാതെയും നമ്മളിട്ട് നല്ല നല്ലെണ്ണയിലാണ് ഞാൻ എല്ലാ അച്ചാറും ചെയ്യുന്നത്. നല്ലെണ്ണയിൽ മൂപ്പിച്ച് മുളക് പൊടി ആയാലും നമ്മൾ വാങ്ങിച്ച് പൊടിക്കുന്ന പൊടിയാണ്, കടകളിൽ നിന്ന് വാങ്ങുന്ന പൊടിയല്ല ഞാൻ ഉപയോഗിക്കുന്നത്. അത് ഇട്ട് നമ്മൾ നല്ല ചുറുക്ക് വെച്ച് എടുക്കുന്നതാണ് അച്ചാർ.
2: പശുവിനെ വളർത്തുന്നില്ലെങ്കിലും പാലിതര ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിറ്റ് ലാഭം ഉണ്ടാക്കുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. കാരണം അതിന് നല്ലൊരു നമുക്കൊരു ചെലവ് വരുന്നതാണല്ലോ. പാല് വാങ്ങി വേണമല്ലോ,
0: പാല് വാങ്ങി വേണം എനിക്ക് ചെയ്യാനായിട്ട്.
2: എന്നിട്ടും അതിന് ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ക്ഷീര കർഷകർക്ക് നിസ്സാരമായി ചെയ്യാവുന്നതേ ഉള്ളൂ ഇത് അല്ലേ?
0: ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ ഇതിന് ശരിക്കും പരിശ്രമിക്കണം. നമ്മൾ ശരിക്കും ബുദ്ധിമുട്ടിയാൽ മാത്രമേ ഇതിൽ നിന്ന് എന്തിൽ നിന്നായാലും നമുക്ക് കിട്ടുള്ളൂ. നമ്മളുടെ വീട്ടിലുള്ളവരെ ഹെൽത്തും കൂടി ആവുമ്പോഴാണ് നമ്മൾ ഇതിൽ പൂർണ്ണതയിൽ എത്തുള്ളൂ. അതാണ് ഇതിന് എന്റെ മെയിൻ ഘടകം. എന്റെ ഹസ്ബൻഡ് രാവിലെ ഞാൻ എനിക്കും എന്റെ കൂടെ തന്നെ എനിക്ക് ലാസ്റ്റ് വരെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കൂടെ നിൽക്കുന്ന ആളാണ്. അതാണ് ഏറ്റവും വലിയ ഹെൽപ്പ്. നമ്മൾ തന്നെ വിചാരിച്ച് ചിലപ്പോ പലതും നടക്കില്ല. കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിലാണ് നമ്മൾ കുറേയും കൂടി നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ.
2: വീട്ടിൽ ആരൊക്കെയുള്ളത്?
0: ഞാനും ചേട്ടനും രണ്ടു മക്കളും രണ്ട് ആൺകുട്ടികളാണ്. ഹസ്ബൻഡ് പെയിന്റിംഗ് വർക്ക് ആയിരുന്നു, ഇപ്പൊ അതെല്ലാം നിർത്തി ഇപ്പൊ ഞങ്ങളെല്ലാം ഇതിൽ തന്നെയാണ്.
2: അപ്പൊ നിങ്ങളുടെ സംരംഭം മൻ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു.
0: താങ്ക് യു.
1: പാലിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിപണനം ചെയ്യുന്ന രീതികളെ കുറിച്ച് ഇതുവരെ നമ്മളോട് സംസാരിച്ചത് കാലടി പിരാരൂരിലുള്ള സിന്ധു ഷിജോ.

0: കിസാൻ വാണിയിൽ ഇനി ഓണവിരുന്നിന് കർഷകന്റെ കൈത്താങ്ങ. ഓണത്തിന് മുന്നോടിയായി പച്ചക്കറി കൃഷി ആരംഭിച്ച എരൂരുള്ള എം എ മോഹനനെ പരിചയപ്പെടുത്തുന്നു. ഓണസദ്യയിൽ വിഷരഹിത പച്ചക്കറികൾ എത്തിക്കണമെന്ന ലക്ഷ്യത്തോടെ മണ്ണിനോടും പ്രകൃതിയോടും ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ആത്മാർത്ഥ കർഷകൻ. വിയർപ്പിന്റെ വില അറിയുന്ന ഈ കർഷകന്റെ പരിശ്രമമാണ് ഓരോ വീട്ടിലെയും ഓണപ്പുലിമ കൂട്ടുന്നത്. നാട്ടിൻപുറത്തിന്റെ കാർഷിക പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് പ്രതീക്ഷയുടെയും സമൃദ്ധിയുടെയും പുതുവിത്തുകൾ വിതയ്ക്കുന്ന ഈ കർഷകനെ നമുക്ക് പരിചയപ്പെടാം.
1: നമ്മൾ തൃപ്പൂണിത്തുറ കൃഷിഭവന്റെ കീഴിലുള്ള ഞാച്ചടി കൂട്ടായ്മയുടെ ഒരു കർഷകനാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ഒരു കുറച്ച് നാളായി ഞാൻ ഇതിൽ തന്നെയാണ് നടക്കുന്നത്. കൃഷി ഒരു പ്രധാന ഇതായി തന്നെയാണ് ഇപ്പൊ കൊണ്ടുപോകുന്നത്.
2: എന്തുകൊണ്ടാണ് താങ്കൾക്ക് കൃഷിയോട് ഇത്രയും ഇഷ്ടം തോന്നാൻ കാരണം?
1: കൃഷി എന്ന് പറഞ്ഞാൽ പണ്ട് മുതൽ നമ്മളൊരു വ്യവസായം എന്ന് പറഞ്ഞ് കൃഷി ആയിരുന്നല്ലോ. കൃഷിയിൽ നിന്നാണ് നമ്മൾ എല്ലാവരുടെയും ജീവിതം മുന്നോട്ട് വന്നത്. കൃഷിയില്ലാതെ ഇന്ന് ഒരാൾക്കും ജീവിക്കാൻ പറ്റില്ല. നമ്മൾ നോർത്ത് ഇന്ത്യക്കാരായാലും സൗത്ത് ഇന്ത്യക്കാരാണെങ്കിലും കൃഷിയില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ആഹാരം മുന്നോട്ട് പോകണമെങ്കിൽ ആഹാരത്തിന്റെ കാര്യത്തിലും ബാക്കി എന്തിനും കൃഷി തന്നെ വേണം. അപ്പൊ കൃഷി ആശ്രയിക്കാതെ ഇനിയുള്ള കാലം ആർക്കും പോകാൻ

0: അതാണ് കൃഷിയുമായി ബന്ധപ്പെട്ട്. പിന്നെ കൃഷി എന്ന് പറയണത് പണ്ട് മുതലേ കൃഷിയായിരുന്നത് കൊണ്ട് അതിനോടൊരു പ്രത്യേക സ്നേഹം കൂടി കൂടുതലിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത്.
1: അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടി ഒരു കൂട്ടായ്മയായിട്ടാണ് കൃഷി ആദ്യം തുടങ്ങിയത്? അച്ചടി കൃഷി കൂട്ടായ്മ
0: തൃപ്പൂണിത്തറ കൃഷിഭവൻ. അതെ
1: അതെ. അതിനുശേഷം നിങ്ങളിപ്പോ കൂട്ടായ്മയിൽ നിന്ന് പിരിഞ്ഞാണ് താങ്കൾ ഒറ്റയ്ക്ക് ഇപ്പൊ കൃഷി നോക്കുന്നത്?
0: കൂട്ടായ്മ എപ്പോഴും ഉണ്ട് എങ്കിലും ഞങ്ങളൊരു മൂന്ന് പേരുണ്ട്. ഞാനുണ്ട്, ഒരു റിട്ടയേർഡ് പോലീസുകാരനുണ്ട്, പിന്നെ ഒരു കിഷോറുണ്ട്. ഞങ്ങളിപ്പോ മൂന്ന് പേരാണ് ഇതും പറഞ്ഞ് നടത്തുന്നത്.
1: അപ്പൊ അതെങ്ങനെയാണ് നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന കൃഷികൾ എന്തൊക്കെയാണ്?
0: ഇപ്പൊ ഓൾറെഡി ഞങ്ങൾ പയറും പച്ചക്കറികളുമാണ് ഇപ്പൊ കൂടുതൽ ചെയ്തേക്കുന്നത്. ഓണത്തിനോടനുബന്ധിച്ചുള്ള പയർ, ചേന, പച്ചക്കറികളെല്ലാം, മുളക്, തക്കാളി, വെണ്ട, വഴുതന, ചേന, ഇതാണ് ഇപ്പൊ ഓൾറെഡി ഓണം പ്രമാണിച്ചിട്ടുള്ള കൃഷികളാണ് തന്നെ തുടങ്ങിയേക്കുന്നത്. ഇപ്പൊ നാളെ ഈ ആഴ്ച മുതൽ പടവലം, പാവല്, പീച്ചലിന്റെ വർക്ക് വേറെ തുടങ്ങും. ഓൾറെഡി ഉണ്ട് എങ്കിലും ഓണത്തിനോടുള്ളത് കൃഷിയാണ് ഇപ്പൊ ഞങ്ങളിപ്പോ അടുത്ത് ആരംഭിക്കാൻ പോകുന്നത്.
1: ശരിക്കും മൂന്ന് മാസം കൊണ്ടുള്ള വിളവെടുപ്പാണ് ഉദ്ദേശിക്കുന്നത്?
0: അതെ അതെ, 90 ദിവസമാണ്.
1: മെയ് മാസമായി, മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ്. അപ്പൊ മൂന്ന് മാസത്തിനുള്ളിൽ നമുക്ക് ഓണത്തോടനുബന്ധിച്ച് കൃഷി വിളവെടുപ്പ് സാധിക്കണം. ഓക്കെ.
0: അപ്പൊ ഞങ്ങളുടെ ഉദ്ദേശം
1: ഇപ്പൊ ഇതിനുള്ള വിത്തുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണോ അതോ നിങ്ങൾ സ്വയം?
0: കൃഷിഭവനിൽ നിന്ന് കുറച്ച് വാഴയും ചേനയൊക്കെ കിട്ടിയതാണ്. മഞ്ഞള്, ഇഞ്ചി, പിന്നെ ബാക്കിയുള്ളത് നമ്മള് മേടിക്കും. കാരണം കൃഷിഭവനിൽ നിന്ന് കിട്ടുന്ന അവർക്ക് ബൾക്കായിട്ട് തരാൻ പറ്റൂലല്ലോ. നമുക്ക് അപ്പൊ നമ്മുടെ ആവശ്യത്തിനുള്ള സാധനം പുറത്തുനിന്ന് മേടിക്കും, ബാക്കിയുള്ളത് കൃഷിഭവൻ തരും. കൃഷിഭവന്റെ ഭാഗത്തു നിന്ന് നല്ല ഒരു സഹായമാണ് ചെയ്തു തരുന്നത്. അത് പ്രത്യേകിച്ച് തൃപ്പൂണിത്തറ കൃഷിഭവന്റെ കൃഷി ഓഫീസറായ സോണിയ മാഡം, അനന്തു, അവരെല്ലാം നല്ല രീതിയിലാണ് നമ്മുടെ ഈ കൃഷിയിൽ സഹകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഞാറ്റടി കൂട്ടായ്മയും നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
1: ഈ കൂട്ടായ്മയില് ഇപ്പൊ നമ്മളൊരു കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക്, അതും ഒരു നഗരപ്രദേശത്താണ്, ഇത്രയും എത്ര സെന്റ് സ്ഥലമാണ്
0: ഇത്? മൊത്തം 65 സെന്റ് സ്ഥലമുണ്ട്.
1: ഓ, ആ 65 സെന്റ് സ്ഥലവും നിങ്ങൾ കൃഷി ചെയ്യാണ്?
0: അതെ അതെ.
1: അപ്പൊ ഇതെങ്ങനെയാ, നമ്മള് പാട്ടത്തിനടുത്താണോ അതോ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും സ്ഥലമാണോ?
0: ആ, നമ്മുടെ കൂട്ടത്തിലെ ഒരു ടീമിന്റെ ഒരു സ്ഥലമാണ്. പാട്ടത്തിനൊന്നും അല്ല, അവർക്ക് ക്യാഷ് ഒന്നും കൊടുക്കണം, നമുക്ക് കൃഷി ചെയ്യാം.
1: അതുവഴി ആ സ്ഥലവും കൂടി നന്നായി നീറ്റായി കിടക്കുകയും ചെയ്യും അല്ലേ?
0: അതെ അതെ അതെ.
1: എങ്ങനെയാണ് നിങ്ങളിപ്പോ ഈ കൃഷിയിലേക്ക്, ഇപ്പൊ രാവിലെ വെളുപ്പിനെ നിങ്ങളെ മൂന്നാളും കൂടിയാണോ അല്ലെങ്കിൽ ഒറ്റയ്ക്കാണോ താങ്കൾ ഇതിലേക്ക് വരുന്നത്?
0: എന്തായാലും രാവിലെ വർക്കിന് 6 മണിക്ക് രണ്ടുപേരെത്തും. ഞാനും കിഷോറും എന്ന് പറഞ്ഞ ഒരാളും എടുത്തും. 7:30 ആകുമ്പോ ഈ റിട്ടയർഡ് പോലീസുകാരനും എത്തും. സതീശൻ എന്നാണ് പേര്, സതീശൻ വടയക്കാട്ട്. അപ്പൊ എന്തായാലും ഞങ്ങളൊരു മൂന്ന് പേരും കൂടി ഒരു 9:30-10 മണി വരെ ഞങ്ങൾ വർക്കിലുണ്ടാവും. അതിനുശേഷമാണ് അവിടുന്ന് പോരുന്നത്.
1: അപ്പൊ നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു സുഖകരമായ ഒരു കാര്യമാണ്, കൂട്ടുകാര് ഒരുമിച്ച് മണ്ണിലേക്ക് ഇളച്ച് നടുക, അതിന്റെ വിളവെടുപ്പ് വരുന്നത്, അതൊക്കെ ശരിക്കും പറഞ്ഞ ഒരു എന്താ കൂട്ടായ്മയുടെ ഒരു സന്തോഷം എന്ന് വേണമെങ്കിൽ ഇതിന് പറയാം അല്ലേ?
0: അതെ അതെ.
1: എങ്ങനെയാ അപ്പൊ ഇതിന്റെ വളവിടലും ഒക്കെ?
0: വളവിടലൊക്കെ ഞങ്ങൾ തന്നെയാണ്. ഇപ്പൊ ഇന്നലെ പോയി ഞങ്ങൾ വളം മേടിച്ചു. ഇന്ന് ഞങ്ങൾ മൂന്ന് പേര് കൂടി വളമെല്ലാം ഇട്ടു. നമ്മളതിന് വളമിടാൻ ഒരു ദിവസം തീരുമാനിക്കും, ബാക്കിയുള്ള വർക്കങ്ങൾ തീരുമ്പളേ.
1: ഓ, ഒറ്റ ദിവസം വളമിടും?
0: വളമിടുമ്പോ ഇന്നിപ്പോ കപ്പയ്ക്കും പച്ചക്കറിക്കും വളമിടാൻ തീരുമാനിച്ച അന്നത്തെ ദിവസം അത് മാത്രമേ ഉള്ളൂ. പിറ്റേ ദിവസം വാഴയ്ക്ക്, അടുത്ത ദിവസം വാഴയ്ക്ക്, പിന്നെ ചേന. ഇനിയിപ്പോ അടുത്തതായിട്ട് ചേനയുടെ വളമാണ് ചെയ്യേണ്ടത്. ബാക്കിയെല്ലാം കഴിഞ്ഞ് കിടക്കണം. വാഴയുടെ, തെങ്ങിന്റെ, പച്ചക്കറി എല്ലാം വളം കഴിഞ്ഞു. ഇനിയിപ്പോ ചേനയ്ക്ക് വളം ഇട്ട് കൊടുക്കും, വെട്ടി കൂട്ടണം. ജൈവവളമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്, ചാണകവും ചാരവും. പിന്നെ ജൈവവളമാണ് പ്രധാനമായിട്ടും ചേർക്കണം. കുറച്ച് 19 പറഞ്ഞ രാസവളം ചേർക്കുക, അതിനൊരു ഇതിനു വേണ്ടി. പ്രധാനമായിട്ടും ചാണകവും ചാരവും, എല്ലുപൊടി, വേപ്പം പിണ്ണാക്ക്, ഇതാണ് നമ്മൾ ചേർക്കുന്നത്.
1: ഈ ചാണകമൊക്കെ നിങ്ങൾ എവിടെ നിന്നാണ് കളക്ട് ചെയ്യുന്നത്?
0: ചാണകം നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, കണ്ണൂർ കോളേജിലെ പ്രൊഫസറാണ്. ആ പുള്ളി പശുവല്ല, പുള്ളിക്ക് 8-10 പശുണ്ട്. പുള്ളി ചാണകം കൊണ്ടു തരും നമുക്ക് ആവശ്യത്തിനുള്ളത്.
1: ഓ ശരി, നല്ല വളമായിരിക്കും അല്ലേ?
0: പച്ച ചാണകം കൊണ്ടും വരും.
1: ഇത്രയും ഈ 65 സെന്റ് സ്ഥലത്ത് നമ്മൾ കൃഷി ചെയ്യുമ്പോ കീടങ്ങളുടെ ആക്രമണം ഉണ്ടാവാം, വിളവിലും കുറവുകൾ ഉണ്ടാകാം. ചാണകവും ഈ ജൈവവളങ്ങളും കീടനാശിനികൾ വേറെ എന്തെങ്കിലും ഉപയോഗിക്കാറുണ്ടോ?
0: ഇല്ല, കീടനാശിനി എന്ന് പറഞ്ഞ സാധനം ഒന്നും ഉപയോഗിക്കണം. ആകെ ഉപയോഗിക്കുന്നത് ഈ വെളുത്തുള്ളി കഷായം മാത്രമാണ് ഉപയോഗിക്കുന്നത്, വേറെ ഒരു കീടനാശിനി ഉപയോഗിക്കുന്നില്ല. പകരം ചില ചെടികൾ വെച്ചുപിടിപ്പിക്കും. മാരിഗോൾഡ് എന്ന് പറഞ്ഞ ഇടുക്കി ജില്ലയിൽ മാത്രമുള്ള, ഇടുക്കി ജില്ലയിൽ വളരുന്ന സാധനമുണ്ട് മാരിഗോൾഡ് എന്ന് പറഞ്ഞാൽ. അത് പറമ്പിൽ വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം കീടനാശിനികൾ വരില്ല.
1: അല്ല, പൂച്ചെടിയാണോ അത്?
0: അത് ചെറിയ ഈ ജമന്തിയുടെ രൂപത്തിലുള്ള സാധനം, അതിന് പ്രത്യേക ഒരു സ്മെല്ലാ.
1: ഓ ശരി ശരി.
0: അത് വന്നാൽ ഒരു പരിധി വരെ, ഇപ്പൊ ഞാനത് ഈ പറമ്പിലെ പല ഭാഗത്തും നട്ടേക്കുന്നുണ്ട്, ഒരു പരിധി വരെ അതിന്റെ ശല്യം കുറവുണ്ട് കീടങ്ങളുടെ.
1: നല്ല സ്മെല്ലാണോ?
0: ആ, നല്ല സ്മെല്ലാണ്.
1: ഇപ്പൊ സാധാരണയായിട്ട് കാണുന്ന കൃഷിയിടങ്ങളിൽ ബന്ധി പിടിച്ചു വെക്കുക, അല്ലെങ്കിൽ ചോളം അങ്ങനെയുള്ള സാധനങ്ങൾ നടുക എന്നുള്ളതാണ് കണ്ടേക്കുന്നത്. ഇപ്പൊ ആദ്യമായിട്ടാണ് മാരിഗോൾഡ് എന്ന് പറഞ്ഞത് അല്ലേ?
0: അതെ, മാരിഗോൾഡ്.
1: അതൊരു പൂച്ചെടി ഇങ്ങനെ നട്ട് വളർത്തുന്ന കാര്യം അറിയുന്നു.
0: അത് നമ്മുടെ ബന്ധിയുടെ വേറെ രൂപത്തിൽ ഉള്ളതന്നെ, ഭയങ്കര സ്മെല്ലാണ് അതിന്.
1: ഓ ശരി ശരി.
0: ആ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് കീടങ്ങളുടെ ശല്യം വളരെ കുറവാണ് അത് വെച്ചു കഴിഞ്ഞാൽ.

0: ഇപ്പൊ ഇന്നത്തെ കാറ്റും മഴയത്തുള്ള വാഴയും കപ്പയൊക്കെ കുറെ കപ്പ മുഴുവൻ മറിഞ്ഞു.
1: അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്നത്.
0: ആ പ്രകൃതിയുടെ പ്രശ്നം.
1: പ്രകൃതി ഇടയ്ക്കൊന്ന് ഭയാനകമാകും അല്ലേ?
0: അതെ അതെ അതെ.
1: എന്നാണ് നിങ്ങൾ വിളവെടുപ്പ് ഉദ്ദേശിക്കുന്നത്? ഓണത്തോടനുബന്ധിച്ചാണ്?
0: ഓണത്തിന് മുമ്പ് ഈ അടുത്ത ആഴ്ച ഞങ്ങളുടെ പയറിന്റെ വിളവെടുപ്പ് ഉണ്ടാവും.
1: ഓ, അപ്പൊ പയർ നേരത്തെ നട്ടായിരുന്നു?
0: ആ പയർ നേരത്തെ നട്ടു.
1: ഓ ശരി ശരി.
0: പയറിന്റെ വിളവെടുപ്പ് അടുത്ത ആഴ്ച ഉണ്ടാവും.
1: ഇപ്പൊ ഈ ഓണത്തിന്റെ ഈ പച്ചക്കറികള് അവിടെ തന്നെ ആൾക്കാര് നിങ്ങളെ സമീപിക്കും എന്നാണോ? അല്ലെങ്കിൽ വേറെ ചന്ത എന്തെങ്കിലും ഇട്ടിട്ട് അതിലേക്ക് സെയില് കച്ചവടം നടത്താനാണോ ഉദ്ദേശിച്ചത്?
0: കുറെ പച്ചക്കറികളെല്ലാം ഓൾറെഡി അവിടെ നിന്ന് നമ്മുടെ സ്പോട്ടിൽ തന്നെ കുറെ പോകും.
1: അതെ.
0: പിന്നെ നമുക്ക് കൃഷിയുടെ ഒരു ഷോപ്പ് ഉണ്ട് ഇവിടെ മിനി സിവിൽ സ്റ്റേഷനിലെ. പിന്നെ നമ്മുടെ സീമ ഓഡിറ്റോറിയത്തിന്റെ അടുത്ത് അവിടെ ഉണ്ട് ഒരു നമ്മുടെ കൃഷിയുടെ ഒരു ഷോപ്പുണ്ട് സജീവന്റെ. സജീവൻ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന രണ്ട് ഷോപ്പുകളുണ്ട് നമുക്ക് സുഹൃത്തുക്കളെ. കൃഷിയുമായി എന്നിട്ട് ജൈവ കൃഷികൾ പച്ചക്കറികൾ മേടിക്കുന്ന കർഷകരുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ടെടുക്കുന്ന രണ്ട് ഷോപ്പുകളാണത്. അവിടെ എത്ര പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ കൊടുത്താലും അവരെടുത്തോളും. അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയ ബുദ്ധിമുട്ടൊന്നുമില്ല.
1: അപ്പൊ നിങ്ങൾ ഈ കൂട്ടത്തിൽ മീൻ വളർത്തലുണ്ടോ?
0: മീൻ വളർത്തുന്നില്ല മാം, മീനിന്റെ പരിപാടിയില്ല.
1: എന്താണ് ഈ കൃഷിയിൽ നിന്ന് കിട്ടുന്ന സംതൃപ്തി? എന്താണ്
0: കൃഷിയിൽ നിന്ന് കിട്ടുന്ന സംതൃപ്തിക്ക് അതിന് പറഞ്ഞറിയിക്കാൻ പാടില്ലാത്ത ഒരു സന്തോഷമാണ് അതിന് കിട്ടുന്നത്. കാരണം രാവിലെ എന്തായാലും പറമ്പിൽ ചെല്ലുക, ആ പറമ്പിലെ നോക്കി നടക്കുക, അതിന് കിട്ടുന്ന ശാരീരികമായി കിട്ടുന്ന ഒരു സുഖം വേറെയാണ്. അസുഖങ്ങളില്ലായ്മ, നമ്മൾ അധ്വാനിക്കുന്നിടത്തോളം നമുക്ക് നമ്മുടെ വേർപ്പ് ശരീരത്തിന് മാറുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന സുഖം വേറെയാണ്. അത് കൃഷിയിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ.
1: എത്ര മണിക്ക് നിങ്ങളപ്പോ ഇറങ്ങും കൃഷിയിടത്തിലേക്ക്?
0: 6 മണിക്ക് എത്തും.
1: എല്ലാവരും എത്തും?
0: ആ അല്ല, രണ്ടുപേരും 6 മണിക്ക് എത്തും, ഒരാള് 7.5 എത്തും.
1: അതുപോലെ തന്നെ വൈകുന്നേരം ഇതുപോലെ തന്നെ
0: വൈകുന്നേരം. ഇപ്പൊ ഈ ഇനിയിപ്പോ വൈകിട്ട് രാവിലെ ഒറ്റ വർക്കുള്ളൂ, കാരണം വൈകുന്നേരത്തിന്റെ ആവശ്യമില്ല. ഇനിയിപ്പോ നമുക്ക് ഈ പച്ചക്കറികളെല്ലാം ഈ ചീരയൊക്കെ നടുമ്പോൾ മാത്രമാണ് വൈകുന്നേരത്തിന്റെ ഒക്കെ ഒരു നനയുടെ ഇതുള്ളൂ. ഇതിപ്പോ അങ്ങനെയല്ല, നമ്മളിപ്പോ ഇടയ്ക്ക് മഴ ഇടമഴ കിട്ടുന്നതുകൊണ്ട് നമുക്ക് അതിന്റെ രണ്ടു നേരത്തെ അവസ്ഥ വൈകുന്നേരം പോയി നോക്കും നമ്മള് പറമ്പിലുണ്ടാവും.
1: അപ്പൊ ഇന്ന് അങ്ങനെ നോക്കിയപ്പോഴായിരിക്കും കപ്പയെല്ലാം.
0: അതെ അതെ.
1: കൃഷി ആനന്ദമാണ്
0: എല്ലാവരും. ഇപ്പൊ ഈ വരുന്ന ഇനിയുള്ള കാലം കൃഷി ഒരു വലിയ ഒരു വ്യവസായമായിട്ട് നമ്മൾ കണ്ടേ പറ്റൂ. കാരണം ഇപ്പൊ തന്നെ ഈ ഒരു എവിടെയോ നടന്ന ഒരു യുദ്ധത്തിന്റെ ഭാഗമായിട്ട് നമ്മളെ വിറകടുപ്പ് കത്തിക്കേണ്ടി വന്നു, വിറക് ഉപയോഗിച്ചു തുടങ്ങി. അതുപോലെ തന്നെ ഈ കൃഷിയിലേക്ക് നമ്മൾ എല്ലാവരും ചെറിയ രീതിയിലാണെങ്കിലും മട്ടുപ്പാവ് കൃഷിയാണെങ്കിലും ഉള്ള മണ്ണിൽ രണ്ട് കുരുമുളകോ രണ്ട് മുളകോ വെക്കാനുള്ള സംവിധാനം എല്ലാവരും സ്വയമേ ചെയ്യണം. അതിന് കൃഷിഭവൻ നല്ല സഹായം ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഈ ആളുകൾ ആ രീതിയിൽ എടുക്കുന്നില്ലെന്ന് മാത്രമുള്ളൂ. എന്നാലും തൃപ്പൂണിത്തുറ പോലെയുള്ള പ്രദേശത്ത് ഇപ്പൊ ഞങ്ങള് ഈ ഞാറ്റടി കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള കൃഷിക്കാരിൽ ഏതാണ്ട് 7 പേരോളം മണ്ണിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരാണ്. 7 പേരും മണ്ണിൽ കൃഷി ചെയ്യുന്നുണ്ട് ഇയാള്. ബാക്കിയുള്ള ആൾക്കാർ മാത്രമാണ് ഈ ടെറസമുള്ള മട്ടുപ്പാവ് കൃഷി ചെയ്യുന്നത്. ഞങ്ങൾ അതിനുള്ള എല്ലാവിധ സഹായം കൃഷി ഓഫീസിൽ നിന്നും കിട്ടുന്നുണ്ട്, ഈ ഞങ്ങളുടെ കൂട്ടായ്മയിൽ നിന്നും കിട്ടുന്നുണ്ട്.
1: എങ്ങനെയാ കുടുംബം? കുടുംബത്തിൽ സഹകരിക്കുന്നവരുണ്ടോ?
0: ആ പിന്നെ എന്റെ മക്കളും ഭാര്യ എല്ലാവരും നല്ല സഹായമാണ്. വീട്ടിലാണെങ്കിൽ അത്യാവശ്യം ഒരു ടെറസിന്റെ മുകളിൽ കൃഷിയുണ്ട്,
1: മട്ടുപ്പാവ് കൃഷി ചെയ്യുന്നുണ്ട്.
0: മട്ടുപ്പാവ് കൃഷിയുണ്ട്, മോളുണ്ട്. അവര് കൃഷിയിൽ നല്ലോണം താല്പര്യമുള്ള ആളാണ്, പേര് ദിവ്യ എന്നാണ്.
1: മക്കൾ എത്ര പേരുണ്ട്?
0: 2 പേര്. 2 പെൺപിള്ളേരാണ്.
1: എന്ത് ചെയ്യുന്നു രണ്ടുപേരും?
0: ഒരാള് മൂത്താള് വീട്ടില് അത്യാവശ്യം കൃഷിയൊക്കെ ചെയ്യുന്ന, ഇളയാള് ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആണ്.
1: ഓ ശരി.
0: വൈഫ് റിട്ടയർഡ് ടീച്ചറാണ്.
1: എല്ലാവർക്കും ഇതിനോട് താല്പര്യമാണ്? കൃഷിയോട്
0: എല്ലാവർക്കും ഇതോട് താല്പര്യമാണ്.
1: ഇനിയിപ്പോ നമുക്ക് ഇനി ചേട്ടന്റെ ഈ കൃഷി കേൾക്കുന്നത്, ചേട്ടൻ ഈ അനുഭവങ്ങൾ കേൾക്കുന്നവർക്ക് വേണ്ടിട്ട് ഒരു ഉപദേശം പറയാവോ?
0: ആരുടെ എല്ലാം കയ്യിൽ അഴുക്കായെങ്കിൽ മാത്രമാണ് മറ്റുള്ളവർക്ക് ആഹാരം കഴിക്കാൻ പറ്റുള്ളൂ. അത് കൃഷിയുടെ ഒരു പ്രത്യേകതയാണ്. ആരുടെങ്കിലും കയ്യിൽ അഴുക്കാകണം, മണ്ണും ചെളിയായെങ്കിലാണ് നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മണ്ണിനോട് മാക്സിമം സഹകരിച്ച് കൃഷി ചെയ്ത് എല്ലാവരും ആരോഗ്യത്തോടുകൂടി വിഷലബ്ധമായി ഇല്ലാത്ത വിഷമയമില്ലാത്ത പച്ചക്കറി കഴിച്ച് ആഹാരം കഴിച്ച് നല്ല രീതിയിൽ ജീവിക്കണമെന്നാണ് എല്ലാവരോടും ഇത് വെച്ച് എനിക്ക് പറയാനുള്ളത്.
2: വിഷരഹിതമായ പച്ചക്കറികളിലൂടെ ആരോഗ്യകരമായ ഒരു ഓണസദ്യ ഓരോ വീട്ടിലും എത്തിക്കണമെന്ന സ്വപ്നവുമായി അധ്വാനിക്കുന്ന ഈ കർഷകൻ നമ്മുടെ നാട്ടിൻപുറത്തിന്റെ യഥാർത്ഥ അഭിമാനമാണ്. മണ്ണിനെയും കൃഷിയെയും സ്നേഹിച്ച് പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്ന ഇത്തരം കർഷകരുടെ പരിശ്രമങ്ങളാണ് ഓണത്തിന്റെ സമൃദ്ധി കൂടുതൽ മനോഹരമാക്കുന്നത്. ഈ ഓണക്കാലത്ത് നമ്മുടെ കർഷകരെ പിന്തുണയ്ക്കുകയും നാട്ടിൻപുറത്തിന്റെ കാർഷിക സംസ്കാരത്തെ ചേർത്ത് പിടിക്കുകയും ചെയ്യാം. ഓണവിരുന്നിന് കർഷകന്റെ കൈത്താങ്ങ്.

ഓണത്തിന് മുന്നോടിയായി പച്ചക്കറി കൃഷി ആരംഭിച്ച എരൂരുള്ള എം എ മോഹനന്റെ കൃഷി അനുഭവങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

ഇന്നത്തെ കിസാൻ വാണി സമാപിക്കുന്നു. നിർവഹണം അഖിൽ സുകുമാരൻ, സഹകരണം സുനീത പ്രസാദ്, ജിദ സുധീർ.

0: ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന്. ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയരഹസ്യം.
1: കർഷക സഹോദരരെ, സഹോദരിമാരെ, നിങ്ങൾക്കും നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം.
0: അതെങ്ങനെ?
1: അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ 1800 1801551.
2: ഇതാരുടെ നമ്പറായേട്ടാ?
1: കിസാൻ കോൾ സെന്ററിന്റെ. അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ.
0: ഇതിന് വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ടുണ്ടേ?
1: തീർച്ചയായും കിട്ടും. ഇഷ്ട വർഷത്തിൽ 365 ദിവസവും കിട്ടും. അതും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ.
2: പക്ഷേ ഏട്ടാ, സംസാരം നീണ്ടാൽ പൈസ ഒരുപാടാവൂലേ?
1: ഒരു പൈസയും വേണ്ട. മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം. ഉപദേശത്തിനും പണം നൽകണ്ട.
3: സത്യം
1: പത്തര മാറ്റു സത്യം.
0: കർഷക സഹോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800 1801551 സൗജന്യമായി ബന്ധപ്പെടൂ. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.
4: ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
1: യോജന ഉൻ നൗജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

ഇന്ന് 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം കാൺക കടലിനെ കൺതുറക്കാതെ. രചനാ സംവിധാനം KV ശരത്ചന്ദ്രൻ. നിർവഹണ സഹകരണം OBC മാത്യു. ശബ്ദം നൽകിയവർ പുഷ്പ, വിജയൻ കാരന്തൂർ, ഗംഗാധരൻ ആയാടത്തിൽ, രാഘവൻ പുറക്കാട്, ദാമോദർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 മണി കഴിഞ്ഞ് 20:12. ഇപ്പോൾ വിപണി. ഇന്നത്തെ കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കൊല്ലം 25,200, ആലപ്പുഴ 24,900, കോട്ടയം 28,500, എറണാകുളം 24,400, കൊച്ചി റെഡി 24,600, ആലുവ 26,300, വടക്കൻ പറവൂർ 26,000.

കൊപ്ര ക്വിൻ്റലിന്. ആലപ്പുഴ തെളിവ് 21,900, പുകരാശി 21,850, എറണാകുളം 14,500, വടക്കൻപറവൂർ 14,700. തേങ്ങപ്പിണ്ണാക്ക് എറണാകുളം 4,000, വടക്കൻപറവൂർ 4,000. കാപ്പിക്കുരു ക്വിൻ്റലിന് കട്ടപ്പന 35,000. നാളികേരം തുണ്ടില്ലാത്തത് 1,000, എറണാകുളം 27,000. ആലുവ ക്വിൻ്റലിന് 4,800, തൊടുപുഴ 1,000 30,000. കയർ ക്വിൻ്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആറാട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 4,900. കുരുമുളക് ക്വിൻ്റലിന് കൊച്ചി ഗാർബിൾഡ് 72,800, അൺഗാർബിൾഡ് 70,800. ആലുവ 68,000, തൊടുപുഴ 70,000, കട്ടപ്പന 70,500. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,600, തൊടുപുഴ 2,800, കട്ടപ്പന 2,400. ചുക്ക് ക്വിൻ്റലിന് കൊച്ചി 29,000, കോതമംഗലം 68,500, തൊടുപുഴ 25,000. റബ്ബർ ലോട്ട് ക്വിൻ്റലിന് കോട്ടയം 21,500, മൂവാറ്റുപുഴ 20,500, കോതമംഗലം 24,200, തൊടുപുഴ 24,800. മഞ്ഞൾ ക്വിൻ്റലിന് കൊച്ചി 16,000, കോതമംഗലം 16,300, തൊടുപുഴ 21,000. പുൽത്തൈലം ക്വിൻ്റലിന് കൊച്ചി 1,47,000, ആലുവ 1,55,000. കശുവണ്ടി പരിപ്പ് ക്വിൻ്റലിന് കൊല്ലം 78,100. പൈനാപ്പിൾ ക്വിൻ്റലിന് എറണാകുളം 2,000. അടയ്ക്ക 1,000, എറണാകുളം 4,600. നേന്ത്രക്കായ് പച്ച ക്വിൻ്റലിന് എറണാകുളം 5,000, ആലുവ 4,400. നിങ്ങൾ കേട്ടത് വിപണി, ഇന്നത്തെ കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇൻ്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് 102.3. ഇനി 7:25 വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ആഗോള വെല്ലുവിളികൾക്കിടയിലും അവസരങ്ങളുടെ നാടായി ഇന്ത്യ വളർന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പുതിയ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. ലോകോത്തര നിലവാരമുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ തദ്ദേശീയമായി വികസിപ്പിക്കുന്നതിൽ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് മികച്ച സംഭാവന നൽകിയതായി കേന്ദ്രസഹമന്ത്രി ജിതേന്ദ്രസിംഗ്. ഹ്രസ്വ ഹജ്ജ് പാക്കേജിന് നാളെ തുടക്കമാകും. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വിമാനം കൊച്ചിയിൽ നിന്ന്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ അടുത്ത 5 ദിവസം കേരളത്തിൽ ഇടിമിന്നലോ

0: കൂടിയ മഴയ്ക്ക് സാധ്യത. കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയും നെതർലൻഡ്സും വിശ്വസ്ത പങ്കാളികളായി ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി നെതർലൻഡ്സിലെത്തിയ പ്രധാനമന്ത്രി ഇന്ത്യൻ സമൂഹവുമായി സംവദിച്ചു. ഊർജ്ജ പ്രതിസന്ധി, സംഘർഷം തുടങ്ങി നിരവധി അപ്രതീക്ഷിത വെല്ലുവിളികളാണ് ലോകരാഷ്ട്രങ്ങൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരം വെല്ലുവിളികൾ പരിഹരിച്ചില്ലെങ്കിൽ വികസനത്തെ പ്രതികൂലമായി ബാധിക്കുക മാത്രമല്ല വലിയ ഒരു ജനവിഭാഗത്തെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുമെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു.
1: ये दशक दुनिया के लिए आपदाओं का दशक बन रहा है. हम सभी देख रहे हैं, अगर ये स्थितियां तेजी से नहीं बदली गई तो बीते अनेक दशकों की उपलब्धियों पर पानी फिर जाएगा. दुनिया की बहुत बड़ी आबादी फिर से गरीबी के दलदल में चली जाएगी.
0: 21-ാം നൂറ്റാണ്ടിൽ സാങ്കേതികവിദ്യയും മാനവിക മൂല്യങ്ങളും ഒരുപോലെ മുന്നോട്ട് നയിക്കുന്ന അവസരങ്ങളുടെ നാടായാണ് ഇന്ത്യ വളരുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പര്യടനം ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ ഭാഗമായുള്ള ആദ്യത്തെ സുപ്രധാന ചുവടുവയ്പ്പെന്ന് വിദഗ്ധ വിലയിരുത്തൽ. ഈ വർഷം ജനുവരിയിൽ രൂപം കൊണ്ട കരാർ ഇന്ത്യയ്ക്കും സ്വീഡൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇടയിലുള്ള വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക സഹകരണം എന്നീ മേഖലകളിൽ പുതിയ വഴികൾ തുറക്കുമെന്നാണ് കണക്കാക്കുന്നത്. ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള ശക്തമായ വ്യാവസായിക സഹകരണം, ബിസിനസ് അവസരങ്ങൾ എന്നിവ വ്യാപാര കരാറിൽ ഉയർന്നുവരുന്ന സാധ്യതകളെക്കുറിച്ച് സ്വീഡൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കേരളത്തിൽ പുതിയ മന്ത്രിസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. നാളെ ഉച്ചയ്ക്ക് മുൻപ് മുഖ്യമന്ത്രിയുടെയും 20 മന്ത്രിമാരുടെയും പട്ടിക ഗവർണർക്ക് സമർപ്പിക്കുമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. തിങ്കളാഴ്ചയാണ് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യുഡിഎഫ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ 10-ന് നടക്കുന്ന ചടങ്ങിൽ തമിഴ്നാട്, കർണാടക, തെലങ്കാന മുഖ്യമന്ത്രിമാർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. നിയുക്ത മുഖ്യമന്ത്രിയുടെ ക്ഷണപ്രകാരം ബിജെപി എംഎൽഎമാർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് നിയുക്ത എംഎൽഎയും ബിജെപി സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലോകോത്തര നിലവാരമുള്ളതും ചെലവ് കുറഞ്ഞതുമായ തദ്ദേശീയ മെഡിക്കൽ ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിൽ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് മികച്ച സംഭാവനകളാണ് നൽകിയിട്ടുള്ളതെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. തിരുവനന്തപുരത്തെ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആന്റ് ടെക്നോളജിയുടെ 42-ാമത് ബിരുദദാന ചടങ്ങിൽ വീഡിയോ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പുതുതായി വികസിപ്പിച്ച പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന ബ്ലോക്ക്, ന്യൂറോ സർജറി, കാർഡിയാക് സയൻസ് വിഭാഗങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ ബിരുദദാന പ്രസംഗം നടത്തി. പ്രാഥമിക ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്തുന്ന നടപടികളാണ് കേന്ദ്രം രാജ്യത്ത് പിന്തുടരുന്നതെന്ന് അവർ പറഞ്ഞു. ചടങ്ങിൽ 130 സീനിയർ റെസിഡന്റുമാർക്കും വിദ്യാർത്ഥികൾക്കുമുള്ള ബിരുദങ്ങളും ഡിപ്ലോമകളും സമ്മാനിച്ചു. തീർത്ഥാടകരുടെ അഭ്യർത്ഥന പ്രകാരം പ്രധാന ഹജ്ജ് കർമ്മങ്ങൾക്ക് ശേഷം മടങ്ങിവരാൻ സാധിക്കുന്ന രീതിയിലുള്ള ഹ്രസ്വ ഹജ്ജ് പാക്കേജിന് നാളെ തുടക്കമാകും. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വിമാനം നാളെ കൊച്ചിയിൽ നിന്നും പുറപ്പെട്ട് ജൂൺ 5-ന് മടങ്ങിയെത്തും. നാളെ ഉച്ചയ്ക്ക് 12:30-ന് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെടുന്ന വിമാനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഹ്രസ്വ ഹജ്ജിനുള്ള വിമാന സർവീസ് കൊച്ചിക്ക് പുറമെ ചെന്നൈ, ഡൽഹി, മുംബൈ, ബംഗളൂരു, ഹൈദരാബാദ്, അഹമ്മദാബാദ് എന്നീ നഗരങ്ങളിൽ നിന്നും പുറപ്പെടും. സിബിഎസ്ഇ 12-ാം ക്ലാസ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്കായി 2 ഘട്ടങ്ങളിലായുള്ള പുനഃപരിശോധനാ സംവിധാനം ഏർപ്പെടുത്തിയതായി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. 1-ാം ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് മൂല്യനിർണ്ണയം കഴിഞ്ഞ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾക്കായി ഈ മാസം 19 മുതൽ 22 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ഒരു വിഷയത്തിന് 700 രൂപയാണ് ഫീസ്. 2-ാം ഘട്ടത്തിൽ മാർക്കുകളിലെ വ്യത്യാസങ്ങൾ പരിശോധിക്കുന്നതിനോ വീണ്ടും മൂല്യനിർണ്ണയം നടത്തുന്നതിനോ ഈ മാസം 26 മുതൽ 29 വരെ അപേക്ഷ നൽകാമെന്നും സിബിഎസ്ഇ അറിയിച്ചു. നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ച കേസിൽ ഒരാളെ കൂടി സിബിഐ അറസ്റ്റ് ചെയ്തു. പ്രധാന പ്രതി എന്ന് സംശയിക്കുന്ന മുതിർന്ന ബോട്ടണി അധ്യാപിക മനീഷ ഗുരുനാഥ് മന്ദാരെയാണ് സിബിഐ പൂനെയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്.

0: നീറ്റ് യു ജി പരീക്ഷാ നടപടികളിൽ പങ്കാളിയായിരുന്ന ഇവരെ വിദഗ്ധയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നിയമിച്ചിരുന്നു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഇതുവരെ 9 പേരെയാണ് അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഓപ്പറേഷൻ റേജ് പില്ലിലൂടെ വൻ മയക്കുമരുന്ന് വേട്ടയുമായി ഇന്ത്യ. 182 കോടി രൂപയുടെ ക്യാപ്റ്റഗൺ എന്ന കൃത്രിമ ഉത്തേജക മരുന്നാണ് ഇന്ത്യൻ ഏജൻസികൾ പിടിച്ചെടുത്തത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് സമൂഹമാധ്യമ പോസ്റ്റിലൂടെ ഇക്കാര്യം അറിയിച്ചത്. മയക്കുമരുന്നുമായി മധ്യേഷ്യയിലേക്ക് പോകുകയായിരുന്ന ഒരു വിദേശ പൌരനെ അറസ്റ്റ് ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. ഇതിനായി പ്രയത്നിച്ച നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയിലെ ഉദ്യോഗസ്ഥരെ ശ്രീ അമിത്ഷാ അഭിനന്ദിച്ചു. ഭീകരവാദ പ്രോത്സാഹനവും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളും പാകിസ്ഥാൻ അവസാനിപ്പിക്കണമെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ന്യൂഡൽഹിയിൽ സേനാ സംവാദിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്തരം പ്രവൃത്തികൾ തുടരുകയാണെങ്കിൽ ഭൂമിശാസ്ത്രത്തിന്റെ ഭാഗമായിരിക്കണോ ചരിത്രത്തിന്റെ ഭാഗമായിരിക്കണോ എന്ന് അവർ തന്നെ തീരുമാനിക്കേണ്ടി വരുമെന്നും ശ്രീ ദ്വിവേദി പറഞ്ഞു.
2: I think if you have heard me earlier, what I have said that Pakistan, if it continues to harbor terrorists and operate against India, then they have to decide whether they want to be part of the geography or history or not.
0: റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി അടുത്തയാഴ്ച ബീജിംഗിലെത്തും. ഈ മാസം 19-20 തീയതികളിലാണ് സന്ദർശനം. ഉഭയകക്ഷി ബന്ധം, പ്രധാന അന്താരാഷ്ട്ര പ്രാദേശിക സാമ്പത്തിക സഹകരണം തുടങ്ങിയ വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. ബംഗാൾ ഉൾക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 5 ദിവസം കേരളത്തിലും മാഹിയിലും മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം തെക്ക് കിഴക്കൻ അറബിക്കടലിന്റെയും ആൻഡമാൻ ദ്വീപുകളുടെയും ചില ഭാഗങ്ങളിൽ ഇന്ന് കാലവർഷം എത്തിയതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. ടോസ് നേടിയ ഗുജറാത്ത് ടൈറ്റൻസ് ബൌളിംഗ് തെരഞ്ഞെടുത്തു. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിലാണ് മത്സരം. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ചുള്ള സൈക്ലത്തോൺ നാളെ തിരുവനന്തപുരത്ത് നടക്കും. രാജ്യത്തെ ആകാശവാണി നിലയങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായി നടത്തിവരുന്ന ആഘോഷങ്ങളുടെ ഭാഗമായാണ് തിരുവനന്തപുരം പ്രാദേശിക നിലയം സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നത്. രാവിലെ 7:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇന്ത്യൻ പെട്രോളിയം കമ്പനികൾ ഭൂട്ടാനിലേക്ക് വിതരണം ചെയ്യുന്ന പെട്രോൾ ഇന്ത്യയിലേക്കാൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് അവിടെ വിൽക്കുന്നുണ്ടെന്ന് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഔദ്യോഗിക ഉറവിടങ്ങൾ വഴി ഭൂട്ടാനിലെ പെട്രോളിന്റെ ചില്ലറ വിൽപ്പന വില പരിശോധിക്കാൻ സാധിക്കുമെന്ന് PIB അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള വെല്ലുവിളികൾക്കിടയിലും അവസരങ്ങളുടെ നാടായി ഇന്ത്യ വളർന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പുതിയ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. ലോകോത്തര നിലവാരമുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ തദ്ദേശീയമായി വികസിപ്പിക്കുന്നതിൽ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് മികച്ച സംഭാവന നൽകിയതായി കേന്ദ്രസഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ഹ്രസ്വ ഹജ്ജ് പാക്കേജിന് നാളെ തുടക്കമാകും. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വിമാനം കൊച്ചിയിൽ നിന്ന്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ അടുത്ത 5 ദിവസം കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

0: FM Evening. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ എഫ് എം ഇവനിംഗ് പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
1: സമകാലികം.
2: എല്ലാ വർഷവും മെയ് 16 അന്താരാഷ്ട്ര പ്രകാശ ദിനമായി ആചരിക്കുന്നു. വിജ്ഞാനം, വിദ്യാഭ്യാസം, സാമൂഹികം, സാങ്കേതികം ഈ രംഗങ്ങളിൽ പ്രകാശത്തിന്റെ പ്രാധാന്യം മുൻനിർത്തിയാണ് ഈ ദിനാചരണം. അതിന്റെ ഭാഗമായി ലോകമെമ്പാടും വിദ്യാഭ്യാസ പ്രദർശനങ്ങൾ, ശാസ്ത്രീയ പ്രകടനങ്ങൾ, പൊതുപ്രഭാഷണങ്ങൾ തുടങ്ങിയവ സംഘടിപ്പിക്കുന്നു. മെയ് 16 ലോക പ്രകാശദിനമായി തെരഞ്ഞെടുക്കാൻ ഒരു കാരണമുണ്ട്. അതായത് 1960 മെയ് 16 ലേസർ സാങ്കേതിക വിദ്യ ആദ്യമായി പ്രമുഖ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ തിയഡോർ മെൻ ആക്ടിവേറ്റ് ചെയ്തത്. 2026 അന്താരാഷ്ട്ര പ്രകാശദിന സന്ദേശം സുസ്ഥിര ഭാവിയിലേക്കുള്ള വെളിച്ചം എന്നതാണ്. പ്രകാശാധിഷ്ഠിത സാങ്കേതിക വിദ്യകളും ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളും സുസ്ഥിരത, ഹരിത ഊർജം, കൃഷി, UN വികസന ലക്ഷ്യങ്ങൾ എന്നിവയിൽ എങ്ങനെ സംഭാവന ചെയ്യുന്നു എന്നതാണ് പ്രമേയത്തിന്റെ ഉള്ളടക്കം. ദൈനംദിന ജീവിതത്തിൽ പ്രകാശത്തിന്റെ പ്രാധാന്യം പങ്കുവയ്ക്കുകയാണ് ഇന്നത്തെ സമകാലികത്തിൽ.
3: ഇന്ന് ഇന്റർനാഷണൽ ഡേ ഓഫ് ലൈറ്റ് അഥവാ അന്താരാഷ്ട്ര പ്രകാശ ദിനമാണ്. പ്രകാശം എന്നത് നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കൾ കാണാൻ സഹായിക്കുന്ന ഒരു ഊർജമാണ്.
2: ഫിസിക്സ് അധ്യാപകൻ ഡോക്ടർ വിപുൽ മുരളി.
3: ശാസ്ത്രത്തിൽ പ്രകാശത്തെ ഒരു എനർജി അഥവാ ഊർജ രൂപമായിട്ടാണ് വിശദീകരിക്കുന്നത്. പ്രകാശം തരംഗങ്ങളായി സഞ്ചരിക്കുന്നു. പ്രകാശമില്ലെങ്കിൽ നമ്മുടെ കണ്ണുകൾക്ക് വസ്തുക്കളെ കാണാൻ കഴിയില്ല. നമ്മുടെ ഏറ്റവും വലിയ പ്രകാശ ഉറവിടം എന്ന് പറയുന്നത് സൂര്യനാണ്. സൂര്യപ്രകാശമില്ലാതെ ഭൂമിയിൽ ജീവൻ നിലനിൽക്കില്ല. ചെടികൾ സൂര്യപ്രകാശം ഉപയോഗിച്ച് സ്വന്തം ഭക്ഷണം നിർമ്മിക്കുന്നു. ഇതിനെ ഫോട്ടോസിന്തസിസ് എന്ന് നമ്മൾ പറയുന്നു. ഈ പ്രക്രിയയിലൂടെയാണ് മനുഷ്യർക്കും മൃഗങ്ങൾക്കും ജീവിക്കാൻ ആവശ്യമായ ഭക്ഷണവും ഓക്സിജൻ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രകാശം ജീവന്റെ അടിസ്ഥാനമാണ് എന്ന് പറയാം. നമ്മുടെ ദിവസേനയുള്ള ജീവിതത്തിലും പ്രകാശം വളരെ പ്രധാനമാണ്. രാവിലെ സൂര്യോദയം മുതൽ രാത്രി വീടുകളിലെ വിളക്കുകൾ വരെ എല്ലായിടത്തും പ്രകാശത്തിന്റെ സാന്നിധ്യമുണ്ട്. ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും പ്രകാശത്തിന്റെ പങ്ക് വളരെ വലുതാണ്. മൈക്രോസ്കോപ്പുകൾ പ്രകാശം ഉപയോഗിച്ച ചെറുജീവികളെ കാണാൻ സഹായിക്കുന്ന പോലെ ടെലസ്കോപ്പുകൾ വഴി ബഹിരാകാശത്തിലെ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും പഠിക്കാൻ കഴിയും. സൗരോർജം സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന ശുദ്ധമായ ഊർജമാണ്. ഇന്നത്തെ ഇന്റർനെറ്റ് സംവിധാനത്തിലും ഫൈബർ ഒപ്റ്റിക് സാങ്കേതിക വിദ്യയിലും പ്രകാശം ഉപയോഗിക്കുന്നു. പ്രകാശം വെറും വെളിച്ചമല്ല, അത് അറിവിന്റെയും ശാസ്ത്രത്തിന്റെയും പുരോഗതിയുടെയും പ്രതീകമാണ്. ഈ അന്താരാഷ്ട്ര പ്രകാശ ദിനത്തിൽ ശാസ്ത്രത്തെ കൂടുതൽ സ്നേഹിക്കാനും പ്രകൃതിയെ സംരക്ഷിക്കാനും ഊർജം പാഴാക്കാതെ ഉപയോഗിക്കാനും നമ്മൾ എല്ലാവർക്കും ശ്രമിക്കാം.
4: മനുഷ്യ വംശത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വഴി തെളിച്ചത് വെളിച്ചമാണ് എന്ന് പറയാം.
2: കവിയും എഴുത്തുകാരിയുമായ VM ഗിരിജ.
4: തീയും വെളിച്ചവും, അതുകൊണ്ട് തന്നെ എല്ലാ പ്രാചീന സംസ്കാരങ്ങളിലും സാഹിത്യത്തിലും കലകളിലും ഒക്കെ ഈ വെളിച്ചത്തിന്റെ ഒരു സാന്നിധ്യമുണ്ട്. തമസോമ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതംഗമയ. തമസിൽ നിന്ന് ഞങ്ങൾ ജ്യോതിസിലേക്ക് പോകുമാറാകട്ടെ, മൃത്യുവിൽ നിന്ന് അമൃതത്തിലേക്ക്, അങ്ങനെയുള്ള ഉപനിഷത്ത് വചനങ്ങളൊക്കെ പ്രശസ്തമാണല്ലോ. ഭാഗവതത്തിന്റെ തുടക്കത്തില് എപ്പോഴും സൂതനാണല്ലോ കഥ പറയുന്നത്. സൂതനോട് ശൗനകമുനി പറയാണ്, അജ്ഞാന ത്വാന്ത വിധ്വംസ കോടി സൂര്യ സമപ്രഭ സൂതാഖ്യാഹി, അങ്ങനെയാണ് പറയുന്നത്. അജ്ഞാനമാകുന്ന ത്വാന്തത്തിനെ, അതായത് ഇരുളിനെ അകറ്റുന്ന കോടി സൂര്യന്മാരുടെ സമപ്രഭയുള്ളവനെ. അപ്പൊ എപ്പോഴും നമ്മുടെ ആഖ്യാനങ്ങള്, പുരാണങ്ങള്, ഇതിഹാസങ്ങള്, വേദങ്ങള്, അത് ഇന്ത്യ എന്ന് വിളിക്കപ്പെടുന്ന ഈയൊരു ഇപ്പോൾ വിളിക്കപ്പെടുന്ന ഈയൊരു ഭൂഖണ്ഡത്തിലെ ഉണ്ടായ സാഹിത്യകൃതികളെ പറ്റി എല്ലാം പറയാവുന്നതാണ്. എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയായിരിക്കും. കാരണം ഇരുട്ട് വന്നാൽ പിന്നെ എന്താണെന്ന് അറിയില്ലല്ലോ. ഇരുട്ടിൽ വളരെയധികം പതുങ്ങി നിൽക്കുന്ന എന്തൊക്കെയോ അപകടങ്ങളുണ്ട്. അതായിരുന്നല്ലോ ആദ്യത്തെ ഒരു പേടി മനുഷ്യവംശത്തിന്റെ തന്നെ. അപ്പൊ ഇരുട്ട് മാഞ്ഞു പോകുന്നതായിരുന്നു ഏറ്റവും അധികമുള്ളൊരു സാന്ത്വനം. അതുകൊണ്ടാണ് ഉഷസ്സിനെ പറഞ്ഞത് ഇത്രയധികം ഒരുപാട് ഋക്കുകളുണ്ട്. ഋക്ക് എന്ന് പറഞ്ഞ ഋഗ്വേദത്തിലെ സൂക്തം. ആ ഇരുട്ടുമായിട്ടാണ് നമ്മളുടെ അറിവില്ലായ്മയെ തത്വചിന്തയിലായാലും മതത്തിലായാലും എല്ലാം ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഇപ്പൊ ഗുരു എന്ന് പറഞ്ഞാൽ ഇരുട്ടിൽ നിന്ന് നയിക്കുന്നവനാണ്, വെളിച്ചത്തിലേക്ക് നയിക്കുന്നവനാണെന്ന് പറയുമല്ലോ. ഇന്ത്യയിലെ എല്ലാ ആഘോഷങ്ങളും എടുത്തപ്പോഴും നമ്മളെപ്പോഴും പറയുന്ന തിന്മയിൽ നിന്ന് നന്മയിലേക്കും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും നയിക്കുന്ന ഒരു ഉത്സവമാണ് ഇത് എന്ന് പറയും. ഇപ്പൊ ദീപാവലിയെ കുറിച്ച്, അങ്ങനെ മിക്ക ഉത്സവങ്ങളെ കുറിച്ച് നമ്മൾ അങ്ങനെ പറയും.

0: നമ്മളുടെ മനസ്സിന്റെ ആദിമമായിട്ടുള്ളൊരു പേടിയും ആദിമമായിട്ടുള്ളൊരു സന്തോഷവുമാണ് ഇരുട്ടും വെളിച്ചവും. ആ ദ്വന്ദ്വത്തിനെ സംബോധന ചെയ്ത് മാത്രമേ സംസ്കാരത്തിന് പോവാൻ പറ്റിയിട്ടുള്ളൂ. അതാണ് ഈ വെളിച്ചത്തിന്റെ ഒരു പ്രാധാന്യം. വെളിച്ചം വന്നപ്പോ, വൈദ്യുതി വിളക്കുകൾ വന്നപ്പോ, യക്ഷികളും ഭൂതങ്ങളും ചെകുത്താന്മാരും പ്രേതങ്ങളും ഒക്കെ ഇല്ലാതായെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ഇരുട്ടുണ്ടാക്കുന്ന പേടിയാണ് അതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നർത്ഥം.
1: സൂര്യപ്രകാശം അല്ലെങ്കിൽ വെളിച്ചം മനുഷ്യന്റെ ശാരീരിക മാനസിക ആരോഗ്യത്തെ വളരെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്.
2: സൈക്കോളജിസ്റ്റ് CBA.
1: അതിന്റെ ഒരു ശാസ്ത്രീയ വശം പറയുകയാണെങ്കിൽ, നമ്മുടെ കണ്ണുകളിലൂടെ വെളിച്ചം തലച്ചോറിലേക്ക് എത്തുന്നു. ഇത് നമ്മുടെ തലച്ചോറിനെ സജീവമാക്കുന്നു. നാം നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കായി പ്രാപ്തരാകുന്നു. ഉന്മേഷം

0: ഒക്കെ ഇല്ലാതായെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, ഇരുട്ടുണ്ടാക്കുന്ന പേടിയാണ് അതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നർത്ഥം.
1: സൂര്യപ്രകാശം അല്ലെങ്കിൽ വെളിച്ചം മനുഷ്യന്റെ ശാരീരിക മാനസിക ആരോഗ്യത്തെ വളരെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്.
2: സൈക്കോളജിസ്റ്റ് സിബിഎ.
1: അതിന്റെ ഒരു ശാസ്ത്രീയ വശം പറയുകയാണെങ്കിൽ, നമ്മുടെ കണ്ണുകളിലൂടെ വെളിച്ചം തലച്ചോറിലേക്ക് എത്തുന്നു. ഇത് നമ്മുടെ തലച്ചോറിനെ സജീവമാക്കുന്നു. നാം നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കായി പ്രാപ്തരാകുന്നു, ഉന്മേഷഭരിതരാകുന്നു. ഇതിന്റെ അർത്ഥം സൂര്യപ്രകാശം നമ്മുടെ സ്വാഭാവികമായ ജൈവ ഘടികാരത്തെ വളരെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ സൺലൈറ്റ് ഒരു നാച്ചുറൽ തെറപ്പിയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇത് സെറട്ടോണിൻ വർദ്ധിപ്പിക്കുന്നു, ഇമോഷണൽ സ്റ്റെബിലിറ്റിയും സന്തോഷവും നമുക്ക് തരുന്നു. സെറട്ടോണിൻ, ഡോപ്പമിൻ തുടങ്ങിയവയൊക്കെ ഹാപ്പി ഹോർമോൺസ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഇവയെല്ലാം നമ്മുടെ മോട്ടിവേഷൻ കൂട്ടുന്നു, നമ്മളെ ഫോക്കസ്ഡ് ആകുന്നു, നമ്മുടെ ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കുന്നു. മെലറ്റോണിൻ എന്ന് പറയുന്നത് ശരിയായ ഉറക്കത്തെ ഉറപ്പാക്കുന്ന ഒന്നാണ്. ഉറക്കം ശരിയായാൽ മെന്റൽ ഹെൽത്ത് നന്നാകുന്നു, നമ്മൾ സ്വയം മെച്ചപ്പെടാൻ തുടങ്ങുന്നു. ഇനി മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയാണ്. ഇന്നത്തെ കാലത്ത് പലരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഇത്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം മതിയായ സൺലൈറ്റ് എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ നമ്മുടെ ജീവിതശൈലി വളരെ വലിയ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും യുവതലമുറയിൽ ആങ്സൈറ്റി, ഡിപ്രഷൻ, സ്ട്രെസ് എന്നീ പ്രശ്നങ്ങൾ കൂടുതലായി കാണുന്നത് ഈ ജീവിതശൈലി പിന്തുടരുന്നത് മൂലമാണ്. വളരെ വൈകിയുള്ള ഉറക്കം, വൈകിയുള്ള ഉണരൽ, ഇൻഡോർ ആക്ടിവിറ്റീസ്, ഇതൊക്കെയാണ് ഇതിന്റെ മേജർ ആയിട്ടുള്ള റീസൺസ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇപ്പൊ കുട്ടികളുടെ കാര്യമൊക്കെ എടുക്കുകയാണെങ്കിൽ വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂളിലാണ് ഈ കുട്ടികൾ പോകുന്നത്. വളരെ നേരത്തെ തന്നെ ട്യൂഷനും മറ്റും ആരംഭിക്കുന്നു, പിന്നീട് ബസ്സിലും മറ്റും കയറി സ്കൂളിലേക്ക് എത്തുന്നു. അവിടെയും ഒരു ഡയറക്റ്റ് സൺലൈറ്റ് എക്സ്പോഷർ കുഞ്ഞുങ്ങൾക്ക് കുറയുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപോലെ മോട്ടിവേഷൻ, ഉത്സാഹം, ഇതിനെയെല്ലാം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. കാരണം സൺലൈറ്റ് ഡയറക്റ്റ് ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നില്ല. നമ്മളിപ്പോ സൺലൈറ്റിനെ കുറിച്ച് ഇത്രയും ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും പൊതുസമൂഹത്തിൽ വെളിച്ചത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെയധികം ചർച്ചകൾ ഇനിയും ആവശ്യമാണ്. അത് നമ്മുടെ മാനസിക ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒന്നാണ് എന്നുള്ളത് എല്ലാവരും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു.
3: പ്രകാശത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സംസ്കൃത ഭാഷയിൽ പ്രകാശം എന്ന പദത്തിന് പലതരത്തിലുള്ള അർത്ഥങ്ങളുണ്ട്.
2: തൃപ്പൂണിത്തുറ ഗവൺമെന്റ് സംസ്കൃത കോളേജ് സാഹിത്യ വിഭാഗം മേധാവി പ്രൊഫസർ ഡോക്ടർ സരിത മഹേശ്വരൻ.
3: വെളിച്ചം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരർത്ഥം, തമസിന്റെ അഭാവം, ഇരുട്ടില്ലായ്മ എന്നൊരർത്ഥം, അതോടൊപ്പം തന്നെ എല്ലാവരും കാണുന്ന വിധത്തിൽ, എല്ലാവരും അറിയുന്ന വിധത്തിൽ എന്നൊരർത്ഥമുണ്ട്. അതിൽ നിന്ന് പുറപ്പെടുക, പുറത്തേക്ക് വരിക, ഒഴുകി വരിക തുടങ്ങിയിട്ടുള്ള അർത്ഥങ്ങളൊക്കെയുള്ള ഒരു നാനാർത്ഥക പദമാണ് പ്രകാശം. അതുപോലെ സംസ്കൃതത്തിലെ പല ഗ്രന്ഥങ്ങൾക്കും, പ്രത്യേകിച്ച് ചില കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ടതായിട്ടുള്ള ഗ്രന്ഥങ്ങൾ, പുതിയ ഗ്രന്ഥങ്ങളല്ല, പുതിയ പുസ്തകങ്ങൾക്ക് അങ്ങനെ പേരുകള്, ഇത്തരത്തിലുള്ള പ്രകാശം എന്ന പേരൊന്നും ചേർത്ത് കാണാനില്ല. പഴയ കാലഘട്ടങ്ങളില് ഏതാണ്ടൊരു 1000 AD, അതുപോലെ 1500 AD വരെയുള്ള കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ടതായ പുസ്തകങ്ങളിൽ പലതിനും പ്രകാശം എന്നുള്ള പേര് കൂട്ടിച്ചേർത്ത് അങ്ങനെ പേരിട്ടിരിക്കുന്നതായിട്ട് കാണാറുണ്ട്. അതിൽ ചില പേരുകളാണ് കാവ്യപ്രകാശം, ശൃംഗാരപ്രകാശം, ന്യായപ്രകാശം, സത്യാർത്ഥ പ്രകാശം, ശില്പപ്രകാശം തുടങ്ങി ധാരാളമുണ്ട്. ഇതുപോലെ ഈ പ്രകാശം എന്നുള്ള ഒരു ഭാഗം കൂടി ചേർത്തുകൊണ്ട് പുസ്തകങ്ങൾക്ക് പേരിടുന്നതിന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് പ്രകാശം എന്നുള്ള പദത്തിന് കേവലം വെളിച്ചം ഏതെങ്കിലും വിളക്കുകളിൽ നിന്നോ അല്ലെങ്കിൽ സൂര്യനിൽ നിന്നോ ചന്ദ്രനിൽ നിന്നോ ഒന്നും മാത്രമല്ലാതെ പ്രകാശ പദത്തിന് അറിവ് എന്നുള്ള അർത്ഥമുണ്ട് എന്നുള്ളത് കാണിക്കാൻ തന്നെയായിരിക്കണം അങ്ങനെ പേരിട്ടത്. പുസ്തകങ്ങളുടെ അധ്യായം ആയിട്ട് വിഭജിക്കുന്നതിനും പ്രകാശം എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നു. അതുപോലെ വ്യാഖ്യാനങ്ങൾക്ക് പ്രകാശം എന്ന പേര് കൊടുക്കുന്ന ഒരു പതിവുണ്ട്. സംസ്കൃത നാട്യ വിഷയങ്ങളെക്കുറിച്ച് എഴുതിയ ദശരൂപകം എന്ന പേരുള്ള പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗ്രന്ഥമുണ്ട്. ആ പുസ്തകത്തിന്റെ വ്യാഖ്യാനത്തിനും കൊടുത്തിരിക്കുന്ന പേര് പ്രകാശം എന്ന് തന്നെയാണ്. തത്വചിന്താമണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനത്തിന്റെ പേര് ദീധിതി പ്രകാശം എന്നാണ്. അപ്പോ ഇവിടേക്ക് എടുത്തു നോക്കുമ്പോഴും പ്രകാശത്തിന് അറിവ് എന്നുള്ള ഒന്നുകൂടി വ്യക്തമാക്കി തരിക എന്നുള്ള ഒരർത്ഥം കാണാൻ പറ്റും. ഇനി അതല്ലാതെ മറ്റൊരു തരത്തില് പ്രകാശം എന്ന പദം ഒരു സാങ്കേതിക പദമായിട്ട് നാടകങ്ങളിൽ ഉപയോഗിക്കുന്നതായിട്ടും കാണാനുണ്ട്. അറിവ് എന്നുള്ള അർത്ഥത്തെ ദ്യോതിപ്പിക്കുന്നതായിട്ടുള്ള ധാരാളം വരികൾ നേരിട്ട് പ്രകാശം എന്നുള്ള വാക്കിലല്ല എങ്കിലും പ്രകാശത്തിന് അറിവ് എന്നുള്ള അർത്ഥമുണ്ട് എന്ന് കാണിക്കുന്ന ധാരാളം സൂക്തികള് സംസ്കൃതത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇതമന്ധം തമ കൃത്സ്നം ജായേത ഭുവനത്രയം യതി ശബ്ദാഹ്വയം ജ്യോതി ആ സംസാരം ന ദീപ്യതേ എന്ന്. ഈ

0: പ്രപഞ്ചം മുഴുവനും ഇരുട്ടിലാണ്ടു പോയേനെ ശബ്ദമെന്ന് പേരുള്ള ആ വെളിച്ചം സഞ്ചരിച്ചില്ലായിരുന്നുവെങ്കിൽ എന്ന് പറയുന്ന ആചാര്യ ദണ്ഡിയുടെ ഒരു സൂക്തിയുണ്ട്. അതുപോലെ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള സൂക്തികളാണ് തമസോമാ ജ്യോതിർഗമയ അസതോമാ സദ്ഗമയ മൃത്യോർമാ അമൃതം ഗമയ എന്നുള്ളത്. അവിടെയും തമസോമാ ജ്യോതിർഗമയ എന്നുള്ള ആ വരിക്ക് ഇരുട്ടിൽ നിന്നും ഞങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. അവിടെയും ഇരുട്ടും വെളിച്ചവും എന്നുള്ളത് കേവലം വാച്യാർത്ഥത്തിലല്ല, ഇരുട്ട് എന്നുള്ളതിന് അജ്ഞാനമെന്നും വെളിച്ചമെന്നുള്ളതിന് അറിവ് വിജ്ഞാനം എന്നുള്ള അർത്ഥവുമാണ് വരുന്നത്. ഇനി ഇതുപോലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഗായത്രി മന്ത്രമെടുത്താൽ അവിടെയുണ്ട് ഓം ഭൂർഭുവസ്വ തത്സവിതുർവരേണ്യം ഭർഗോദേവസ്യ ധീമഹി ധിയോ യോനഃ പ്രചോദയാത് എന്ന് പറയുന്ന ആ മന്ത്രം. ഇവിടെ ആദിത്യദേവനോടുള്ള പ്രാർത്ഥന എങ്ങനെയാണോ ആദിത്യൻ വളരെ തെളിഞ്ഞ് ശോഭയോടുകൂടി നിൽക്കുന്നത്, അതേപോലെ തന്നെ നമ്മുടെ ബുദ്ധിയെ ആരാധിക്കുന്നവരുടെയൊക്കെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുമാറാകട്ടെ എന്ന് പറയുന്ന പ്രാർത്ഥന. ഇങ്ങനെ നോക്കിയാല് പ്രകാശം എന്ന് പറഞ്ഞ പദത്തിന് വളരെ ഉദാത്തമായിട്ടുള്ള ഒരു അർത്ഥമാണ് സംസ്കൃത ഭാഷയിൽ കൊടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ പ്രകാശപദം ചേർത്തിട്ടുള്ളതായ ചില വാക്കുകൾ കൂടി സൂചിപ്പിക്കാം. പ്രകാശക്രയം എന്ന് പറയുമ്പോൾ എല്ലാവരും കാണുക വളരെ പ്രത്യക്ഷമായി നടത്തുന്നതായ ക്രയവിക്രയങ്ങള് വ്യാപാരങ്ങള് അതിനെ പ്രകാശക്രയം എന്ന പേരില് പറഞ്ഞു കാണുന്നുണ്ട്. അതുപോലെ പ്രസിദ്ധമായിട്ടുള്ള മറ്റൊരു വാക്കാണ് പ്രകാശനാരി എന്നുള്ളത്. അവിടെ പ്രകാശം എന്നുള്ളതിന് ഇത് തന്നെയാണ്, എല്ലാവരുടെ മുമ്പിലും നിൽക്കുന്ന അല്ല ചങ്കൂറ്റമുള്ള എന്നുള്ള അർത്ഥത്തിലാണ് പ്രകാശനാരി പബ്ലിക് വുമൺ എന്നുള്ള അർത്ഥത്തില് അതിന്റെ പര്യായമായിട്ട് പറഞ്ഞു കാണുന്ന ഒരു വാക്കാണ്. അതില് ആ ഒരു വാക്കിന് ഗണിക എന്നുള്ള അർത്ഥവും അതുപോലെ തന്നെ ദേവദാസി എന്നുള്ള അർത്ഥം ഒക്കെ പറഞ്ഞു കാണാനുണ്ട്. നല്ല മിടുക്കുള്ള സമൂഹത്തിലേക്ക് ഇറങ്ങി വരാൻ ശക്തിയുള്ള ഒരു പെൺകുട്ടി ഒരു സ്ത്രീ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പ്രകാശനാരി എന്നുള്ള വാക്കൊക്കെ പ്രയോഗിക്കുന്നത്. വിഷ്ണു സഹസ്രനാമത്തിൽ എടുത്തു നോക്കിയാലുണ്ട് പ്രകാശാത്മാ പ്രതാപന എന്ന് പറയണതെങ്കില് പ്രകാശാത്മാവായിട്ടാണ് എന്നുള്ള ആ ഒരു വാക്ക്, അതായത് ആത്മാവിനെ പ്രകാശിപ്പിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലൊക്കെ വരുന്ന പദങ്ങൾ ധാരാളമായിട്ട് കാണാൻ പറ്റും. വേദാന്തം പോലെയുള്ള ദർശനങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ പ്രപഞ്ചത്തിന് ആധാരഭൂതമായിട്ടുള്ള ആ തത്വത്തിനെ അതിനെയും പ്രകാശമായിട്ട് ഉള്ളിലെ അറിവ് ആകുന്ന പ്രകാശമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രകാശം എന്നുള്ള പദം വളരെ ജാജ്വല്യമാനമായി വളരെ ശോഭായമാനമായി നിൽക്കുന്ന ഒരു പദമാണ്, സംസ്കൃത പദമാണത്. പ്രകാശ എന്നാണ് ആ വാക്ക് വരുന്നത്. അതിൽ നിന്ന് മലയാളത്തിലേക്ക് വരുമ്പോഴാണ് പ്രകാശം എന്ന ഒരു പദമായിട്ട് മാറുന്നത്.
1: പ്രകാശം എന്നത് കാഴ്ചയ്ക്കുതകുന്ന ഒന്നായി മാത്രം ചുരുങ്ങുന്നില്ല. ഭൂമിയിലെ ജീവനും അവയുടെ ശരിയായ വളർച്ചയും ശാസ്ത്രവും ചികിത്സാരംഗവും കലയും എഴുത്തും സംസ്കാരവുമെല്ലാം പ്രകാശം കൊണ്ടാണ് പുരോഗതി പ്രാപിച്ചത്. ഈ അന്താരാഷ്ട്ര പ്രകാശ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നതും അതുതന്നെയാണ്.
2: നിർവഹണം റിയ, സഹകരണം ഹസീന.
3: സമകാലികം
4: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

സേവന വാർത്തകൾ. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ റിഗർ ട്രെയിനി വിഭാഗത്തിൽ 40 സീറ്റുകൾ ഒഴിവുണ്ട്. യോഗ്യത 8 ക്ലാസ് പാസ്. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ അപേക്ഷിക്കേണ്ടതില്ല. പ്രായപരിധി 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെ. അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. അപേക്ഷകൾ www.cochinshipyard.in എന്ന വെബ്സൈറ്റ് വിലാസത്തിൽ സമർപ്പിക്കാം.

മണ്ണാർക്കാട് താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ ഒരു വർഷത്തേക്ക് സ്കാനിംഗ് സേവനങ്ങൾ ലഭ്യമാക്കാൻ താൽപര്യമുള്ള സ്ഥാപനങ്ങളിൽ നിന്നും ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട്. RSBY, KASE, KASP, JSSK, JSSK ന്യൂബോൺ ട്രൈബ് എന്നീ വിഭാഗങ്ങളിലേക്കാണ് സേവനം ലഭ്യമാക്കേണ്ടത്. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0492422459. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0492422459.

നാല് രണ്ട് രണ്ട് നാല് അഞ്ച് നാല് ഒൻപത്. കുറിച്ച്.

ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-doc.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.

0: പാലക്കാട് ജില്ലയിൽ ഒഴിവുള്ള അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് സംരംഭകരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള OMR പരീക്ഷ നാളെയാണ്. യോഗ്യരായ അപേക്ഷകരുടെ അഡ്മിറ്റ് കാർഡ് lbsedp.lbscenter.in എന്ന LBSന്റെ സൈറ്റിൽ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0491254418 ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0491254418.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.

0: പുന്നപ്ര ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പാചക സഹായികളെ താൽക്കാലികമായി നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 18-നും 45-നും ഇടയിൽ പ്രായമുള്ള 10-ാം ക്ലാസോ അതിനു മുകളിലോ വിദ്യാഭ്യാസ യോഗ്യതയുള്ള വനിതകൾ, ജാതി, വിദ്യാഭ്യാസ യോഗ്യത എന്നിവയുടെ രേഖകൾ സഹിതം സീനിയർ സൂപ്രണ്ട് ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ പുന്നപ്ര വാടക്കൽ PO 688-003 ആലപ്പുഴ എന്ന വിലാസത്തിൽ ഫോൺ നമ്പർ സഹിതം അപേക്ഷ നൽകേണ്ടതാണ്. അവസാന തീയതി 22 മാസം 2024 വൈകിട്ട് 4 മണി. പാചകവുമായി ബന്ധപ്പെട്ട ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ പാസ്സായിട്ടുള്ളവർക്ക് മുൻഗണനയുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9497-72-7049. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9497-72-7049.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: FM Evening തുടരുന്നു. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 54 മിനിറ്റ് 50 സെക്കൻഡ്.
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപെറ്റ പന്തിരുകലും
2: പണനാർ കൃഷി ആരംഭിച്ചു, വിത്ത് വിതച്ചു, തെങ്ങുകൾക്ക് വളമിട്ടു, നല്ലോണം അധ്വാനിച്ചു. പക്ഷേ ഫലമുണ്ടായില്ല. മലവെള്ളം കുത്തിയൊലിച്ച് കൃഷിയെല്ലാം നശിച്ചു. ഒരു കൊടുങ്കാറ്റുണ്ടായി, തെങ്ങുകൾ കടപുഴകി വീണു. പണനാർ ദുഃഖത്തിലാണ്ടു. കുഞ്ഞിക്കാളിയും ജീവിതത്തിൽ നാളിതുവരെ നല്ലതേ ചെയ്തിട്ടുള്ളൂ, എന്നിട്ടും ഇങ്ങനെയൊരു ദുരവസ്ഥ വന്നു ചേരാൻ എന്താണ് കാരണം? എത്ര ആലോചിച്ചിട്ടും പിടികിട്ടിയില്ല. പണനാർക്ക് ദേഷ്യം വന്നു. കുഞ്ഞിക്കാളിയുടെ നേർക്കയാൾ എടുത്തു ചാടി, നീ ഒരൊറ്റ ഒരുത്തിയാണ് ഇതിനെല്ലാം കാരണം.

0: പാർവതീദേവി സമ്മാനിച്ച മുത്തുമാല പൊട്ടിച്ചത് നീയാണ്. അട്ടയെ പിടിച്ച് മെത്തയെ കിടത്തിയ ഇങ്ങനെയൊക്കെ ഇരിക്കും. കുഞ്ഞിക്കാളിക്ക് കരച്ചിൽ വന്നു. മുത്തുമാല അറിയാതെ കയ്യിൽ നിന്നും വീണുപോയതാണ്. മാലയൊന്ന് പൊട്ടിയെന്ന് വെച്ച് അനർത്ഥം സംഭവിക്കുമോ? തന്റെ ഭർത്താവ് ഇത്ര മൂഢനോ? താൻ അട്ടയാണത്രേ അട്ട. ഞാൻ അട്ടയാണെങ്കിൽ നിങ്ങൾ അട്ടയുടെ കെട്ടിയോനാണ്. അവർ പൊട്ടിത്തെറിച്ചു. പാണനാർ നടാടെ ഭാര്യയെ പ്രഹരിച്ചു. ഇറങ്ങിപ്പോ ഇവിടുന്ന്, നിന്നെ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു, പാണനാർ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. കുഞ്ഞിക്കാളി നിറ കണ്ണോടെ അവിടെ നിന്നും ഇറങ്ങി. പാണനാർ ഇത്തവണയും പരാജയപ്പെട്ടിരിക്കുന്നു. പാർവതിക്ക് അളവറ്റ ദുഃഖം തോന്നി. നിർഭാഗ്യവാനായ മനുഷ്യൻ. വീണ്ടും ശ്രീപാർവതി ഭർത്താവിനെ സമീപിച്ചു. അറിഞ്ഞില്ലേ, നമ്മുടെ പാണനാരുടെ കൃഷിയെല്ലാം നശിച്ചു. അയാൾ ഭാര്യയെ ഉപേക്ഷിച്ചു. മഹാകഷ്ടം. പാർവതി ഭർത്താവിനെ സമീപിച്ചു. പാണനാരെ ഇങ്ങനെ സഹായിച്ചതുകൊണ്ട് യാതൊരു ഫലവുമില്ല പാർവതി. അധ്വാനിച്ചുണ്ടാക്കിയ ധനമേ നിലനിൽക്കൂ. ഇനിയും കൊടുത്തോളൂ വേണമെങ്കിൽ. പക്ഷേ അതൊന്നും നിലനിൽക്കില്ല, പരമേശ്വരൻ പറഞ്ഞു. അപ്പോൾ ഇനി എന്തു ചെയ്യും? പാണനാർ പാട്ടുകളുണ്ടാക്കി ഉടുക്കുകൊട്ടി പാടി നടക്കട്ടെ. അവൻ്റെ പാട്ട് കേട്ട് ലോകം ഉണരും. അവൻ്റെ വാസനയും അതിലാണ്. അപ്പോൾ ഭാര്യയോ? അവർ സുഖമായി ജീവിക്കും. എന്താ പോരെ, അവന് മനസ്സുഖം കിട്ടുമോ? കിട്ടും. അത് മതി. പാർവതിക്ക് തൃപ്തിയായി. പാണനാരുടെ പാട്ട് പ്രസിദ്ധമായി. അയാൾ രചിച്ച പാട്ടുകൾ കുട്ടികളും മുതിർന്നവരും ഒന്നടങ്കം പാടിത്തുടങ്ങി. പാണനാർ പ്രസിദ്ധനായി. തനിക്ക് സംഭവിച്ച ദുരന്തം പാണനാർ സഹോദരങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു. പരമേശ്വരനും പാർവതിയും തമ്മിൽ നടന്ന സംഭാഷണമൊന്നും അയാൾക്കറിയില്ലായിരുന്നു. തനിക്ക് നേരിട്ട ദൗർഭാഗ്യങ്ങളുടെ ചിത്രം അയാൾ വരച്ചു. പാണനാരുടെ കഥ കേട്ട് നാറാണത്ത് പറഞ്ഞു, പാണനാരെ, താൻ തെറ്റ് ചെയ്തിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ താനാണ് വരരുചിയുടെ മകൻ. പക്ഷെ നമ്മുടെ പിതാവ് നമ്മുടെ അമ്മയെ ഉപേക്ഷിച്ചില്ല, പാക്കനാർ പറഞ്ഞു.
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പറ്റ പന്തിരുകളും വായിച്ചത് പ്രീതി.
2: ഒരിടം തരണം തരണം.

0: എഫ് എം ഇവനിംഗ് തുടരുന്നു. ഇപ്പോൾ സമയം 8 മണി.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: ആഗോള വെല്ലുവിളികൾക്കിടയിലും അവസരങ്ങളുടെ നാടായി ഇന്ത്യ വളർന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി നെതർലൻഡ്സിലെത്തിയ പ്രധാനമന്ത്രി ഇന്ത്യൻ സമൂഹവുമായി സംവദിച്ചു. മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ തിരുവനന്തപുരത്ത് നടക്കുന്ന UDF യോഗത്തിൽ പുരോഗമിക്കുന്നു. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. CBSE 12-ാം ക്ലാസ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്കായി 2 ഘട്ടങ്ങളായുള്ള പുനഃപരിശോധനാ സംവിധാനം ഏർപ്പെടുത്തിയതായി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. പ്രധാന ഹജ്ജ് കർമ്മങ്ങൾക്ക് ശേഷം മടങ്ങിവരാൻ സാധിക്കുന്ന രീതിയിലുള്ള ഹ്രസ്വ ഹജ്ജ് പാക്കേജിന് നാളെ തുടക്കമാകും. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വിമാനം നാളെ കൊച്ചിയിൽ നിന്നും പുറപ്പെട്ട് June 5 മടങ്ങിയെത്തും. ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സൈക്ലത്തോൺ നാളെ തിരുവനന്തപുരത്ത് നടക്കും. രാജ്യത്തെ ആകാശവാണി

0: നിലയങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായി നടത്തിവരുന്ന ആഘോഷങ്ങളുടെ ഭാഗമായാണ് തിരുവനന്തപുരം നിലയം സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സ്കൂൾ പരിസരത്തെ പുകയില നിരോധന മേഖല 500 മീറ്ററായി ഉയർത്തണമെന്ന നിർദ്ദേശത്തിന്റെ സർക്കാരിന്റെ നയപരമായ നിലപാട് വ്യക്തമാക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. താമരശ്ശേരി ചുരത്തിൽ വീതികൂട്ടൽ പ്രവൃത്തി നടക്കുന്നതിനാൽ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ ഭാരമേറിയ വാഹനങ്ങളും മൾട്ടി ആക്സിൽ ലോറികളും വഴിതിരിച്ചുവിടും. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. ടോസ് നേടിയ ഗുജറാത്ത് ടൈറ്റൻസ് ബൌളിംഗ് തെരഞ്ഞെടുത്തു.
1: ആകാശവാണി FM വാർത്തകൾ.

0: സുമേഷേ, എടേ സുമേഷേ, ഡേ ഓടണ്ട, വണ്ടി വന്നിട്ടില്ല.
1: ഇല്ലേ, ഓ ഞാൻ ഓടി ചാവാറായി.
0: ഓ യു ആർ പാന്റിങ്. റിലാക്സ് റിലാക്സ്.
1: നേരാ സാറേ, ഓട്ടത്തിന്റെ ഇടയില് പാന്റ് അഴിഞ്ഞുപോയി, ഒന്ന് കേറ്റ് വിടട്ടെ.
0: അതല്ലടേ പാന്റിങ്, PANTING. നീ വല്ലാതെ കിതയ്ക്കുന്നുണ്ടെന്ന്. നീ വീട് മുതൽ സ്പ്രിന്റ് ചെയ്യുമായിരുന്നല്ലേ?
1: ഏയ് ഇല്ല സാറേ, ഞാൻ വീട്ടിൽ നിന്ന് ഓടിപ്പാഞ്ഞ് വരിക. അതിന്റെ ഇടയില്
0: അത് തന്നെ സ്പ്രിന്റ്, വേഗത്തിൽ ഓടുക.
1: ഓ അപ്പൊ പയ്യ ഓടുന്നതിന് വേറെ വാക്കുണ്ടോ?
0: ഓ യെസ്, വേഗത അനുസരിച്ച് വാക്ക് മാറും. സ്പീഡ് ഏറ്റവും കുറഞ്ഞതെന്ന് തുടങ്ങാം. നമ്മൾ ഈ മടി പിടിച്ച് കാലഴച്ചഴച്ച് നടക്കത്തില്ലയോ?
1: തിങ്കളാഴ്ച രാവിലെ ഓഫീസിൽ ചെന്ന് കയറുമ്പോഴുള്ള ആ നടപ്പ്.
0: ഇതിലും നല്ല ഉദാഹരണം സ്വപ്നങ്ങളിൽ മാത്രം. ആ നടപ്പാണ് ഷഫ്ലിംഗ്. SHUFFLING. ഷഫ്ലിംഗ്. പിന്നെ നമ്മൾ ചിലപ്പോ വലിയ ലക്ഷ്യബോധമൊന്നുമില്ലാതെ അലസമായി നടക്കാറില്ലേ?
1: ഈ പാർക്കിലും ബീച്ചിലും പൂരപ്പറമ്പിലൊക്കെ നടക്കണ പോലെ.
0: എക്സാക്ട്ലി, ദാറ്റ്സ് കോൾഡ് സ്ട്രോളിംഗ്. STROLLING.
1: അങ്ങനെയാണെങ്കിലേ, പണ്ട് നമ്മളൊക്കെ ഈ തേരാപ്പാര നടന്ന് സെക്കൻഡ് ഷോ ഒക്കെ കണ്ടിട്ട് അച്ഛനും അമ്മയും അറിയാതെ പമ്മി പമ്മി വീട്ടിൽ കയറൂലേ? ഈ കാലിന്റെ പെരുവരല് മാത്രം നിലത്ത് കുത്തി, അതിനെന്ത് പറയും?
0: മനസ്സിലായി മനസ്സിലായി. അത് കൃത്യമായി പറയാൻ ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ട്, ടിപ്റ്റോ. TIPTOE.
1: കള്ള് പിടിച്ചിട്ട് കാലിറക്കാതെ നടക്കുന്നതിന് വല്ല പേരും ഉണ്ടോ?
0: ഉണ്ടല്ലോ, അതാണ് സ്റ്റാഗർ. STAGGER.
1: കുറച്ച് മുടന്തി നടക്കുന്നതിനാ?
0: ലിംപ്. LIMP. മുടന്തുന്നതിന് ലിംപ് എന്ന് പറയും.
1: അപ്പൊ കുറച്ച് വേഗത്തിൽ നടക്കുന്നതിനോ? ഫോർ എക്സാമ്പിൾ, മൂത്രമൊഴിക്കാനൊക്കെ മുട്ടിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലൂല്ലേ?
0: അതാണ് ബ്രിസ്ക് വാക്കിംഗ്. BRISK. പിന്നെ വാക്കിംഗ്, ബ്രിസ്ക് വാക്കിംഗ്.
1: കുറച്ചുകൂടെ സ്പീഡ് കൂട്ടിയ എന്ത് പറയും?
0: ഇനി കുറച്ചുകൂടെ സ്പീഡ് കൂട്ടിയാ ഓട്ടോ ആയി പോകും. അങ്ങനെ മെല്ലെ ഒരു വേഗത്തിൽ ഓടുന്നതിന് ജോഗിംഗ് എന്ന് പറയും. JOGGING. മിക്കവാറും വ്യായാമത്തിന് വേണ്ടിയാണ് ആ ഓട്ടം.
1: ഓ ഐ സി. എന്നാ കുറച്ചും കൂടെ സ്പീഡ് കൂട്ടാം. നല്ല വേഗത്തിൽ ഓടിയാലോ?
0: നിന്റെ ബസ് ഇപ്പൊ പോവും, അല്ലെങ്കിൽ വിസ്തരിച്ച് പറയായിരുന്നു.
1: അയ്യാ പോലേ, ഞാൻ ഓടട്ടെ.
0: ആഹാ, നല്ല വേഗത്തിലുള്ള ഓട്ടം, ഇതാണ് അസൽ സ്പ്രിന്റ്.
2: English matters.

0: രാജഗിരി ഹോസ്പിറ്റൽ, ചുണങ്ങംവേലി, ആലുവ. ഫോൺ 290-5111.
1: ഈ പരിപാടിയുടെ പ്രായോജകർ രാജഗിരി ഹോസ്പിറ്റൽ, ചുണങ്ങംവേലി, ആലുവ. ഫോൺ 290-51-11. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 290-51-11.
2: ഇന്ന് ഈ പരിപാടിയിൽ സ്ത്രീകളിൽ കാണുന്ന രോഗങ്ങൾക്കുള്ള ലാപ്രോസ്കോപ്പിക്

0: ശസ്ത്രക്രിയകൾ. ഇതേക്കുറിച്ച് ആലുവ രാജഗിരി ഹോസ്പിറ്റലിലെ മിനിമൽ ഇൻവേസീവ് ഗൈനക് സർജറി വിഭാഗം സീനിയർ കൺസൾട്ടന്റും മേധാവിയുമായ ഡോക്ടർ ഹാംബൽ അഹമ്മദുമായി അഭിമുഖം.
1: ഇന്ന് എഫ് എം ഹെൽത്ത് ലൈൻ ചർച്ച ചെയ്യുന്നത് സ്ത്രീകൾക്കുണ്ടാവുന്ന അസുഖങ്ങൾക്കുള്ള ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയയെക്കുറിച്ചാണ്. സാധാരണ ഏതെല്ലാം അവസ്ഥകളിലാണ് സ്ത്രീകളിൽ നമുക്ക് ലാപ്രോസ്കോപ്പിക് സർജറി അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു കീഹോൾ സർജറി എന്ന് പറയുന്ന ഒരു ശസ്ത്രക്രിയയുടെ ആവശ്യം വരുന്നത്?
2: പണ്ടുകാലത്ത് നമ്മൾ എല്ലാ സർജറീസും ചെയ്തുകൊണ്ടിരുന്നത് വയറ് തുറന്നിട്ടായിരുന്നു. പക്ഷെ ഇന്ന് 2026 നിൽക്കുമ്പോൾ സ്ത്രീകൾക്ക് യൂട്രസ് സംബന്ധമായതോ അതിനു ചുറ്റിപ്പറ്റിയിട്ടുള്ള മിക്ക രോഗങ്ങൾക്കും ഡെലിവറിയുടെ കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാം നമ്മൾ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ വെച്ച് ചെയ്യാൻ പറ്റും. ഗർഭാശയത്തിലുണ്ടാവുന്ന മുഴകള്, അണ്ടാശയത്തിലുണ്ടാവുന്ന സിസ്റ്റുകള്, ഗർഭാശയം വളരെ വലുതാവുകയാണ്, അതിന് അഡിനോമയോസിസ് എന്നുള്ളൊരു ഫീച്ചേഴ്സ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, ഗർഭാശയത്തിന് ചുറ്റും ഒട്ടിപ്പിടിപ്പ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ,
1: എൻഡോമെട്രിയോസിസ്,
2: അതേപോലെ എന്ത് അസുഖത്തിനും നമ്മളിപ്പോൾ ലാപ്രോസ്കോപ്പിയാണ് ചെയ്യുക. എസ്പെഷ്യലി എൻഡോമെട്രിയോസിന് ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ലാപ്രോസ്കോപ്പിയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പണ്ട് ഒന്നാമതേ നമ്മൾ വയറ് തുറന്നൊരു ശസ്ത്രക്രിയ ചെയ്യുകയാണെങ്കിൽ ആ ശസ്ത്രക്രിയ കാരണം തന്നെ ഒട്ടിപ്പിടിപ്പുകൾ ഉണ്ടാവാം. ഈ ഒട്ടിപ്പിടിപ്പ് തന്നെ കുറച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് രോഗിക്ക് നല്ല വേദന ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ലാപ്രോസ്കോപ്പിയിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, 1 സെന്റിമീറ്ററുള്ള ക്യാമറ നമ്മൾ വയറിനുള്ളിലൂടെ കടത്തിവിട്ട് കാർബൺ ഡയോക്സൈഡ് വെച്ച് വയർ ഇൻഫ്ലേറ്റ് ചെയ്തതിന് ശേഷം അതിനുള്ളിൽ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുള്ളതെന്ന് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഒരു CT സ്കാനോ ഒരു MRI കാണുന്നതിനെക്കാട്ടിയും കൃത്യതയോടുകൂടി യൂട്രസിനും അതിന് ചുറ്റിപ്പറ്റിയുള്ളതും, യൂട്രസിനുള്ളിലുള്ളതല്ല, അതിന് MRI തന്നെ വേണ്ടി വരുമായിരിക്കും, യൂട്രസിന് ചുറ്റും അതിന് മുകളിലോ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തതയോടെ കാണാൻ പറ്റും. എൻഡോമെട്രിയോസിന്റെ ഡയഗ്നോസിസിൽ പോലും ഇന്ന് ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ലാപ്രോസ്കോപ്പിയാണ്. അത് മാത്രമല്ല, എൻഡോമെട്രിയോസിന്റെ ആദ്യത്തെ സർജറി തന്നെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എൻഡോമെട്രിയോസിസ് നമ്മൾ ഇപ്പൊ സപ്പോസ് തുറന്നു ചെയ്തു, ഇല്ല ആദ്യത്തെ സർജറി കംപ്ലീറ്റ് ആയിട്ടില്ല, ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ രോഗിക്ക് അസുഖം കംപ്ലീറ്റ്ലി മാറുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. അപ്പോൾ എൻഡോമെട്രിയോസിൽ ഫസ്റ്റ് സർജറി ഈസ് ഓൾവേസ് ദ ബെസ്റ്റ് സർജറി. ഈ എൻഡോമെട്രിയോസിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, പിരീഡ്സ് ആവുമ്പോൾ യൂട്രസിന്റെ പുറത്തോട്ട് ബ്ലഡ് പോകുന്നത് പോലെ വയറിനുള്ളിലോട്ട് അബ്ഡോമിനൽ അല്ലെങ്കിൽ പെരിട്ടോണിയൽ ക്യാവിറ്റിയിലും ഈ യൂട്രസിന്റെ ലൈനിങ്ങിലുള്ള ടിഷ്യൂസ് ഉണ്ടാവും. അത് എല്ലാ മാസവും പുറത്തോട്ട് ബ്ലീഡ് ചെയ്യുന്നത് പോലെ വയറിനുള്ളിലും ബ്ലീഡ് ചെയ്യാൻ തുടങ്ങും. അത് അവിടെ കിടന്ന് രക്തം കട്ടയായി കട്ടയായി കട്ടയായി ഒരു പിരീഡ് കഴിയുമ്പോഴത്തേക്ക് ചോര കുറേ നാൾ കഴിഞ്ഞ് ഒരിടത്ത് തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചോക്ലേറ്റ് കളറിലാവും. അതിന് പിന്നെ എൻഡോമെട്രിയോസിന് ചോക്ലേറ്റ് സിസ്റ്റായി അത് മാറും. അതാണ് എൻഡോമെട്രിയോസിസും ചോക്ലേറ്റ് സിസ്റ്റും ഓൾമോസ്റ്റ് സിമിലർ ആണെന്ന് പറയുന്നത്. അപ്പം ഈ ചോര കട്ടിയായി അണ്ടാശയത്തിലും യൂട്രസിന് ചുറ്റുമൊക്കെ ഇരിക്കുന്നത് ലാപ്രോസ്കോപ്പിക്കലി ആദ്യമേ നമ്മൾ ചെയ്യുക എന്താന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അത് വൃത്തിയാക്കി ആ സിസ്റ്റ് ഉള്ളത് കഴിയുന്നതും എടുത്തു മാറ്റി, ഇത് നമ്മളുടെ അണ്ടാശയത്തിലും യൂട്രസിലും മാത്രമല്ല, ചിലപ്പോൾ ആമാശയത്തിലും പറ്റി പിടിച്ചിരിക്കാം. അപ്പോൾ ആമാശയത്തിലും ബാക്കിയുള്ള ഭാഗത്തിലും ഒക്കെയുള്ള ഈ എൻഡോമെട്രിയോസിസ് നമ്മൾ നമ്മളുടെ കഴിവിൻ്റെ പരമാവധി അത് എടുത്തു കഴിഞ്ഞതിന് ശേഷം പേഷ്യൻറ്റിന് അടുത്ത മാസം തൊട്ട് തന്നെ നമ്മൾ കംപ്ലീറ്റ്ലി മരുന്നിടും. അപ്പം ഈ എൻഡോമെട്രിയോസിൻ്റെ സർജറി കൊണ്ട് തന്നെ നമ്മൾ ഉടനെ നിർത്തില്ല, പേഷ്യൻറ്റ് നമ്മളുടെ ഒരു കണ്ടിന്യൂസ് മോണിറ്ററിങ്ങിലായിരിക്കും. അങ്ങനെ ഒരു 3 to 6 വരെ നമ്മൾ മോണിറ്റർ ചെയ്ത് അതിന് ഇതേപോലെ ഇനി ഉണ്ടാവാണ്ടിരിക്കാനുള്ള മരുന്നൊക്കെ കൊടുത്ത് അങ്ങനെയാണ് നമ്മൾ എൻഡോമെട്രിയോസിസ് കൺട്രോൾ ചെയ്ത് നടത്തുന്നത്.
1: ഡോക്ടർ, ഇപ്പോൾ ഓവേറിയൻ സിസ്റ്റിനെ കുറിച്ച് പറഞ്ഞു, ഫൈബ്രോയിഡ്സിനെ കുറിച്ച് പറഞ്ഞു, ഹിസ്റ്റെക്ടമി നമുക്ക് ഇങ്ങനെ
2: അപ്പോൾ നമ്മളൊരു വലിയ വലിയ യൂട്രസുകളും, ഇപ്പം ആനയെ എങ്ങനെ താക്കോൽ ദ്വാരത്തിലൂടെ എടുക്കാൻ പറ്റുമെന്ന് പലരും ചോദിക്കും. പക്ഷെ അതങ്ങനെയല്ല. ഇപ്പോൾ ഒരു 15 to 20 cm അല്ലെങ്കിൽ 25 cm ഉള്ള യൂട്രസ് ആണെന്നിരിക്കട്ടെ, പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് തുറന്നാണ് ചെയ്യുന്നത്. പക്ഷെ ഇന്നും നമുക്ക് അത് തുറന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. ഈവൻ ഒരു 30 cm 28 to 30 cm ഉള്ള യൂട്രസ് ആണെങ്കിലും നമുക്ക് താക്കോൽ ദ്വാരം വഴി ചെയ്യാൻ പറ്റും.
1: നമുക്ക്
2: കീഹോൾ സർജറി വഴി ചെയ്യാൻ കഴിയും. അത് മാത്രമല്ല, നമുക്കത് വേറെ വലിയ മുറിവുകൾ ഉണ്ടാക്കാണ്ട് തന്നെ ആ യൂട്രസ് പയ്യെ നമ്മൾ ചെറുതായിട്ട് മുറിച്ച് മുറിച്ച് മുറിച്ച് ഒന്നുണ്ടെങ്കിൽ താഴെ കൂടി എടുക്കും, വജേന വഴി എടുക്കും, ഇല്ലെങ്കിൽ മോസലേറ്റർ എന്ന് പറഞ്ഞൊരു സ്പെഷ്യലൈസ്ഡ് എക്യൂപ്മെന്റ് ഉണ്ട്, അതുവഴി നമ്മൾ എടുക്കും.
1: അപ്പോൾ ഇത് ശരിക്കും നമ്മൾ ഇതുപോലെ മുറിച്ചെടുക്കുമ്പോൾ ശരിക്കും ഉള്ളിൽ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവാൻ സാധ്യത
2: ഇല്ല. കാരണം ഈ ലാപ്രോസ്കോപ്പിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതാണ്, നമ്മൾ മേളിൽ നിന്ന് ഒരു ക്യാമറ ഇടുകയാണ്. ആ ക്യാമറ ഇട്ടതിന് ശേഷം വയറ് നമ്മൾ കാർബൺ ഡയോക്സൈഡ് വെച്ച് വീർപ്പിക്കുന്നു. നമുക്ക് ഇന്നത്തെ നമ്മളുടെ ഇപ്പം നമ്മൾ 4K ഉണ്ട്, 3D ഉണ്ട്, നമ്മുടെ ഈ ക്യാമറ സിസ്റ്റം നമുക്ക് കിട്ടുന്നത് 4K 3, അത് മെഡിക്കൽ ഗ്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹൈ റെസൊല്യൂഷനാണ്. അതിനകത്തുകൂടി നമുക്ക് ഓരോ രക്തധമനിയും ഓരോ ഞരമ്പും നമുക്ക് കാണാൻ പറ്റും. കൃത്യതയോടുകൂടി ഏതാണാവോ ബ്ലീഡ് ചെയ്യുന്നത് അത് നമുക്ക് പിടിക്കാൻ പറ്റും. ഓപ്പൺ സർജറിയിൽ ബ്ലഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റണമെന്നില്ല. നല്ലൊരു ലാപ്രോസ്കോപ്പിക് സർജറി ആണെന്നുണ്ടെങ്കിൽ ബ്ലീഡിംഗ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കി നമുക്ക് കൃത്യം ഏത് രക്തധമനിയാണ് ബ്ലീഡിംഗ് എന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ ലാപ്രോസ്കോപ്പിക്കലി ബ്ലീഡിങ്ങിന്റെ സാധ്യത ഓപ്പൺ സർജറി ചെയ്യുന്നതിനെക്കാട്ടിയും വളരെ ഒരു 5-ൽ 1 അല്ലാന്നുണ്ടെങ്കിൽ 10-ൽ 1 ബ്ലീഡിങ് ലാപ്രോസ്കോപ്പിക് സർജറിയിൽ ബ്ലീഡിങ്ങിന്റെ ഇത് കുറവുള്ളൂ. അറ്റ് ഗുഡ് ഹാൻഡ്സ്.
1: ഇതുപോലെ ഇപ്പൊ നമ്മള് ചിലപ്പോ എക്ടോപിക്

0: പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ കാണാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പ്രഗ്നൻസി യൂട്രസിന് പുറത്താകുമ്പോൾ ട്യൂബിലൊക്കെ ആകുമ്പോൾ അത്തരം ഘട്ടത്തിലും ശസ്ത്രക്രിയ
1: അതിനൊക്കെയാണ് ലാപ്രോസ്കോപ്പി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിം ചേഞ്ചർ എന്ന് നമ്മൾ പറയാം. ഈ എൻഡോമെട്രിയോസ് അതേപോലെ എക്ടോപിക്, ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു എക്ടോപിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ട്യൂബിൽ പ്രഗ്നന്റ് ആവുകയാണ്
0: പേഷ്യന്റ്,
1: ഫലോപ്യൻ ട്യൂബിൽ പ്രഗ്നന്റ് ആവുകയാണ്. ഈ ഫലോപ്യൻ ട്യൂബിൽ പ്രഗ്നന്റ് ആയതിനു ശേഷം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് പൊട്ടും. ഈ യൂട്രസിലോട്ടും ഫലോപ്യൻ ട്യൂബിലോട്ടുമുള്ള രക്ത സപ്ലൈ ഭയങ്കര ഹൈയാ. കാരണം നമ്മളുടെ ബോഡി തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നത് യൂട്രസ് ഇനി ഒരു ജീവൻ സപ്പോർട്ട് ചെയ്യാനുള്ളതാണ്. ഒരു പേഷ്യന്റ് പ്രഗ്നന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ യൂട്രസിലോട്ടും നല്ല ബ്ലഡ് സപ്ലൈ ഉണ്ടാവും. അപ്പൊ ഈ ഫലോപ്യൻ ട്യൂബ് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ബ്ലഡ് പുറത്തേക്ക് വരാനുള്ള, അബ്ഡോമൽ ക്യാവിറ്റിയിലോട്ട് വരാനുള്ള സാധ്യത വളരെയധികമാണ്. ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ ഇറ്റി ഇറ്റി ഇറ്റിക്കൊണ്ടേയിരിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പേഷ്യന്റ് ഷോക്കി പോകും. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ സർജൻ ഫാസ്റ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലാപ്രോസ്കോപ്പി ചെയ്ത് ആ ട്യൂബ് നിമിഷ നേരം കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റും. തുറന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തുറക്കാൻ തന്നെ നമ്മളൊരു 10-15 minutes എടുക്കും. പക്ഷേ ഒരു നല്ല ലാപ്രോസ്കോപ്പിക് സർജന്റെ കയ്യിൽ മൊത്തം പ്രൊസീജിയർ 5-10 minutes നിൽക്കുള്ളൂ. അത് മാത്രമല്ല ചെറിയ ട്യൂബിൽ ഇത്രയും ബ്ലീഡിങ്ങും എല്ലാം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് കാണാനും എളുപ്പം ആ പോയിന്റ് പിടിക്കാനും എളുപ്പം എല്ലാം ലാപ്രോസ്കോപ്പി കൂടിയാണ്.
0: ഇതുകൂടാതെ ചില ഇവാലുവേഷനും ശരിക്കും ലാപ്രോസ്കോപ്പിക് സർജറി ഹെൽപ്ഫുൾ ആവാറില്ലേ?
1: അതെ, ഡയഗ്നോസ്റ്റിക് ഹിസ്റ്റോലാപ്പ് എന്ന് അതിന് പറയാം. അതായത് ഇപ്പൊ സപ്പോസ് ചിലപ്പോൾ ഏതെങ്കിലും ഒരു പേഷ്യന്റ് കുറേ നാളായിട്ട് വയറുവേദന ആയിട്ടുമായിരുന്നു, എന്താ കാര്യം എന്ന് നമുക്കറിയുന്നില്ല. നമ്മൾ സീറ്റ് ചെയ്ത് നോക്കി, നമ്മൾ MRI ചെയ്ത് നോക്കി, അതിലൊന്നും നമ്മളൊന്നും കാണുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലാപ്രോസ്കോപ്പി കൂടി ഇട്ട് നോക്കാം. അവിടെ ഇവിടെ എന്തെങ്കിലും ഒട്ടിപ്പിടിപ്പുണ്ടോ, അവിടെ എന്തെങ്കിലും എൻഡോമെട്രിയോട്ടിക്കിന്റെ എന്തെങ്കിലും ഉണ്ടോ, അല്ല വേറെ എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടോ, ഇതൊക്കെ നമുക്ക് ലാപ്രോസ്കോപ്പിയിൽ കാണാൻ പറ്റും. ഡയഗ്നോസ്റ്റിക് ഹിസ്റ്റോ ലാപ്രോസ്കോപ്പി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഏറ്റവും കൂടുതൽ വേറൊരു അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കുട്ടികളാവാത്തവർ എന്തുകൊണ്ട് കുട്ടികളാവുന്നതെന്ന് അറിയുന്നില്ല. കുറേ നാളായിട്ട് കുട്ടികളാവാൻ ശ്രമിക്കുന്നു, അവർ മരുന്നുകളൊക്കെ കഴിച്ചു, ഒരു 3 മാസമോ 6 മാസമോ ഒക്കെ കുട്ടികളാവാൻ വേണ്ടി മരുന്ന് കഴിച്ചു, എന്നിട്ട് പക്ഷെ പ്രഗ്നന്റ് ആവുന്നില്ല. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഐഡിയൽ ആയിട്ട് ചെയ്യേണ്ടത് ഒരു ഡയഗ്നോസ്റ്റിക് ഹിസ്റ്റോ ലാബാണ്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം ദൈവം അനുഗ്രഹിച്ച് ഞാൻ ചെയ്തിട്ടുള്ളൊരു ഡയഗ്നോസ്റ്റിക് ഹിസ്റ്റോ ലാബ്, നമ്മളിപ്പോൾ ഒരു 100 ഡയഗ്നോസ്റ്റിക് ഹിസ്റ്റോ ലാബ് ഇൻഫെർട്ടിലിറ്റിക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വേറെ മരുന്നുകളൊന്നും കൂടാണ്ട് തന്നെ ഒരു 50-60 പേര് പ്രഗ്നന്റ് ആവുന്നുണ്ട്. അപ്പോൾ അത് തന്നെ ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഈ ഡയഗ്നോസ്റ്റിക് ഹിസ്റ്റോ ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ വയറിനുള്ളിലും നോക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അതേപോലെ തന്നെ യൂട്രസിനുള്ളിലും ചെറിയൊരു ക്യാമറ സിസ്റ്റം ഇട്ടിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ യൂട്രസിനുള്ളിലും നോക്കും, അതേപോലെ വയറിനുള്ളിലും നോക്കും വയറിനുള്ളിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളത്. എന്നിട്ട് യൂട്രസ് വഴി നമ്മളൊരു ഡൈ ഇഞ്ചെക്ട് ചെയ്തിട്ട് 2 ഫലോപ്യൻ ട്യൂബും നോർമലാണോ, അപ്പുറത്ത് രണ്ടിടത്തും സ്പില്ലുണ്ടോ എന്നുള്ളത് നോക്കും, അതേപോലെ അണ്ടാശയം നോർമലാണെന്ന് നമ്മൾ നോക്കും. അത് കൂടാതെ അതിനകത്ത് PCOD എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ PCOD, അതായത് പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ്, അതിപ്പം പേര് മാറ്റി പോളി മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം എന്നാക്കി, അതായത് നേരത്തെ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം ആയിരുന്നു. അപ്പം ഓവറിയിലുള്ള ചെറിയ ചെറിയ കുരുക്കൾ നമ്മൾ കുത്തിവിടും. അപ്പം ഇതുകൊണ്ട് തന്നെ നമുക്കൊരു 100 പേഷ്യന്റിൽ ഒരു 50-60 പേഷ്യൻസ് പ്രഗ്നന്റ് ആവുന്നുണ്ട്. അതായത് വേറെ ഒരു മരുന്നും ഇല്ലാണ്ട് ഇവരെ നാച്ചുറലായിട്ട് കൺസീവ് ചെയ്യാണ്. പിന്നെ അടുത്ത പ്രഗ്നൻസിക്ക് നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, അതിൻ്റെ അടുത്ത പ്രഗ്നൻസിക്ക് നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ വേറെയും നമ്മൾ ഇത് വെച്ച് വേറെ ചെയ്യാൻ പറ്റുന്നത് ഈ ലാപ്രോസ്കോപ്പിക് റീകാനലൈസേഷൻ എന്ന് പറഞ്ഞൊരു ഈ സ്റ്റെറിലൈസ്ഡ് ഇത് പ്രസവം നിർത്തിയെന്നിരിക്കട്ടെ, പ്രസവം നിർത്തി കഴിഞ്ഞവരിൽ നമുക്ക് ആ ട്യൂബ് രണ്ടും ലാപ്രോസ്കോപ്പിക്കലി നമുക്ക് കൂട്ടിയോജിപ്പിക്കാൻ പറ്റും, അതിനും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. പ്രൊസീജിയർ, അതായത് രണ്ട് കുട്ടികളുള്ളവർ ചിലപ്പോൾ പ്രസവം നിർത്തും. അപ്പൊ ഈ പ്രസവം നിർത്തി കഴിഞ്ഞതിന് ശേഷം അവർക്ക് ആഗ്രഹം ഉണ്ടാവും ഒരു 3rd കുട്ടി വേണം, ഇല്ല ഏതെങ്കിലും കാരണവശാൽ അവരുടെ ഏതെങ്കിലും ഒരു കുട്ടി മരിച്ചിട്ടുണ്ട് എന്നിരിക്കട്ടെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും ഒരു കുട്ടി വേണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പൊ അവർ നമ്മളുടെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെറിലൈസേഷൻ നമ്മൾ റിവേഴ്സ് ചെയ്യും ലാപ്രോസ്കോപ്പിക്കലി. ആ ട്യൂബ് നേരത്തെ അതിനകത്ത് ഇപ്പൊ ക്ലിപ്പാണ് ഇട്ടിട്ടുള്ളതില്ല, അത് തുന്നിയിട്ടുണ്ടെന്ന് അതൊക്കെ മാറ്റി അത് രണ്ടും പേറ്റന്റ് ആക്കി കൊടുക്കും.
0: ഇത് കൂടാതെ ഈ പെൽവിക് ഫ്ലോർ ഇഷ്യൂസ് എന്നൊക്കെ പറയാം, അതെന്തെല്ലാമാണ്?
1: പെൽവിക് ഫ്ലോർ സർജറീസ് എന്ന് പറഞ്ഞാൽ ഇപ്പം സ്ത്രീകളിൽ കണ്ടുവരുന്ന വേറെ ഒരു ഇതാണ്. നമ്മളുടെ അമ്മമാരും 3-4 ഡെലിവറി കഴിഞ്ഞ് ഉടനെ പണിയെടുക്കാൻ പോകുന്ന സമയത്ത് യൂട്രസ് താഴോട്ട് ഇടിയാനുള്ള സാധ്യത വളരെയധികം, യൂട്രസ് ഇറങ്ങി വരുന്ന സാധ്യത. പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് യൂട്രസ് എടുത്ത് മാറ്റുക, എന്നിട്ട് താഴത്തു നിന്ന് തന്നെ മൂത്രസഞ്ചി മേളിലോട്ട് വെച്ച് കെട്ടുക, അത് തന്നെ പുറകിൽ ആമാശയം താഴോട്ട് ഇറങ്ങി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മേളിലോട്ട് എടുത്ത് വെച്ച് കെട്ടുക എന്നാണ് ചെയ്തത്. ഇപ്പോൾ അത് ലാപ്രോസ്കോപ്പിക്കലി യൂട്രസ് എടുക്കാണ്ട് തന്നെ മെഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് അത് യൂട്രസ് മേളിലോട്ട് വലിച്ച് കെട്ടാൻ പറ്റും. നമ്മൾ ലാപ്രോസ്കോപ്പിക്കലി യൂട്രസ് മേളിലോട്ട് വലിച്ച് കെട്ടി ഫ്രണ്ടിൽ മൂത്രസഞ്ചി ഇറങ്ങി വരുവാണെന്നുണ്ടെങ്കിൽ അതും ടൈറ്റൻ ചെയ്ത് പുറകിൽ ആമാശയം താഴോട്ട് ഇറങ്ങി വരുവാണെങ്കിൽ അതിനി ഉണ്ടാവാത്ത സ്ഥിതിയിൽ നമ്മൾ ലാപ്രോസ്കോപ്പിക്കലി ആ പ്രൊസീജിയേഴ്സും ചെയ്യുന്നതാണ്.
0: ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സിനെ കുറിച്ച് പറയാൻ, ശരിക്കും ജനറൽ അനസ്തേഷ്യ വേണ്ടി വരും, നമുക്ക് മുഴുവനായിട്ട് ബോധം കെടുത്തേണ്ടി വരും ഒരു പേഷ്യന്റിന്.
1: ആ ലാപ്രോസ്കോപ്പിയിൽ എപ്പോഴും ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്നതാണല്ലേ, നമുക്ക് സ്പൈനൽ അനസ്തേഷ്യ കൊടുക്കാൻ പറ്റില്ല. കാരണം നമുക്ക് സ്പൈനൽ അനസ്തേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി നമുക്ക് നടുവിന് താഴോട്ടാണ് എഫക്ട് വരിക. അപ്പം നമ്മൾ കാർബൺ ഡയോക്സൈഡ് വയറിനുള്ളിലോട്ട് നമ്മൾ കടത്തി വിടുമല്ലോ, കാർബൺ ഡയോക്സൈഡ് വയറിനുള്ളിൽ കടത്തി വിടുമ്പോഴത്തേക്ക് നമ്മുടെ 2 ഡയഫ്രത്തിനും ചെറിയൊരു ഇറിറ്റേഷനൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ പേഷ്യന്റ് മയങ്ങാണ്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പേഷ്യന്റിന് ഈ കാർബൺ ഡയോക്സൈഡ് വയറിനുള്ളിലുള്ളത് ചെറുതായി

0: ായിട്ട് അറിയാൻ പറ്റും. അപ്പൊ എപ്പോഴും ജനറൽ അനസ്തേഷ്യയാണ് പേഷ്യന്റിന് നല്ലത്.
1: ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ റോൾ എന്താ, ഇൻഫ്ലേറ്റ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്?
0: അതെ, നമ്മളിപ്പം ഒരു തറപ്പാളെ ആലോചിക്കുക, കമ്പിൽ ഇങ്ങനെ തറപ്പാളെ ഒരു വീട് പോലെ ഇങ്ങനെ വെറുതെ ഇട്ടിരിക്കുന്നു, രണ്ട് സൈഡിലും വലിച്ചു കെട്ടിയിട്ടില്ല. നമ്മളിപ്പോൾ ഉള്ളിലോട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ ആ തറപ്പാളെ വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ ആ തറപ്പാളയുടെ അടിയിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് കാണാൻ പറ്റും. അത് നമുക്ക് ഒന്നെന്നുണ്ടെങ്കിൽ സൈഡിൽ നിന്ന് വലിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഹൈ പ്രഷറിൽ ഇപ്പോൾ വായു അതിലൂടെ കടത്തി വിടുവാണെങ്കിൽ തറപ്പാള അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, അതിനുള്ളിലൊക്കെ നമുക്ക് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് കാണാം. അതേ കണ്ടീഷൻ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ബലൂൺ, ഒരു ബലൂണിനുള്ളിൽ ഒരു ഉറുമ്പ് കയറുകയാണെന്നുണ്ടെങ്കിൽ ആ ഉറുമ്പിന് ചുറ്റും ബലൂൺ ഫുള്ള് കാണാൻ പറ്റില്ലല്ലോ. പക്ഷേ അത് വീർത്ത ബലൂൺ ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണെന്നുള്ളത് നല്ലോണം കാണാൻ പറ്റും. അതാണ് ഈ കാർബൺ ഡയോക്സൈഡിന്റെ റോള്. കാർബൺ ഡയോക്സൈഡ് വയറിനുള്ളിൽ പോയി വയറങ്ങ് വീർപ്പിച്ച് നമുക്ക് എല്ലാം നല്ല വ്യക്തതയോടെ കാണാൻ പറ്റും. നമുക്ക് ഓക്സിജൻ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇപ്പം ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ട് കോട്ടറൈസ് ചെയ്യും. നമ്മൾ ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്സിജൻ കമ്പസ്റ്റ് ചെയ്യും, തീപ്പൊരി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കാർബൺ ഡയോക്സൈഡ് അത് ഉണ്ടാക്കത്തില്ല. അപ്പൊ ഏറ്റവും ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡ്.
1: അതുപോലെ ചിലപ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാക്കാമല്ലേ,
0: കാർബൺ ഡയോക്സൈഡ് ഇറിറ്റേഷൻ ഒരിക്കലും പേഷ്യന്റിന് കാർബൺ ഡയോക്സൈഡ് കാരണം ഉണ്ടാവത്തില്ല. വയറ് വീർക്കുന്നത് കാരണം പേഷ്യന്റിന് ഇറിറ്റേഷൻ ഉണ്ടാവും, കാർബൺ ഡയോക്സൈഡ് അല്ല ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മളാണെന്നുണ്ടെങ്കിലും നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് വയറ് വീർത്ത്, നമ്മളിപ്പോൾ നല്ലോണം ഭക്ഷണം കഴിച്ച് വയറ് വീർത്തിരിക്കുകയാണെങ്കിൽ നമുക്കൊരു ചെറിയൊരു ഡിസ്കംഫർട്ട് ഉണ്ടാവില്ലേ? അപ്പം നമ്മളിപ്പോൾ ഒരു സർജറി ചെയ്യുന്ന സമയത്ത് പേഷ്യന്റിന് ഒരു കാരണം വെച്ചാലും ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാവാൻ പാടില്ല. അതാണ് നമ്മളുടെ ആഗ്രഹം. സ്പൈനലി കൊടുക്കാൻ പറ്റുമെന്നുള്ള കേസസിൽ എമർജൻസി ആവുന്ന കണ്ടീഷനിൽ നമ്മൾ സ്പൈനൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ ജി എ ആണ് പ്രിഫറബിൾ. എപ്പോഴും ജി എ കൊടുക്കുന്നതായിരിക്കും നല്ലത്.
1: ജനറൽ അനസ്തേഷ്യയുടെ റിസ്കുകൾ വേണമെങ്കിൽ ഉണ്ടാകാം, മറ്റെന്തെങ്കിലും റിസ്ക് ഉണ്ടോ?
0: ജനറൽ അനസ്തേഷ്യയ്ക്കും നമുക്ക് അങ്ങനെ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മളുടെ ജനറൽ അനസ്തേഷ്യ ഭയങ്കര ഹൈലി ഇവോൾവ്ഡ് ആണ്. കോംപ്ലിക്കേഷൻ റേറ്റ്സ് വളരെ വളരെ വളരെ കുറവാണ്. അപ്പം അങ്ങനെയുള്ള ഒരു കോംപ്ലിക്കേഷൻ നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കേണ്ട ലാപ്രോസ്കോപ്പിക് സർജറിയിൽ. പിന്നെ നമ്മളുടെ മിക്ക ലാപ്രോസ്കോപ്പിക് സർജറിയും വേഗം കഴിയുന്ന ലാപ്രോസ്കോപ്പിക് സർജറീസ് ആണ്. അപ്പം ഓപ്പൺ സർജറീസ് ആണെന്നുണ്ടെങ്കിൽ സമയമെടുക്കും, അപ്പൊ അതുകൊണ്ട് വേറെ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാവാം. അതിനുള്ള സാധ്യത ഒക്കെ വളരെ കുറവാണ് ലാപ്രോസ്കോപ്പിയിൽ. കാരണം ഈ ഒരു പ്രഷർ കൂടിയ ഒരു സ്ഥലത്തോട്ട് പുറത്തുനിന്ന് എന്തിനെങ്കിലും കയറാനുള്ള സാധ്യത കുറവാണ്. കാർബൺ ഡയോക്സൈഡ് നമ്മൾ വയറിനുള്ളിലോട്ട് ഇടുമ്പോഴത്തേക്ക് പ്രഷർ വയറിനുള്ളിൽ കൂടി, അപ്പൊ പുറത്തുനിന്നുള്ള ഓർഗാനിസത്തിന് വയറിനുള്ളിൽ കയറാനുള്ള ചാൻസും അതിനുള്ള സാധ്യതയും വളരെ കുറവാണ്. അതുകൂടിയാണ് ഒരു ഇൻഫെക്ഷൻ റേറ്റ് കുറയാനുള്ള സാധ്യത. അത് കൂടാണ്ട് ഇൻസിഷനും വളരെ ചെറുതാണ്.
1: അതുപോലെ മറ്റെന്തെങ്കിലും മുറിവ്, ഇപ്പൊ നിയർ ബൈ ടിഷ്യൂസ് അതല്ലെങ്കിൽ ബ്ലാഡർ,
0: അങ്ങനെ സാധ്യതയുണ്ട്. വളരെ ഒട്ടിപ്പിടിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ആമാശയത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കാം, മൂത്രനാളത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കാം, മൂത്രസഞ്ചിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാം. പക്ഷെ ഇതൊക്കെ ചാൻസസ് മാത്രമാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ദൈവം അനുഗ്രഹിച്ച് നമുക്ക് അതൊക്കെ അപ്പൊ തന്നെ റെക്ടിഫൈ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഹൈ റെസൊല്യൂഷനിലാണ് ചെയ്യുന്നത്. അപ്പൊ തന്നെ നമുക്ക് റെക്ടിഫൈ ചെയ്ത് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് പേഷ്യന്റിനോട് പറഞ്ഞ് നമുക്കത് ശരിയാക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ റോട്ടിലിറങ്ങി നടക്കുമ്പോൾ വണ്ടി ഇടിക്കും എന്ന് കരുതിയിട്ട് നമുക്ക് റോട്ടിലിറങ്ങി നടക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ.
1: നമ്മൾ ഈ ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്യുമ്പോൾ അത് ചിലപ്പോഴെങ്കിലും നമുക്ക് ഒരു ഓപ്പൺ സർജറി ആയി മാറ്റേണ്ട അവസ്ഥ വരാറുണ്ടോ?
0: അങ്ങനെ വരില്ല എന്ന് പറയുന്നത് ചിലപ്പോൾ അത് വളരെ തെറ്റായ ഒരു ഇതായിരിക്കും. നല്ല ലാപ്രോസ്കോപ്പിക് സർജൻസിന് കൺവേർഷൻ റേറ്റ് വളരെ വളരെ വളരെ കുറവാണ്.
1: വേണ്ടി വരാറുണ്ട്,
0: അത് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബ്ലീഡിങ് കൺട്രോൾ ആവുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കലുണ്ട്. പക്ഷെ നമ്മൾ ആദ്യം ഇവാലുവേറ്റ് ചെയ്തിട്ടായിരിക്കും എല്ലാ കേസും പോസ്റ്റ് ചെയ്യുക. ഇത് ലാപ്രോസ്കോപ്പിക്കലി ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ ആദ്യം ഇവാലുവേറ്റ് ചെയ്യും. പിന്നെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിന് ശേഷം നമുക്കറിയാം ഏത് കേസാണ് ലാപ്രോസ്കോപ്പിക്കലി എടുക്കേണ്ടത്, ഏത് കേസാണ് ലാപ്രോസ്കോപ്പിക്കലി എടുക്കാൻ പാടില്ലാത്തത്. സപ്പോസ് ഇപ്പോൾ ഒവേറിയൻ ക്യാൻസർ ആണെന്നിരിക്കട്ടെ, ഒവേറിയൻ ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ലാപ്രോസ്കോപ്പ് ഇട്ടതിന് ശേഷം, ക്യാമറ പോർട്ട് ഇട്ടതിന് ശേഷമായിരിക്കും നമുക്കൊരു സംശയം തോന്നുന്നത് ഇത് ഒവേറിയൻ കാൻസറും ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് പൊട്ടാണ്ട് വേണം നമ്മൾ എടുക്കാൻ. നമ്മൾ താക്കോൽ ദ്വാരം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുറിച്ച് മുറിച്ചായിരിക്കും എടുക്കുക. അങ്ങനെ ചിലപ്പോൾ ഈ ഒവേറിയൻ കാർസിനോമയുടെ കാര്യത്തിൽ, ചില ചെറിയ ക്യാൻസേഴ്സിന്റെ കാര്യത്തിൽ നമുക്കിത് മുറിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ആവുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ തുറന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെയുള്ള കണ്ടീഷൻസിലാണ് നമുക്ക് കൺവേർഷൻ വേണ്ടി വരിക.
1: പൊതുവെ പറയുകയാണെങ്കിൽ ഇത് വേദന കുറവാണ്, അതുപോലെ റിക്കവറി ടൈം, നമുക്ക് ഈ അസുഖം മാറി വീട്ടിൽ പോകാനുള്ള സമയവും കുറവ് മതിയല്ലേ?
0: അതെ അതെ, അങ്ങനെ വേദന കുറവാണ്, ഇൻഫെക്ഷൻ കുറവാണ്, റിക്കവറി ടൈം വളരെ കുറവാണ്. ഇപ്പൊ സപ്പോസ് ഓപ്പൺ സർജറി ചെയ്യുന്നതിനെക്കാട്ടിയും നമുക്ക് കോസ്റ്റ് കൂടുതലായിരിക്കും. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൾട്ടിനാഷണൽ കമ്പനീസിന്റെ ഓരോ പ്രാവശ്യം മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഇൻസ്ട്രുമെന്റ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് മാറ്റിക്കളേണ്ടി വരും. അത് കാരണമാണ് ലാപ്രോസ്കോപ്പിക് സർജറിയുടെ കോസ്റ്റ് കൂടുതലിരിക്കുന്നത്. പിന്നെ കാർബൺ ഡയോക്സൈഡിന്റെ കോസ്റ്റ്, പിന്നെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഓരോ സ്യൂച്ചർ മെറ്റീരിയലും തുറന്ന് ചെയ്യുന്നതിന്റെ പോലത്തെ സ്യൂച്ചർ മെറ്റീരിയൽസ് ആയിരിക്കത്തില്ല. അപ്പൊ അതിന്റെയൊക്കെ കോസ്റ്റ് വ്യത്യാസം. പക്ഷെ വേറൊരു കാര്യം നമ്മൾ ആലോചിക്കണം, ഓപ്പൺ ചെയ്ത് ഒരു പേഷ്യന്റിനൊരു സർജറി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം ഒന്നര മാസത്തോളം ലീവ് എടുക്കേണ്ടി വരുമ്പോൾ ഇത് ഒരാഴ്ച ലീവ് എടുത്താൽ മതി, ഒരാഴ്ച പോലും ചിലപ്പോൾ ലീവ് എടുക്കേണ്ട, അഞ്ച് ദിവസം ലീവ് എടുത്താൽ മതി.
1: എത്ര ദിവസം ഹോസ്പിറ്റലൈസേഷൻ?
0: മൂന്ന് ദിവസം നാല് ദിവസത്തിൽ കൂടുതൽ ഹോസ്പിറ്റലൈസ് ചെയ്യണില്ല. ചിലപ്പോൾ ഡേ കെയർ സർജറി ആയിട്ടാണ് ചെയ്യുന്നത്, രാവിലെ ചെയ്തിട്ട് പേഷ്യൻ പേഷ്യന്റിന് വീട്ടിൽ വിടലുണ്ട്. അങ്ങനെയുള്ള സർജറീസ് ഉണ്ട്. ലാപ്രോസ്കോപ്പിയിൽ രാവിലെ ചെയ്ത് ഇന്ന് വൈകുന്നേരം വിടാവുന്ന സർജറീസ് ഉണ്ട്. അപ്പൊ ഇന്ന് രാവിലെ ചെയ്തിട്ട് നാളെ വിടാൻ പറ്റുന്ന സർജറീസ് ഉണ്ട്. അപ്പൊ എന്തെങ്കിലും നമുക്ക് വേറെ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഒരു ദിവസം കൂടി മാക്സിമം നമ്മൾ കീപ്പ് ചെയ്യണം.
1: നമുക്ക് പുറത്തൊരു ചെറിയ സ്കാർ മാത്രമേ സ്റ്റിച്ച്

0: സ്റ്റിച്ച് ഉണ്ടാവും. സ്റ്റിച്ച് കാണാൻ പറ്റാത്ത സ്റ്റിച്ച് നമ്മളിടും, ചിലപ്പോൾ കാണാൻ പറ്റുന്ന സ്റ്റിച്ച് ഇടും. ചില പേഷ്യൻസിന് സ്റ്റിച്ച് പാട് വേണ്ട എന്ന് പറയുന്നവർക്ക് നമ്മൾ അതേപോലെ ഉള്ളിൽ സ്റ്റിച്ച് ഇട്ട് കൊടുക്കും. ചിലർക്ക് പുറത്ത്
1: ഇല്ല,
0: ഒരു സ്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഒരു 1 സെന്റിമീറ്റർ സ്കാർ, രണ്ടൊരു 5 mm സ്കാർ
1: പാട് പോലും ഇല്ലാതെ നമുക്ക് ചെയ്യാം. ചെറിയൊരു പാടേണ്ട. ഇത് എത്ര ദിവസം നമുക്ക് ഈ പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ ഈ ശസ്ത്രക്രിയക്ക് ശേഷമുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം?
0: ഒരു പേഷ്യന്റ് സ്വയം ടേക്ക് കെയർ ചെയ്യേണ്ട ഒരു പീരീഡ് 7 to 10 days. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 7 to 10 days കഴിഞ്ഞാൽ പയ്യെ അവർക്ക് ജോലിക്ക് പോയി തുടങ്ങാം.
1: മറ്റ് നമ്മുടെ എല്ലാ ജോലികളും ചെയ്യാൻ കഴിയും,
0: സാധാരണ എല്ലാ ജോലികളും ചെയ്യാം. ആകെപ്പാടെ പറയുന്നത് ഇപ്പോൾ സപ്പോസ് പെൽവിക് ഫ്ലോർ സർജറി പറ്റി നമ്മൾ നേരത്തെ സംസാരിച്ചല്ലോ, അല്ലെങ്കിൽ പിന്നെ ഹിസ്റ്റെക്ടമി യൂട്രസ് എടുത്ത് മാറ്റി, ഇതേപോലുള്ളവരിലൂടെ നമ്മൾ പറയുന്നത് ഭാരം പൊക്കരുതെന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. കാരണം ഭാരം പൊക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് മേളിലോട്ട് കയറ്റി വെച്ച് കെട്ടിയിരിക്കുകയാണ്, ഭാരം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പയ്യെ വീണ്ടും അത് ഇടിയാനുള്ള സാധ്യതയുണ്ട്. അതെ അതെ, ഇപ്പോൾ ഹെർണിയയും അങ്ങനെ തന്നെയാണ്. ഭാരം പൊക്കുമ്പോൾ ഇതൊരു ടൈപ്പ് ഹെർണിയാണ്, യൂട്രസ് താഴോട്ട് ഇടിയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ഹെർണിയാണ്. അപ്പോൾ ഭാരം പൊക്കുന്നവരിൽ ഹെർണിയ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ സർജറി കഴിഞ്ഞതിന് ശേഷം അവർ ഉടനെ പോയി, ഒരു 10-15 ദിവസത്തിനുള്ളിൽ ഭാരം പൊക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, 1.5 മാസം കഴിഞ്ഞിട്ടല്ല ഭാരം പൊക്കാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇത് റിക്കർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അത് ഓപ്പൺ സർജറി ആണെങ്കിലും അങ്ങനെ തന്നെ, ലാപ്രോസ്കോപ്പി ആണെങ്കിലും അങ്ങനെ തന്നെ. ലാപ്രോസ്കോപ്പി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടിയാനുള്ള സാധ്യത കുറവായിരിക്കും. ഇന്ന് ഓപ്പൺ സർജറി വളരെ കുറച്ച് ആൾക്കാർ മിക്കപ്പോഴും പ്രിഫർ ചെയ്യുന്നുണ്ടാവുള്ളൂ. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഗൈനക് ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന സർജറി സിസേറിയൻ ആയിരിക്കും. അത് പക്ഷെ നമുക്ക് വേറെ വഴിയില്ല, അതിന് നമുക്ക് ലാപ്രോസ്കോപ്പി ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആ സിസേറിയൻ ചെയ്ത് കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് നമ്മളൊരു സിസേറിയൻ ചെയ്ത പേഷ്യൻറ്റിനോട് ചോദിക്കണം. അത് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പം ആ ബുദ്ധിമുട്ടിൽ നിന്ന് നമ്മൾ വെറും 3 ചെറിയ, അത് ഒരെണ്ണം 5 mm ആണ്, വേറെ ഒരെണ്ണം 5 mm, പിന്നെ ഒരെണ്ണം 1 സെന്റിമീറ്റർ. അപ്പം ഇത്രയും 3 ചെറിയ ഇൻസിഷൻ ഇട്ടിട്ടാണ് നമ്മൾ പ്രൊസീജിയർ ചെയ്യുന്നത്. അപ്പം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അഡ്വാൻറ്റേജ് ആണ് പേഷ്യൻ്റ് ഉണ്ടാവുക. ഒരു സിസേറിയൻ കഴിഞ്ഞ പേഷ്യൻറ്റിനോടും അത് കഴിഞ്ഞിട്ട് പിന്നീട് ലാപ്രോസ്കോപ്പി കഴിഞ്ഞ പേഷ്യൻറ്റിനോടും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എന്താണ് അതിലുള്ള അഡ്വാൻറ്റേജ് എന്ന്. പിന്നെ അത് കൂടാണ്ട് ഇത് ഒരു പാടും ഇല്ലാണ്ട് നമുക്ക് നോൺ ഡിസൈൻ വജൈനൽ ഹിസ്റ്റെക്ടമി എന്ന് പറഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. ഇപ്പോൾ യൂട്രസ് 16 സെന്റിമീറ്റർ ഒക്കെ ഉള്ള യൂട്രസ് ആണെന്നുണ്ടെങ്കിൽ ഒരു പാടും ഇല്ലാണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ കൂടി തന്നെ വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. പുറത്ത് കാണാൻ പറ്റുന്ന ഒരു പാടും ഉണ്ടാവത്തില്ല. അതും ഇതിനകത്തുള്ള ഒരു ഓപ്ഷനാണ്. അതിനകത്ത് ക്യാമറ ഇടേണ്ട കാര്യമില്ല. ക്യാമറ ഇല്ലാതെ തന്നെ നമ്മൾ താഴെ കൂടിയെല്ലാം ചെയ്യുന്നത് നോൺ ഡിസൈൻ വജൈനൽ ഹിസ്റ്റെക്ടമി എന്ന് പറയാം. അതിന് നമ്മൾ പുറകെന്നുള്ള ലൈറ്റ് വെച്ചിട്ട് താഴെ കൂടി കണ്ട് പയ്യെ വജൈനെ കൂടിയാണ് ആ യൂട്രസ് എടുത്ത് മാറ്റുക. അതിനാണെന്നുണ്ടെങ്കിൽ ഒരു പാടും ഉണ്ടാവില്ല.
1: അപ്പോൾ എന്തുകൊണ്ടും ഒരുപക്ഷെ സ്ത്രീകൾക്കുണ്ടാകുന്ന മിക്ക അസുഖങ്ങൾക്കും ലാപ്രോസ്കോപ്പിക് സർജറി ഒരു പരിഹാരമാണ് എന്നാണ് ഡോക്ടർ പറയുന്നത്.
0: ഇന്ന് മിക്ക സർജൻസും ഞാൻ പറഞ്ഞതുപോലെ ഓപ്പൺ സർജറീസ് ചെയ്യുന്നുണ്ടാവില്ല, എല്ലാം ലാപ്രോസ്കോപ്പിക് സർജറീസ് ആയിരിക്കും. ഡെഫിനറ്റ്ലി പേഷ്യന്റിനെ സംബന്ധിച്ച് ഏറ്റവും നല്ലത് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ലാപ്രോസ്കോപ്പിക് സർജറീസ് തന്നെയായിരിക്കും. കാരണം ഫിനാൻഷ്യൽ ആസ്പെക്ട് ഞാൻ പറഞ്ഞതുപോലെ, അതേപോലെ വേദന എല്ലാം വെച്ച് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലാപ്രോസ്കോപ്പിക് സർജറിയാണ് ഒരു ഗൈനക് സർജറി ആവശ്യമുള്ള പേഷ്യൻറ്റിന് എപ്പോഴും നല്ലത്.
1: എഫ് എം ഹെൽത്തിനായി വന്ന് ലാപ്രോസ്കോപ്പിക് സർജറിയെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ വിശദമാക്കിയതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
2: സ്ത്രീകളിൽ കാണുന്ന രോഗങ്ങൾക്കുള്ള ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയകൾ, ഇതേക്കുറിച്ച് ആലുവ രാജഗിരി ഹോസ്പിറ്റലിലെ മിനിമൽ ഇൻവേസീവ് ഗൈനക് സർജറി വിഭാഗം സീനിയർ കൺസൾട്ടന്റും മേധാവിയുമായ ഡോക്ടർ ഹാംബൽ അഹമ്മദുമായി ഇതുവരെ സംസാരിച്ചത് എം വി ശശികുമാർ.
3: രാജഗിരി ഹോസ്പിറ്റൽ, എഫ് എം ഹെൽത്ത് ലൈൻ.

0: രാജഗിരി ഹോസ്പിറ്റൽ, ചുണങ്ങംവേലി, ആലുവ. ഫോൺ 290-5111.
1: ഈ പരിപാടിയുടെ പ്രായോജകർ രാജഗിരി ഹോസ്പിറ്റൽ, ചുണങ്ങംവേലി, ആലുവ. ഫോൺ 290-51-11. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 290-51-11.

ചിക്കൻ കുനിയ ജാഗ്രത പാലിക്കുവാൻ എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നിന്നുള്ള അറിയിപ്പിൽ പറയുന്നു. പെട്ടെന്നുള്ള കഠിനമായ പനി, സന്ധികളിൽ പ്രത്യേകിച്ച് കൈകൾ, കണങ്കാലുകൾ, കാൽമുട്ടുകൾ എന്നിവിടങ്ങളിൽ വീക്കം, അതികഠിനമായ വേദന, പേശിവേദന, തലവേദന, ക്ഷീണം, ചില ആളുകളിൽ ചർമ്മത്തിൽ തടിപ്പ് എന്നിവയാണ് രോഗലക്ഷണങ്ങൾ. ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടണം, സ്വയം ചികിത്സ ഒഴിവാക്കണം. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ വേദന സംഹാരികൾ പോലെയുള്ള മരുന്നുകൾ കഴിക്കണം.

ചെയ്യരുത്. ചിക്കൻഗുനിയ പോലെയുള്ള കൊതുകുജന്യ രോഗങ്ങൾ തടയാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈഡിസ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകൾ പരത്തുന്ന രോഗമാണ് ചിക്കൻഗുനിയ. ഉറവിട നശീകരണവും പകൽ കൊതുക് കടിയിൽ നിന്ന് സംരക്ഷണം തേടുന്നതും രോഗപ്രതിരോധത്തിന് പ്രധാനമാണ്. വീടിനുള്ളിലും പരിസരത്തും കൊതുക് മുട്ടയിട്ട് പെരുകാൻ ഇടയുള്ള എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കണം. രോഗപ്രതിരോധ മാർഗങ്ങൾ ഇവയാണ്. വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കുക. കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നതിനുള്ള സാഹചര്യം ഒഴിവാക്കുക. ഉദാഹരണത്തിന്, വെള്ളം കെട്ടി നിൽക്കുന്ന പാത്രങ്ങൾ, ടയറുകൾ, ചിരട്ടകൾ എന്നിവ നീക്കം ചെയ്യുക. ആഴ്ചയിലൊരിക്കൽ അലങ്കാര ചെടികൾ വളർത്തുന്ന പാത്രങ്ങളിലെ വെള്ളം മാറ്റണം. വെള്ളത്തിന് പകരം മണ്ണിട്ട് ഇവ വളർത്തുന്നതാണ് ഉചിതം. ചെടിച്ചട്ടി, ചെടിച്ചട്ടിയുടെ ട്രേ എന്നിവയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം നീക്കം ചെയ്യുക. ജലസംഭരണികൾ, വെള്ളം ശേഖരിച്ചു വയ്ക്കുന്ന പാത്രങ്ങൾ കൊതുക് കടക്കാത്ത വിധം അടച്ചു സൂക്ഷിക്കുകയും നന്നായി ഉരച്ചു കഴുകി വൃത്തിയാക്കുകയും വേണം. ഉപയോഗശൂന്യമായ ടയറുകൾ മണ്ണിട്ട് നിറയ്ക്കുകയോ വെള്ളം കെട്ടിനിൽക്കാത്ത രീതിയിൽ സൂക്ഷിക്കുകയോ ചെയ്യുക. ഉപയോഗശൂന്യമായ വസ്തുക്കൾ പരിസരത്ത് നിന്ന് നീക്കം ചെയ്യുകയോ വെള്ളം കെട്ടിനിൽക്കാത്ത വിധം കമഴ്ത്തി സൂക്ഷിക്കുകയോ ചെയ്യുക. കൃത്രിമ ജലാശയങ്ങൾ, അലങ്കാര കുളങ്ങൾ, അലങ്കാര ചെടികൾ, വെള്ളത്തിൽ വളർത്തുന്ന പാത്രങ്ങൾ എന്നിവയിൽ ഗപ്പി, ഗാംബൂസിയ പോലെയുള്ള കൂത്താടി ഭോജികളായ ചെറുമത്സ്യങ്ങളെ നിക്ഷേപിക്കുക. പകൽ സമയത്തും കൊതുക് കടിയിൽ നിന്ന് രക്ഷ നേടാൻ കൊതുക് വലകൾ, കൊതുക് തിരി, ലേപനങ്ങൾ എന്നിവ ഉപയോഗിക്കുക. ശരീരം മൂടുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. ചിക്കൻഗുനിയ ജാഗ്രത പാലിക്കുവാൻ ജില്ലാ മെഡിക്കൽ ഓഫീസ് എറണാകുളത്തിൽ നിന്നുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്.

0: ഭാസ്യ കമ്പബ്ജചക്രശരചാഭഗദാസി ചർമ്മ വക്രേർഹിരണ്മയഭുജൈരിവ കർണികാര.
1: എറണാകുളം ഗവൺമെന്റ് യു പി എസ് ഫോർ ഗേൾസിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ മറക്കാതെ കേൾക്കുക നാളെ രാവിലെ 8:05.

ഇന്ന് 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം കാൺക കടലിനെ കൺതുറക്കാതെ. രചനാ സംവിധാനം KV ശരത്ചന്ദ്രൻ. നിർവഹണ സഹകരണം ബോബി സി മാത്യു. ശബ്ദം നൽകിയവർ പുഷ്പ, വിജയൻ കാരന്തൂർ, ഗംഗാധരൻ ആയാടത്തിൽ, രാഘവൻ പുറക്കാട്, ദാമോദർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 30:20. FM ഈവനിംഗ് തുടരുന്നു. ഈവനിംഗ് മെലഡി. അമൃതം എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ് ഇന്നത്തെ ഈവനിംഗ് മെലഡി. ജി വേണുഗോപാൽ പാടിയത്. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീത സംവിധാനം M. ജയചന്ദ്രൻ.

ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ്. FM ഈവനിംഗ് തുടരുന്നു. സേവന വാർത്തകൾ. മൂന്നാർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അധ്യയന വർഷം ലൈബ്രറിയൻ, കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ എന്നീ തസ്തികകളിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ മാസം 19-ന് രാവിലെ 10:30 MRS സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 6238599660. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 6238599660. കോട്ടയം പട്ടികജാതി വികസന വകുപ്പിന്റെ നിയന്ത്രണത്തിൽ കുറിച്ചിയിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികളുടെ പ്രീ മെട്രിക് ഹോസ്റ്റലിൽ ട്യൂട്ടർമാരെ തെരഞ്ഞെടുക്കുന്നു. ഇംഗ്ലീഷ്, കണക്ക്, ഹിന്ദി, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ് വിഷയങ്ങളിലേക്കാണ് ഒഴിവുകൾ. ഹൈസ്കൂൾ വിഭാഗത്തിന് അതത് വിഷയങ്ങളിൽ ബിരുദവും BEDഉം, UP വിഭാഗത്തിൽ

ടി ടി സി യോഗ്യതയും വേണം. യു പി വിഭാഗത്തിൽ 3 ഹൈസ്കൂൾ വിഭാഗത്തിൽ 6 ഒഴിവുകളുണ്ട്. ഹോസ്റ്റലിന് സമീപം താമസിക്കുന്ന വനിതകൾക്കാണ് അപേക്ഷിക്കാനാവുക. അപേക്ഷകൾ ഈ മാസം 30 വൈകിട്ട് 5 മുമ്പ് വടവാതൂരിലെ പള്ളം ബ്ലോക്ക് പട്ടികജാതി ഓഫീസിൽ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 8547630069. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 8547630069.

കേരള സർക്കാർ സ്ഥാപനമായ കൽട്രോണിന്റെ ചെങ്ങന്നൂർ കരുനാഗപ്പള്ളി നോളജ് സെന്ററുകളിൽ ലോജിസ്റ്റിക്സ് വെയർഹൌസ് മാനേജ്മെന്റ് മേഖലകളിൽ മികച്ച സാധ്യതയുള്ള പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് യോഗ്യത പ്ലസ് ടു, സർട്ടിഫിക്കറ്റ് ഇൻ വെയർഹൌസ് ആൻഡ് ഇൻവെന്ററി മാനേജ്മെന്റ് യോഗ്യത SSLC കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷകൾക്കും ചെങ്ങന്നൂർ കരുനാഗപ്പള്ളി കെൽട്രോൺ നോളജ് സെന്ററുമായി ബന്ധപ്പെടുക. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 8136802304. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 8136802304. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഇപ്പോൾ സമയം 8:38:22. FM ഇവനിംഗ് തുടരുന്നു. ഇനിയൊരു ഹിന്ദി ചലച്ചിത്ര ഗാനം കേൾക്കാം. ദോ ദിലോം കാ സംഘം എന്ന ചിത്രത്തിൽ നിന്ന് അനുരാധ ഭൗതുവാൾ, ബബുൽ സുപ്രിയോ എന്നിവർ പാടിയത്.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: അന്നേരമാണ് രാമറിന് മറ്റൊരാശയം തോന്നിയത്. നാട്ടിൽ തന്നെ നാടകത്തിൽ അഭിനയിക്കുവാൻ തയ്യാറാവുന്ന പെൺകുട്ടികളും ഉണ്ടാവില്ലേ? അവന് പെട്ടെന്ന് ഓർമ്മയിൽ വന്നത് മരം വെട്ടുകാരൻ കോമന്റെ മോളെയാണ്. ഇടവഴിയിലൂടെ പോകുമ്പോൾ അവളെ കണ്ടിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള പെണ്ണ്, എല്ലാവരോടും വർത്തമാനം പറയുന്ന ശീലക്കാരിയാണെന്നും തോന്നിയിട്ടുണ്ട്. നാടകത്തിൽ അഭിനയിക്കുവാൻ വിളിച്ചാൽ അവൾ വരാതിരിക്കില്ലെന്ന് രാമർ വിചാരിച്ചു. ഇക്കാര്യം കുഞ്ഞികേളുവിനോട് പറഞ്ഞപ്പോൾ അയാളത് കേട്ടപാടെ പൊട്ടിച്ചിരിച്ചു. എന്റെ വങ്ക എന്ന് പറയുന്നത് പോലെ രാമറിനെ തറപ്പിച്ചൊന്ന് നോക്കുകയും ചെയ്തു. എന്നിട്ട് രണ്ടു കൈയും തമ്മിൽ കൂട്ടിയിടിച്ച് പറഞ്ഞു, നല്ല കാര്യായി. ഓക്കെന്താ കുഴപ്പം, കാണാൻ ഭംഗിയില്ലേ? രാമർ ചോദിച്ചു. അതിന് മറുപടിയായി കുഞ്ഞിക്കേളു ശബ്ദം താഴ്ത്തി പറഞ്ഞു, അതാണ് കുഴപ്പായത്. എടോ, ഓൾ അടയാളം വെച്ച പെണ്ണാണ്. അരുതാത്തത് എന്തോ പറയുന്ന നിഗൂഢതയുടെ സ്വഭാവം അയാളുടെ ശബ്ദത്തിലുണ്ടായിരുന്നു. രാമർ അങ്ങനെയൊരു വാചകം ആദ്യമായി കേൾക്കുകയായിരുന്നു. അവൻ ചോദിച്ചു, അടയാളം വെച്ച പെണ്ണോ? എന്താ അത്? അത് പിന്നെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് കുഞ്ഞിക്കേളു നിരത്തിലേക്ക് ഇറങ്ങി. നിരത്തിൽ തിരക്ക് കുറവായിരുന്നു. എന്നാലും പലയിടങ്ങളിലായി നാട്ടുമുഖ്യന്മാരിരുന്ന് ഉച്ചത്തിൽ സംസാരിക്കുന്നത് കാണാമായിരുന്നു. മറുപടി പറയാതിരിക്കാനായിരിക്കണം കുഞ്ഞിക്കേളു ധൃതി വെച്ച് വീട്ടിലേക്ക് നടന്നു. ചിലപ്പോൾ നാടകം അത്രമാത്രം അയാളെ ആവേശിച്ചിട്ടുണ്ടാകും. രാത്രി മുഴുവൻ രാമർ ആലോചിച്ചത് കുഞ്ഞിക്കേളു പറഞ്ഞ വാചകത്തെക്കുറിച്ചായിരുന്നു. അടയാളം വെച്ച പെണ്ണ്, അതിൽ എന്തെല്ലാമോ ദുരർത്ഥങ്ങളുള്ളതായി രാമറിന് തോന്നി. അല്ലെങ്കിൽ കുഞ്ഞിക്കേളു അപ്പോൾ തന്നെ പറഞ്ഞു തരുമായിരുന്നു. പെണ്ണിനെ എങ്ങനെയാണ് അടയാളം വയ്ക്കുക? മറ്റാരും സമീപിക്കാൻ പാടില്ലാത്ത അദൃശ്യമായ എന്തോ ഒരു വിലക്ക് അടയാളം വെച്ച പെണ്ണിനുള്ളതായും രാമർ മനസ്സിലാക്കി. നാട്ടിൽ ഇതുപോലെ പെൺകുട്ടികൾ വേറെയും ഉണ്ടാകുമോ? കുഞ്ഞിക്കേളു മറുപടി പറയാൻ വിസമ്മതിച്ചു.

0: അതുകൊണ്ട് ഇനി ഇതേക്കുറിച്ച് അയാളോട് ചോദിക്കുകയില്ല. എങ്കിലും ആ വാചകത്തിന്റെ അർത്ഥമെന്താണെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കണ്ടെത്തുക തന്നെ ചെയ്യും. രാത്രി നിശബ്ദമാണ്. ആന്തൂരാന്മാരുടെ വീടുകളും അതിനിടയിലുള്ള പണിശാലകളും ശാന്തം. ആ ശാന്തതയിൽ മുഖമമർത്തി ഉറങ്ങാനുള്ള ശ്രമത്തിലായിരുന്നു. പിന്നീട് എപ്പോഴോ പാതിരാത്രിയുടെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് ഒരു ശബ്ദം എവിടെ നിന്നോ പിറന്നു വീണു. ഭാരത് മാതാ കി ജയ്! വെള്ളക്കാർ ഇന്ത്യ വിടുക! ജന്മികൾ നശിക്കട്ടെ! ചെകുത്താൻ ചൂട്ടുകൾ പോലെ ആ ശബ്ദം ഉയരുന്നതും പിന്നെ പലയിടങ്ങളിൽ വെച്ച് പലതായി ചിതറിപ്പോവുന്നതും രാമർ അറിഞ്ഞു. ആരാണ് ഈ പാതിരാ നേരത്ത് എടുക്കുവാൻ പോകുന്ന തീരുമാനത്തെക്കുറിച്ച്? രാമറിന് തന്നെ സംശയങ്ങൾ ധാരാളമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാവാം കുഞ്ഞിക്കേളുവുമായിട്ട് പോലും ഇതിനെപ്പറ്റി സംസാരിക്കുവാൻ രാമർ തുനിഞ്ഞില്ല. അതേസമയം തന്റെ ഉള്ളിലുള്ള ആശയങ്ങളെക്കുറിച്ച് ആരോടെങ്കിലും തുറന്ന് സംസാരിക്കണമെന്നും അഭിപ്രായങ്ങൾ ആരായണമെന്നും അവൻ ആഗ്രഹിച്ചു. അതിന് അവൻ കണ്ട ഒരേ ഒരു മാർഗം കുതിരകളുമായി സംസാരിക്കുക എന്നതായിരുന്നു. നേരത്തെയും രാമർ കുതിരകളുമായി സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്രാവശ്യം അവൻ അറിയേണ്ടത് തന്റെ മനസ്സിലെ ചില പ്രശ്നങ്ങൾക്കുള്ള പ്രതിവിധിയാണ്. അതിന് ഒരു പ്രതികരണം മാത്രമുണ്ടായാൽ മതിയാകും. കുതിരകൾ അപ്പോൾ പന്തിയിൽ എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. കാലത്ത് മുഴുവൻ നിർത്താതെ ഓടിയതിന്റെ കിതപ്പ് അവയുടെ മേലാസകലം പുതഞ്ഞു കിടപ്പുണ്ടായിരുന്നു. വായിൽ നിന്നും വെളുത്ത നൂര താഴോട്ട് ഒലിച്ചുകൊണ്ടിരുന്നു. നേർത്ത ചൂട് രോമങ്ങളെ പൊതിഞ്ഞിരിക്കുന്നു. കണ്ണുകളെ മറച്ചുപിടിക്കുന്ന ജീനുകൾ അഴിച്ചുമാറ്റി മൂലയിൽ നിക്ഷേപിച്ചു. പഞ്ഞിക്കുരു കലക്കിയ വെള്ളം അവയ്ക്ക് മുമ്പിൽ കൊണ്ടുവച്ചു. കുതിരകൾ അത് ആർത്തിയോടെ കുടിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കെ രാമർ അവയുടെ ദേഹത്ത് തടവിക്കൊണ്ടിരുന്നു. പരിചിത സൗഹൃദത്തിന്റെ പ്രതികരണമെന്നോണം കുതിരകൾ രാമറോട് ചേർന്നു നിന്നു. കുതിരകളെ പന്തിയിലാക്കിയതിനു ശേഷം ഇമ്പിച്ചൻ താന്നിച്ചുവട്ടിലുള്ള കള്ളിഷാപ്പിലേക്ക് പോയി. മോന്തി നന്നേ കറുത്ത ശേഷമായിരിക്കും ഇനി മടങ്ങിയെത്തുക. പതുക്കെ താളമിട്ടുകൊണ്ട് അയാൾ നടന്നു വരുന്നത് ദൂരത്തുനിന്നേ അറിയാൻ കഴിയും. കാലുകൾ കൊണ്ട് നിരത്തിലെ കല്ലുകൾ ചുറ്റുപാടേക്കും ചിതറിത്തെറിപ്പിച്ച് നീട്ടിത്തുപ്പി തലയിലുള്ള തോർത്ത് വലിച്ചെടുത്ത് വലതുകൈയിൽ അമർത്തി ആഞ്ഞു വീശി വരുമ്പോൾ തെല്ലൊരമ്പരപ്പുണ്ടാകുമെങ്കിലും ഇമ്പിച്ചന്റെ മനസ്സ് കളിമണ്ണ് പോലെ മിനുസപ്പെടുന്നത് അപ്പോഴാണെന്ന് രാമറിനറിയാം. അയാളോട് സംസാരിക്കുവാൻ പറ്റിയ സമയമതാണ്. ഓരോരുത്തരോടും സംസാരിക്കുവാൻ പറ്റിയ ചില പ്രത്യേക അവസരങ്ങളുണ്ടെന്ന് രാമർ ഇതിനകം മനസ്സിലാക്കിയിരുന്നു. അത് കണ്ടെത്തുക എന്നതാണ് പ്രധാനം. കുതിരകൾ വെള്ളം കുടിച്ച ശേഷം മുഖം രാമറുടെ നേരെ നീട്ടി. കുതിരകളോട് സംസാരിക്കുവാൻ പറ്റിയ അവസരം ഇതാണ്.
1: തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.

0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ.
2: സഞ്ചാര സാഹിത്യം. ദേശാന്തരങ്ങളിലൂടെ യാത്ര നടത്താൻ മിക്കവർക്കും ഇഷ്ടമാണ്. അതിന് കഴിയാത്തവർ യാത്ര നടത്തിയവർ നൽകുന്ന വിവരണങ്ങളിലൂടെ ദേശങ്ങളെ മനസ്സിലാക്കാൻ താൽപ്പര്യമെടുക്കുന്നു. താൻ നടത്തിയ യാത്രകളെക്കുറിച്ച്, ആ നാടുകളുടെ സവിശേഷതകളെക്കുറിച്ച് വായനാ സമൂഹത്തിന് പകർന്നുകൊടുക്കാൻ ഒരാൾ ശ്രമിക്കുമ്പോൾ ഒരു യാത്രാവിവരണം രൂപം കൊള്ളുന്നു. ലോകത്തെ മിക്ക ഭാഷകളിലെയും സമ്പന്നമായ ഒരു സാഹിത്യശാഖയാണ് യാത്രാവിവരണം. ഈ സാഹിത്യശാഖയ്ക്ക് ഇവിടെ തുടക്കം കുറിക്കുന്നത് പാറേമാക്കൽ തോമാക്കത്തനാർ രചിച്ച വർത്തമാന പുസ്തകം എന്ന കൃതിയോടെയാണ്. അദ്ദേഹവും കരിയാറ്റിൽ യൗസേപ്പ് മൽപ്പാൻ എന്ന വൈദികനും ചേർന്ന് റോമിലേക്ക് നടത്തിയ യാത്രയുടെ വിശദീകരണമാണ് ഈ കൃതി. 1785 1798 മധ്യേയാണ് ഈ ഗ്രന്ഥം രചിക്കപ്പെട്ടത്. വർത്തമാന പുസ്തകത്തിന് ശേഷം മലയാളത്തിലുണ്ടായ ആദ്യ യാത്രാവിവരണം കടുയാട്ട് ഗോവിന്ദമേനോന്റെ കാശി യാത്രാ റിപ്പോർട്ട് ആണ്. 1872 ആണ് രചനാകാലം. തുടർന്ന് ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്ത രചിച്ച ഊർസ്ലോം യാത്രാവിവരണം, ബാരിസ്റ്റർ ജി പി പിള്ള രചിച്ച ലണ്ടനും പാരീസും, മാനവിക്രമ ഏട്ടൻ രാജായുടെ കാശി യാത്രാചരിതം, കെ പി കേശവമേനോന്റെ ബില്ലാത്തി വിശേഷം, അമ്മാളുവമ്മയുടെ ഒരു തീർത്ഥയാത്ര തുടങ്ങി നിരവധി കൃതികൾ പിൽക്കാലത്ത് രചിക്കപ്പെട്ടു. മലയാളത്തിലെ സഞ്ചാര സാഹിത്യകാരന്മാരിൽ പ്രഥമഗണനീയനാണ്

0: എസ് കെ പൊറ്റക്കാട്. ഒരു കവിയുടെ ഹൃദയത്തോടെ താൻ പോകുന്ന പ്രദേശങ്ങളെയും അവിടുത്തെ സംസ്കാരത്തെയും മനുഷ്യരെയും നോക്കിക്കണ്ട പൊറ്റക്കാട് കാവ്യാത്മക ഭാഷയിലാണ് യാത്രാവിവരണങ്ങൾ എഴുതിയത്. ആഫ്രിക്കയെക്കുറിച്ചുള്ള കാപ്പിരികളുടെ നാട്ടിൽ, കാശ്മീരിനെക്കുറിച്ചുള്ള കാശ്മീർ, യാത്രാസ്മരണകൾ, സിംഹഭൂമി, നൈൽ ഡയറി, മലനാടുകളിൽ, മാറുന്ന യൂറോപ്പ്, സോവിയറ്റ് ഡയറി, പാതിരാസൂര്യൻ്റെ നാട്ടിൽ, ബാലിദ്വീപ്, ഹിമാലയൻ സാമ്രാജ്യത്തിൽ തുടങ്ങി നിരവധി കൃതികൾ സഞ്ചാര സാഹിത്യ ശാഖയ്ക്കായി പൊറ്റക്കാട് സമ്മാനിച്ചു. പൊറ്റക്കാടിന് ശേഷവും സഞ്ചാര സാഹിത്യ ശാഖ മുമ്പോട്ടു കുതിക്കുകയാണ്. ആയിരക്കണക്കിന് കൃതികളിലായി ഈ വിശാല ലോകത്തെക്കുറിച്ചുള്ള അറിവുകൾ മലയാള സാഹിത്യത്തിൽ ചിതറിക്കിടക്കുന്നു. സാഹിത്യപ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ, യുവജനങ്ങൾ തുടങ്ങി മിക്കവരും സഞ്ചാര സാഹിത്യ രചനയിൽ പ്രവേശിക്കുകയും നല്ല നല്ല കൃതികൾ മലയാളിക്ക് സംഭാവന നൽകുകയും ചെയ്യുന്നു. ദേശ സംസ്കാരത്തെക്കുറിച്ചുള്ള പുതിയ ബോധ്യങ്ങൾ നേരിട്ട് കണ്ട് അനുഭവിച്ചറിഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ പകർന്നുകിട്ടുമ്പോൾ സഞ്ചരിക്കാൻ സാധിക്കാത്തവർക്ക് അവയെല്ലാം പുതിയ അറിവുകളായി പരിണമിക്കുന്നു. ആ രീതിയിൽ നോക്കുമ്പോൾ സഞ്ചാര സാഹിത്യം അഥവാ യാത്രാവിവരണ സാഹിത്യം നൽകുന്ന സംഭാവന ഏറെ വലുതാണ് എന്ന് നിസ്സംശയം പറയാം.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50.
3: ഇന്നത്തെ ചോദ്യവും അതിന്റെ ഉത്തരവും. ചോദ്യമിതായിരുന്നു, ബദൽ നൊബേൽ സമ്മാനം എന്നറിയപ്പെടുന്നത് ഏത് അവാർഡാണ്? ഉത്തരം, 1980 ഏർപ്പെടുത്തിയ റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡ്. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി, ബദൽ നൊബേൽ സമ്മാനം എന്നറിയപ്പെടുന്നത് ഏത് അവാർഡാണ്? ഉത്തരം, 1980 ഏർപ്പെടുത്തിയ റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡ്.

നാളെ ഈ നിലയത്തിൽ നിന്ന്. രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഫാദർ വിൻസെന്റ് വാരിയത്ത്. രാവിലെ 6:37 ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാരയിൽ രാമപുരത്ത് വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൽ നിന്ന് ഒരു ഭാഗം.

നാളെ രാവിലെ 8:05 വിടരുന്ന മുട്ടുകൾ. എറണാകുളം ഗവൺമെന്റ് യു പി സ്കൂൾ ഫോർ ഗേൾസിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ അവസാന ഭാഗം. നാളെ രാവിലെ 9:15 അഭിപ്രായവേദി, ശ്രോതാക്കളുടെ കത്തുകളും അവയ്ക്കുള്ള മറുപടിയും.

നാളെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് അഖില കേരള റേഡിയോ നാടകോത്സവം 2026 കോഴിക്കോട് നിലയം അവതരിപ്പിച്ച കാൺക കടലിനെ കൺതുറക്കാതെ. രചന സംവിധാനം KV ശരത്ചന്ദ്രൻ. നിർവഹണ സഹകരണം ബോബി സി മാത്യു.

രീതികളും അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു അങ്കമാലി പുല്ലാനി സ്വദേശി സുബ്രൻ. വീട്ടാവശ്യത്തിനുള്ള വിവിധയിനം പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന പാലച്ചുവടുള്ള ദേവേശൻ നായർ സി ജി പരിചയപ്പെടുത്തുന്നു. നാളെ രാത്രി 8:05 യുവവാണി സോഷ്യൽ മീഡിയയിൽ വൈറലായ അസ്ത്ര ഡാൻസ് ഗ്രൂപ്പിലെ അംഗങ്ങൾ പങ്കെടുക്കുന്നു അവസാന ഭാഗം.

നാളെ രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു കടംകഥയിലെ വിരുന്നുകാരൻ. രചന മുഹമ്മദ് റോഷൻ, സംവിധാനം MV ശശികുമാർ, NS ജയമോഹൻ, പശ്ചാത്തല ശബ്ദവിന്യാസം കൈലാസ് മേനോൻ. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ മോഹൻലാൽ, മാലാ പാർവതി, ശിവത, മുത്തുമണി, അതിഥി രവി.

പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഇന്നത്തെ എഫ് എം ഈവനിംഗ് സമാപിക്കുന്നു. എഫ് എം ഈവനിംഗ് ഇനി നാളെ വൈകിട്ട് 7:35

അടുത്ത ഗാനം ചെമ്പകം എന്ന നാടകത്തിൽ നിന്ന്, പാടിയത് ഷൺമുഖൻ എം പി. രചന, സംഗീത സംവിധാനം ബിപിൻ നടേശൻ മാസ്റ്റർ.

അടുത്ത ഗാനം മുഹൂർത്തം ധന്യമുഹൂർത്തം എന്ന നാടകത്തിൽ നിന്ന്. പാടിയത് കോടമ്പള്ളി. രചന രാജീവ് വാലുങ്കൽ. സംഗീത സംവിധാനം ആലപ്പി വിവേകാനന്ദൻ.

0: നാടക ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി സമയം 9:30.
2: അഖില കേരള റേഡിയോ നാടകോത്സവം ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു.

0: 1949 മഴക്കാലം. ആഗസ്റ്റ് മാസം പിറന്നിട്ടും മഴയുടെ ശക്തി കുറഞ്ഞില്ല. ആകാശത്തിൻ്റെ കനം വിട്ടിട്ടില്ല. സന്ധ്യയുടെ കറുപ്പും കരിമേഘത്തിൻ്റെ മുഴുപ്പും കൂടിയായപ്പോൾ ഒരു ദുർദിനത്തിൻ്റെ ലക്ഷണം പൂർത്തിയായി. രണ്ടു വയസ്സായ എൻ്റെ മകൾ തോളിൽ കിടന്നുറങ്ങുന്നു. അവളുടെ അമ്മ രോഗശല്യയിൽ. ആയുർവേദക്കാരും അലോപ്പതിക്കാരും മാറി മാറി നോക്കിയിട്ടും രോഗം വിട്ടുമാറുന്നില്ല. കോഴിക്കോട് നിന്ന് വിദഗ്ധനായ ഡോക്ടർ വന്ന് ചികിത്സ നിർദ്ദേശിച്ചു. പണി പിന്മാറുന്നില്ല. രാവും മഴക്കാരും കൂടി പകലിന് വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. പതുക്കെ ഒരു കാറ്റടിച്ച്. അപ്പോൾ രോഗശല്യയിൽ നിന്ന് ക്ഷീണിച്ച സ്വരം, എന്തേ?
1: രാത്രിയായോ?
0: ആ, ആവുന്നു.
1: എന്തൊരിട്ട് ജാലകം ഒന്ന് തുറക്കണം.
0: വേണ്ട, വിളക്ക് കത്തിച്ചിട്ടുണ്ടല്ലോ, അത് പോരെ.
1: പോരാ പോരാ, ഒന്നും കാണുന്നില്ല. വല്ലാത്ത ഇരുട്ട്.
0: അവര് ഒളിവിലത് പറഞ്ഞു നിർത്തുമ്പോൾ കിതപ്പുണ്ടായിരുന്നു. അത് വർദ്ധിച്ചു. ക്രമേണ നേർത്തു നേർത്തു

0: vai de naquele. ദീർഘനിദ്ര കൊള്ളുന്നു. മതി, ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ.
1: എന്റെ അച്ഛൻ പി കുഞ്ഞാനന്ദൻ നായർ എന്ന ഡിക്കോടിയന്റെ ആത്മകഥയുടെ അവസാന ഭാഗമാണ് നിങ്ങൾ ഈ കേട്ടത്. ഞാൻ ഡിക്കോടിയന്റെ മകൾ. എന്റെ പേര് പുഷ്പ, പുഷ്പകുമാരി. അന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള ആ മഴക്കാല സന്ധ്യയിൽ അച്ഛന്റെ തോളിൽ ഒന്നും അറിയാതെ കിടന്നുറങ്ങിയ ആ രണ്ടു വയസ്സുകാരി ഞാനായിരുന്നു. രോഗശയ്യയിൽ ആ ഇരുട്ടിൽ നേർത്ത് നേർത്തില്ലാതായ കിതപ്പുകൾ എന്റെ അമ്മയുടേതായിരുന്നു. പിന്നീടിങ്ങോട്ട് അച്ഛനായിരുന്നു എന്റെ അമ്മയും കളിക്കൂട്ടുകാരനും എല്ലാം. എല്ലാമെല്ലാം അച്ഛനായിരുന്നു.
0: പുഷ്പേ, പുഷ്പേ,
2: അച്ഛാ ഒന്ന് വേഗം വരുന്നുണ്ടാ, വേഗം വരാൻ.
0: നീ എന്നെ ഇങ്ങനെ ഓടിക്കാതെ മോളെ, നീ ഒന്ന് നിന്നേ.
2: ഇല്ല, എനിക്ക് ഇനിയും കളിക്കണം.
0: ഓ, അങ്ങനെ പറയല്ല മോളെ, അച്ഛന് വയ്യണ്ടായി. കുറച്ചു നേരം നമുക്ക് ദേ ഈ പൂഴി മണലില് ഇങ്ങനെ ഇരിക്കാം.
2: അച്ഛനല്ലേ പറഞ്ഞത് ദേ അതുവരെ നടക്കാന്ന്.
0: അയ്യോ, ഇനി നടന്നാല് ആ കുഞ്ഞിക്കാലി വെച്ച് മോൾക്ക് തിരിച്ചു നടക്കേണ്ടി വരില്ലേ?
2: അതിന് തിരിച്ചു വരുമ്പോ എനിക്ക് നടക്കണ്ടല്ലോ.
0: പിന്നെ
2: അച്ഛൻ എന്നെ എടുക്കുമല്ലോ.
0: ഹരിച്ചാക്കിന്റെ കനമുള്ള നിന്നെയും എടുത്ത് തിരിച്ചു നടക്കാനോ? കാണാൻ ഇത്രയുള്ളൂങ്കിലും നല്ല കനമാണ്.
2: അച്ഛനല്ലേ എപ്പോ പറയില്ലേ ഞാൻ ഒരു കൊച്ചുകുട്ടിയാന്ന്.
0: വാ മോളെ, ഇവിടെ വന്നിരിക്കും. നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്ന് കാറ്റ് കൊള്ളാം, ക്ഷീണവും മാറ്റാം.
2: എനിക്ക് ആ പാലത്തിനടുത്ത് പോയി കടല് കാണണം.
0: കടല് പിന്നെ ഇവിടെ ഇരുന്നാലും കാണാലോ. ശരിക്കും കടലിനെ കാണേണ്ടത് എങ്ങനെയാണെന്ന് മോൾക്ക് അറിയൂ.
2: എങ്ങനെയാ
0: എന്നാ കേട്ടോ. ആദ്യം മോള് വന്ന് ഇവിടെ ഇരിക്ക. ഇനി കുറച്ചു നേരം നിന്റെ ഈ ഉണ്ട കണ്ണുകൾ തുറന്ന് വിളിച്ച് കടലിനെ തന്നെ നോക്കിയിരുന്നേ.
2: ശരി, നോക്കി.
0: നോക്കിയല്ലോ. ഇനി കണ്ണുകള് രണ്ടും അടച്ചേ. സുഹൂത്രക്കാരി, അച്ഛന് പറ്റിക്കാൻ നോക്കണ്ടത്. ഈ കണ്ണുകൾ രണ്ടും അടച്ചാലേ അച്ഛൻ കാര്യം പറയൂ. ശരി, അച്ഛൻ തുറക്കാൻ പറയുമ്പോ മാത്രേ തുറക്കാവൂ കേട്ടോ.
2: ശരി,
0: കണ്ണുകൾ അടച്ചല്ലേ.
2: അടച്ചു.
0: ഇനി മോള് മോളുടെ കാതുകൾ രണ്ടും ഒന്ന് തുറന്നു പിടിച്ചേ. അതായത് ശ്രദ്ധിച്ചൊന്ന് കേട്ടേ.
2: ശരി.
0: കണ്ണ് തുറക്കരുതിട്ടോ.
2: ഇല്ല, തുറക്കില്ല.
0: ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ?
2: ഉണ്ട്.
0: ഇനി പറ. മോൾ എന്താ കേൾക്കുന്നത്?
2: അത് കടലിന്റെ ശബ്ദം.
0: കടലിന്റെ ശബ്ദം എന്ന് പറഞ്ഞാ?
2: തിരയുടെ ശബ്ദം.
0: പിന്നെ?
2: കാറ്റിന്റെ, കടലിരമ്പത്തിന്റെ.
0: പിന്നെ?
2: കടൽ കാക്കയുടെ, അതിന്റെ കരച്ചിലിന്റെ.
0: പിന്നെയോ?
2: നുരയുടെ, പതയുടെ.
0: എന്ന കണ്ണ് തുറക്കാതെ മോളിനി അച്ഛനോട് പറ, ഇപ്പൊ മോൾ എന്താ കാണുന്നത്?
2: അത് കടലിനെ, വലിയ കടലിനെ, വലിയ വലിയ കടലിനെ.
0: അത് മോള് കണ്ണ് തുറന്ന് കണ്ട, ഇന്നേ വരെ കണ്ട കടലിനേക്കാളും വലിപ്പമുള്ള, മുഴക്കമുള്ള, ആഴമുള്ള കടലല്ലേ?
2: അതെ അച്ഛ, വലിയ കടൽ. എത്രയോ വലിയ കടൽ. എത്രയോ എത്രയോ വലിയ കടൽ.
3: കാണുക കടലിനെ കൺതുറക്കാതെ. രചനാ സംവിധാനം കെ വി ശരത് ചന്ദ്രൻ. ശബ്ദ സാന്നിധ്യം പുഷ്പ, വിജയൻ കാരന്തൂർ, ഗംഗാധരൻ ആയാടത്തിൽ, ബോബി സി മാത്യു, രാഘവൻ പുറക്കാട്, എൽ സി മാത്യു, റെനി ശ്രീകുമാർ, റാണി കെ, ദാമോദർ രാധാകൃഷ്ണൻ, കബനി സൈറ.

ജോബി മാത്യു, ചന്ദ്രൻ കണ്ടോത്ത്, കുമാരി തേജശ്രീ സനൽ, മീര ആർയു, വിനോദ് കീഴയിടത്ത്, ഷാജി സി കെ. ആകാശവാണി എന്ന മഹൽ പ്രസ്ഥാനത്തിനുവേണ്ടി സ്വയം സമർപ്പിച്ച പ്രശസ്തരും അപ്രശസ്തരുമായ എല്ലാ കലാകാരന്മാർക്കുമുള്ള ആദരമായി ഈ നാടകം. കാണുക കടലിനെ കൺതുറക്കാതെ.

0: അറിയാലോ, കോഴിക്കോട് ആകാശവാണി നിലയത്തിലായിരുന്നു അച്ഛന് ജോലി. കടലിനഭിമുഖമായിരുന്നു ആകാശവാണിയുടെ ഇരുനില കെട്ടിടം.
1: ആകാശവാണി കോഴിക്കോട്, സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റ് 20 സെക്കൻഡ്.
0: അച്ഛന്റെ വിരലും തൂങ്ങി ഞാനും പോകാറുണ്ടായിരുന്നു അവിടെ. അവിടുന്ന് രണ്ടാം നിലയിൽ നിന്ന് അങ്ങ് ദൂരെ കാണാം കടല്.
1: ഇന്ന് ശകവർഷം 1940.
0: കടലിനും ആകാശവാണിക്കും നടുവിലൂടെ പോകുന്ന വീതി കുറഞ്ഞ ഒരു റോഡുണ്ടായിരുന്നു. അതിനപ്പുറം കടപ്പുറത്ത് അങ്ങിങ്ങായി കാറ്റാടി മരങ്ങൾ. മരം കൊണ്ട് പണിത കോണിപ്പടിയിലൂടെ കയറി വേണം അച്ഛന്റെ ഓഫീസ് മുറിയിലെത്താൻ. ആ മുറിയിൽ അച്ഛന്റെ ഇരിപ്പിടത്തിന് തൊട്ടടുത്തായിരുന്നു പി സി മാമൻ. പി സി മാമൻ എന്നാൽ എഴുത്തുകാരൻ ഉറൂബ്. അതിനപ്പുറം ലക്ഷ്മിദേവി ചേച്ചി, മായാനാരായണൻ എന്ന മായ ചേച്ചി. എപ്പ നോക്കിയാലും ചിരിയും കളിയും തമാശയും ബഹളവും തന്നെ.
2: അപ്പൊ പി സി അക്കാരെ അറിഞ്ഞില്ലേ? പി സി തന്നെ നേരിട്ട് അങ്ങോട്ട് ചോദിക്കും.
3: എടോ തിക്കു, എന്തായത്?
2: ഓ, പുള്ളിക്കാരൻ കേട്ട മട്ട് കാണിക്കണില്ലല്ലോ.
3: കണ്ടില്ലേ, അയാൾ എഴുത്തിരി ലയിച്ചിരിപ്പാ.
2: ആ, ഇത് നാടക എഴുത്തൊന്നുമല്ല. ഇന്നലെ സ്റ്റേഷൻ ഡയറക്ടർ കൊടുത്ത ഒരു ഇൻഡാസിനുള്ള മറുപടി എഴുത്താണ്. ഐ മെമ്മോനുള്ള മറുപടിയേ.
3: ഡോ തിക്കു, തനിക്ക് ചെവി കേട്ടൂടെ? എന്താ പ്രശ്നം? തന്നോടാ ചോദിച്ചേ.
4: പി സിന്റെ പണി നോക്ക്.
3: എന്റെ പണിയൊക്കെ നേരത്തെ തീർന്നതാ. എന്തോ ഒരു ഇൻബാസ് കിട്ടിന്ന് കേട്ടല്ലോ. എന്താ കാര്യം?
4: എന്താ പറയ, കഴിഞ്ഞ ദിവസം ആകാശത്തിലേക്ക് വിക്ഷേപിച്ചൊരു നാടകം എഴുതി വന്നപ്പോ സമയത്തിരി കൂടിപ്പോയി. അതുകൊണ്ട് എന്തായി, ക്ലൈമാക്സ് ഒക്കെ ചെരുപ്പിനൊത്ത് കാല് മുറിച്ച പോലായി.
3: അങ്ങനെ സാധാരണ സംഭവിക്കാത്തതാണല്ലോ, എന്താ അങ്ങനെ വരാൻ?
4: ദാ ഈ കാരണം കാണിക്കൽ നോട്ടീസിൽ ഒപ്പിട്ട അതേ വിദ്വാൻ തന്നെയാണ് പറ്റിച്ചത്.
3: മനസ്സിലായില്ല.
4: അദ്ദേഹം ഡയറക്ടർ ആദ്യം ഒരു കഥ പറഞ്ഞു, ഒരു കുഴഞ്ഞു മറിഞ്ഞ കഥ. അങ്ങേര് തന്നെ നാടകത്തിന് പേരിട്ടു.
3: ഓഹോഹോ, അപ്പൊ തനിക്ക് സൗകര്യമായില്ലേ ഇതർത്ഥം?
4: ആ അലമ്പ് കഥയില് 110,000 കഥാപാത്രങ്ങളെ അങ്ങേര് നിർദ്ദേശിച്ച്, എന്നിട്ട് അത് 2 ദിവസത്തിനുള്ളിൽ എഴുതി പൂർത്തിയാക്കാനും പറഞ്ഞു.
3: അടോ, എഴുത്തു തൊഴിലാളിയായി താൻ ഇവിടെ ജോയിൻ ചെയ്ത ദിവസം തന്നെ ഞാൻ മുന്നറിയിപ്പ് തന്നതല്ലേ?
2: പീസ് കേട്ടിരുന്നോ നാടകം? ഞാനായിരുന്നല്ലോ ആ നാടകത്തിലെ ഹതഭാഗ്യയായ നായിക. ദുരന്തായിരുന്നു കേട്ടോ നാടകം.
4: ഞാൻ വേണമെങ്കിൽ 10 നാടകം 2 ദിവസം കൊണ്ട് എഴുതി കൊടുക്ക. പക്ഷെ ഈ കാരണം കാണിക്കൽ നോട്ടീസിന് ഞാൻ എന്ത് മറുപടി കൊടുക്കാനാണ്?
3: താൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ തന്നെ എഴുതുക. അലമ്പ് കഥ, 110,000 കഥാപാത്രങ്ങള്.
4: എന്നിട്ട് വേണോ ആകാശവാണിയിൽ എന്റെ ഈ കരാറ് ജീവിതത്തിന്റെ ചീട്ട്
5: തീറാ?
2: ഇന്നും പുഷ്പമോള് തന്നെ ഫസ്റ്റ്.
3: അത് ശരി. മോളെയും കുട്ടി നീ എവിടെയാ കറങ്ങിയത് മായേ?
2: ഞാനേ കാന്റീൻ വരെ ഒന്ന് പോയി.
3: ഓഹോ, അങ്ങനെ വരട്ടെ. അല്ല മോളെ, പി സി അമ്മാവന് വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോ കാന്റീനില്?
5: ഇല്ല, ഞാൻ എല്ലാം തീർത്തു.
2: അയ്യോ, അപ്പൊ ഇനി ലക്ഷ്മി ചേച്ചി എന്താ കഴിക്കുക?
6: ആ പിന്നെ മാഷേ, താഴെ രാഘവൻ മാസ്റ്റർ അന്വേഷിക്കുന്നുണ്ടായിരുന്നു.
2: അല്ല, മായയുടെ ഡ്യൂട്ടി കഴിഞ്ഞതല്ലേ, പോവണ്ടേ?
6: അയ്യോ, പോകണം ചേച്ചി. എപ്പോ വന്നതാ? അല്ല, മാഷ് എഴുത്ത് തല പിടിച്ചിരിക്കല്ലേ. മോളെ ഞാൻ ആരെ ഏൽപ്പിക്കും?
2: ഒരു കാര്യം ചെയ്യാം, ഞാനേ ലൈവ് സ്റ്റുഡിയോയിലേക്ക് പോവാ. മോളെ ഞാൻ അങ്ങോട്ട് കൂട്ടിക്കോളാം.
4: വേണ്ട, അവിടെ ഇരുന്ന് അവൾ എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കിയാ

0: പിന്നെ ലോകം മുഴുവൻ കേൾക്കും.
1: ആ മാഷന്റെ വർത്താനം കേട്ടാ തോന്നും മോളാദ്യമായിട്ട് സ്റ്റുഡിയോയ്ക്ക് അകത്ത് വരുന്നത് എന്ന്. ഇന്നേ വരെ ഒരപശബ്ദം പോലും അവൾ ഉണ്ടാക്കിയിട്ടില്ല അല്ലേ മോളെ? വാ മോള് വാ പോവാ.
0: നമ്മുടെ ഡയറക്ടർ എങ്ങാനും ഇത് അറിഞ്ഞാൽ അടുത്ത ഇൻഡാസിനുള്ള വകുപ്പായി. കയ്യിൽ കിട്ടിയതിന് മറുപടി എഴുതി തീർന്നിട്ടില്ല, അപ്പോഴാണ്.
2: എടോ ആ ഇൻഡാസും കൈ പിടിച്ച് താനിത് എത്ര നേരായടോ ഇരിക്കണോ? ഏ എന്തേലും എഴുതി കൊടുക്ക. അടുത്ത ആഴ്ച എന്തോ നാടകം അയച്ചെടുത്തിട്ടുണ്ടല്ലോ, അതെഴുതി തുടങ്ങാൻ നോക്ക്.
3: മാഷ കണ്ടോ? മാഷില്ലേ?
2: മാഷോ? ഓഹോ, കനിക്ക് എത്ര മാഷന്മാരെ വേണം ചങ്കര. പേരും പെരുമയുള്ളൊരു മാഷ ഉണ്ടായിരുന്നതിനെ പിരിച്ചുവിട്ടില്ലേ പി ഭാസ്കര മാഷനെ? ഹാ, എന്നാലുണ്ട് കുറെ എണ്ണം. പിന്നൊരു മാഷുള്ളത് സ്റ്റുഡിയോ പരിസരങ്ങളിൽ കാണാനിടയുണ്ട്, രാഘവ മാഷ്.

0: പിന്നെ ഒരു മാഷുള്ളത് സ്റ്റുഡിയോ പരിസരങ്ങളിൽ കാണാനിടയുണ്ട്, രാഘവ മാഷ്. ബാക്കിയുള്ള ഒന്ന് രണ്ട് മാഷന്മാര് ഇന്ന് അവധിയില.
1: അല്ല, നമ്മള് തിക്കോടി മാഷയാ വേണ്ടത്.
2: എന്താടോ ശങ്കര, എന്താ ഞാൻ വേണ്ടത്?
1: അല്ല മാഷേ, താഴത്തൊരാളെ മാഷെ കാണുമെന്ന് പറഞ്ഞ് കുറെ നേരമായി.
2: ആരാത്? എന്തേലും പറഞ്ഞോ.
1: ഒരു ബാലെന്നാ പറഞ്ഞത്, കൊടുവള്ളിന്ന്.
2: ഓ, ആ കൊടും ഭീകരൻ വന്നോ? ആ ദിശയം തന്നെ, ഞാനിതാ വരുന്നു പറ.
0: അത് ശരി, താനല്ലേടോ നേരത്തെ വലിയ വായിൽ പറഞ്ഞത്. ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപ്പട്ടര് വന്നാലും അത് തീർക്കാതെ താഴെ ഇറങ്ങില്ല എന്നൊക്കെ.
2: മുത്തുപ്പട്ടര് എന്റെ കയ്യിൽ നിന്ന് ഇതുവരെ കരം വാങ്ങിയിട്ടില്ല.
0: ഓഹോ,
2: എന്നാൽ കൊടുവള്ളി ബാലൻ എന്ന ഈ ചങ്ങായി ആറുമാസമായി കടം വാങ്ങിയ കാശ് തിരിച്ചു തരാതെ എന്നെ ചുറ്റിക്കുന്നു. എന്റെ ഈ ദാരിദ്ര്യകാലത്ത് അവനത് തിരിച്ചു തരാൻ തോന്നിയല്ലോ. ശമ്പളം കിട്ടാൻ ഇനി എത്ര ദിവസങ്ങളുണ്ട്? കയ്യിലാണെങ്കിൽ എണ്ണിച്ചുട്ട അപ്പങ്ങൾ പോലെയുള്ളു കാശ്. ഞാനതും വാങ്ങി പെട്ടെന്ന് വരാം.
0: ഓ അല്ലയോ കുമാരിയുമായ നാരായണൻ, ഭവതിയല്ലേ തെല്ലു മുമ്പേ പോകാൻ ധൃതി കൂട്ടിയത്? എന്താ പോണില്ലേ?
3: ഒന്നും പറയണ്ട, നാളത്തേക്കുള്ള അനൗൺസ്മെന്റ് എഴുതാൻ വിട്ടുപോയി. ഇന്നേ ഒരു റിഹേഴ്സൽ ഉണ്ടായിരുന്നു ലൈറ്റ് സോങ്ങിന്റെ, ആകെ മൊത്തം തിരക്കായി പോയി.
0: ഇവിടെ തിരക്കും ബേജാറും ഇല്ലാത്ത ഒരേ ഒരാൾ ഞാൻ മാത്രാന്ന് തോന്നുന്നു. എല്ലാവർക്കും തിരക്ക്. നമ്മുടെ തിക്കുന്റെ കാര്യമാണ് കഷ്ടം, നിന്ന് തിരിയാൻ സമയമില്ല. എന്നാ വഴിയെ വരുന്ന എല്ലാ വയ്യാവേലികളും എടുത്ത് തലയിലിടും. നാടകമാവട്ടെ, നാട്ടുമ്പുറാവട്ടെ, ബാലലോകാവട്ടെ, ഫീച്ചർ ആവട്ടെ, അതിനിടയിൽ സാമൂഹിക സേവനം, കമ്പനി കൂടല്ലേ.
3: ആ മാഷെ സമ്മതിക്കാൻ എന്നെ വേണം കേട്ടോ, വീട്ടിലെ കാര്യവും തന്നെ നോക്കണ്ടേ? അതിനു പുറമെ മോളുടെ സകല കാര്യവും നോക്കണം. അമ്മയില്ലാത്ത കുഞ്ഞല്ലേ അതും ഒരു പെൺകുട്ടി. മാഷതൊന്നും അറിയിക്കാണ്ടല്ലേ ആ മോളെ വളർത്തുന്നത്. പി സിക്കൊക്കെ ഒന്ന് പ്രേരിപ്പിച്ചൂടെ ഒരു രണ്ടാം കല്യാണത്തിന്.
0: ആരെ? തിക്കുനിയോ? ഭാഷ്ട, ഇങ്ങനെ ഒരു ആവശ്യം കൊണ്ട് ആ സവിധത്തിലേക്ക് ഒരു 100 തവണയെങ്കിലും പോയ എന്നോടാണോ മായെ നീ ഇത് പറയണേ? എടോ, അയാളുടെ മനസ്സിൽ ഇപ്പോഴും ആ പാർവതി ടീച്ചർ മരിച്ചിട്ടില്ല. അവർക്ക് പകരം വയ്ക്കാൻ വേറൊരാളില്ല അയാൾക്ക്.
3: നമുക്ക് നോക്കാം, മോള് കുറച്ചുകൂടി ഒന്ന് വളരട്ടെ, മനസ്സ് മാറ്റേണ്ടി വരും മാഷിന്.
0: മായക്ക് എന്തറിയാ അയാളെ കുറിച്ച്? 2.5 വയസ്സില് അമ്മയെ നഷ്ടപ്പെട്ട ഒരാളായാണ്. അച്ഛൻ മരിച്ചതാകട്ടെ അയാളുടെ 6-ാം വയസ്സിലും അനാഥത്വത്തിന്റെ ശൂന്യതയും വേദനയും അറിഞ്ഞ അയാൾ ഒരിക്കലും മകളെ കൈവിടില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ടീച്ചറുടെ സ്ഥാനത്ത് മറ്റൊരു സ്ത്രീയെ സങ്കല്പിക്കാനാവില്ല അയാൾക്ക്.
3: പാവം മോള്, ചെറിയ കൊച്ചല്ലേ, അമ്മയില്ലാത്തതിന്റെ സങ്കടം എപ്പോഴും ഉണ്ടവക്ക്. ഇന്നാളൊരു ദിവസം അവളെന്നോട് ചോദിക്കുക, മായേച്ചി അച്ഛനാണോ എന്റെ അമ്മ എന്ന്. ഞാൻ വല്ലാണ്ടായിപ്പോയി. മാഷ് വരുന്നു.
2: അല്ല, മായക്ക് പോകാതായില്ലേ നീ?
3: ദേ ഞാനിറങ്ങാ, ഈ അനൗൺസ്മെന്റ് ഒന്ന് എഴുതി തീർക്കേ വേണ്ടു.
0: എന്തായടോ, കാശ് തിരിച്ചിരുട്ടിയിട്ടും തന്റെ മുഖത്തൊരു തെളിച്ചക്കുറവ്.
2: അല്ല, ഞാൻ ആലോചിക്ക, മനുഷ്യന്മാരുടെ ഒരവസ്ഥകളെ.
0: എന്തേ?
2: അല്ല, ഞാനാ കൊടുവള്ളി ബാലന്റെ കാര്യം പറഞ്ഞതാ.
0: എന്താ ഇപ്പോ ബാലന് പറ്റിയത്?
2: ആപത്ത് വരുമ്പോൾ കൂട്ടത്തോടെ എന്ന് പറഞ്ഞ പോലെ അയാളുടെ അച്ഛൻ കഴിഞ്ഞ മാസം മരിച്ചു അമ്മ ആശുപത്രിയിൽ. മോനൊരുത്തന് വാഹനാപകടം, ആകെ മൊത്തം കാശിന് ചെരുക്കം വന്ന്.
0: ഓഹോഹോ,
2: അയാളിപ്പോ ഒരു ആത്മഹത്യയുടെ വക്കീലാണത്രേ.
0: ഉവ്വോ, എന്നാലും ഈ ഞെരുക്കത്തിനിടയിലും അയാള് തിക്കൂടെ കടം തീർത്ത് തന്നൂലോ.
2: അത് തീർത്തിട്ടൊന്നുമില്ല.
0: പിന്നെ
2: അയാളിപ്പൊ വന്നത് തന്നെ കുറച്ച് ധനസഹായം കിട്ടുമെന്ന് അറിയാന.
0: അതായത് തിക്കുവിനോട് മുമ്പ് വാങ്ങിയ കട അവിടെ തന്നെ നിൽക്കുന്നു.
2: അതെ.
0: ഓഹോഹോ, എന്നിട്ട് അത് തീർക്കാതെ വീണ്ടും തിക്കുവിന്റെ അടുത്തുനിന്ന് തന്നെ കടം ചോദിച്ചു വന്നു.
2: അതെ.
0: എന്നിട്ട് താൻ കൊടുത്തോ?
2: ഞാൻ പറഞ്ഞില്ലേ, കയ്യില് പൊട്ടുപൊടിയുമായി കുറച്ച് പൈസ ഉള്ളത് എടുത്ത് ഞാൻ അങ്ങ് കൊടുത്തു, അടുത്ത മാസം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, അയാള് പിന്നെ കാശിന് ചരിക്കും ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ അങ്ങ് എടുത്ത് കൊടുത്തു.
0: ഹോ, താരിത്ര ശുദ്ധനും മാന്തനുമായി പോയല്ലോ. മായ കേൾക്കണ്ടോ?
3: കേൾക്കുന്നുണ്ട്.
0: ഇവിടുന്ന് പേരയുന്തി കിട്ടണം നക്കാപ്പിച്ച പൈസ കൊണ്ട് ഇയാള് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വരുന്ന പാട് നമുക്കല്ലേ അറിയൂ.
2: അപ്പറഞ്ഞത് ശരിയാണേൽ പി സി ഒരു ഉപകാരം ചെയ്യണം. കയ്യിലുള്ളത് മുഴുവൻ ബാലം കൊണ്ടുപോയ സ്ഥിതിക്ക് ഈ മാസം 2 അറ്റവും കൂട്ടിമുട്ടിക്കാൻ പതിവ് പോലെ ഒരു കൈ സഹായം.

0: ഒലക്ക തത്ത് പൈസ ഞാൻ തരില്ല. ഇയാൾ ഈ ജന്മത്തിൽ രക്ഷപ്പെടില്ലടോ.
1: മാഷവിടെ
2: എന്താണോടോ?
1: ദേ ഇപ്പൊരു അംസ മാഷെ കാണണമെന്ന് പറഞ്ഞ് താഴെ നിൽപ്പുണ്ട്.
0: കവഞ്ചോദിപ്പുകാരന്റെ ആണെങ്കിൽ ഇമ്മാസം ഇനി നിവർത്തിയില്ല എന്ന് പറഞ്ഞേക്കേ. ഒരു കൊടുവള്ളി ഭാരം വന്ന് കയ്യിലുന്നത് മുഴുവൻ അടിച്ചെടുത്തോണ്ട് പോയി എന്നങ്ങട് പറയൂ.
2: പേരെന്തെന്നാ പറഞ്ഞ?
1: ഹംസ. തലശ്ശേരി ഭാഗത്തുനിന്നോ മറ്റോ ആ പറഞ്ഞത്.
2: മനസ്സിലായി മനസ്സിലായി, പാട്ടുകാരൻ ഹംസ.
0: ആരാടോ അത്? എന്താ പ്രശ്നം?
2: ഇതൊരു ശുപാർശ. വിസി
0: ആരോടാ അപ്പൊ ശുപാർശ പറയണ്ടേ?
2: രാഘവൻ മാഷിന്റെ ഒരു പാട്ട് പാടുന്നെന്ന് ഹംസക്ക്. ഇവിടെ ആകാശവാണിയില്
0: നടക്കട കാര്യം വല്ലത് ആണോടോ? തിക്കു
2: പറഞ്ഞു നോക്ക, കഴിവുണ്ടേലും മാഷ് പരിഗണിക്കാതിരിക്കൂല.
0: അത് താൻ പറഞ്ഞത് ശരിയാ.
2: എടോ ശങ്കര, നിങ്ങൾ ഈ കടലാസ് ഡയറക്ടർക്ക് കൊണ്ടു കൊടുക്കണം.
1: ഓ,
2: ഹംസയോട് രാഘവ മാഷിന്റെ മുറിയിലേക്ക് മാഷ് അവിടെ ഇല്ലെങ്കിൽ സ്റ്റുഡിയോ പരിസരത്തേക്ക് വരാൻ പറ.
1: ഓ
2: ആ പിന്നെ പി സി, ഞാനൊന്ന് മാഷ കണ്ടുവരാ.
0: ഡോ തിക്കു, തന്നെ കാത്ത് ഒരു നാടകവും രണ്ടു മൂന്ന് നാട്ടുംപുറവും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ടെന്ന് ഓർമ്മ വേണട്ടോ. പിന്നെ ആ എന്താസും.

0: എടോ തോമസേ, മഹാശ തിരക്കിലാണോ?
1: നിങ്ങൾ കാണുന്നില്ലേ, റിഹേഴ്സലാണ്.
0: മഹാശ ഒന്ന് കിട്ടണമല്ലോ, എന്താ വഴി?
1: ഒരു വഴിയില്ല, ഇത് തീരണം.
2: വന്നറവാതിൽ
0: നേരെ അങ്ങോട്ട് കയറി ചെന്നാലോ? വേണ്ടല്ലേ, ഹാർമോണിയം പെട്ടിക്ക് മുന്നിലിരിക്കുമ്പോ ആള് സിംഹപ്രകൃതിയാണ്, കാത്തു നിൽക്ക, അതാ നല്ലത്.

0: നിങ്ങൾക്ക് ഭാഗ്യണ്ടെന്ന് തോന്നുന്നു. ദേ മാഷിങ്ങളെ കണ്ട്, ഇതാ വിളിക്കുന്നു.
1: എന്നെയോ?
0: ഹേ, മാഷല്ലേ നിങ്ങളെ അത്തെ കൈമാടി വിളിക്കുന്നത്.
1: ഓ ഭാഗ്യം, പോയി കണ്ടിട്ട് വരാം.
2: എന്താടോ തിക്കു, എന്താ കാര്യം? എന്തേലും കാര്യമില്ലാതെ ഈ ഭാഗത്ത് തന്നെ കാണാറില്ലല്ലോ.
1: ഒരു കാര്യണ്ട് എന്ന് തന്നെ വെച്ചോ. ഞാൻ മുമ്പൊരിക്കൽ മാഷോട് സൂചിപ്പിച്ചിരുന്നു, തലശ്ശേരിയിൽ നിന്നുള്ള ഒരു പാട്ടുകാരനെ കുറിച്ച്, അയാളെ കൊണ്ട് പാടിക്കുന്നതിനെ കുറിച്ച്.
2: ഞാൻ ഓർക്കുന്നില്ല, എന്താ അയാളുടെ പേര്?
1: ആള് വല്യ പുള്ളിയ, നാലഞ്ച് രാഗങ്ങളൊക്കെ സ്വന്തം പേരിലുള്ള ആളാണ്.
2: തിക്കു, സമയം കളയാണ്ട് വേഗം പറ. ഓർക്കസ്ട്ര കാത്തു നിൽക്കുന്നു.
1: ഹംസ എന്നാണ് പേര്.
2: താനെന്തോ രാഗങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ.
1: അത് പിന്നെ മാഷ്ക്കറിയില്ലേ അയാളുടെ സ്വന്തം പേരിലുള്ള രാഗങ്ങളെ കുറിച്ച്? ഹംസധ്വനി, ഹംസാനന്ദി, ഹംസനാദം.
2: തന്റെ ഒരു കാര്യം, അത് പോട്ടെ. അയാൾ എവിടെ?
1: അയാള് പുറത്ത് മാഷ കാത്തിരിക്കുന്നുണ്ട്.
2: ഏതായാലും ഈ പാട്ട് സെറ്റ് ചെയ്തിട്ട് ഞാൻ പുറത്തിറങ്ങു, വെയിറ്റ് ചെയ്യാൻ പറ.
1: ശരി മാഷേ.
2: ആ എടോ തിക്കു, പിന്നെ ഒരു കാര്യം, സ്വാതന്ത്ര്യ ദിനത്തെക്കുറിച്ചൊരു മ്യൂസിക്കൽ ഫീച്ചറിന്റെ സ്ക്രിപ്റ്റ് എഴുതിത്തരാന്ന് പറഞ്ഞിട്ട് ഒരു വർഷമായി.
1: ഓ, അങ്ങനെയൊന്നുണ്ടല്ലേ. അല്ല മാഷേ, അടുത്ത ആഴ്ച ഒരു നാടകമുണ്ട്, അതിന്റെ പണി കഴിഞ്ഞാൽ ലോടാനെ എഴുതി തുടങ്ങാം.
2: എടോ സത്യം പറഞ്ഞ എനിക്കൊരു പ്രതീക്ഷയുമില്ല ആഗസ്റ്റ് 15 മുൻപ് താൻ അത് എഴുതിത്തരുമെന്ന കാര്യത്തിൽ.
1: എന്നാ നമുക്കത് റിപ്പബ്ലിക് ദിനത്തിലേക്ക് മാറ്റിയാലോ?
2: ഹോ, തന്നെപ്പോലൊരു ഭൂലോക മടിയറയാണല്ലോ എനിക്കിത് ഏൽപ്പിക്കാൻ തോന്നിയത്. എഴുതുന്ന കാര്യത്തിൽ മാത്രം തനിക്കെന്താടോ ഇത്ര മടി? ഏ,
1: എന്നാ ശരി മാഷേ. ആ പിന്നെ ഹംസയുടെ കാര്യം മറക്കല്ലേ.
2: ആ ആ, ഞാൻ ആ പാട്ടിനെ ഒന്ന് മെരുക്കിയെടുക്കട്ടെ. താൻ ചെല്ല്. എടോ ചിദംബരം, റെഡിയല്ലേ? ശ്രീകൃഷ്ണൻ, 1, 2, 3, 4.

0: നമ്മളെ കൊച്ചുകൂറിയെ കൂട്ടിയില്ലെന്ന്?
1: ഇല്ല ധ്രു, പെങ്ങളുടെ മോള് വന്നിട്ടുണ്ട് വീട്ടില്, അതുകൊണ്ട് കൂട്ടിയില്ല. അവള് വരാൻ കൂട്ടാക്കിയില്ല എന്നും പറയാ.
0: അതെ, ചൂടോടെ പിടിച്ചോളി.
1: ശരിക്കും വെന്തില്ലല്ലോ അന്ത്രു.
0: അത് തണുക്കുമ്പോ ശരിയാവുന്ന്.
2: അല്ല മാഷിന് നല്ലോണം വൈകിയല്ലോ.
1: ഒന്നും പറയണ്ട എന്റെ അന്ത്രു, തീരണ്ടടോ പണി.
0: ഇങ്ങക്ക് മാത്രമേ ഉള്ളൂ അവിടെ ഒരിക്കലും തീരാത്ത ഹലാക്കിന്റെ പണി.
1: പണിയെടുക്കാൻ മടിയില്ലാത്തവർക്ക് എന്നും പണിയോട് പണിയല്ലടോ.
0: അത് മാഷ് പറഞ്ഞത് നേര്. എനിക്കവിടെ നിന്നാ എല്ലാം കാണാലോ. നട്ടുച്ചയ്ക്ക് വന്ന് വൈകുന്നേരം കഴിച്ചിലാകുന്ന ആഫീസർമാരെ എനിക്കറിയാം. അതുപോലെ പുലരോ നേരത്ത് വന്ന് പാതിരാക്ക് വീട്ടിലേക്ക് വന്ന് നിങ്ങളെ പോലത്തെ മനുഷ്യന്മാരെയും ഞമ്മള് കാണുന്നുണ്ട്.
1: അന്ത്രു, ബീഡി ഉണ്ടാവോ എടുക്കാൻ? ഒരു രണ്ടു മൂന്ന് കെട്ട് വേണം.
0: ഉണ്ടാവും ഉണ്ടാവും. അപ്പോ ഇന്ന് രാത്രി കാര്യമായ എന്തോ എഴുത്ത് പരിപാടി ഉണ്ടല്ലോ.
1: അതെ, ഒരു നാടകം. നാളെ രാത്രി റേഡിയോയിൽ പോകാനുള്ളതാ. എഴുതി തുടങ്ങണത്രേ.
0: അല്ല മാഷേ, ഒരു സംശയം. ഇന്ന് രാത്രി എഴുതി തുടങ്ങിയിട്ട് ഉറക്കമുളച്ച് പുലരും വരെ ഇരുന്ന് എഴുതി തീർത്താൽ പോലും നാളെ രാത്രി തന്നെ നാട്ടുകാരെ അത് കേൾപ്പിക്കണമെന്ന് വെച്ചാൽ ഇതൊക്കെ പോലും നടക്കുന്ന കാര്യമാണ്.
1: അതിനല്ലേ തന്നോട് രണ്ടു മൂന്ന് കെട്ട് ബീഴിയെടുക്കാൻ പറഞ്ഞത്.
3: തിക്കോടിയ മാഷല്ലേ?
1: അതെ. ആരാ?
3: കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ അവിടെ ആകാശവാണിയിൽ മാഷ അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴ് മാഷ സ്റ്റുഡിയോയിലായിരുന്നു.
1: ഓ,
3: എന്റെ പേര് മുരളി, ഒരു പത്രപ്രവർത്തകനാണ്.
1: ഓ, ഏതാ പത്രം?
3: പത്രമല്ല, വാരിക, പൗരകാഹളം.
1: കേട്ടിട്ടുണ്ട്. എന്താ ഞാൻ വേണ്ടത്?
3: ഒരു ഇന്റർവ്യൂ ഉദ്ദേശിച്ചു വന്നതാണ്. മാഷിന്റെ എഴുത്ത് ജീവിതം.
1: ഒരു ഇന്റർവ്യൂ നടത്താനുള്ള മഹിമയൊന്നും എന്റെ എഴുത്ത് ജീവിതത്തിനില്ല. അതും ഇതും എഴുതി പിടിപ്പിച്ച് ഇനി അത് ഉണ്ടാക്കുകയും വേണ്ട.
3: അല്ല മാഷേ, അതല്ല.
1: ഡാ, ആ കാണുന്ന ആകാശവാണിക്ക് വേണ്ടി തൊഴിലിന്റെ ഭാഗമായിട്ട് എഴുതി ആകാശത്തിൽ അരിഞ്ഞുപോയ ചില നാടകങ്ങൾ, അതിനു മുമ്പ് എഴുതിയ ചില പൊട്ട കവിതകള്, ഇതൊക്കെ അല്ലാതെ ഞാൻ എന്തെഴുതിന്നാ?
3: ഞാൻ ആ വിഷയം സംസാരിക്കാനല്ല വന്നത്.
1: പിന്നെ
3: ദേശീയ സ്വാതന്ത്ര്യ സമരത്തില് മാഷ് വഹിച്ച പങ്ക്, സമരോത്സുകമായ ആ കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ.
1: അതൊക്കെ ആ ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു. കാലം വിളിച്ചു, രാജ്യം വിളിച്ചു, ജനലക്ഷങ്ങൾ ആ വിളി കേട്ട് സമരഭൂമിയിലിറങ്ങി. ഞാൻ അവരിൽ ഒരാൾ മാത്രം. അതൊക്കെ അത്രയേ ഉള്ളൂ.
3: മാഷ് അതങ്ങനെ സ്വയം ചെറുതാക്കി പറയാണ്. ഞാൻ ആ കാലത്ത് മാഷെക്കുറിച്ച് ശരിക്കും ഗവേഷണം നടത്തിയിട്ടാണ് വരുന്നത്.
1: അങ്ങനെയാണേല് എന്തിനാടോ ഇങ്ങനെ ഒരു അഭിമുഖം?
3: മാഷ് അങ്ങനെ പറയരുത്.
1: പിന്നെ
3: രേഖപ്പെടുത്തിയ ചരിത്രം ചിലയിടങ്ങളിലൊക്കെ നിശബ്ദത പാലിച്ചു കാണുന്നു. അതിനൊക്കെ വ്യക്തത വരുത്തണമെങ്കിൽ അങ്ങേപോലുള്ള ചരിത്രപുരുഷന്മാരിൽ നിന്നും അനുഭവങ്ങൾ ശേഖരിക്കേണ്ടി വരില്ലേ മാഷെ?
1: ചരിത്ര പുരുഷനോ ഈ ഞാനോ ചരിത്രത്തിൽ അനിയനുള്ള അജ്ഞതയാണ് തന്നെ കൊണ്ട് അങ്ങനെയൊക്കെ പറയിക്കുന്നത്.
3: പറയാൻ അനുവദിക്കുകയാണേൽ മാഷെക്കുറിച്ച് എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാം. തെറ്റുണ്ടെങ്കിലും മാഷ് തിരുത്തി തന്നാ മതി.
1: ഓ,
3: തറവാട്ടിൽ തന്നെ ഉണ്ടായിരുന്നില്ലേ ഒരു അസൽ പോരാളി, സ്വാതന്ത്ര്യ സമരഭടനായ മാറോളിച്ചക്കണ്ടി ഗോവിന്ദൻ നായർ ഇല്ലേ? വൈക്കം സത്യാഗ്രഹത്തിലൊക്കെ പങ്കെടുത്ത
1: ഗോവിന്ദ ട്ടെ, മുത്തച്ഛന്റെ മരുമകൻ.
3: പിന്നെ തിക്കോടി എന്ന ഗ്രാമം, കേളപ്പജിയുടെയും കുഞ്ഞിക്കണ്ണൻ നമ്പ്യാരുടെയും ഉത്സാഹത്തിലുണ്ടായ ശക്തിപ്രസ്ഥാനം, മാഷതിൽ സജീവമായി പ്രവർത്തിച്ചതല്ലേ?
1: ഇല്ലാന്ന് പറയുന്നില്ല.
3: പിന്നെ മൊയ്യാരത്ത് ശങ്കരന്റെ കൂടെ നിയമലംഘന പ്രസ്ഥാനം, 37 അധ്യാപക സമരം, വി ആർ നായനാരുടെ നേതൃത്വത്തിൽ ഹരിജനോദ്ധാരണം.
1: നിർത്ത് നിർത്ത് നിർത്ത്. താനിപ്പോഴേ കുറെ പേരുകൾ പറഞ്ഞില്ലേ? കേളപ്പജി, മൊയ്യാരത്ത് ശങ്കരൻ, വി ആർ നായനാരൻ, ഇങ്ങനെ ഇവരൊക്കെയാണ് താൻ നേരത്തെ പറഞ്ഞ ചരിത്ര പുരുഷന്മാര്. അല്ലാതെ അവരെ പ്രസംഗം കേട്ടു, അവര് നയിച്ച ജാഥകളിൽ അണിനിരന്നും അവര് പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത എന്നെപ്പോലുള്ള അനുഭാവികൾ അല്ലടോ.
3: മാഷുടെ ഈ സ്വഭാവത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അർഹിച്ചതൊന്നും അവകാശപ്പെടാതെ പിന്നോട്ട് മാറി നിൽക്കുന്ന മാഷുടെ ഈ സ്വഭാവം.
1: ഓഹോ, പിന്നെന്തൊക്കെ കേട്ടിട്ടുണ്ട് താൻ എന്നെ കുറിച്ച്?
3: മാഷെക്കുറിച്ച് നല്ല കാര്യങ്ങളെ ഞാൻ കേട്ടിട്ടുള്ളൂ. പക്ഷേ മാഷിയുടെ ഒരു സാക്ഷിമൊഴി, ഒരു മാപ്പ് സാക്ഷിമൊഴിയെക്കുറിച്ച് ചിലർക്ക് മോശമായി പറയുന്നത് കേട്ടിട്ടുണ്ട്.
1: മനസ്സിലായില്ല.
3: കീഴരിയൂർ ബോംബ് കേസിൽ മാഷ് മാപ്പ് സാക്ഷിയായിരുന്നല്ലോ.
1: ജീവിതത്തിൽ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരധ്യായമാണത്.
3: അപ്പോഴ് ഞാൻ കേട്ടത് സത്യമാണെന്ന് വരൂ.

0: എന്നിട്ടാ കേട്ടത്?
1: അത് ആ ബോംബ് സ്ഫോടന പരമ്പരയുടെ പിന്നണിക്കാർ പലരും മാഷയുടെ മൊഴിപ്രകാരമാണത്രേ പോലീസ് പിടിയിലായതും വർഷങ്ങളോളം ജയിലുകളിൽ കഴിയേണ്ടി വന്നത്.
0: ഞാന് മൊഴി കൊടുത്തു എന്നത് സത്യമാണ്, പക്ഷേ ഒരാളുടെ പേര് പോലും ഞാനായിട്ട് പറഞ്ഞിട്ടില്ല.
1: എല്ലാരും പിന്നെ അങ്ങനെ പറയാൻ കാരണം എന്തായിരിക്കും?
0: ഇക്കാര്യങ്ങളെക്കുറിച്ച് അനിയൻ ഗവേഷണം നടത്തി വരികയാണെന്നല്ലേ പറഞ്ഞത്. അത് തുടരട്ടെ, എന്താണ് സത്യമെന്ന് തിരിച്ചറിയാൻ അത് സഹായിച്ചേക്കും. പിന്നെ അന്ന് ഞാൻ മാപ്പുസാക്ഷിയാകേണ്ടി വന്നതിന്റെ സാഹചര്യം എന്താണെന്ന് അനിയൻ അറിയില്ലല്ലോ.
1: അതെന്താണെന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്.
0: എന്നെക്കുറിച്ച് ഏറെ ഗവേഷണം ചെയ്തു എന്നല്ലേ താൻ പറഞ്ഞത്?
1: അതെ.
0: എന്നെപ്പോലൊരാൾക്ക് അങ്ങനെ ഒരൊറ്റുകാരനാവാൻ പറ്റുമോ? അനിയൻ എന്താ തോന്നുന്നത്? വലിയൊരു കഥയാണത്.
2: ഇന്നിവിടെ എത്തിച്ചേർന്ന ദേശസ്നേഹികളെ, നിലവിലെ രാഷ്ട്രീയ സ്ഥിതികൾ വിലയിരുത്തി സംസാരിക്കാനും ഭാവി പ്രവർത്തനങ്ങളുടെ രൂപരേഖ അവതരിപ്പിക്കുന്നതിനുമായി ബഹുമാന്യനായ ഡോക്ടർ KB മേനോൻ അവരെ സാദരം ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും അറിയുന്നതുപോലെ ഈ സമരത്തിൽ പങ്കെടുക്കാനായി ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിയിലെ അധ്യാപക ജോലി രാജിവെച്ച് സ്വരാജ്യത്തേക്ക് മടങ്ങിയ ഡോക്ടർ KB മേനോൻ ഇപ്പോൾ നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും.
3: ദേശഭക്തന്മാരെ, നിങ്ങൾക്കെന്റെ അഭിവാദ്യങ്ങൾ. നാം വലിയൊരു സമരമുഖത്താണുള്ളത്. ഈയിടെ ബോംബെയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മുടെ ആദരണീയരായ ദേശീയ നേതാക്കളെ ബ്രിട്ടീഷ് പട്ടാളവും പോലീസും ചേർന്ന് തുറുങ്കിലടച്ചതിനെ തുടർന്നുള്ള സംഭവ വികാസങ്ങൾ നിങ്ങൾക്കറിവുള്ളതാണല്ലോ. രാജ്യമെങ്ങും പ്രക്ഷോഭത്തിന്റെ തീജ്വാലകൾ ഉയർന്നുകഴിഞ്ഞു. നാളിതുവരെ ഹിംസയുടെയും അക്രമത്തിന്റെയും പാത സ്വീകരിക്കാത്ത ഈ പോരാട്ടം ഇനി അങ്ങോട്ട് ഗതി മാറ്റേണ്ട സാഹചര്യമാണ് സംജാതമായിട്ടുള്ളത്.
4: കൈകൾ കോർത്തു കാൽ നടച്ചു പോകണം.

0: പിന്നിലുള്ളവരിൽ ഇരുട്ട് തപ്പി തടഞ്ഞാ വരുന്നത്.
1: ഓ ശരി ശരി ശരി. അല്ല കേൾക്കുട്ടിയെ, ചൂട്ട് വേറെയും കരുതിയിട്ടുണ്ടാവുമല്ലോ അല്ലേ?
0: ഉണ്ട്,
1: നീ ഉണ്ട് കൊറേ ദൂരം കടവിലെത്താനേ. പിന്നെ കേൾക്കുട്ടി, കടവിൽ തോണി പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ
0: അല്ലേ? ഓ,
1: മേനോൻജിക്ക് ഇന്ന് തന്നെ കോഴിക്കോട്ട് എത്താനുള്ളതാ. പിന്നെ മേനോൻജി, ഇന്നത്തെ മീറ്റിങ്ങിനെ കുറിച്ച് മേനോൻജി ഒന്നും പറഞ്ഞില്ല.
2: എല്ലാവരും നല്ല ആവേശത്തിലാണ്, പക്ഷേ ഈ ആവേശം കൊണ്ട് മാത്രമായില്ല.
0: അതല്ല മേനോൻജി അങ്ങനെ പറഞ്ഞത്,
2: ബുദ്ധിയും തന്ത്രവും കൊണ്ട് വേണം ഇനി അങ്ങോട്ട് വെള്ളക്കാരെ നേരിടാൻ. കലാപങ്ങൾ അഴിച്ചുവിട്ട് വേണം നാം അന്തിമ പോരാട്ടങ്ങളിൽ ആഞ്ഞടിക്കാൻ. അവിടെയാണ് ഈ ആവേശം ഗുണം ചെയ്യുക.
1: മേനോൻജി, കലാപത്തിന് ആഹ്വാനം ചെയ്യുക, അതൊക്കെ ഗാന്ധിജിയുടെ അഹിംസാ സിദ്ധാന്തത്തിനെതിരല്ലേ?
2: ഈ കണ്ട നേതാക്കളെ മുഴുവൻ ജയിലിലടച്ചപ്പോ രാജ്യത്താകെ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ആരെങ്കിലും ആഹ്വാനം ചെയ്തിട്ടാണോ?
0: അല്ല മേനോൻജി, ഇത്രയും കാലം ഈ സമരം സമാധാനപരമായല്ലേ മുന്നോട്ട് പോയത്?
2: രാജ്യം കലാപങ്ങളാൽ ഇളകിമറിയുമ്പോ, ബോംബ് സ്ഫോടനങ്ങളാൽ പ്രകമ്പനം കൊള്ളുമ്പോ, സമാധാനവും ഉപവാസവും അഹിംസാ മന്ത്രവും കൊണ്ട് നാം ഇവിടെ ഇരുന്നാ മതിയെന്നാണോ?
1: എന്നല്ല മേനോൻജി, ഇതൊക്കെ ഒരു തരത്തിലുള്ള ഭീകരപ്രവർത്തനമാണെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്.
2: ഇവിടുത്തെ ജനതയോട് ബ്രിട്ടീഷുകാർ കാണിക്കുന്ന ഭീകരതയോളം വരുമോ ഇതൊക്കെ? സ്വാതന്ത്ര്യം പൊരുതി നേടേണ്ട ഒന്നാണ്. ഉദാരപൂർവ്വം ആരെങ്കിലും തരേണ്ട ഭിക്ഷയാവരുതത്.
0: ഒന്നുമറിയാത്ത പാവം മനുഷ്യർക്ക് ജീവഹാനി സംഭവിക്കില്ലേ?
2: ആളപായം ഉണ്ടാകരുതെന്ന കർശന നിബന്ധന നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സ്ഫോടനങ്ങൾ ഭരണകൂട സ്ഥാപനങ്ങളെ തകർക്കാനുള്ളതാണ്, സായിപ്പന്മാരെ ഞെട്ടിക്കാനുള്ളതാണ്.
1: എങ്ങനെയാ മേനോൻജി പറഞ്ഞ പദ്ധതികൾ നടപ്പിലാക്കുക?
2: അതെ, കൂടെയുള്ള എല്ലാവരെയും വിശ്വസിക്കാമല്ലോ അല്ലേ?
1: വിശ്വസിക്കാം വിശ്വസിക്കാം, ഞാൻ ഉറപ്പ് തരുന്നു.
2: എന്നാ പിന്നെ എവിടെയെങ്കിലും സ്വസ്ഥമായിരുന്നു നമുക്ക് സംസാരിക്കാം.
0: നമുക്ക് ആൽത്തറയിലിരിക്കാം.
1: എല്ലാരും വരിക, എല്ലാരും വരിക. മേനോൻജിക്ക് ചിലത്

0: ഈ വരുന്ന നവംബർ മാസം 9 വിധ്വംസക ദിനമായി നാം ആചരിക്കും. അന്ന് ഈ മലബാറിൽ ഏതാനും ഭരണകൂട സ്ഥാപനങ്ങളിൽ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാകണം.
1: ഭരണകൂട സ്ഥാപനങ്ങൾ എന്ന് വെച്ചാൽ
0: അംശ കച്ചേരികൾ, രജിസ്റ്റർ ഓഫീസുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, പോലീസിന്റെയും പട്ടാളത്തിന്റെയും വരവ് പോക്കും കമ്മ്യൂണിക്കേഷനും തടയിടാൻ ചിലപ്പോൾ പാലങ്ങൾ തകർക്കേണ്ടി വരും, ടെലിഗ്രാഫ് കേബിൾ ലൈനുകൾ മുറിച്ചു മാറ്റേണ്ടി വരും. ബോംബ് സ്ഫോടന പരമ്പരയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ നെടുങ്കോട്ടകൾ ഞെട്ടിവിറക്കണം. അടിച്ചമർത്തപ്പെട്ടവന്റെ പോരാട്ട വീര്യം കണ്ട് വെള്ളക്കാരന്റെ ചങ്ക് തകരണം.
2: അല്ല മേനോൻജി, ഈ ബോംബുകൾ ആരെങ്ങനെ ഉണ്ടാക്കാനാ?
0: എനിക്കറിയാം കുറെ കാര്യങ്ങൾ. വിദേശത്തെ വിപ്ലവ സംഘടനയായ ഗദ്ദർ പ്രസ്ഥാനത്തിലുണ്ടായിരുന്നു ഞാൻ.
1: അല്ല, ഇതെല്ലാം നടക്കുന്ന കാര്യമാണോ?
0: നടക്കാതെ പിന്നെ? എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. ഞാനിനി നമ്മുടെ ഓപ്പറേഷനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാം. കീഴരിയൂർ ഗ്രാമമാണ് നാം കണ്ടുവച്ചിരിക്കുന്നത്. അതെ, അവിടെയാണ് അനുയോജ്യമായ സ്ഥലം. നെല്ലിയാടിപ്പുഴയ്ക്ക് കുറുകെ പാലമില്ലാത്തതിനാൽ ആർക്കും അത്ര പെട്ടെന്ന് എത്തിപ്പെടാനാവില്ല.
2: ശരിയാ ശരിയാ, അത് ശരിയാ.
0: പിന്നെ മാവട്ടുമല കീഴരിയൂരിനടുത്താണല്ലോ, അതിനകത്ത് ഉൾക്കാട്ടിൽ വെച്ചായിരിക്കും നമ്മുടെ പരീക്ഷണ സ്ഫോടനങ്ങൾ. കൂടുതൽ വിവരങ്ങൾ അടുത്താഴ്ച ചാലപ്പുറത്തെ വേർക്കോട്ട് രാഘവൻ നായരുടെ വീട്ടിൽ നടക്കുന്ന രഹസ്യയോഗത്തിൽ വെച്ച് അറിയിക്കാം. ഓ അല്ല, കേശവ നായർ ഉണ്ടാവല്ലോ അവിടെ.
3: ഉണ്ടാവും, ഞാനുണ്ടാവും. കേളുക്കുട്ടി ഉണ്ടാവും.
0: പിന്നെ ഒരു കാര്യം,
2: എന്തേ?
0: രഹസ്യയോഗങ്ങളിൽ പങ്കെടുക്കുന്നവർ ജാഗ്രത പാലിക്കണം. ഒരിക്കലും സംഘമായി വരരുത്. വ്യത്യസ്ത സമയങ്ങളിൽ ഒറ്റയ്ക്കൊറ്റയ്ക്കായി വേണം വരാൻ.
2: കടവിൽ തോണി ഏർപ്പാടാക്കിയിട്ടുണ്ട്.
0: ഓ
2: അല്ല, എന്നാലും മേനോൻജി ഈ സമയത്ത് പോകണ്ടായിരുന്നു.
1: കേശവൻ പറഞ്ഞത് ശരിയാ.
0: അങ്ങനെയല്ല, എനിക്ക് ഇന്ന് തന്നെ പോണം.
2: ഓ
0: പിന്നെ എല്ലാവരോടുമായി ഒരു കാര്യം കൂടി പറയാം. നല്ല ചങ്കുറപ്പുള്ളവർ മാത്രം പങ്കെടുത്താൽ മതി ഈ ഓപ്പറേഷനിൽ. ഇനി അങ്ങോട്ടുള്ള ജീവിതം യാതനാപൂർണമായിരിക്കുന്നത് തീർച്ചയാണ്. കൊടിയ പീഡനങ്ങൾ, നീണ്ട കേസ് വിസ്താരങ്ങൾ, ഇരുണ്ട കൽത്തുറുങ്കുകൾ, ഇതൊക്കെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്ത് അധികം അകലെയല്ലാത്ത പൂർണ്ണ സ്വാതന്ത്ര്യത്തിന്റെ പൊൻവെളിച്ചവും നിങ്ങളെ, ഈ രാജ്യത്തെ, ഈ ജനതയെ കാത്തു നിൽക്കുന്നുണ്ട്. ഒരു കാര്യം തീർച്ചയാണ്, അങ്ങകലെയല്ല സ്വാതന്ത്ര്യം.
4: ഞാനും ഉണ്ടായിരുന്നു ആ രാത്രിയിൽ. അന്നവിടെ ഡോക്ടർ കെ ബി മേനോൻ സൂചിപ്പിച്ച ആ നല്ല ചങ്കുറപ്പ് എനിക്കുണ്ടായിരുന്നില്ല. എന്നിട്ടും ചിലപ്പോഴൊക്കെ ഞാൻ അവരോടൊപ്പം ഉണ്ടായിരുന്നു. രഹസ്യയോഗങ്ങളിൽ പങ്കെടുത്തും സന്ദേശങ്ങൾ കൈമാറിയും സ്വതന്ത്ര ഭാരതം എന്ന പത്രം വിതരണം ചെയ്തുമൊക്കെ. എന്നിട്ട് ഗോവിന്ദേട്ടനും കേളപ്പുജിയുടെ മകൻ കുഞ്ഞുരാമക്കിടാവുമായിരുന്നു എന്റെ മാർഗദീപങ്ങൾ. സാഹസിക കൃത്യങ്ങളിലൊന്നും ഞാൻ പങ്കാളിയായില്ല. എങ്കിലും ബോംബ് നിർമ്മാണ ഘട്ടങ്ങളിലൊക്കെ അവിടെ ഇവിടെയും തൊടാതെ എല്ലാറ്റിനും സാക്ഷിയായി ഞാനുണ്ടായിരുന്നു.
5: എന്നിട്ട് പിന്നീടെന്തുണ്ടായി?
4: വടക്ക് കണ്ണൂര് മുതൽ തെക്ക് പാലക്കാട് വരെ പല ദിവസങ്ങളിലായി പലയിടത്തു ബോംബുകൾ പൊട്ടി. ചേമഞ്ചേരി രജിസ്റ്റർ ഓഫീസോ റെയിൽവേ സ്റ്റേഷനോ പിന്നെ കോക്കല്ലൂർ ഉണ്ണികുളം മേലൂർ അംശക്കച്ചേരികളോ അഗ്നിക്കിരയായി. ഉള്ളേരി പാലവും ഫറൂഖ് പാലവും ഭാഗികമായി തകർത്ത് ടെലഫോൺ ടെലഗ്രാഫ് കമ്പികൾ മുറിച്ചു മാറ്റി.
5: വെള്ളക്കാർ ശരിക്കും നടുങ്ങിക്കാണുമല്ലോ. അടങ്ങിയിരുന്നിട്ടുണ്ടാവോ അവര്?
4: എവിടെ അടങ്ങിയിരിക്കേ. കീഴരിയൂരും പരിസര പ്രദേശങ്ങളും പിന്നെ കണ്ടത് ബ്രിട്ടീഷ് പട്ടാളത്തിന്റെയും കങ്കാണി പോലീസിന്റെയും അഴിഞ്ഞാട്ടമായിരുന്നു. ശരിക്കും ഒരു നരനായാട്ട്.

0: ഗോവിന്ദേട്ടണി എന്നെയും തെരഞ്ഞ് അവർ തറവാട്ടിലുമെത്തി.
1: ആരാ ആരാ ഇതിങ്ങനെ നട്ടപ്പാതിരിക്കൊന്ന് വാതിലതിൽ വിളിക്കുന്നത്?
2: പോലീസാണ്.
1: എന്താ ഈ അസമയത്ത്?
2: അകത്തൊളിച്ചിരിക്കുന്ന അവന്മാരോട് പുറത്തിറങ്ങി വരാം.

0: പറ
1: അതിനടുത്ത് ആരെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ?
0: ഏതാളേ തല നരച്ചു എന്നൊന്നും നോക്കില്ല ഞാൻ. എവിടെയാ നിങ്ങളെ ഗോവിന്ദൻ? ആ കേളപ്പന്റെ സന്തതി കുഞ്ഞിരാമക്കിടാവും കാണുമല്ലോ അവന്റെ കൂടെ.
1: നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ആണെന്നുള്ളതായിട്ട് ഒരാളും ഇല്ല ഇതിനകത്ത്.
0: ഗോവിന്ദന്റെ മരുമകൻ ചെക്കൻ ഒരുത്തുണ്ടല്ലോ, കുഞ്ഞനന്ദൻ എന്ന് പറഞ്ഞ ഒരുത്തൻ, ഓൻ ഇവിടെയല്ലേ താമസം?
1: ആ ഇവിടെ ഉണ്ടായിരുന്ന ഇന്നലെ വരെ, ഇന്ന് പുലർച്ചെ എങ്ങോട്ടോ പോയി.
0: എടോ താൻ അകത്ത് പോയി ഒന്ന് പരിശോധിച്ച് എല്ലാ മൂലയും തപ്പണം.
1: അതൊന്നും ഇവിടെ പറ്റൂല.
0: വായ് മൂടുതല്ലേ, താൻ പോയി നോക്കടോ. ദേ കിളവി തടയാൻ നിന്ന വിവരം അറിയും. ഇത് കേസ് വേറെയാ, പാലത്തിനും വണ്ടി ഓഫീസിനൊക്കെ ബോംബ് വെച്ച കേസാണ്.
1: ഇതേതാ പറവാടെന്ന് അറിയോ തനിക്ക്?
0: തലതിരിഞ്ഞ കുറെ സന്തതികൾ പറയുന്ന തറവാടാണെന്ന് മനസ്സിലായി.
1: ഈ നാട്ടിലെ അധികാരി ആരാണെന്ന് അറിയോ?
0: അധികാരിയൊക്കെ പണ്ട് കാലം മാറിയൊന്നും തള്ള അറിഞ്ഞില്ലേ. ഇപ്പോഴേ നാട് ഭരിക്കുന്നത് വെള്ളക്കാരാ, ലോകം മുഴുവൻ ഭരിക്കുന്ന അവരോടാണ് ഈ തറവാട്ടിലെ സന്തതികൾ ബോംബറിഞ്ഞ് കളിക്കുന്നത്.
2: ഇല്ല സർ, ആരുമില്ല.
0: അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, ആരുമില്ലേ. താൻ ശരിക്കും സെർച്ച് ചെയ്തിരുന്നു?
2: ആണുങ്ങളായിട്ട് അകത്താരുമില്ല. പിന്നെ ഈ വെല്ലുമ്മയ്ക്ക് കൂട്ടായി ഒരു പെണ്ണുണ്ട് അകത്ത്.
0: ഓഹോ, താൻ അവരെ ഇങ്ങോട്ട് വിളിച്ചേ? പറഞ്ഞൂടാ, പെൺവേഷം കെട്ടി നിന്നൂടാന്നില്ലല്ലോ.
2: ദേ ഏമാൻ വിളിക്കുന്നു.
0: ഇങ്ങോട്ട് മാറി ഇന്നേ, ഒന്ന് വിശദമായി കാണട്ടെ.
2: മുന്നോട്ട് നിൽക്കാനല്ലേ ഏമാൻ പറഞ്ഞത്?
0: കൊള്ളാലോ മുതല്, മുഖമൊന്ന് ശരിക്ക് കാണട്ടെ. ആ മൊഞ്ചത്തിയാണല്ലോ. ഇതേതാതല്ലേ ഈ കൊച്ച്?
1: ഓ അത് കുഞ്ഞനന്ദന്റെ പെണ്ണ.
0: ഓഹോ, ഇങ്ങനൊരു സുന്ദരിക്കോതയും തനിച്ചാക്കിയിട്ടാണോ കുഞ്ഞനന്ദന്റെ ഒളിവ് ജീവിതം? ഡോ താൻ എല്ലാ മുറികളും കയറി ശരിക്കും പരിശോധിച്ചിരുന്നോ?
2: ശരിക്കും നോക്കിയിരുന്നു സാർ, അവിടെ ആരുമില്ല.
1: ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ആരുമില്ലാന്ന്.
0: മിണ്ടിപ്പോകരുത്, നാളെ വൈകിട്ട് 5 മണി വരെ സമയം തരാം. അതിനകം അവൻ സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങിയില്ലെങ്കിൽ ഞാൻ ഈ സുന്ദരിക്കോതയെ ചോദ്യം ചെയ്യാൻ അങ്ങ് കൊണ്ടുപോകും. എന്റെ ഒരു സ്വഭാവം വെച്ച് ചോദ്യം ചെയ്യൽ അങ്ങനെ അങ്ങ് പാതിരാത്രി വരെ നീണ്ടുപോകും. അല്ലേടോ?
2: അങ്ങനെ അങ്ങനെ
0: അതെങ്ങനെ നീണ്ടുപോയാ ഈ കൊച്ചു പിന്നെ ഈ തറവാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരില്ല. അതുകൊണ്ട് കുഞ്ഞനന്ദൻ എവിടാന്ന് വെച്ചാ ആളയച്ച് വിവരം അറിയിച്ചോ. സമയം ഓർമ്മയുണ്ടല്ലോ, നാളെ വൈകിട്ട് 5 മണി. താൻ വാടോ.
3: പിറ്റേന്നുച്ചയായി ഞാൻ ഈ വിവരങ്ങൾ അറിയേ. പാറക്കല വല്യമ്മ എന്നെ ആളയച്ച് വിളിപ്പിച്ചു. പോലീസ് വന്നുപോയതിൽ പിന്നെ പേടിച്ച് വറച്ച് രാത്രി മുഴുക്കെ ഒരു പോളക്കണ്ണടയ്ക്കാതെ എന്റെ പാർവതി. അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളെ നേരിടാനുള്ള കെൽപ്പ് എനിക്കുണ്ടായിരുന്നില്ല പി സി.
4: എന്നിട്ട് താനെന്താ ചെയ്തത്?
3: അന്നേരമോ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടിയിരുന്നില്ല. കീഴടങ്ങിയാൽ പോലീസ് ഭേദ്യം ചെയ്ത് എന്നിൽ നിന്ന് വിവരങ്ങൾ ചോർത്തിയെടുക്കൂ, ഇല്ലെങ്കിൽ പാർവതി സ്റ്റേഷനിൽ അപമാനിതയാകൂ. കീഴടങ്ങാൻ പറഞ്ഞത് വല്യമ്മയാണ്. അതിനു മുമ്പേ അധികാരിയുടെ കയ്യിൽ നിന്നൊരു കത്ത് വാങ്ങി അത് കൊടുത്തു വേണം കീഴടങ്ങാൻ എന്ന് പറഞ്ഞതു വല്യമ്മ തന്നെ. സ്റ്റേഷനിൽ എനിക്ക് ദേഹോപദ്രവവും ഒന്നും ഉണ്ടായില്ല. പക്ഷേ
4: എന്താ ഒരു പക്ഷേ,
3: എന്റെ മൊഴി മാപ്പുസാക്ഷി മൊഴിയായി അവർ രേഖപ്പെടുത്തി.
4: താനെന്താ മൊഴി കൊടുത്തത്?
3: സത്യം പറഞ്ഞാൽ പി സി, കഥയും ബോധവുമില്ലാത്ത ആ ബേജാറിന്റെ സമയത്ത് ഞാൻ എന്തൊക്കെയാണ് മൊഴിയായി പറഞ്ഞതെന്ന് എനിക്ക് നിശ്ചയം പോരാ. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട്, എന്റെ പ്രസ്ഥാനത്തിനെതിരെയോ കൂട്ടാളികൾക്കെതിരെയോ ഞാനൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ചിലരെങ്കിലും മറിച്ച് വിശ്വസിക്കുന്നുണ്ട്, അങ്ങനെ പറഞ്ഞ് നടക്കുന്നുമുണ്ട്. വലിയ സങ്കടമാണത് പി സി.
4: എടോ തിക്കു, എനിക്ക് മനസ്സിലാവുന്നുണ്ടോ തന്റെ വിഷമം.
3: അന്നേരം മറ്റെന്തിനേക്കാളും ഞാൻ പ്രാധാന്യം കൊടുത്തത് എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ നിന്ന പാർവതിയുടെ മാനത്തിനായിരുന്നു എന്നത് സത്യം. എന്തൊക്കെ പറഞ്ഞാലോ നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ പി സി.
4: അതെ, തന്നെ പോലെ ഒരാൾക്ക് അന്നേരം അങ്ങനെ ചെയ്യാനേ കഴിയൂ.
3: പക്ഷേ നോക്ക് പി സി, ചരിത്രത്തിൽ ഞാൻ വഞ്ചകനായി വിധിക്കപ്പെട്ട് കഴിഞ്ഞില്ലേ?
4: മനസ്സിന് നിരക്കാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് തനിക്ക് ബോധ്യണ്ടായാ മതി. താനിങ്ങനെ എടുത്താ പൊന്താത്ത കുറ്റബോധവും പേറി നടക്കേണ്ട കാര്യം.

0: ഒന്നുമില്ല.
1: എന്നാലും
0: തന്റെ പ്രശ്നം എന്താന്ന് ഞാൻ പറയട്ടെ. എല്ലാറ്റിനോടും തനിക്ക് നീതി പുലർത്തണം. എന്നാ പരിപൂർണമായി ഒന്നിനോടും അതൊട്ട് കഴിയുന്നില്ല താനും. അതല്ലേ ശരി?
1: ശരിയായിരിക്ക. എനിക്കിനി എന്റെ മോളോടെങ്കിലും പി സി പറഞ്ഞ ആ നീതി പുലർത്തണം.
0: ഓഹോ, അപ്പോ ആകാശവാണിയിലെ അടിമപ്പണിയോട് തനിക്ക് നീതി പുലർത്തണ്ടേ?
1: അത് പിന്നെ നമ്മുടെ ചോറല്ലേ.
0: ശരി, സമ്മതിച്ചു. അപ്പോ ആകാശവാണിക്ക് അകത്തും പുറത്തുമായി നിന്റെ കൂട്ട് കൊതിച്ചിരിക്കുന്ന സുഹൃത്തുക്കളോട് നീതി പുലർത്തണ്ടേ?
1: അതെന്ത് ചോദ്യാണ് വി സി? അവരില്ലാതെ എനിക്കെന്ത് ജീവിതം?
0: എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ. കാലുവന്ത നായയെ പോലെ എന്നും അശാന്തിയുമായി ഇങ്ങനെ നടക്കാനാണ് തന്റെ യോഗം. താനായി തന്നെ അതങ്ങടെ അനുഭവിക്കുക. അത്ര തന്നെ, ഞാൻ പോവുകയാണ്. എന്താ തന്റെ പരിപാടി?
1: ഞാനേതായാലും കുറച്ചു നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ തീരുമാനിച്ചു. അടുത്താഴ്ച ഒരു നാടകേറ്റെടുത്തിട്ടുണ്ടേ. മനസ്സിൽ ഒന്നും അങ്ങോട്ട് വരുന്നില്ല. ഇവിടെ ഇങ്ങനെ തനിയെ ഇരുന്നാലേ ചിലപ്പോ എന്തേലും കഥയോ പ്ലോട്ടോ കൊണ്ടു തരാതിരിക്കില്ല ഈ തിരമാലകള് ഈ കടലിൽ.
2: എനിക്കിപ്പോഴറിയാം അച്ഛൻ ആ കടപ്പുറത്ത് അന്ന് അങ്ങനെ തനിയെ ഇരുന്നത് നാടകം ഭാവന ചെയ്തെടുക്കാനൊന്നും ആയിരുന്നില്ല, ഉള്ളു തണുപ്പിക്കാനായിരുന്നു. അച്ഛന്റെ ഉള്ളിലെപ്പോഴും എന്നെക്കുറിച്ചുള്ള ആധികളായിരുന്നു. ദുർവാശിക്കാരിയായ കൊച്ചുകുട്ടി തന്നെയായിരുന്നു അച്ഛന് ഞാൻ എപ്പോഴും. വർഷങ്ങൾ കടന്നുപോയതും ഞാൻ വളർന്നു വലുതായതും ഒന്നും അച്ഛൻ അറിയുന്നില്ല എന്ന് തോന്നി. ഞാൻ മുതിർന്നു എന്ന് ഒരുപക്ഷെ അച്ഛന് ബോധ്യപ്പെട്ടത് എന്റെ ജീവിതത്തെ മുൻനിർത്തി ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തതിന് ശേഷമായിരിക്കണം. പാവം എന്റെ അച്ഛൻ. അച്ഛനെ ഞാൻ വല്ലാതെ നിരാശപ്പെടുത്തിയോ എന്തോ.
1: നീ എന്നിട്ട് എന്ത് തീരുമാനിച്ചു?
3: ഞാൻ അത് തന്നെ തീരുമാനിച്ചു.
1: മോളെ, നിനക്ക് ശരിക്കും അറിയില്ല അവിടുത്തെ സാഹചര്യം.
3: അവിടുത്തെ സാഹചര്യം നന്നായി അറിയുന്നത് കൊണ്ടാ ഇത് തന്നെ മതിയെന്ന് ഞാൻ പറയുന്നത്.
1: ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട, ജീവിതം താറുമാറായി പോവോടോ?
3: എന്നിട്ടെന്താ, അച്ഛന്റെ ജീവിതം താറുമാറായി പോയോ? അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആടി ഉലഞ്ഞു പോയ അച്ഛന്റെ ജീവിതം കരയ്ക്കടുപ്പിച്ചത് ആ സ്ഥാപനമാണെന്ന്.
1: അതൊക്കെ ശരി തന്നെ, പക്ഷേ
3: അച്ഛനൊന്നും പറയണ്ട. എനിക്കിതൊരു വീട് പോലെയാണ്. ചുറ്റും പരിചയമുള്ളവർ, സ്നേഹമുള്ളവർ. അതുകൊണ്ട് കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ പ്രൊഡക്ഷൻ അസിസ്റ്റന്റായി ജോയിൻ ചെയ്യാനുള്ള ഈ ഉത്തരവ് ഞാൻ സ്വീകരിച്ചതായി അറിയിച്ചുകൊള്ളുന്നു.
1: മോള്, അച്ഛൻ പറയുന്നത് കേൾക്ക്. ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് യാതൊരു മേൽഗതിയില്ലാത്തൊരു ജോലിയാണിത്. നീ അച്ഛന്റെ കാര്യം തന്നെ നോക്ക്. ഒരു വർഷം കൂടി കഴിഞ്ഞാല് ഇവിടുന്ന് അച്ഛൻ അടുത്തൂൺപറ്റി പടിയിറങ്ങുന്നത് വെറും കയ്യോടിയായിരിക്കും. അതറിയോ നിനക്ക്?
3: പെൻഷൻ ഇല്ല എന്നതാണോ അച്ഛന്റെ പ്രശ്നം?
1: അതൊരു പ്രശ്നമല്ലേ. ഉയരു തന്നെയാ ഞാൻ കൊടുത്തത് ഈ സ്ഥാപനത്തിന്. 25 വർഷം നീണ്ടു നിന്ന ഫലശൂന്യമായ കരാറ് ജീവിതം.
3: ഈ അവസ്ഥയൊക്കെ മാറും അച്ഛാ. എനിക്ക് ഈ ജോലി കിട്ടിയാൽ കാശിന്റെ ഞെരുക്കൊക്കെ തീരില്ലേ? അതുകൊണ്ട് അച്ഛൻ ശരിക്കും സന്തോഷിക്കുകയല്ലേ വേണ്ടത്?
1: സന്തോഷമൊക്കെ ഉണ്ട് മോളെ, പക്ഷേ
3: ഈ അച്ഛനെ കൊണ്ട് തോറ്റു. എന്താ അച്ഛന്റെ മനസ്സിൽ? അച്ഛൻ തുറന്നു പറ.
1: അതുണ്ടല്ലോ മോളെ, അല്ലെങ്കിൽ വേണ്ട, പറയുന്നില്ല.
3: അച്ഛൻ പറയുന്നുണ്ടോ?
1: അല്ല മോളെ, അത് എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു നിന്നെ കുറിച്ച്.
3: എന്ത് സ്വപ്നം?
1: അത് അല്ലേ വേണ്ട, മോൾക്കത് വിഷമാകും.
3: അതൊന്നും സാരമില്ല, അച്ഛൻ പറയേ.
1: മോള് മോളുടെ അമ്മയെ പോലെ ഒരു ടീച്ചറായി കാണണമെന്ന് വെറുതെ വെറുതെ ഒരു മോഹമുണ്ടായിരുന്നു. വേറൊരു സ്വപ്നം, പാർവതി ടീച്ചറുടെ മകള്, പുഷ്പ ടീച്ചർ, വെറുതെ അങ്ങനെ ഒരു സ്വപ്നം.
2: 1975 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ പ്രൊഡക്ഷൻ അസിസ്റ്റന്റായി ഞാൻ ജോയിൻ ചെയ്യുന്നത്. ജോലിയിൽ ആത്മാർത്ഥത കുറവ് കാണിക്കാൻ പാടില്ല എന്നൊരൊറ്റ കാര്യമാണ് അച്ഛന് ഉപദേശിക്കാനുണ്ടായിരുന്നത്. 1.5 വർഷക്കാലം അച്ഛന്റെ കൂടെ ജോലി ചെയ്യാനായി. എന്ത് കാര്യം?

0: ഓഫീസിൽ എന്നെ കണ്ടതായി പോലും അച്ഛൻ ഭാവിക്കില്ല. 76 അച്ഛൻ വിരമിച്ചു. സ്വതന്ത്രനായ അച്ഛനെ കോഴിക്കോട് പട്ടണവും സാംസ്കാരിക കേരളവും സ്നേഹപൂർവ്വം ഏറ്റുവാങ്ങി.
1: വലിയ കുലയാനയും ഘോരസർപ്പങ്ങളും ബലികളവരെങ്കിലും മനുഷ്യന്മാരുടെ വചനമത് കേൾക്കുകയും
0: സൗഹൃദ കൂട്ടായ്മകളിലും പ്രസംഗവേദികളിലും ചിരിയും ചിന്തയും പ്രസരിപ്പിച്ച് അച്ഛൻ അങ്ങനെ നിറഞ്ഞു നിന്നു.
1: ഇത്ര പോരുന്നൊരുത്തൻ ആപ്പ് കള്ളും കുടിച്ചിട്ട് രണ്ട് അടിയടിക്കണ കാണുമ്പോ നമുക്കല്ലതെന്ന് തോന്നില്ലേ? ഇതെങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ, മനുഷ്യനെന്ന ഈ നരനെന്നു പേരുള്ള മനുഷ്യന്റെ നയിക്കാനുള്ള വിവേകം കൊണ്ട്, മനുഷ്യതര പ്രാണികളെ നയിക്കാനുള്ള അവന്റെ കരുത്ത് കൊണ്ട് ഉണ്ടാക്കി തീർത്ത.
0: ടൗൺ ഹാളിലായിരുന്നു അന്ന് അച്ഛന്റെ ആ പ്രസംഗം. പ്രസംഗം കേൾക്കാൻ ഞാനങ്ങനെ പോകാറൊന്നുമില്ല. എന്നാൽ ആ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. എനിക്ക് അച്ഛനെ കണ്ട് ഒരു വിശേഷം പറയാനുണ്ടായിരുന്നു.
2: ഇതെന്താ പതിവില്ലാതെ നീ ഇവിടെ?
3: എനിക്കെന്താ, അച്ഛന്റെ പ്രസംഗം കേൾക്കാൻ വന്നൂടെ?
2: അച്ഛനെ വീട്ടിൽ സഹിക്കുന്നത് പോരെ നിനക്ക്?
3: പ്രസംഗം കലക്കിയിട്ടുണ്ട് കേട്ടോ,
2: ദിഗന്ധങ്ങൾ നടുങ്ങി അല്ലേ?
3: റിട്ടയർ ചെയ്തതിന് ശേഷം പ്രസംഗത്തിന് ഉശിരി കുറച്ച് കൂടിയിട്ടുണ്ട് കേട്ടോ.
2: അതില്ലേ മോളെ, രാജ്യം സ്വതന്ത്രമായിട്ട് കൊല്ലങ്ങൾ കുറെ ആയിട്ടുണ്ടെങ്കിലും നിന്റെ അച്ഛന് ഇപ്പോഴല്ലേ സ്വാതന്ത്ര്യം കിട്ടിയത്.
3: പിന്നെ അച്ഛാ, നമുക്കൊന്ന് ബീച്ചിൽ പോയാലോ? പഴയതുപോലെ കാറ്റുകൊള്ളാൻ, സൊറ പറയാൻ.
2: സൊറ പറയാനാണെങ്കിൽ അച്ഛന്റെ കൊറേ ചങ്ങാണിമാര് അച്ഛനെയും കാത്ത് അലഗാപുരിയിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോവാൻ നിന്നതാ.
3: സൊറ പറയൽ മാത്രല്ല അവിടെയെന്ന് എനിക്ക് അറിയാം. അച്ഛൻ വാ, ബീച്ചിൽ പോവാ.
2: ബീച്ചിൽ നാളെ പോകാം മോളെ.
3: അത് പറ്റില്ല, ഇന്ന് തന്നെ പോണം.
2: അപ്പോ അവിടെ എന്നെ കാത്തിരിക്കുന്ന ചങ്ങായിമാരോട് ഞാനെന്തു പറയൂ?
3: അച്ഛൻ ആരാ പ്രധാനം പറയ്, ഈ ഞാനോ അതോ ചങ്ങാതിമാരോ?
2: അങ്ങനെ ചോദിച്ച നീ വാ, ബീച്ചെങ്കില് ബീച്ച്.
4: ഇതാരാ വരുന്നത്? നിങ്ങളെ ഒന്ന് കാണാനില്ലല്ലോ, എന്റെ പർച്ചോനെ.
3: അത് അന്ത്രുക്ക പറഞ്ഞത് നുണ. ഇന്നാളല്ലേ ഞാൻ വന്ന് 4-5 പൊതി കടലയും വാങ്ങിപ്പോയത്.
4: അതല്ലപ്പോ ഞമ്മള് പറഞ്ഞത്, നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് കാണാറില്ലല്ലോ. മാഷേ, ഞമ്മള് തലാൻ വെച്ചിക്കണേ.
2: ഓ നമസ്കാരം.
4: അല്ല മാഷേ, ഞമ്മൾ ആലോചിക്കുകയാണ് കാലത്തിന്റെ ഒരു ഹിക്മത്തെ. മാഷ വെല്ല് തൂങ്ങി കടപ്പുറത്തൂടെ ഓടിച്ചാടി നടന്ന ആ കുഞ്ഞുമോളാണോ ഈ നിൽക്കുന്ന ബാല്യക്കാരത്തി? ആ പിന്നെ എന്തൊക്കെയുണ്ട് മാഷ വിശേഷങ്ങൾ?
2: ഓ അങ്ങനെ പോകുന്നെന്റെ അന്ത്രോ.
4: മാഷ വിശേഷങ്ങളൊക്കെ ഞമ്മളറിയുന്നുണ്ട്, പണ്ട് റേഡിയത്തിലൂടെ ആണെങ്കിൽ ഇപ്പൊ പേപ്പറിലൂടെ.
2: അത് അന്ത്രോ, ഞാൻ ചെറിയ രീതിയിൽ ഒരു വലിയ മഹാനാകാൻ തീരുമാനിച്ചു, അതിന്റെ.
4: സത്യം പറയാലോ മാഷെ, മാഷയോടൊന്ന് പടിയിറങ്ങി പോയേ പിന്നെ എന്താ പറയാ? ഇവിടെ ഒന്നും ആളനക്കവുമില്ല, ഒരു ബഹളവും. അന്ന് നിങ്ങളെയൊക്കെ കാണാൻ വന്ന ചങ്ങായിമാരെ ഇവിടെ ഒന്നിട്ട് കാണാനുമില്ല. ആകാശവാണിയുടെ മുഴുവൻ വർക്കത്തു നിങ്ങളോടൊപ്പം തന്നെ പടിയിറങ്ങി അങ്ങോട്ട് പോയി, ഒരു ഉഷാറുമില്ല.
2: എടോ അന്ത്രു, നീ എന്നെ ഇങ്ങനെ സുഖിപ്പിക്കുന്നതിന് പകരം ഇവിടെ ബാക്കിയുള്ള കടല ബർത്ത് ബർത്ത് കച്ചവടത്തിൽ ബർക്കത്തുണ്ടാക്കാൻ നോക്കി. ഞങ്ങൾ അങ്ങോട്ട് മാറിയിരുന്ന് കൊറച്ച് കാറ്റ് കൊള്ളട്ടെ.
4: എന്നാൽ അങ്ങനെ ആകട്ടെ മാഷെ,
2: താൻ കൊറിക്കാൻ കുറച്ച് കടലെടുക്കണോ?
4: ആ എന്നാ പിടിച്ചോ, ചൂടോടെ രണ്ട് കെട്ടു. ആ പിന്നെ മാഷെ, ഈ പെണ്ണിനെ കെട്ടിച്ചയക്കാൻ ആയിക്കണ കേട്ടോ.
3: അങ്ങനെ പറഞ്ഞു
4: ഞമ്മളെയും വിളിക്കണേ മോളെ.
2: കാറ്റിനെന്താ ഒരു അമാന്തോ വീശാൻ?
3: അച്ഛാ, ഇന്ന് ആകാശവാണിയില് ഒരു സംഭവം ഉണ്ടായി.
2: എന്താ അത്? നിനക്ക് വല്ല മെമ്മോം കിട്ടിയോ?
3: അതൊന്നുമല്ല, ഇന്ന് പുതിയ ഡ്യൂട്ടി അലോക്കേഷൻ വന്നു. എനിക്ക് ഏതാ സെക്ഷൻ അടിച്ചു വന്നതെന്ന് അച്ഛൻ ഊഹിക്കാമോ?
2: ഞാൻ എങ്ങനെ അറിയാനാണോ? എന്റെ ദിവ്യദൃഷ്ടിയൊക്കെ തിമരപ്പാടെ വന്ന് മൂടിയില്ലേ?
3: എന്നാ കേട്ടോ, ഡ്രാമ സെക്ഷനിൽ മള്ളൂർ സാറിന്റെ കീഴിൽ പ്രോഗ്രാം അസിസ്റ്റന്റ് ആയി ഇനി മുതൽ ഈ പുഷ്പകുമാരി ഒരു വിലസു വിലസും.
2: അത് കൊള്ളാലോ, മള്ളൂര് മിടുക്കനാണട്ടോ.
3: അച്ഛനുണ്ടാക്കിയ സൽപ്പേര് മോളായി കളയുമോന്ന് ഒരു പേടിയുണ്ട്.
2: അതൊന്നും ഉണ്ടാവില്ല.
3: എനിക്ക് അച്ഛന്റെ അനുഗ്രഹം വേണം, ഉപദേശങ്ങൾ വേണം.
2: നീ കുട്ടിയായിരിക്കുമ്പോ ഇതേ കടപ്പുറത്ത് ഇരുന്നിട്ട് അച്ഛനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ മോൾക്കത്?

0: അച്ഛൻ എന്തെല്ലാം പറഞ്ഞു കാണും, ഞാനതെങ്ങനെ ആലോചിച്ചെടുക്കാനാ?
1: കാണുക കടലിനെ കൺതുറക്കാതെ.
0: മനസ്സിലായില്ല.
1: അതായത് കണ്ണറച്ച് പിടിച്ചാലും കേൾവി കൊണ്ട് കാണാനാകും. അത് എങ്ങനെ കേൾക്കുന്നവരെ മിഴിവോടെ കാണിക്കാനാകും എന്നതാണ് റേഡിയോ നാടകക്കാരന്റെ മുന്നിലുള്ള വെല്ലുവിളി. ഇപ്പൊ മനസ്സിലായോ മോക്ക്?
0: മനസ്സിലായി. കാണുക കടലിനെ കൺ തുറക്കാതെ.
1: പിന്നെ മോളെ, നീ തന്നെ പതിവില്ലാതെ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ക്ഷണിച്ചപ്പോ ഞാൻ വിചാരിച്ചത് മറ്റൊരു കാര്യമാണ്.
0: വേറെന്ത് കാര്യം?
1: ഞാനെല്ലാം അറിഞ്ഞു. നീ ഇനി അത് നിഷേധിക്കാനൊന്നും നിൽക്കണ്ട.
0: വലിച്ചു നീട്ടാണ്ട് അച്ഛൻ കാര്യം പറ.
1: നീ നിനക്കായി കണ്ടെത്തിയ നിന്റെ ജീവിത പങ്കാളിയെ കുറിച്ച് പറയാനായിരിക്കും എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നാ ഞാൻ കരുതിയത്.
0: അച്ഛനതെങ്ങനെ അറിഞ്ഞു?
1: അതൊക്കെ അറിഞ്ഞു. കക്ഷി ആരാണെന്നും അറിഞ്ഞു. അയാളെ കുറിച്ച് അന്വേഷിച്ച് അറിയുകയും ചെയ്തു.
0: ജാതി വേറൊന്നാണ് അച്ഛാ.
1: ജാതിയോടും മതത്തിനോടൊക്കെ പോയിട്ട് പണി നോക്കാൻ മറി. എനിക്കൊരൊറ്റ നിർബന്ധമുള്ളൂ, ഭാവിയില് എന്റെ മോള് കഷ്ടപ്പെടരുത്, അത്രമാത്രം.
0: ഇല്ല അച്ഛാ, അതുണ്ടാവില്ല, അതുറപ്പാണ്. അച്ഛന് വിഷമായോ?
1: ഉണ്ട്, വിഷമുണ്ട്. ഒറ്റ കാര്യത്തില്, കൈക്കുഞ്ഞായി കയ്യിൽ കിട്ടിയ കാലം മുതല് നിന്റെ ഓരോ കാര്യങ്ങളും നേരിട്ടറിഞ്ഞിരുന്ന എനിക്ക് മോളുടെ ഇഷ്ടക്കാരനെ കുറിച്ച് മൂന്നാമതൊരാൾ പറഞ്ഞറിയേണ്ടി വന്നല്ലോ എന്ന വിഷമം. സാരല്ല.
0: പേടിയായിട്ടച്ച, അച്ഛൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ലല്ലോ.
1: ഇത്രയും കാലം കൂടെ കഴിഞ്ഞിട്ടും മോളച്ഛനെ മനസ്സിലാക്കിയില്ലല്ലോ എന്ന വിഷമം കൂടിയായി ഇപ്പോൾ.
2: ഇങ്ങനെ കൊച്ചു കൊച്ചു വിഷമങ്ങളും സങ്കടങ്ങളും കുറ്റബോധങ്ങളും കൂടെ കൊണ്ടു നടന്ന അച്ഛൻ പക്ഷേ കൂട്ടുകാർക്കിടയിൽ ചിരിയുടെ തമ്പുരാനായിട്ടാണ് അറിയപ്പെട്ടത്. അവർക്കിടയിൽ അച്ഛൻ തീർത്തും സന്തോഷവാനായിരുന്നു. എഴുത്തുകാർ മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ തുറയിലുള്ളവരും അച്ഛൻ്റെ സമീപത്തിൽ സന്തോഷിച്ചു. എന്നാൽ അച്ഛൻ ഏറ്റവും അധികം സന്തോഷിച്ചു കണ്ടത് എൻ്റെ മകൾ അപർണ ജനിച്ച ദിവസമാണ്. ആശുപത്രിയിൽ മോളെ കയ്യിലെടുത്ത് ലാളിക്കാൻ കയ്യിൽ കിട്ടുന്നത് വരെയുള്ള അച്ഛൻ്റെ വെപ്രാളവും വേവലാതിയും കാണേണ്ടത് തന്നെയായിരുന്നു. അന്ന് അച്ഛൻ്റെ കണ്ണിൽ ഊറി വന്ന കണ്ണീര് തീർച്ചയായും അതിയായ ആഹ്ലാദത്തിൻ്റെതായിരുന്നു. 1976 സെപ്റ്റംബർ 1 അച്ഛൻ ഡയറിയിൽ എഴുതിയത് ഇങ്ങനെ:
1: ഒരു കുരുന്ന് വൈതൽ ഇന്ന് എന്റെ കയ്യിലേക്കും മാറിലേക്കും ജീവിതത്തിലേക്കും കടന്നു വന്നു. പാർവതി പുഷ്പയിലൂടെ ഈ കുരുന്നിലൂടെ അങ്ങനെ തുടരുകയാണ് അതിയായ ആഹ്ലാദത്തിന്റെ ദിവസം.
2: ഡയറി എഴുത്ത് ശീലമായിരുന്നില്ല അച്ഛന്. ഡയറികളിലെ മിക്ക പേജുകളും ശൂന്യമായി കിടന്നു. എന്നാൽ വളരെ പഴയ ഒരു ഡയറിയിലാണ്, വർഷം ഓർക്കുന്നില്ല, അതിയായ സന്തോഷത്തിന്റെ ദിവസം എന്ന ശീർഷകത്തിൽ ഒരു ചെറിയ ഡയറി കുറിപ്പ് കണ്ടത്. കവിത പോലെ സുന്ദരമായ ഒരു കുറിപ്പായിരുന്നു അത്. എനിക്കത് ഇപ്പോഴും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ എന്തിനെക്കുറിച്ചാണ് അതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അതിങ്ങനെയാണ്.
1: ഒടുവിൽ അവൻ വന്നു. അസത്യങ്ങളുടെ കടലിലേക്ക് അന്വേഷണത്തിന്റെ ചെറുനൗകയുമായി തുഴഞ്ഞു തുഴഞ്ഞു പോയവൻ ഒടുവിൽ സത്യത്തിന്റെ സ്വർണമീനുമായി തിരിച്ചെത്തി.
3: ആ, മാഷ് നേരത്തെ എത്തിയല്ലേ?
1: ആ, താനോ അധിക നേരായിട്ടില്ല. തനിക്കൊരു ചായ പറയട്ടെ?
3: വേണമെന്നില്ല.
1: എന്താ താൻ വൈകിയത്?
3: ഇറങ്ങാൻ നേരം എഡിറ്ററുടെ വക ഒരു പുതിയ അസൈൻമെന്റ്.
1: ആ മുരളി, എനിക്ക് പോയിട്ട് തിരക്കുണ്ട്. തനിക്കെന്തോ കാര്യമായി പറയാനുണ്ടെന്ന് സൂചിപ്പിച്ചല്ലോ ഫോണില്.
3: ഞാൻ അന്ന് പറഞ്ഞ വിഷയത്തിന്റെ പിറകിലായിരുന്നു മാഷേ.
1: ഏത് വിഷയത്തില്?
3: മാഷ് മറന്നോ കീഴരിയൂർ ബോംബ് കേസിന്റെ കാര്യം?
1: ഓഹോ, നാളെ കുറെ ആയില്ലേ? എന്തായി തന്റെ ഗവേഷണം?
3: അതിന്റെ ഭാഗമായി ഞാൻ MGS നാരായണൻ സാറിനെ കണ്ടിരുന്നു. അദ്ദേഹം നിർദ്ദേശിച്ചനുസരിച്ച് പരപ്പനങ്ങാടിയിൽ ഒരു ശങ്കരൻകുട്ടി നായരുടെ തറവാട്.

0: ട്ടില് പോയിട്ട് കാര്യങ്ങൾ തിരക്കി. തറവാടെന്ന് പറഞ്ഞ വലിയൊരു ജന്മിത്തറവാട്.
1: താൻ പറഞ്ഞപ്പോ എനിക്കിപ്പോൾ ഓർമ്മ വന്നു, ഞാൻ പോയിട്ടുണ്ട് അവിടെ. ഒരു എസ് എൻ വള്ളിയലിന്റെ തറവാടല്ലേ അത്? ബോംബുണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒട്ടനവധി ആലോചനാ യോഗങ്ങൾ നടന്നിട്ടുണ്ട് അവിടെ.
0: അത് തന്നെ, അവിടെ ഉള്ളവരോട് അന്വേഷിച്ചപ്പോഴാ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തെളിഞ്ഞു തെളിഞ്ഞു വന്നത്.
1: എന്ത് കാര്യങ്ങൾ?
0: അന്നത്തെ സ്ഫോടന പരമ്പരകൾക്ക് ശേഷം അവിടെ നടന്ന ഒരു പോലീസ് റെയ്ഡില് അവരൊരു ഡയറി പിടിച്ചെടുക്കേണ്ടായി. കീഴരിയൂർ കേസിന്റെ എല്ലാ ഡീറ്റെയിൽസും അതിൽ കുറിച്ചുവച്ചിട്ടുണ്ടായിരുന്നത്രേ. ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടെ നടന്ന യോഗങ്ങളിൽ പങ്കെടുത്തവരുടെ എല്ലാ വിവരങ്ങളും അതിലുണ്ടായിരുന്നു. മാഷയുടെ പേരും അതിലുണ്ട്. അത് വെച്ചാണ് മാഷടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തത്.
1: അതെങ്ങനെ തനിക്കറിയാം?
0: ഞാൻ മറ്റൊരു സോഴ്സിലൂടെ, അതായത് എന്റെ ഒരു പോലീസ് സുഹൃത്തുമായി പഴയ പോലീസ് രേഖകൾ പരിശോധിച്ചായിരുന്നേ.
1: എന്നിട്ട്?
0: ഞാൻ പറഞ്ഞില്ലേ ആ ഡയറിയെക്കുറിച്ച്? ആ ഡയറി വെച്ചാണ് കേസിലുൾപ്പെട്ട സകലരുടെയും പേര് വിവരങ്ങൾ പോലീസിന് കിട്ടിയത്. അല്ലാതെ ചിലര് പറഞ്ഞു നടക്കുന്നത് പോലെ മാഷയുടെ മൊഴിയനുസരിച്ചല്ല ആ സ്വാതന്ത്ര്യ സമര ഭടന്മാർ പിടിയിലായത്.
1: എടോ, താൻ പറഞ്ഞ കാര്യങ്ങള് ശരിക്കും തനിക്ക് ബോധ്യമായ കാര്യങ്ങൾ തന്നെയാണോ?
0: അതെ മാഷെ, എല്ലാ വിശദാംശങ്ങളും എന്റെ കയ്യിലുണ്ട്. ഞാനത് വെച്ചൊരു ലേഖനം എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ചെയ്യാത്ത കുറ്റത്തിനല്ലേ മാഷ് ഇത്രയും കാലം പഴികേട്ടത് എന്ന് ആലോചിക്കുമ്പോ ലോകമറിയട്ടെ സത്യങ്ങൾ.
1: അതിലൊന്നും വലിയ കാര്യമില്ല.
0: കാര്യമില്ലാതെ പിന്നെ?
1: അനിയ, ചരിത്രം അങ്ങനെയൊക്കെയാണ്. മാംസദാഹിയായ ഒരു കാട്ടുമൃഗം പോലെയാണ് ചിലപ്പോഴൊക്കെ അത് പെരുമാറുക. അതിന്റെ പെരുത്ത വിശപ്പടങ്ങണമെങ്കിൽ ചില ബലിമൃഗങ്ങളൊക്കെ ഉണ്ടായേ പറ്റൂ.
0: എന്റെ ലേഖനം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ വസ്തുത ഊന്നിപ്പറയുന്ന ഒന്നായിരിക്കും, മാഷെ കുറ്റവിമുക്തനാക്കുന്ന ഒന്നായിരിക്കും.
1: താൻ ആ ലേഖനം എഴുതിയാലും ഇല്ലെങ്കിലും ഞാനിപ്പോഴേ എല്ലാറ്റിൽ നിന്നും വിമുക്തനായി കഴിഞ്ഞു. എനിക്ക് മറ്റാരെങ്കിലും അല്ല, എന്നെ തന്നെയാണ് അത് ബോധ്യപ്പെടുത്തേണ്ടിയിരുന്നത്.
0: ഏതായാലും മാഷിന് സന്തോഷമായില്ലേ?
1: സന്തോഷം എന്ന് പറയണോ, സമാധാനം എന്ന് പറയണോ, ഇനി അതുമല്ലാത്ത വേറെ എന്തോ എന്ന് പറയണോ, എനിക്ക് നിശ്ചയമില്ലടോ. പക്ഷേ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഈ ആശ്വാസം ഉണ്ടല്ലോ, അത് ഇത്രയും കാലം എത്ര കനത്ത ഭാരമാണ് ഞാൻ മനസ്സിലേറ്റി നടന്നിരുന്നത് എന്ന് എന്നെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നന്ദി ചെറുപ്പക്കാരാ, തന്നോട് എനിക്കുള്ളത് തീർത്താൽ തീരാത്ത കടപ്പാടാടോ.
0: ചരിത്രം ഒടുവിൽ മാഷോട് ദയയും നീതിയും കാണിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനതിനൊരു നിമിത്തമായെന്ന് മാത്രം.
1: ഈ ദിവസം എന്റെ ജീവിതത്തിലെ സുപ്രധാന ദിവസങ്ങളിലൊന്നാണ്. എല്ലാവരോടും എല്ലാറ്റിനോടും കഴിയാവുന്നത്ര നീതി പുലർത്തണം എന്ന എന്റെ വിശ്വാസത്തിന് കാലം കയ്യൊപ്പ് പതിച്ച ദിവസമാണിത്.
2: എന്നാൽ അച്ഛൻ ഒരാളോട് മാത്രം നീതി പുലർത്തിയില്ല. അച്ഛൻ ആദർശങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും വേണ്ടി ജീവിച്ചു. ജോലി ചെയ്ത സ്ഥാപനങ്ങൾക്ക് വേണ്ടി ജീവിച്ചു. സുഹൃത്തുക്കൾക്ക് വേണ്ടി ജീവിച്ചു. എല്ലാറ്റിലും ഉപരി മകളായ എനിക്ക് വേണ്ടി ജീവിച്ചു. എല്ലാവർക്കു വേണ്ടിയും ജീവിതം ഒഴിഞ്ഞുവെച്ച അച്ഛൻ അച്ഛന് വേണ്ടി മാത്രം ജീവിച്ചില്ല. അച്ഛൻ അച്ഛനോട് മാത്രം നീതി പുലർത്തിയില്ല. ഇപ്പോൾ എത്രയോ വർഷങ്ങളായി കൺവെട്ടത്തില്ല അച്ഛൻ. പക്ഷേ അച്ഛനുണ്ട്. കണ്ണടയ്ക്കുമ്പോൾ കേൾക്കാവുന്ന കടലിരുമ്പം പോലെ, തലയിൽ തലോടി കടന്നുപോകുന്ന കടൽക്കാറ്റ് പോലെ അച്ഛനുണ്ട്. കണ്ണടച്ചാലും കാണാവുന്ന മഹാസാഗരം പോലെ, ഒരേ സമയം പ്രക്ഷുബ്ധവും അതേസമയം ശാന്തവുമായ കടൽ പോലെ അച്ഛനുണ്ട് ചുറ്റിലും. അച്ഛൻ, എൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛൻ, അച്ഛൻ എവിടെയാണ്? അച്ഛൻ എവിടെയാണ്?

കാണുക കടലിനെ കൺതുറക്കാതെ. നാടകം സമാപിക്കുന്നു. കഥാപാത്രങ്ങൾക്ക് ശബ്ദഭാവങ്ങൾ പകർന്നത് തിക്കോടിയന്റെ മകൾ പുഷ്പയായി. തിക്കോടിയന്റെ മകൾ പുഷ്പ തന്നെയാണ് ശബ്ദം നൽകിയിട്ടുള്ളത്.

സ്വാതന്ത്ര്യ സമര നായകൻ ഡോക്ടർ കെ ബി മേനോനായി വിജയൻ കാരന്തോർ ശബ്ദം പകർന്നു. കൂടാതെ കേളുക്കുട്ടിയായി ഗംഗാധരൻ ആയാടത്തിൽ, കേശവൻ നായരായി ചന്ദ്രൻ കണ്ടോത്ത്, കടല വിൽപ്പനക്കാരൻ അന്ത്രുവായി രാഘവൻ പുറക്കാട്, വല്യമ്മയായി എൽ സി മാത്യു, അനൗൺസർ മായാ നാരായണനായി റെനി ശ്രീകുമാർ, അനൗൺസർ ലക്ഷ്മി ദേവിയായി റാണി കെ, പത്രപ്രവർത്തകൻ മുരളിയായി ദാമോദർ രാധാകൃഷ്ണൻ, പോലീസ് ഇൻസ്പെക്ടറായി ജോബി മാത്യു, യുവതിയായ പുഷ്പയായി കബനി സൈറ, ബാലികയായ പുഷ്പയായി കുമാരി തേജസ്വി സനൽ, പാർവതിയായി മീര ആർ യു, തോമസായി വിനോദ് കീഴടത്ത്, പ്യൂൺ ശങ്കരനായി ഷാജി സി കെ എന്നിവരും ശബ്ദം പകർന്നു. മൺമറഞ്ഞ സർഗപ്രതിഭകൾ തിക്കോടിയൻ, ഉറൂബ്, കെ രാഘവൻ മാസ്റ്റർ എന്നിവർക്കായി ശബ്ദം പകർന്നത് ബോബി സി മാത്യു. എ ഐ സാങ്കേതിക വിദ്യയുടെ സഹകരണത്തോടെ ഈ കലാകാരന്മാരുടെ ശബ്ദഭാവങ്ങൾ അതേപടി പുനഃസൃഷ്ടിച്ചത് ആഷിഖ്, ബിജു യൂണിറ്റി എന്നിവർ. സഹകരണം നിഷ പി, മഞ്ജു രമേഷ്, ഷാജി യോഹന്നാൻ. നിർവഹണ സഹകരണം ബോബി സി മാത്യു. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം. നാടകരചന സംവിധാനം കെ വി ശരത്ചന്ദ്രൻ.

0: നാളെ രാത്രി
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 35 മിനിറ്റ് 5 സെക്കൻഡ്. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം സുകൃതം എന്ന ചിത്രത്തിൽ നിന്ന് യേശുദാസും ചിത്രയും പാടിയത്. രചന അയൻവി കുറുപ്പ്, സംഗീത സംവിധാനം രവി ബോംബെ.

ചിത്രം ഒരേ കടൽ, പാടിയത് നവീൻ നായർ, ഗാനമൊരുക്കിയത് ഗിരീഷ് പുത്തഞ്ചേരി, ഔസേപ്പച്ചൻ.

ചിത്രം മിന്നാമിന്നിക്കൂട്ടം. ഗായിക മഞ്ജരി. ഗാനരചന അനിൽ പനച്ചൂരാൻ. സംഗീത സംവിധാനം ബിജിപാൽ.